0: ഇതൊക്കെ ഈ രക്തസമ്മർദ്ദത്തിന്റെ ഭാഗമായി വരുന്നത് ഈ രക്തക്കുഴലുകൾ കേടുവരുന്നതിലൂടെയാണ് പ്രധാനമായും.
1: തീർച്ചയായും ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോർമൽ വാല്യൂ അളവുകൾ എത്രയാണ്?
0: അതായത് നമ്മൾ ഇത് പഠനങ്ങളിലൂടെല്ലാം കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റോളിക് ബി പി അഥവാ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഉണ്ടാവുന്ന രക്തക്കുഴൽ രക്തസമ്മർദ്ദത്തിൻ്റെ അളവ്, സിസ്റ്റോളിക് ബി പി, അത് 120/80, 140/80 എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ.
1: അതിൽ
0: ആദ്യത്തെ പറയുന്ന ഈ 120, 140 എന്നൊക്കെ പറയുന്ന ഈ സിസ്റ്റോളിക് ബി പി 120 താഴെയും, അതേപോലെ തന്നെ രണ്ടാമത് പറയുന്ന ഡയസ്റ്റോളിക് ബി പി അഥവാ ഈ രക്തക്കുഴലുകളുടെ വികാസത്തിനനുസരിച്ച് അതിനനുസരിച്ച് മാറുന്ന ഈ ഡയസ്റ്റോളിക് ബി പി 80 താഴെയുമാണ് നോർമൽ ബി പി ആയിട്ട് എടുക്കുന്നത്. കാരണം ഈ രണ്ട് വാല്യൂ 120, 80 അതിൻ്റെ മുകളിലോട്ടുള്ള ഏതൊരു വാല്യൂ അളവാണെങ്കിൽ പോലും അതിന് തത്തുല്യമായിട്ട് അതിൻ്റെ തോതനുസരിച്ചിട്ടുള്ള കേടുപാടുകൾ ബാക്കി അവയവങ്ങൾക്കെല്ലാം വരുന്നത് കണ്ടതുകൊണ്ടാണ് ഇത് നോർമൽ വാല്യൂ ആയിട്ട് എടുത്തത്. ഇതിൻ്റെ തന്നെ പല ലെവലിനനുസരിച്ച് ഒരുപാട് ഗ്രേഡുകളായിട്ട് അതിൻ്റെ ഹൈപ്പർ ടെൻഷനെ പല സ്റ്റേജുകളായിട്ട് സ്റ്റേജ് 1, സ്റ്റേജ് 2 അങ്ങനെയൊക്കെ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്നാലും പൊതുവേ ഒരു രോഗിക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനും അത് പിന്നെ ഒരു മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിക്ക് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധാരണയായിട്ട് എടുക്കുന്നത് 140/90, അത് അങ്ങനെയാണ് പഠനങ്ങളുള്ളത്. 140/90 എടുക്കാറുള്ളത്. ഇത് തന്നെ ഒരു 60 വയസ്സിന് മുകളിലുള്ള ഒരാളാണ്, മറ്റസുഖങ്ങളൊന്നുമില്ല, വെറും ബ്ലഡ് പ്രഷർ മാത്രമാണ് ഉള്ളതെങ്കിൽ 150 വരെ പോകാമെന്നാണ്. പുതിയതായി വളരെ റീസെൻ്റായിട്ട് ഇപ്പോൾ ഈ 2017 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പോലെയുള്ള ബോഡികളുടെ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് വീണ്ടും കുറച്ചിരിക്കുകയാണ്, 130/80 വന്നിട്ടുണ്ട്. പക്ഷെ പൊതുവേ ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും നോർമൽ ലെവലും ടാർജറ്റും ഗോളും ഒക്കെ ഏറ്റെടുക്കുന്നത്, 140/90 ഒക്കെയാണ്.
1: തീർച്ചയായും അപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം, ഏതെങ്കിലും ഒരു രോഗിക്ക് ഒരു തവണ പെട്ടെന്നൊരു ബി പി കൂടുതലായിട്ട് കണ്ടു, 150 അല്ലെങ്കിൽ 150/90 കണ്ടു, ആ രോഗിക്ക് മരുന്ന് തുടങ്ങേണ്ടതുണ്ടോ? തീർച്ചയായും ആളുകൾക്കുണ്ടാകുന്ന ഒരു സംശയം.
0: ഇല്ല, ഒറ്റത്തവണ ബി പി ഇപ്പോൾ 140/90 കൂടുതൽ കണ്ടെന്ന് വെച്ച് അത് ബി പിയുടെ മരുന്ന് തുടങ്ങാനുള്ള ഒരു അവസ്ഥയല്ല അത്. കാരണം ബി പി വളരെ ട്രാൻസിയൻ്റ് ആയിട്ട് കുറച്ച് സമയത്തേക്ക് മാത്രമായി കൂടുന്ന പല അവസ്ഥകളുമുണ്ട്. ഉദാഹരണത്തിന് ചെറിയ രീതിയിലുള്ള എക്സേഷൻ അഥവാ ശാരീരിക അധ്വാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രഷർ നോക്കുന്നതെങ്കിൽ, ഇല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം പിരിമുറുക്കമുള്ള സമയത്താണ് നമ്മൾ പ്രഷർ നോക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഒരു കടുപ്പമുള്ള കാപ്പി കുടിച്ചാൽ പോലും 30 മിനിറ്റോളം ബി പിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതേപോലെ പുക വലിച്ചു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റോളം ഒക്കെ ബി പിയിൽ വ്യത്യാസം ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു തവണ ബി പി 140/90 കൂടുതൽ കണ്ടെന്ന് വെച്ച് അയാൾക്ക് ആ ഒരു രോഗിക്ക് ബി പിയുടെ മെഡിസിൻസ് തുടങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് 2 വിസിറ്റുകൾ, അതായത് നമ്മുടെ ഒ പിയിലേക്കുള്ള 2 വിസിറ്റുകൾ, അത് തന്നെ ഓരോ വിസിറ്റിലും 2 തവണ ബി പി നോക്കി, അതായത് രോഗിയെ ഒരു 5 മിനിറ്റോളം ഒരു വിത്ത് ബാക്ക് റെസ്റ്റ് ചാരിയിരുത്തി 5 മിനിറ്റിന് ശേഷം അങ്ങനെ ബി പി നോക്കി, 2 തവണ ബി പി നോക്കി, അങ്ങനത്തെ 2 വിസിറ്റുകളിലും കൂടുതലായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇതേ തരത്തിൽ കൂടുതലായി നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മളവരെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ.
1: എനിക്കൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നൊരു ടേം കേട്ടിട്ടുണ്ട് അല്ലേ? അത്
0: വൈറ്റ് കോട്ട് ഹൈപ്പർ ടെൻഷൻ എന്നത് വളരെ സാധാരണമാണ്. കാരണം പൊതുവെയുള്ളതാണ്, നമ്മളൊരു ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു വൈറ്റ് കോട്ട് ഇട്ട ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് ബി പി നോക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ടെൻഷൻ, എൻ്റെ ബി പി അധികമാവുമോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിന്നും, ആ ഒരു ചെറിയ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും കൂടുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അത് വളരെ കോമൺ ആണ്, ഒരുപാട് പേഷ്യൻസിന് അങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ റെക്കമെൻഡേഷൻസ്, പുതിയ പുതിയ പഠനങ്ങൾ പറയുന്നത് വീടുകളിൽ വെച്ച് ബി പി നോക്കാവുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ അത് ഹൈപ്പർടെൻസീവ് ആണ് രോഗി എന്നുള്ളതിന് കൂടുതൽ ഡയഗ്നോസിസിന് കൂടുതൽ സഹായകമാകും. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് നോക്കുന്ന ആംബുലേറ്ററി ബി പി എന്നൊക്കെ പറയും, നമ്മുടെ നാടുകളിൽ അധികം യൂസ് ചെയ്യുന്നില്ല, അതൊക്കെയാണ് ഈ രോഗനിർണയത്തിന് കൂടുതൽ സഹായമാകുന്നത്.
1: ഡോക്ടർ, ഒരു സംശയം കൂടി. തീർച്ചയായും വീടുകൾ ഇപ്പോൾ എല്ലാം ഡിജിറ്റലിൻ്റെ കാലമാണ്, ഡിജിറ്റൽ തെർമോമീറ്റർ അതേപോലെ തന്നെ ഡിജിറ്റൽ ബി പി നോക്കുന്ന ഡിജിറ്റൽ സ്ഫിഗ്മോമാനോമീറ്റർ, അത് എത്രത്തോളം കൃത്യതയാണ്, അത് വിശ്വസിക്കാമോ?
0: ഒരു പരിധിവരെ നമുക്ക് ഡിജിറ്റൽ സ്പിഗ്മോ മാനോമീറ്ററിൻ്റെ വാല്യൂസിനെ വിശ്വസിക്കാവുന്നതാണ്. പിന്നെ വളരെ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ബി പിയുടേതായിട്ടുള്ള സിംറ്റംസ്, അതായത് ഇപ്പോൾ തലവേദന പോലെ, നെഞ്ചുവേദന പോലെ, ഇല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളുണ്ടാവുക, എന്നാൽ ഈ ഡിജിറ്റൽ ബി പി റെക്കോർഡറിലെ അത് നോർമലായിട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ മാനുവലായിട്ട് തന്നെ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നാലും ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെച്ച് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഡോക്ടർ കാണണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും ഒരു സാധാരണ നിലക്കുള്ള ഒരു ചെക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്.
1: തീർച്ചയായും ഡോക്ടർ നല്ലൊരു അറിവാണ് പങ്കുവെച്ചത്. നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തെല്ലാമാണ് ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ കാരണങ്ങൾ?
0: ഈ ബ്ലഡ് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഇതിനെ രണ്ട് രീതിയിലാണ് നാം തരംതിരിക്കാറ്. ഒന്ന് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, രണ്ടാമത്തെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ അഥവാ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷനും സെക്കൻഡറി ഹൈപ്പർ ടെൻഷനും. ഈ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രത്യേകിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഹൈപ്പർ ടെൻഷനെ നാം എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതുണ്ട്. പിന്നെ അതിനെ ഹെറിഡിറ്ററി ആയിട്ട് അതിനൊരു ഒരു ഒരു ചാൻസ് ഉണ്ട്, അവർക്ക് പ്രഷർ കൂടി വരാനുള്ള ഒരു ചാൻസ് അവർക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് തന്നെ ബാക്കിയുള്ള കാരണങ്ങൾ അതിനെ സഹായിക്കുകയും ചെയ്യും പ്രഷർ കൂടുന്നതിന്. ഉദാഹരണത്തിന് ഇപ്പം ഉപ്പിൻ്റെ അളവ് കൂടുതലാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അതിന് ബ്ലഡ് പ്രഷർ കൂടുവാൻ ഒരു കാരണമാണ്. അതേപോലെ തന്നെ അമിതവണ്ണം, ഒബീസിറ്റി, അത് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു ഘടകമാണ്. പിന്നെ മാനസിക സമ്മർദ്ദങ്ങൾ, ഒരുപാട് മെൻ്റൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അവർക്കൊരു ജനിതകമായിട്ട് അതിന് പ്രോൺ ആണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ വീണ്ടും കൂടുതൽ അതിനേക്കുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മദ്യപാനം, പുകവലി, ഇതെല്ലാം ബ്ലഡ് പ്രഷർ കൂട്ടുന്ന കാരണങ്ങളിൽ പെട്ടതാണ്. പിന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷനുകൾ അഥവാ മറ്റ് കാരണങ്ങൾ കൊണ്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ വൃക്കയുടെ, ഇപ്പോൾ കിഡ്നി ഡിസീസസ്, വൃക്കയുടെ രോഗങ്ങൾ, അതിപ്പോൾ അതുകൊണ്ടുള്ളത്. പിന്നെ തൈറോയ്ഡ്, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയ്ഡ് ഡിസോർഡേഴ്സിൽ ഒക്കെ നമുക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെ മറ്റു പല ഹാർട്ടിൻ്റെ അസുഖങ്ങളിലെല്ലാം ഇങ്ങനെ വരാവുന്നതാണ്. പക്ഷെ കൂടുതൽ 95% കാണുന്നത് എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ അഥവാ പ്രത്യേകിച്ച് ഈ തരം കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന ഹൈപ്പർ ടെൻഷനാണ് 95% കാണുന്നത്. പിന്നെ എന്നാൽ പോലും ഒരു യങ് ആയിട്ടുള്ള ഒരു 40 വയസ്സ് താഴെയുള്ള ഒരാൾക്ക് ബ്ലഡ് പ്രഷർ എന്ന ഡയഗ്നോസിസിലെത്തുന്നതിന് മുമ്പ് പൊതുവെ ഈ 5% അഥവാ വേറെ ഒരു കാരണങ്ങൾ കൊണ്ട്, ഇപ്പോൾ വൃക്കയുടെയോ തൈറോയിഡിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ളതോ ബ്ലഡ് പ്രഷർ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്.
1: അതായത് നോർമലായിട്ടുള്ള ഒരാള് ഉപ്പ് കൂടുതലായി ഉപയോഗിച്ചത് കൊണ്ട് മാത്രം പ്രഷർ വരണമെന്നില്ല എന്നർത്ഥം അല്ലേ?
0: ഉപ്പിന്റെ അളവ് തീർച്ചയായും പ്രഷർ കൂട്ടാൻ സഹായിക്കും. പക്ഷേ എന്നിരുന്നാലും അതിന് ജനിതകമായിട്ടുള്ള ഒരു ഫാക്ടർ അവിടെയുണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് ഒരാൾക്ക് പ്രഷർ വരാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ ഉപ്പ് ഉപയോഗം കൂടുതലാക്കുക എന്നല്ലാതെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കൂടും എന്ന് പറയാൻ കഴിയില്ല.
1: ഓക്കെ, എന്തെല്ലാമാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം?
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലവേദന, അതുപോലെ തന്നെ തലയിലൊരു വിങ്ങൽ എന്നാണ് പൊതുവെ പേഷ്യൻസ് പറയുക. അതുപോലെ തന്നെ നെഞ്ഞുവേദന ആയിട്ട് വരാം, ഇല്ലാന്നുണ്ടെങ്കിൽ കണ്ണിന് മങ്ങൽ പോലെ വരാം. അതൊക്കെ വളരെ കൂടിയ ബി പി ഉണ്ടാവുന്ന സമയങ്ങളിലാണ് അങ്ങനെയൊക്കെ വരിക. പൊതുവെ ഇത് ബ്ലഡ് പ്രഷർ ഏതെങ്കിലും ഒരു അവയവത്തെ ബാധിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കണ്ണിന് മങ്ങൽ വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് ഇൻടോളറൻസ് അഥവാ കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരിക, ഹാർട്ടിൻ്റെ ഭിത്തികളുടെ വലിപ്പം കൂടുമ്പോൾ, ഈ പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്ക് ഹാർട്ടിൻ്റെ ഭിത്തിയുടെ വലിപ്പം കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ വരുന്നവർക്ക് കുറച്ച് നടക്കുമ്പോഴേക്കും കിതപ്പ് വരിക, അതേപോലെ തന്നെ നെഞ്ഞുവേദന, തലവേദന, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നാം ബ്ലഡ് പ്രഷർ നോക്കേണ്ടതാണ്. അതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണങ്ങളിൽ പെട്ടതാണ്.
1: ഓക്കെ, തീർച്ചയായും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇതിന് പ്രധാനമായും നാം പറയുന്നത് കോംപ്ലിക്കേഷൻ അഥവാ പ്രത്യാഘാതങ്ങളാണ്. ഒരു പക്ഷേ പെട്ടെന്നുണ്ടാവുന്ന പ്രത്യാഘാതമാവും, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന പ്രത്യാഘാതം. എന്തെല്ലാമാണ് ബ്ലഡ് പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ?
0: ഉയർന്ന ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ്റെ, ഇപ്പോൾ ഒരു ഒരു ഹൈപ്പർ ടെൻസീവ് പേഷ്യൻറ്റിന് ബ്ലഡ് പ്രഷർ കൂടിയത് കൊണ്ട് മാത്രം പൊതുവെ വളരെയധികം അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. രണ്ട് ഒരു 200-ൻ്റെ അടുത്തോ അല്ലെങ്കിൽ 200-ന് മുകളിലോ അല്ലെങ്കിൽ അവർക്ക് ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ഭയപ്പെടുന്നത് അതുകൊണ്ടുണ്ടാവുന്ന ഭാവിയിലേക്ക് വരാവുന്ന ഈ പറഞ്ഞ പോലുള്ള കോംപ്ലിക്കേഷൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രക്തക്കുഴലുകളാണ് പ്രധാനമായും രക്തസമ്മർദ്ദം കൊണ്ട് കേടുവരുന്നത്. അതിനെ അതായത് രക്തക്കുഴലുകളിൽ ഉണ്ടാവുന്ന സ്ട്രെസ്, അതായത് ഈ ബ്ലഡിൻ്റെ ഷിയർ ഫോഴ്സ്, ആ സ്ട്രെസ്സിൻ്റെ ഫോഴ്സ് കാരണം അതിൽ കൊഴുപ്പടിഞ്ഞു കൂടാനും അതിറോസ്ക്ലിറോട്ടിക് പ്ലാക്ക് നമ്മൾ പറയാറുണ്ടല്ലോ ബ്ലോക്ക് വരിക, അങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വരാം. ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് വരാവുന്നതാണ്. ഇനി ഹാർട്ടിൻ്റെ വെസലുകളിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ പോലും ഒരുപാട് കാലം ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ ഭിത്തികൾ വലിപ്പം കൂടുകയും അതുവഴി മസിലുകൾ നന്നായിട്ട് വർക്ക് ചെയ്യാതെ വീണ്ടും ഹാർട്ടിന് അസുഖങ്ങൾ വരാവുന്നതാണ്. മറ്റൊന്നുള്ളത് സ്ട്രോക്കാണ്. അതും രണ്ട് പക്ഷാഘാതമാണ്. അതും ഒന്ന് ഒരു രണ്ട് കാരണങ്ങളുണ്ട് സ്ട്രോക്കിന് ഹൈപ്പർ ടെൻഷൻ കൊണ്ട്. ഒന്ന് പറഞ്ഞ പോലെ ബ്ലോക്ക് വരാം, കാരണം ഈ അതിറോസ്ക്ലിറോസിസ് കൊഴുപ്പടിഞ്ഞു കൂടിക്കൊണ്ട് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഹൈപ്പർ ടെൻഷനുള്ള പേഷ്യൻസിന് കൂടുതലാണ്. അങ്ങനെയും പക്ഷാഘാതം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ രക്തക്കുഴലുകൾ പൊട്ടാവുന്ന വരെ ഈ ഹൈപ്പർ ടെൻഷൻ കാരണമാകാറുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹെമറാജിക് സ്ട്രോക്ക്, രക്തക്കുഴൽ പൊട്ടിയിട്ടുള്ള സ്ട്രോക്കുകൾ ഉണ്ടാവാം. പിന്നെ ഉള്ളത് പ്രധാനമായിട്ടും കിഡ്നി ഡിസീസുകളാണ്. അതായത് ഇതേപോലെ തന്നെ ഒരു കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് വെസൽസ് കേടുവന്നിട്ട് അത് കിഡ്നിയുടെ വൃക്കയുടെ തകരാറിലേക്ക് നയിക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ എല്ലാ അവയവത്തിൻ്റെയും ബ്ലഡ് വെസൽസ്, ഇപ്പോൾ കണ്ണിലാണെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട് പ്രഷർ കൂടി കണ്ണിന് അസുഖം വരുന്നത്. കണ്ണിൻ്റെ ഈ റെറ്റിനൽ ബ്ലഡ് വെസൽ, റെറ്റിനയിലുള്ള ബ്ലഡ് വെസൽസിനെ ബാധിച്ചു കഴിഞ്ഞാൽ കണ്ണിന് മങ്ങലും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വരാം.
1: ഡോക്ടർ, പക്ഷാഘാതത്തെക്കുറിച്ച്, സ്ട്രോക്കിനെ കുറിച്ച് സൂചിപ്പിച്ചു, ഒന്ന് വിശദീകരിക്കാമോ? കാരണം സാധാരണക്കാർക്ക് അതിൻ്റെ ഗൗരവം എത്രത്തോളം.
0: സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഒരു ഏതെങ്കിലും ഒരു രക്തക്കുഴലിന് ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ അത് ബ്ലോക്കാവുകയോ ഇല്ല എങ്കിൽ അതിൻ്റെ ഇഞ്ചുറി കാരണം അത് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലേക്ക് രക്തം കിട്ടാതെ വരുമ്പോൾ ആ ഭാഗം ഏത് സൈഡിനെയാണോ നിയന്ത്രിക്കുന്നത് അത് ആ സൈഡ് തളർന്നു പോകുന്നതിനെയാണ് പക്ഷാഘാതം എന്ന് പറയുക. ഒരു ഒരു സൈഡ് തളരൽ മാത്രമല്ല ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് പല രീതിയിൽ സ്ട്രോക്ക് വരാവുന്നതാണ്. മെയിനായിട്ടും നമ്മൾ കാണുന്നത് ഈ ഹെമിപാരസിസ്, ഹെമിപ്ലീജിയ അഥവാ ഒരു സൈഡ് തളരുന്നതിനെയാണ്. ഇത് സാധാരണ വരുന്നത് ഇതും ഇതിൻ്റെ പ്രസൻറ്റേഷൻ അഥവാ ഇതിൻ്റെ തുടക്കം പല രീതിയിലായിട്ട് വരാറുണ്ട്. ഒന്നുകിൽ ഒരൊറ്റടിക്ക് ഒരു സ്ട്രോക്ക് എന്നുള്ള ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു സൈഡ് പെട്ടെന്ന് തളർന്നു പോകുന്നത് വരാറുണ്ട്. ഇല്ലെങ്കിൽ ആദ്യം ഒരു കൈയും കൈ തളരുക, അതിൻ്റെ ഒപ്പം ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയി മുഖം കോടുക, അങ്ങനെയൊക്കെ വന്ന് പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം കാലും തളർന്നു പോകുന്ന രീതിയിലും ഒക്കെ സ്ട്രോക്ക് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഇതിൻ്റെ ഈ കാരണങ്ങൾക്കനുസരിച്ച് ഉള്ള വ്യത്യാസങ്ങളാണ്. അതായത് രക്തക്കുഴലിൽ ബ്ലോക്ക് ആവുകയാണ്, രക്തം കട്ട പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ സ്ലോ പ്രോസസ്സാണ്. അത് കുറച്ച് സമയം കൊണ്ടാണ് മൊത്തമായിട്ട് തളർന്നു വരിക. എന്നാൽ രക്തക്കുഴൽ പൊട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്കുള്ള രക്തത്തിൻ്റെ കുറവ് കാരണം ഒരു ഭാഗം പെട്ടെന്ന് തളരാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന് നമുക്ക് കാണാവുന്നത് TIA-കളാണ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് പോലെ തന്നെ പക്ഷാഘാതം പോലെ തന്നെ വരും. എന്നാൽ അത് അധികം സമയം എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് TIA എന്ന് പറയുന്നത്. അത് പൊതുവെ ഈ ബ്ലോക്കുകളിലാണ് കാണുക. കുറച്ച് നേരം ഒരു മണിക്കൂറോ ഒരു മണിക്കൂറിൽ താഴെയോ സമയം മാത്രം ഒരു സൈഡ് തളരുക, ഇല്ല എന്നെങ്കിൽ ഒരു കയ്യനോ കാലിനോ ഒരു സൈഡിലുള്ള കയ്യനോ കാലിനോ ബലക്കുറവ് അനുഭവപ്പെടുകയും അതിൻ്റെ ഒപ്പം ഈ മുഖത്തിനുള്ള കോടൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുക. പക്ഷെ കുറച്ച് ഒരു മണിക്കൂറാകുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോഴത് ശരിയാവുന്നതും കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ക്ലോട്ട് ഉണ്ടാവുകയും ആ ക്ലോട്ട് അപ്പോൾ തന്നെ ഡിസൊല്യൂട്ട് ചെയ്ത് അത് അപ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന കണ്ടീഷൻസാണ് TIA. ഈ ടിഐ അഥവാ ഇങ്ങനെ വന്നാൽ പോലും പിന്നീട് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്, ഡോക്ടറെ കാണിക്കേണ്ടതുമാണ്. അതൊരു ഒരു പരിധിവരെ ശരിക്കുള്ള ഒരു ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സ്ട്രോക്കിനെ തടയാൻ ആ മരുന്നുകൾക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ കഴിയും. അതുകൊണ്ട് ഇങ്ങനത്തെ സിംറ്റംസ് കണ്ടാൽ പോലും നമ്മൾ അതിൻ്റെ ചികിത്സകളും കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ടതാണ്.
1: തീർച്ചയായും ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ സിംറ്റംസ്, രോഗലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസ്, പ്രത്യാഘാതങ്ങളെല്ലാം നാം ചർച്ച ചെയ്തു. തീർച്ചയായും ഇതൊരു നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു ശതമാനവും ജീവിതശൈലി രോഗമാണ്, അല്ലാത്ത കാരണങ്ങളും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇത് തടയുക അല്ലെങ്കിൽ വരാതിരിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും ഭക്ഷണ ക്രമങ്ങളിൽ നാം എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ജീവിതശൈലികളിലും ഭക്ഷണക്രമത്തിലും നാം എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്?
0: ഇതിൽ പ്രധാനമായും നമ്മൾ ഈ സെഡൻട്രി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. പതിവായി നമ്മൾ എക്സസൈസ് ചെയ്യണം, അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. സെഡൻട്രി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കുക അഥവാ ഡെയിലി എക്സസൈസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഓഫ് ഒരു ഒരു ഒരു ഒരാഴ്ചയിലെ ഭൂരിഭാഗം ദിവസങ്ങളിൽ ഒരു 5 ദിവസമെങ്കിലും സ്ഥിരമായിട്ടും നാം എക്സസൈസ് ചെയ്യേണ്ടതാണ് ഒന്ന്. രണ്ടാമത്തേത് ഈ ഡയറ്റ് തന്നെയാണ്, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധകൾ വരുത്തേണ്ടതുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടത് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. ഉപ്പിൻ്റെ ഉപയോഗം 5 ഗ്രാമിൽ താഴെയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ദിവസത്തേക്ക് കഴിക്കാവുന്ന ഉപ്പിൻ്റെ അളവ്. എന്നാൽ നമ്മുടെ ഒരു മലയാളി അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 11 ഗ്രാമോളം, 11 അതിൻ്റെ മുകളിലും ആണ് ഉപ്പിൻ്റെ ഉപയോഗം ഒരാൾക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഉപ്പിൻ്റെ പകുതിയിലേറെ നാം കുറയ്ക്കേണ്ടതാണ് ഈ റെക്കമെൻഡേഷൻ അനുസരിച്ച്, പ്രഷർ കുറയാൻ വേണ്ടിയിട്ട്. അതായത് ആഡഡ് സോൾട്ടുള്ള ഈ അച്ചാർ, പപ്പടം, സൂപ്പുകൾ, അതേപോലെ ബേക്കറി ഐറ്റംസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിലേക്ക് ഉപ്പിൻ്റെ അഥവാ ഈ സോഡിയം എന്ന് പറയുന്ന ഈ ഉപ്പിൻ്റെ അളവ് കൂട്ടുന്ന പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെയാണ്. അച്ചാർ, പപ്പടം, സൂപ്പ് അതേപോലത്തുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി, അതായത് പരമാവധി കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് ഇത്ര അധികം ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് ഏകദേശം വേണ്ടതിൻ്റെ 120% അധികമാണ് നാം കഴിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വളരെയധികം കുറച്ചാൽ പോലും നമ്മൾ ഏകദേശം റെക്കമെൻഡ് ഡോസ് ഉപ്പിൻ്റെ അളവിലേക്ക് മാത്രമാണ് എത്തുക. പിന്നെയുള്ളത് അതേപോലെ പുകവലി, മദ്യപാനം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ പതിവായി രക്തസമ്മർദ്ദമുള്ള അധികമായിട്ടുള്ള ആളുകൾ അഥവാ ഹൈപ്പർടെൻസീവ് പേഷ്യൻസ് പതിവായിട്ട് രക്തസമ്മർദ്ദം പരിശോധിക്കുകയും അതിനനുസരിച്ചുള്ള ഡോസുകൾ, മരുന്നുകളിലെ വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി ഡോക്ടറെ കാണുകയും ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു പരിധിവരെ നമ്മുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ മാനസിക സമ്മർദ്ദം പ്രഷർ കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ്.
1: ഉപ്പ് കുറക്കുക എന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നാം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഭക്ഷണത്തിൽ ഉപ്പ് കുറച്ചാൽ മാത്രം, ഉപ്പ് കുറക്കുന്നതുകൊണ്ട് മാത്രമായില്ല, ഇതിനൊരു പ്രത്യേക തരത്തിലുള്ളൊരു ഡയറ്റ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഡാഷ് ഡയറ്റ് എന്നാണ് പറയുക, ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ പറയുന്നത് നമ്മൾ ഡെയിലി സേവിങ്സ് ആണ്. എല്ലാ ദിവസവും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതേപോലെ തന്നെ തവിടോടുകൂടിയിട്ടുള്ള നമ്മുടെ ധാന്യങ്ങൾ, ഇതൊക്കെ എല്ലാ ദിവസവും കഴിക്കണമെന്നാണ് അതിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളും നട്ട്സ് പോലെയുള്ള അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നതാണ് ഒരു രീതി. പിന്നെ അതേപോലെ ഈ ഡയറ്ററി പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതായത് ഈ ഫാറ്റ് കളഞ്ഞിട്ടുള്ള ഫാറ്റ് ഫ്രീ മിൽക്ക്, അതും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അതായത് ഭക്ഷണ പദാർത്ഥങ്ങളിൽപ്പെട്ടാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള, അതായത് ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഭക്ഷണങ്ങളിലെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റാണ് കൂടുതലുള്ളത്, അതൊക്കെ കുറയ്ക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ റെഡ് മീറ്റ് അതായത് നമ്മുടെ ഇറച്ചികൾ, അത് കുറയ്ക്കണം. പിന്നെ മധുരവും കുറയ്ക്കുന്നത് തന്നെയാണ് പ്രഷർ കുറയാൻ നല്ലത്. പിന്നീട് നമുക്ക് കൂടുതലായിട്ട് കഴിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് കാൽസ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഇത് മൂന്നുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. ഇത് ഫ്രൂട്ട്സിലുണ്ട്. അതേപോലെ തന്നെ പൊട്ടാസ്യം റിച്ചാണ് ഇളനീര്. അപ്പോൾ ഇളനീര്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ കൂടുതലായിക്കൊണ്ടുള്ള ഒരു ഡയറ്റ്. ആണ് കഴിക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റ് ഫ്രീ മിൽക്കും പാടയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള അഥവാ ഫാറ്റൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പാലും പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ്.
1: തീർച്ചയായും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ട്രെൻഡ് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നതാണ് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്ന, അതായത് മരുന്ന് കഴിച്ചാൽ, പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോവും, അങ്ങനെ ഇതെല്ലാം കേട്ട് ആളുകൾ മരുന്ന് നിർത്തുകയും തലവേദനയോ മറ്റോ വരുമ്പോൾ മാത്രം മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതം? അതല്ലെങ്കിൽ ഇത്തരം മരുന്നുകൾക്ക്, ബി പിയുടെ മരുന്നുകൾക്ക് ഇത്തരം സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടോ?
0: ഏതൊരു മരുന്നുകളുടെയും പോലെ തന്നെ ബി പിയുടെ മരുന്നുകൾക്കും സൈഡ് എഫക്റ്റുകളുണ്ട്. ഇഫക്റ്റുള്ള എല്ലാ മരുന്നിനും ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന രീതിയിലുള്ള ഒരു റീനൽ ഫെയിലിയറോ കിഡ്നി പോകുന്ന രീതിയിലുള്ള ഒരു സൈഡ് എഫക്റ്റുകളൊന്നും ഇതിനുള്ളതല്ല. പിന്നീട് ഈ സോഷ്യൽ മീഡിയയുടെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ടുള്ള സൈഡ് എഫക്റ്റിനെ പേടിച്ചുകൊണ്ട് അവർ പ്രഷർ കൊണ്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ് വിളിച്ചു വരുത്തുന്നത്. കിഡ്നി ഡിസീസ് അല്ലാതെ തന്നെയാണ്, പ്രഷർ കൂടിയാലാണ് കിഡ്നി ഡിസീസ് പെട്ടെന്ന് വരിക, അല്ലാതെ അതിൻ്റെ മരുന്ന് കഴിച്ചാലല്ല. എന്നാലും വളരെ ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഇല്ല. ഇപ്പോൾ ചില മരുന്നുകൾ, അതായത് ഇപ്പോൾ ACE ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ എനലാപ്രിൽ പോലെയുള്ള മരുന്നുകൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉണങ്ങിയ ചുമ അതൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അതൊന്നും ഒരു പേടിക്കേണ്ട ഒരു സൈഡ് എഫക്റ്റോ അങ്ങനത്തെ ഒന്നുമല്ല. അതിനൊക്കെ ആ മരുന്നുകൾ അങ്ങനെ വരുന്ന, അതും വളരെ ചെറിയ ശതമാനം ആളുകൾക്കാണ് ആ ഒരു ചുമ പോലും വരുന്നത്. അതിന് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മരുന്ന് മാറ്റി വേറൊരു മരുന്നാക്കണമെന്ന് മാത്രം. അതുപോലെ തന്നെ ചില വളരെ യംലോഡിപ്പിൻ പോലെയുള്ള മരുന്നുകൾക്ക് ചിലർക്ക് കാലിന് നീര് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിക്കഴിഞ്ഞാൽ അത് മാറാവുന്നേ ഉള്ളൂ. അതൊന്നും ബി പി കൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളുടെ ഒരു അടുത്തുപോലും ഇതൊന്നും എത്തുകയില്ല. ഇതൊക്കെ വളരെ നിസ്സാരമായി വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാവുന്നതും അത് മരുന്നൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇഫക്റ്റ് പോകുന്നതുമായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ മാത്രമേ ബി പി മെഡിക്കേഷൻസിനൊക്കെ ഉള്ളൂ.
1: തീർച്ചയായും ഇന്നത്തെ ചർച്ചയിൽ വളരെ ഉപകാരപ്രദമായ അറിവ് തന്ന ഡോക്ടർ ആസിഫ് അലി, പക്ഷേ സമയം അവസാനിക്കാറായതുകൊണ്ട് നാം ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാൻ നിർബന്ധിതനായിത്തീരുകയാണ്. നന്ദി ഡോക്ടർ ആസിഫ് അലി തയ്യിൽ ഈ ചർച്ച വളരെ സജീവമാക്കിയതിന്. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
2: ആരോഗ്യവിചാരം ഇവിടെ അവസാനിക്കുന്നു. പ്രഷറിനെക്കുറിച്ച് നമുക്ക് ചില തിരിച്ചറിവുകൾ നൽകിയത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസ്ഹർ.
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
5: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
6: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ.
5: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
3: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
7: سيد الاستغفار
3: اللهم أنت ربي لا إله إلا أنت
5: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവനല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഓരോ ദിനത്തിലെ വരവും വരുമാനവും കുറവാണെങ്കിലും നന്മയുള്ളത് ധാരാളമായ തിന്മയേക്കാൾ ഉത്തമമാണ്. പീസ് റേഡിയോ മോർണിംഗ് ലൈവിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്.

ഇന്നത്തെ ലൈവ് സെഷൻ ഇവിടെ ആരംഭിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ശ്രോതാക്കളോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ അദീപ് ഷാൻ വളവന്നൂർ, എന്നോടൊപ്പമുള്ള ആൾ ഇൻഷാല്ലാ അല്പസമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യും. നമ്മൾ സസ്പെൻസാക്കി ഇങ്ങനെ വെച്ചേക്കാണ് ആരാണ് എന്നോടൊപ്പം ഉള്ളത് എന്നുള്ളത്. സ്ഥിരം ചൊവ്വാഴ്ചയുള്ള ആളേക്കാൾ നമ്മൾ മറ്റൊരാളാണ് ഇൻഷാല്ലാ ഇന്ന് കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ദിവസം 2026 ഒക്ടോബർ 6 ചൊവ്വയാണ്. അതുപോലെ തന്നെ ഹിജറ വർഷം 1448 റബീഉൽ ആഖിർ 24 ദിവസം. അതുപോലെ മലയാള വർഷം കൊല്ലവർഷം 1702 കന്നി 20.

ഇപ്പോ സമയം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. പലരും നമസ്കാരവും പ്രഭാതത്തിലെ പ്രാർത്ഥനകളും കഴിഞ്ഞ് സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ ഒരു വീട്ടിലെ പ്രഭാത ഭക്ഷണങ്ങൾ തയ്യാറാക്കുവാൻ വേണ്ടി അടുക്കളയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ചിലർ അവരുടെ മുസല്ലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ പുരുഷന്മാരിൽ ചിലർ അവർ ജോലിക്ക് പോകുന്ന സാഹചര്യത്തിൽ ഒക്കെയാണ് ഈ മോർണിംഗ് ലൈവ് നമ്മുടെ ശ്രോതാക്കൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും സുഖമാണെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ഒരു വ്യത്യസ്ത രീതിയിലുള്ളൊരു ചോദ്യമാണ് ഇന്നത്തെ മോർണിംഗ് ലൈവ് തുടങ്ങുമ്പോളേ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഒരു ചോദ്യം അതാണ്, ഭക്ഷണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഇതിപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ സാധാരണ വീടുകളിൽ കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഭക്ഷണമൊക്കെ തയ്യാറാക്കാറുള്ള സ്ത്രീകളാണല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ രണ്ട് കൂട്ടരോടുണ്ട്, ഒന്ന് സ്ത്രീകളോടുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരോടുണ്ട്. സ്ത്രീകളോടുള്ള ചോദ്യം, നിങ്ങൾ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ, അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം കേട്ടോ, പ്രഭാതത്തിലെ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഏത് ഭക്ഷണം ഉണ്ടാക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ഏറ്റവും ടേസ്റ്റി, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടം ഈ ഭക്ഷണമാണ്, അതങ്ങനൊരു വിഭാഗമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഭക്ഷണം ഇതാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മളിടയിലുണ്ടാവും. അപ്പോൾ അത് ഇൻഷാല്ലാ ഇന്നത്തെ നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളൊന്ന് പങ്കുവെക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട് പുരുഷന്മാർ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഭാര്യമാർ അല്ലെങ്കിൽ ഉമ്മമാർ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൽ, രാവിലത്തെ ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാവിലത്തെ ഭക്ഷണം ഏതാണ്, അത്രയും അല്ലെങ്കിൽ അവർ ഉണ്ടാക്കി തരുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് പങ്കുവെക്കണം. ഓക്കേ.

0: ശ്രോതാക്കളെ, നമ്മള് പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾ അതിന് ഉത്തരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ നമ്മള് മോർണിംഗ് ലൈവ് തുടങ്ങുമ്പോ ഒരു മാധുര്യമേറിയ ഖുർആൻ പാരായണവുമായി നമുക്ക് ഇൻഷാല്ലാ നമ്മുടെ മോർണിംഗ് ലൈവിലെ വിവിധ സെഷനുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: أعوذ بالله من الشيطان الرجيم.

0: إلا من خطف الخطفة فأتبعه شهاب ثاقب فاستفتهم أهم أشد خلقا أم من خلقنا إنا خلقناهم من طين لازب.
1: നമ്മളിപ്പോൾ കേട്ടത് സൂറത്തു അസ്സോഫാത്തിലെ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. പാരായണം ചെയ്തത് അബ്ദുറഹ്മാൻ അൽ സുദൈസ്. ഇന്നത്തെ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാമത്തെ വചനത്തിൽ നിശ്ചയമായും ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തെ നക്ഷത്രങ്ങളാകുന്ന അലങ്കാരം കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുരട്ടുശീലക്കാരായ എല്ലാ പിശാചിൽ നിന്നും കാവലായും ആക്കിയിരിക്കുന്നു. അതിനുശേഷമുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, അതിനാൽ മലഉൽ അലയിലേക്ക്, അതായത് ഉന്നത സമൂഹത്തിലേക്ക് അവർ ചെവി കൊടുത്തു കേൾക്കയില്ല. എല്ലാ ഭാഗത്തു നിന്നും അവരെന്ത് ചെയ്യും? എറിയപ്പെടും. അതുപോലെ ബഹിഷ്കൃതരായിക്കൊണ്ട് അവർക്ക് ശാശ്വതമായ ശിക്ഷ ആ കൂട്ടം ആളുകൾക്കുണ്ട്. പക്ഷെ ആരെങ്കിലും ഒരു തട്ടിയെടുക്കൽ തട്ടിയെടുത്താൽ തുളച്ചു ചെല്ലുന്ന ഒരു തീജ്വാല ഉടനെ അവനെ പിന്തുടരുന്നതാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകളും അതിൻ്റെ അർത്ഥവുമാണ് സൂറത്തു സഫാത്തിലെ ഈ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിന്നത്തെ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്.
2: ഗസ്റ്റ് ആവില്ലല്ലോ, ഹോസ്റ്റല്ലേ.
1: അതെ, പക്ഷെ നമ്മൾ ഇന്ന് ഗസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ്
2: ചെയ്യണേ.
1: അപ്പോൾ ഇത് നമ്മോടൊപ്പം മോർണിംഗ് ലൈവിൽ ഈ സമയത്ത് ചേർന്നിട്ടുള്ളത് സുബൈർ സലഫി പട്ടാമ്പിയാണ്. അപ്പോൾ വെൽക്കം.
2: പറക്കുന്ന കുറച്ച് ഗ്യാപ്പായിരുന്നു, കുറച്ച് ദിവസങ്ങളായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
1: എന്താണ്
2: നമ്മുടെ പഴയ ശ്രോതാക്കളൊക്കെ എല്ലാവരും ഉണ്ടോ? എന്താണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കിട്ടി
1: തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോ രാവിലെ ഒരു ചോദ്യം ഇട്ടിട്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങിയത്.
2: എന്താണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് കാര്യമായിട്ട്?
1: അത് നമ്മള് പ്രഭാതത്തില് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് 2 തരം ചോദ്യം കൊടുത്തു. ഒന്ന്, ഏറ്റവും ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഫുഡ് ഏതാണ്
2: പ്രഭാത ഭക്ഷണത്തിൽ?
1: അതുപോലെ തന്നെ അപ്പോ മറ്റൊരു ചോദ്യമാണെങ്കിൽ ഭാര്യമാർ അല്ലെങ്കിൽ ഉമ്മമാർ വെച്ചേരുന്നതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് രാവിലത്തെ ഫുഡ്.
2: അപ്പോൾ രണ്ടാളും മറുപടി ആക്കാനുള്ളത്.
1: യെസ്, രണ്ടു കൂട്ടരും.
2: ഞാൻ ആദ്യം ചിന്തിച്ചു, ആദ്യം ചോദ്യം കേട്ടപ്പോൾ ചിന്തിച്ചത് ഇതിപ്പോ ഈ പയ്യന്മാര് നമ്മളെ പോലത്തെ ചെറിയ ചെറിയ ആൾക്കാരൊക്കെ എന്താ ചെയ്യാന്ന് വിചാരിച്ചൊരു വിചാരണ്ടായിരുന്നു. മറുപടി ആക്കണ്ടേ?
1: യെസ്.
2: അപ്പൊ രണ്ടുപേർക്കും അയക്കാം.
1: അയക്കാം.
2: ഏതായാലും ഉഷാറാവട്ടെ. ഇന്നത്തെ നമുക്ക് മികച്ച പാചകക്കാരെ തിരിച്ചറിയാനുള്ള വഴികളൊക്കെ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ഇൻഷാല്ലാ.
1: തീർച്ചയായും.
2: ഓരോരുത്തരും അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് സലാം പറഞ്ഞ് അതിനുള്ള മറുപടികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സലാം പറഞ്ഞവരുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: ഇൻഷാല്ലാ നമ്മളെ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പീസ് ടൈമിലേക്കാണ്. യെസ്. അതായത് നമ്മളെ പീസ് റേഡിയോയിൽ വരുന്ന ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള
2: നല്ലൊരു ഫീഡ്ബാക്ക് അറിയിക്കാനായിരിക്കും അല്ലേ?
1: യെസ്.
2: നമ്മുടെ ഒരുപാട് ആളുകൾ, 10 ലക്ഷം ആളുകൾ ഡൗൺലോഡ് ചെയ്തൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു റേഡിയോ പ്രോഗ്രാമിൻ്റെ ഫീഡ്ബാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില തിരിച്ചറിവുകളും അതുപോലെ തന്നെ ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണല്ലോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്.
1: യെസ്.
2: ഒരു സുഹൃത്ത് അയച്ച ഫീഡ്ബാക്ക് വായിക്കാം. എൻ്റെ കാറിലെ യാത്രകളിൽ പീസ് റേഡിയോ ഇപ്പോൾ സ്ഥിരം കൂട്ടുകാരനാണ്. യാത്രയും അറിവും ഒരുമിച്ചാകുന്നു. പീസ് റേഡിയോ കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു നല്ല മാറ്റമുണ്ടാകുന്നതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കേൾക്കാൻ മാത്രമല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പ്രേരിപ്പിക്കുന്നതാണ് പീസ് റേഡിയോയിലെ പല സന്ദേശങ്ങളും. മഷാല്ലാ നല്ലൊരു അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ഒരു വാഹനത്തിലെ ഓരോ കമ്പനിയും നല്ല സൗകര്യമാക്കി നമുക്ക് നല്ല സിസ്റ്റം തന്നിട്ടുണ്ടാവും. അതിനുള്ളിൽ ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സെറ്റപ്പ് തന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ചും എ സി ഒക്കെ ഇട്ട് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ നല്ല സിസ്റ്റത്തിൽ ഇങ്ങനെ ഇന്ന് കേട്ടാൽ ശരിക്കും നമ്മുടെ റേഡിയോന്റെ ക്ലാരിറ്റി ചെക്ക് ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ട് ഇങ്ങനെ പറ്റിയൊരു ഓപ്ഷനാണ്. കാറിലൊന്ന് ഫുൾ സൗണ്ടിൽ ഇട്ടിട്ട് അതിലെ ആ സ്വരവും അതിലെ മധുരം ഖുറാനൊക്കെ ഒന്ന് ഇങ്ങനെ കേട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ
1: ഭയങ്കരമാണ്.
2: പിന്നെ അതിന് പറ്റിയ കൂടെ നല്ല വൈബിളുള്ള ചങ്ങായിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി രസമായിട്ടൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും.
1: യെസ്, തീർച്ചയായും.
2: അപ്പൊ എന്തായിരുന്നാലും നമ്മുടെ യാത്രയിലെ നല്ലൊരു കൂട്ടുകാരനായി, പ്രത്യേകിച്ചും ഏകാന്ത യാത്രയൊക്കെ ആണെങ്കിൽ ബോറടി മാറ്റാനും, എന്നാൽ ആ യാത്ര കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു നൂറുകണക്കിന് ഡാറ്റകൾ, പ്രത്യേകിച്ചും നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടേതായ വീഴ്ചകളെ തിരുത്താനും പറയാനും ഒരുപക്ഷെ നല്ലൊരു ചങ്ങാതിയായി നമുക്ക് ആ യാത്രയെ മനോഹരമാക്കാൻ കഴിയുമെന്നതാണ് പീസ് ടൈമിലെ ഇന്നത്തെ ഫീഡ്ബാക്ക് കാണുമ്പോൾ എനിക്ക് ഓർത്തു പോകുന്നത്.
1: ഇത് സ്വാഭാവികമായിട്ടും ഒരുപാട് ശ്രോതാക്കളെ അയക്കുന്ന ഒരു അല്ലേ, ഇത്തരം രീതിയിലുള്ള മെസ്സേജുകൾ പീസ് റേഡിയോക്ക് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ ഫീഡ്ബാക്ക് ഇനിയിപ്പോ നമ്മളെ ശ്രോതാക്കളുമായി ഒരുമിച്ച് പോകാന്നാണ് അല്ലേ?
2: അതായിരിക്കും നല്ലത്.
1: യെസ്.
2: പലരും അൻവർ എൻ ടി മുട്ടിൽ വയനാട്, സുബർ സൽഫിക്ക് എന്നെ ഓർമ്മയുണ്ടോ, വയനാട്ടിലെ കാവുമാടം പരിപാടിക്ക് വന്നപ്പോൾ പരിചയപ്പെട്ടിരുന്നു. ഓർമ്മിക്കാൻ ചില പ്രയാസങ്ങൾ, പലയിടത്തുനിന്നും പലരെയും പരിചയപ്പെട്ടു പോകുന്നു, പക്ഷേ കാണുമ്പോഴാണെങ്കിൽ ചിലപ്പോഴും നമുക്കൊക്കെ ഓരോ പരിചയം ശരിയായിട്ട് മനസ്സിൽ ഫീൽ ചെയ്ത് വരിക. എന്തായിരുന്നാലും നിങ്ങൾ ഓർത്തതിൽ സന്തോഷം. ബുഷ്റ ഖേ മുറയൂർ ഇന്ന് ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നു. പാട്ട് വരുമല്ലോ, സ്വരന്തിലുണ്ടല്ലോ, നമ്മളുണ്ടാവുമല്ലോ അല്ലേ. ഷാഹിദ വെള്ളാങ്കല്ലൂർ, എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ളതും എല്ലാവർക്കും ഇഷ്ടമുള്ളതും ഇഡ്ഡലിയും സാമ്പാറുമാണ്. എല്ലാവർക്കും എന്ന് ഉദ്ദേശിച്ചത് ആരെയാണോ, വീട്ടിലത്തെ എല്ലാവർക്കും.
1: യെസ്, തീർച്ചയായിട്ടും.
2: അപ്പൊ നല്ല ചോദ്യങ്ങൾ കൂടി.
1: ഒരുപാട് പേര് സലാം പറഞ്ഞിട്ടുണ്ട് 6 മണി സമയത്ത്, അല്ലെങ്കിൽ
2: നേരത്തെ
1: മോർണിംഗ് ലൈവ് തുടങ്ങിയ സമയത്ത് തന്നെ. സീനത്ത് പാലക്കാട്, റഹ്മത്ത് ബീഗം, ബഷീർ എം കെ, അബ്ദുൽ കരീം, സിറീന, ജമീല തുടങ്ങി ഒരുപാട് ആളുകൾ, ഷെരീഫ പെരുങ്ങോട്ടൂർ, ഹംസ സി എം, റംല ഇടത്തനാട്ടുകര, റജീന തുടങ്ങി ഇഷ്ടംപോലെ ആളുകൾ ഇന്നത്തെ മോർണിംഗ് ലൈവിൽ നമ്മോടൊപ്പം ഉണ്ട്. അപ്പൊ
2: എല്ലാവർക്കും ചോദ്യം കാണുമ്പോഴേ എല്ലാവർക്കും ആവേശമുള്ള ചോദ്യമായി പോയിട്ട് തോന്നുന്നു. നല്ല മറുപടികളാ വരുന്നത്. അത് നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. എന്റെ മറുപടികൾ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നത് പുട്ട്, ദോശ, ഇഡ്ഡലി, വെള്ളപ്പം, പത്തിരി ഇവയെല്ലാമാണ് എന്നും ഓരോന്നും മാറ്റി മാറ്റിയാണ് ഉണ്ടാക്കാറ്. മനസ്സിലായില്ലേ? അതേപോലെ അത് നമ്മളോട് സഫി അടപ്പാൾ എഴുതിയതാണ്, ഖദീജ തൊടുപുഴ, ഇഷ്ടപ്പെട്ട ഭക്ഷണം പത്തിരി കോഴിക്കറി, എളുപ്പത്തിൽ ഉണ്ടാക്കാനാണെങ്കിൽ പുട്ടും പഴവും. ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്?
1: അതാണ് പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ
2: മതിയല്ലോ.
1: നമ്മളെ ഷഹനാസ് അരിക്കുളം അയച്ചിട്ടുണ്ട്, വെള്ളപ്പം ബാജിക്കറിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചപ്പാത്തി ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തി ആണെന്ന് തോന്നുന്നുണ്ട്. ചപ്പാത്തി കൊറേ വരുന്നുണ്ട്. പ്രശ്നമുണ്ട്, എനിക്ക് ഈ ചപ്പാത്തി അല്ല താല്പര്യമില്ല.
2: നിങ്ങളുടെ താല്പര്യത്തിന് ഇവിടെ ഒരു പ്രസക്തി ഇല്ല, അതിന് ശ്രോതാക്കൾക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. അമീർ അർത്തനാട്ടുകാര, വളരെ കാലത്തെ ഇടവേളക്ക് ശേഷം സുബീർ സൽഫി മാഷാല്ലാ ലൈവിലെത്തി, ബറക്കല്ലാഹു ഫീക്കും, അൽഹംദുലില്ലാ. സീനത്ത് ചങ്ങരംകുളം, നെസറി പൂഞ്ചോല, അതുപോലെ ആയിഷ ടി എം പോലൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
1: ആയിഷ അങ്ങാടിപ്പുറം, ഇഡലി ചട്ടിണി സാമ്പാർ, അത് നല്ലൊരു കോംബോ ഉണ്ടോ മാഷാല്ലാ.
2: ഈ ഫീഡ്ബാക്ക് അയക്കുന്ന ആളുകളിൽ പല ആളുകൾക്കും ഇപ്പോഴും ക്ലാരിറ്റി ഇല്ലാത്തൊരു മേഖലയാണ് തോന്നുന്നുണ്ട്. മംഗ്ലീഷ് അല്ലാതെ വരുന്ന ചില കമന്റുകളുണ്ട്, അവരൊന്ന് പറ്റുമെങ്കിൽ ചിലപ്പോൾ അറിയാത്തവരായിരിക്കും, കഴിയാത്തവരായിരിക്കും തോന്നുന്നുണ്ട്. മാക്സിമം നമുക്ക് ഏറ്റവും സൗകര്യം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ വായിക്കാനും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാനൊക്കെ സൗകര്യമായിരിക്കും. ഷഖീല അതിരമ്പുഴ സലാം പറഞ്ഞിട്ട്, ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് ഉണ്ടാക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: ഇതിലേ അബു മാനന്തവാടി അവരയച്ചിട്ടുണ്ട്, ദോശയും മീൻകറിയും, നല്ല മുളകിട്ട മീൻകറി ഉണ്ടെങ്കിലേ രാവിലെ നല്ല ദോശ, മുരിഞ്ഞ ദോശ ഉണ്ടെങ്കിൽ
2: ഉഷാറാവുന്നതാണ് അഭിപ്രായം അല്ലേ?
1: യെസ്, അത് നമ്മള് സപ്പോർട്ട് ചെയ്യണ്ടേ.
2: നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖല മാത്രം നോക്കി സപ്പോർട്ട് ചെയ്യണല്ലേ.
1: ഓക്കെ, അതുപോലെ ഫസീല അനസ് മുളകുപൊരി അയച്ചിട്ട് എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് എല്ലാത്തിനും ഭയങ്കര രുചിയാണ്.
2: അപ്പൊ ഈ സാധനം ഏതാന്നുള്ളതല്ല, ആരാ ഉണ്ടാക്കണെന്നുള്ളതാണ് കേട്ടോ അതിന്റെ പ്രത്യേകത.
1: അല്ല അത് മാത്രല്ലേ, ഏതെങ്കിലും ഒന്നിനെ നെഗറ്റീവ് ആക്കാൻ പറ്റൂല,
2: കാരണം
1: രാവിലെ കഴിക്കണ്ടേ.
2: അതെ അതെ അതെ.
1: ഓക്കെ മഷാല്ലാ. അല്ലെങ്കിലും ഉമ്മമാരുണ്ടാക്കണ ഭക്ഷണം അത് അല്ലേ,
2: എത്ര കാലം കഴിഞ്ഞാലും അത് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അല്ല, അത് കൊടുന്ന് ഒരു ഒരു ആദിത്യം ഉണ്ടാവില്ല, അതിന്റെ രീതി. ശരി, ആളുകൾ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ പ്രോഗ്രാമുകളുമായിട്ട് കൂടെ ചേർന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാൻ തോന്നുന്നു.
1: ഇൻഷാല്ലാ, നമ്മുടെ പുലരി വട്ടത്തിൻ്റെ സമയമാണ്.
2: ഓ,
1: ഈ ഒരു പുലരിയിൽ എല്ലാവരും ഒരു പ്രതീക്ഷ നൽകുന്നൊരു സംസാരമാണ് നമ്മുടെ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം ഒരുപാട് ഭാഗത്തു നിന്നുണ്ടാവുക. ഇന്നത്തെ സന്തോഷിപ്പിക്കുക
3: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
2: ഇന്നത്തെ പുലരിവട്ടത്തിൽ സന്തോഷിപ്പിക്കുക എന്ന തലക്കെട്ടിൽ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം ഒലിവി നമ്മോട് സംസാരിക്കും.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫിഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. ആളുകൾക്ക് എപ്പോഴും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ സംസാരങ്ങളും സന്തോഷം നൽകുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു മഹത്തായ മാതൃകയാണ്. നമ്മളുടെ ഏത് ആശയവിനിമയങ്ങളും എന്തെങ്കിലും ഒരു സ്വാധീനം മാനസികമായി നമ്മൾ ബന്ധപ്പെടുന്ന ആളുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളൊരു വിശേഷം ചോദിക്കുമ്പോൾ പോലും ആ ചോദ്യം അയാളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കണ്ടുമുട്ടുമുട്ടുന്ന ഒരു രോഗവിവരം അന്വേഷിക്കുകയാണെങ്കിൽ അയാളെ ഒരു നിത്യരോഗിയായി കാണുന്നു എന്ന് ഒരു പക്ഷേ അയാളെ തെറ്റിദ്ധരിച്ചേക്കാം. വിശേഷണങ്ങളൊക്കെ ചോദിക്കുന്ന കൂട്ടത്തിൽ നമുക്കത് ചോദിക്കാം. അതേപോലെ തന്നെ അവർക്കുണ്ടാകുന്ന എന്തെങ്കിലും ദുരന്തങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ നമ്മൾ ചർച്ചകളിലേക്ക് അടക്കുമ്പോൾ, ആനുകാലികമായ ചർച്ചകളിലേക്ക് അടക്കുമ്പോൾ ഒരു പക്ഷേ ചിന്തിക്കാത്ത ചില വിഷയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ സ്വാഭാവികമായും ആ സംസാരങ്ങൾ എന്തു ചെയ്യും, അവർക്ക് മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ബോധവൽക്കരിക്കപ്പെടുന്നുണ്ട് നമ്മൾ എന്തു പറയുമ്പോഴും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പ്രചോദനങ്ങൾ ലഭിച്ചതും അതേപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ പിന്നെ മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചതുമെല്ലാം മറ്റുള്ളവരുടെ സംസാരങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ സംസാരം ഒരാളെ ഒരു ഭയത്തിലേക്കോ ആശങ്കയിലേക്കോ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. വിശുദ്ധ ഖുർആനിൽ നമ്മൾ ധാരാളമായി കാണുന്ന ഒരു പദപ്രയോഗമാണ് ഈ തബ്ഷീർ, അതായത് സന്തോഷവാർത്ത അറിയിക്കുക. ഫബഷിർ ഇബാദ്, ഫബഷിർ ഇബാദി അല്ലദീന യസ്തമിഉനൽ ഖൗല, നല്ല വാക്കുകൾ കേൾക്കുന്ന ആളുകളെ, നന്മയെ പിൻപറ്റുന്നവരെ സന്തോഷവാർത്ത, അതായത് വരാനുള്ള ഭാവിയിൽ അവർക്ക് ചില സുഖങ്ങളും സന്തോഷങ്ങളും വരാൻ ഉണ്ട്. യുബഷിറുഹും റബ്ബുഹും ബിറഹ്മ, അള്ളാഹു തന്നെ എടുക്കുന്നില്ല കാരുണ്യത്തെക്കുറിച്ച് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. വാബുഷിറൂബിൽ ജന്നത്തിലെത്തി കുന്തും തുആദുൻ, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടതായ ആ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞു. ഭൗതികവും മതപരവുമായ കാര്യങ്ങളുണ്ടായില്ല, നാളെ പാരത്രികമായി ലഭിക്കുന്ന കാര്യങ്ങളുണ്ട്, ഇവിടെ ഉണ്ട്. പ്രവാചകന്മാർക്ക് സന്താനങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹു ഉണ്ടാകുന്നതിന് മുമ്പ് അറിയിച്ചിട്ടുണ്ട്. ഫബഷിറുഹു ബിഗുലാമിൻ ഹലീം എന്ന് പറയുന്നുണ്ട്, അതായത് നല്ല ഒരു സന്താനത്തെ നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു എന്ന് പറയുന്നുണ്ട്. വലക്കത് ജാഅത്ത് റുസുലുന ഇബ്രാഹിം ബിൽ ബുഷ്റ, സന്തോഷവാർത്തയുമായി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലം അടുക്കിലേക്ക് നമ്മുടെ ദൂതന്മാർ വന്നു എന്ന് പറയുന്നുണ്ട്. ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇതുപോലുള്ളത് കാണാൻ പറ്റും. അപ്പോൾ സന്തോഷം അറിയിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരങ്ങളിലും അങ്ങനെയുണ്ട്. അതായത് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാണ്. ബഷറ ഖദീജത്ത റളിയല്ലാഹു അൻഹ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ സുഹബ ഫീഹി വലാ നസബ, ബുഖാരി മുസ്ലിം ഹദീസാണ്. അതായത് ഖദീജ റളിയല്ലാഹു അൻഹക്ക് എന്ത് ചെയ്തു, സ്വർഗത്തിലൊരു വീടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സന്തോഷവാർത്ത അറിയിച്ചു. അത് മുത്തുകളെ കൊണ്ടുള്ള വീടാണ്, അതിൽ ബഹളങ്ങളില്ല, അതേപോലെ തന്നെ ക്ഷീണമില്ല, ബഹളമില്ല. കാരണം സ്വർഗത്തിലെ ജീവിതത്തിൽ അവിടെ എന്തില്ല, ആളുകൾ ഏതെങ്കിലും നിലക്കുള്ള ശബ്ദം ഉണ്ടാക്കണ്ടേ, വൈകാരികമായ സംസാരങ്ങളോ പ്രകോപനങ്ങളോ ഒന്നുമില്ലല്ലോ, അവിടെ ശാന്തമാണത്. വലാൻ അസ്വഭ, ക്ഷീണമില്ല എന്നാണ്. അതാണ്. അപ്പോൾ ധാരാളം ഹദീസുകൾ ഈ സന്ദർഭത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പ്രമുഖന്മാരായ ഖലീഫമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ്, ഈ മൂന്ന് പേരും നബി ബിർ അരീസ് എന്ന് പറയുന്ന കിണറിൻ്റെ തിണ്ടിലിരിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി വന്ന സംഭവം അബൂ മുസ അഷ്അരി റളിയല്ലാഹു അൻഹു വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയണത് ഓരോരുത്തർ വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇന്നാൾ വന്നിരിക്കുന്നു, കയറാൻ അനുമതി ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി ഇദൻ ലഹു വബശ്ശിറുഹു ബിൽ ജന്ന, അനുവാദം കൊടുക്കൂ, സ്വർഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കൂ എന്നാണ് പറയുന്നത്. അത് ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു വന്നപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞതായിട്ട് കാണുന്നത്. അപ്പോൾ സന്തോഷം ഒരാൾക്ക്, ആളുകൾ നമ്മുടെ എന്തൊരു സമീപനത്തിലും സംസാരത്തിലും ആളുകൾക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ നൽകുക, ഒരു സന്തോഷം നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ബോധപൂർവ്വം ശ്രദ്ധിക്കുന്നവരെന്നേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്താ വരിക, നമ്മൾ മറ്റുള്ളവർക്ക് വിഷമവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞൊരു വാക്കിൻ്റെ ഒരു ഫീലിംഗ്, ഒരു വിഷമം എത്രയോ സമയം ആളുകളിൽ നിലനിൽക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കും. പലപ്പോഴും കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ, വിമർശനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇതൊക്കെ വളരെയധികം ആളുകൾക്ക് വേദന ഉണ്ടാക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ സാന്നിധ്യങ്ങളൊക്കെ ആളുകൾക്ക് സമാധാനവും സമാശ്വാസവും നൽകുന്നുവോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ നിരന്തരം ബന്ധപ്പെടാനും നമ്മളോട് കാര്യങ്ങൾ ചോദിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ, നമ്മളിന്ന് ഒരു തബ്ഷീർ, ഒരു സന്തോഷം കിട്ടും അവർക്ക്, അവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും എന്നതുകൊണ്ടാണ് അവർ നമ്മളെ നിരന്തരം ബന്ധപ്പെടുന്നത്. എന്നാലും നമ്മളായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഭീതിയും ഭയവും ആശങ്കകളുമാണ് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പൊതുവെ നമ്മളോട് സംസാരിക്കാൻ അവരെന്ത് ചെയ്യും, വിസമ്മതിക്കും. നമ്മളെന്തെങ്കിലും ഒരു പിന്നെ മാനസിക വിഷമത്തിലാണെങ്കിൽ, ഇപ്പോൾ നമ്മളെന്തെങ്കിലും നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കുടുംബപരമായ പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ചോ ഒക്കെ നമ്മൾ ഭയത്തിലാണെങ്കിൽ ആ ഭയമാണ് നമ്മൾ എല്ലാവരോടും പങ്കുവയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഭയമാണ് വിതരണം ചെയ്യുന്നത്. നമുക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മളത് പറഞ്ഞോളുന്നില്ല. നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ നമ്മൾ പറയുന്നതിന് വേണ്ടി, ഒരാശ്വാസത്തിന് വേണ്ടിയാണത് പറയണത്. പക്ഷെ അത് പലപ്പോഴും മറ്റുള്ളവരിൽ വിഷമം സൃഷ്ടിക്കുക ചെയ്യുക. അപ്പോൾ ആശ്വാസം കിട്ടാവുന്നതിനോട് പറഞ്ഞാൽ മതി, എല്ലാവരോടും നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അത് നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം. അത് നമ്മളെ കൊണ്ടൊരു സന്തോഷം മറ്റുള്ളവർക്ക്, നമ്മുടെ സാന്നിധ്യം കൊണ്ട് സന്തോഷം ഉണ്ടാക്കാൻ മതി. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നാൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. ഒരു മരിച്ച സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർക്കൊരു ആത്മധൈര്യമാണ്, അവർക്കൊരു പ്രതീക്ഷയാണ്. അപ്പോൾ എവിടെയാണോ നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ സമീപനങ്ങളെ കൊണ്ട്, നമ്മുടെ ചില സാമ്പത്തിക സഹായം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എങ്ങനെ സന്തോഷമുണ്ടാക്കാം, എങ്ങനെ പ്രതീക്ഷ നൽകാം, അതിനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. തീർച്ചയായും ഒരു മനസ്സിന് നമ്മൾ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നത് വളരെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. ബോധപൂർവം നമ്മൾ ഇടപഴകുന്ന നമ്മുടെ ഇണകളാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും ആരാണെങ്കിലും അവർക്കെല്ലാവർക്കും ഒരു സന്തോഷവും പ്രതീക്ഷയും ജീവിതത്തിൽ നൽകാനും അവരെ സന്തോഷിപ്പിക്കാനും നമുക്ക് കഴിയണം. തീർച്ചയായും അങ്ങനെയുള്ള ഒരു നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സംസാരവും മറ്റുള്ളവർക്ക് ആശ്വാസവും സമാധാനവും പകരുന്നവരായിത്തീരാൻ ഇസ്ലാമിൻ്റെ ഈ മഹത്തായ മാതൃക ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: ആമീൻ. അൽഹംദുലില്ലാ. നമ്മുടെ പതിവ് പോലെ തന്നെ ഹാരിസ് ബിൻ സലീം മൗലവി നമ്മോട് സംസാരിച്ചു. വളരെ ചിന്തനീയമായ, ഒരു പക്ഷേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒന്ന്, ഒരുപാട് ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയുക, ഒരുപാട് ആളുകൾ നമ്മളെ സന്തോഷിപ്പിക്കുക. ഇന്ന് പൊതുവേ ആളുകൾക്ക് നെഗറ്റീവ് സംസാരത്തിനും ആളുകളെ ബേജാറാക്കാനും പ്രാങ്ക് ചെയ്യാനും പേടിപ്പിക്കാനൊക്കെയാണ് ഇഷ്ടം. പക്ഷേ അതല്ല നമ്മളൊരു വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടതെന്നും സന്തോഷിപ്പിക്കാൻ കഴിയാവുന്ന ഏതെല്ലാം വഴികളുണ്ടോ, നന്മയിൽ ഹലാലായ ജായിസായ എന്തെല്ലാം നല്ല വഴികളുണ്ടോ അതായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.
1: തീർച്ചയായിട്ടും നമ്മുടെ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് ഒരു കമൻ്റ് വന്നിട്ടുള്ളത്, അസ്സലാമു അലൈക്കും, നല്ലൊരു ഉപദേശമാണ് ഇന്ന് ഹാരിസ് മൗലവി പുലരിവട്ടത്തിലൂടെ നൽകിയിട്ടുള്ളത്. ചില ആളുകൾ നമ്മൾക്ക് വിഷമം മനസ്സിലൊതുക്കി നടക്കുന്ന കാര്യം മാത്രം ഓർമ്മപ്പെടുത്തി വിശേഷം ചോദിക്കും. സത്യമാണ് മൗലവി പറഞ്ഞത് എന്ന് ജമീല വി കപ്പൂനൂർ
2: ഷഹനാസ് അരിക്കുളം പറഞ്ഞിരിക്കുന്നത്. കാലിന് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു മാസമായി ചികിത്സയിലാണ്. അൽഹംദുലില്ല, പൂർണ്ണമായി മാറിയിട്ടില്ല. പി ആർ ഫാമിലി എൻ്റെ കാര്യം ദുആയിൽ ഉൾപ്പെടുത്തണം. ഇൻഷാല്ലാ അള്ളാഹു പൂർണ്ണമായ ശിഫ വേഗത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒട്ടനേകം ആളുകൾ അവരുടെ രാവിലത്തെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല ചില പാഠങ്ങളൊക്കെ ചിലരൊക്കെ പറഞ്ഞത് വീട്ടിലൊരു ടൈം ടേബിൾ ഉണ്ട്, ഞങ്ങൾ ആ ടൈം ടേബിൾ പാലിച്ചിട്ടാണ്, അതുകൊണ്ട് നാളെ എന്താ ഉണ്ടാക്കുക എന്നുള്ളത് ആരും തർക്കിച്ചിരിക്കേണ്ട ആവശ്യമില്ല, വീട്ടിലൊരു ടൈം ടേബിൾ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്, എല്ലാവരുടെയും വായിക്കുന്നതിൽ തടസ്സമുള്ളത് കൊണ്ടാണ്, സമയം പരിമിതമാണല്ലോ. അൽഹംദുലില്ലാ, വേറെ ചില ആളുകൾ ഇന്നത്തെ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചിട്ടുണ്ട്.
1: ഇപ്പൊ ശ്രോതാക്കളെ എല്ലാരും ഫോൺ ഇങ്ങനെ എടുത്ത് വെക്കണ സമയമാണ്,
2: നോക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയം.
1: യെസ്, 6:25 കഴിഞ്ഞ്, 2 മിനിറ്റ് കഴിഞ്ഞു,
2: ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അല്ലേ, ഇനി ആൾക്കാർ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സമയമാണ്. സമയമായിട്ടുണ്ടാകും അവർക്ക്
1: തീർച്ചയായും. അപ്പോ ശ്രോതാക്കളെ, ക്വിസിന്റെ സമയം ആരംഭിക്കുകയാണ്, അപ്പൊ എല്ലാവരും ഫോണൊക്കെ എടുത്ത് തന്നെ
2: ഒരുങ്ങ,
1: യെസ്,
2: സട കുടഞ്ഞെഴുന്നേൽക്കാന്ന് നമ്മൾ പറയാം.
1: യെസ്, തീർച്ചയായും.
2: എല്ലാ ഉറക്കച്ചടവും മാറ്റിവെച്ച് ഇന്നത്തെ വിജയികളുടെ പേര് വായിക്കുന്ന സമയത്ത് എന്റെ പേരായിരിക്കണം എന്ന പ്രാർത്ഥനയിൽ
1: ആ ഒരു
2: നിയത്തോടുകൂടെ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടാവുന്ന ഒരു ചോദ്യവുമായിട്ട്, ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇയാളിപ്പൊന്ന് വന്നിട്ട് എന്ത് പുലിവാലോടിച്ച ചോദ്യം എപ്പോഴെങ്കിലും വരുള്ളൂ, വന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു ചോദ്യം കൊണ്ടാ വരാന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ പറയും. നമുക്ക് ടെൻഷൻ ആവാനൊന്നുമില്ല, വളരെ സിമ്പിളായ ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ സാധാരണ വരാറുള്ളത്. ഇന്നും അത്ര ഒരു വളരെ സിമ്പിളായ ചോദ്യത്തിലേക്കാണ് പോകുന്നത്.
1: അപ്പോൾ പുതിയ ശ്രോതാക്കൾ ഉണ്ടെങ്കിലേ അവർക്ക് ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടല്ലോ.
2: ഉണ്ടാവും.
1: ഒന്ന്, ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ലൈവ് ക്വിസ്, മോർണിംഗ് ലൈവ് ക്വിസ് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത്. അതുപോലെ തന്നെ പേരിൻ്റെ കൂടെ ഇപ്പോൾ പല ആളുകളും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് എന്ത്, പേരിൻ്റെ കൂടെ സ്ഥലം ആഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, പേരിന്റെ കൂടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സ്ഥലം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം.
2: പിന്നെ നമ്മൾ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചോദ്യം പറഞ്ഞാൽ, നമ്മൾ 25 സെക്കൻഡ് ആണ് ഇതിനാകെ ആൻസർ ചെയ്യാനുണ്ടാവുക.
1: യെസ്,
2: ഇത് ഫീഡ്ബാക്ക് അയക്കുന്ന പോലെ എല്ലാ സമയത്തും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് ആളുകൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ബീപ് സൗണ്ട് അവസാനിക്കുന്നതിന്റെ മുമ്പ് ഒരൊറ്റ ക്ലിക്ക് മാത്രമാണ്, ABCD ഏതാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ അത് മാത്രമേ ക്ലിക്ക് ചെയ്യാനുള്ളൂ.
1: ഇൻഷാല്ലാ, എന്നാലേ നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം.
2: ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നമുക്ക് ഇന്ന് വളരെ സിമ്പിളാണ്. ഖലീഫമാരെ കുറിച്ച് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇസ്ലാമിലെ നാലാമത്തെ ഖലീഫ ആരാണ് എന്നതല്ല ഇന്നത്തെ ചോദ്യം. ഇന്നത്തെ ചോദ്യം, ഇസ്ലാമിലെ നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു ഷഹീദായ നഗരം ഏതാണ്, ഏത് പ്രദേശത്ത് ഏത് നഗരത്തിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് അല്ലെങ്കിൽ ഷഹീദാകുന്നത്?
1: 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ മദീന, ഓപ്ഷൻ ബി കൂഫ,
2: ഓപ്ഷൻ സി മക്ക, ഓപ്ഷൻ ഡി ഡമസ്കസ്.
1: ഓക്കെ, ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇസ്ലാമിലെ നാലാമത്തെ ഖലീഫയായിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുള്ള നഗരം ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. 4 ഓപ്ഷനുകൾ, ഓപ്ഷൻ എ മദീന, ഓപ്ഷൻ ബി കൂഫ, ഓപ്ഷൻ സി മക്ക, ഓപ്ഷൻ ഡി ഡമസ്കസ്.
2: ചോദ്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകാൻ സാധ്യതയല്ല, ചോദ്യം ക്ലിയർ ആണ്. ഉത്തരത്തിൽ ചെറുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാകാം.
1: ചോദ്യം ഒരിക്കൽ കൂടി
2: വായിക്കാം, നമ്മൾ വായിക്കാം. ഇസ്ലാമിലെ നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു ഷഹീദായ നഗരം ഏതാണ്? അതിൽ തന്നെ 3 ഗുണപാഠങ്ങളുണ്ട്. നാലാമത്തെ ഖലീഫാരാണ്, അലി റളിയല്ലാഹു അൻഹു ഷഹീദായി എന്നുള്ള വിവരമുണ്ട്. അപ്പൊ ഞാൻ നഗരം ഏതാണെന്നുള്ളതാണ് സംശയമുള്ളത്. ഓപ്ഷൻ എ മദീന, ഓപ്ഷൻ ബി കൂഫ, ഓപ്ഷൻ സി മക്ക, ഓപ്ഷൻ ഡി ഡമസ്കസ്. മലയാളത്തിൽ ഡമാസ്കസ് എന്ന് പറയും. സമയം തുടങ്ങിയിട്ടുണ്ട്.
1: അപ്പോൾ എല്ലാവരും വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ. ഏതാണോ ഓപ്ഷൻ,
2: ഓപ്ഷൻ മാത്രം ഒന്ന്
1: അയച്ചാൽ മതി.
2: മോർണിംഗ് ലൈവ് ക്വിസിലാണ് കൊടുക്കേണ്ടത്. സമയം കഴിഞ്ഞല്ലോ.
1: യെസ്,
2: സമയം അവസാനിച്ചിട്ടുണ്ട്.
1: ഇൻഷാല്ലാ
2: ഒരുപാട് പേര്,
1: യെസ്,
2: ചിലരൊക്കെ വളരെ വേഗത്തിൽ ആദ്യ നിമിഷത്തിൽ തന്നെ ആൻസർ വന്ന ആളുകളൊക്കെ ഉണ്ട്. മാഷാല്ലാ, മാഷാല്ലാ.
1: ഇൻഷാല്ലാ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉത്തരവും അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം,
2: അതിന്റെ വിജയികളെ പ്രഖ്യാപിക്കണം. ഉത്തരം തെറ്റായാൽ പോലും നമുക്ക് വിജയികൾ എന്ത് ചെയ്യണം,
1: പ്രഖ്യാപിക്കണം
2: നമുക്ക്. അതാണ് ഇവിടെ പ്രധാനമായിട്ട് വേണ്ടത്. ശരി, നിങ്ങളുടെ ഉത്തരങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ വിശദ പരിശോധനയൊക്കെ കഴിഞ്ഞ് ഇൻഷാല്ലാ സിസ്റ്റം എന്താണ് നമുക്ക് ഇന്ന് റിസൾട്ട് എവിടെയൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം.
1: ഇൻഷാല്ലാ.

0: അടുത്തത് വൺ മിനിറ്റ് ടോക്കാ.
1: യെസ്,
0: വൺ മിനിറ്റ് ടോക്ക്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മുടെ ഫോണിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, ഒരു പക്ഷേ 2004 ദിവസങ്ങളായി ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ചിന്തകളും അറിവുകളും പകർന്ന വൺ മിനിറ്റ് ടോക്ക് നമുക്ക് ഇന്ന് കേൾക്കാം. ഇന്നത്തേത് ടി കെ അഷ്റഫ് സാറിൻ്റെതാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഒരു വലയത്തിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആളുകൾ രണ്ട് തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കാറുണ്ട്. 24 മണിക്കൂറും എന്ന് പറയാവുന്നത് പോലെ ഈ സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കുന്ന ഒരു വിഭാഗമാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്താകട്ടെ ചില ആളുകൾ പറയും, ഞാൻ, എനിക്ക് വാട്സപ്പ് ഇല്ല, എനിക്ക് ഫേസ്ബുക്ക്, ഞാൻ സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നു നോക്കാറില്ല, ഫോൺ ഉപയോഗിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇത് രണ്ടും ശരിയല്ല. നമ്മൾ ചെയ്യേണ്ടത് ഫോൺ ആവശ്യത്തിന് ഉപയോഗിക്കണം, ആവശ്യത്തിന് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കണം, അതിന് നന്മക്ക് വേണ്ടി ഉപയോഗിക്കണം, അമിതമാകരുത്. ഒരിക്കലും തന്നെ സാമൂഹ്യ മാധ്യമങ്ങളാവരുത് നമ്മെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ സമയത്തെ നമ്മൾ നിയന്ത്രിക്കുക, നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെർച്ച് ചെയ്യുക, അതിനുവേണ്ടി മാത്രം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെയായിരിക്കണം ഈ വിഷയത്തിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: ഇതിലെ അഷ്റഫ് സാഹിബ് ആവർത്തിച്ചൊരു കാര്യമുണ്ട്, ആവശ്യത്തിൽ, ആവശ്യത്തിന് മാത്രം.
0: അതിലെല്ലാം ഉണ്ടല്ലേ, അതിലെല്ലാം മനസ്സിലാക്കാനുണ്ട്. പിന്നെ പിന്നെ സാധാരണ ചില ആൾക്കാരൊക്കെ പറയാം, അതൊന്നും തൊടാനേ പാടില്ല എന്നൊക്കെ പറയല്ലോ. അല്ല, തൊടണ്ട തന്നെയാണ്. അതിന്റെ രീതി അല്ലേ, എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം. സഹോദരങ്ങൾ ആരെങ്കിലും ഇത് ശ്രദ്ധിക്കാതെ പോയവരുണ്ടെങ്കിൽ, ഈ ഇത്തരം സംഭവങ്ങൾ, ഒരു വൺ മിനിറ്റ് ടോക്ക് എന്ന് പറയുന്നത് ഈ 2004 എപ്പിസോഡുകളിലൂടെ കഴിഞ്ഞു പോയെങ്കിൽ നമ്മളത് സ്റ്റാറ്റസ് വെക്കാനും അതിൻ്റെ പിന്നെ ചാനലുകളിലും ഒക്കെ വരുമ്പോൾ വിസ്ഡം ഗ്ലോബൽ ടി വിയിലൊക്കെ ഇത് കറക്റ്റായിട്ട് വരുന്ന സമയത്തൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. എല്ലാ ദിവസവും രാവിലെ 5:24 നമുക്ക് കാണാൻ നേർവഴി നമ്മുടെയൊക്കെ ലൈഫിൽ വലിയ പ്രാധാന്യമുള്ളതാണല്ലോ. അപ്പോൾ ഇതുപോലെ ഈ വൺ മിനിറ്റ് ടോക്ക് ശരിയായി നമുക്ക് ഉപയോഗപ്പെടുത്താനും പ്രചരിപ്പിക്കാനും കഴിയണം. അത് നല്ലൊരു മെസ്സേജ് ആയിരിക്കും ഉണ്ടാവുക.
3: هنا أمم ملبية مليك مصائر الأمم هنا للطهر
0: എന്ന് പറയുന്നു ശ്രോതാക്കൾ. എന്തെങ്കിലും പറയാനുണ്ടോ?
1: എസ് സലീം ചക്രക്കൽ അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുബൈർ സലഫി ഉസ്താദിൻ്റെ അയച്ച രണ്ട് ദിവസത്തെ സാന്നിധ്യം ഞങ്ങൾ ചക്രക്കല്ലുകാർക്ക് പ്രത്യേക ഊർജം തന്നെയാണ് തരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാഹ്.
0: അപ്പൊ ഞാനിപ്പോ കാണുമ്പോ അതിന് പുറമെ പോലെ ഈ ദിവസം കൂടി സഹിക്കേണ്ടി വരികയാണല്ലോ എന്നുള്ളതാണ് അവർ ചുരുക്കി പറയണത് അല്ലേ. ജമീൽ വി കെ, ജമീല വി കെ പുനൂർ, ഞാൻ ഇന്നലെ ഒരാൾക്ക് റേഡിയോ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു, ഇന്ന് മിസ് കോൾ അടിച്ച് ഓർമ്മപ്പെടുത്തി, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാ. അതൊക്കെ ഒരു വല്ലാത്തൊരു വർക്കായി അല്ലേ. അത് ഡൗൺലോഡ് ചെയ്ത് ഇതിനൊരു ഫോളോ അപ്പ് ആണ്. അടുത്ത മിസ് കോൾ അടിച്ചിട്ട് കേറിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ, കേറിയിട്ടില്ലേ എന്നുള്ളതൊക്കെ പറയണമെങ്കിൽ അതാണ് ഒരാളുടെ പിന്നാലെ കൂടുക എന്നൊക്കെ പറഞ്ഞു. മാഷാ അല്ലാ, ബറക്കല്ലാ.
1: സഫ്ന മുഹമ്മദ് പണക്കേട് അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ പറയുന്ന ഒരു ചെറിയ നല്ല വാക്ക് പോലും ഒരാളുടെ ദിവസം മാറ്റിമറിച്ചേക്കാം. ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമേറിയ നിമിഷത്തിൽ അതൊരു പ്രതീക്ഷയായി മാറിയേക്കാം. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് വേദനയാകാതെ ആശ്വാസമാകട്ടെ, പ്രതീക്ഷയാകട്ടെ, ഹൃദയത്തിലൊരു നന്മയുടെ അടയാളമായി അവശേഷിക്കട്ടെ. സംസാരങ്ങളെ സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് അദ്ദേഹം അവർ പങ്കുവച്ചിട്ടുണ്ട്. പുലരിവട്ടവുമായി
0: ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാണല്ലേ. യെസ്. ഇന്നത്തെ ചോദ്യം വളരെ സൂപ്പർ. സക്കീന ഉദിരം പോയില്ല, എന്റെ അർത്ഥം മനസ്സിലായില്ലേ? ചോദ്യം
1: സൂപ്പർ
0: സൂപ്പറാണ്. ഇത്ര ഭയങ്കര പ്രയാസമായിരുന്നു എന്നാണ് എന്റെ മറുമായം. ശരി. അതുപോലെ ആയിഷ ടി എം എ, സഫീറ കല്ലാച്ചി, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മഷാ അല്ലാ, സഹോദരന്റെ നേരത്തെ പ്രാർത്ഥിച്ച സഹോദരന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഷിഫ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അമീൻ അമീൻ. അജ്ഫാൻ വജീഹ് കരുവാരക്കുണ്ടാണ്. ഒരു പക്ഷേ ഇന്നത്തെ വാർത്തയാണോ എന്ന് സംശയമുണ്ട്. എൻ്റെ സഹോദരി താത്ത പ്രസവത്തിൽ മരിച്ചിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹുമ്മ ഗ്ഫിർലഹ വർഹംഹ അല്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ ശ്രോതാക്കളിൽ പല ആളുകളും ഇത്തരത്തിലുള്ള, ഒരു പക്ഷേ മരണ വീടുകളിൽ കഴിയുന്നവർ, ആശുപത്രികളിൽ കഴിയുന്നവർ, രോഗികളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നവർ, വ്യത്യസ്ത പ്രതിസന്ധികളും പരീക്ഷണങ്ങളിലൊക്കെ കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ടാകും. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ച് നൽകുമാറാകട്ടെ.
1: ചേർക്കണമെന്നുണ്ട്
0: അല്ലേ. അടുത്ത അതായിരിക്കും വരുന്നല്ലേ. ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഇടയിൽ നമ്മളെ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുമല്ലോ നമ്മൾ. പക്ഷേ ചിലതൊക്കെ മായാത്ത മറക്കാത്ത അനുഭവങ്ങളായി നമ്മുടെ മുമ്പിലുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം ഒരു കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി അടുത്തൊരു പ്രദേശത്ത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എത്തിയപ്പോൾ അവിടെ അല്പസമയം ചിലവഴിക്കേണ്ടി വന്നു. എന്നാൽ പ്രോഗ്രാമിന് ഒരുപാട് സമയം ബാക്കിയുണ്ട്. അപ്പോൾ അവിടുത്തെ ചില പ്രവർത്തകന്മാരുടെ വീടുകളും മറ്റുമൊക്കെ കാണാനൊക്കെ സന്ദർശിക്കാനൊക്കെ അവസരം കിട്ടി. അപ്പോൾ അവർ ഒരു വീട് പരിചയപ്പെടുത്തി തന്നിട്ട് പറഞ്ഞു അവിടെ ഒരു സഹോദരിയുണ്ട്, ഒരു ഉമ്മയുണ്ട്, അവർ നല്ല പാചകം ചെയ്യുന്ന ആളാണ്, നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്, അതിൻ്റെ ഫീൽഡുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ഒരു ദിവസം അവരുടെ ചെറിയൊരു വീട് നിർമ്മാണമൊക്കെ കഴിഞ്ഞ് അവരത് താമസമൊക്കെ ആരംഭിച്ചു. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഹൗസ് വാമിങ് നടക്കാറില്ല, സാധാരണ നടക്കുന്നൊരു പ്രോഗ്രാമാണ്. പക്ഷേ ഇതിനെന്തൊരു വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് അവർ പറഞ്ഞെന്നു വെച്ചാൽ, ആദ്യം ഇവർ ചെയ്തത് എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിക്കണമല്ലോ, എല്ലാവരും ക്ഷണിച്ചു. അപ്പോൾ ഈ ക്ഷണിക്കുന്ന സമയത്തൊക്കെ പല വീടുകളിലും ചെല്ലുന്ന സമയത്ത് അവർക്ക് വരാൻ കഴിയാത്ത പല ആളുകളുണ്ടാവും. അവരുടെ വീട്ടിൽ രോഗിയുള്ളവരുണ്ട്, അതുപോലെ തന്നെ കാഴ്ച പരിമിതരായ ആളുകളുണ്ട്,
1: പ്രായമായ ആളുകളുണ്ട്.
0: പ്രായമായിട്ട് ഒരു പക്ഷെ അവർക്ക് വരാൻ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കി. സാധാരണഗതിയിൽ നമ്മളൊന്നും അവരെ ലിസ്റ്റ് ചെയ്യാറില്ല, അവരെ പോയി ക്ഷണിച്ചോ അത്ര കഴിഞ്ഞു പോകുന്നു. പക്ഷേ ഇവർ ചെയ്തത് ഇവരുടെ വീട്ടിലെ ഈ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെമ്പ് പൊട്ടിച്ച് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഇവരുടെ വീട്ടിലത്തെ ഭക്ഷണം ആദ്യം പാക്ക് ചെയ്തു, ലിസ്റ്റ് ചെയ്തു. ആ ഏതൊക്കെ വീടുകളിലാണ് ഇത് എത്തിച്ചു കൊടുക്കേണ്ടത് എന്ന് ആദ്യം ലിസ്റ്റ് ചെയ്തു.
1: അതായത് ഹൗസ് വാമിങ്ങിന് കുടിയിരിക്കലിന് വരാൻ
0: കഴിയാത്ത ആളുകളെ ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് ഫസ്റ്റ് സാധനം പാർസൽ, എത്ര ആളുണ്ട് നോക്കിയിട്ട് ആ വീട്ടിലേക്കുള്ള ഭക്ഷണം ആദ്യം പാർസൽ. എന്നിട്ട് വീട്ടിൽ വരുന്ന ആളുകൾക്ക് അടുത്ത ചമ്പാണ്, അത് പിന്നെയാണ് പൊട്ടിക്കുന്നത്,
1: അത് വേറെയാണ്,
0: അത് വേറെയാണ്. അപ്പൊ അതും അൽഹംദുലില്ലാ മനോഹരമായി കഴിഞ്ഞു. ഇതൊരു വലിയൊരു സാമ്പത്തിക ഉയർന്ന ലെവലുള്ള ടീമൊന്നും അല്ല, ഒരു റേഞ്ചിൽ പോകുന്ന ഒരു ഫാമിലിയാണ് അവർ ചിന്തിച്ചത്. ഇവിടെ സമ്പന്നരായ ലക്ഷങ്ങൾ കോടികൾ വെച്ച് സദ്യ നടത്തുന്ന ആളുകളൊക്കെ തട്ടിക്കളിക്കുകയാണ്, അത് കളഞ്ഞ് ഒരുപാട് മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയണം. പിന്നെ അതിന്ന് രണ്ടാമത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാറുള്ളത് ഇതൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് അവിടെ സാധനം ഒരുപാട് ബാക്കിയായപ്പോൾ ഇനി എവിടെയെങ്കിലും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ആഴ്ന്നത് നെത്തിങ്ങാനെ കൊണ്ടേ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് അവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ കൊടുക്കാം. എന്തോ അതോ അതെപ്പോഴാണ് ചിന്തിക്കുന്നത്, സാധനം ലാസ്റ്റ് ബാക്കിയായപ്പോൾ മാത്രം ചിന്തിക്കുന്ന ഒന്നാണ്. ചില സ്ഥാപനങ്ങളെങ്കിലും കൊണ്ടുവന്നാൽ പറയും അത്രയും വേണ്ടെന്ന്, കാരണം നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ പറയണ്ടേ, ഞങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങളിവിടെ ഇന്ന് ഇത് കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, ഇനി ഇതുകൂടെ വരുമ്പോൾ ഞങ്ങൾക്കിത് ബാക്കിയാവും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ബാലൻസിങ് പ്രശ്നം കൂടിയും അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് എങ്കിൽ നമുക്കത് നേരത്തെ പറയാമായിരുന്നു, ഞങ്ങളന്ന് വീട്ടിൽ ഇന്നത്തെ ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്ന് തരാം എന്നൊക്കെ അവരോട് പറയുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്നുകൂടെയാണ് എനിക്ക് ഈ ഒരു അനുഭവം എൻ്റെ മനസ്സിനെ വല്ലാതെ ഓർത്തു വെക്കുന്നത്.
1: ഇതുപോലെ ഒരുപാട് ചില ഫാമിലികളുണ്ട്, കാരണം അവർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ചെമ്പ് എന്ത് ചെയ്തു വേറെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ
0: നേരത്തെ തന്നെ
1: എല്ലാ ഓർഡർ അവര് പറയൂ, ഇന്ന ദിവസം ഞങ്ങളെ വക സന്തോഷത്തിന്റെ ഭാഗമായി.
0: അതാണ് കറക്റ്റ് ആണ്, ആ റൂട്ട് കറക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഈ ഭക്ഷണത്തിലുണ്ടാവുന്ന ഈ അവസാനം ഉണ്ടാകുന്ന ഈ ഫംഗ്ഷനുകളിൽ വരുന്ന ഈ സംഭവം, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ചില ടീംസിനായിട്ട് തോന്നുന്നു, ഇങ്ങനെ ബാക്കിയാവുന്ന ഫുഡ് ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന ചില ടീംസ് റെഡി ആയിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവർ അതേപോലെ എവിടേക്കോ ഏരിയകളിൽ കൊണ്ടുപോയി കൊടുക്കുക തോന്നുന്നുണ്ട്.
1: അതേപോലെ ഒരുപാട് പുതിയ ആളുകൾ, ഇന്നോവേഷൻസ്, ചില യുവാക്കളൊക്കെ വരുന്നുണ്ട്
0: ഈ ഒരു മേഖലയിൽ.
1: അതായത് ഇപ്പോൾ ഹോട്ടലുകളിൽ, അതേപോലെ ഇപ്പോൾ ഇപ്പോൾ കോഴിക്കോട് ഇപ്പോൾ മെയിൻ ടൗണുകളിലാണ് തുടങ്ങിയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഹോട്ടലുകളിൽ ബാക്കിയാവുന്ന ഭക്ഷണം, അതുപോലെ ഈ കല്യാണ പ്രോഗ്രാമുകളിൽ ഫംഗ്ഷൻസിൽ ഫംഗ്ഷൻ അതിൽ ബാക്കിയാവുന്ന ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക, ഇവരെ വിളിച്ചു പറഞ്ഞാൽ ഇവരത് പിക്ക് ചെയ്തിട്ട് അവര് കവറുകളിലാക്കി.
0: എന്താ ചെയ്യുന്നത്?
1: അവര് രണ്ട് രീതിയാണ് ചെയ്യുന്നത്. ഒന്ന്, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്
0: വീടുകളിലേക്ക്.
1: രണ്ട്, എന്ത് ചെയ്യാം, നമുക്ക് അതിലിപ്പോ സൊമാറ്റോ അങ്ങനത്തെ പോലത്തെ ആപ്പുകൾ ഓർഡർ ചെയ്യുന്ന പോലെ നമുക്ക് ഈ ആപ്പിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, ചെറിയ വിലക്ക് അവര് ചെറിയ വിലക്ക് ഭക്ഷണം എടുക്കും, അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും, ഇവര് ചെറിയ വിലക്ക് എന്ത് ചെയ്യും,
0: കൊടുക്കും.
1: എന്തായാലും അത് നല്ലൊരു
0: റിസ്ക് ഉണ്ടല്ലോ.
1: യെസ്, അവര് അവരുടെ പുതിയൊരു ഐഡിയ ഫുഡിനെ എങ്ങനെ അല്ലേ ബാക്കിയാക്കാത്ത രൂപത്തിൽ.
0: നല്ലൊരു പോയിന്റ് ആണ്.
1: കോഴിക്കോടൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുട്ടികളും അതുപോലെ ഒരുപാട്
0: ജസ്റ്റ് ഒന്ന് റോട്ട് കറങ്ങിയാൽ മതിയല്ലോ അല്ലേ, എന്തെല്ലാം വഴികളുണ്ട്. അൽഹംദുലില്ലാ, എന്തായിരുന്നാലും നമ്മളൊരു ചിന്ത, ഒരു അനുഭവം ഇട്ട് കൊടുക്കുക. അവരത് ഈ അനുഭവത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ നമുക്കും ശ്രോതാക്കൾക്കും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബറക്കല്ലാഹു ഫീക്കും.
1: തീർച്ചയായും.

0: നമ്മുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. ഇൻഷാല്ല ഷംസാദ് തലശ്ശേരി അയച്ചിട്ടുള്ള നല്ല ഒരു അനുഭവമാണ് സുബൈർ സലഫി പങ്കുവച്ചത് എന്നുള്ളതാണ്.
1: ആളുകൾ അൽഹംദുലില്ലാ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല ആളുകളും അത് അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് എത്ര വെളിച്ചം വീശിയിട്ടുണ്ട് എന്നുള്ളത് സംസാരത്തിലൂടെ അവർ ഫീഡ്ബാക്കിലൂടെ അവർ അറിയിക്കുന്നുണ്ട്. ഷംസാദ് തലശ്ശേരി മായീൻ മണക്കാട് ട്രിവാൻഡ്രം മെസ്സേജ് ചെയ്തിട്ടുണ്ട്. മൈമൂന കരുവാരക്കുണ്ട്, ജമീല വി കെ പൂനൂർ, ഇതുപോലെയുള്ള ആളുകൾ പലർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, നേരത്തെ പറഞ്ഞ മരണപ്പെട്ടവർക്കും രോഗികൾക്കൊക്കെ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, സലീമ ഒതുക്കുങ്ങൽ, ഉമ്മുകുൽസു ചെറുമംഗലം തുടങ്ങിയവരൊക്കെ. ഉമ്മുകുൽസു പറയുന്നത് മൊബൈൽ പെട്ടെന്ന് സ്റ്റെക്കായി, ക്വിസിൽ ചേരാൻ സാധിച്ചില്ല.
0: ഓ,
1: ഇന്നത്തെ ദിവസം പോയി എന്ന് പറഞ്ഞ പോലെയാണ് അവർ പറയുന്നത്.
0: അത്രയും സങ്കടത്തിലാണ് അവർ പറയുന്നത്.
1: ഇൻഷാല്ല നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ഇന്ന് നമുക്ക് വിധിച്ചിട്ടുണ്ടാവില്ല.
0: നാളെ
1: കാത്തിരിക്കുക, പ്രതീക്ഷ. നദീർ നാദിറ ഇടിമുഴക്കൽ എന്താ പറയുന്നത്? അൽഹംദുലില്ലാ ഇന്നും ലൈവിലുണ്ട്. ഹാരിസ് മൗലവിയുടെ ഉപദേശം എന്നത്തെ പോലെ ഇന്നും വളരെ ഉപകാരപ്പെട്ടു. മൗലവിക്കും പി ആർ പ്രവർത്തകർക്കും എല്ലാവിധ ഹൈറും പ്രദാനം ചെയ്യട്ടെ. ആമീൻ.
0: അതുപോലെ അൻവർ എൻ ടി മുട്ടിൽ വയനാട്, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു പാഠം നൽകുന്നു. നാം ആരുടെയും ദുഃഖത്തിന്റെ കാരണക്കാരനാവരുത് എന്ന്. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരെ ഒരു തരത്തിലും ദ്രോഹിക്കാതെ ഇരിക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള പ്രയത്നമാണ് ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ നൽകുന്നത് എന്ന് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പങ്കുവച്ചു.
1: വൺ മിനിറ്റ് ടോക്കുമായി ബന്ധപ്പെട്ടും ആളുകൾ പറയുന്നുണ്ട്, വലിയ നല്ല ഉപകാരമാണ്. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന, നല്ലൊരു മെസ്സേജ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇങ്ങനെ കാത്തിരിക്കും. എന്താ ഇപ്പൊ ഒന്ന് സ്റ്റാറ്റസ് വെക്കാന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു നല്ല മെസ്സേജ് കിട്ടുന്നത്. പല ആളുകളും നമ്മുടെ ഈ സ്റ്റാറ്റസ് ഒരു ദാവത്തായി കാണാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള നല്ലൊരു ചാൻസാണ് സ്റ്റാറ്റസ്, ആ വൺ മിനിറ്റ് ടോക്ക് എന്ന് പറയുന്നത്.
0: യെസ്. അപ്പോൾ അതുപോലെ ദാവത്തിനുള്ള മറ്റൊരു ഓപ്ഷനാണ് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ.
1: ആ, അത് ശരിയാണ്. അത് ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു മേഖല തന്നെയാണ്.
0: യെസ്. അപ്പോൾ ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അൽ മുത്തഫിഫിനിലെ ആയത്ത് 7 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്.
1: കേൾക്കാം.

0: ഹേ, നമ്മൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ 2522 ദിവസമായി മാഷാ പുറത്തിറങ്ങി തുടങ്ങി.
0: യെസ്, അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ദാവത്തിൻ്റെ മാർഗം പറഞ്ഞപ്പോളേ, ഒരു ഒരാൾ ഖുർആൻ കേൾക്കാണ് നമ്മൾ കാരണക്കാരനായാൽ അതിൻ്റെ പ്രതിഫലം
1: ഒരായത്തെങ്കിലും പ്രചരിപ്പിക്കാം.
0: യെസ്,
1: ഒരായത്തെങ്കിലും അതിനുള്ള ചാൻസ് ആണ്. 2499 എപ്പിസോഡാണ് അൽഹംദുലില്ല നമ്മൾ ഇന്ന് കാതോർത്തത്. വളരെ നല്ല ചിന്തനീയമായ ആ ആയത്തുകൾ നമുക്കും ഇതുപോലെ ഉപയോഗപ്പെടുത്താം.
0: ഓക്കെ, ഈ സമയത്ത് നമുക്ക് നമ്മളെ ചോദ്യത്തിൻ്റെ ഉത്തരം പങ്കുവെക്കാമെന്ന് തോന്നുന്നുണ്ട്.
1: ചിലരെങ്കിലും പറഞ്ഞു നിങ്ങൾ വിജയികളെ എന്നോ ആണെങ്കിലും പ്രഖ്യാപിച്ചാലും കുഴപ്പമില്ല, ആൻസർ ഒന്ന് നേരത്തെ പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിരുത്തണ്ടല്ലോ എന്ന് ചോദിച്ചു.
0: ടെൻഷൻ അടിച്ചിട്ട് നിൽക്കണല്ലോ
1: ചില, അപ്പൊ തന്നെ പറഞ്ഞുകൂടെ ആൻസറിന്റെ സമയം കഴിഞ്ഞാൽ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് അതിൽ ചില തടസ്സങ്ങളുണ്ടല്ലോ. ആൻസർ വന്നുകൊണ്ട് നമുക്ക് കറക്റ്റ് കിട്ടണ്ടേ, നല്ല സമയം കൊടുക്കണ്ടേ, അതുകൊണ്ട് ആ സമയത്ത് അത് പറയാത്തത്. ശ്രോതാക്കൾ ക്ഷമിക്കുക. ഇൻഷാല്ലാ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ റിസൾട്ട് പറയാം. അല്ല, റിസൾട്ട് അല്ല, വിജയം ഉത്തരം പറയാം, ആൻസർ പറയാം. അല്ലേ, ആൻസർ പറയാം.
0: അപ്പൊ ഇന്നത്തെ ഇന്ന് ഇപ്പൊ ആരെങ്കിലും ചില ആളുകള് വൈകിയിട്ടാണ് ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അവര് ചിലപ്പോ ചോദ്യം കേട്ടിട്ടുണ്ടാവില്ല.
1: അത് നല്ലതാ.
0: യെസ്. അപ്പൊ ഇസ്ലാമിലെ 4 ഖലീഫ ആയിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുള്ള നഗരം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചത്. 4 ഓപ്ഷനുകൾ നമ്മൾ കൊടുത്തിരുന്നു. ഓപ്ഷൻ എ മദീന, ഓപ്ഷൻ ബി കൂഫ, ഓപ്ഷൻ സി മക്ക, ഓപ്ഷൻ ഡി ഡമാസ്കസ്.
1: ആൻസർ അൽഹംദുലില്ലാ ഇന്ന് ബി ആൻസർ ടിക്ക് ചെയ്ത ആളുകൾക്കാണ് ഇന്നത്തെ വിജയം. ഇൻഷാല്ലാ ബി ആണ്. കൂഫ എന്ന പ്രധാനപ്പെട്ട ആ നഗരത്തിലാണ് അലി റളിയല്ലാഹുഅൻഹു ഷഹീദാകുന്ന നഗരം എന്നറിയപ്പെടുന്ന ആൻസർ വരുന്നത്.
0: യെസ്. അപ്പോൾ കൂഫ ഓപ്ഷൻ ബി എന്ന് ഉത്തരം എഴുതിയ ആളുകൾക്ക് അവർക്ക് പ്രതീക്ഷിക്കാം ഇന്നത്തെ നമ്മളെ വിന്നേഴ്സ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരുമെന്നുള്ളത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻഷാല്ലാ
1: ഒരുപാട് പേര് അല്ലേ ക്വിസിൽ ശരിക്കും നല്ല പങ്കാളിത്തമാണ്. ആളുകൾ വളരെ സജീവമായി അതിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഒരു അറിവ് തേടിയും അറിവ് പരിശോധിച്ചുമൊക്കെ പോകുന്ന ക്വിസിൻ്റെ നല്ലൊരു റിസൾട്ടാണ് മാഷാല്ല വന്നുകൊണ്ടിരിക്കുന്നത്.
0: അതിൽ സഫിയത്ത അയച്ചിട്ടുണ്ട്, അസ്സലാമു അലൈക്കും, ഒരു മിനിറ്റ് ടോക്ക് പോലെ തന്നെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയും എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട്. ഇന്നലെ ഒരു അമുസ്ലിം സഹോദരി എൻ്റെ സ്റ്റാറ്റസ് കണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷമാണ് തോന്നിയത്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ അർത്ഥം സഹിതം പഠിക്കാൻ കഴിയുമെന്നുള്ളത് അവർ പങ്കുവെക്കുന്നുണ്ട്.
1: സഫ്ന മുഹമ്മദ് പണക്കാട് അവർ പറഞ്ഞത് നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞ സംഭവത്തെ പറ്റി പറയാണ്. പൊതുവേ കാണുന്ന ഒരു രീതി ബാക്കി വരുന്ന ഭക്ഷണം കൊടുത്തു തീർക്കലൊരു ടാസ്ക്കാണ്. അവിടെയും സെലക്റ്റീവ് ആകുന്ന സംസ്കാര ശൂന്യരെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നല്ല മാതൃകയാണ് ആ ഉമ്മയും സഹോദരിയും കാണിച്ചു തന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ.
0: യെസ്. അതുപോലെ തന്നെ ജമീല വി കെ സാർ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ കാര്യം സത്യമാണ്. ചിലർ മാലിന്യ കൂമ്പാരത്തിലേക്ക് തട്ടുന്ന ആളുകളുണ്ട്. പക്ഷേ ആ പറഞ്ഞ ഹൗസ് വാമിങ്ങിൻ്റെ ഫുഡിൻ്റെ കാര്യം നല്ലൊരു സംഭവമാണ്. അൽഹംദുലില്ല.
1: ചിന്ത മൈമൂന കരുവാരക്കുണ്ട് ചുള്ളിയോട് മഷാല്ലാ. ചിന്തകളല്ലല്ലോ നമ്മൾ അനുഭവിക്കുമ്പോൾ
0: അനുഭവം.
1: അനുഭവം വളരെ സ്വാഗതാർഹമാണ്. ആ വിഷയം അതിലെ ആ മെസ്സേജ് നല്ലൊരു അഭിപ്രായമാണെന്നുള്ള രൂപമാണ് പറഞ്ഞത്.
0: ഇതിലേ ഹലീമ കെ മുഹമ്മദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഞാൻ കുറച്ച് വൈകി.
1: എന്തപ്പോ ചെയ്യാ, ആൻസർ പറയാം. ആൻസർ പറഞ്ഞതിന് ശേഷം
0: അല്ല, അതിന് മുൻപ്, അതായത് അവര് കുറച്ച് വൈകിട്ടാണ് ജോയിൻ ചെയ്തിട്ട്.
1: അതാണ് അതുമായി ബന്ധപ്പെട്ടാണ്.
0: നമ്മളെ മെയിൻ പ്രോഗ്രാമുകളൊക്കെ പോയി, നമ്മളെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു, അതൊക്കെ മിസ്സായി. ഇൻഷാല്ലാ റിമൈൻഡില് നിങ്ങൾ കേൾക്കി. ഓക്കെ, ബറക്കല്ലാഹു ഫീക്. അതുപോലെ തന്നെ അമീർ ടി ഒരു പങ്കുവച്ചിട്ടുണ്ട്, നരിക്കുനി പ്രോഗ്രാം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. മഷാല്ലാ, അത് കേട്ടാൽ മുഴുവനും കേൾക്കാതിരിക്കാൻ പറ്റില്ല.
1: അത് നേരത്തെ നമ്മൾ പറഞ്ഞ അനുഭവങ്ങളൊക്കെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട് ഐഷാനാഥാപുരം. പക്ഷേ ഒരു അറിവ് കിട്ടി, അൽഹംദുലില്ല. അതാണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
0: ഇതിലേ നിങ്ങൾ വരുമ്പോൾ ഫീഡ്ബാക്കിൽ വരുന്ന ചിലതാണല്ലോ, അതായത് സുബൈർ സെൽഫി ഉണ്ടോ, എന്നാ ഒരു പാട്ട് വേണം.
1: എന്താണ് ആളുകൾ വെറുതെ ഉള്ള വരവ് മുടക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ അഭിപ്രായങ്ങളാണ് അതൊക്കെ.
0: ഇന്ന് നല്ലൊരു ഗാനം അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്നടക്കം.
1: നോക്ക്, നമുക്ക് ആലോചിക്കാൻ സമയമുണ്ടല്ലോ. ഫീഡ്ബാക്ക് വരട്ടെ, എന്താണ് ആളുകളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
0: യെസ്,
1: ഉത്തരം ശരിയായി അൽഹംദുലില്ല. ബാക്കി സിസ്റ്റം പറയട്ടെ ജമീല വി കെ. പറയും. എൻ്റെ ഉത്തരം ശരിയായിട്ടുണ്ട്. നസീമ പി അഴീക്കൽ. ആയിക്കോട്ടെ, നമുക്ക് ഇൻഷാല്ലാ കാത്തിരിക്കാം വിജയികളെ. നമ്മൾ അധികം സമയം വൈകാതെ തന്നെ പ്രഖ്യാപിക്കും. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഇൻഷാല്ലാ വബില്ലാഹി തൗഫീഖ്.
0: അപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ പീസ് റേഡിയോ പ്രോഗ്രാമുകളിലേക്ക് തിരിച്ചു വരികയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോണത് സ്നേഹക്കൂട് എന്ന പ്രോഗ്രാമാണ്. സാധാരണ മോർണിംഗ് ലൈവിൽ സ്നേഹക്കൂട് അധികം വരാറില്ല. നമ്മളെ 100-ലധികം പ്രോഗ്രാമുകൾ പീസ് റേഡിയോ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ അതിലധികം അവതാരകർ ആങ്കേഴ്സും നമ്മോടൊപ്പമുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആളുകൾ വരെ നമ്മുടെ പീസ് റേഡിയോയിലെ ആങ്കേഴ്സിൻ്റെ അവർ നമ്മുടെ ഈ ഫാമിലിയുടെ ഭാഗമാണ്.
1: സ്നേഹക്കൂട് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഫാമിലികളെ ഒരു സ്നേഹക്കൂടാക്കി മാറ്റാനുള്ള വലിയ ഒരു പദ്ധതിയാണ്. ശ്രോതാക്കൾക്ക് വലിയ സന്തോഷം ലഭിക്കുന്ന ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്ര വൈറലായി നമ്മുടെ പ്രോഗ്രാമുകൾ പീസ് റേഡിയോയെ ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ ഏറ്റവും ജനകീയ പ്രോഗ്രാമായി ഞാൻ വിലയിരുത്തുന്ന സ്നേഹക്കൂടിനെ പറ്റിയാണ്. കാരണം നാട്ടിൽ ആരും പറയാത്ത മേഖലകൾ, ആരും പരിഹരിക്കാൻ പറ്റൂലെന്ന് വിചാരിച്ച പ്രശ്നങ്ങൾക്ക് 2 മണിക്കൂറുകൾക്കുള്ളിൽ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, വളരെ സിമ്പിളായ കാര്യങ്ങളെന്ന് നല്ല രസകരമായും ചിന്തിപ്പിച്ചും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഹാരിസ് മൗലയും താജുദ്ദീൻ സലാഹിയും അബ്ദുറഹ്മാൻ ചുങ്കത്രയും അതുപോലെ തന്നെ ഷമിയും അതുപോലെ തന്നെ ഹനീഫ വണ്ടൂരൊക്കെ ഇരുന്ന് ക്ലിയറാക്കി പോയിക്കൊണ്ടിരിക്കുന്നൊരു നല്ലൊരു പ്രോഗ്രാമാണ്. ഒരു പക്ഷേ നമ്മുടെ പുതിയ ഏതെങ്കിലും ശ്രോതാക്കൾ കേൾക്കാൻ വിട്ടുപോയുണ്ടെങ്കിൽ പഴയതെങ്കിലും നിങ്ങളൊന്ന് അടിച്ചു നോക്കി യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ റിവൈൻഡ് ഓപ്ഷനുകളിലൊക്കെ
0: യൂട്യൂബില് സ്നേഹക്കൂട് എന്ന് പറഞ്ഞ പുതിയ ചാനൽ അത് മാത്രം
1: കൊടുത്തിട്ടുണ്ട്,
0: കാണാൻ സാധിക്കും.
1: അതുകൂടി പുതിയ കാര്യമാണ്, സ്നേഹക്കൂട് എന്ന് മാത്രം പറഞ്ഞൊരു ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾ നമ്മുടെ കടമകൾ തീരുന്നില്ല എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന നല്ലൊരു ടോപ്പിക് താജുദ്ദീൻ സലാഹിയാണ് ഇപ്പോഴത്തെ ചർച്ചകളിലെല്ലാം ഉണ്ടാവുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ബഹുമാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സ്നേഹക്കൂടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ചർച്ചയ്ക്ക് പകരം ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ഒരു പുതിയ കുടുംബ സാമൂഹിക രംഗത്തെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഉലച്ചിലും ഉടച്ചിലും സംഭവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം കൂടുതൽ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ അടക്കുന്നത് മുതൽക്ക് അവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതുവരെയും അവരെ ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ തനിച്ച് വിടുന്നതുവരെയും ഒക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും സെർവൻറ്റിനെയോ മറ്റോ ഏൽപ്പിച്ച് ഔദ്യോഗിക ജോലി നിർവഹിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോകുന്ന മക്കളും മരുമക്കളും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ കുറച്ചും കൂടി വ്യാപകമായി നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹക്കൂട് ചില ബോധ്യപ്പെടുത്തലുകൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്. യഥാർത്ഥത്തിൽ മാതാപിതാക്കളെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ അടക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ അവരെ കൊല്ലാകൊല ചെയ്യുന്നവരെ കുറിച്ചോ ഒന്നുമല്ല നമ്മൾ ഇന്ന് പറയുന്നത്. മറിച്ച് മാതാപിതാക്കളെ കൂടെ നിർത്തുകയും അവർക്ക് കൂട്ടിയിരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മൾ പോലും വളരെ ഗൗരവപൂർവ്വം തിരിച്ചറിയേണ്ട ചില വിഷയങ്ങളാണ് പറയാൻ ശ്രമിക്കുന്നത്. ഈ പറയുന്ന ഞാനടക്കം ആരും ഈ ഒരു വിഷയത്തിൻ്റെ കണ്ടന്റിൽ നിന്ന്, ഈ ഒരു വിഷയത്തിൻ്റെ ആകത്തുകയിൽ നിന്ന് ഒഴിവല്ല എന്നത് ഞാൻ ആദ്യമേ പറയാൻ ശ്രമിക്കുകയാണ്. കാരണം സലഫുകൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ നമ്മളൊന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന ഒരു വികാരമാണ് പൊതുവെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംസാരം പൂർണ്ണമായി കേൾക്കാനും നമ്മുടെ വ്യക്തിജീവിതത്തെ നമ്മുടെ മാതാപിതാക്കളോടുള്ള സമീപനങ്ങളെ ഇതുമായി ചേർത്ത് ചിന്തിക്കാനും നമുക്കൊക്കെ നേരവും സമയവും സന്ദർഭവും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രയാസങ്ങൾ വരാറുള്ളത് അവരുടെ പരുക്കൻ സ്വഭാവമോ പിടിവാശികളോ ഒക്കെ നമ്മുടെ സ്വച്ഛവും സ്വതന്ത്രവുമായ ജീവിതത്തിന് തടസ്സമാകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ അവരുടെ വളരെ പഴയകാല കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുടുംബ സംവിധാനങ്ങളെ അവർ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളും മരുമക്കളുമൊക്കെ അവരുമായി യുദ്ധമുഖം തുറക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ മാരകമായ രോഗങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ അവർക്കുണ്ടാകും. അത് ദീർഘമായി നിലനിൽക്കുമ്പോൾ അവരെ പരിരക്ഷിക്കുന്നിടത്ത് വലിയ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. വിവാഹിതരായ മക്കളുടെ ഭാര്യമാരുമായുള്ള അവരുടെ പ്രശ്നങ്ങൾ, അതേപോലെ പെൺകുട്ടികളോട് കുറച്ചും കൂടി ഒരു സ്നേഹം ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾക്കുണ്ടാകാറുണ്ട്. ഇളയ കുട്ടികളോടുള്ള സ്നേഹം, ഇങ്ങനെയുള്ള ഇവരുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വ്യത്യാസങ്ങൾ ഫീൽ ചെയ്തിട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കൾ മാതാപിതാക്കൾ തന്നെയാണ്. അവർ ചെയ്യുന്നതിനും അവർ പ്രവർത്തിക്കുന്നതിനുമൊക്കെ മതപരമായ കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് അതിന് അർഹമായ ശിക്ഷാരക്ഷകൾ ലഭിക്കുമെന്നതൊഴിച്ചാൽ ഏതൊരർത്ഥത്തിൽ വിലയിരുത്തുമ്പോഴും മാതാപിതാക്കൾ തള്ളിപ്പറയാനും അവരെ ഇറക്കിവിടാനും അവരെ അവഗണിക്കാനും അവരൊന്ന് തീർന്നു കിട്ടിയെങ്കിൽ എന്ന് ചിന്തിക്കാനൊന്നുമുള്ള വകുപ്പ് യഥാർത്ഥത്തിൽ മതം നൽകുന്നതായി കാണുന്നില്ല. വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്, കഥ മാത്രമാണ്. ആ കഥയിലുണ്ട് യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ മനസ്സ്. ഒരു അനാഥനായ കുട്ടിയെ ഉമ്മ വളർത്തുകയാണ്. ആ നാട്ടിലെ ഏറ്റവും വ്യവസ്ഥാപിതമായ ഏറ്റവും ഉയർന്ന ഒരു സ്കൂളിൽ അവനെ പഠിപ്പിച്ചു. ഒരിക്കൽ പോലും ആ സ്കൂളിലേക്ക് ഉമ്മ പോയില്ല.

0: അവർക്കൊരു വലിയ ബാധ്യതയാണ്. അവർക്ക് അവരുടെ പുതിയ വീടിൻ്റെ, അവരുടെ ഫ്രണ്ട്സിൻ്റെ, അവരുടെ സുഹൃത്ത് വലയങ്ങളുടെ ഒക്കെ മുന്നിൽ ഈ ഒരു ഉമ്മ ഒരു ഒരു ഒരു പോരാ എന്നൊരു തോന്നൽ അവൻ്റെ ഭാര്യയ്ക്കുണ്ടായി. അവർ തമ്മിൽ കലഹമായി. ഉമ്മ തൻ്റെ സഞ്ചിയൊക്കെ എടുത്ത് ആ പഴയ ഷെഡിലേക്ക് തന്നെ താമസം മാറി. പോയപ്പോൾ ഉമ്മ ഒന്നും പറഞ്ഞില്ല, മോനെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഉപ്പാൻ്റെ ഓർമ്മകൾക്ക് അത്ര തന്നെ ഒരു ഉഷാറ് കിട്ടണില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്ഷീണിച്ചപ്പോഴും കിടക്കണതും കരയിടതൊക്കെ. ഞാൻ അങ്ങോട്ട് തന്നെ പോയിക്കോളാം. മകനത് വായിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഉമ്മ രോഗിയായി. മരണത്തോട് മല്ലിടുമ്പോൾ മക്കളോട് വിളിച്ചു പറഞ്ഞു ചെല്ലാൻ. ചെന്നപ്പോഴേക്കും ഉമ്മ മരിച്ചിരുന്നു. തലയിണയുടെ താഴെ മക്കൾക്ക് വേണ്ടി എഴുതിയ കുറിപ്പിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു: നിന്റെ ഭാര്യയ്ക്ക് ഞാൻ എന്നും ഒരു ഭാരമായിരുന്നു. എൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതാണ് അതിൻ്റെ കാരണം. എൻ്റെ സൗന്ദര്യക്കുറവാണ് അവളുടെ പ്രശ്നം. ഒരു വാക്കുകൊണ്ടെങ്കിലും ഞാൻ അവളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. നീ അവളോട് പറയണം എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടത് നീ ചെറിയ കുട്ടിയായപ്പോൾ എൻ്റെ കണ്ണിൽ നീ കളിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ് തട്ടിയിട്ടാണ്. കമ്പ് തട്ടി പൊട്ടിപ്പോയ കണ്ണ് ചികിത്സിക്കാൻ പണമില്ലാത്തതുകൊണ്ടും നിന്നെ പഠിപ്പിച്ച് വലിയൊരു ലക്ഷ്യത്തിലെത്തിക്കേണ്ടതുണ്ടായിരുന്നതുകൊണ്ടും എനിക്കത് പരിഗണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും മുറിവുണങ്ങാതെ നീരൊലിക്കുന്ന, കാഴ്ചക്ക് ഭംഗിയില്ലാത്ത ഈ കണ്ണുമായി രാവും പകലും വേദന സഹിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് നീ നിന്റെ പെണ്ണിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്കെല്ലാം ഞാൻ വിട്ടു തന്നിരിക്കുന്നു. ഇതൊരു കഥയാണ്, വെറും ഒരു കഥയാണ്. പക്ഷേ ഇതിലൊരു ഉമ്മ മനസ്സുണ്ട്, 100% ഒരു ഉമ്മ മനസ്സുണ്ട്. അതുകൊണ്ട് 10 കാര്യങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി നാം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളിലെ 10 പോയിന്റുകളാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കുന്നത്. അതിലൊന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം പടച്ച റബ്ബ് ചേർത്തു പറഞ്ഞത് അവനുള്ള കടപ്പാട് പറയുന്നിടത്താണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. വഖദാ റബ്ബുക, നിന്റെ രക്ഷിതാവ് തീരുമാനിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, നിങ്ങൾ അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്നത് എത്ര കണിശമായി പറഞ്ഞു, അതേ കണിശതയോടുകൂടെ ഭാഷാ നിയമങ്ങൾ അറിയുന്ന ആളുകൾക്കറിയാം, വബിൽ വാലിദൈനി ഇഹ്സാന അതിലേക്ക് ചേർത്തുകൊണ്ട് പടച്ചതമ്പുരാൻ ഈ ഒരു വിഷയവും കൂട്ടത്തിൽ പറയുകയാണ്. അപ്പം അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. അള്ളാഹുവോടുള്ള കടപ്പാടിൻ്റെ കൂടെ ഇതിനെ എണ്ണി പറഞ്ഞു എന്നതൊരു ചെറിയ കാര്യമല്ല. ഇനി രണ്ടാമത്തെ കാര്യം, അവരോട് കാണിക്കേണ്ട നന്ദിയെക്കുറിച്ചാണ്. അവർക്ക് നാം അങ്ങേയറ്റം നന്ദിയുള്ളവരാകണം എന്ന് ഖുർആൻ പറയാണ്. വവസ്വൈനൽ ഇൻസാ നബി വാലിദൈഹി ഹുസ്ന, വവസ്വൈനൽ ഇൻസാ നബി വാലിദൈഹി ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർലി വലി വാലിദൈക്ക് ഇലയ്യൽ മസീർ. വവസ്വൈനൽ ഇൻസാന, മനുഷ്യനോട് നാം നിർദ്ദേശിച്ചിരിക്കുന്നു, വസീയത്ത് കൊടുത്തിരിക്കുന്നു. എന്ത്? വസൈനൽ ഇൻസാൻ അബി വാലിദേഹി, അവൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ എന്താണ്? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രതിസന്ധികൾക്കുമേൽ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടാണ് ആ മാതാവ് അവനെ ഗർഭം ധരിച്ചത്. അവരുടെ ഫിസാലുഹു ഫി ആമൈൻ, മുലപ്പാൽ കുടിക്കുന്ന കാലം അത് 2 വർഷമാണ്. അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കൾ, നിന്നെ പെറ്റ് പോറ്റി വളർത്തിയ മാതാപിതാക്കൾ, അവരുടെ കാര്യത്തിൽ നിന്റെ ഉത്തരവാദിത്തം എന്താണ്? നിന്റെ ഉത്തരവാദിത്തം അനിഷ്കുർലി, എനിക്ക് ശുക്ര് കാണിക്കണം. വലി വാലിദൈക്ക്, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദിയുള്ളവനാകണം. ഇലയൽ മസീർ, മനസ്സിലാക്കിക്കൊള്ളണം എൻ്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. അപ്പോൾ ഇവിടെയും അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ചേർത്തുകൊണ്ടാണ്, അതിൻ്റെ കൂടെ നിർത്തിക്കൊണ്ടാണ് മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കേണ്ട, അവരോട് നന്മ കാണിക്കേണ്ട കാര്യം ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ? പലപ്പോഴും 3-4.
1: ഓക്കെ, നമ്മളിപ്പോ കേട്ടത് സ്നേഹക്കൂടിലെ താജുദ്ദീൻ സുലാഹി അവതരിപ്പിച്ച ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്.
2: അൽഹംദുലില്ലാ, ഇത്തരം പ്രോഗ്രാം സ്നേഹക്കൂട് പ്രത്യേകിച്ചും

0: പി ശ്രീയുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞ പോലെ കൂടുതൽ ആളുകൾക്ക് ഉപകരിക്കുന്ന നമ്മുടെ ഫാമിലി ഇഷ്യൂസ്, ദാമ്പത്യം, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് കുട്ടികളിലെ പഠന വൈകല്യം, ഒരുപാട് മേഖലകൾ വന്നിട്ടുണ്ട്. അത് ശരിയാം വണ്ണം ബാക്കിൽ ഒന്ന് പോയി നോക്കി നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ട് വിട്ടുപോകാതെ ഓരോന്നും സമയം തിരഞ്ഞു പിടിച്ച് അതിലേക്ക് വേണ്ടിയിട്ട് സമയം കൊടുത്ത് കാണേണ്ട പ്രോഗ്രാമുകളാണ് സ്നേഹക്കൂട്.
1: ഇതേ ഈ ഒരു സമയത്ത് നമ്മൾ സ്നേഹക്കൂട് ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്
0: ഒരു സാമ്പിൾ ഇട്ട് കൊടുത്തത്.
1: യെസ്, വന്നത്. പക്ഷേ ഇത് ശരിക്കും ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: അതിന് വേണ്ടി വന്നാൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ അടുത്തിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ഡൗൺലോഡ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അൽഹംദുലില്ല, എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക. ഈ ഒരു പ്രോഗ്രാമിന്റെ ഗുണം ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കണ്ണുനീരുകൾക്കുള്ള പരിഹാരമാണ് അൽഹംദുലില്ല. നമ്മുടെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, നമ്മുടെ കൂടെയുണ്ട് ഹൈറുന്നിസ അഷ്റഫ് പടിഞ്ഞാറത്തറ. നല്ല അറിവുകളും സമൂഹത്തിലേക്ക് പകർന്നു നൽകുന്ന റേഡിയോ ഒരു മാധ്യമമാണ് പീസ് റേഡിയോ. നന്മയും സമാധാനവും സന്ദേശവും നൽകി ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടനടാൻ ഈ സംരംഭത്തിന് സാധിക്കട്ടെ. ആമീൻ.
1: നമ്മൾ ചെറിയൊരു വാർത്ത പങ്കുവെക്കുകയാണ്. നമ്മളെ ഫീഡ്ബാക്കിൽ ഇംതിയാസ് തിരുവമ്പാടിയാണ് നമ്മളുമായി പങ്കുവച്ചത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹു മഗ്ഫിർ ലഹു വറഹ്മഹു. കെ കെ സാജിർ ബാംഗ്ലൂരിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിട്ടുണ്ട്. അവർ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി മണ്ഡലത്തിലെ ഉളിയിൽ ശാഖയിലെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി, ഭാര്യയും മകളുമൊക്കെ മട്ടന്നൂർ അൽ മദ്രസത്തുൽ ഇസ്ലാഹിയയിലെ അവിടുത്തെ അധ്യാപകരാണ്. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകണമേ റബ്ബേ.
0: ആമീൻ, ആമീൻ. സഹോദരങ്ങളെ, ഈ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും, ഈ റേഡിയോയിൽ ഇപ്പോൾ ഈ ലൈവിലുള്ള എല്ലാവരും അവരുടെ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനെ ഉൾപ്പെടുത്തണം. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും അള്ളാഹു നൽകുമാറാകട്ടെ.
1: ആമീൻ.
0: മറ്റു പല ആളുകളും മെസ്സേജുകൾ നൽകിയിട്ടുള്ളത് സ്നേഹക്കൂടുമായി ബന്ധപ്പെട്ടാണ്. സ്നേഹക്കൂടിലെ കഥ കേട്ട് കരഞ്ഞു എന്ന് പറയാം. ഇത് അനുഭവിക്കുന്ന ഉമ്മമാർ ഉണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ,
1: ആമീൻ.
0: കഥ കേട്ടതാണെങ്കിലും എത്ര കേട്ടാലും അത് തജ്ദീൻ സുലാഹിയുടെ വാക്കിലൂടെയാകുമ്പോൾ അൽഹംദുലില്ല മൈമൂന കരുവാരക്കുണ്ട്. ഇത് കഥ ഞാൻ മുമ്പ് കേട്ട് കരഞ്ഞിട്ടുണ്ട്. പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ച എൻ്റെ മാതാവ് എന്നെ പ്രസവിച്ചതാണ് എന്ന ബോധം എല്ലാ മക്കൾക്കും കൊടുക്ക റഹീമേ. ഉമ്മ കുൽസു, ചിറമംഗലം. നമ്മളെ നാട്ടിലെ വലിയൊരു വിഷയമാണ് ചർച്ച ചെയ്തിട്ടുണ്ട് സ്നേഹക്കൂട്. ശരിക്ക് നമ്മളതിൻ്റെ പ്രോഗ്രാമുകളിലേക്ക് പോകുമ്പോൾ, ഞാൻ ഈ അടുത്തൊരു ലേഖനം വായിച്ചപ്പോൾ അതിൽ ശ്രദ്ധിച്ചത് ഈ കേരളത്തിൽ ഏകദേശം 700 വൃദ്ധസദനങ്ങളുണ്ട് എന്നാണ് കണക്കിൽ പറയുന്നത്. 22,000 അന്തേവാസികൾ നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സർക്കാരിൻ്റെ കണക്കുകൾ പുറത്തു വിട്ടിട്ടുണ്ട്. അവർക്കൊക്കെ മക്കളുണ്ട്, പലർക്കും നല്ല പൊസിഷനിലുള്ള ആൾക്കാരുണ്ട്. എല്ലാ മതക്കാരിലും ഉണ്ട് എന്നാണ് കണക്കുകൾ പുറത്തു വിടുന്നത്.
1: അപ്പോൾ സ്നേഹക്കൂടിൽ നമ്മൾ പറഞ്ഞ പോലെ അല്ലെ, ഫാമിലി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ വീടുകളിൽ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്.
0: വീണ്ടും ആളുകൾ നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. സലീന തോട്ടശ്ശേരി, അതാ ശംസാദ് തലശ്ശേരി, സലീമ ഉദുക്കുങ്ങൽ,
1: ഹസീന, ആസിയ റഫീഖ്, ജമീല തുടങ്ങിയ ഒരുപാട് പേര്. നമ്മുടെ
0: ജമീല വി പി പറഞ്ഞ കണ്ടല്ലേ, എല്ലാ ദിവസവും കണ്ണ് നനയിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ മോർണിംഗ് ലൈവിൽ തന്നെ എന്നുമുണ്ട്. അൽഹംദുലില്ല.
1: യെസ്.
0: സ്നേഹക്കൂടിനെ പരിചയം അസ്മാബി പെരിന്തൽമണ്ണ. സ്നേഹക്കൂട് മാത്രമല്ല, എല്ലാ പ്രോഗ്രാമും നമ്മുടെ ലൈഫിൽ വേണ്ടത് തന്നെ എന്ന് താജുദ്ദീൻ സലാഹി പറഞ്ഞത് എത്ര വാസ്തവം. അടുത്ത് ഒരു വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ഒരു ഉത്തരമുണ്ട്. ഇങ്ങനെ നമ്മളുമായി റിലേറ്റഡ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്.
1: ലായിഷാനാഥാപുരം പങ്കുവെക്കുന്നുണ്ട്. അൽഹംദുലില്ല, നല്ലൊരു വിശദീകരണമാണ് താജുദ്ദീൻ സലാഹി പറഞ്ഞത്. എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ, ഭർത്താവും ഒക്കെ മരിച്ചു. അള്ളാഹു സന്തോഷമായി കൊടുക്കണം, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പങ്കുവച്ചിട്ടുണ്ട്.
0: ഓക്കെ, ഇൻഷാല്ലാ ബാക്കിയുള്ള വിവരങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്.
1: നമ്മളെ
0: ഏത്
1: ഒരുപാട് പേര് ഫീഡ്ബാക്കുകൾ
0: വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ലാസ്റ്റ് പറഞ്ഞ സ്നേഹക്കോട് വിഷയത്തിലാണ് കൂടുതൽ ആളുകളും അഭിപ്രായങ്ങൾ, നല്ല ഫീഡ്ബാക്കുകൾ, ശരിക്കും അത് കേൾക്കുന്നവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് നിലവിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. പുതിയ ശ്രോതാക്കൾ ഇൻഷാല്ലാ തീർച്ചയായും ഒരെപ്പിസോഡെങ്കിലും പൂർണ്ണമായി ഒന്ന് കേട്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഗുണം ലഭിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
1: ഇൻഷാല്ലാ. അപ്പോൾ നമ്മളെ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരികയാണ്. ഈ സമയത്ത് നമ്മളിനി കേൾക്കാൻ പോകുന്നത് തിരുമൊഴികൾ.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: ഇന്നത്തെ തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്.
0: ഹയ്യും കയ്യൂമുമായുള്ളവനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന വിഷയത്തിൽ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കറബഹു അംറുൻ ഖാല യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. പ്രിയ ശ്രോതാക്കളെ, സുനനു തുർമിദിയിൽ നമുക്ക് വായിക്കാനാകുന്ന ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു തിരുമൊഴിയാണ് കേൾപ്പിച്ചത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. അബു ഹംസ അനസ് ബിൻ മാലിക് ബിൻ അന്നാദുർ ബിൻ ലംദം എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. മദീനയിലെ ഹസ്റജ് ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം. അൻസാരി സ്വഹാബിയായ അദ്ദേഹം ഹസ്റജ് കൂടിയാണ്. ഹിജ്റക്കുമ്പ് 10 അദ്ദേഹം മദീനയിൽ ജനിക്കുന്നത്. ഹിജ്റ 93 ബസ്റയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മരണം. പിതാവ് മാലിക് ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ട വ്യക്തിയാണ്. മാതാവ് ഉമ്മു സുലൈം, പ്രസിദ്ധയായ സ്വഹാബി വനിതയാണ്, മുസ്ലിം ബിന്ത് മൽഹാൻ. മദീന വെച്ച് പിന്നീട് മുസ്ലൈം റളിയല്ലാഹു അൻഹയെ തൊൽഹ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധരായ അമ്പയ്ത്തുകാരിലൊരാളായിരുന്നു അദ്ദേഹം. യമാമ യുദ്ധത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകൻ, സഹായി എന്ന നിലയിൽ പ്രസിദ്ധനാണ് അദ്ദേഹം. 2286 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ഇദാ കറബഹു അംറുൻ കറബ കറബ എന്ന് പറഞ്ഞാൽ വിഷമിപ്പിച്ചു ദുഃഖിപ്പിച്ചു എന്നൊക്കെയാണ്. അദ്ദേഹത്തെ ഒരു കാര്യം ദുഃഖിപ്പിച്ചാൽ, ഇദാ കറബഹു അംറുൻ, ഒരു കാര്യം, ഒരു വിഷയം അദ്ദേഹത്തിന് ദുഃഖമുണ്ടാക്കിയാൽ, വിഷമിപ്പിച്ചാൽ, ഖാല അദ്ദേഹം പറയും, യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസു, ഹയ്യും ഖയ്യൂമുമായിട്ടുള്ളവനെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്കൃഷ്ട നാമങ്ങൾ അത് എടുത്തു പറഞ്ഞ് എല്ലാ വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്ന അതിപ്രധാനമായ രണ്ട് നാമങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കും, യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ്, ഹയ്യും ഖയ്യൂമുമായിട്ടുള്ളവനെ, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, സഹായം ചോദിക്കുന്നു എന്നാണ് അർത്ഥം. നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ സഹായം ചോദിക്കുന്നു, നിന്റെ കാരുണ്യം എനിക്ക് എപ്പോഴും ഉണ്ടാകണം, നിന്റെ കാരുണ്യമില്ലാത്ത ഒരു അവസ്ഥ ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ, ഹയ്യും ഖയ്യൂമുമായിട്ടുള്ളവനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഉൽകൃഷ്ടനാമങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന വലിയ സ്വാധീനമുള്ള ഇസ്മുകളാണ് ഹയ്യും ഖയ്യൂമും എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം അടങ്ങുന്ന ഒരു വലിയ പ്രാർത്ഥനയായിട്ടാണ് ഈ പ്രാർത്ഥനയെ പണ്ഡിതന്മാർ പറയുന്നത്. ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നാണല്ലോ സാധാരണ അതിന് അർത്ഥം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥിച്ച ഈ വാക്ക് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നകളിലൊന്നാണ്. അള്ളാഹുവിൻ്റെ അടിസ്ഥാനപരമായ എല്ലാ വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്ന, അതിലേക്കൊക്കെ ഉൾക്കൊള്ളാവുന്ന ഒന്നാണ് ഹയ്യ്. മറ്റു പല വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഹയ്യ് എന്ന് പറയാം. കാമുലുൽ ഹയാത്ത്, ജീവിതം പൂർണ്ണമായവൻ, അതേപോലെ തന്നെ ഇല്ലായ്മ വരാത്തവൻ, മരണം വരാത്തവൻ, അതേപോലെ തന്നെ മയക്കം പോലും ഒരിക്കലും വരാത്തവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ സിഫാത്തുകളും ഉൾക്കൊള്ളാൻ മാത്രം ആശയമുണ്ട് എന്നതാണ് ഹയ്യിനെക്കുറിച്ചും അതേപോലെ തന്നെ ഖയ്യൂമിനെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. ഖയ്യൂം എന്ന് പറയുമ്പോൾ സർവനിയന്തവായിട്ടുള്ളവൻ എന്ന് പറയാം, അതല്ലെങ്കിൽ എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം പറയാം. സ്വയം നിലനിൽക്കുന്നവൻ എന്ന ആശയമുണ്ട്. മറ്റുള്ളവരൊക്കെ അവനെ കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാവുന്ന ആശയം വരാവുന്ന ഒരുപാട് അള്ളാഹുവിൻ്റെ ഫൈലിയായ സിഫാത്തുകൾ ഒരുപാട് ഉൾക്കൊള്ളുന്ന ഒരു പദം കൂടിയായിട്ടാണ് ഖയ്യൂം എന്ന് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലുമൊക്കെ ഹയ്യും ഖയ്യൂമായ അള്ളാഹുവിനെ ആ രൂപത്തിൽ ആയത്തുൽ കുർസിയിലും മറ്റുമൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അപ്പം ഹയ്യും ഖയ്യൂമായവൻ, അതുകൊണ്ട് ആ ഉത്കൃഷ്ടമായ നാമങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവെ ബിറഹ്മത്തിക്, നിന്റെ റഹ്മത്ത് കൊണ്ട് അസ്തഗീസ്, ഞാൻ സഹായം ചോദിക്കുന്നു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലായിടത്തും വിശാലമാണല്ലോ, അതുകൊണ്ട് അതൊരിക്കലും നഷ്ടപ്പെടാതെ ഈ ദുനിയാവിലും ആഖിറത്തിലും അത് നൽകി എൻ്റെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരണമേ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അബൂബക്രാത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ദഅവാത്തുൽ മക്റൂബ് എന്ന നിലക്ക്, വിഷമം ബാധിച്ചവൻ്റെ പ്രാർത്ഥന എന്ന നിലക്ക് ഈ വചനവും ഇതിൽ അല്പം കൂടി ചേർത്തി നമുക്ക് കാണാം. അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തഖിൽനി ഇലാ നഫ്സി തർഫത ഐനിൻ അസ്ലഹിലി ശഇനി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത. ഇങ്ങനെയും കാണാം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലഹിലി ശഇനി കുല്ലഹു വലാ തഖിൽനി ഇലാ നഫ്സി തർഫത ഐനിൻ. ചില റിപ്പോർട്ടുകൾ കാണുന്നത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകൾ, തന്റെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രത്യേകം പഠിപ്പിച്ച ദുആയിട്ട് കൂടി കാണാം. മോളെ, നിനക്ക് ഇത് കേൾക്കുകയും ഈ ഉപദേശം സ്വീകരിക്കുകയും ചെയ്തുകൂടെ, രാവിലെയും വൈകുന്നേരവും നീ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, ഹയ്യും ഖയ്യൂമായിട്ടുള്ളവനെ നിന്റെ കാരുണ്യം കൊണ്ട് ഞാനിതാ സഹായം ചോദിക്കുന്നു. അസ്ലഹിലി ശഇനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണമേ. വലാ തഖിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു കണ്ണിമ വെട്ടുന്ന കാര്യം പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതേ, എല്ലാം നീ ഏറ്റെടുക്കണേ എന്ന നിലക്ക് പ്രാർത്ഥിക്കാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് രാവിലെയും വൈകുന്നേരമൊക്കെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഹയ്യും ഖയ്യൂമായവനെ എന്ന് വിളിച്ചുള്ള പ്രാർത്ഥന, അത് വലിയ അർത്ഥമുള്ളതാണ്, കാമ്പുള്ളതാണ്, സ്വാധീനമുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അവൻ്റെ സഹായത്തിനു വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കാര്യങ്ങൾ നന്നാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി പ്രയാസവും വിഷമവും വന്നാൽ പ്രത്യേകിച്ചും ആശയം അറിഞ്ഞ് ഈ പ്രാർത്ഥന നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇപ്പോൾ നമ്മൾ ശ്രവിച്ചത് തിരുമൊഴികളാണ്. ഹയ്യും ഖയ്യൂമുമായുള്ളവനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഒരു പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കേട്ട് മനസ്സിലാക്കിയത്.

0: പീസ് റേഡിയോയിൽ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ ശ്രോതാക്കൾ നമ്മളോടൊപ്പം പീസ് റേഡിയോ കുടുംബത്തിൽ ചേരാറുണ്ട്. ഇന്നും ഒരുപാട് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ നമ്മളോടൊപ്പം പുതുതായിട്ടുള്ളവരുണ്ട്. അവർക്ക് പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന ചില പ്രോഗ്രാമുകൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ അറിയിക്കുകയാണ്.
1: ഇന്ന് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളത് പീസ് റേഡിയോ കുടുംബങ്ങൾക്കേറെ ഉപകരിക്കുന്ന പുതിയ കാലത്ത് മക്കളെ എങ്ങനെ വളർത്തണം, എങ്ങനെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ അവരെ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ടുന്ന ഒരു കോഴ്സ് എന്ന രൂപത്തിൽ ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെയും കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃ വെല്ലുവിളികൾക്ക് പ്രായോഗികവും ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ് സൗജന്യമായി നമുക്ക് രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്.
0: സെപ്റ്റംബർ 1 മുതൽ നമ്മുടെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഒരു മാസം പിന്നിടുകയാണ്. എന്നാലും ഈ സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ്, ഒരു കുട്ടിയെ വളർത്തുന്ന സമയത്ത് അവനിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പാരൻ്റ് എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ പാരൻറ്റിംഗ് കോഴ്സിൽ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്.
1: ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്കാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. ക്ലാസ്, ഇന്ന് 11-ാമത്തെ ക്ലാസ്സാണ്, അത് രാത്രി 10 മണിക്കാണ്.
0: അപ്പോൾ ഇനി രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, അവർക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കാണ് പീസ് റേഡിയോ ആപ്പിലെ കോഴ്സസ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക, ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാവുക. ബറക്കല്ലാഹു ഫീക്കും.
1: എൻറോൾ ചെയ്യുകയാണ് നമ്മൾ, അതിൽ കൊടുത്തിട്ടുണ്ടാവുക, എൻറോൾമെൻ്റ് ആണ് പീസ് റേഡിയോ ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് അറബി ഭാഷാ പഠനത്തിൻ്റെ മൊഡ്യൂൾ 2 ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. അറബി ഭാഷാ പഠനത്തിൻ്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ടല്ലോ, ഉസ്താദ് സലീം സുല്ലമിയുടെ നേതൃത്വത്തിൽ വിജയകരമായി തുടരുകയാണ്. അതിൻ്റെ 2-ാം മൊഡ്യൂള് ജൂലൈ 25 ആരംഭിച്ചിട്ടുണ്ട്. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ക്രമബദ്ധമായ ഒരു പഠന പരിപാടിയാണ്. അറബി ഭാഷയിലൂടെയാണ് നമുക്കതിൻ്റെ വാതിൽ ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് അത്തരം പ്രോഗ്രാമുകൾ കൂടെ പറ്റാവുന്ന താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
0: അപ്പോൾ ഇനി വരുന്ന ക്ലാസ് 21-22 ഈ വരുന്ന ശനിയും ഞായറും രാത്രി 10 മണി മുതൽ നിങ്ങൾക്കത് ശ്രവിക്കാവുന്ന. അപ്പോൾ ശ്രോതാക്കൾക്ക് തോന്നുന്നൊരു സംശയമാണ്, ഇതിപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇത് കയറിയാലും ഇപ്പോൾ എങ്ങനെ നമുക്ക് ഒപ്പത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. പക്ഷേ പേടിക്കേണ്ട, നമ്മളെ ഒരു കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ നമുക്ക് ഏത് സമയത്ത് കയറിയാലും പൂർത്തിയാക്കാവുന്ന രൂപത്തിൽ അത്രയും സിമ്പിളാക്കിയിട്ടാണ്.
1: കഴിഞ്ഞ മൊഡ്യൂളുകളെല്ലാം നമുക്ക് വീണ്ടും കേൾക്കാനും പഠിക്കാനുള്ള അവസരം ഉള്ളത് കൊണ്ടാണ്, അത് ലൈവായിട്ട് അപ്പോൾ അവസാനിക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ.
0: അതും യെസ്, കേവലം ഒരു കേൾവിൻ്റെ അപ്പുറത്തെ നമ്മൾ ഒരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും, അതും കൂടി അറ്റൻഡ് ചെയ്താലാണ് ഈ ഒരു കോഴ്സിൻ്റെ
1: നല്ല സർട്ടിഫിക്കറ്റും കൊടുക്കേണ്ടത് നമ്മൾ
0: തീർച്ചയായും.
1: പരിചയം ഇല്ലാത്ത അല്ലെങ്കിൽ ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ഡെസ്കുമായിട്ട് റേഡിയോയുമായിട്ട് കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യം കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള നമ്പറുകളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്.
0: ഓക്കെ, ഈ ഒരു സമയത്ത് നമ്മളിനി സ്വരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: കുറേ നേരമായിട്ട് നമ്മുടെ ഈ ഫീഡ്ബാക്കുകൾ മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ, ഒരു പാട്ട് കേട്ടാലോ എന്ന് കുറേ ആൾക്കാരെ ചോദിക്കാൻ തുടങ്ങി.
0: അതെ,
1: പിന്നെ നമുക്ക് അവർക്ക് അവരുടെ പാട്ടിൻ്റെ ആഗ്രഹം മാറ്റിക്കൊടുത്താൽ പിന്നെ ആ മറുപടി ഇനി ഉണ്ടാവില്ലല്ലോ.
0: അപ്പോൾ അനസ് സ്വലാഹിയാണ് ഇന്നത്തെ ഗാനം ഇവിടെ ആലപിക്കുന്നത്.

0: അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ബാറക്കല്ല. അനസ്സലാഹിയുടെ നല്ലൊരു ഈണം, നല്ലൊരു രാഗം, നല്ലൊരു സ്വരം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന മനോഹരമായ ഈ സ്വരത്തിലൂടെ നമുക്ക് ഒരു ആസ്വാദനത്തിനപ്പുറത്ത് ചില ഓർമ്മപ്പെടുത്തലുകൾ അതിലൂടെ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ അകമ്പടികളില്ലാതെ നമുക്ക് ഏറ്റവും ആനന്ദിക്കാനും ആശയത്തെ നെഞ്ചേറ്റാനും പറ്റുന്ന സ്വരം നൽകിയതുപോലെ തന്നെ ഈണം യൂട്യൂബ് ചാനലിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനും നമ്മുടെ കുടുംബത്തിന് ആസ്വദിപ്പിക്കാനൊക്കെ പറ്റുന്നതാണ്. നല്ല ആശയങ്ങൾ നിറഞ്ഞ ഗാനങ്ങൾ തന്നെ.
1: യെസ്, അപ്പോൾ നമുക്ക് കുറച്ച് ഫീഡ്ബാക്കുകൾ ശ്രോതാക്കൾ എന്തൊക്കെയാണ് അയച്ചിട്ടുള്ളതെന്ന് നോക്കാലേ.
0: നഫീസ പി എ താമരശ്ശേരി, സ്വലാഹിയുടെ ഒരു പാട്ട് കേട്ടു, ഇനി സലഫിയുടെ ഒരു പാട്ടാണ്.
1: ഇൻഷാല്ലാ അല്ലേ, നമുക്ക് പ്രതീക്ഷിക്കാം.
0: നോക്ക് എന്താണ് അഭിപ്രായം നോക്ക്.
1: ഇൻഷാല്ലാ. ഒരുപാട് പേര് ഞാനിങ്ങനെ ഫീഡ്ബാക്ക് ഇങ്ങനെ വായിക്കുമ്പോഴേ, ഇന്ന് രണ്ട് സ്വരം ഉണ്ട്, ഇന്ന് രണ്ട് സ്വരം കേൾക്കാം ശ്രോതാക്കൾക്ക് കഴിയുന്നൊക്കെ സന്തോഷം ഇങ്ങനെ പങ്കുവെക്കാണ്.
0: എൻ കെ എം അഷ്റഫ് പത്തപ്പിരി നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. ഇനി ലൈവ് സ്വരം കൂടി വരട്ടെ, ലൈവ് സ്വരം വരട്ടെ. സിദ്ദീഖ് മാത്തൂർ പാലക്കാട്, നല്ല വരികൾ, സൂപ്പർ. അൻവർ മുട്ടിൽ വയനാട്, ആദ്യമായിട്ടാണ് ഈ പാട്ട് കേൾക്കുന്നത്, നല്ല വരികൾ, നല്ല ഈണം, അതിലെല്ലാം ഉപരി മനോഹരമായ ശബ്ദം, മാഷാല്ലാ.
1: അതുപോലെ ഉമ്മു കുൽസും ചിറമംഗലം നമ്മളെ കോഴ്സുകളെ പറ്റിയിട്ട് അദ്ദേഹം കോഴ്സിന്റെ ഒരു ഫീഡ്ബാക്കാണ് പറഞ്ഞിട്ടുള്ളത്. പാരന്റിങ് ക്ലാസ് കേൾക്കാത്തവർക്ക് നഷ്ടമാണ്, എല്ലാവരും കേൾക്കണം, ജീവിതത്തിൽ പകർത്തണം, ഞാനടക്കം എന്നവർ പറയുന്നുണ്ട്.
0: ഖദീജ എ കെ കൂത്തുപറമ്പാണ്, അവരുടെ ഒരു ചോദ്യമാണ് ലീസിനെ എടുത്ത വീട്ടിൽ നിൽക്കാൻ പാടുണ്ടോ എന്ന്. ഇത്തരം മതപരമായ സംശയങ്ങൾ നമുക്ക് ഉള്ളത് പണ്ഡിതന്മാരുടെ കൃത്യമായ ജവാബ് മറുപടിക്ക് വേണ്ടിയിട്ട് അല്ലിജാബ എന്ന നമ്മുടെ പ്രോഗ്രാമിനെ ആശ്രയിക്കുക, അവിടെയാണ് എഴുതി ചോദിക്കേണ്ടത്. അല്ലിജാബയുടെ ഫീഡ്ബാക്കിലാണ് കൊടുക്കുന്നത്.
1: ഇന്ന് അസ്സലാമു അലൈക്കും ലൈവിൽ സുബൈർ സലഫിയുടെ കൂടെ ആരാണെന്ന് മനസ്സിലായില്ല.
0: ഇത്ര നേരം സംസാരിച്ചിട്ട് ആൾ കിട്ടിയിട്ടില്ല. അപ്പൊ ആദ്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അവര് വൈകിയെത്തിയതായിരിക്കും. ആളുകൾ വൈകിയെത്തിന് നമ്മൾ എന്താ ചെയ്യാ. നമ്മുടെ സുഹൃത്ത് അദീബ് ഷാൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്, സി എം അദീബ് ഷാൻ. പാരന്റ് ക്ലാസ് കേൾക്കാത്തവർക്ക് നഷ്ടമാണ്, എല്ലാവരും കേൾക്കുക, ജീവിതത്തിൽ പകർത്തുക, ഞാനടക്കം. ഉമ്മുകുൽസു ചിറമംഗലം, ഈ അടുത്ത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട് അങ്ങനെ ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോഴേ, ഈ ഒരു പാരന്റിങ് കോഴ്സ് ഒരു നമ്മുടെ ഒരു പ്രാസ്ഥാനികനൊന്നും അല്ല, പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങളെ കോഴ്സൊക്കെ ഞങ്ങൾ ഉണ്ടല്ലോ, നല്ല കോഴ്സാണെന്നൊക്കെ ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്.
1: അതുപോലെ തന്നെ ഫസീല മുണ്ടക്കൽ, ഞാനൊന്നും മറ്റു സ്റ്റാറ്റസുകൾ വെക്കാറുണ്ട്, 1 മിനിറ്റ് ആണെങ്കിലും സ്റ്റാറ്റസ് വീഡിയോ ആണെങ്കിലും വഴിവിളക്കാണെങ്കിലും ഒക്കെ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. ഒരു മുസ്ലിം ഡോക്ടറും അതുപോലെ തന്നെ ഒരു ടീച്ചറും ഒക്കെ സ്ഥിരമായി എൻ്റെ സ്റ്റാറ്റസ് കാണാറുണ്ട്, നേരെ പങ്കുവച്ചിട്ടുണ്ട്.
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് സ്നേഹക്കൂടി, എന്നും കേൾക്കാറുണ്ട്. എന്നോട് ആര് എന്ത് പ്രശ്നം പറഞ്ഞാലും ഞാൻ പീസ് റേഡിയോയിലെ സ്നേഹക്കൂട് പറഞ്ഞു കൊടുക്കാറുണ്ട്, അത് എല്ലാത്തിനുമുള്ള ഒരു മരുന്നാണെന്ന് മുംതാസ് കാസർഗോഡ്.
1: അല്ലേ, മനാഫ് പാലക്കഴി നമ്മളെ ഉത്തരം പറഞ്ഞ സമയത്തെ കൂടെയുണ്ട്, ഇന്ന് ഉത്തരം തെറ്റിപ്പോയി. ടാപ്പിംഗ് സമയത്ത് രാവിലെ തന്നെ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ വയറ് നിറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: സജന ഖേഡത്തിന് നാട്ടുകാര, തിരുനബിയോടൊപ്പം വളരെ മനോഹരമായി ഏറെ മൂല്യവത്തായ ഒരു സന്ദേശമാണ്. കെ വി മുഹമ്മദ് അലി മൗലവിക്ക് അള്ളാഹു വയസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ഐ മീൻ ഇന്നൊരു നല്ല പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ എല്ലാവരും ഓർത്തുവെക്കുക. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീഥ് അസ്ലിഹ് ലീ ശഅ്നി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ.
1: അതുപോലെ തന്നെ ആയിഷ അവർ പങ്കുവച്ചിട്ടുണ്ട്, എൻ്റെയും മകളുടെയും ഉത്തരം ഇന്ന് ശരിയാണ്, ഇനി സിസ്റ്റം വിന്നറാക്കുകയോ.
0: ഖനിയും ഖനിയും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. മുനീർ ചംനാട്, ഇന്നത്തെ തിരുമൊഴി എന്നത്തെയും പോലെ, നല്ലൊരു ഉപദേശമാണ്. പക്ഷേ അള്ളാഹ് അതിൻ്റെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഫിയ കെ തിരൂരങ്ങാടി, തിരുമൊഴിയെ പറ്റിയാണ് നല്ല ക്ലാസ്, അൽഹംദുലില്ല. എന്നും ഒരു ഹദീസും ഒരു സ്വഹാബിയെക്കുറിച്ചും പഠിക്കാൻ കഴിയും, അൽഹംദുലില്ല. എന്നും ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നു, ഇന്നൊരു പ്രാർത്ഥനയെ കൂടെ പഠിച്ചു, അൽഹംദുലില്ല.
1: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 28:39 ആയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് നമ്മൾ വഴിവിളക്ക് എല്ലാ ഡെയിലി ആയിട്ട്
0: വിജയികളെ നമുക്ക് പറയണ്ട, അവരെ ഇനിയും നമുക്ക് അറ്റാക്ക് വരുമോ
1: നമുക്ക് നോക്കാം.
0: ഇത് കഴിഞ്ഞോട്ടല്ലേ,
1: കൂടുതൽ അറ്റാക്കുകൾ വരികയാണെങ്കിൽ നമുക്ക്
0: കാത്തിരിക്കാം.
1: കാത്തിരിക്കാം ഇൻഷാല്ല. അപ്പോൾ ഒരു പോസ്റ്റർ സീരീസ് ആണ്, എല്ലാ ദിവസവും വഴിവിളക്ക് എന്ന രൂപത്തിൽ വിസ്ഡം യൂത്തിൻ്റെ കീഴിൽ നമ്മൾ അല്ലേ ഷെയർ ചെയ്യാറുള്ളതാണ്. ഇന്നത്തെ വഴിവിളക്ക് എന്ന് പറയുന്നത് 2677 വഴിവിളക്കാണ്. ഇന്നത്തെ വഴിവിളക്കിൽ നാവും മനസ്സും നന്നാക്കുക എന്നൊരു മെയിൻ ഹെഡിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഹൃദയം നേരെയാവാതെ ഒരാളുടെയും വിശ്വാസം നേരെയാകില്ല. നാവ് നേരെയാകാതെ ഒരാളുടെയും ഹൃദയവും നേരെയാവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കുവെച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ റസൂലിൻ്റെ ഒരു തിരുവചനമാണ് നമ്മൾ ഇന്നത്തെ വഴിവിളക്കിൽ ഉള്ളത്.
0: സാധാരണ പോലെ തന്നെ ഈ ഓരോ നല്ല തീമ് നല്ലൊരു തീമും അതോടൊപ്പം തന്നെ നല്ലൊരു പിന്നെ സ്റ്റാറ്റസ് പോസ്റ്ററൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളത് 2677 വഴിവിളക്കാണ് ഇന്നത്തേത്. അത് മാത്രമല്ല, നമ്മൾ മലയാളത്തിൽ മാത്രമല്ല അത്, ഇംഗ്ലീഷ് വേണ്ടവർക്ക് അത് തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്കു, നേപ്പാളി, ബംഗ്ലാ, മറാഠി, ടെഗലോഗ് എല്ലാ ഭാഷകളിലും ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിൽ അത്തരം കാറ്റഗറിപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല മരുന്നാണ്. അവർക്കൊന്നും മറ്റു ഇവിടെ നിന്നും കിട്ടാത്ത ഒരു നല്ലൊരു തീമാണ്. ഇൻഷാല്ലാ നമുക്ക് ഷെയർ ചെയ്യാം.
1: യെസ്, അതായത് ഇത് ഇപ്പോൾ ഇത്തരം ഭാഷകൾ അറിയുന്ന ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളെ കോൺടാക്ട് ലിസ്റ്റിലുണ്ടാവും. അതായത് നമ്മൾ ബീഹാറിലുള്ള നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ചിലപ്പോൾ നമ്മളെ കോൺടാക്ട്സിലുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു വാട്സപ്പിൽ പ്രത്യേക ഒരു ഇതൊക്കെ തയ്യാറാക്കിയാൽ അവർക്ക് സ്ഥിരമായിട്ട് ആ ഒരു അയക്കുന്ന രൂപം കണ്ടാൽ അവർക്ക് ഒരു പുതിയ അറിവ് എത്തിക്കുന്നത് നന്നാവുമെന്ന് തോന്നുന്നു.
0: അതുമാത്രമല്ല, ഏതായിരിക്കും അയാളെ മനസ്സിൽ ക്ലിക്ക് ആവുമെന്ന് പറയാൻ കഴിയില്ല. ഏത് മെസ്സേജ് ആയിരിക്കും അയാളെ മനസ്സിനെ സ്വാധീനിക്കാന്നൊന്നും പറയാൻ കഴിയില്ല.
1: അതായത് ഇന്നത്തെ വഴിവിളക്കിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് നാവും മനസ്സും നന്നാക്കുക എന്നുള്ളത്. അതായത് ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് അവയവങ്ങളാണ് ഹൃദയവും നാവും എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയം നന്നായാൽ നാവും നന്നാകും, നാവ് നന്നായാൽ ബാക്കിയുള്ളതെല്ലാം നന്നാകും എന്നുള്ളതാണ്.
0: ചില ഹദീസുകളിലൊക്കെ പറയും നിനക്ക് സ്വർഗം കിട്ടണോ അംസിഖാലി കലിസാനൊക്കെ ഈ നാവിനെ കൺട്രോൾ ചെയ്തോ എന്ന് പറയാറുണ്ട്. അത് വല്ലാത്തൊരു പ്രയോഗമാണത്. ഇൻഷാല്ലാ നമുക്ക് ബാക്കി ആളുകളുടെ ഫീഡ്ബാക്കുകളിലേക്കൊക്കെ പോകണം. എന്തൊക്കെയാണ് ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം നമുക്ക്.
1: തീർച്ചയായും.

0: ഫീഡ്ബാക്കുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്,
1: പലരും ക്വിസിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കാത്തത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇനി വൈകിപ്പിക്കുന്നില്ല, നമ്മൾ അധികം വൈകാതെ ക്വിസിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കും.
0: യെസ്, നല്ല നമുക്ക് കണ്ട് പ്രഖ്യാപിക്കാം അല്ലേ?
1: ഇൻഷാല്ലാ പ്രഖ്യാപിക്കാം. ഞാൻ വൈകിപ്പിക്കേണ്ട ആവശ്യമല്ലോ.
0: ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വിസ്, ഇസ്ലാമിലെ നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു ഷഹീദായ നഗരം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നാല് ഓപ്ഷനുകൾ നമ്മൾ തന്നിരുന്നു. ഓപ്ഷൻ എ മദീന, ഓപ്ഷൻ ബി കൂഫ, ഓപ്ഷൻ സി മക്ക, ഓപ്ഷൻ ഡി ദമാസ്കസ്.
1: ഉത്തരം ബി ആയിരുന്നു, കൂഫയായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ കൊല്ലുകയാണ്, ഷഹീദാവുകയാണല്ലോ ചെയ്യുന്നത്, യുദ്ധരംഗത്തൊന്നുമല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമാണല്ലോ കൊല്ലുന്നത്. ധാരാളം സംഭവ ചരിത്ര വികാസങ്ങളുടെ ഒരു ശേഖരമാണ് ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് ലോകത്തുള്ളത്. രണ്ട് ഖലീഫമാർ അല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖലീഫ സ്ഥാനം കഴിഞ്ഞ ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുണ്ട്. അതുശേഷം മൂന്നാമത് ഷഹീദായ ഖലീഫയാണ് അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളെ നമുക്കറിയാം, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അപ്പോൾ ചരിത്രത്തിൽ പഠിക്കേണ്ടുന്ന വായിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് അലി റളിയല്ലാഹുവിൻ്റെ ഷഹാദത്ത്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമാണ് അദ്ദേഹത്തെ കൊന്നിട്ടുള്ളത്, കൂഫ എന്ന നഗരത്തിൽ വെച്ചാണ് കൊന്നിട്ടുള്ളത്.
0: ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിന്നേഴ്സിനെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്.
1: ആദ്യം നമുക്ക് 13 ആളെ മൊത്തം വായിക്കണം അല്ലേ?
0: ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാരും പിന്നീട് 10 പേരുമാണല്ലോ
1: വേറെയും കൊടുക്കണം അല്ലേ? ആദ്യത്തെ മൂന്ന് പേരിൽ ഒന്നാമത് നമുക്ക് ഇന്നത്തെ അവസരം ലഭിച്ചിരിക്കുന്നത് മുൻഷിദ ഷിഹാബ് കരുമ്പിൽ,
0: രണ്ടാമത്തേത് സുബൈദ.
1: അവര് സ്ഥലത്തിന്റെ പേര് ചേർത്തിട്ടില്ലാന്ന്
0: തോന്നുന്നുണ്ട്.
1: എല്ലാ സുബൈദാരും ഏത്തുകായ്പത് പോയി. രണ്ടാമത് സുബൈദയാണെങ്കിൽ മൂന്നാമത് പേര് പറയുന്നു, സ്ഥലം പറയാത്ത ആരിഫ.
0: ആരിഫയാണ് മൂന്നാം സ്ഥാനം. ഇനി ബാക്കി 10 സ്ഥാനക്കാരാണ് റസീൻ റാഷിദ്.
1: അഞ്ചാമത്തേത് അജ്ഫാൻ വജീഹ് കരുവാര.
0: സുദ്ദീഖ് ഷമീർ കൊല്ലായിൽ തിരുവനന്തപുരം. യെസ്, പേര് കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം.
1: അബ്ദു ഹക്ക് ഒറ്റപ്പാലം.
0: ഖൈറുന്നീസ തെക്കിൽ.
1: മുംതാസ് കാഞ്ഞിരോട് കണ്ണൂർ.
0: ഉമ്മു ഐമൻ ചേലാമ്പ്ര.
1: സുഹറ മുജീബ് പൊന്നാനി.
0: മുഹമ്മദ് ഷെരീഫ് തളങ്കര.
1: സുബൈദ ഹംസ.
0: യെസ്, ഒരിക്കൽ കൂടി
1: വിജയികളല്ലേ.
0: ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് മുൻഷിദ ഷിഹാബ് കരുമ്പിൽ,
1: രണ്ട് സുബൈദ,
0: മൂന്ന് ആരിഫ,
1: നാല് റസീൻ റാഷിദ്,
0: അജ്ഫാൻ വജീഹ് കരുവാരക്കുണ്ട്,
1: സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ തിരുവനന്തപുരം,
0: അബ്ദുൽ ഹക്ക് ഒറ്റപ്പാലം,
1: ഖൈറുന്നിസ തെക്കിൽ,
0: മുംതാസ് കാഞ്ഞിരോട്ട്,
1: ഉമ്മു ഐമൻ ചെലേമ്പ്ര,
0: സുഹൈറ മുജീബ് പൊന്നാനി,
1: മുഹമ്മദ് ഷെരീഫ് തളങ്കര,
0: സുബൈദ ഹംസ.
1: അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറ. ക്വിസിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വിജയികൾക്ക് പ്രത്യേകമായിക്കൊണ്ട് ടീം പീസ് റേഡിയോയുടെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ ആശംസകൾ നേരുന്നു. വരും നാളുകളിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം. നിങ്ങളുടെ പേരുകൾ ഇനിയും വായിക്കാൻ കഴിയണം. ഇനിയും നമുക്ക് ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: യെസ്.

0: എന്തു പറയാനുണ്ട്? എന്താണ് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ പലരുടെയും മുഖം തെളിയാത്ത പ്രശ്നങ്ങളുണ്ട്. പലരും പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അല്ല കാണുന്നത്. പലരും അപ്രതീക്ഷിതമായി പേര് വിളിച്ചതിന്റെ സന്തോഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: ജസീന തിരുവമ്പാടി, അവര് 1, 2, 3 ഒരു ഇൻഫർമേഷൻ ആണ് കേൾക്കുന്നത്. ആദ്യത്തെ 3 ഖലീഫമാർ അവര് മദീനയിലും അതുപോലെ തന്നെ 4 ഖലീഫ കൂഫയിലുമാണ് മരണപ്പെടുന്നത്. അല്ലെ, അലി റളിയല്ലാഹു അല്ലേ അവസാന തന്റെ ഭരണം കൂഫയിലേക്കാണ്, ഭരണ തലസ്ഥാനം കൂഫയിലേക്കാണ്, മദീനയിൽ നിന്ന് അലി റളിയല്ലാഹു ആണ് കൂഫയിലേക്ക് മാറ്റിയത് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
0: മുനീർ ചെമ്നാട്, സുബീർ സലഫി കുറേ ഇടവേളക്ക് ശേഷമാണല്ലോ ലൈവിൽ വന്നത്. അൽഹംദുലില്ലാ, ശരിയാണ്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളുമായി. സീനത്ത് പാലക്കാടുണ്ട്, ഒരുപാട് ആളുകൾ വിഷയം അഭിനന്ദന പ്രവാഹങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സൗജ കൊളക്കാട്, ഇന്നലെയുള്ള നബി ചരിത്രം വീണ്ടും ഒന്ന് ഇടാമോ എന്ന് ചോദിക്കുന്നുണ്ട്.
1: അതുപോലെ തന്നെ റയാൻ ഐസം കടമ്പഴിപ്പുറം, അസ്സലാമു അലൈക്കും അദീബ് ഉസ്താദ്, അന്നജാഹ് ഓൺലൈൻ മദ്രസയിലെ ഉസ്താദ് ആണ്.
0: ആ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം കനിഞ്ഞില്ല, അൽഹംദുലില്ല, അതിലും അൽഹംദുലില്ല എന്ന് പറഞ്ഞല്ലോ നഫീസ പി എ താമരശ്ശേരി. നമുക്ക് സന്തോഷമുണ്ടായാലേ നമ്മൾ പറയേണ്ട അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത്. നമുക്ക് വിഷമമാണ് വന്നതെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, രണ്ടാണെങ്കിലും നമുക്ക് അൽഹംദുലില്ല.
1: യെസ്, തീർച്ചയായും. ഒരു സത്യവിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഏത് സമയത്തും അൽഹംദുലില്ലയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അസ്മാബി പെരിന്തൽമണ്ണ ലേറ്റ് ഗ്രൂപ്പിൽ ആഡാക്കിയാൽ നമ്മളീ ഈ പറഞ്ഞ 1 മിനിറ്റ് ടോക്ക്, അതുപോലെ തന്നെ നേർവായി സ്റ്റാറ്റസ് വീഡിയോ
0: ലേറ്റ് ഗ്രൂപ്പിൽ.
1: യെസ്, അപ്പം ആരെങ്കിലും നമ്മുടെ ശ്രോതാക്കളിൽ ദ ലേറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പീസ് റേഡിയോ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടുക, അവർ നിങ്ങൾക്ക് നിങ്ങളെ ആ ഗ്രൂപ്പിൽ ആഡാക്കുന്നതായിരിക്കും എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്.
0: അൻവർ മുട്ടിൽ വയനാട്, ആദ്യത്തെ 3-ലും ഇല്ല, പിന്നെ പറഞ്ഞ 10-ലും ഇല്ല, പേരും സ്ഥലവും ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും സിസ്റ്റം സെലക്ട് ചെയ്തില്ല.
1: പക്ഷെ ഫീഡ്ബാക്കിൽ നമ്മൾ വായിച്ചു.
0: എന്നാലും മോർണിംഗ് ലൈവിൽ കട്ടക്ക് കൂടെ തന്നെയുണ്ട്, വിടൂല നിങ്ങളെ. ഉത്തരം ശരിയായിട്ടുണ്ട്, സിസ്റ്റം വിളിച്ചില്ല. എല്ലാ വിജയികൾക്കും ആശംസകൾ. എന്നാലും നാട്ടുകാരൻ വിജയി ആയതിൽ സന്തോഷവുമായി. ഹസീന കെ കാസർഗോഡ്. ഒരുപാട് ആളുകൾ സന്തോഷമല്ലേ. മറ്റുള്ളവരുടെ വിജയത്തിൽ കൂടെ സന്തോഷിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ വിശ്വാസികളുടെ നല്ലൊരു ക്വാളിറ്റിയാണ്. അസൂയയില്ലാതെ മറ്റുള്ള ആളുകളോട് അതിൻ്റെ പേരിൽ ഒരു കുശുമ്പില്ലാതെ മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളത് തന്നെ ഈ ഒരു ഫീഡ്ബാക്കുകൾ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ബറക്കല്ലാഹ്.
1: ഇനി ഇൻഷാല്ലാ നമ്മുടെ പ്രോഗ്രാം ഷെഡ്യൂളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ഒരു ചോദ്യവും ഒരു ഉത്തരവും
0: അലിജാബയുമായി ബന്ധപ്പെട്ടായിരിക്കും. നമ്മളെ ഇപ്പോൾ തന്നെ നമുക്ക് ഫീഡ്ബാക്കിലൊക്കെ പലരും പല മതപരമായ സംശയങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിൽ, നമ്മുടെ ജീവിതത്തെ ക്ലാരിഫിക്കേഷൻ ചെയ്യേണ്ടത് സംശയങ്ങളില്ലാതെ ഉണ്ടാകും. എങ്കിലും അത് തിരുത്തേണ്ടതും അറിയേണ്ടതുമായ കാര്യങ്ങൾ, പഠിക്കേണ്ടതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ പീസ് റേഡിയോ അലിജാബ എന്ന പ്രോഗ്രാം കൊടുത്തിട്ടുള്ളത്. ഇന്ന് ഒരു ചോദ്യവും അതിൽ വന്ന ഒരു ഉത്തരവും വേണമെങ്കിൽ നമുക്ക് ഇന്നൊരു സാമ്പിളിന് വേണ്ടി നമുക്കൊന്ന് പഠിക്കാം, കേൾക്കാം. എന്താണ് ഇന്നത്തെ ചോദ്യം?
1: ഭർത്താവ് ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കാമോ എന്നുള്ള ചോദ്യമാണ് ഉത്തരം പറയുന്നത്. പ്രിയപണ്ഡിതൻ ഷബീബ് സുലഹി.
2: ഭർത്താവ് ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കാമോ എന്നാണ്.
3: ഭാര്യയെ നോക്കേണ്ട സാമ്പത്തിക ഉത്തരവാദിത്തം അല്ലാഹു സുബ്ഹാനഹു വതാല ഭർത്താവിലാണ് നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്നും സക്കാത്തോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഭാര്യയ്ക്കു നൽകിയാൽ അതിൻ്റെ ഫർലിയത്ത് അഥവാ അതിൻ്റെ നിർബന്ധ ബാധ്യത വീടുകയില്ല എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. തൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്തത്തിലില്ലാത്ത ആളുകൾക്കാണ് താൻ സക്കാത്തു നൽകേണ്ടത്. അതും തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ 8 വിഭാഗക്കാരിൽപ്പെട്ട ആളുകൾക്കുമാണ് നൽകേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അഅലം.
1: ഓക്കെ, അലിജാബയിലെ ഒരു ചോദ്യവും ഉത്തരവും എന്നുള്ള ഭാഗമാണ് നമ്മൾ കേട്ടത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇതുപോലെ 2:10 അതുപോലെ വൈകുന്നേരം 7:30 പീസ് റേഡിയോയിൽ ലൈവായിട്ട് നിങ്ങൾക്ക് അല്ലിജാബ കേൾക്കാവുന്നതാണ്. കൂടാതെ എല്ലാവർക്കും അറിയുന്ന പോലെ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 7 മുതൽ 8 വരെ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ വിളിച്ചും അതുപോലെ തന്നെ നേരിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചും അല്ലിജാബയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം.
0: ഇൻഷാല്ലാ അതിൻ്റെ ഉത്തരങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ വിളിച്ചറിയിക്കും നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് പിന്നെ അത് വരുന്നുണ്ട്, നിങ്ങളത് കേൾക്കണമെന്നുള്ള അറിയിപ്പ് കൂടെ നമുക്ക് ഇൻഷാല്ലാ ലഭിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പേരും കോൺടാക്ട് നമ്പറും സ്ഥലവും ഒക്കെ രാജ്യത്തിൻ്റെ കോഡൊക്കെ കറക്റ്റ് കൊടുത്തിട്ട് വേണം അതിൻ്റെ ആൻസറൊക്കെ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ.
1: തീർച്ചയായും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മളിനി പ്രവേശിക്കാൻ പോകുന്നത് ചിന്തയിലേക്കാണ്. സുബർ സെൽഫി,
1: ആ നമുക്ക് ഇന്നത്തെ ലൈവിൽ എന്തെങ്കിലും ഒരു പുതിയ ചിന്ത ഇട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്.
0: യെസ്,
1: എനിക്കാണെങ്കിൽ ഇപ്പം ഇന്ന് ഒരുപാട് ഫീഡ്ബാക്ക് വരുന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടണം തോന്നുന്നുണ്ട്. എന്നാൽ പാട്ടിലൂടെ ഒരു ചിന്ത ആയിക്കോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായങ്ങൾ. എന്താ, യോജിക്കുന്നുണ്ടോ?
0: ഇൻഷാല്ലാ, നമ്മൾ തീർച്ചയായും യോജിക്കും.
1: നമ്മൾ പലപ്പോഴായി കേട്ട ഒരു പാട്ടിൻ്റെ ഒരു ചില ഭാഗങ്ങളാണ് ഇന്നത്തെ ചിന്തയിലേക്ക് ഇട്ടു കൊടുക്കുന്നത്.
0: ഓക്കേ,

0: സുബ്ഹാനല്ലാഹ്.
1: നമ്മുടെയൊക്കെ മരണത്തെക്കുറിച്ച് ശരിക്ക് പറയുന്ന ചില വാചകങ്ങളാണ്.
0: യെസ്.
1: പിന്നെ അത് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ പറയുന്നുണ്ട്, ചലിക്കുന്ന

0: അതായത് ഓടിച്ചാടി നടന്ന ഒരു അല്ലെ മാംസപിണ്ഡമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ മയ്യത്തെ
1: മണ്ണിനടിയിലേക്ക് മാറുകയാണ്.
0: യെസ്,
1: വേഷവും നമ്മുടെ എല്ലാം മാറുക. തൊട്ടാട്

0: അതായത് നമ്മളെ മയ്യത്ത് അല്ലേ, നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമ്മളെ പേര് വിളിക്കില്ല,
1: പേര് മാറി. പിന്നെ
0: മയ്യത്ത്
1: എല്ലാവർക്കും
0: മക്കള്
1: വരെ അതല്ലേ വിളിക്കുക,
0: മയ്യത്ത് എടുക്കാനായോ എന്നുള്ള ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോ അത് കഫം അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് സാധനം വാങ്ങാൻ ഒരാൾ പോകും,
1: തുണിക്കടയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. പിന്നെ പറയണേ വഹി

0: അതായത് ഏത് ഉയർന്ന സ്ഥാനങ്ങളിലുള്ള വ്യക്തിയാണെങ്കിലും
1: ഇനി മയ്യത്താണല്ലോ, ഇനി ഖബറാണ്, കൊട്ടാരത്തിൽ നിന്ന്
0: അഹങ്കരിച്ച് നടന്ന, ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടന്ന ആളുകൾ വെറും 3 കഷ്ണം തുണിയിൽ ഭൂമിക്കടിയിലേക്ക് മണ്ണിനടിയിലേക്ക് മാറുകയാണ്.
1: ജീവിക്കുന്ന കാലം മണ്ണിൻ്റെ മുകളിലും മരിച്ചു എന്നറിഞ്ഞാൽ മണ്ണിൻ്റെ താഴെയുമാണ് മനുഷ്യൻ്റെ ജീവിതം. പിന്നെ അതിലെ ഓരോ വാചകങ്ങളും അല്ലെ, അതിൽ തന്നെ പാട്ട് തന്നെ പറയേണ്ടത്, ഇതൊരു ചിന്ത, ഈ ചിന്ത മറന്നുപോയവർ പിന്നെ ജീവിതം എന്തോ അതിൻ്റെ ലക്ഷ്യം മറന്നു,
0: മൂഢന്മാരായി
1: മാറി അവർ. പിന്നുള്ളത് ഈ കിട്ടുന്ന ഈ ഒരു ചെറിയ തേൻ, ദുനിയാവിൻ്റെ തേൻ നുകർന്ന് പരലോകത്തെ മധുരങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ വരാതിരിക്കണം. വരുമ്പോൾ നമ്മൾ ഇന്ന് എത്ര മരണ വാർത്തകൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എത്ര വായിച്ചു, പ്രസവത്തിലെ മരണം, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ അറ്റാക്ക് സംഭവിച്ച ബാംഗ്ലൂരിലെ നമ്മുടെ പ്രവർത്തകൻ്റെ മരണം, ഇതൊക്കെ നമ്മളെ ഇന്നത്തെ ഓരോ മനുഷ്യനും എന്നും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ചിന്തയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ടല്ലോ, അക്സിറു ദിക്ര ഹാദിമി ലദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു മാറ്റുന്ന മരണചിന്തയെ അധികരിപ്പിക്കുക എന്നാണ് ഇന്നത്തെ ചിന്തയിൽ പങ്കുവെക്കാനുള്ളത്.
0: ഈ ഒരു സമയത്ത് ചില ആളുകൾ, ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ചില ആളുകൾ പറയാറുണ്ട്, ആകെ ഒരു ജീവിതമുള്ളൂ, അത് ഇവിടെ അടിച്ചു പൊളിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരാളുകളിൽ എന്ത് പറയുക, ഈ ഒരു മരണത്തിന് അവർ പറയുമ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ പേടിപ്പിച്ച് ഇങ്ങനെ മനുഷ്യന്മാരെ നിർത്തുകയാണ്, ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ ഈ മരണം പേടിച്ച് ഇങ്ങനെ കഴിയണോ എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ.
1: മരണത്തെ പേടിച്ച് നമ്മൾ മിണ്ടാതിരിക്കുകയല്ല, ആളുകൾക്ക് നന്മ ചെയ്യാണ്, ഉള്ള സമയങ്ങൾ സന്തോഷത്തോടെ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാണ്, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുകയാണ്, പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. മരണത്തെ പേടിച്ചുകൊണ്ടൊരു മനുഷ്യൻ ചെയ്യുന്നത് നന്മ, ഇസ്ലാം കൊടുക്കുന്ന വാല്യൂ നോക്കിയാൽ ആ ഒരു മനുഷ്യന് കിട്ടുന്ന ഈ ആയുസ് മുഴുവൻ നിഷ്ക്രിയനാവാതിരിക്കാൻ അയാൾ ഈ ചിന്തയിൽ, ഞാൻ അടുത്ത സമയം ഇല്ലാതാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പുണ്യത്തിലേക്ക്. ഒരു ഹദീസിലൊക്കെ കാണാൻ സാധിക്കും, ഒരു ഒരു ഈത്തപ്പഴത്തിന് വലോഭിഷിക്കി തമ്രത്തിന്, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീളെങ്കിലും കൊടുത്ത് നാളത്തെ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, നരകത്ത് രക്ഷപ്പെടാൻ അധ്വാനിച്ചു എന്ന് പറയുന്നത് അത് വലിയ മോട്ടിവേഷൻ അല്ലേ.
0: അതിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, സ്വന്തം ജീവിതം നല്ല സന്തോഷകരമായി അല്ലെങ്കിൽ അവർ ഹാപ്പിയാകാൻ വേണ്ടി സ്വന്തത്തിന് മാത്രമേ അവർ പ്രവർത്തിക്കൂ,
1: എൻ്റെ സന്തോഷം,
0: യെസ്,
1: മറ്റുള്ളവനെ വേദനിപ്പിച്ചാലോ
0: എൻ്റെ ചോയ്സ്, എൻ്റെ സന്തോഷം, എൻ്റെ ലൈഫ്, മറ്റുള്ളവരെ വേദനിപ്പിച്ചാലും വേണ്ടില്ല, അവർക്ക് സങ്കടപ്പെട്ടാലും വേണ്ടില്ല,
1: യു ഓൺലി ലൈവ് വൺസ് അല്ലേ, ഒറ്റ ജീവിതം,
0: അതായത് മാതാപിതാക്കളെ ശ്രദ്ധയില്ല, അങ്ങനെ ഒരു സ്വന്തം ജീവിതം ഉഷാറാക്കണം എന്നുള്ള ചിന്ത മാത്രം വരുന്ന ആളുകളിലാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്.
1: ഏതായാലും ആ മൂഢന്മാരിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഗ്രത കൂടെ വേണം.
0: യെസ്, അതായത് ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത് നാളെ സ്വർഗം കിട്ടണമെങ്കിൽ ഈ ലോകത്ത് നന്മകൾ ചെയ്യണം. ആ നന്മകൾ ചെയ്ത സ്വാഭാവികമായിട്ടും മനസ്സിലൊരു സന്തോഷമുണ്ടാവും, ഒരു കുളിർമയുണ്ടാകും
1: രണ്ടു ലോകത്തും.
0: യെസ്,
1: ലഹും ഫിദ് ദുനിയ വലഹും ഫിൽ ആഖിറ, രണ്ടു ലോകത്തും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ.
0: ആമീൻ.

0: ബന്ധപ്പെട്ട് നമ്മുടെ ശ്രോതാക്കൾ അവരുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും പങ്കുവച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതിയതാണോ റുഷ്ടകളിക? പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ എന്നും ഉള്ളിലുണ്ട്, ഇങ്ങനെ ഒരു പഴയ പാട്ട് കേട്ടിട്ടുണ്ട് എന്നൊരു
1: എഴുത്ത് വേറെ ആളുകളുടെ, നമ്മളത് ആലപിച്ചത് മാത്രമാണ്. പഴയ ഗാന പഴയ കാലത്ത് ഇസ്ലാമിക ഗാനങ്ങളുടെയൊക്കെ കൂട്ടത്തിലും പിന്നെ പ്രധാന വേദികളിലൊക്കെ ആളുകൾ ഉന്നയിച്ച നല്ലൊരു ഗാനമാണ്.
0: അനീസത്ത് കോതക്കുറിശ്ശി സുബൈർ സെൽഫി നല്ല ഫീലിങ്ങിലൂടെ പാടിയിട്ടുണ്ട്. മഷാല്ലാ.
1: ഷംസാദ് തലശ്ശേരി കരയിപ്പിച്ച ഗാനമായിട്ടുണ്ട്. സുഹറ കൽപ്പറ്റ വളരെയധികം ചിന്തിപ്പിക്കുകയും മനസ്സിന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത ഈശ്വരം ആലപിച്ച സെൽഫിക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ.
0: അതുപോലെ സുബൈർ സെൽഫിയുടെ സ്വരം വളരെ മനോഹരമായി അവതരിപ്പിച്ചു. മഷാല്ലാ. ചിന്തിപ്പിച്ചു, സങ്കടം മനസ്സിൽ വന്നു.
1: ഏതൊരാളെയും പിടിച്ചു കുലുക്കുന്ന ഗാനം, എന്തൊക്കെ കാട്ടിക്കൂട്ടി വെട്ടിപ്പിടിച്ചാലും എല്ലാം ഇട്ട് പോകേണ്ട സമയം വരുമെന്ന് ഓർമ്മപ്പെടുത്തൽ. ഹാരിഫ എം പി വെട്ടത്തൂർ.
0: അതുപോലെ തന്നെ ഈ ഒരു ചിന്തയല്ലാതെ ഇതിനു മേലെ വേറൊരു ചിന്തയില്ല എന്ന് യാക്കൂബ് ചെർപ്പുളശ്ശേരി പങ്കുവെക്കുന്നു.
1: ചിന്ത തീരില്ല തീരല്ലേ എന്ന് തോന്നിയത് എനിക്ക് മാത്രമാണോ? അൽഹംദുലില്ലാ. ജനിച്ചാൽ അനിവാര്യമായി തീരുന്ന ഒരേ ഒരു അനിവാര്യത മരണമാണ്. ജനനം ഒരു തുടക്കമാണ്. വിശദീകരിച്ചെഴുതി പ്രിയപ്പെട്ട സുഫ്ന മുഹമ്മദ് പണക്കാട്.
0: കെ എന്തായാലും ഇൻഷാല്ലാ നമ്മുടെ സുബൈർ സെൽഫി നല്ല മനോഹരമായി ഗാനം ആലപിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാനും അതുപോലെ എഴുതാനൊക്കെ
1: അബ്ദുൽ ഹമീദ് സി കെ മഷാല്ലാ. മരണം എന്ന ചിന്ത വളരെ നല്ല വരികളായി അവതരിപ്പിച്ച സ്വരം മാധുര്യം നഗർന്ന് വറക്കുള്ളഫീഖ്. നാദിറ അടിമുഴക്കൽ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ സുബഹ് നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ബഷീർക്ക ശരിയാണ് നമ്മളോട് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത എന്നാലും അർത്ഥവത്തായ വരികളായിരുന്നു. മ്യൂസിക്കില്ലാതെ മരണത്തെക്കുറിച്ച് ഓർക്കും നമ്മളെല്ലാവരെയും ഖബർ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. സുലീഹ തിരുവാലി. അതുപോലെ ജമീല വി പി ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ ഫീഡ്ബാക്കുകൾ അറിയിച്ചിട്ടുണ്ട്.
0: മൈമൂന പാറപ്പുറം. എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മരുമകൻ കിഡ്നി സംബന്ധിച്ച് പ്രയാസത്തിലാണ്, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട്.
1: ഇൻഷാല്ലാ. മഷ്വീഖ് ആമീൻ. ഖൈറുന്നിസ അഷ്റഫ് പടിഞ്ഞാറത്തറ ഭയങ്കര ചിന്തിപ്പിക്കുന്ന സ്വരം. മഷാല്ലാ. മരണചിന്ത വരികളിലായി അവതരിപ്പിച്ചു. ഇനി നമുക്ക് ഇടയിൽ ഒരു സംഭവം കൂടെ വേണമെങ്കിൽ ചേർത്ത് ഇന്നത്തെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു അറിവ് നൽകാൻ, നമുക്ക് അറിയാം ഒരു നന്മ എന്ന നമ്മുടെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം സൂചിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അവസാന ഭാഗത്തേക്ക് പോകാം. എന്താണ് ഇന്നത്തെ അറിയാം ഒരു നന്മയിൽ?
0: ഇന്നത്തെ അറിയാം ഒരു നന്മയിൽ നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് കേരളത്തിൻ്റെ എല്ലാ ഒട്ടുമിക്ക ജില്ലകളിലും ടീൻ സ്പേസ് എന്ന പേരിൽ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കോൺഫറൻസ് ഒരുക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ അവരൊരുക്കുന്നുണ്ട്.
1: ടീനേജുകാർക്ക്,
0: യെസ്, ടീനേജ് ടീൻ സ്പേസ്. അപ്പോൾ ടീനേജുകാർക്കൊരു സ്പേസ് ഉണ്ട്, അതാണ് ടീൻ സ്പേസ്. അപ്പോൾ ടീൻ സ്പേസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ ഗാലോപ്പ് ഇൻ്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ പല ജില്ലകളിലും നടക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ മലപ്പുറം വെസ്റ്റിൻ്റെ തീയതി വന്നിട്ടുണ്ട്, ഒക്ടോബർ 15 വ്യാഴാഴ്ച ആണ് മത്സരം. അപ്പോൾ തിരൂരങ്ങാടിയിൽ വെച്ചിട്ട്, അതുപോലെ തന്നെ മറ്റു ജില്ലകളുടെയൊക്കെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികളോട് ഇത് അന്വേഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ ക്വിസിന് ഒരുപാട് മക്കളുണ്ട്, ക്വിസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നത്, അതുപോലെ ക്വിസിൽ ഉയർന്ന സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തി.
1: എനിക്ക് തോന്നുന്നത് ടീൻ സ്പേസ് ആളുകളെ അറിയിക്കേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ മക്കൾ ഒരു ഏഴാം ക്ലാസ് ഒരു മദ്രസയിൽ പഠിച്ചു പോയതിന് ശേഷം പിന്നീട് അവർക്ക് ശരിയായൊരു അറിവും ബോധമൊന്നും ലഭിക്കാതെ ഈ ഫുൾ അടിപൊളികളുടെ ലോകത്ത് ആകെ തകർത്താടികൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനത്തെ ഒരു പ്രായത്തിൽ അവർക്ക് ഒരല്പം ബോധം, ആരാണ് മാതാവ്, ആരാണ് പിതാവ്, എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നമ്മുടെ ആരോഗ്യം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ കറക്റ്റായി കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ടീൻ സ്പേസ്. അത് ഉപയോഗപ്പെടുത്തിയാൽ വലിയ ഹയറായിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്.
0: അപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കളിൽ പ്ലസ് വൺ പ്ലസ് ടു പ്രായത്തിൽ പഠിക്കുന്ന മക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ട് എങ്കിൽ അവരെ നമ്മുടെ ജില്ലകളിലുള്ള ടീൻ സ്പേസുകളിൽ പങ്കെടുക്കാൻ നമ്മൾ പങ്കെടുപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കുകയാണ്.
1: അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ വീണ്ടും പിന്നെ അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഖദീജ ചിരട്ടക്കുളം എഴുതിയിട്ടുണ്ട്, ഹസീന സ്ഥലം എഴുതിയിട്ടില്ല, ഹസീന മാനന്തവാടി, ഒരു റീചാർജാണ് തിരുമൊഴി, ശരിയാണ്, ഇന്നത്തെ ഹദീസ് പാഠത്തെക്കുറിച്ചാണ്.
0: എന്തായാലും നമ്മുടെ ഈ ഒരു മോർണിംഗ് ലൈവ് ഇവിടെ അവസാനിക്കാൻ ഏതാനും മിനിറ്റുകൾ കൂടി ബാക്കിയുള്ളത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റ് 30 സെക്കൻഡ്.
1: ഇന്ന് നമ്മോടൊപ്പം അദീബ് ഷാൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഞാൻ സുബൈർ സലഫി. ഒട്ടേറെ ആളുകൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ കൂടെ ചേർന്ന് ഇതുവരെയും 6 മണി മുതൽ ഈ സമയം വരെയും ഒരെണ്ണവും ഒഴിയാതെ ഇരുന്ന് ശ്രദ്ധിച്ച ഒട്ടനേകം ആളുകളുണ്ട് എന്നത് ഈ ഫീഡ്ബാക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ബറക്കല്ലാഹു ഫീക്കും വജസാക്കുമുള്ളാഹു ഖൈറ. എല്ലാവർക്കും ഒരു നന്മയുടെ പുതിയ ഒരു ദിവസം, നല്ല ഒരു ദിവസമായി, നല്ല ഒരുപാട് ആശയങ്ങളും ഒട്ടനേകം നന്മകളുമായി പോകാൻ കഴിയട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അല്ലേ, ചില ഫീഡ്ബാക്കുകൾ കൂടി നമുക്ക്
1: പറയാനുണ്ട് അല്ലേ.
0: ഖദീജ ചിരട്ടക്കുളം നമ്മുടെ ഖിസിന്റെ വിജയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വയം പ്രഖ്യാപിത വിജയികളിൽ
1: ലിസ്റ്റ് പെട്ടിട്ടുണ്ടാവില്ല, ലിസ്റ്റിൽ
0: ഇല്ല, സ്വയം പ്രഖ്യാപിക്കാൻ
1: ഞാൻ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ. ഓക്കെ സെൻസ്. പിന്നീട് പലരും
0: അപ്പൊ നമ്മെ നഫീസ പിയ താമരശ്ശേരി, നമ്മെ പോലുള്ളവരെയും സ്നേഹിക്കാൻ സാധിക്കുന്നവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. മരണവും മരണാനന്തര ചിന്തയും ഓർമ്മപ്പെടുത്തുന്ന നല്ല ഗാനം. സലഫിക്കും നമുക്കും എല്ലാ അള്ളാഹു ആയുസ്സും ആരോഗ്യവും ഇൽമും നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ആമീൻ, ആമീൻ. പിന്നീട് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും മുഴുവൻ പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ നല്ല വിഷയങ്ങൾ, തുടക്കം മുതലുള്ള തിരുമൊഴി മുതൽ ചിന്തയും അവസാനത്തെ സ്വരങ്ങളും എല്ലാം അഭിപ്രായങ്ങളായി വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ.
0: എന്തായാലും ഇന്നത്തെ ചിന്ത ഏറ്റവും അടിപൊളിയായിട്ടുണ്ട് എന്നാണ് ഫീഡ്ബാക്കുകൾ, ഒട്ടുമിക്ക ഫീഡ്ബാക്കുകളും അവസാനമായി വന്നിട്ടുള്ളത്. മാഷല്ലാ, ഇന്നത്തെ ചിന്ത ഇത്രയും നമ്മളെ ചിന്തിപ്പിക്കാൻ കാരണം നമ്മുടെ സുബൈർ സലഫി, അദ്ദേഹത്തിൻ്റെ ആ ഗാനമാണ് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. വടക്ക തൗഫീഖ്, ഇനിയും ഒരുപാട് ഗാനങ്ങൾ ആലപിക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ആ തൗഹീദ് ഹിദായത്ത് കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്നും നമ്മുടെ സംസാരങ്ങളിൽ നിന്നും സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: ഇൻഷാല്ലാ, നമ്മുടെ ഈ ലൈവ് സെഷൻ ഇവിടെ അവസാനിക്കാൻ പോകുമ്പോൾ നമ്മുടെ ടെക്നിക്കൽ ഡെസ്കിൽ അഫ്സൽ, ജാസിം, സാബിഖ്, പ്രൊഡക്ഷനിൽ തൻസീൽ, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അള്ളാഹു അവർക്കൊക്കെ വലിയ ഖൈറും ബറക്കാത്തുകളും ഫദലും നൽകുമാറാകട്ടെ.
0: അവരാണ് നമ്മുടെ ഈ പ്രയത്നങ്ങൾ.
1: ഈ ശബ്ദമൊന്നും കേൾക്കാതെ അല്ലേ, ഈ ശബ്ദമൊന്നും, അവരുടെ ശബ്ദമൊന്നും നമ്മളാരും കേൾക്കുന്നില്ല. നമ്മളെ രണ്ടാമത് അവർ കേൾക്കുന്നുള്ളൂ, പക്ഷെ ഇതിന്റെ ബാക്കിൽ അണിയറ പ്രവർത്തകരെ
0: നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മോർണിംഗ് ലൈവ് ഇന്നത്തെ ദിവസം 6 ഒക്ടോബർ ചൊവ്വാഴ്ച ദിവസം, അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഇവിടെ അൽഹംദുലില്ലാ അവസാനിക്കുകയാണ്.
1: മോർണിംഗ് ലൈവ് ഷോ ഇവിടെ തീരുന്നു, പക്ഷേ ഇനി സ്റ്റുഡിയോയിൽ റേഡിയോ വൈബ്സിൻ്റെ സമയമാണ്. റേഡിയോ വൈബ്സിൽ ഇന്ന് നമ്മുടെ കൂടെ പ്രിയങ്കരായ അബ്ദുസ്സലാം വീട്ടിയും സുഹേർ പാണ്ടിക്കാടും നമ്മോടൊപ്പം ചേരും. നിങ്ങളെല്ലാം ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാ തിരക്കുകൾക്കിടയിൽ, മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നതിൻ്റെ ഓട്ടത്തിനിടയിൽ ഇത് കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളോടൊപ്പം ഇതുവരെയും കൂടെ ഉണ്ടായിരുന്നത് സുബൈർ സലഫി പട്ടാമ്പി,
0: അതുപോലെ നദീബ് ഷാൻ വളവന്നൂർ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷം പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ സുഹേർ പാണ്ടിക്കാടിന്റെ കൂടെ. സലാം സുലാഹി.
1: ഓക്കെ, അപ്പോ ഇൻസൈറ്റ് ആണല്ലോ നമ്മൾ ആദ്യ പ്രോഗ്രാം.
0: അതെ,
1: ഡോക്ടർ ഹിലാൽ സലീം സി പി ആണ് ഇൻസൈറ്റിൽ. ഒളിമ്പിക്സിൽ വോക്ക് വൈറസ് ബാധ, ഇതൊരു ഒരു ചിന്തനീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അപ്പം ഇൻസൈറ്റിൽ നമ്മൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടാണ്. നമ്മളെ മോർണിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ഒന്നുമില്ലാന്ന്. പുതിയതായി വരുന്ന ആളുകളൊക്കെ ഇത് കഴിഞ്ഞ് ഇനിയൊന്നുമില്ല, പൂട്ടിയേക്കാൻ നിൽക്കണ്ട,
0: ഇനിയാണ് പ്രോഗ്രാം.
1: ആണ് പ്രോഗ്രാം, വൈബായ പ്രോഗ്രാമിലൂടെ നമ്മൾ പോകണം. ആദ്യം ഇൻസൈറ്റ് അപ്പം ഇതൊന്ന് കേട്ടോക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മാഇൻ. അമാബാദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, 2024 ഒളിമ്പിക്സ്, അത് പിന്നെ പാരീസിൽ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു ഘട്ടം അതിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 2024 പാരീസിലെ ഒളിമ്പിക്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പം, അത് മറ്റ് ഇതിന് മുമ്പുണ്ടായിരുന്ന ഒളിമ്പിക്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ കഴിഞ്ഞ ഇതുപോലെയുള്ള വലിയൊരു മാമാങ്കം കഴിഞ്ഞിട്ടുള്ളത് ഖത്തറിലെ വേൾഡ് കപ്പ് ആയിരുന്നു. 2022 ഖത്തറിൽ നടന്നിട്ടുള്ള ഫുട്ബോൾ വേൾഡ് കപ്പ് ആയിരുന്നു. അന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പിന്നെ ഖത്തറിലെ വേൾഡ് കപ്പിൽ അവർ LGBT ആയിട്ടുള്ള ആശയങ്ങളെ അവർ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങളെ അവർ പിന്നെ അത് പാടില്ല എന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. ആ ഗ്രൗണ്ടിൽ തന്നെ പ്രതിഷേധം ഉണ്ടായി. ജർമ്മൻ നാഷണൽ ഫുട്ബോൾ ടീം, അവർ ഗ്രൗണ്ടിൽ പിന്നെ വാ പൊത്തിക്കൊണ്ട്, അവരുടെ എല്ലാ കളിക്കാരും വാ പൊത്തിക്കൊണ്ടുള്ള ആംഗ്യം വരെ അന്നുണ്ടായി. അപ്പോൾ അന്ന് ഈ LGBT ആശയം, അല്ലെങ്കിൽ ഒരു വോക്ക് ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന ആളുകൾ, അവർ വലിയ വായിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, നിങ്ങൾ ഖത്തറിൽ ഇതൊക്കെ കാണിച്ചോളൂ, പക്ഷേ ഞങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് ഞങ്ങളുടെ കാലമാണ്, കാരണം അടുത്ത വേൾഡ് കപ്പ് ഇനി അമേരിക്കയും മറ്റു രാഷ്ട്രങ്ങളൊക്കെ നടത്തുന്നത്, അവിടെ ഞങ്ങൾ കാണിച്ചു തരാം, അടുത്ത ഒളിമ്പിക്സ് നടത്തുന്നത് പാരീസിലാണ്, ഞങ്ങൾ കാണിച്ചു തരാം എന്നവരന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ പാരീസിലെ ഒളിമ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ അതിൻ്റെ ഒന്നാമത്തെ ദിവസം, അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള ഓരോ രാജ്യം പാരീസ് ഒളിമ്പിക്സിന് പിന്നെ അതിന് പിന്നെ നടത്തുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള ചില കൾച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ചൈനയിലായി കഴിഞ്ഞാലും അതുപോലെ തന്നെ റഷ്യയിലായി കഴിഞ്ഞാലും, കഴിഞ്ഞ പിന്നെ വർഷങ്ങളിൽ ഒളിമ്പിക്സ് നടന്നിട്ടുള്ള രാജ്യങ്ങൾ നമ്മൾ ഓരോന്നും പരിശോധിച്ച് കഴിഞ്ഞാൽ, ആ രാജ്യത്തുള്ള കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള പിന്നെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ഉദ്ഘാടന ദിവസം ഉണ്ടാവുക. പാരീസ് ഒളിമ്പിക്സിൽ, ഫ്രാൻസിൽ നടന്നിട്ടുള്ള പാരീസ് ഒളിമ്പിക്സിൽ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ദിനം ഈ പിന്നെ ഇതിൻ്റെ ഈ ഉദ്ഘാടന ദിവസം തന്നെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് സപ്പർ എന്നുള്ളത് പിന്നെ അന്ത്യത്തായം, അന്ത്യ അവസാന അത്താഴം എന്നൊക്കെ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള പിന്നെ ലാസ്റ്റ് സപ്പർ, ബൈബിളിൽ വളരെ പ്രധാനമായി അവരുടെ റിലീജിയനുമായി ബന്ധപ്പെട്ട്, ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനമായി കാണുന്ന ഒരു സന്ദർഭമാണ് ലാസ്റ്റ് സപ്പർ എന്നുള്ളത്. യേശുവിനെ പിന്നെ ഒറ്റിക്കൊടുത്തിട്ടുള്ള ജൂദാസും മറ്റ് പിന്നെ 11-ഓ 12-ഓ ആളുകളും ചേർന്ന് അവർക്ക് യേശു ഒരു പിന്നെ സപ്പർ കൊടുക്കുകയാണ്. ഇന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ചരിത്രം വേറെ കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ കളിയാക്കിക്കൊണ്ട്, അതിൻ്റെ ചിത്രം പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, ആ ചിത്രത്തെ കളിയാക്കിക്കൊണ്ട് യേശുവിൻ്റെ, അല്ലെങ്കിൽ പിന്നെ അവർ പറയുന്ന യേശുക്രിസ്തുവിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന പിന്നെ അനുയായികളുടെയും സ്ഥാനത്ത് വളരെ വികൃതമായിട്ടുള്ള, വളരെ വൃത്തികെട്ടിട്ടുള്ള രീതിയിലുള്ള, വളരെ വൾഗറായിട്ടുള്ള, അതുപോലെ തന്നെ ആ രീതിയിലുള്ള കുറേ ആളുകൾ അണിനിരന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു പരിപാടി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യം പാരീസ് ഒരു രാജ്യം ഒളിമ്പിക്സിന് വേദിയാകുമ്പോൾ ആ രാജ്യത്തുള്ള കൾച്ചറാണ് ആ പിന്നെ ഒളിമ്പിക്സിൻ്റെ ആദ്യ ദിനം കാണിക്കുക. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഒരു മതത്തെ പിന്നെ അപഹസിച്ചുകൊണ്ടൊരു ബ്ലാസ്ഫമസ് ആയിട്ടുള്ള പിന്നെ മതത്തെ നിന്ദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് അവിടെ അന്ന് നടന്നിട്ടുള്ളത്. അതുമാത്രമല്ല പിന്നെ മറ്റ് പല രീതിയിലുള്ള ഈ പറഞ്ഞിട്ടുള്ള

0: പിന്നെ അവരുടെ തന്നെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ള, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ബൈബിളിലുള്ള, പിന്നെ പുറപ്പാട് പുസ്തകത്തിൽ, അവരുടെ പുറപ്പാട് പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്നാൽ മോശയെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം ആരോണിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിശ്രയി ദേശത്തു നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയുന്നൊരു ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാം പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുന്ന ആ ഒരു അശരീരി കേട്ട് അങ്ങോട്ട് മലയുടെ മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ താഴെ ഉണ്ടായിരുന്ന ആളുകൾ, അവർ ഒരു പശുക്കുട്ടി ആരാധിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. ഇതേ കാര്യം പിന്നെ ബൈബിളിൻ്റെ പഴയ നിയമത്തിലുള്ള പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ കാര്യത്തെ പരിഹസിച്ചുകൊണ്ട് മറ്റൊരു പിന്നെ കാര്യം അവിടെ നടക്കുകയാണ്. അതേപോലെ തന്നെ ഇതേപോലെ ബൈബിളിൻ്റെ പിന്നെ റവലേഷൻ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പരിഹസിച്ചുകൊണ്ടും വേറൊരു സംഗതി നടക്കുകയാണ്. ഇങ്ങനെ ഒരു മതത്തെ നിന്ദിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്ന് അവിടെ നടന്നത്. പക്ഷേ ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പിന്നെ പല ഭാഗത്തു നിന്ന്, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഭാഗത്തു നിന്ന് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. അപ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മാപ്പ് പറയുകയാണ്, അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കൾച്ചറാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ഇങ്ങനെ ആർക്കെങ്കിലും പിന്നെ ഒരു അത് അവരുടെ പിന്നെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് പറയുകയാണെന്ന് പറഞ്ഞു. ഇത് ഈ മാപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ അത് ഒരു മാപ്പായി മാത്രം കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഫ്രാൻസിലാണ് നടക്കുന്നത്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ ആളുകളാണ്, ഞങ്ങൾ പിന്നെ ഞങ്ങൾ സംസാര സ്വാതന്ത്ര്യത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആൾക്കാരാണ്. ആ ഒരു സംസാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ പേരിലാണ് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ കാർട്ടൂൺ വരച്ചിട്ടുള്ള ഷാർളി ഹെബ്ദോ പോലെയുള്ള പലതിനെയും അവർ പിന്നെ അവർക്ക് പിന്തുണ കൊടുത്ത ആൾക്കാരാണ് ഫ്രാൻസ്. പക്ഷേ അതേപോലെ തന്നെ മറ്റ് ഇപ്പോൾ ഈ ഇതേ ഒളിമ്പിക്സിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിജാബ് ഇട്ടിട്ടുള്ള അവരുടെ തന്നെ രാജ്യത്തെ ഒരു പ്രതിനിധി, ഹിജാബ് ഇട്ട ഒരു അത്ലറ്റ്, അവരെ ഈ ഹിജാബ് ഇട്ടുകൊണ്ട് ഈ ഒരു പിന്നെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ രാഷ്ട്രമാണ്. കാരണം ഞങ്ങൾ പിന്നെ മതവുമായി ബന്ധപ്പെട്ട് അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഒരു മാറി നിന്ന് നോക്കുകയാണെങ്കിൽ, ക്രൈസ്തവതയെ പരിഹസിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം വരുമ്പോഴേക്ക് എന്ത് സംഭവിക്കുകയാണ്? അവിടെ വലിയ മാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. പക്ഷേ അതേസമയം ഇസ്ലാമിനെ വളരെ കൃത്യമായി പരിഹസിക്കുന്ന ആൾക്കാരെ പിന്നെ അവർ പിന്താങ്ങുന്നു എന്നുള്ളത് കാണാൻ കഴിയും. അപ്പം പക്ക ആൻറ്റി ഇസ്ലാം, ആൻറ്റി റിലീജിയസ് ആയിട്ടൊക്കെ നമ്മളിങ്ങനെ കാണാമെങ്കിലും ആൻറ്റി ഇസ്ലാമായിട്ടുള്ളൊരു സ്റ്റാൻഡ് കൂടി നമുക്കവിടെ വ്യക്തമാകുന്നു എന്നുള്ളത് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ വേറൊരു സംഗതി ഇതിൽ കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഗതി നടന്നു ഇങ്ങനെ പിന്നെ ക്രൈസ്തവതയെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടുള്ളൊരു പരിപാടി നടന്ന സമയത്ത് പിന്നെ പല മലയാളത്തിലുള്ള, കേരളത്തിലെ പല പാതിരിമാരായിട്ടുള്ള ആൾക്കാരടക്കം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റേതെങ്കിലും ഒരു മതത്തിനെതിരെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നോ പ്രതികരണം ഉണ്ടാവുക? ഇത് മറ്റേതെങ്കിലും ഒരു സി നമ്മൾ ആലോചിക്കേണ്ടത്, സ്വന്തം മതത്തിനെതിരെ ഇങ്ങനെ ഒരു പരിഹാസം നടന്നു, നമ്മൾക്ക് എല്ലാവർക്കും അതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളാരും മറ്റൊരു മതത്തെ മോക്ക് ചെയ്യണം, പരിഹസിക്കണം എന്നുള്ളതിനെ പിന്തുണക്കുന്ന ആൾക്കാരല്ല. അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പക്ഷം. ആര് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു ചിഹ്നങ്ങളെ അതിനൊന്നും പരിഹസിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിൻ്റെ രീതിയല്ല. പക്ഷേ ഈ ആളുകൾ ചെയ്തെന്താണ്, അവരുടെ ആരാധ്യ വസ്തുക്കളെ അല്ലെങ്കിൽ അവർ ആരാധ്യമായി കാണുന്ന കാര്യങ്ങളെ പരിഹസിച്ചപ്പോൾ അവർ നേരെ പറയുന്ന എന്താണ്, ഇത് മറ്റേതെങ്കിലും ഒരു മതത്തെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ എന്താണ് സംഭവിക്കുക, അഥവാ ഇസ്ലാമിനെതിരെയൊക്കെയാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം, സ്വന്തം മതത്തിനെതിരെ ഒരു കാര്യം വന്നപ്പോൾ അത് നേർക്ക് നേരെ പറയാൻ കഴിയാതെ അതും ഇസ്ലാമിൻ്റെ തലക്ക് കൊണ്ടിടുക എന്നുള്ളതാണ് ഈ പാതിരിമാരായിട്ടുള്ള ആൾക്കാർ. അവരോട് വളരെ ബഹുമാനമുണ്ട്, പക്ഷേ നിങ്ങളുടെ പിന്നെ ഈ പറഞ്ഞ പോലുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പിന്നെ വളരെ വേദനയോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒളിമ്പിക്സിൽ നമ്മൾ കാണാൻ കഴിയുന്ന മറ്റ് പല കാര്യങ്ങളും കാണാൻ, ഇപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പിന്നെ ഇസ്രായേലും ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനസൈഡ് അവിടെ നടക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഹൃദയമുള്ള എല്ലാവരും ഫലസ്തീനെ പിന്തുണക്കും. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ഒളിമ്പിക്സുകളായിട്ട് ഒളിമ്പിക്സിൽ റഷ്യ പങ്കെടുക്കുന്നില്ല, റഷ്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം പങ്കെടുക്കുന്നില്ല. അതിന് കാരണം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പിന്നെ ഡോപ്പിംഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്, ഉത്തേജക മരുന്ന് വിവാദത്തിൽ പെട്ടു എന്നുള്ളതാണ്. രണ്ടാമത്തത് വാർ അഗ്രഷനാണ്, അഥവാ യുദ്ധം നടത്തി എന്നുള്ളതാണ്. റഷ്യ ഉക്രൈനിൽ ഇടപെട്ടു, അതുകൊണ്ട് റഷ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് റഷ്യയെ മാത്രമായിരുന്നില്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ 1920 ഹംഗറി, അതുപോലെ തന്നെ പിന്നെ ഓസ്ട്രിയ, 1920 തന്നെ ഓസ്ട്രിയ, ജർമ്മനി 1948, 1924, 1920, അതുപോലെ തന്നെ ബൾഗേറിയ എന്ന് പറയുന്ന രാഷ്ട്രം 1920, പിന്നെ കുവൈത്ത് 2016, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ജപ്പാൻ 1948. ഇങ്ങനെ ഈ പല ഒളിമ്പിക്സുകളിലായി വാർ അഗ്രഷൻ എന്നുള്ളത്, അഥവാ യുദ്ധം നടത്തി എന്നുള്ളത് കൊണ്ട് പല ആൾക്കാരെയും ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ കൃത്യമായി ലോകം മുഴുവൻ അറിയുന്ന ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഇവിടെ നടക്കുമ്പോൾ, ആ യുദ്ധം നടത്തുന്ന ഫലസ്തീനിലുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന, അവിടെയുള്ള ആളുകളെ ചുട്ടുകൊല്ലുന്ന ഇസ്രായേലിനെതിരെ ഒരക്ഷരം മുണ്ടാൻ എന്നുള്ളത് മാത്രമല്ല, അവരെ ഈ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഒളിമ്പിക്സിൻ്റെ കമ്മിറ്റിക്കില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. ആർക്കെതിരെയാണ് ഇതിപ്പം ചില ആളുകൾ നടത്തുന്ന യുദ്ധങ്ങൾ മാത്രം യുദ്ധങ്ങളായി പരിഗണിക്കുകയും മറ്റു ചില കാര്യങ്ങളെ കാണാതെ വെക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ അത് ഹിപ്പോക്രസിയാണ്. ഇനി ഇത് മാത്രമല്ല, ഏറ്റവും റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വിവാദം കൂടി ഉണ്ടായി. ആ വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ബോക്സർമാർ, ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുമല്ലോ, ഒളിമ്പിക്സിൽ നടക്കുമല്ലോ, അപ്പോൾ ആ ഒളിമ്പിക്സിൽ ബോക്സിംഗ് നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഇമാൻ ഖാലിഫ് എന്ന് പറയുന്ന അൾജീരിയയുടെ ഒരു താരവും, അതേപോലെ തന്നെ ഏഞ്ചല കാരിനി എന്ന് പറയുന്ന ഇറ്റലിയുടെ മറ്റൊരു താരവും കൂടി ബോക്സിംഗിൽ ഏർപ്പെട്ടു. അപ്പോൾ ഈ ബോക്സിംഗിൽ ഏർപ്പെട്ട സമയത്ത് ഈ ഇമാൻ ഖാലിഫ് എന്ന് പറയുന്ന ഈ അൾജീരിയൻ താരം, അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം 2023 ഡൽഹി, ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്, അതിലവർക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല, അതിനവരെ വിലക്കിയിരുന്നു. ആ വിലക്കിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിൽ മെയിൽ ഹോർമോണായിട്ടുള്ള, പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുതലാണ്, അതുപോലെ തന്നെ അവരുടെ ക്രോമസോം എക്സ് വൈ ആണ്, അതാ പുരുഷൻ്റെ ക്രോമസോമിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരെ വിലക്കിയിരുന്നത്. പക്ഷേ ഈ ആൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കണം, ഒളിമ്പിക്സിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, എതിരാളിയായിട്ടുള്ള ഏഞ്ചല കാരിനിയെ 46 സെക്കൻഡ് കൊണ്ട് ഒരൊറ്റ പഞ്ചിൽ പിന്നെ ഔട്ടാക്കണം. ആ ഏഞ്ചല കാരിനി എന്ന് പറയുന്ന ഓപ്പോസിറ്റുള്ള താരം, അവർ പിന്നെ ഈ ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് നേരെ കോച്ചിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട് ഇത് സമ്മതിക്കാൻ പറ്റില്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇയാളെന്താണ്, അതായത് സ്ത്രീകളുടെ വിഭാഗത്തിലാണ് മത്സരിക്കുന്നതെങ്കിലും ഒരു പുരുഷൻ്റെ ഹോർമോണുള്ള, അല്ലെങ്കിൽ ഒരു ടെസ്റ്റോസ്റ്ററോൺ ഒരു പുരുഷൻ്റെ അത്രയും ഉള്ള ഒരാളാണ് അപ്പുറത്ത് മത്സരിക്കുന്നത്. എന്നിട്ട് പോലും അതിനെ അംഗീകരിക്കുകയാണ് IOC ചെയ്തിട്ടുള്ളത്, ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ, അവർ അതിന് പിന്നെ മറുപടിയായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ആൾക്കാരുടെയും ഏജും ജെൻഡറും ഞങ്ങൾ പരിഗണിക്കുക പാസ്പോർട്ട് വെച്ച് മാത്രമാണെന്നാണ്. ആൾക്കാരുടെ ഏജും ജെൻഡറും ഞങ്ങൾ പരിഗണിക്കുക പാസ്പോർട്ട് വെച്ച് മാത്രമാണ്. പാസ്പോർട്ടിൽ ഇവർ സ്ത്രീയാണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങൾ പിന്നെ സ്ത്രീയായി മാത്രമേ പരിഗണിക്കാൻ സാധിക്കൂ. യഥാർത്ഥത്തിൽ നമ്മൾക്കറിയാം LGBTQIA+ ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം നമ്മൾ പറയുന്ന ചർച്ചകളിലൊക്കെ പല രീതിയിലുള്ള ഇത്തരം ഉദാഹരണങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ ഉദാഹരണങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ LGBTQIA+ ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് അയാളുടെ സ്വത്വം, അത് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ് എന്ന് എനിക്ക് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ, അത് എന്നെ പെണ്ണായി അംഗീകരിച്ചിരിക്കണം, എൻ്റെ പാസ്പോർട്ടിൽ പെണ്ണ് എന്ന് വന്നിരിക്കണം, സ്ത്രീ എന്ന് വന്നിരിക്കണം, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു അത് സമൂഹത്തെ കുട്ടിച്ചോറാക്കും. കാരണം ഈ രീതിയിൽ ഒരാൾക്ക് പിന്നെ പാസ്പോർട്ടിൽ പെണ്ണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ത്രീകളുടെ ബോക്സിംഗിൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഗ്രഷൻ കൂടുതലായിരിക്കും, അവരുടെ മസിൽ പവർ കൂടുതലായിരിക്കും, അവരുടെ ഒറ്റയിടയിൽ ഒരു പക്ഷേ ഒരു സ്ത്രീ അവിടെ വീണേക്കാം. അപ്പോൾ ഇത് പരിഗണിക്കാതെയാണ് യഥാർത്ഥത്തിൽ ഇൻക്ലൂഷൻ, അല്ലേ, പാസ്പോർട്ട് വെച്ച് മാത്രമേ ഞങ്ങൾ പരിഗണിക്കൂ, അവിടെ നമ്മൾ വേറെ ക്രോമസോം ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പിന്നെ ഹോർമോൺ ടെസ്റ്റിങ്ങോ ഒന്നും നമ്മൾ ചെയ്യില്ല, അതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. കാരണം LGBTQIA+ നമ്മൾ ഇൻക്ലൂഷൻ ആണല്ലോ പറയുന്നത്, അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ പാസ്പോർട്ടിൽ എന്താണുള്ളത് അതുമാത്രം നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ പരിഗണിക്കൂ എന്നവർ പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഒരുപക്ഷെ വളരെ ചെറുപ്പകാലം മുതൽ സ്ത്രീയായി വളർന്നിട്ടുള്ള ഒരാൾ, അങ്ങനെ തന്നെയാണ് ഇമ്രാൻ പിന്നെ ഖാലിഫിനെ കുറിച്ച് പറയുന്നത്, അവർ അങ്ങനെ തന്നെയാണ് സ്ത്രീയായിട്ട് തന്നെയാണ് വളർന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ സ്ത്രീയായി വളർന്ന ഒരാൾക്ക് പോലും ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലായതുകൊണ്ട് ഇത്രത്തോളം ഒരു 46 സെക്കൻഡ് കൊണ്ട് അപ്പുറത്തുള്ള എതിരാളിയെ ഇടിച്ചിടാമെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ നാളെ പിന്നെ ഈ പറഞ്ഞ പോലെ US UK പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ, നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ LGBTQIA+ ഐഡിയോളജി അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇനി നാളെ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ ഞാൻ ഒരു പുരുഷൻ വന്നിട്ട് ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാസ്പോർട്ടിൽ സ്ത്രീ എന്ന് മാത്രമേ അടയാളപ്പെടുത്തൂ. അപ്പോൾ ആ പാസ്പോർട്ട് അനുസരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, സ്ത്രീകളുടെ വിഭാഗത്തിൽ പങ്കെടുക്കാം. സ്ത്രീകളുടെ വിഭാഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സ്ത്രീകളെ വളരെ സിമ്പിളായി അടിച്ചിട്ടുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഗോൾഡ് മെഡൽ നേടാൻ കഴിയും. അപ്പോൾ ഇത്രയും ഈ രീതിയിൽ സമൂഹം തന്നെ കൊട്ടിച്ചോറാവുന്ന രീതിയിലുള്ള വോക്ക് ഐഡിയോളജീസ് അല്ലേ, അത് ഈ പറയുന്ന ഒളിമ്പിക്സിൽ നമ്മൾ വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ദിവസം മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി വോക്ക് ഐഡിയോളജീസ് കാണുകയാണ്. ഖത്തറിൽ നിങ്ങൾ കാണിച്ചതിന്, ഖത്തറിൽ നമുക്കറിയാം മദ്യം ഇല്ലാത്ത എൽ ജി ബി ടി ക്യു ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ് ഖത്തറിൽ നടന്നതെങ്കിൽ അതിന് ഞങ്ങൾ കാണിച്ചു തരാം എന്നവർ പറഞ്ഞത് അവർ ഇപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. വോക്ക് ഐഡിയോളജി അത്രത്തോളം ഈ ഒളിമ്പിക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളത് തന്നെയാണ് ഇവിടെ ഈ ഒരു ഒളിമ്പിക്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ അവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്തായാലും ഇനിയും ഒളിമ്പിക്സിന് ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട്, എന്തൊക്കെ തമാശകൾ ഇനിയും ഉണ്ട് എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബറകല്ലാഹു ഫീക്. ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തിയ ഇൻസൈറ്റ് ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒളിമ്പിക്സ് വോക്കിൽ വൈറസ് ബാധ എന്ന ആ ടൈറ്റിൽ നിന്നുകൊണ്ടുള്ള ഡോക്ടർ ഹിലാൽ സലീം സി പി യുടെ സംസാരമാണ്.
2: നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ വൺ മിനിറ്റ് ടോക്ക്, ഇനി എന്ത് വൺ മിനിറ്റ് ടോക്കിൽ എന്ത്, അങ്ങനെ അതേപോലെ നമ്മൾ ഇൻസൈറ്റ് കഴിഞ്ഞാൽ ഇനി എന്ത് എന്ന് ചോദിച്ചാൽ പാട്ടാണ്.
1: ആ ഒരു മൊത്തത്തിൽ നമ്മുടെ ഫീൽ തന്നെ മാറും അല്ലേ.
2: യെസ്, സ്വരമാണ്. തായിഫ് നഗരി തന്നെ എന്ന് തുടങ്ങുന്ന ഒരു മനോഹര ഗാനത്തിന് വേണ്ടി കാത്തുനിൽക്കാം.

0: മഷാല്ലാ, വളരെ മനോഹരമായി പാടി. ഇനി നമ്മൾ കൃത്യമായ ആരോഗ്യ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യതയാണല്ലോ. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധിയായ പല വിഷയങ്ങളും ചർച്ച ചെയ്യാറുള്ള പീസ് റേഡിയോയിൽ
1: നമ്മളെ ഹൃദ്രോഗത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമാണ് ഇതൊന്ന് കേൾക്കൂ ഹൃദ്രോഗം തടയുന്ന ടൈറ്റിലാണ്.
0: യെസ്.
1: ആരൊക്കെ പങ്കെടുക്കുന്നു?
0: ഡോക്ടർ ഷഫീഖ് മാട്ടുമൽ, അദ്ദേഹം കോഴിക്കോട് ആസ്ട്രമീം ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ആണ്.
1: കൂടെ ഉള്ള ഒരാൾ കൂടിയുണ്ട്.
0: യെസ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രതിനിധി കൂടിയായ ഡോക്ടർ
1: അബ്ദുൽ മാലിക്. രണ്ട് ഡോക്ടർമാർ കൂടുമ്പോൾ ഹൃദയത്തെ നമുക്ക് കുറച്ചുകൂടി മനോഹരമാക്കാം.
0: യെസ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിന്റെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോഴിക്കോട് ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് മാട്ടുമൽ. പ്രിയ ഡോക്ടറെ, ആരോഗ്യ വിചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വലൈക്കും സ്ലാം.
2: സർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ഒരു അസുഖം, ആ ഒരു മാരകാസുഖത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും, അതിലെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഭക്ഷണത്തിലെ ഭക്ഷണശൈലിയിൽ വരുന്ന മാറ്റങ്ങളും അതെങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർച്ചയിലേക്ക് പോകുമ്പോൾ, പലതും കഴിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. എണ്ണ, മീറ്റ് അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയം ഉണ്ടാവും ഇനിയിപ്പോൾ എന്താ കഴിക്കാൻ പാടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഹൃദയത്തിന് നല്ല ഭക്ഷണം എന്ന് പറയുന്ന കാർഡിയോ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ കാർഡിയോ ഹെൽത്തി, കാർഡിയോ ഫ്രണ്ട്ലി ഡയറ്റ് എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെ.
3: തീർച്ചയായും നമ്മുടെ നമ്മളീ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്, കാർഡിയോ ഹൃദയ സംരക്ഷിക്കാനുള്ളത്. നമ്മളതിൻ്റെ അളവുകളും കണ്ടന്റും അതുപോലെ അത് ഉണ്ടാക്കുന്ന രീതിയും, ഇതിലാണ് ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഹാർട്ടിന് ശാസ്ത്രീയമായി ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന അതേ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും അതുപോലെ അത് കഴിക്കുന്ന അളവിലും ചെറിയ രീതി വരുത്തുക എന്നുള്ളതാണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ എടുക്കുമ്പോൾ ഒരു പിരമിഡിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ട്രഡീഷണലി ഇപ്പോൾ നമ്മൾ ചെറുപ്പകാലം മുതലേ നമ്മുടെ ഒരു ഭക്ഷണം എടുത്തു വയ്ക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ പാത്രം, അതിലൊരു വലിയൊരളവിൽ ചോറ്, അതിൻ്റെ അറ്റത്ത് ഇത്തിരി പച്ചക്കറികൾ, കുറച്ച് മീൻ, പിന്നെ എണ്ണയിൽ പൊരിച്ച പപ്പടമോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, ഇതാണ് നമ്മുടെ ട്രഡീഷണലി ഉള്ള. അതിലെ അളവാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. നമ്മുടെ ആ വലിയ കൂന ചോറിന് പകരം ആ സീരിയൽസിന്റെ എമൗണ്ട്, കാർബിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് കുറച്ച് ചെറുതാക്കുക,
2: ധാന്യത്തിന്റെ എമൗണ്ട് കുറയ്ക്കുക,
3: വളരെ അധികം കുറയ്ക്കുക, ധാന്യം കുറയ്ക്കുക, അതിന്റെ അടുത്ത് കിടക്കുന്ന പച്ചക്കറിയുടെ എമൗണ്ട് അത് നന്നായിട്ട് കൂട്ടുക, വേവിച്ചതും പിന്നെ മറ്റൊരു പോർഷൻ വേവിക്കാത്ത സാലഡുകൾ, കാരറ്റ്, ബീട്രൂട്ട്, കക്കരി മുതലായ വേവിക്കാത്ത പച്ചക്കറികൾ, പിന്നെ ഇലകൾ, വേവിക്കാത്ത ഇലകൾ, ഇതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ഈ ഒരു അളവാണ് കൂടുതൽ വേണം. ഇതായിരിക്കണം മെയിൻ പോർഷൻ, സൈഡ് പോർഷൻ ആയിരിക്കണം സീരിയൽസ് ചോറിൻ്റെ അളവ്.
2: നമ്മൾ
3: ഉത്തരേന്ത്യയിൽ കണ്ടിട്ടില്ലേ, ഉത്തരേന്ത്യയിൽ അവരൊരു ചെറിയൊരു കപ്പിലാണ് കൊണ്ടുവന്ന് ചോറ് കഴിക്കുക, അവർ കൂടുതൽ ചപ്പാത്തി ഡിപ്പ് ചെയ്യുന്ന ആളുകൾ. അപ്പം ചോറ് എന്ന് പറയുന്ന ഒരു നമ്മൾക്കൊരു വൈകാരിക ബന്ധമാണ്, അതിൽ നിന്നങ്ങ് മാറണം നമ്മൾ.
2: ഉച്ചക്ക് പ്രത്യേകിച്ച് നമുക്ക്
3: അതെ അതെ ചോറ് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള, പക്ഷേ ഇത്രയും ചോറ് നിന്ന കമ്മ്യൂണിറ്റി നമ്മൾ മാത്രമേ ഉള്ളൂ ആക്ച്വലി. ഇപ്പോൾ വീട്ടിൽ എവിടെ പോയാലും റൈസ് കഴിക്കുന്നവരുണ്ട്, പക്ഷെ അവർ റൈസിൻ്റെ അളവ് കുറച്ചായിരിക്കും. അപ്പോൾ അതിൽ റൈസ് അല്ലാത്ത ഘടകങ്ങൾ, റൈസ് സീരിയൽസ് അല്ലാത്ത ആ ഘടകങ്ങൾ കൂട്ടുക. അപ്പോൾ നമ്മൾ ഈ പിരമിഡ് കൺസെപ്റ്റിൽ, പിരമിഡ് എന്ന് പറയുന്ന ഓരോ ബ്ലോക്കുകൾ അടുപ്പിച്ചുണ്ടാക്കി വെക്കുക, അപ്പോൾ വീതി കൂടിയ ബ്ലോക്ക്, ഏറ്റവും താഴെയുള്ള ആ ബ്ലോക്കായിട്ട് നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് സാലഡ്സിനെ എടുക്കുക.
2: ഓക്കെ,
3: അപ്പോൾ അതായിരിക്കണം നമ്മുടെ വയറിന്റെ ആമാശയത്തിന് ഫിൽ ചെയ്യുന്ന മേജർ പോർഷൻ,
2: പ്രധാന അളവ്, ഏറ്റവും കൂടുതൽ അതായിരിക്കണം.
3: സെക്കൻഡ് ആയിട്ട് വരുന്നത് ആണ് സീരിയൽസ്, ധാന്യങ്ങൾ,
2: ഓക്കെ,
3: കാർബോഹൈഡ്രേറ്റ്, അതിൽ ചോറ്, പിന്നെ അതുപോലെ ചപ്പാത്തി, അതിൽ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത്, പിന്നെ ഉപയോഗിക്കാൻ പറ്റിയത് റാഗിയൊക്കെയാണ്. നമ്മൾ പ്രായമാകുമ്പോൾ പ്രത്യേകിച്ചും പ്രമേഹം വന്നവർക്ക് റൈസ് കൂടുന്നതിനനുസരിച്ച് ഷുഗർ ഭയങ്കര കുത്തനെ കൂടും. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവായിട്ട് പല ധാന്യങ്ങളും, ചപ്പാത്തി ആകുമ്പോൾ നമ്മൾ ചപ്പാത്തി എണ്ണം കുറയ്ക്കുന്നത് വഴി നമ്മൾ അതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ചപ്പാത്തിയുടെ കൺസെപ്റ്റ്. അതേപോലെ തന്നെ റാഗി, കുട്ടികൾക്ക് കൊടുക്കുന്ന റാഗി, കുട്ടികൾക്ക് കൊടുക്കാൻ കാരണം അതിൽ ഹൈ പ്രോട്ടീൻ കണ്ടൻ്റാണ്. അപ്പോൾ ആ റാഗി ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരുന്ന ആ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പം ഈ സീരിയൽസാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തത് ആണ് ഫിഷ്, മുട്ട മുതലായ സംഭവങ്ങൾ. അപ്പൊ ഫിഷ് നമ്മുടെ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ ഫിഷ് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ തരം മത്സ്യങ്ങൾ, കഴിയുന്നതും എണ്ണയില്ലാതെ തേങ്ങയില്ലാത്ത ടൈപ്പ് മസാല ഇട്ടിട്ടുള്ള പ്രിപ്പറേഷൻസ്, അല്ലെങ്കിൽ ആവി കൊള്ളിച്ചതോ അല്ലെങ്കിൽ തന്തൂർ ടൈപ്പ് ചുട്ടതോ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് എണ്ണയില്ലാതെ. അതിന് പുറത്ത് എണ്ണ ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒലീവ് എണ്ണ പോലത്തെ എണ്ണകൾ. അതിലും ചെറിയ അളവിലാണ് നമ്മുടെ മാംസങ്ങൾ വരുന്നത്, റെഡ് മീറ്റ് പ്രത്യേകിച്ചും. ചിക്കന് പൊതുവെ ഫാറ്റിന്റെ അളവ് കുറവായതുകൊണ്ട് ചിക്കൻ കഴിക്കാം. കഴിയുന്നതും ഡീപ് ഫ്രൈ ആയി ഉള്ളത് ഒഴിവാക്കിയിട്ട് തന്തൂറിലും അതുപോലെ തവായിലും അല്ലെങ്കിൽ കറിയും ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉപയോഗിച്ച് ചിക്കൻ ഉപയോഗിക്കാം. റെഡ് മീറ്റ് വളരെയധികം കുറയ്ക്കുന്നത് തന്നെയാണ്
2: പ്രായമായ
3: പൂരകങ്ങളായ ഫാറ്റ് അടങ്ങിയിട്ടുള്ള മീറ്റുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. മട്ടൺ, ബീഫ് മുതലായവയാണ്. പിന്നെ പോർക്ക്, ഇതും റെഡ് മീറ്റിൽ പെടും. ഇതിൽ ഏറ്റവും ഈ പിരമിഡിന്റെ ഏറ്റവും മേലെയുള്ളത് നമ്മുടെ ഗീ, വനസ്പതി നെയ്യ് മുതലായ ഐറ്റംസാണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട, ഇത് വളരെ സൈലന്റ് ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെ കടന്നു പോകുന്ന സംഭവമാണ്. ഈ ബേക്കറികൾ വന്നപ്പോൾ രുചികരമായ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഈ വനസ്പതിയും നെയ്യും, നെയ്യിലിട്ട പലഹാരങ്ങൾ. നമ്മൾ ഈ മാംസം കഴിക്കുന്ന കമ്മ്യൂണിറ്റിയും അതുപോലെ മറ്റ് വെജിറ്റേറിയൻസ്, നോർത്ത് ഇന്ത്യയിലൊക്കെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന സംസ്ഥാനങ്ങളിലും ഹാർട്ട് അറ്റാക്കിന്റെ തോതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ കാരണങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായത് ഇതാണ്, അവര് മധുരപലഹാരങ്ങൾ എണ്ണയിൽ ഉണ്ടാക്കിയ മധുരപലഹാരങ്ങൾ വളരെയധികം കഴിക്കുക. അപ്പോൾ മാംസം കഴിക്കാത്തതുകൊണ്ടുള്ള യാതൊരു അഡ്വാൻറ്റേജും അവർക്ക് കിട്ടുന്നില്ല ഇത് കാരണം. അപ്പോൾ അത് ഏറ്റവും കേടായിട്ട് ഈവൻ മാംസത്തിനേക്കാളും മേലെയാണ് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ അത് നമ്മൾ ഇപ്പോഴേ
2: ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കേരളക്കാർ ഉപയോഗിക്കുന്ന ഭക്ഷണം എത്ര എമൗണ്ട്, ഈ ഭക്ഷണം കഴിക്കുന്നതിന്റെ തോത് എത്രയാണോ അത് നേരെ റിവേഴ്സ് ചെയ്യുക. അതായത് നമ്മള് ശരിക്കുള്ള ശൈലി കുറേ ചോറ്, കുറച്ച് പച്ചക്കറി, അതും പൊരിച്ച മീൻസ് വറുത്ത പച്ചക്കറി, ഐ മീൻ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത പച്ചക്കറി, പിന്നെ വറുത്ത ഒരു രണ്ടോ മൂന്നോ വലിയ മീൻ കഷ്ണങ്ങൾ, അതായത് ചെറുമീനല്ല വലിയ മീൻ കഷ്ണങ്ങൾ, പിന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ബീഫ്, ചിക്കന്, അതും വേവിച്ചതല്ല, അതും ഫ്രൈ ആക്കിയത്, പിന്നെ പപ്പടം നിർബന്ധമാണ്, പപ്പടം നിർബന്ധമാണ്, പിന്നെ ഇതുപോലെ തന്നെ ഈ മുട്ട, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ആ ഒരു കാര്യം നേരെ റിവേഴ്സ് ചെയ്യണം എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്. ചോറിന്റെ അളവ് കുറച്ചിട്ട് വേവിച്ച പച്ചക്കറിന്റെയും വേവിച്ച മീനിന്റെ എണ്ണം കൂട്ടുക.
3: ഇതെല്ലാം ഒഴിവാക്കി ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. കാരണം നമ്മുടെ കാലാകാലങ്ങളായിട്ട് ആദ്യമേ മനുഷ്യൻ തന്നെ മൃഗങ്ങളെ വേട്ടയാടി കൊന്ന് ജീവിച്ചിട്ടാണ്, മാംസം കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ഇത് നമുക്ക് കേടില്ലാത്ത രൂപത്തിൽ നമുക്ക് എങ്ങനെ കഴിക്കാം, അതാണ് റിസർച്ച്.
2: അളവ്
3: ക്രമീകരിക്കുക, കുക്കിംഗ് രീതി ടോട്ടലി മാറ്റുക. ഇതൊന്നും ഒഴിവാക്കി ജീവിക്കുന്ന പ്രായോഗികമല്ല. എല്ലാവരും രുചി ആണ് പ്രാഥമികമായി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നമ്മുടെ രുചിയാണ് ഭക്ഷണത്തിന്റെ സംതൃപ്തി. പിന്നെ നമ്മുടെ ഒരു വർക്ക് കൾച്ചറിൽ പിന്നെ ഏറ്റവും പ്രായോഗിക മെത്തേഡ് ഇതാണ്. നമ്മൾ ആഴ്ചയിൽ അഞ്ചു ദിവസം മിനിമം, ആറു ദിവസം വർക്ക് ചെയ്യുന്നതാണ്, അഞ്ചു ദിവസം മിനിമം വർക്ക് ചെയ്യുന്നതാണ്. വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ ഭക്ഷണം വളരെ മിതമായിട്ട് ചെയ്യുക, കഴിയുന്നതും ഹോട്ടൽ ഭക്ഷണങ്ങളും ഇതും ഒഴിവാക്കുക. സ്വന്തമായി എല്ലാവരും കുക്കിംഗ് പഠിക്കുന്ന നല്ല ഒരു ഡിഷെങ്കിലും ഒരു ദിവസം സ്വന്തമായി കുക്ക് ചെയ്തുണ്ടാക്കുന്ന നല്ല ശീലമാണ്. അപ്പൊ നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് ഭക്ഷണം കണ്ടുപിടിച്ച് എന്നും ആഴ്ചയിൽ അഞ്ചു ദിവസം നല്ല ആരോഗ്യപരമായ മിതമായ കാലറിയുള്ള ഭക്ഷണം കഴിക്കുക. രണ്ട് ദിവസം വീക്കെൻഡിൽ നമ്മൾ ഹൃദയത്തിന് നമ്മൾ ക്രേവ് ചെയ്യുന്ന, നമ്മൾ ആർത്തിയോടെ കാത്തിരിക്കുന്ന ആ ഫുഡിനെ കഴിക്കുക. അത് ഉമ്മ ഉണ്ടാക്കുന്നതായാലും ഭാര്യ ഉണ്ടാക്കുന്നതായാലും അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷനിൽ പോയിട്ടായാലും അത് നന്നായിട്ട് കഴിക്കുക. ആ ദിവസങ്ങളിൽ കൂടുതൽ എക്സസൈസും ചെയ്യുക, അതാണ് ഏറ്റവും പ്രായോഗികമായ ഒരു സ്റ്റെപ്പ്.
2: ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ്, നമ്മൾ അഞ്ചോ ആറ് ദിവസം നല്ല ഫുഡ്, മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഇപ്പൊ എല്ലാവരും ഹോട്ടലിൽ പോയിട്ട് പുറത്ത് ഹോട്ടലിൽ പോയിട്ട് ഒന്നിച്ച് ഫാമിലി ഒന്നിച്ച് പോയി കഴിക്കുന്നു, അതിനുള്ള സൗകര്യം ഒന്ന് വീട്ടിലെ അടുക്കള പോക്കണ്ട, വീട്ടിലെ ഗൃഹനാഥക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികൾക്ക് തന്നെ പുറത്ത് പോയിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പോയി നല്ല ഫുഡ് കിട്ടുക എന്നുള്ള സന്തോഷമാണ്. അത് ഇന്ന് ആഴ്ചയിൽ അഞ്ച് ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു, രണ്ട് ദിവസം മാത്രമേ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് പലപ്പോഴും ടൗൺ ഏരിയയിൽ പ്രത്യേകിച്ച് കാണുന്നൊരവസ്ഥ.
3: പിന്നെ മറ്റൊന്ന്, ഹോട്ടലിൽ പോയി പോകുമ്പോഴും ഹോട്ടൽ രണ്ട് തരത്തിലുള്ള ഭക്ഷണങ്ങളും അവൈലബിൾ ആണ്. ഷെഫിനോട് കുക്കിനോട് പറഞ്ഞിട്ട് നമുക്ക് എണ്ണ ഇല്ലാതെ തരാം. അപ്പോൾ മയണൈസ് ഒഴിവാക്കിയിട്ട് എല്ലാ ഭക്ഷണവും ഓർഡർ ചെയ്യുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ആരോഗ്യം ഈ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. ആ പെർട്ടിക്കുലർ ഡിഷിൽ എനിക്ക് വേണ്ടി മയണൈസ് ഇടണ്ടെന്ന് പറയും. അതേപോലെ നമുക്കും പറയാം, എനിക്കൊരു ഫിഷ് കറി വേണം, പക്ഷെ അതിൽ ഈ എണ്ണ വളരെ കുറച്ചിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ ചെയ്യാവുന്നേ ഉള്ളൂ. അമിതമായി പൊറോട്ട കഴിക്കുന്നതിന് പകരം ചപ്പാത്തി എന്ന് പറഞ്ഞ് എണ്ണയില്ലാതെ ചപ്പാത്തി ഓർഡർ ചെയ്യാം. ആരോഗ്യം നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെയാണ്.
2: അതെ. അപ്പോ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു അവസാനത്തെ ഒരു 5 മിനിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ചും വീട്ടമ്മമാർ വളരെ കൂലങ്കുശമായിട്ട് ചിന്തിച്ച് ഒരു മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊന്ന് നമ്മൾ ചർച്ചയ്ക്ക് വന്നിരുന്നത് എക്സസൈസിനെ കുറിച്ചാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണം എന്ന് പറയുന്നു, രണ്ടാമത്തെ എക്സസൈസ് പറയുന്നു. എക്സസൈസ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മുൻകാലങ്ങളിൽ ഉപകരണങ്ങൾ കുറവായിരുന്നു, വാഹനങ്ങൾ കുറവായിരുന്നു, കൂടുതലായിട്ട് നടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ജോലിക്കിൻ്റെ ഇടയിലും തന്നെ. ഇപ്പം ഇന്ന് വീട്ടിലും ഉപകരണങ്ങളാണ്, പുറത്തും ഉപകരണങ്ങളാണ്, വളരെയധികം ശരീരം ഒരു അധ്വാനം ഇല്ലാതെ ജീവിക്കുന്ന അവസ്ഥകൾ. ഇത് എത്രമാത്രം ഹാനികരമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്?
3: സൗകര്യങ്ങൾ കൂടിയപ്പോഴാണ് ഈ ഒരു യന്ത്രങ്ങൾ സൗകര്യങ്ങൾ ഒക്കെ കൂടിയപ്പോഴാണ് നമ്മുടെ വ്യായാമത്തിൻ്റെ തോത് കുറഞ്ഞു വന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ തീർച്ചയായും സൗകര്യങ്ങളില്ലാതെ എന്തായാലും ആരും ജീവിക്കാൻ പോകുന്നില്ല, വാഹനങ്ങളില്ലാതെ. കാരണം സമയം വിലപ്പെട്ടതായതുകൊണ്ടാണ് എല്ലാവരും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി സമയം കണ്ടെത്തി ഈ വ്യായാമത്തിന് പ്രത്യേക ജോലിയായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹാർട്ടിനെ സംരക്ഷിക്കാൻ നമ്മൾ എത്രത്തോളം വ്യായാമം ചെയ്യണം, അതാണ്. ഇപ്പോൾ വളരെയധികം എക്സ്റ്റെൻസീവായിട്ട് പഠനങ്ങൾ നടത്തിയൊരു മേഖലയാണിത്. എക്സസൈസിനെ കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാർഡിയോ പ്രൊട്ടക്റ്റീവ് ഹാർട്ട് പ്രൊട്ടക്റ്റീവ് എക്സസൈസ് എന്നിപ്പോൾ പറയുന്നത് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും മിനിമം 30 മിനിറ്റ് ബ്രിസ്ക് വാക്ക്, മിതമായ അളവിൽ ഒരു മിതമായ വേഗതയിലുള്ള നടത്തം, ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാർഡിയോ പ്രൊട്ടക്റ്റീവ് എക്സസൈസ്. അതായത് 150 മിനിറ്റ് ഒരാഴ്ച, 30 മിനിറ്റ് ഇടേ, 5 ദിവസം. മിതമായ നടത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റണം, പക്ഷെ നല്ല കെതപ്പോടു കൂടിയായിരിക്കണം സംസാരിക്കാൻ പറ്റണം. വളരെ ഈസിയായി സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ലോ ആണ്. തീരെ സംസാരിക്കുന്നതിന് പറ്റുന്നില്ല, നിങ്ങൾ ഓടുന്ന അത് അത്രയ്ക്ക് എത്തിയിട്ടുണ്ട്, അപ്പം അത്രയ്ക്ക് വേണ്ട. ആ ഒരു ബ്രിസ്ക് വാക്ക് ഓൺ ആൻ ആവറേജ് ഒരു 40 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു 4 കിലോമീറ്റേഴ്സ് കവർ ചെയ്യും.
2: അപ്പൊ കൈ വീശി നന്നായിട്ട്
3: അതെ, നിങ്ങൾക്ക് സുഹൃത്ത് സംഭാഷണങ്ങളുമായിട്ട് സുഹൃത്തുക്കളുടെ കൂടെ നടക്കാം, ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ നടക്കാം, നിങ്ങൾക്ക് അതൊക്കെ മാനസിക റേഡിയോ കേട്ട് നടക്കാം. അപ്പോ അതൊക്കെ മാനസിക ഉല്ലാസം കൂട്ടുന്നതും മാനസിക ഉല്ലാസം വളരെയധികം ഹാർട്ടിന് ഹൃദ്രോഗത്തെ തടയാൻ കഴിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കൂടെ നടക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റ് പല പ്രായോഗിക കാര്യങ്ങൾ, നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ലിഫ്റ്റ് കൂടുതലുണ്ടെങ്കിൽ കഴിയുന്ന ലിഫ്റ്റ് ഒഴിവാക്കുക, നിങ്ങൾ സ്റ്റെപ്പ് കയറുക, എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും. അതെ, പിന്നെ മറ്റ് എക്സസൈസുകൾ, അതായത് എറോബിക് എക്സസൈസുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ചിലപ്പോൾ നടക്കാൻ പറ്റാത്തവർക്ക്, കാരണം ഞാൻ നേരിടുന്ന വലിയൊരു ക്വസ്റ്റ്യൻ അതാണ്, സാറേ എൻ്റെ മുട്ട് വേദനയാണ്, എനിക്ക് തീരെ നടക്കാൻ വയ്യ, ഞാൻ എങ്ങനെ നടക്കും? അതോടുകൂടി എക്സസൈസ് എന്നുള്ള ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ അടുത്തതിന് എന്നോട് ഡോക്ടർ പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതിനിഷ്ടം പോലെ വഴികളുണ്ട്. നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അടുത്തുള്ള അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓരോ അവയവത്തിനും ഓരോ ഭാഗത്തേക്കുള്ള ഓരോ മസിലിനുള്ള എക്സസൈസ് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ നീന്താൻ സൗകര്യമുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ മുട്ട് വേദനയുള്ളവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് നീന്തലാണ്. പക്ഷെ അതിന് എല്ലാവർക്കും സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ പുഴകളൊക്കെ അപകടകാരികളാണ്. അപ്പോൾ അത് അതിന് സൗകര്യവും സേഫ്റ്റിയും ഉള്ള ഭാഗത്ത് നിങ്ങൾ നീന്തുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് നീന്തലാണ്. പിന്നെ മറ്റുള്ള എക്സസൈസ്, ഇരുന്നിട്ടുള്ള എക്സസൈസുകൾ എല്ലാവരും പഠിക്കണം. ഈ മുട്ടിന് വേദനയുള്ള ആളുകൾക്ക് കിടന്നിട്ടും നമ്മുടെ ബാക്ക് സ്പൈൻ, സ്പൈനിന് ചുറ്റുള്ള മസിലുകൾ, അതായത് നമ്മൾ കമഴ്ന്ന് കിടന്ന് കാലും അതുപോലെ തലയും പൊക്കാൻ ശ്രമിക്കുക, അപ്പോൾ നമ്മുടെ സ്പൈനിൻ്റെ മസിലാണ് ആക്ട് ചെയ്യുന്നത്. ആ എക്സസൈസുകൾ ഡെയിലി 10 മിനിറ്റ്, പ്രാക്ടിക്കലി നമ്മുടെ ഉരവേദന നടുവേദനയ്ക്കുള്ള ഏറ്റവും പ്രിവെൻറ്റീവ് എക്സസൈസാണ് ഇതിൽപ്പെട്ട്. അപ്പോൾ അതുപോലെ ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ഓരോ വിഭാഗവും നമ്മുടെ ജോയിൻറ്റിന്, ഇപ്പോൾ ഡയബറ്റീസ് രോഗികൾക്ക് ഷോൾഡറിന് എപ്പോഴും വേദനയുണ്ടാവും, ഷോൾഡർ ഉറച്ചു പോകും, നമ്മുടെ പെരിയാർത്രൈറ്റിസ് എന്ന് നമ്മൾ പറയുന്ന അസുഖം. അതിൻ്റെ ഏറ്റവും ഇത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള. പഴയകാല സ്ത്രീകൾക്ക് ഇത് കുറവായിരുന്നു എന്ന് പറയും, കാരണം വെള്ളം കോരുന്ന ആ എക്സസൈസ് ഉണ്ടാകുമ്പോൾ, ഇടുക്കിലൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറയുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള എക്സസൈസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ജിമ്മിൽ പോകുന്ന കാര്യം പറയുകയാണെങ്കിൽ, ജിമ്മിൽ പോകുന്നത് നല്ലതാണ്. ജിമ്മിൽ പോയിട്ട് എറോബിക് എക്സസൈസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക
2: എന്നുള്ളത്.
3: എറോബിക് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഇതാണ്. അതായത് ബേസിക്കലി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ആണ് നമ്മുടെ കാലറി മസിലുകൾ ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ വിഗറസായിട്ട് എക്സസൈസ് ചെയ്യും, മസിലിലേക്കുള്ള കാലറി റിക്വയർമെൻറ്റ് കൂടുതലാവുകയും നമ്മൾ എടുക്കുന്ന ഓക്സിജനേറ്റഡ് ഓക്സിജൻ അത്രയ്ക്ക് വരില്ല എന്ന് ഓക്സിജൻ അത്രയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിൽ മസിൽ നമ്മുടെ എന്താ പറയുക മറ്റ് ഭാഗങ്ങൾ അത് അത്ര ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് അല്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ അമിതമായ വെയിറ്റ് എടുക്കുന്ന ജിമ്മുകൾ. അപ്പോൾ അത് നമ്മുടെ എൻഡ്യൂറൻസ് അതുപോലെ കായികക്ഷമത ഇതൊക്കെ വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരം ഫിറ്റാക്കാനും അതൊക്കെ വളരെ നല്ല അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് കംപ്ലീറ്റ് കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ.
2: മോഡറേറ്റ് ലെവലാണ് അതിലും.
3: അതെ അതെ, അതിലും ഒരു മോഡറേഷൻ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള എക്സസൈസുകളാണ്. അത് മിതമായിട്ടുള്ള ഈ എക്സസൈസ് ഇത് തീർച്ചയായും ചെയ്തിരിക്കണം. കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിന് അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. പിന്നെ മസിൽ കൂട്ടാനും അതിനും വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു വരുന്ന കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ആ പ്രോട്ടീൻ ഡ്രഗ്സ് ഇതുണ്ട്, അതൊരിക്കലും കഴിക്കരുത്. പലതിലും സ്റ്റിറോയിഡ് കണ്ടന്റ് പെട്ടെന്ന് ശരീരം അത് ശരീരത്തിന് ഹാനികരമാണ്. അപ്പോൾ നമ്മൾ മസിൽ ഉണ്ടാക്കാനുള്ള ഭക്ഷണം നിങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം തന്നെ.
2: പിന്നെ മറ്റൊന്ന് എക്സസൈസിനെ കുറിച്ച് പറയുമ്പോൾ സാറ് സ്ട്രെസ് എന്ന ജോലി ഭാരം എന്നുള്ളൊരു കാര്യം പറഞ്ഞു, എത്രമാത്രം അത് ഹൃദയത്തിന് ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ ജോലിയിലെ അല്ലെങ്കിൽ മറ്റുള്ള ജീവിതത്തിലെ വീട്ടിലെ ആണെങ്കിലും മാനസിക സമ്മർദ്ദം എന്നുള്ളത് ഇന്ന് വളരെ വ്യാപകമാണ്. ചെറിയ കുട്ടികളിൽ വരെ സമ്മർദ്ദമുള്ള ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഹൃദ്രോഗത്തിന് കാണുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
3: തീർച്ചയായും തീർച്ചയായും. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ അതുപോലെ നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കാത്തതിന് നമ്മളടുത്തേക്ക് വന്ന കാര്യങ്ങളാണ് ഈ അസുഖങ്ങളെല്ലാം, ജീവിതശൈലി രോഗങ്ങൾ. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സ്ട്രെസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ നിങ്ങൾ അവിടെ രാവിലെ എത്തി അവിടുന്ന് വൈകുന്നേരം ഇറങ്ങുന്നവരെയായിരുന്നു പണ്ട് ജോലി. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ എന്ന് വന്നതിന് ശേഷം നിങ്ങൾ പ്രാക്ടിക്കലി വീട്ടിലെത്തിയാലും നിങ്ങൾ ജോലി ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാത്രി ഉറക്കത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം അതോടുകൂടി നഷ്ടപ്പെടും. നിങ്ങൾ പരിപൂർണമായിട്ടും ഈ ഒരു ജോലിയുടെ അതുപോലെ ആ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന അതിന്റെ പിന്നിലാണ്. പണ്ട് 10 മണിക്ക് ഓഫീസിലെത്തി 6 മണിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഇല്ല, പിന്നെ വേറെ ഒന്നും ഇല്ല, പിന്നെ ഫാമിലി അല്ലെങ്കിൽ അവനവന്റെ കാര്യങ്ങളുമായിട്ടാണ്. അപ്പോൾ മാനസിക ഉല്ലാസം തീർച്ചയായും ഹാർട്ടിനെ സംരക്ഷിക്കാൻ ഉതകുന്നതാണ്. നമ്മൾ അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കണ്ടെത്തണം, എനിക്ക് എവിടെയാണ് ഏതിലാണ് പിന്നെ മാനസിക സന്തോഷം കിട്ടുന്നത്. അത് ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാനസിക ഉല്ലാസം കണ്ടെത്തുക എന്നുള്ളതാണ്.
2: ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു ചർച്ചയിൽ സ്വാഭാവികമായിട്ടും വരേണ്ടത് പുകവലി അതുപോലെ മദ്യപാനം എന്നുള്ളതാണ്. നമുക്കറിയാം പുകവലിനെ കുറിച്ച് മദ്യപാനത്തെ കുറിച്ച് മുമ്പും പീസ് റേഡിയോയിൽ ചർച്ചയിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ ഹൃദയമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എത്രമാത്രമുണ്ട് എന്നൊന്ന് വിശദീകരിക്കുന്നു.
3: പുകവലിയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ, പ്രിവെന്റബിൾ റിസ്ക് ഫാക്ടർ.
2: നമുക്ക്
3: സിമ്പിളായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായും ഹാർട്ടിൻ്റെ ഇതിൽ ആയുസ് വർദ്ധിക്കാൻ കാരണമുള്ള. ആക്ച്വലി ടൊബാക്കോ ഇസ് ദ നമ്പർ വൺ കില്ലർ നൗ. അപ്പോൾ അത് ക്യാൻസറിൻ്റെ രൂപത്തിലായാലും അറ്റാക്കിൻ്റെ രൂപത്തിലായാലും മുടി, നഖം എന്നീ ഭാഗങ്ങളിലൊഴുകിയ എല്ലാ ഒട്ടുമിക്ക ശരീരഭാഗങ്ങളിലും ക്യാൻസർ ഉണ്ടാക്കാൻ എറ്റിയോളജിയിൽ നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടൊബാക്കോ. അപ്പോൾ അതേപോലെ ടൊബാക്കോ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ അതുപോലെ കാലിൻ്റെ ബ്രെയിനിൻ്റെ കിഡ്നിയുടെ ഇതിലെയൊക്കെ രക്തക്കുഴലുകളിൽ അത്രോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന അസുഖം, അതായത് നമ്മൾ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അസുഖത്തിന് ബ്ലോക്ക് ഉണ്ടാവുന്ന ആ പ്രക്രിയയെ ആക്സിലറേറ്റ് ചെയ്യുകയാണ്. ഈ ബ്ലോക്ക് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് നമ്മൾ ബ്ലോക്ക് ഇത് നമ്മൾക്കൊരിക്കലും ഒരു എന്താ പറയുക ചിരഞ്ജീവിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് 60-70 വയസ്സായി കഴിഞ്ഞാൽ കോശങ്ങൾ ഡീജനറേറ്റ് ചെയ്ത് ഓരോ അസുഖങ്ങളായി നമ്മൾ ഈ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞേ പറ്റൂ. അതിനെ സ്പീഡ് കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അതെങ്ങനെ സ്പീഡ് കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ റിസർച്ചും ചെയ്യുന്നത്. ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ഒക്കെ റിപ്പയർ വർക്കാണ്. ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയി ഇടിച്ചു, ഒരു പ്രശ്നമായി, അപ്പം നമ്മൾ റിപ്പയർ ചെയ്യുന്നു, വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു. പക്ഷെ ഏറ്റവും പ്രായോഗികത ഉള്ളത് അതിനെ തള്ളി നീക്കി കൊണ്ടുപോകുക എന്നുള്ളത്. അതിനാണ് നല്ല ജീവിതശൈലി വേണമെന്ന് പറയാൻ കഴിയുന്നത്. അത് ആക്ച്വലി ചെറുപ്പത്തിലെ തുടങ്ങണം. നമ്മുടെ ഈ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇപ്പോൾ വളരെ അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് അടുത്ത തലമുറയെ ഇപ്പോഴേ നമ്മൾ ആരോഗ്യകരമായ എക്സസൈസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, സ്കൂളിലൊക്കെ കൂടുതൽ വ്യായാമങ്ങളിൽ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്ലസ് ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
2: സ്കൂളിൽ പലപ്പോഴും നീന്തൽ പരിശീലനം അല്ലെങ്കിൽ സ്പോർട്സ് എന്നുള്ളതൊക്കെ ഉണ്ട്. എന്നാൽ അതെ കുട്ടികളെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർക്ക് അനാരോഗ്യമായ ഭക്ഷണം മാത്രമാണ് കൊടുത്ത് ശീലിപ്പിക്കുന്നത്.
3: അതെ അതെ. അതുപോലെ പിന്നെ പഠനത്തിന് സ്ട്രെസ്സും ഉണ്ട്. നമ്മുടെ കരിക്കുലത്തിന്റെ ഒരു ഭാരം കാരണവും കുട്ടികൾക്ക് ചിലപ്പോൾ
2: നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മളെ മക്കളെ കൊണ്ട് നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
3: അതെ.
2: പിന്നെ മറ്റൊന്ന് മദ്യപാനത്തെ കുറിച്ച് സാറൊന്ന് സൂചിപ്പിച്ചില്ല. മദ്യപാനം എത്രമാത്രം ഹാനികരമാണ് എന്നുള്ളതൊന്ന് പറയാം.
3: മദ്യപാനം ഇത്തിരി ആൽക്കഹോളൊക്കെ അടിക്കുന്നത് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളൊരു ധാരണ നമുക്ക് സമൂഹത്തിലുണ്ട്. അതിൻ്റെ ഒരു സയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ റെഡ് വൈൻ, ഫ്രഞ്ച് വൈൻ ആണ് ഇത് പലപ്പോഴും പഠനങ്ങൾക്ക് ഉപയോഗിച്ചത്, അതിൽ കവിഞ്ഞ് ആൽക്കഹോളിന് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല എന്ന് മാത്രമല്ല, ആൽക്കഹോൾ, ഹാർഡ് ആൽക്കഹോൾ, വിസ്കി, ബ്രാൻഡി മുതലായവ അത് അമിതമായ അളവിൽ ഉപയോഗിക്കുന്നത് ബ്ലഡ് പ്രഷറിൻ്റെ അമിതമായ വേരിയേഷൻ, സ്ട്രോക്ക് റേറ്റ് ഇതൊക്കെ കൂട്ടും, കാർഡിയോമയോപ്പതി, ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി മുതലായ അസുഖങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഒക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. മദ്യം കുറയ്ക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് ഉത്തമമായിട്ടുള്ളത്.
2: ഓക്കെ, അപ്പോൾ ചെറിയ അളവിൽ നല്ലതാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആളുകളൊന്നും ചെറിയ അളവിൽ നിൽക്കാറില്ല,
3: കണ്ടിട്ടില്ല,
2: മദ്യാസക്തിയിലേക്ക് പോയി അതിനടിമപ്പെടുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ സമയപരിധി ഉള്ളതുകൊണ്ട് ഈ ഒരു ചർച്ച വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു കേട്ട കാര്യങ്ങൾ, കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും കേട്ട കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ജീവിതശൈലി, ഭക്ഷണം കാര്യത്തിലാണെങ്കിലും ശരി, നമ്മുടെ എക്സസൈസിലാണെങ്കിലും ശരി, ആ ഒരു കാര്യത്തിൽ നമ്മളുടെ ഗൃഹനാഥന്മാരും ഗൃഹനാഥകളും കൃത്യമായ ഒരു ഉൾക്കാഴ്ചയോടുകൂടി വരും തലമുറയെ ആരോഗ്യകരമായി വളർത്തിയെടുക്കാൻ മുന്നോട്ട് വരണം എന്നാണ് നമ്മൾ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ച് ഹോട്ടൽ ഭക്ഷണങ്ങളും ബേക്കറി ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും നമ്മുടെ നിത്യമായ ഒരു ഡെയിലി റുട്ടീൻ അല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം. ആ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രോതാക്കളോട് ഒരു അവസാനമായിട്ടൊരു മെസ്സേജ് എന്തെങ്കിലും പ്രത്യേകിച്ച് കൊടുക്കാനുണ്ടോ?
3: നമ്മുടെ ഇതിലെ വിപ്ലവം വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളയിൽ തന്നെയാണ്.
2: അതെ അതെ,
3: വിപ്ലവം തുടങ്ങുമ്പോൾ നമ്മുടെ വരും തലമുറയെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുക. നമ്മുടെ കുട്ടികൾ എല്ലാവരും എന്താണ് കുക്കിംഗ് എന്നും എന്താണ് എങ്ങനെയാണ് ഈ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാവുന്നത് കണ്ടു വളരണം. ഓരോ ചെറിയ ചെറിയ ഡിഷുകളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൽ ഹെൽത്തി ഏതാണെന്നും അൺഹെൽത്തി ഏതാണെന്നും നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ, അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ അത് അവർ പഠിക്കണം. കുട്ടികളൊക്കെ ഇപ്പോഴേ കുക്കിംഗ് പഠിക്കണം. അവർ ഓരോരുത്തരും ഇത്തിരി കുക്ക് ചെയ്യാൻ പഠിക്കുന്നത്, ആണായാലും പെണ്ണായാലും കുക്ക് ചെയ്യാൻ പഠിക്കുന്നത് ഹെൽത്തി ആയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ ഭാവിയിൽ അവർക്കത് ഉപകരിക്കും. അപ്പോൾ ആ ശീലം ഇപ്പോഴേ വളർത്തിയെടുത്ത് എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കാനുള്ള ഒരു കൾച്ചർ നമ്മൾ ചെറുപ്പത്തിലേ വളർത്തിയെടുത്ത് കൊണ്ടുവരണം.
2: ഈ ഒരു മിതത്വം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോഴാണ് ഖുർആനിലെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മിതത്വം സൂചിപ്പിച്ചത് ഈ ഒരു സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിലും ആവശ്യത്തിന് കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയില്ല, അത് അനാരോഗ്യത്തിനാവാത്ത അവസ്ഥ ഉണ്ടാവണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കേണ്ടത്. നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന കോഴിക്കോട് ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷെഫീഖ് മാട്ടിമലിനെ ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ്. തുടർ എപ്പിസോഡുകളിൽ കൂടുതൽ വിഭവങ്ങളുമായി ഇൻഷാല്ല കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ആരോഗ്യ വിചാരം ഇവിടെ സമാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിനി പ്രാർത്ഥനാ പഠനമാണ്. വാഹനത്തിൽ കയറുമ്പോൾ എന്ത് പ്രാർത്ഥനയാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ പ്രാർത്ഥന കുറച്ചുകൂടി മനോഹരമായിട്ട് ഓർമ്മിക്കാനും പഠിക്കാനും പഠിക്കാത്തവർക്ക് പഠിക്കാനും പറ്റിയ അവസരമാണ്. അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ് അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. വാഹനത്തിൽ കയറുന്ന സമയത്ത് അതിൻ്റെ മര്യാദകളും അതിൻ്റെ പ്രാർത്ഥനകളും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വാഹനത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ മൂന്ന് തവണ ആദ്യമായി നമ്മൾ ബിസ്മില്ല ബിസ്മില്ല എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണം. മൂന്ന് തവണ നമ്മൾ ചൊല്ലണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. ഈ പ്രാർത്ഥനയുടെ അർത്ഥം, ഞങ്ങൾക്ക് വേണ്ടി ഈ വാഹനത്തെ വിധേയമാക്കി തന്നവൻ എത്ര പരിശുദ്ധനാണ്, ഞങ്ങൾക്കിതിനെ ഇണക്കുവാൻ കഴിയുമായിരുന്നില്ല, തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് തിരിച്ചെത്തുന്നവൻ തന്നെയാകുന്നു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്കൊന്ന് പഠിക്കാം. അറിയാത്ത ചില ആളുകളെങ്കിലും ഉണ്ടാവും, അവർക്ക് വേണ്ടി ഈയൊരു പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ وإنا إلى ربنا لمنقلبون الحمد لله سبحان الذي سخر لنا هذا وما كنا له مقرنين سبحان الذي سخر لنا هذا وما كنا له مقرنين سبحان الذي سخر لنا الحمد لله سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം. അതുപോലെ തന്നെ അതിനുശേഷം മൂന്ന് പ്രാവശ്യം അൽഹംദുലില്ല, അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയതിന് ശേഷം വീണ്ടും ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ ഈ ഒരു സമയത്ത് ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കണം. സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അള്ളാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നിശ്ചയം ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അതിനാൽ നീ എനിക്ക് പുറത്തു തരണമേ, നിശ്ചയം പാപങ്ങളെ നീ അല്ലാതെ പൊറുക്കുകയില്ല എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി فإنه لا يغفر الذنوب إلا أنت. سبحانك إني ظلمت نفسي فاغفر لي فإنه لا يغفر الذنوب إلا أنت. سبحانك إني ظلمت نفسي فاغفر لي فإنه لا يغفر الذنوب إلا أنت.
2: ഇപ്പോൾ നാം പഠിച്ചത് വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനകളാണ്. വാഹനത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ ബിസ്മില്ല എന്ന് മൂന്ന് തവണ ചൊല്ലുകയും അൽഹംദുലില്ല സുബ്ഹാനല്ലദീ സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന പ്രാർത്ഥനയും ചൊല്ലുക. ശേഷം അൽഹംദുലില്ല, അല്ലാഹു അക്ബർ എന്നിവ മൂന്ന് തവണ ചൊല്ലണം. അതിനുശേഷം സുബ്ഹാനക ഇന്നീ ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന പ്രാർത്ഥനയും കൂടി ചൊല്ലണം എന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായത്. ഈ രണ്ട് പ്രാർത്ഥനയും നിർബന്ധമായി നമ്മൾ ചൊല്ലുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ബറക്കല്ലാഹു ഫീക്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമുക്ക് പകർത്താൻ ഉതകുന്ന പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൻ്റെ വിവിധ എപ്പിസോഡുകളിലൂടെയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൽ കയറുമ്പോഴുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു നമ്മൾ ഇന്ന് പഠിച്ചത്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
1: കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പ്രോഗ്രാമാണ് പൂമരത്തണൽ. പൂമരത്തണൽ പ്രോഗ്രാമിലേക്കാണ് നമ്മളിനി പോകുന്നത്. കുട്ടികളുണ്ടെങ്കിൽ അവരെ കേൾപ്പിക്കാം, അല്ലെങ്കിൽ കുട്ടികളായി നമുക്ക് വന്ന് കേൾക്കാം.
0: അംജദ് മദനിയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത്. ഇസ്ലാം കാര്യങ്ങൾ കേട്ട് തിരിച്ചു വരാം.
5: അൽഹംദുലില്ലാഹി والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد Peace Radio ഇപ്പോൾ പൂമരത്തണലിലെന്ന കൊച്ചുകൂട്ടുകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമിലേക്ക് വന്നെത്തിയിട്ടുള്ള മുഴുവൻ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, കൂട്ടുകാരികളെ, കഴിഞ്ഞ ഓരോ എപ്പിസോഡും ഒരുപാട് നല്ല അറിവുകളും ഒരുപാട് കഥകളും ഒരുപാട് പാട്ടുകളും അങ്ങനെ ഓരോ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ലേ? ആ അവസരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് പീസ് റേഡിയോയിലൂടെ. കൂട്ടുകാരെ, എന്തിനാണ് ഈ നല്ല നല്ല അറിവുകൾ നമ്മൾ നേടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ നല്ല നല്ല അറിവുകൾ നമ്മൾ ശേഖരിക്കുന്നത്? അറിവുകൾ ശേഖരിച്ച അറിവുകളെല്ലാം ജീവിതത്തിൻ്റെ ഓരോ സമയത്ത് ചെയ്ത് നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടണം അല്ലേ? സ്വർഗം കിട്ടുക എന്നുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും നല്ല കുട്ടികളായി നന്മ ചെയ്യുന്നവരായി ജീവിക്കുന്നത്? അതെ. അപ്പോൾ സ്വർഗം കിട്ടാൻ നല്ല നല്ല അറിവുകൾ നമ്മുടെ അടുത്തുണ്ടാവണം, അല്ലേ? നോക്കൂ, നിങ്ങൾ

തന്നെ വഴി. സ്വർഗം കിട്ടാൻ എന്താണൊരു വഴി? ആ വഴി എന്താണ്? അറിവുകൾ മാക്സിമം നേടുക എന്ന വഴിയാണ്. കൂട്ടുകാരെ, നമ്മളൊക്കെ അറിവുകൾ നേടുന്നില്ലേ? ആ അറിവുകൾ നേടുമ്പോൾ ഒന്നുകൂടെ ആലോചിച്ചാൽ, അറിവുകൾ നേടാൻ എന്തു വഴി? ഖുർആനും സുന്നത്തും തന്നെ വഴി. അറിവുകൾ നേടാൻ എന്തു വഴി? ഖുർആനും സുന്നത്തും തന്നെ വഴി. അപ്പോൾ ഖുർആൻ പഠിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതല്ലേ സുന്നത്ത്? ആ സുന്നത്തും പഠിച്ച് അങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിലെത്താനുള്ള അറിവുകൾ കിട്ടുക. കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ പഠിക്കുന്നത് എന്ന്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക വഴി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാകുന്ന സ്വർഗലോകത്ത് എത്തിച്ചേരാൻ പറ്റും, അല്ലേ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലേ? എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്, എന്തെല്ലാം സുഖങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്? ആർക്കാണിത്? ആർക്കാണ് അള്ളാഹു ഇത് ഒരുക്കി വച്ചത്? ആർക്കാ കൂട്ടുകാരെ? ഏറ്റവും നല്ല കുട്ടികൾക്ക്, ഏറ്റവും നല്ല നന്മ ചെയ്യുന്ന കൂട്ടുകാർക്ക്, അങ്ങനെയുള്ള കൂട്ടുകാരികൾക്ക്, അവർക്കു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ഓരോ സുഖങ്ങൾ ഒരുക്കി വച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ നന്നായി പഠിക്കുന്ന കുട്ടികളില്ലേ? നമ്മളൊക്കെ അങ്ങനെയുള്ള കൂട്ടുകാരല്ലേ? ഖുർആനിൽ നിന്ന് ഒരുപാട് കാണാതെ പഠിച്ച, അല്ലേ, ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച ഒരുപാട് കൂട്ടുകാരില്ലേ? ഇല്ലേ കൂട്ടുകാരെ? ആലോചിച്ച് നോക്കൂ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലേ, അവർക്കൊക്കെ നാളെ സ്വർഗത്തിൽ വലിയ നേട്ടം കിട്ടും. വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? അവരോട് പറയും, നിങ്ങൾ പഠിച്ച ഖുർആൻ ഓതിക്കോളൂ, അതിനനുസരിച്ച് സ്വർഗത്തിൻ്റെ ഉയരങ്ങളിലേക്ക്, മുകളിലേക്ക് അതാ കയറി അങ്ങനെ പോയിക്കോളൂ എന്ന് പറയും. അപ്പോൾ അവർക്ക് എന്ത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയത്? അറിവുള്ളത് കൊണ്ട്, അല്ലേ? ഈ അറിവ് നമുക്ക് കിട്ടണം. ഖുർആനിൻ്റെ അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാവണം, സുന്നത്തിൻ്റെ അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന നല്ല കൂട്ടുകാരായി, നല്ല കൂട്ടുകാരികളായി വളരണം. ശരി, നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയില്ലേ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? എന്താ? റബ്ബി സിദ്നീ ഇൽമാ, റബ്ബി സിദ്നീ ഇൽമാ. അല്ലാഹുവേ, രക്ഷിതാവേ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കണം, അല്ലേ? റബ്ബി സിദ്നീ ഇൽമാ, അല്ലാഹുവേ എനിക്ക് ഉപകാരമുള്ള അറിവ് എനിക്ക് നൽകണേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ ചൊല്ലുകയും ആ പ്രാർത്ഥന അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ അറിവുകൾ ഉണ്ടാകുന്നു. നേടിയ എല്ലാ അറിവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നതോടുകൂടെ ഒരുപാട് പുണ്യം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഇനിയോ കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേടുന്ന അറിവ്, നമ്മുടെ അറിവ്, ആ അറിവിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചില 6 കാര്യങ്ങളുണ്ട്, ചില 5 കാര്യങ്ങളുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളൊക്കെ ചെറിയ കുഞ്ഞു കുട്ടികളായ സമയത്ത് ഉമ്മയോ ഉപ്പയോ ഇക്കാക്കയോ ഇത്താത്തയോ ഒക്കെ പാടിത്തന്ന, അല്ലേ, ചില 5 കാര്യങ്ങൾ. അത് പഠിക്കണം, പഠിച്ചിട്ടില്ലെങ്കിൽ സ്വർഗം കിട്ടൂല എന്നൊക്കെ പറയുന്ന ആ വരികൾ ഓർമ്മയില്ലേ? അല്ലേ, 5 കാര്യങ്ങൾ ഏതായിരുന്നു? 6 കാര്യങ്ങൾ ഏതായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയായിരുന്നു, അതിൻ്റെ പേരെന്തായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ കൂട്ടുകാരെ കിട്ടിയോ? കിട്ടിയോ? നമുക്കെല്ലാവർക്കും കിട്ടിയോ? അതെ, ആ 6 കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്നു ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ. 6 വിശ്വാസ കാര്യങ്ങൾ എന്നല്ലേ? നമ്മളൊക്കെ പഠിച്ച ചില പാട്ടുകളിൽ അങ്ങനത്തെ വരി ഉണ്ടായിരിക്കും, അല്ലേ?

ആര്യമെന്ന് നമ്മളൊക്കെ പഠിച്ച ഒരു പാട്ടാണ്. ആറെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ആറു കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങളുണ്ട് എന്ന് അല്ലേ. അതുപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളില്ലേ, നമുക്കറിയുന്ന ഇസ്ലാം കാര്യങ്ങളില്ലേ, അതെത്രയാ? അഞ്ച് കാര്യങ്ങൾ അല്ലേ, നമുക്കെല്ലാവർക്കും അറിയുന്ന അഞ്ച് കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ. ഈ രണ്ടു കാര്യങ്ങളും ശരിക്ക് പഠിച്ച ആൾക്കാർക്ക്, ശരിക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ ഒരുക്കി വെച്ചതാണ് കൂട്ടുകാരെ സ്വർഗം. അതിലെ ഇസ്ലാം കാര്യങ്ങളെപ്പറ്റി നമുക്കെല്ലാവർക്കും പഠിക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹ്. പൂമരത്തണലിൽ എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിലൂടെ, ഇതിൻ്റെ തുടർന്നു വരുന്ന എപ്പിസോഡുകളിലൂടെ ഇൻഷാ അള്ളാഹ് പാട്ടായി, കളിയായി, കഥയായി, ചിരിയായി, വളരെ സന്തോഷത്തോടു കൂടെ ആ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും ഇൻഷാ അള്ളാഹ്. ഇനിയോ നോക്കൂ കൂട്ടുകാരെ, ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ പാട്ടുപാടി നമ്മൾ പഠനം തുടങ്ങിയാലോ അല്ലേ. നമുക്കറിയുന്ന ഒരു പാട്ടുണ്ട്, അത് ഇൻഷാ അള്ളാഹ് അവസാനം പാടാം. ഇപ്പോൾ ഈ ഒരു പാട്ടിലൂടെ നമ്മൾ തുടങ്ങണം. നിങ്ങൾ കേട്ടിട്ടുള്ള നല്ല ഒരു കൊച്ചുഗാനം അല്ലേ. എല്ലാവരും കൂടെ പാടണം, എല്ലാവരും പഠിക്കണം, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. എല്ലാവരും അതിന് തയ്യാറാണ്, നല്ല കൂട്ടുകാരാണ്, നല്ല കൂട്ടുകാരികളാണ്. അപ്പോൾ നമുക്ക് പാടാം. അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങൾ, അവയിൽ ഒന്ന് ഷഹാദത്ത്. അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങൾ, അവയിൽ ഒന്ന് ഷഹാദത്ത്. അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ഓരോന്നോരോന്ന് നമുക്ക് പറയാനുണ്ട്. എന്താ? അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങൾ, അവയിൽ ഒന്ന് ഷഹാദത്ത്. കൂട്ടുകാരൊന്ന് മനസ്സിൽ ചൊല്ലി നോക്കൂ, അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങൾ, അവയിൽ ഒന്ന് ഷഹാദത്ത്. നിങ്ങളുടെ കൈകൾ ഇപ്പോൾ എവിടെയാണ്? ആ കൈകൾ കൊണ്ട് ആംഗ്യം പിടിക്കണം, ആംഗ്യം കാണിക്കണം. അപ്പൊ കൈകൾ ഉയർത്തിപ്പിടിച്ച്, നേരെ നിവർത്തിപ്പിടിച്ച് നമുക്ക് പറയണം. എന്ത്? അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങൾ, അവയിൽ ഒന്ന് ഷഹാദത്ത്. അപ്പൊ അവയിൽ ഒന്ന് ഷഹാദത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരൽ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ പറയണം. ഒന്നാമത്തെ കാര്യം അതാണ് എന്ന് ഇൻഷാ അല്ലാ. അഞ്ചു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഒന്ന്, ഷഹാദത്ത് എന്ന് പറയുന്ന കാര്യം അല്ലേ. ആ പാട്ടിൻ്റെ അടുത്ത വരി എന്താണ് നിങ്ങൾക്കറിയോ? കൂട്ടുകാർക്കറിയോ? എല്ലാവരും റെഡിയല്ലേ?

അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകുന്ന സമ്പത്ത്, അള്ളാഹു നൽകുന്ന സ്വത്ത്, പണം, ഇതിനൊക്കെ പാവപ്പെട്ട കുറേ ആളുകൾക്ക് വിഹിതങ്ങൾ കൊടുക്കണ്ടേ? നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകളെ നമ്മൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ആരാ കൂട്ടുകാരെ സഹായിക്കുക? നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അങ്ങനെ ഒരുപാട് ഒരുപാട് പാവപ്പെട്ട ആളുകളില്ലേ? അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു വിഹിതം അള്ളാഹു നമ്മുടെ സ്വത്തിൽ തന്നിട്ടുണ്ട്, നമ്മുടെ സമ്പത്തിൽ തന്നിട്ടുണ്ട്. അതെന്തു ചെയ്യണം? ആ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും ആ പാവപ്പെട്ടവർക്ക് നൽകുകയും ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ കാര്യം അല്ലേ. നാലാമത്തെ കാര്യമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. നാലാമത്തെ കാര്യം എന്താണത്? നാല്

നോമ്പാണ്. നാലാമത്തെ കാര്യം, പരിശുദ്ധ റമദാൻ മാസം വരുമ്പോൾ നോമ്പ് നോൽക്കലാണ്. നിങ്ങൾക്കറിയോ, നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചെറിയ ചെറിയ കുട്ടികൾ പറയില്ലേ, ഞാൻ ഈ റമദാൻ മാസം 8 നോമ്പ് നോറ്റു, ഞാൻ 13 നോമ്പ് നോറ്റു, എൻ്റെ ഉമ്മ എന്നെ നോമ്പിന് നേരത്തെ വിളിച്ച് അത്താഴൊക്കെ തന്നതുകൊണ്ട് ഞാൻ 28 നോമ്പ് നോറ്റു, ഫുള്ള് നോമ്പ് നോറ്റു എന്ന് പറയുന്ന ഒരുപാട് കൂട്ടുകാരെ നിങ്ങൾ കേട്ടിട്ടില്ലേ, നല്ല നല്ല കൂട്ടുകാരെ. ആ നാലാമത്തെ കാര്യം അതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ. നാലാമത്തേതെന്താണ്? റമദാൻ മാസം നോമ്പാണ്. നാലാമത്തെ കാര്യം, പരിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കലാണ്, നോമ്പ് അനുഷ്ഠിക്കലാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അങ്ങനെ നോമ്പ് നോൽക്കുന്ന കൂട്ടുകാരാണ്. ഇനിയോ ഇസ്ലാം കാര്യം ഒന്നുകൂടെ ബാക്കിയില്ലേ? അഞ്ചാവണ്ടേ? വേണ്ടേ? എന്താ അഞ്ചാമത്തെ കാര്യം? നമുക്ക് ചോദിക്കാം, എന്താ ചോദ്യം?

0: ഹജ്ജാണ്.
1: അഞ്ചാമത്തെ കാര്യം എന്താ?
0: അത് ഹജ്ജാണ്. ഈ അഞ്ചു കാര്യങ്ങൾ, ഇത് നമ്മളെല്ലാവരും നന്നായി പഠിച്ച്
1: പഠിച്ചതുപോലെ ഈ അഞ്ചു കാര്യങ്ങൾ ചെയ്താൽ
0: അവർക്കുള്ളതാണ് കൂട്ടുകാരെ സ്വർഗമെന്ന് പറയുന്നത്. കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി ഈ പാട്ട് പൂർണ്ണമായി ഒന്ന് പാടണം. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ഈ പാട്ട് നമ്മളിതാ ഈ പൂമരത്തണലിൻ്റെ
1: ഈ എപ്പിസോഡ് കഴിയുമ്പോഴേക്ക് ഇൻഷാ അല്ലാ ഈ പാട്ട് നമുക്ക് മനഃപ്പാഠമാക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവർക്കും ചൊല്ലിക്കൊടുക്കണം.
0: ശരി, എന്താ തുടങ്ങാം അല്ലേ? എല്ലാവരും തുടങ്ങിക്കോളൂ. റെഡി? 1 2 3 സ്റ്റാർട്ട്.

കൂട്ടുകാരും എല്ലാ കൂട്ടുകാരും ആംഗ്യം മറന്നുപോയോ? കൈകൾ ഉപയോഗിച്ച് ആംഗ്യം നമസ്കാരം എന്ന് പറയുമ്പോൾ കൈകെട്ടുന്ന പോലെ കാണിച്ച് അങ്ങനെ ആംഗ്യം കാണിക്കണം. ഓക്കേ?

ജാണ്. കൂട്ടുകാരെ, കൂട്ടുകാരികളെ, ഈ അഞ്ചു കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ അഞ്ചു കാര്യങ്ങൾ ഏറ്റവും നന്നായി പഠിക്കണം. അതുപോലെ

ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊക്കെ നഷ്ടമായിരിക്കും അല്ലേ? നഷ്ടത്തിൽ പെട്ടുപോകും. ജീവിതത്തിൽ നാം ചെയ്യുന്ന നന്മകൾ ഒന്നുമില്ലാതെയായാൽ പിന്നെ എന്താ കിട്ടുക? നമ്മളൊക്കെ ചെറുപ്പത്തിലേ കേട്ട രണ്ടുപേരി പാട്ടില്ല ഇസ്ലാം കാര്യത്തെക്കുറിച്ച്? ഇസ്ലാം

0: ആണ്.
1: എന്താ പറഞ്ഞത്? ഇസ്ലാം കാര്യം അഞ്ചെണ്ണമുണ്ട്, ഈമാൻ കാര്യം ആറെണ്ണമുണ്ട്. അവകൾ അറിയൽ ഫർളാണ്, നിർബന്ധമാണ്. അതറിയാതിരിക്കാൻ പറ്റൂല. നന്നായി അറിയണം, നന്നായി പഠിക്കണം. അങ്ങനെ അത് അറിഞ്ഞാൽ പഠിച്ചാൽ അവർക്ക് സ്വർഗം, ഇല്ലെങ്കിലോ നരകമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നരകത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? നരകം എത്ര പ്രശ്നമാണ്! നരകത്തിൽ എന്തെങ്കിലും സുഖം കിട്ടുമോ? എന്തെങ്കിലും സുഖം കിട്ടുമോ? ഒരു സുഖവും കിട്ടൂല അല്ലേ? നരകത്തിൽ എന്താ ഉള്ളത്? ആ, നല്ല ശക്തമായ തീയാണ്. കല്ലില്ലേ കല്ല്, നമ്മൾ റോഡ് സൈഡിൽ റോഡിലും അവിടെയൊക്കെ കാണുന്ന കല്ലില്ലേ, മതിലൊക്കെ കെട്ടുന്ന കല്ല്, ആ കല്ല് നരകത്തിലിട്ടാൽ അത് കരിഞ്ഞു പോകുമെന്നാണ്, ഉരുകി പോകുമെന്നാണ്. അപ്പൊ നമ്മുടെ ഈ ശരീരമൊക്കെ നരകത്തിലെത്തിപ്പെട്ടാൽ ആരാണ് കൂട്ടുകാരെ നമ്മെ സഹായിക്കുക? നമ്മളൊക്കെ ഇങ്ങനെ കത്തിയെരിയൂലേ, കത്തിക്കത്തി പോവൂലേ നമ്മൾ? ആലോചിച്ച് നോക്കൂ, എത്ര വേദനയായിരിക്കും അല്ലേ? നല്ല വിശക്കണ സമയത്ത് തിന്നാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ എന്താ കിട്ടുകയെന്നറിയോ? എന്താണെന്നറിയോ? എന്താ കൂട്ടുകാരെ കിട്ടുകയെന്നറിയോ? ആ, നമുക്ക് കിട്ടുന്നത് തിന്നാൻ തരുന്നതും തീയായിരിക്കും. തീ തിന്നാൻ പറ്റുമോ? തീ തിന്നാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല അല്ലേ, അത്രയും പ്രയാസമായിരിക്കും. ഇനി മാത്രമല്ല, നരകത്തിൽ കിടന്ന് ഈ തീയിൽ കിടന്ന് കരിഞ്ഞ് ശരീരമൊക്കെ ചോര വന്ന് അതൊക്കെ പഴുത്ത് അവിടെ നിന്നുള്ള ചലമൊക്കെ ഇങ്ങനെ ശരീരത്തു നിന്ന് വരൂലേ, അതാണ് നമുക്ക് കുടിക്കാൻ തരാന്നാണ്. ഔ, കേൾക്കുമ്പോൾ തന്നെ അറപ്പാകുന്നു അല്ലേ, വെറുപ്പ് തോന്നുന്നില്ല? നമുക്ക് കുടിക്കാൻ കഴിയോ? ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, കേട്ടിട്ട് തന്നെ ഛർദ്ദിക്കാൻ വരുന്നു അല്ലേ? ആ നരകം നമുക്ക് വേണോ കൂട്ടുകാരെ? തണുത്ത വെള്ളം ചോദിച്ചാൽ തണുത്ത ഐസായി പോകുന്ന രൂപത്തിലുള്ള വെള്ളമാണ് തരാം. ചൂടുവെള്ളം ചോദിച്ചാലോ? ചൂടുവെള്ളം കുടിച്ചിട്ട് കഴുത്തും അതുപോലെ തന്നെ നമ്മുടെ കൊടലുകളുമൊക്കെ ഉരുകി ഉരുകി പോരും. അങ്ങനെയുള്ള ശിക്ഷ മാത്രം കിട്ടുന്ന സ്ഥലമാണ് നരകം. ആ നരകം നമുക്ക് വേണോ? ഒരിക്കലും വേണ്ട. നമ്മളെല്ലാവരും കൊതിക്കുന്നത് സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ലോകമാണ്. ഏതാണ് ആ ലോകം? ആ ലോകത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രയോ നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വച്ചിട്ടുണ്ട്. അതെന്തു ചെയ്യണം? നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, പഠിക്കണം. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിലെത്തിച്ചേർന്നാൽ നമുക്ക് ഇഷ്ടമുള്ള എന്തും എപ്പോഴും കിട്ടും. അതാണ് സ്വർഗം. നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം കിട്ടാൻ വേണ്ടി കുറേ കരഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമോ? ചിലപ്പോൾ അടി കിട്ടും അല്ലേ? നിന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ വാശി പിടിച്ച് കരയരുത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഉമ്മ ചീത്ത പറയും, അല്ലെങ്കിൽ ഉപ്പ ചീത്ത പറയും അല്ലേ? അവരെന്തെങ്കിലും പ്രയാസം കൊണ്ടായിരിക്കും വാങ്ങി തരാത്തത്. പക്ഷേ നമ്മൾ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഒരുപാട് കഷ്ടപ്പെടും. ചിലപ്പോൾ കരഞ്ഞത് മുഴുവൻ വെറുതെയാകും, ചിലപ്പോൾ ഒന്നും കിട്ടൂല, പിന്നെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിപ്പോകും അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കലില്ലേ? എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വർഗത്തിലെത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് എന്ത് വേണോ അതൊക്കെ കിട്ടും. അതാണ് സ്വർഗം. ആ സ്വർഗത്തിൽ അരുവികളുണ്ട്, അതുപോലെ തന്നെ പാലിൻ്റെയും തേനിൻ്റെയും ഒക്കെ അരുവികൾ, നദികൾ അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് പുഴ ഒഴുകുന്നത്? അങ്ങനെയുള്ള പാലിൻ്റെ നദി, തേനിൻ്റെ നദി, അതിങ്ങനെ ഒഴുകണത് ആലോചിച്ച് നോക്കൂ. ഓ, എന്ത് മനോഹരമായിരിക്കും അല്ലേ പ്രിയപ്പെട്ടവരെ? ഇനിയോ അവിടെ ഏതാ നല്ല പഴുത്ത് പാകമായ നല്ല പഴങ്ങളുണ്ടാകും. എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഫ്രൂട്ട്സ്. നമ്മൾ കണ്ട ആപ്പിളില്ലേ, നമ്മൾ കണ്ട വേറെ ഒരുപാട് ഫ്രൂട്ട്സ് അല്ലേ? ഈ ഇതൊന്നുമല്ല, ഇതൊക്കെ ഇവിടുത്തെ ലോക്കലല്ലേ? ഇതൊക്കെ വളരെ ചെറുതല്ലേ, നിസ്സാരമായതല്ലേ? അള്ളാഹു നമുക്കൊരുക്കി വെച്ച ആരും കണ്ടിട്ടില്ലാത്ത, ഒരാളും ചിന്തിച്ചിട്ട് പോലില്ലാത്ത അങ്ങനെയുള്ള ഒരു ലോകത്ത് എത്ര സന്തോഷമാണ് നമുക്ക് ഒരുക്കി വെച്ചത് അറിയോ? എന്നിട്ടോ ആ പഴങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴേക്ക് ആ മരം നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. പഴങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വരും, നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമെന്നാണ്. അത്രയും വലിയ സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. അത് കിട്ടാൻ നമുക്ക് വേണ്ടത് അറിവുകളാണ്. അറിവുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് ഈമാൻ കാര്യങ്ങളാണ്, ഇസ്ലാം കാര്യങ്ങളാണ്. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായി നമുക്ക് പഠിക്കണം. പഠിച്ച് പഠിച്ച് എല്ലാം ചെയ്യണം അല്ലേ. നമ്മൾ പാടി വെച്ച ഇസ്ലാം കാര്യത്തെക്കുറിച്ചുള്ള പാട്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഈ സമയം ഒരിക്കൽ കൂടി അത് ഓർമ്മപ്പെടുത്തുന്നു.

ഷഹാദത്ത്. കൂട്ടുകാരെ, എൻ്റെ കൂടെ, ഇതിൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലിക്കുക, ഓരോരുത്തരും ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇൻഷാ അല്ലാ നമുക്ക് ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കേ.

0: അഞ്ചാമത്തത് എന്താ? അഞ്ചാമത്തത് ഹജ്ജാണ്. അഞ്ചാമത്തേത് എന്താണ്? അഞ്ചാമത്തത് ഹജ്ജാണ്. ഈ അഞ്ചു കാര്യങ്ങൾ, അതാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടുന്ന ഇസ്ലാം കാര്യങ്ങൾ. ഇൻഷാ അല്ലാ വിശദമായി അതിലെ ഓരോന്നും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ പകർത്താം. അതുവഴി എല്ലാ സുഖങ്ങളും അല്ലാഹു ഒരുക്കി വച്ച സ്വർഗലോകത്ത് സന്തോഷത്തോടുകൂടെ എത്തിച്ചേരാം. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കൂട്ടുകാരായി നന്മകൾ ചെയ്യുന്ന, നന്മകൾ പഠിക്കുന്ന, നന്മകൾ പറഞ്ഞുകൊടുക്കുന്ന, നന്മകൾ പകർത്തുന്ന, നന്മകൾ വിതറുന്ന നല്ല കൂട്ടുകാരായി, നല്ല കൂട്ടുകാരികളായി പൂമരത്തണലിൽ വന്നിരിക്കുന്ന മുഴുവൻ കൂട്ടുകാരെയും കൂട്ടുകാരികളെയും അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: അപ്പോൾ അംജദ് മദനി വളരെ മനോഹരമായി ഇസ്ലാം കാര്യങ്ങൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് പൂമരത്തണലിലൂടെ ശരിക്കും നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. കുട്ടികളായി കേട്ടവർക്കും അതുപോലെ തന്നെ കേട്ട കുട്ടികൾക്കും ഒക്കെ പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. പൂമരത്തണലിൽ അവസാനിച്ചു.

0: ഇനി നുറുങ്ങുകളുടെ സമയമാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നുറുങ്ങുകളിൽ നിന്ന് ബഹുമാന്യനായ ഇബ്നു അലി അടത്തനാട്ടുകര രചിച്ച ന്യൂജൻ ഓൾഡ് ജെൻ ഡാഡീസ് അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകുന്നത്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
2: ന്യൂജൻ ഓൾഡ് ജെൻ ഡാഡീസ്, എഴുത്ത് ഇബ്നു അലി എടത്തനാട്ടുകര. ആ ഡോക്ടറെ കാണിച്ചാലേ മകൻ പരിശോധിക്കാൻ തയ്യാറാകൂ. കഷ്ടിച്ച് സംസാരിച്ചു തുടങ്ങാൻ മാത്രം പ്രായമെത്തിയ മകനെ ചൂണ്ടി ഒരു സുഹൃത്ത് പറഞ്ഞതാണിത്: മാറ്റം സർവത്രയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കൾ പിതാവിന്റെ പിന്നിൽ നടക്കുന്നവരും മുന്നിൽ നടക്കാൻ മടിക്കുന്നവരും ഒരു വേള ചില രക്ഷിതാക്കൾ ഇങ്ങനെയേ പറ്റൂ എന്ന് ഷടിക്കുന്നവരുമായിരുന്നു. ഇന്നത്തെ മക്കൾക്ക് ഒപ്പം നടക്കുവാനാണ് ഇഷ്ടം, ഒരു വേള മുന്നിലും. അതിൽ പിതാക്കൾക്കും പ്രശ്നമില്ല. ഫീസ് അടയ്ക്കാനോ പുസ്തകമോ പേനയോ വാങ്ങാനോ പണം പാസ്സാകണമെങ്കിൽ പണ്ട് മക്കൾ ഉമ്മയെന്ന ഇടയാളൻ വഴി പിതാവിലേക്ക് അർത്ഥന എത്തിച്ച് കാത്തിരിക്കണമായിരുന്നു. തീരുമാനമറിയണമെങ്കിൽ അപേക്ഷ വീണ്ടും പുതുക്കി നൽകുകയും വേണ്ടിയിരുന്നു. ഇന്ന് മക്കളൊറ്റ പ്രസ്താവനയാണ്. ഇന്ന ആവശ്യത്തിന് ഇന്ന് ഇത്ര പണം കിട്ടാതെ സ്കൂളിലേക്ക് പോകില്ല. ഗതിമുട്ടിയ പിതാക്കൾ അവരുടെ കടുംപിടുത്തത്തിന് മുമ്പിൽ കീഴടങ്ങാറാണ് പതിവ്. ചിലപ്പോഴെങ്കിലും അത് മാതാപിതാക്കളെ വിലവെക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് എത്താറുമുണ്ട്. പണ്ടുകാലത്ത് ഗൃഹനാഥൻ പൂമുഖത്തോ കോലായിലോ ഇരിക്കുന്നുണ്ടെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ അടുക്കളയിലേക്കുള്ള കുറുക്കുവഴി താണ്ടി അകത്തേക്ക് നുഴഞ്ഞു കയറുമായിരുന്നു. മക്കൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. എവിടെ പോയിരുന്നു, എന്തിനു പോയതാണ്, വൈകിയതെന്തേ, എന്തായിരുന്നു പരിപാടി എന്നിങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ചോദിക്കാതെയും പിതാമുഖത്തു നിന്ന് വരുന്നത് ഒഴിവാക്കാനായിരുന്നു അത്. ഇന്ന് ചില പിതാക്കളെങ്കിലും മക്കൾ വരുന്നത് കാണുമ്പോൾ മുൻവഴിയിൽ നിന്ന് മുങ്ങാറാണ് പതിവ് എന്നതാണ് സത്യം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തുസൂക്ഷിക്കാനുള്ളതാണ്. അത് മക്കളോട് കാണിച്ചാൽ വില പോകും, മക്കൾ അനുസരണക്കേട് കാണിക്കും എന്നൊക്കെയാണ് ചില പഴഞ്ചൻ ധാരണകൾ. ഇന്നാണെങ്കിലോ ന്യൂജൻ മക്കളുടെ കളിക്കൂട്ടുകാരൻ എന്ന നിലയിലേക്ക് വേറെ ഒരു ലെവലിലേക്ക് പിതാക്കൾ എത്തിപ്പെട്ടിരിക്കുന്നു. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള അന്തരം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ഉള്ളത് വച്ച് വിളമ്പിക്കഴിച്ച് തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് അടുക്കളയിലെ മെനു നിശ്ചയിക്കുന്നത് കുട്ടികളായി മാറിയിരിക്കുന്നു. പഴയ തലമുറയുടെ ഈഗോ പൂർണ്ണമായും വിട്ടുമാറാത്ത പിതാക്കളിപ്പോൾ ഇല്ലെന്ന് പറഞ്ഞുകൂടാ. അവർ മക്കളോട്, വിശിഷ്യ ആൺമക്കളോടുള്ള മസിലുപിടുത്തം ഇപ്പോഴും പൂർണ്ണമായി അയച്ചിട്ടില്ല. മക്കൾക്ക് നേരിട്ടൊന്നും പറയാൻ നേരം കൊടുക്കാത്തവരുണ്ട് ഇപ്പോഴും, എണ്ണം കുറവാണെങ്കിലും. മക്കളോട് മസിൽ പിടിച്ചാലും പേരമക്കളോട് സ്നേഹം കണക്കില്ലാതെ പരസ്യമായി പ്രകടിപ്പിക്കുവാൻ ഇതിൽ പലരും മടി കാണിക്കാറില്ല എന്നത് സന്തോഷദായകമാണ്. മക്കൾ മുതിർന്ന് സ്വന്തമായൊരു പേരിലും നിലയിലുമെത്തുമ്പോൾ മകന്റെ ഉപ്പ എന്ന നിലയിൽ മകന്റെ പേരിനോട് ചേർത്ത് അറിയപ്പെടാറുണ്ട് പലരും. അതിഷ്ടപ്പെടാത്ത ചില പിതാക്കളുടെ പെരുന്തച്ഛൻ കോംപ്ലക്സ് ചുരുക്കം കുടുംബങ്ങളിലെങ്കിലും ചില്ലറ അസ്വസ്ഥതകളല്ല വരുത്തിവെക്കുന്നത്. മക്കൾ വളർന്ന് മുതിർന്ന് നിരച്ചു തുടങ്ങിയെങ്കിലും സമ്പന്നരോ മുതിർന്ന ജീവനക്കാരോ ആയാലും ചില പിതാക്കളെങ്കിലും മക്കളെ ഗൗനിക്കാറേയില്ല. ഭൂതകാലത്തിലെ കണിശതയും സഹനവും ദാരിദ്ര്യവും ഒരനുഭവവും നൽകിയ കാഠിന്യതയാകാം ഇത്തരം ഓൾഡ് ജെൻ പിതാക്കളുടെ ഈ പെരുമാറ്റത്തിന് പിന്നിലെ കാരണം. കാലപ്പഴക്കത്തിന്റെ കടുംപിടുത്തവും കാർക്കശ്യവും ജനാധിപത്യരാഹിത്യവും വെടിഞ്ഞ് പണ്ടത്തെ നല്ല കാലത്തിന്റെ തടവറയിൽ നിന്ന് പുറത്തിറങ്ങി പഴയ തലമുറ സ്നേഹപ്രകടനത്തിന്റെയും പരിഗണനയുടെയും തലത്തിലേക്ക് എത്തിരി താഴേണ്ടതുണ്ട്. ന്യൂജൻ മക്കളാണെങ്കിൽ എന്തും പറയാം, എന്തും ചോദിക്കാം, ചെയ്യാം എന്ന ലെവലിൽ നിന്ന് ആദരവിന്റെയും ബഹുമാനത്തിന്റെയും തലത്തിലേക്ക് ഉയരേണ്ടതായിട്ടുമുണ്ട്. സ്നേഹാദരങ്ങളടങ്ങിയ ഒരു മാതാ പിതാ പുത്രബന്ധത്തിലൂടെ മാത്രമേ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബമാകാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം.
0: അപ്പോ സുഹൃക്ക, നമ്മൾ ഈ നുറുങ്ങുകള്, എനിക്ക് വേണ്ട നുറുങ്ങുകൾ ചില മുമ്പൊക്കെ നിങ്ങൾ നുറുങ്ങുകൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നല്ലോ. അപ്പൊ നുറുങ്ങുകളൊരു നുറുങ്ങ് എന്ന് പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു വാക്കുകൾ കൊണ്ട് വലിയ രാശിലോകം നമുക്കിങ്ങനെ കേട്ടു പോകാനും എന്നാൽ ചിന്തകൾ എവിടെയൊക്കെ ചേർത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഒരു സന്ദേശമായിരിക്കും നുറുങ്ങുകളിലൂടെ പലപ്പോഴും നമുക്ക് കിട്ടാറുള്ളത്. ഇന്ന് കിട്ടിയത് ന്യൂജൻ ഓൾഡ് ജെൻ ഡാഡീസ്, ഇതുമായി ബന്ധപ്പെട്ട് ഇബ്നു അലി എടത്തനാട്ടുകരയുടെ രചനയുടെ ശബ്ദാഖ്യാനം അബ്ദുസ്സമദ് കല്ലടിക്കോടിലൂടെയാണ് നമ്മളത് കേട്ടത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇനി പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന വളരെ വൈജ്ഞാനികമായ അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. അബ്ദുറൌഫ് അൽ ഹിക്മിയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമമായ അൽ ഹമീദ് എന്ന നാമമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമേറിയ, പുണ്യമേറിയ ഒരു വിജ്ഞാനമാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ്, അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതിൻ്റെ തേട്ടം, അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ, യഥാർത്ഥത്തിൽ ഇതൊക്കെ പഠിച്ചു പ്രാവർത്തികമാക്കുന്നതിലൂടെ സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗം എളുപ്പമാകുന്നു എന്ന തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടാകണം എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കുന്നത് അള്ളാഹു അൽ ഹമീദ് ആണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഹമീദ് എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. അൽ ഹമീദ് എന്ന് പറയുമ്പോൾ അള്ളാഹു അങ്ങേയറ്റം സ്തുത്യർഹനാണ് എന്നതാണ്. അള്ളാഹു സ്തുതിക്കപ്പെടുന്നവനിൽ ഏറ്റവും മഹോന്നനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തൊരുപാട് ആളുകൾ സ്തുതിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായ സ്തുതി, സർവ സ്തുതിയും അത് റബ്ബിന് മാത്രമാണ്. അവനാണ് അൽ ഹമീദ് എന്നുള്ളവൻ. സർവസ്തുതിക്കും അർഹനായിട്ടുള്ളവനാണ് അൽ ഹമീദ് ആയ അള്ളാഹു സുബ്ഹാനഹു വതആല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആവർത്തി വന്ന ഒരു നാമമാണ് അൽ ഹമീദ് എന്ന നാമം. പക്ഷേ അത് പറയുമ്പോഴൊക്കെയും അതിന് തൊട്ടു മുമ്പായി കൊണ്ട് മറ്റു ചില നാമങ്ങളെ കൂടി ചേർത്ത് പറയുന്നുണ്ട്. അൽ ഹമീദ് എന്ന് പറയുമ്പോൾ അൽ ഗനിയുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ അസീസുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ ഹക്കീമുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ വലിയുൽ ഹമീദ് എന്നിങ്ങനെ വ്യത്യസ്തമായ നാമങ്ങൾ ചേർത്തു പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം ലോകത്ത് സ്തുതിക്കപ്പെടുന്നവർ പല രൂപത്തിലാണ്. സമ്പത്ത് കൊണ്ട് സ്തുതിക്കപ്പെടുന്നവരുണ്ട്, അധികാരങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ അവരുടെ തറവാടിത്വം കൊണ്ട് സ്തുതിക്കപ്പെടുന്നവരുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരാൾക്ക് പൂർണ്ണമായും എന്നെന്നും നിലനിൽക്കുന്ന ഒരു സ്തുതിയല്ല. ഇനി ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇകഴ്ത്തപ്പെടുന്ന ആളുകളും സമുദായത്തിലും ലോകത്തും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു അങ്ങേയറ്റം സമ്പന്നുടയവനാണ്. ആ സമ്പത്തുടയവൻ നമുക്കെല്ലാം അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. ആ അനുഗ്രഹം നൽകുന്ന അനുഗ്രഹദാതാവിനാണ് സർവസ്തുതിയും സമർപ്പിക്കേണ്ടത്. നമുക്കൊരാളൊരു ഉപകാരം ചെയ്യുമ്പോഴേക്ക് ഒന്നുകിൽ ഇംഗ്ലീഷിലാണെങ്കിൽ താങ്ക്സ് എന്ന് പറയും, അല്ലെങ്കിൽ അറബിയിലാണെങ്കിൽ ജസാക്കുമുല്ലാ ഖൈർ എന്ന് പറയും. ഒരു നന്ദി സൂചകം, ഒരു സ്തുതി അവനെ കീർത്തിക്കും, അല്ലെങ്കിൽ മറ്റു സദസ്സുകളിൽ അവനെക്കുറിച്ച് പറയപ്പെടും. എന്നാൽ ജീവിതത്തിൻ്റെ ജീവനിടിപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈ ലോകത്ത് സംവിധാനിച്ച് നമ്മുടെ മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവും കാഴ്ചപ്പാടും നമുക്ക് നൽകി അതിനനുസരിച്ചുള്ള ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇവിടെ സംവിധാനിച്ചു വച്ച് എന്നിട്ട് നമ്മെ പടച്ച റബ്ബിനെ, ആ റബ്ബ് എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള ഒരുത്തനല്ലേ യഥാർത്ഥത്തിൽ സ്തുതിക്കാൻ അർഹനായിട്ടുള്ളവൻ? നിസ്സാരമായ ചെറിയൊരു ഉപകാരം ചെയ്തവനോട് പോലും നമുക്കൊരു കാരുണ്യവും ഒരു സ്നേഹവും അവനോടൊരു ബന്ധവും നമുക്കുണ്ടാവുമെങ്കിൽ ഇതെല്ലാം സംവിധാനിച്ച അള്ളാഹുവിനോട് നമുക്ക് നന്ദി കാണിക്കാനുണ്ട്. നമുക്ക് സർവ്വതും സമർപ്പിക്കേണ്ടതുണ്ട്. സ്തുതി മുഴുവൻ ആ ഹമീദായ അള്ളാഹുവിന് മാത്രമാണ്. ഇതിവിടെ അള്ളാഹു മറ്റു നാമങ്ങളോട് ചേർത്തു പറയാൻ കാരണമെന്താണ്? അള്ളാഹു ഗനിയാണ്, ഹമീദുമാണ്. അള്ളാഹു ഹക്കീമാണ്, ഹമീദുമാണ്. അള്ളാഹു അസീസാണ്, ഹമീദാണ്. അള്ളാഹു അലീമാണ്, ഹമീദാണ്. അള്ളാഹു വലിയാണ്, അതുപോലെ തന്നെ ഹമീദുമാണ്. എന്തുകൊണ്ട് ഈ നാമങ്ങൾ ചേർത്തുകൊണ്ട് അള്ളാഹു ഹമീദിനോട് ചേർത്തു പറഞ്ഞു? കാരണം ദുനിയാവിൽ ഗനിയുണ്ട്, സമ്പത്ത് ധാരാളമായവരുണ്ട്. ആ സമ്പത്ത് കൊണ്ട് ഒരു പക്ഷേ നിന്ദ്യരായിക്കൊണ്ട് പോയവർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ സമ്പത്ത് കൊണ്ട് ഉപകരിച്ചവരും ഉപകരിക്കാതെ പോയവരും ഈ ലോകത്ത് കഴിഞ്ഞു പോകുമ്പോൾ ഉപകരിച്ചവർ ഒരു പക്ഷേ ഒരു നിശ്ചിത കാലത്ത് അവരെ വാഴ്ത്തപ്പെട്ടേക്കാം, സ്തുതിക്കപ്പെട്ടേക്കാം. എന്നാൽ ഏറ്റവും പരിപൂർണവും ഏറ്റവും ഉന്നതിയായതും പൂർണ്ണമായ സർവ്വതുമായ സ്തുതി അത് അള്ളാഹുവിന് മാത്രമാണ്. അവനാണ് അൽ ഹമീദ്. അതാണ് നമുക്ക് ഈ നാമത്തിൻ്റെ അർത്ഥമായിക്കൊണ്ട് പഠിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹക്കീം. ലോകത്തൊരുപാട് തത്വജ്ഞാനമുള്ള ആളുകളുണ്ട്, പക്ഷെ അവരൊക്കെയും അവരുടെ തത്വജ്ഞാനങ്ങൾ കൊണ്ട് ഇകഴ്ത്തപ്പെട്ടിട്ടുമുണ്ട്, ചിലപ്പോൾ പ്രശംസിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ചിലതൊക്കെയും അവരുടെ മരണത്തോടുകൂടി അത് അവസാനിച്ചു. അള്ളാഹു ആകട്ടെ മരിക്കാത്തവനാണ്, ഹയ്യുൻ ലാ യമൂത്ത്, അവൻ തത്വജ്ഞാനിയാണ്, അവൻ എന്നും സ്തുതിക്കപ്പെടുന്നവനാണ്. അതുകൊണ്ടാണ് അൽ ഹക്കീമുൽ ഹമീദ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല വലിയാണ്, ഹമീദാണ്. ഈ ലോകത്ത് ചില സ്ഥാനമാനങ്ങളുള്ളവരുണ്ട്, അതുപോലെ തന്നെ അധികാരമുള്ളവരുണ്ട്, രക്ഷാധികാരിയായി നിൽക്കുന്നവരുണ്ട്. എന്നാൽ ഇതൊക്കെയും ശാശ്വതമായതല്ല, നിസ്സാരമായ ചുരുങ്ങിയ കാലയളവിൽ മാത്രമുള്ള ചില അധികാരങ്ങളും ചില മേൽക്കോയ്മകളും മാത്രമാണ്. എന്നാൽ അള്ളാഹുവിൻ്റേത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഹമീദ് എന്ന് പറയുമ്പോൾ എന്നെന്നും നിലനിൽക്കുന്ന ഗനിയായ അള്ളാഹുവിന് സർവസ്തുതിയും. എല്ലാ നിലയ്ക്കും കീഴ്പ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാത്തിൻ്റെയും രക്ഷാധികാരിയായി അധികാരിയായി നിലകൊള്ളുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, എല്ലാ തത്വജ്ഞാനങ്ങളും നമുക്ക് അവതരിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്ന ആ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഹമീദ് എന്ന് പറയുമ്പോൾ ശരിക്ക് സ്തുതിക്കപ്പെടുന്നവൻ, അതാണ് ശരിക്കുള്ള അർത്ഥം. എന്നാൽ ചില ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്തുത്യർഹമായ സ്ഥാനങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. നമ്മൾ ബാങ്കിന് ശേഷം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തരുമ്പോൾ മഖാമ മഹ്മൂദ്, സ്തുത്യർഹമായ ഒരു സ്ഥാനം, ഒരു സ്ഥലം, അതേതാണ്? നാളെ മഹ്ശറയിൽ എല്ലാവരെയും വിചാരണയ്ക്ക് വിളിക്കും. ഓരോരുത്തരും അവർ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചുള്ള വിയർപ്പിൽ മുങ്ങി നിൽക്കും. അങ്ങനെ മുങ്ങി നിൽക്കുന്ന സമയം, എല്ലാവർക്കും അത് അസഹനീയമാകുന്ന സമയത്ത് ഓരോ സമുദായത്തിൻ്റെ ആളുകളും അവരുടെ അമ്പിയാക്കന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹുവിനോടൊന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരോടും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരോടും ഇങ്ങനെ ചോദിച്ച് അവരെല്ലാം അവർ ജീവിതത്തിൽ ഈ ലോകത്ത് ചെയ്ത ചില സ്കലിതങ്ങൾ കാരണം റബ്ബിനോട് ചോദിക്കാൻ മടി കാണിച്ച് നിൽക്കുകയും അങ്ങനെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുമ്പോൾ ആ പ്രവാചകൻ അവിടെ ആ ഷഫാഅത്തിനു വേണ്ടി ഈ ലോകത്ത് അള്ളാഹു നൽകിയ ഒരു അവസരത്തെ പരലോകത്തേക്ക് വേണ്ടി ഉമ്മത്തിനു വേണ്ടി മാറ്റിവെച്ച പ്രവാചകൻ അന്ന് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സുജൂദിലായിക്കൊണ്ട്, ദീർഘനേരം സുജൂദിലായിക്കൊണ്ട് ഷഫാഅത്ത് ചെയ്യും. അപ്പോൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ട്, ഫഅഹ്മദു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ അങ്ങേയറ്റം ഹംദ് ചെയ്തു. ബി തഹ്മീദിൻ, ഏറ്റവും നല്ല ഒരു ഹംദ്. ഏത്, എങ്ങനെയുള്ളതാണ്? യുഅല്ലിമുനി, എനിക്ക് പഠിപ്പിക്കപ്പെട്ട, എനിക്ക് പഠിപ്പിക്കപ്പെട്ട ആ ഒരു ആ ഹംദ് കൊണ്ട് റബ്ബിനെ അങ്ങേയറ്റം സ്തുതിച്ചുകൊണ്ടാണ് ആ ദീർഘനേരം സുജൂദിൽ കിടന്നത്. എന്നിട്ട് ആ ഹദീസിൻ്റെ ബാക്കി റസൂലുള്ള പറയാണ്, ലം യഹ്മദുഹു ബിഹ അഹദുൻ ഖബ്ലി വലാ യഹ്മദുഹു ബിഹ അഹദുൻ ബഅദി, എനിക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഹംദ് മറ്റൊരാളും പ്രാർത്ഥിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. എനിക്ക് ശേഷം ഇനി ആരും അങ്ങനെയുള്ള ഒരു ഹംദ് പറയാനും പോകുന്നില്ല. അങ്ങനെയുള്ള ഹംദ് പറയുന്ന ഒരു വേള, ഒരു സദസ്, അതാണ് മഖാമ മഹ്മൂദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു ഹംദിനുടയവനാണ്. അതുകൊണ്ടാണ് അൽ ഹമീദ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്, മനസ്സിലാക്കി നൽകുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ധാരാളമായിക്കൊണ്ട് ഈ നാമത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വ്യത്യസ്ത സന്ദർഭങ്ങളിലൂടെ റബ്ബിന് സ്തുതി അർപ്പിക്കാൻ വേണ്ടി നമുക്ക് അവസരങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. നിസ്കാരത്തിലാകട്ടെ, നിസ്കാരത്തിന് പുറമെയാകട്ടെ, നിസ്കാരത്തിന് മുന്നോടിയാകട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തുടക്കം, ഉറക്കം എഴുന്നേൽക്കുന്നതു മുതൽ ഉറക്കത്തിലേക്ക് മടങ്ങുന്നതുവരെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും ഹംദ് പറയുവാനും നമുക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക സമയങ്ങൾ, സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, എണ്ണങ്ങൾ എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ ഹംദിനുടയവനാണ്, ഹംദിനർഹിക്കുന്നവൻ അവൻ മാത്രമാണ്. പൂർണ്ണമായും സർവസ്തുതിയും അത് അള്ളാഹുവിനു മാത്രമാണ്. പണ്ഡിതന്മാർ നമുക്ക് ഈ ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു തന്നത് ഹുവൽ മുസ്തഹിഖു ലി അൻ യുഹ്മദ, അല്ലാഹുവാണ് ഹംദിന് ഉടയവൻ, അതിന് അവകാശമുള്ളവൻ അവൻ മാത്രമാണ്. എന്നിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാരണം അല്ലാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, ഈ ലോകത്തെ സംവിധാനിച്ചത്, നമുക്ക് വേണ്ട ഉപജീവനങ്ങൾ ഏർപ്പെടുത്തിയത്, ആകാശവും ഭൂമിയും ഒക്കെ ഈ രൂപത്തിൽ തർത്തീബാക്കിയിട്ടുള്ളത് അത് അല്ലാഹുവാണ്. അങ്ങനെയുള്ള ഒരുവനെയല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ സ്തുതിയർപ്പിക്കേണ്ടത്. നിസ്സാരമായ ഒരു സഹായം ചെയ്യുമ്പോഴേക്ക് നമ്മൾ ആ വ്യക്തിയോട് തിരിച്ച് നന്ദി പ്രകടനം കാണിക്കുമ്പോൾ, ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്ന ഇനിയും തരാൻ ഉദ്ദേശിക്കുന്ന റബ്ബിനെയല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ഹംദ് പറയേണ്ടത്. ആ ഹംദ് നമ്മൾ സദാ അവന് വർഷിക്കേണ്ടതുണ്ട്. അവൻ ഹംദിനുടയവനാണ്. നമ്മൾ ആരും അല്ലാഹുവിനെ ഹംദ് നടത്തിയിട്ടില്ലെങ്കിലും സ്തുതിച്ചിട്ടില്ല എങ്കിലും അല്ലാഹുവിൻ്റെ പദവിക്ക് ഒന്നും കുറയാൻ പോകുന്നില്ല. നമ്മൾ എന്തിനാണ് അല്ലാഹുവിന് ഹംദ് നൽകുന്നത്? അനുഗ്രഹങ്ങൾ നമുക്കിനിയും വർഷിക്കാനാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നിത്യവും ഹംദുമായി ബന്ധപ്പെട്ട് തിരുവചനങ്ങളിലും വിശുദ്ധ ഖുർആനിലും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകൾ പഠിപ്പിച്ചപ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കണമെന്ന് പറഞ്ഞ ചില വേളകളുണ്ട്. തുമ്മിയാൽ അൽഹംദുലില്ല എന്ന് പറയണം. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഈ ഭക്ഷണം തന്ന റബ്ബിന് നന്ദി കാണിക്കണം, അങ്ങനെ അൽഹംദുലില്ല എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കുമ്പോൾ, പിന്നെ ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പരീക്ഷിക്കപ്പെട്ട വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബിത്തലാക്ക ബിഹി വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീല എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെയെല്ലാം ഹംദാണ് മുന്തി നിൽക്കുന്നത്. മാത്രമല്ല നിസ്കാരത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ട് വുദൂവിന് ശേഷവും ബാങ്കിന് ശേഷവും ഒക്കെയുള്ള പ്രാർത്ഥനകളൊന്ന് പരിശോധിക്കുക. നിസ്കാരത്തിൽ തന്നെയും റുക്കു കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് പോകുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമിദ, അങ്ങനെ അവിടെയും ഹംദിനെ കുറിച്ച് പറയുന്നു. നിസ്കാരശേഷം അൽഹംദുലില്ല 33 പ്രാവശ്യം, ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 പ്രാവശ്യം. ഇങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങൾ, എത്രയെത്ര സാഹചര്യങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇനി ഹംദിൻ്റെ ശ്രേഷ്ഠത പറയുമ്പോൾ മാത്രം എത്ര ശ്രേഷ്ഠതയാണ് തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നത് ദുനിയാവിലെ ഏറ്റവും വലിയ 4 വചനങ്ങളാണ് എന്നാണ് തിരുവചനത്തിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ 4 വചനങ്ങളെ എടുത്തു വച്ചിട്ട് പോലും പണ്ഡിതന്മാർ പറഞ്ഞത് സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും ഒക്കെ അതിനൊക്കെയും 10-20 കൂലിയൊക്കെ ഉള്ളൂ, എന്നാൽ അതിനേക്കാൾ കൂലിയാണ് ഹംദിന് ലഭിക്കുക എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹിക്കും 20 നന്മയാണ്, എന്നാൽ അൽഹംദുലില്ലാഹിക്ക് 30 നന്മയെന്ന് പ്രത്യേകം പഠിപ്പിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു ഹംദിനുടയവനാണ്. വിശുദ്ധ ഖുർആനിൽ 6 അധ്യായം 1 വചനത്തിൽ അൽഹംദുലില്ലാഹില്ലദി ഖലഖസ് സമാവാതി വൽ അർദ് വജഅല ദുലുമാതി വന്നൂർ, അല്ലാഹു പറഞ്ഞില്ലേ ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അവിടെ തുടങ്ങിയത് ഹംദ് കൊണ്ടാണ്. അൽഹംദുലില്ലാ, അൽഹംദ് സർവസ്തുതിയും റബ്ബിനാണ്. അങ്ങനെയുള്ള റബ്ബ് എല്ലാ നിലക്കും സ്തുതിക്കർഹനാണ് എന്നതാണ് അൽഹമീദ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. മാത്രമല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന സമയം നമുക്കറിയാം, നീതിയോടുകൂടി വിധി തീർപ്പാക്കിയതിനു ശേഷം വഖുലിയ ബൈനഹും ബിൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വതാല സത്യ ന്യായത്തോടുകൂടി കൃത്യമായി ആരോടും അനീതി കാണിക്കാതെ വിധി തീർപ്പാക്കിയതിനു ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ വഖീലൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ആദ്യം പറയുന്ന വചനമാണ് വഖീലൽ ഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്നാണ് ആദ്യം പറയുന്നത്. സർവസ്തുതിയും റബ്ബിനാണ്. ഇങ്ങനെ എല്ലാ നിലക്കും ഇഹത്തിലും പരത്തിലും നമുക്ക് നന്മ നേടിത്തരുന്ന ഏറ്റവും മഹത്തരമായ വചനമാണ് യഥാർത്ഥത്തിൽ അൽഹമീദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നന്മകളേകും, നന്മകൾ വർഷിക്കും. മാത്രമല്ല, ഇനിയും നമുക്ക് ഹംദിൻ്റെ മഹത്വങ്ങൾ കാണാൻ സാധിക്കും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ, ഈ അൽ ഹമീദ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യവും റബ്ബിനെ അധികമായിക്കൊണ്ട് സ്തുതിക്കണം എന്നുള്ളത്. കാരണം ഓരോ സെക്കൻഡിലും എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സദാ അവനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും സ്തുതിക്കുകയും ചെയ്യണം. അതിൽപ്പെട്ടതാണ് ഏറ്റവും മഹനീയമായ അൽഹംദ് എന്നത്. നമുക്ക് ഹദീസുകളിൽ കാണാം അൽഹംദുലില്ല എന്നത് തംലഉൽ മീസാൻ, വിചാരണയുടെ ആ ഒരു തുലാസ് അതിൽ കനം തൂങ്ങുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ല എന്നത് അതും മീസാനിനെ നിറയ്ക്കുകയും അത് ആകാശ ഭൂമികളോളം വലിപ്പമുണ്ടാവുകയും ചെയ്യുമെന്നാണ്. അത്ര കണ്ട് ഭാരമുള്ള ഒരു വലിയ ഭാരം മീസാനിൽ നിറയുമെന്നാണ്. അതുകൊണ്ട് ഹംദ് എന്നത് നിസാരമല്ല എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ഈ പ്രാർത്ഥന സ്വർഗത്തിലൊരു ഈത്തപ്പന നട്ടാൽ അത് നമുക്ക് കായ്ഫലങ്ങൾ നൽകിക്കൊണ്ടിരുന്നാൽ എത്ര നന്മയായിരിക്കും. ദുനിയാവിലൊരു കൃഷി ചെയ്താൽ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കോ വേണ്ടി മാത്രം അത് നമുക്ക് ഉപകാരം തന്നേക്കാം. എന്നാൽ സ്വർഗത്തിൽ നമ്മൾ കൃഷി ഈ ദുനിയാവിൽ വെച്ച് തന്നെ വിത്തിട്ട് അതിനെ മുളപ്പിച്ച് നടാൻ അതിനെ പിന്നെ പരിപോഷിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചാൽ എത്ര വലിയ നേട്ടമാണ് നമുക്ക് കാത്തിരിക്കുന്നത്. അത് ഈ ഹംദ് കൊണ്ട് നമുക്ക് സാധിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല സുബ്ഹാനല്ലാഹ് വബിഹംദിഹി ഹംദിനെ ഹംദ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തിയാൽ ഒരു ദിവസം 100 പ്രാവശ്യം പറഞ്ഞാൽ ഹത്തല്ലാഹു അൻഹു ദുനൂബഹു അവൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു മായ്ച്ചു കൊടുക്കും. അവിടെ നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ് വഇൻ കാനത് അക്സറ മിൻ സബദിൽ ബഹർ, കടലിൻ്റെ നുരയോളം പതയോളം അത്ര കണ്ട് തിന്മകൾ ചെറു പാപങ്ങൾ അവനിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിലും അത്രയും തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കാൻ അള്ളാഹു തയ്യാറാണ്. അതാണ് ഹംദിൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് ഈ അൽഹമീദ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഒന്ന്, സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അവനാണ് ഹംദിനുടയവൻ. സ്തുതിക്ക് ഏറ്റവും കൂടുതൽ അർഹിക്കുന്നവൻ അവൻ മാത്രമാണ്. അതുപോലെ തന്നെ ഇരു ലോകത്തും വാഴ്ത്തപ്പെടുന്നവനും പുകഴ്ത്തപ്പെടുന്നവനും അള്ളാഹു മാത്രമാണ്. ഈ ലോകത്താകട്ടെ പരലോകത്താകട്ടെ, അവിടെ ഇരു ലോകത്തും വാഴ്ത്തപ്പെടുന്നവനും പുകഴ്ത്തപ്പെടുന്നവനും അള്ളാഹു മാത്രമാണ്. എന്നെന്നും വാഴ്ത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്നെന്നും വാഴ്ത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. അതോടൊപ്പം അവന് സ്തുതി അർപ്പിക്കുന്നതിലൂടെ ഇഹത്തിലും പരത്തിലും വലിയ നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠിക്കുക, ഹംദ് കൂടുതലായി ചൊല്ലാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അപ്പോൾ അസ്മാഉൽ ഹുസ്ന നമ്മൾ കേട്ടു, നല്ലൊരു പഠന സെഷൻ. കേട്ട ഒരു സ്ഥിതിക്ക് നമുക്കറിയാം, നമ്മൾ കേട്ടത് അൽ ഹമീദ് എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട അബ്ദുറൌഫ് അൽ ഹിക്കമിയുടെ സംസാരമാണ്. കൂടുതൽ ഇതുപോലെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും കഴിയട്ടെ. ഇനി കഥ പറയാൻ പരിപാടിയാണ്.
1: പ്രിയപ്പെട്ടവരെ, കഥ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ അബ്ദുസ്സലാം വീട്ടിയുടെ ഈ ഒരു കഥ ഒന്ന് കേട്ടു നോക്കാം. കുറുക്കനും കുഞ്ഞാടും, വില കൂടിയ സമ്മാനം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പതിവ് പോലെ നമുക്ക് രണ്ട് കഥകൾ കേൾക്കാം. ഒന്നാമത്തെ കഥ കുറുക്കനും കുഞ്ഞാടും. ഒരു ദിവസം ഒരു കുഞ്ഞാട് മറ്റുള്ള ആടുകളുടെ കൂടെ വിശാലമായ പുൽമേട്ടിലിങ്ങനെ മേയുകയായിരുന്നു. നല്ല ഇളം പുല്ലുകളുള്ള സ്ഥലം പുൽമേടിൻ്റെ അറ്റത്തായി അത് കണ്ടെത്തി. കുഞ്ഞാട് പുല്ല് തിന്ന് തിന്ന് മറ്റുള്ളവരിൽ നിന്നും വളരെ അകലെയായി. തൻ്റെ അടുത്തേക്ക് ചെന്നായ വരുന്നുണ്ടെന്നറിയാതെ അവൾ വളരെ ആസ്വദിച്ച് ഇളം പുല്ലുകളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. ചെന്നായ തൻ്റെ അടുത്തെത്തിയത് ഒരു ഞെട്ടലോടെയാണ് അവൾ അറിഞ്ഞത്. തൻ്റെ മേൽ ചാടി വീഴും മുമ്പ് രക്ഷപ്പെടാനുള്ള പോംവഴികൾ അവൾ ആലോചിച്ചു. ബുദ്ധി പ്രയോഗിച്ചാലേ രക്ഷയുള്ളൂ. ചെന്നായോട് ഏറ്റുമുട്ടി ജയിക്കുവാനുള്ള ശക്തി തനിക്കില്ല. അവൾ വിനയസ്വരത്തിൽ ചെന്നായോട് അഭ്യർത്ഥിച്ചു, ക്ഷമിക്കണം, എന്നെ ദയവ് ചെയ്ത് ഭക്ഷിക്കരുത്. എന്റെ വയറ്റിലിപ്പോൾ നിറയെ പുല്ലാണ്. നിങ്ങൾ കുറച്ചു നേരത്തേക്ക് കാത്തു നിൽക്കുക, അപ്പോഴേക്കും എന്റെ മാംസം കൂടുതൽ രുചികരമായിത്തീരും. ഇളം പുല്ല് കഴിച്ച ഉടനെയുള്ള മാംസത്തിന് നല്ല രുചിയുണ്ടാകില്ല. ചെന്നായ ഈ കുഞ്ഞാട് പറഞ്ഞത് സത്യമാണെന്ന് വിചാരിച്ചു. അത് കുറച്ചു നേരം കാത്തു നിൽക്കാമെന്ന് സമ്മതിച്ചു. കുറച്ച് സമയത്തിന് ശേഷം കുഞ്ഞാട് പറഞ്ഞു, നിങ്ങൾ എന്നെ നൃത്തം ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ എന്റെ വയറ്റിലെ പുല്ല് വളരെ വേഗം ദഹിക്കും. ഇതും സത്യമാണെന്ന് ചെന്നായ കരുതി. അങ്ങനെ കുഞ്ഞാട് നൃത്തം ചെയ്യാൻ തുടങ്ങി. കുഞ്ഞാടിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ആഗ്രഹമാണുള്ളത്. ചെന്നായ തന്നെ കടിച്ചു കീറി തിന്നുന്നത് ആലോചിച്ചപ്പോൾ അവളുടെ ഭയം കൂടി. പെട്ടെന്ന് അവൾക്ക് മറ്റൊരു സൂത്രം തോന്നി. അവൾ പറഞ്ഞു, എന്റെ കഴുത്തിലെ മണിയെടുത്ത് നിങ്ങൾക്ക് കഴിയുന്നത്ര ശക്തിയിൽ കിലുക്കുക. മണിയൊച്ച കേട്ടാൽ എനിക്ക് കൂടുതൽ വേഗത്തിൽ നൃത്തം ചെയ്യാൻ കഴിയും. അപ്പോ പുല്ല് വേഗം ദഹിക്കും. നിങ്ങൾക്ക് രുചികരമായ എന്റെ മാംസം തിന്നുകയും ചെയ്യാം. കുഞ്ഞാടനെ തിന്നാനുള്ള കൊതിമൂത്ത ചെന്നായ മണിയെടുത്ത് ശക്തിയായി അടിക്കാൻ തുടങ്ങി. ആട്ടിടയൻ ദൂരെ നിന്ന് ഈ ശബ്ദം കേൾക്കുകയും കാണാതായ കുഞ്ഞാടിനെ തേടി തന്റെ നായ്ക്കളെ മണിയടിയൊച്ച കേട്ട ഭാഗത്തേക്ക് അയക്കുകയും ചെയ്തു. കുരച്ചുകൊണ്ട് ഓടി വരുന്ന നായ്ക്കളെ കണ്ടപ്പോ ചെന്നായ തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ചെന്നായയുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞാട് മറ്റുള്ള ആളുകളുടെ സമീപത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. കൂട്ടുകാരെ, പലപ്പോഴും കരുത്തിനേക്കാൾ ബുദ്ധിയോടെയുള്ള നീക്കങ്ങൾക്ക് നമ്മെ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയും. ചിന്തയില്ലാത്ത പ്രവർത്തനം നമ്മെ ആപത്തിൽ ചാടിക്കുകയും ചെയ്യും. ആപൽഘട്ടങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ബുദ്ധിപൂർവം പ്രവർത്തിക്കുകയും ചെയ്യുക. അടുത്ത കഥ കേൾക്കണ്ടേ? കഥയുടെ പേര് വില കൂടിയ സമ്മാനം. ആ യുവാവ് വളരെ സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു. എല്ലാ ക്ലാസുകളിലും നല്ല മാർക്കോടെയാണ് വിജയിച്ചിട്ടുള്ളത്. അവൻ്റെ മാതാവ് അവൻ ചെറിയ കുട്ടിയായിരിക്കെ മരിച്ചുപോയി. അതിനാൽ പിതാവ് മാത്രമാണ് സ്വന്തമെന്ന് പറയാനുള്ളത്. വളരെ ലാളിച്ചും സ്നേഹിച്ചുമാണ് അവൻ്റെ പിതാവ് അവനെ വളർത്തിയത്. ഒടുവിൽ അവൻ ഉന്നത ബിരുദം നേടി. അവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് അവനായിരുന്നു. അവന് വാഹനങ്ങളോട് വലിയ താൽപ്പര്യമായിരുന്നു. ഒരുപാട് മാസങ്ങളായി അവനൊരു സ്പോർട്സ് കാർ വാങ്ങുവാൻ പിതാവിനോട് ആവശ്യപ്പെടുവാൻ തുടങ്ങിയിട്ട്. ബിരുദദാന ദിവസം സമ്മാനമായി തനിക്ക് താൻ ആവശ്യപ്പെട്ട കാർ വാങ്ങിത്തരണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. നോക്കാം എന്ന് മാത്രമായിരുന്നു പിതാവിൻ്റെ മറുപടി. അങ്ങനെ ബിരുദദാന ദിവസം ആഗതമായി. അന്നേ ദിവസം തൻ്റെ പിതാവ് തനിക്ക് ആ കാർ സമ്മാനിക്കുമെന്നവൻ പ്രതീക്ഷിച്ചു. അന്ന് രാവിലെ അവൻ്റെ പിതാവ് അവനെ തൻ്റെ അരികിൽ വിളിച്ചു വരുത്തി അവനോട് പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മ മരിച്ച ശേഷം നിന്നെ ബുദ്ധിമുട്ടൊന്നും അറിയാതെ ഞാൻ വളർത്തി. നീ വളരെ മിടുക്കനായി വളർന്നു. ഇന്ന് നീ ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ചിരിക്കുന്നു. എനിക്കതിൽ വലിയ അഭിമാനമുണ്ട്. നിന്നെ ഞാൻ വളരെയേറെ സ്നേഹിക്കുന്നു. അദ്ദേഹം തൻ്റെ മകന് ഭംഗിയായി പൊതിഞ്ഞ ഒരു പെട്ടി സമ്മാനിച്ചു. ആകാംക്ഷയോടെയും അതിലുപരി അല്പം ആശങ്കയോടെയും കൂടി മകൻ ആ പെട്ടി തുറന്നു. അതിലവൻ കണ്ടത് ഒരു പുതിയ ഖുർആൻ കോപ്പിയായിരുന്നു. വളരെയധികം ദേഷ്യത്തോടെ ശബ്ദമുയർത്തിക്കൊണ്ടവൻ ചോദിച്ചു, ഇതാണോ നിങ്ങൾ എനിക്ക് വാങ്ങിയ സമ്മാനം? എത്ര നാളായി ഞാനൊരു സ്പോർട്സ് കാർ വാങ്ങിത്തരാൻ പറയുന്നു, എന്നിട്ട് വാങ്ങിത്തന്നിരിക്കുന്നത് ഒരു ഖുർആൻ മാത്രം. ആ വിശുദ്ധ ഗ്രന്ഥം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. മോനെ, നിൽക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എന്ന് പിതാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും അവൻ അതൊന്നും കേട്ടില്ല. അതിനുശേഷം വർഷങ്ങൾ കുറേ കഴിഞ്ഞു. അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നതേയില്ല. പിതാവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചതുമില്ല. അവൻ മറ്റൊരു നാട്ടിൽ കച്ചവടത്തിലേർപ്പെട്ട് വലിയ സമ്പന്നനായി മാറി. കൊട്ടാരസമാനമായ വീട് പണിതു. ആ നാട്ടിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചു. അങ്ങനെ ഭാര്യയോടും മക്കളോടും ഒന്നിച്ച് സുഖമായി താമസിച്ചു വരുന്നതിനിടയിലാണ് പിതാവിനെ കാണണമെന്ന ആഗ്രഹം അവൻ്റെ മനസ്സിലുദിച്ചത്. ഇപ്പോ വയസ്സായിട്ടുണ്ടാവും, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും താൻ ഇതുവരെ അന്വേഷിച്ചില്ലല്ലോ. വളരെയേറെ തന്നെ സ്നേഹിച്ച പിതാവിനോട് താൻ അന്ന് ചെയ്തത് വലിയ അക്രമം തന്നെയാണ്. വീട് വിട്ട ശേഷം ആദ്യമായി അവൻ പിതാവിനെ അന്നോർത്തു കരഞ്ഞു. മകൻ പോയ ശേഷം അയാൾ ദുഃഖിതനായാണ് കഴിഞ്ഞുകൂടിയത്. വർഷങ്ങൾക്ക് ശേഷം അയാൾ മകനെക്കുറിച്ച് അന്വേഷിക്കുകയും അവൻ കുടുംബസമേതം എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിണങ്ങിപ്പോയ മകൻ തന്നെ കാണുവാൻ വരുമോ എന്ന് നോക്കട്ടെ എന്ന ചിന്തയാൽ അവനെ പോയി കണ്ടില്ല. എത്രയും പെട്ടെന്ന് പിതാവിൻ്റെ അടുത്ത് ചെന്നെത്തണം എന്നായി അവൻ്റെ ചിന്ത. അങ്ങനെ നാട്ടിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതിനിടയെ പിതാവിൻ്റെ മരണവാർത്ത അയാളെ തേടിയെത്തി. അയാൾ വർദ്ധിച്ച സങ്കടത്തോടെ നാട്ടിലേക്ക് പുറപ്പെട്ടു. പിതാവിൻ്റെ ശരീരം മറവ് ചെയ്തു കഴിഞ്ഞ ശേഷമാണ് അയാൾ വീട്ടിലെത്തിയത്. ജനിച്ചു വളർന്ന വീട്ടിലെത്തിയപ്പോൾ അയാൾക്ക് വല്ലാത്ത കുറ്റബോധവും സങ്കടവും തോന്നി. തൻ്റെ പിതാവിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ തിരയുന്നതിനിടയിൽ അയാൾ വർഷങ്ങൾക്ക് മുമ്പ് താൻ ഉപേക്ഷിച്ചു പോയ പിതാവ് സമ്മാനിച്ച ആ ഖുർആൻ അവിടെ കണ്ടെത്തി. അയാൾ കണ്ണീരോടെ ഖുർആൻ തുറന്ന് പേജുകൾ മറിച്ചു. വരികൾ വായിക്കുന്നതിനിടയിൽ ഒരു കാറിൻ്റെ താക്കോൽ താഴെ വീണു. പണ്ട് അയാൾ ആഗ്രഹിച്ച ആ കാറിൻ്റെ ഡീലറുടെ പേരെഴുതിയ ഒരു ടാഗും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ടാഗിലെ തീയതി അയാളുടെ ബിരുദാനന്തര ദിവസത്തിൻ്റെ തീയതിയായിരുന്നു. അന്ന് സമ്മാനിച്ചത് വെറുമൊരു ഖുർആനായിരുന്നില്ല, താൻ ഇഷ്ടപ്പെട്ട കാറുമുണ്ടായിരുന്നു. തൻ്റെ മുൻകോപം മൂലം സത്യം മനസ്സിലാക്കുവാൻ താൻ തയ്യാറായില്ല. അവൻ ആ താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു.
0: കഥ പറയാൻ പ്രോഗ്രാം അവസാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി യാത്രാ വിവരണമായ ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ദൃശ്യത്തിൻ്റെ ഒരു പ്രത്യേകത നയനമനോഹര കാഴ്ചകളുടെ ദൃശ്യാനുഭവം ഒരുക്കുന്ന ദൃശ്യത്തിൽ ഇന്ന് ഇന്ത്യയെ കണ്ടുകൊണ്ടൊരു യാത്ര. ഡോക്ടർ ലബീബ് നാലകത്തും പീസ് റേഡിയോ പ്രതിനിധിയായ അബ്ദുസ്സലാം വീട്ടിയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ദൃശ്യം പ്രോഗ്രാമിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ലബീദ് നാലകത്താണ്. അരീക്കോട് സുല്ലം സലാം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് ട്രെയിനറും GCC രാജ്യങ്ങളും മറ്റു ഏഷ്യൻ രാജ്യങ്ങളുമടക്കം 12 വരുന്ന രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ ജീവിതാനുഭവമുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ലബീദ് നാലകത്തിനെ ഈ ദൃശ്യം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
6: അസ്സലാമു അലൈക്കും
5: സർ. നമ്മൾ ദൃശ്യം പരിപാടിയിൽ ഇതുപോലെ യാത്രാനുഭവങ്ങളുള്ള ആളുകളുമായിട്ടുള്ള പരിപാടിയാണ്. അപ്പം അതിൽ സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾക്ക് കൂടുതൽ താല്പര്യമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സാറിനെ ഒന്ന് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. സാറിൻ്റെ ഒരു കുടുംബം അതുപോലെ തന്നെ പ്രദേശം മറ്റേ അനുഭവങ്ങളിലൂടെ നമുക്ക് തുടങ്ങാം.
6: ഞാൻ അരീക്കോട് സ്വദേശിയാണ്. പിതാവ് അബ്ദുള്ള മാഷ്, മാതാവ് സെൽമ ടീച്ചർ. നേരത്തെ രണ്ടാളുകളും അധ്യാപകരായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ സ്വാതന്ത്ര്യവും അതുപോലെ യാത്രകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അംഗീകാരമൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. ഖുറാനിൽ സീറു ഫില്ലർലി ഫന്ദുറു കൈഫ ഖാന അക്ബത്തുൽ മുഖദ്ദീമി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും ഞാൻ ചെറുപ്പത്തിലെ കണ്ടുവന്ന ഒരു സംഗതി, വല്യപ്പ നല്ല യാത്രക്കാരനായിരുന്നു, യാത്രകൾ ഇഷ്ടംപോലെ നടത്താറുണ്ട്. ആ യാത്രയുടെ അനുഭവങ്ങളും മറ്റു സംഗതികളൊക്കെ ഞങ്ങൾക്ക് കഥ പോലെ കുട്ടിക്കാലത്ത് പറഞ്ഞു തരുമായിരുന്നു. വല്യപ്പ ആ കഥയൊക്കെ പറഞ്ഞിട്ടാണ് സ്വാഭാവികമായിട്ടും സുബൈക്ക് പള്ളികൾക്ക് കൊണ്ടുവന്ന രീതി ഉണ്ടായത്. അതൊരു ചെറുപ്പത്തിലെ ഒരു 4 വരെയുള്ള ഒരു അനുഭവമാണ്. പിന്നെ കണ്ടത് പിതാവ് യാത്രകൾ നിരന്തരം കൂടുതൽ യാത്രകൾ ഈ വിദേശ രാജ്യങ്ങളിലേക്കല്ല, മറ്റു ഇന്ത്യയിലെ വിവിധ രാജ്യങ്ങളിലേക്ക് വിവിധ പിന്നെ സ്റ്റേറ്റുകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു കണ്ടുവരുന്ന ആ രീതിക്ക് തന്നെ വീണ്ടും തുടരാന്നുള്ളതായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭാഗം. കാരണം പിതാവിൻ്റെ ഒരു സമയത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് പിതാവിൻ്റെ എല്ലാ കൂട്ടുകാരും അതിന് പകരം മകനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ നിലക്ക് എന്നെ കൊണ്ടുപോയി. വാപ്പൻ്റെ ടീമാണ് സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സുകളായിട്ടുള്ള ആളുകളാണ്. അവരുടെ ഏകദേശം 40 വയസ്സ് കുറഞ്ഞ എന്നെ അതിലേക്ക് സെലക്ട് ചെയ്തു കൊണ്ടുപോയി. അതൊരു 16 ദിവസത്തെ ഒരു ഇന്ത്യ സന്ദർശനമായിരുന്നു. അതായത് കേരളത്തിൽ നിന്ന് തുടങ്ങി അഹമ്മദാബാദ്, രാജസ്ഥാന്, ജയ്സാൽമീർ അങ്ങനെ അടങ്ങുന്ന കാശ്മീർ അടക്കം തിരിച്ചു വരുന്ന ഒരു 16 ദിവസത്തെ യാത്രയായിരുന്നു. അപ്പോൾ അതിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി ആ ഭാഗത്തേക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നേടി.
5: അതൊക്കെ എത്രാമത്തെ വയസ്സിലായിരുന്നു?
6: അതൊരു 23-24 കല്യാണം കഴിക്കുന്നതിൻ്റെയൊക്കെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇത്.
5: അപ്പോൾ അതാണ് നിങ്ങളുടെ യാത്രയുടെ ഒരു ആദ്യ അനുഭവം തുടങ്ങുന്നത് അവിടെ നിന്നാണ്?
6: തീർച്ചയായും നമുക്ക് അങ്ങനെ യാത്രയിലേക്ക് എന്നെ എടുത്ത് വെച്ചത് പിതാവും പിതാവിൻ്റെ പിതാവ് വലിയപ്പയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ആ കുടുംബത്തിൽ നിന്ന് തന്നെ അങ്ങ് വന്നതുകൊണ്ട് താഴ്വഴിയായി വരുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി. വിവാഹത്തിന് ശേഷവും പല യാത്രകളും പ്ലാൻ ചെയ്യാനും അതിനൊക്കെ ഫുൾ സപ്പോർട്ട് കിട്ടാനും നിമിത്തമായിട്ടുണ്ട്.
5: അത് ട്രെയിനിലുള്ള യാത്രയായിരുന്നില്ല,
6: ട്രെയിൻ യാത്രയാണ്. 16 ദിവസത്തെ ട്രെയിൻ യാത്രയാണ്. ഒരു ആദ്യം അഹമ്മദാബാദേക്ക് പോവും, 2 ദിവസത്തെ യാത്ര കഴിഞ്ഞതിന് ശേഷം 2 ദിവസം അവിടെ തങ്ങും, അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലുള്ള സ്ഥലങ്ങൾ കാണും. പിന്നെ രാജസ്ഥാനിലേക്ക് പോവും, രാജസ്ഥാനിൽ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് വിവിധ സ്ഥലങ്ങൾ കണ്ടിട്ട് അവിടുന്ന് മൗണ്ട് ആബു അവിടെ 1 ദിവസം നിന്ന് പിന്നെ അവിടുന്ന് ജയ്സാൽമീർ പിന്നെ കാശ്മീരിലേക്ക് മടക്കം മനാലി കുളു ഷിംല അടക്കമുള്ള ഭാഗങ്ങൾ വന്നിട്ട് അവസാനം ഡൽഹിന്ന് നേരിട്ട് ട്രെയിൻ
5: തിരിച്ചു. അപ്പോൾ നമുക്ക് യാത്രയുടെ വിശദമായ ചൂടേറിയ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിൻ്റെ മുമ്പ് ഈ യാത്രകൾ എങ്ങനെയാണ് ശരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അപ്പം ഇന്ന് ഒരുപാട് ഈ 10-12 വരുന്ന രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു, അതിൽ ഇന്ത്യയിൽ തന്നെ എല്ലാ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലൂടെയും പോയി കഴിഞ്ഞു. ഈ യാത്രകൾ എങ്ങനെയാണ് ശരിക്കും പ്ലാൻ ചെയ്യുന്നത്?
6: ഞങ്ങളുടെ ഒരു ടീമുണ്ട്. ആ ടീമിന് ഒരു യാത്ര പോകുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് തന്നെ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഷെഡ്യൂൾ ഇടും. അതിന് പ്രധാനമായിട്ടും നൗഷാദ് സാറാണ്, അരീക്കോടുള്ള നൗഷാദ് സാറാണ് അതിന് ലീഡ് ചെയ്യുക. നൗഷാദ് സാർ ഇല്ലാത്ത യാത്രകളുണ്ടായിട്ടുണ്ട്, അതും ഇതേപോലെ ഒരു 6 മാസം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യും. അത് ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് കാണേണ്ടത് നോക്കിയിട്ട് ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള ഒരു രീതി, അതിലെ പിന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുസ്തകമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ കുറേ ഏരിയകൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാമങ്ങളിലെ എങ്ങനെ ഏത് സ്പോട്ടിൽ നിന്നാണ് നമുക്ക് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ കാണാത്ത സ്ഥലത്തിനെ മുമ്പ് തന്നെ ഒരു മാസം മുമ്പ് ഞങ്ങൾ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള വിവരണം നടത്തും. ടീമിൻ്റെ ഒരു 5-6 ആൾക്കാരുള്ള പോകുന്നതാണെങ്കിൽ ഓരോ വീട്ടിലും ഓരോ സിറ്റിംഗ് ഉണ്ടാവും. ആ സിറ്റിങ്ങിൽ പ്രധാനമായിട്ടും ആ സ്ഥലങ്ങളെക്കുറിച്ച്, ആ സ്ഥലത്തിൻ്റെ ഭംഗിയെക്കുറിച്ച്, സ്ഥലമൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, നമ്മൾ വായനയിലൂടെ കിട്ടിയിട്ടുള്ള ആ അനുഭവം നമ്മൾ തിരിച്ച് അവരോട് പറഞ്ഞു കൊടുക്കും.
5: ഒരു ഇമാജിനേഷൻ
6: റിയാലിറ്റി പോകും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ വിവരണത്തിലുള്ള അതേ സ്പോട്ട് കണ്ടിട്ടൊന്നുമില്ല മുമ്പ്, പക്ഷെ കാണുന്ന സമയത്ത് നമുക്കൊരു
5: നല്ലൊരു കണക്ഷൻ
6: ഉണ്ടാവും.
5: തീർച്ചയായും. അതുപോലെ പിന്നെ ഇങ്ങനെ ഒരു യാത്രയുടെ ഒരു പ്രത്യേകത, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരു ടീം ഇതായിട്ടാണ്, ഒറ്റക്കായിട്ടുള്ള യാത്രകൾ അങ്ങനെ നടത്തിയോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധാരണ സോളോ യാത്ര പോലെ അങ്ങനെ നടത്തി?
6: അതും പോയിട്ടുണ്ട്.
5: അധികവും ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെയുള്ള യാത്രകളാണ്
6: അധികവും പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുള്ളതാണ്. പിന്നെ ബുള്ളറ്റ് എടുത്ത സമയത്ത് ഓരോ റൂട്ടിലേക്കാണ് പോകും, അപ്പൊ നമുക്ക് താമസിക്കേണ്ടതുണ്ടാവും. ചിലത് ഇപ്പം വയനാട് പോയിട്ട് അവിടുന്ന് കുടക് വഴി അങ്ങനെ ഹൈദരാബാദിലേക്കൊക്കെ എത്തിയിട്ടുള്ള യാത്രകളുണ്ട്.
5: പിന്നെ നമുക്ക് ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്തായിരിക്കും, നിങ്ങളുടെ ഈ യാത്രയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്തായിരിക്കും?
6: സാധാരണ രീതിയിൽ യാത്രകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണുള്ളത്. ഒന്ന് VIP യാത്ര, കാരണം എല്ലാം ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ AC കോച്ചിൽ അങ്ങനെയൊക്കെ പോയിട്ടുള്ള ഒരു രീതിയാണ് ഉണ്ടാവും. അത് നേരത്തെ തന്നെ ഒന്നിനും നമുക്കതിന് താമസം വരില്ല, എല്ലാം പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതൊരു ഒരു യാത്രയാണ്, അത് അത്തരം ആളുകൾക്ക് ഏറ്റവും ഹൃദ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ ഒരു സുഖകരമായിട്ടുള്ള യാത്രയല്ല,
0: ഒന്നുമില്ല.
6: അവരിങ്ങനെ പറഞ്ഞിരുന്നു, അല്ലെ അതിന്റെ തൊട്ടടുത്തുള്ള ഏത് സ്ഥലം എന്നുള്ള പോലും നമുക്കറിയില്ല. അങ്ങോട്ട് പോകണമെങ്കിൽ അനുഭവങ്ങൾ കിട്ടൂല. അപ്പൊ അതൊരു ഒരു യാത്ര, ഞാൻ മൂന്ന് തരത്തിലുള്ള യാത്രയും ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതെന്ന് തോന്നിയിട്ടുള്ളൊരു സംഗതിയാണ്. അതേസമയത്ത് രണ്ടാമത്തെ യാത്ര എന്ന് പറഞ്ഞാല് നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളെ അത് കൂടുതൽ പഠിക്കാൻ വേണ്ടി പോകുന്ന യാത്ര. അതൊന്നും പ്ലാൻ ചെയ്തിട്ട് ഷെഡ്യൂളില്ല ഇല്ലാത്ത സംഗതിയായിരിക്കും. മൂന്നാമത്തെ ഒരു പ്ലാനും ഇല്ലാതെ പോകുന്ന യാത്ര, അതിൽ എവിടെ എത്തും എന്നുള്ളതൊരു ധാരണ ഉണ്ടാവില്ല.
0: അത് ടീമിന്റെ കൂടെ തന്നെ
6: പ്ലാനില്ലാതെ ഉണ്ട്. ഒരു സുബൈക്ക് ഇങ്ങനെ പള്ളിയിൽ നിന്നുള്ള ചർച്ചയിൽ ആ പള്ളിയിൽ നിന്ന് ആ ഉടുത്ത ഡ്രസ്സുമായിട്ട് പോയിട്ട് രണ്ടു മൂന്നും ദിവസം കഴിഞ്ഞിട്ട് വന്ന യാത്രകളുണ്ട്. ആരെങ്കിലും കാറോ വാഹനങ്ങളൊക്കെ പിന്നീട് സംഘടിപ്പിച്ച് അങ്ങനെ പോയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആരെയോടും പറയാതെ പോയ യാത്രകളും കൂട്ടത്തിലുണ്ട്.
0: അപ്പൊ നമുക്ക് പിന്നെ ഇപ്പൊ ഇന്ത്യയിലേക്കുള്ള യാത്ര കൊണ്ടാണ് നിങ്ങൾ ആ യാത്രയുടെ ഒരു കമ്പം തുടങ്ങിയത് അവിടെ നിന്നാണെന്ന് പറഞ്ഞു. വന്ന് അപ്പൊ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് തുടക്കം? ഫസ്റ്റിൽ നിങ്ങൾ പോയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും ആ ആദ്യ യാത്ര?
6: 28 വർഷം മുമ്പ്.
0: അതിനുശേഷം ഇന്ത്യ കണ്ടെത്തൽ എന്ന ഭാഗമായിട്ട് നിങ്ങൾ എത്ര തവണ അതുപോലെ പിന്നെ നടത്തിയത്? തൊട്ട് മുമ്പ് എത്ര?
6: ഒരു 10-15 പ്രാവശ്യം.
0: ഇപ്പൊ
6: കഴിഞ്ഞ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച പോയത് ആസാം, ബീഹാർ, ബംഗാൾ, ജാർഖണ്ഡ് ഈ 4 ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു. അതൊരു
0: ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം അതിലേക്ക് പോണതിന് മുമ്പ് ആദ്യം നിങ്ങളെ ചെറുപ്പത്തിൽ നടത്തിയ യാത്രയും പിന്നെ നിങ്ങളുടെ യാത്രയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും?
6: സ്വാഭാവികമായിട്ടും ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഉള്ള ആളുകൾ പറയുന്ന രീതിയിലുള്ളൊരു അനുഭവമാണ്. അതേസമയത്ത് ഇപ്പോൾ നമ്മൾ പോയത് നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിൽ തന്നെ വന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്ന ഏരിയയിലേക്ക് പോകണം, അവിടെ ഇന്ന ഭാഗങ്ങളുണ്ട്, അവരുടെ ജീവിത സംസ്കാരങ്ങൾ രീതികളെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ടാണ്. അതേസമയത്ത് ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാല് വേറെ പിന്നെ ടീമിന്റെ അവരുടെ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ പഠിക്കാനുള്ള രീതിയാണ്.
0: അപ്പൊ അവിടെ കണ്ട ഞാൻ ഒന്നുകൂടി ചോദിക്കുന്ന വെച്ചാൽ അന്നത്തെ ഒരു ഇന്ത്യ ഇന്നത്തെ ഒരു ഇന്ത്യ ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ യാത്രയുടെ?
6: നല്ല മാറ്റങ്ങളുണ്ട്. കാരണം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ 1960s, 1970s ഒക്കെ ഉള്ള കറണ്ടില്ലാത്ത, റോഡില്ലാത്ത, വലിയ അനുഭവങ്ങളില്ലാത്ത ഒരു കേരളമുണ്ട്. 1960s, 1970s എന്നൊക്കെ പറഞ്ഞ സമയത്തുണ്ടായിരുന്ന മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ട്. ആ അനുഭവമാണ് സത്യത്തിൽ ഈ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും അനുഭവമുള്ള ഒരു ആസാമിലെ ഒരു യാത്ര, ഞങ്ങൾ ഗുവാഹട്ടിയിൽ ഇറങ്ങി, ഫ്ലൈറ്റ് ഇറങ്ങി, അവിടെ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വാഹനങ്ങൾ വന്നു, കാറ് വന്ന് അവിടെ നിർത്തി, ഒരു സ്ഥലത്ത് നിർത്തി. പക്ഷേ എന്തിനാണ് നിർത്തിയെന്ന് നമുക്കറിയില്ല. എന്തിനാണ് വാഹനം നിർത്തിയത്? പിന്നെയാണ് അറിയണത് ഈ ബൈക്ക് കാറ് പോകാത്ത ഏരിയയാണ്, കാറ് പോകൂല ആ ഭാഗത്തേക്ക്. അപ്പോൾ അവർ ബൈക്കിനെ വെയിറ്റ് ചെയ്യാണ്, ബൈക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ബൈക്കിന് മാത്രം ഒരു 2 സൈക്കിളല്ല, കുറച്ചും കൂടി ഒരു ബൈക്കൊക്കെ പോകാവുന്ന ഏരിയയിലാണ് ഞങ്ങൾ എത്തിയത്. ആ ഗ്രാമത്തിൻ്റെ ഒരു ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ബൈക്കും പോവില്ല, പിന്നെ നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു നടപ്പ അത് എങ്ങനെയാണ് നടക്കുന്നത്? ഞാനൊക്കെ എൻ്റെ ഈ ശരീരം വെച്ചിട്ട് എത്രയോ കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് എത്തുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ ഇപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു സാധനത്തിന് വേണ്ടി ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി വരുന്നു. ഏകദേശം ഇന്നൊക്കെ നമുക്കിങ്ങനെ 15-16 കിലോമീറ്ററൊക്കെ നടന്നിരുന്നു എന്നൊക്കെ പണ്ട് പറയാറുണ്ട്, നമ്മളെ ഉമ്മമാർ വലിയമാരൊക്കെ പറയാറുണ്ട്.
0: അതേ അവസ്ഥ
6: ഇന്നുണ്ട്, ഇന്ന് ഇപ്പോഴുണ്ട് ഈ ഗ്രാമങ്ങളിൽ.
0: ആസാമിൽ
6: അസാമിലുണ്ട്, ബീഹാറിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്, അതുപോലെ ബംഗാളിൽ.
0: വൈദ്യുതി ഒന്നുമില്ല
6: അവിടെ, വൈദ്യുതി ഇല്ല. ഞങ്ങള് മൊബൈൽ ഇങ്ങ് എടുത്തിരുന്നു, പിന്നെ റേഞ്ച് ഇല്ല. നോക്കുമ്പോൾ കറണ്ട് ഉണ്ടല്ലോ, പിന്നെ എന്താ എങ്ങനെ റേഞ്ച് ഉണ്ടാവുക. പിന്നെ വെള്ളത്തിന് നമ്മളൊക്കെ ധാരാളം

0: ഒരു പിന്നെ ധാരണയില്ലാത്ത ആൾക്കാർ ഇത്ര വികസിച്ചുവെങ്കിൽ, 10, 30, 40, 40 വർഷം കൊണ്ടിങ്ങനെ വികസിച്ചുവെങ്കിൽ ആ നാടിനെയും വികസിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ധാരണയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ നമ്മളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു അറബികളോ അല്ലെങ്കിൽ വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാരോ ഒക്കെ വരുമ്പോൾ നമ്മളെങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതേപോലെയാണ് അവർ നമ്മളെ സ്വീകരിക്കണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളൊരു ധാരണയിലാണ് അവരുള്ളത്. നല്ല പ്രതീക്ഷയിലാണ് അവരുള്ളത്.
1: ഞാൻ അതിലിപ്പോൾ പറയാം, നമ്മളിപ്പോൾ ഈ വികസനം പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതാണല്ലോ കാര്യം. അപ്പോൾ അവിടെ ഉള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥകളൊക്കെ ഇപ്പോൾ ഇത്രയും ഉള്ള ഏരിയകളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ്റെ അവസ്ഥ എന്തായിരിക്കും?
0: ഈ പ്രദേശങ്ങളിലൊക്കെ ഞാൻ ഏകദേശം ഒരു 400-ഓളം ഗ്രാമങ്ങളിലൂടെ പോയിട്ടുണ്ട് ഈ ഏരിയയിൽ. അല്ല, ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ പല ഗ്രാമങ്ങളിലൂടെ 400-ലധികം ഗ്രാമങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ, കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ മെമ്പർമാരായിട്ടുള്ള ആൾക്കാർ, എം പിമാർ അല്ലെങ്കിൽ എം എൽ എമാർ എല്ലാ പ്രദേശങ്ങളിലുമുണ്ട്, അവർക്കൊന്നും ഈ സാധാരണക്കാർക്ക് ഈ എം എൽ എനോ അല്ലെങ്കിൽ എം പി ഒന്നും പ്രാപ്തിയല്ല, ഒരു വേറെ തലമാണ്, ആ തലത്തിലേക്ക് പോവാണ്. ഒരു എം എൽ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാമെന്നുള്ളൊരു ധാരണ നമ്മളെ ഇല്ല. ഇപ്പോൾ നമ്മളൊരു റോഡ് കേടുന്നു, നമ്മൾ ആദ്യം പോവുക മെമ്പറുടെ അടുത്ത് പോവും. ആ മെമ്പർ മുഖാന്തരം ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, 2-3 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഏരിയക്ക് പോകും. ത്രിതല പഞ്ചായത്താണെങ്കിലും എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലൊക്കെ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ ആണെങ്കിലും നമുക്ക് പ്രാപ്തിയാണ്. ഇതുപോലെയുള്ള ഒരു സംവിധാനം ഈ പ്രദേശങ്ങളിലൊന്നുമില്ല. കാരണം ഇന്ത്യയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ആ ഗ്രാമത്തിൻ്റെ ഒരു അന്നാന്ന് തിന്നാവുന്നുള്ള സംഗതികൾ ഉണ്ടാക്കുക എന്നല്ലാതെ
1: അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം.
0: അല്ല, നാളെ എന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചിന്തയില്ല.
1: അവരുടെ മക്കളൊക്കെ ഇപ്പം എന്താ ചെയ്യണം? അവരുടെ കൂടെ ജോലി ചെയ്തുകൊണ്ട്
0: മക്കളൊക്കെ കൂടെ ജോലി ചെയ്യും. ജോലി ചെയ്യാത്ത ആൾക്കാർ വെറുതെ കളിച്ചു കിടക്കും, അല്ലെങ്കിൽ പിന്നെ ഒന്ന് വിദ്യാഭ്യാസം തീരെ ഇല്ല. നല്ല വിദ്യാഭ്യാസമുള്ള ഏരിയയിലുണ്ട് ഈ ഭാഗങ്ങളിൽ, ഈ ഗ്രാമങ്ങളിൽ തന്നെ പബ്ലിക് സ്കൂൾ രണ്ട് സെക്ടറാണ് അവിടെ ഉള്ളത്. ഒന്ന് ഗവൺമെന്റിന്റെയും മറ്റൊന്ന് പബ്ലിക് സ്കൂൾ. പബ്ലിക് സ്കൂളുകൾ എന്ന് പറഞ്ഞാല് അത്രമാത്രം ഫണ്ട് ഇറക്കിക്കൊണ്ടുള്ള രീതിയിലുള്ള പബ്ലിക് സ്കൂളുകളാണ്. അതിന് ഈ സാധാരണക്കാർക്ക് അത് പ്രാപ്തിയല്ല. ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അധ്യാപകർ ഉണ്ടെങ്കിൽ തന്നെ അത്ര ക്വാളിഫൈഡും അല്ല, അവർക്ക് അങ്ങനെയുള്ള ആത്മാർത്ഥതയില്ല. അപ്പോൾ രണ്ട് സെക്ടറായിട്ടാണ് ഉള്ളത്. പബ്ലിക് സ്കൂളുകളിൽ വളരെ ഫീസും സംഗതികളൊക്കെ പറയും, അത്തരം ആളുകൾ അങ്ങനെ ആ ഒരു പോർഷനിലേക്ക് പോകും. അവർ ജോലിയാണെങ്കിലും അല്ല ഉയർന്ന രീതിയിലാണെങ്കിലും, ഇപ്പോൾ ഒമാനിൽ പോയിട്ടുള്ള അനുഭവമുണ്ട്. ഒമാനിൽ ഒരു മീറ്റിംഗ് കൂടിയ സമയത്ത് ഈ ഞങ്ങൾ പറയുന്ന, ഞങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരാൾ ഒരു എഞ്ചിനീയറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കൂടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയാണ് ഇപ്പോൾ ഇയാൾ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഈ പബ്ലിക് സെക്ടറിൽ വന്നാണ്. അപ്പോൾ അവർ പഠിച്ചു പോയിട്ടുള്ള എൻ്റെ ഭാവി അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ എൻ്റെ നാട്ടുകാരെ ഞാൻ നോക്കണം എന്നുള്ളൊരു ഒരു ചിന്തയോ മറ്റു സംഗതികളോ ഇല്ല. അതൊരു ഒരു രീതിയാണ്. ഇപ്പോൾ ഞാൻ സിൽച്ചാർ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ബീഹാറിൽ പോയ ഇവിടുത്തെ അസമിലെ സിൽച്ചാർ യൂണിവേഴ്സിറ്റിയിൽ പോയ സമയത്ത് അവിടെ ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ ഇവരെ ഉപയോഗപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ അവർക്ക് ആ രീതി വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് അവിടെ സിൽച്ചാറിലുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഒരു ബന്ധു അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഇങ്ങനെ പറഞ്ഞ് കുറച്ചൊക്കെ ഒന്നോ രണ്ടോ ക്യാമ്പുകൾക്കൊക്കെ നമ്മൾ കൂടെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ സഹായിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇല്ല. ഗവൺമെൻറ് സെക്ടറിലാവുമ്പോൾ പഠനമില്ല. അവർക്ക് ചില ആളുകളൊക്കെ പറയുന്നത് പിന്നെ അവിടെ ഒരു 1000 രൂപ ഒരു കുട്ടിക്ക് ഗവൺമെൻറ് കൊടുക്കുകയാണ്.
1: ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്.
0: അപ്പോൾ 6, 7, 8 മക്കളൊക്കെയാണ് ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ കുട്ടികൾ സ്വാഭാവികമായിട്ടും പഠനത്തിൽ അങ്ങോട്ട് പോകും. പക്ഷെ അവിടെ കൃത്യമായ പഠനം കിട്ടണമില്ല.
1: അവർക്ക് ആ ക്യാഷ് കിട്ടണം എന്നുള്ള
0: ഒരു രീതി മാത്രമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെന്റ് സ്കൂളുകൾ ഏറ്റവും പിന്നെ PSC ഒക്കെ വന്ന് നന്നായി കഴിവുള്ള അധ്യാപകർ അവിടെ എടുക്കുന്ന സമയത്ത് മറ്റതും കഴിവുള്ള അധ്യാപകർ തന്നെയാണ്. പക്ഷെ അവർ സ്വാഭാവികമായിട്ടും ട്രെയിനിങ്ങുകളുടെ പരിശീലനത്തിൻ്റെ അഭാവം കൊണ്ട് കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല.
1: ഓക്കെ, മാഷാ അല്ലാ സർ. അപ്പം നമുക്ക്

ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ തുടർ ഭാഗമായിട്ട് മറ്റ് യാത്രാവിശേഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ട നമ്മൾ നമ്മുടെ കൂടെ പങ്കെടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡോക്ടർ ലബീത് മേലകത്താണ്. സുലം സലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് ട്രെയിനറും ഒക്കെ ആയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി യാത്രാ അനുഭവങ്ങളുള്ള ഡോക്ടർ ലബീത് മേലകത്തായിരുന്നു നമ്മുടെ കൂടെ ഇതുവരെ സംവദിച്ചിരുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കെ, അപ്പോൾ ഡോക്ടർ ലബീത് മേലകത്ത്, ഇന്ത്യയെ കണ്ടുകൊണ്ടൊരു യാത്ര എന്ന ദൃശ്യം പ്രോഗ്രാം നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംസാരമായിരുന്നു.

0: മഷാല്ലാ, ഇനി റേഡിയോ വൈബ്സിൽ അൽ ഉസൂൽ സ്വഹാബത്തിന് അറിയൽ, അതിൻ്റെ ഭാഗം ഒന്നാണ് അൽ ഉസൂലിൽ. ബഹുമാനിയനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി പതിവ് പോലെ അൽ ഉസൂലിൽ ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു, കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹദീസിൻ്റെ നിദാന ശാസ്ത്രം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി കടന്നു വരുന്ന ഒരു വിജ്ഞാന ശാഖയെ സംബന്ധിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ നാം ഉൾക്കൊള്ളിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ മഅരിഫത്തു സ്വഹാബ, സ്വഹാബത്തിനെ മനസ്സിലാക്കൽ. എന്താണ് സ്വഹാബത്തിനെ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രഥമമായി ശ്രവിച്ച ശ്രോതാക്കളാണ് പ്രവാചകൻ്റെ സ്വഹാബത്ത്. ആ സ്വഹാബത്തിലൂടെയാണ് പ്രവാചകൻ്റെ തിരുവചനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ സ്വഹാബത്താണ് പ്രവാചകൻ്റെ സുന്നത്തുകൾ നമുക്ക് കൈമാറിത്തന്ന് ലോകത്തിൻ്റെ മുന്നിൽ പ്രചരിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഉസൂലുൽ ഹദീസിൻ്റെ വിജ്ഞാനത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മഅരിഫത്തു സ്വഹാബ എന്നുള്ളത്. കാരണം ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കണ്ണി മുറിയാതെ ചേർന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം. എങ്കിൽ മാത്രമാണ് പ്രവാചകനിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ആൾ സ്വഹാബിയല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ആ ഹദീസിൽ പ്രവാചകനും ഈ വ്യക്തിക്കുമിടയിൽ ഒരാൾ കളഞ്ഞുപോയിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. അപ്പോൾ ഹദീസ് പൂർണ്ണമായും സ്വീകാര്യയോഗ്യമാവുകയില്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് സ്വഹാബിയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഹദീസിനെ മുത്തസലായി മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തി സ്വഹാബി അല്ല എങ്കിൽ അത് മുർസലായ ഹദീസായി പണ്ഡിതന്മാർ വിലയിരുത്തും. മുർസൽ ആയ ഹദീസാണെങ്കിൽ അത് ദുർബലമായ ഹദീസിൻ്റെ ഗണത്തിലാണ് പെടുത്തപ്പെടുക. അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൻ്റെ സനദ് പരമ്പര നമ്മൾ പരതുമ്പോൾ, പരിശോധിക്കുമ്പോൾ ഈ ഒരു വിജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഉസൂലുൽ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലെല്ലാം പരിശോധിച്ചാൽ ഈ ഒരു മഅരിഫ, ഈ മഅരിഫത്തു സ്വഹാബ, അതേപോലെ തന്നെ മഅരിഫത്തു താബിഈൻ എന്നിങ്ങനെയുള്ള ചില നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില വിജ്ഞാന ശാഖകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 10-20 കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒരു മുഹദ്ദിസ് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ആ വിഷയങ്ങൾ സംസാരിക്കാം ഇൻഷാ അല്ലാ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഅരിഫത്തു സ്വഹാബ, സ്വഹാബത്തിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതിനെ കുറിച്ചാണ്. സ്വഹാബ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാഷാപരമായി സുഹബത്ത് അഥവാ സഹവാസം എന്നതിൽ നിന്നാണ് സ്വഹാബി അല്ലെങ്കിൽ സ്വാഹിബ് എന്ന പദമൊക്കെ ഉണ്ടായിട്ടുള്ളത്. സ്വഹാബത്ത് എന്നുള്ളത് അസ്ഹാബ്, സ്വാഹിബുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമായ അൽ അസ്ഹാബ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഭാഷാപരമായി ഉപയോഗിച്ചു വരുന്നത്. സ്വഹാബിമാർ, ഓ കൂടെ സഹവസിച്ചവർ, കൂട്ടുകാർ എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാപരമായ വിവക്ഷ. ഉസൂൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചിട്ടുള്ളത് മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമൻ വമാത അലൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിമായി കണ്ടുമുട്ടുകയും അങ്ങനെ മുസ്ലിമായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്ത വ്യക്തികൾക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. വലോ തഖല്ലലത് ദാലിക രിദ്ദത്തുൻ അലൽ അസ്ഹി, ഇനി അയാൾ മുസ്ലിമായതിനു ശേഷം പിന്നീട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, പിന്നെ അയാൾ മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ അയാളും സ്വഹാബിയാണെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രവാചകനെ മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമൻ വമാ തഅലൽ ഇസ്ലാം, പ്രവാചകനെ ജീവനോടെ മുസ്ലിമായി ദർശിക്കുകയും പ്രവാചകനെ മുസ്ലിമായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ അവസ്ഥയിൽ ഒരാൾ ദർശിക്കുകയും പിന്നീട് അയാൾ മരിക്കുമ്പോഴും മുസ്ലിമാണ് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുമുണ്ട് എങ്കിൽ അയാൾക്ക് നമ്മൾ പറയുന്ന പേരാണ് അസ്വഹാബി എന്നുള്ളത്. ആ സ്വഹാബിയെ മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഫായിദ, ഉപകാരം, അതിൻ്റെ ഗുണം നമ്മൾ വിശദീകരിച്ചു. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തി അയാൾ സ്വഹാബിയാണ് എന്ന് തിരിച്ചറിയുക? സ്വഹാബിമാർ പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ആളുകളാണ്. പക്ഷേ ഏതൊക്കെ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചത്, പ്രവാചകനുമായി കൊണ്ട് സഹവസിച്ചത്, പ്രവാചകൻ്റെ കൂടെ യാത്രകളിലും നാടുകളിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഗ്രഹിക്കാൻ സാധിക്കും? അഞ്ചു കാര്യങ്ങളിലൂടെ നമുക്ക് സ്വഹാബത്തിനെ മനസ്സിലാക്കാം. ഒന്ന്, അത്തവാത്തുർ, മുത്തവാത്തിറായി വന്നിട്ടുള്ള റിവായത്തുകൾ. ലോകത്ത് അറിയപ്പെട്ട വിജ്ഞാനമാണ് ഇന്ന ആള് സ്വഹാബിയാണ് എന്നുള്ളത്. ഉദാഹരണം, നാല് ഖലീഫമാർ, അതിൽ തന്നെ പ്രഥമ ഖലീഫയായ അബൂബക്കരിൻ റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫയായിരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അപ്രകാരം അൽ അശ്റത്തുൽ മുബശ്ശിറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട പത്തു സ്വഹാബിമാർ. ഇവരൊക്കെ സ്വഹാബിയാണ് എന്ന കാര്യം മുത്തവാത്തിറാണ്, ലോകത്ത് പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിവുള്ള ജ്ഞാനമാണ്. അതറിയാത്തവർ വളരെ വളരെ വിരളമായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് സ്വഹാബത്തിനെ മനസ്സിലാക്കാം. സമൂഹത്തിൽ, പ്രത്യേകിച്ചും ഇസ്ലാമിക സമൂഹത്തിൽ, പ്രവാചകന്റെ ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു വ്യക്തി അയാൾ സ്വഹാബിയാണോ അല്ലേ എന്ന കാര്യത്തിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ ഒരു സംഗതി, അശ്ഹുറ, പ്രശസ്തിയാണ്. പ്രശസ്തി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാൾ വലിയ വ്യക്തിത്വമായി വളർന്നു വന്നു, ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയായി, സ്വാഭാവികമായും അയാൾക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. ഈ കാരണങ്ങളൊന്നുമല്ല നമ്മൾ ശുഹുറത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു സംഭവം നടക്കുന്നു. ആ സംഭവത്തിൻ്റെ കാരണക്കാരനും ആ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയും ആ സംഭവം നേരിട്ടു കണ്ട അതിൽ പങ്കെടുത്ത സ്വഹാബിമാരും പറയുന്ന ആ രീതിയിൽ മഷ്ഹൂറായിട്ടുള്ള ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിലോ അതല്ലെങ്കിൽ ക്ലാസുകളിലോ ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട് അനവധി നിരവധി സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ലഭ്യമാണ്. അങ്ങനെ ലഭ്യമായ ഗ്രന്ഥങ്ങളിൽ ചിലത് വളരെ പ്രശസ്തമായിത്തീരും, ഷുഹറത്തുണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രവാചകന്റെ സദസ്സിൽ സംഭവിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ ആ യാഥാർത്ഥ്യത്തിന്റെ കക്ഷിയെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആ രീതിയാണ് ഷുഹറത്ത്. അങ്ങനെ അയാൾ പ്രവാചകനുമായി കൊണ്ട് അയാൾക്കിടയിൽ നടന്ന ഒരു സംഭവം വളരെ പ്രസിദ്ധമായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ സംഭവത്തിൽ ഇടപെട്ട വ്യക്തി സ്വഹാബിയാകുന്നു എന്നുള്ളത്. നമുക്കറിയാമല്ലോ ഉക്കാശ ബിൻ മെഹ്സൻ റളിയല്ലാഹു അൻഹു, ഉക്കാശത്ത് ബിൻ മെഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വളരെ പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്ത് അവിടുത്തെ പള്ളിയിൽ ഇരിക്കുന്ന വേളയിൽ ഒരു സംഭവം വിശദീകരിച്ചു. എന്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ ഒരു ശിക്ഷയോ വിചാരണയോ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആരാണ് ആ വ്യക്തികളെന്ന് പ്രവാചകൻ വിശദീകരിച്ചില്ല. എന്തൊക്കെയാണ് അവരുടെ സവിശേഷതകൾ അത് പ്രവാചകൻ പറഞ്ഞില്ല. സ്വഹാബത്ത് അവർക്കിടയിൽ ചർച്ചകൾ നടത്തി പല അഭിപ്രായങ്ങളും അവർ രേഖപ്പെടുത്തി. അത് കുറച്ച് ശബ്ദം ഉയർന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു, സദസ്സിലേക്ക് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ഇവർ എന്ന് വിശദീകരിച്ചു. 4 വിശേഷണങ്ങൾ അവർ മന്ത്രിപ്പിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്, ശകുനം നോക്കാത്തവരാണ്, തീ പൊള്ളിച്ചുകൊണ്ടുള്ള ചികിത്സകൾ നടത്താത്തവരാണ്, അള്ളാഹുവിൻ്റെ പേരിൽ അപാരമായ തോഫീക്ക് കൊണ്ട് തവക്കുലാക്കുന്നവരാണ്. ഇങ്ങനെയുള്ള 4 വിശേഷണങ്ങൾ പ്രവാചകൻ പറഞ്ഞു കഴിയേണ്ട താമസം ഈ ആളുകൾ വിചാരണ കൂടാതെ അദാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പറയേണ്ട താമസം. ഉക്കാശത്ത് ബിൻ മെഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു നിന്നു, എന്നെ കൂടി അതിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി പ്രവാചകരെ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. പ്രവാചകൻ അത് ചെയ്തു. ഉടനെ തന്നെ മറ്റൊരു വ്യക്തി കൂടി എഴുന്നേറ്റ് നിന്നു. അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞു, സബക്കക ഉക്കാശ, ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു. ഈ സംഭവം നമ്മളിവിടെ അനുസ്മരിച്ചത് പ്രവാചകന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ സഹാബിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു സംഗതി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അഥവാ ഷുഹറത്ത് കൊണ്ട് ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു, ആ രീതിയിൽ ഷുഹറത്ത് കൊണ്ട് ഒരു സഹാബിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മറ്റൊന്നാണ് ഇമാം ബിൻ ഥഅലബ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കിലേക്ക് വന്ന് ഇസ്ലാമിനെ കുറിച്ചും കാര്യങ്ങളുമൊക്കെ ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കി. ലാ അസീദു അലാ ഹാദാ, ഞാനിതിനേക്കാളൊന്നും വർദ്ധിപ്പിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് പോയ ആ മനുഷ്യൻ. ചരിത്രത്തിൽ പ്രസിദ്ധമാണ് ആ സംഭവം. ഞാനത് ആ വിഷയം ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ 2 വ്യക്തികൾ പോലെ സമൂഹത്തിൽ ഇവരുടെ പ്രവർത്തനം കാരണമായിക്കൊണ്ടുണ്ടായ ചില സംഗതികൾ, ആ സംഗതികൾ ഷുഹറത്തായി മഷൂറായി വരും. അപ്പോൾ അവരും മഷൂറായി വരും. മറ്റൊന്ന് ഇഖ്ബാറു സഹാബിയിൻ, ഒരു സഹാബി പറയുന്നു അഥവാ ഇദ്ദേഹത്തെ പോലെയുള്ള മറ്റൊരു സഹാബി ഇയാൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുകയാണ്, ഇയാൾ സഹാബിയാകുന്നു എന്നുള്ളത്. മറ്റൊന്ന് താബിഈകളിൽപ്പെട്ട പ്രഗത്ഭരായ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ അതല്ലെങ്കിൽ സ്വഹാബിമാർ, അവർ ഇന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാകുന്നു എന്ന് പറയുക. മറ്റൊന്ന് ഇഖ്ബാറു സിഖത്തു മിനത്താബിഈൻ, താബിഈകളിൽ നിന്ന് സിഖത്തുകളായ ആളുകൾ പറയുക. മറ്റൊന്ന് ഇഖ്ബാറുഹു അൻ നഫ്സിഹി ഇല്ലാ ഇൻ കാന അദൂലൻ വകാനത് ദഅവാഹു മുൻമിമിക്കതൻ. തൻ്റെ സ്വന്തം നഫ്സിനെ അത് ബോധ്യപ്പെടുത്തുക. വകാനത് ദഅവാഹു മുംകിന, എന്നാൽ ഞാൻ സഹാബിയാണ് എന്നൊരാൾ പറയുന്നു, അതും ഒരു തെളിവാണ്. കാരണം സഹാബികൾ ഒരിക്കലും ചീത്ത പറയുകയില്ല. അതേസമയം ഈ പറയുന്ന വ്യക്തി ഒരു അദലല്ല, സഹാബിയാണോ എന്നുള്ളതാണ് തർക്കം. സഹാബിയാണെന്ന് സ്ഥിരപ്പെട്ട കഴിഞ്ഞാൽ അയാൾ അതിലും താമുള്ളവനാവുകയുള്ളൂ. അതേസമയത്ത് ഇയാൾ സഹാബിയാണോ അല്ലേ എന്ന തർക്കത്തിൽ അയാൾ അയാളെക്കുറിച്ച് തന്നെ പറയുന്നു, ഞാൻ സഹാബിയാണ് എങ്കിൽ ആ ഒരു ന്യായം മുംകിനത്താണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ സ്വഹബത്ത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ സഹാബികളെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് നമ്മൾ വിശദീകരിച്ചു. ഇനി സ്വഹാബത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രത്യേകത എന്താണ്? നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് സ്വഹാബത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രത്യേകമായി എണ്ണിപ്പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്ഥൈര്യം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് പ്രവാചകന്റെ സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി പണ്ഡിതന്മാർ പറഞ്ഞു, സ്വഹാബ റളിയല്ലാഹു അൻഹും കുല്ലുഹും അദുൽ, എല്ലാ സ്വഹാബിമാരും അദുലുള്ളവരാണ്. അദുലെന്ന് പറയുമ്പോൾ ഒരു റാവിയുടെ ഹദീസുകൾ സ്വീകരിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് റാവി ആദിലാവുക എന്നുള്ളത്. സ്വഹാബിയാണെങ്കിൽ ആ ഒരു അദിലിന്റെ വിഷയം പരിശോധിക്കേണ്ടതില്ല. കാരണം സ്വഹാബത്ത് കുല്ലുഹും അദൂൽ, എല്ലാവരും ആദിലാണ്, എല്ലാവരുടെ ഹദീസുകളും നമുക്ക് സ്വീകരിക്കാം പരമ്പര ശരിയാണെങ്കിൽ. അപ്പോൾ സ്വഹാബത്ത് എല്ലാവരും അദൂലുകളാണ്. അതിൽ ഫിത്നയിൽ അകപ്പെട്ട സ്വഹാബികളുണ്ട്, ഫിത്നകളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള സ്വഹാബിമാരുണ്ട്. ഏത് തരത്തിലുള്ളവരായിരുന്നാലും അവർ എല്ലാവരും അദൂലുകളാണ്. അവരുടെ ഹദീസുകൾ സ്വീകാര്യമാണ്. അവരുടെ അദാലത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനോ അതിനെ തലനാരിഴ കീറിമുറിച്ച് അവരുടെ അദാലത്തുകൾ പരിശോധിക്കാനോ ഒരാൾക്കും സാധ്യമല്ല, അത് പാടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ ഖുർആനിലും എല്ലാം വളരെയധികം പുകഴ്ത്തി സംസാരിച്ചതായി നമുക്ക് കാണുക സാധ്യമാണ്. ഉദാഹരണമായി റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അയാളുടെ ഹദീസുകൾ സ്വീകാര്യമല്ല എന്ന് പറയാൻ ഒരിക്കലും ആളല്ല. അതുകൊണ്ട് തന്നെ സഹാബത്തുകൾ എല്ലാവരും അദൂലുകളാണ്. ഒരു സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് വ്യക്തമായി കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് ക്ലിയറായി കഴിഞ്ഞു. ബാക്കിയുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ സഹാബത്തിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും നമ്മൾ ഒരു ബഹസില്ലാതെ, ഒരു പരിശോധനയില്ലാതെ സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഇനി അവർക്കിടയിൽ സംഭവിച്ചിട്ടുള്ള യുദ്ധങ്ങളുണ്ട്, പല ഫിത്നകളുമുണ്ട്. അതിൻ്റെ കൃത്യമായ കാഴ്ചപ്പാട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ, സ്വഹാബത്തുകൾ എല്ലാവരും ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാരാണ്. അക്കാരണം കൊണ്ട് തന്നെ ഗവേഷണത്തിൽ അബദ്ധം സംഭവിച്ചാലും സുബദ്ധത്തിലെത്തിയാലും രണ്ടിനും പ്രതിഫലമുണ്ട്. അതുകൊണ്ട് അവർക്ക് സംഭവിച്ച അബദ്ധമാണെങ്കിലും ഇനി അവർക്ക് സംഭവിച്ച സുബദ്ധമാണെങ്കിലും അവർക്ക് പ്രതിഫലമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തിൽ ഒരഭിപ്രായം പറഞ്ഞ് അവരുടെ അദാലത്തും ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകുന്ന രീതി ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഒറ്റ വാക്കിൽ അതിന് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും കുല്ലുഹും അദൂൽ, എന്ന ഒറ്റ വാക്കിൽ പണ്ഡിതന്മാർ ആ വലിയ ആശയത്തെ ഒതുക്കുകയാണ്. ചുരുക്കത്തിൽ, സ്വഹാബത്തിൻ്റെ ആരാണെന്നും അവരുടെ മഹത്വം എന്താണെന്നും അവരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ബാക്കി വരുന്ന വിഷയങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഗ്രഹിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മതത്തെക്കുറിച്ച് ആഴത്തിൽ ജ്ഞാനം നേടി ജ്ഞാനികളായി ജീവിക്കുവാൻ നമുക്കെല്ലാം അനുഗ്രഹം ചൊരിഞ്ഞു തരുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറക്കല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൻ്റെ ഈ അവസാന സമയത്ത് ഏറ്റവും വൈജ്ഞാനികമായ ഒരു പ്രോഗ്രാം കൊണ്ട് തന്നെയാണ് നമ്മൾ അവസാനിക്കുന്നത്. സ്വഹാബത്തിന് അറിയൽ, ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ടത്. ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി പീസ് റേഡിയോ വൈബ്സിൽ സ്നേഹക്കൂടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
0: സ്നേഹക്കൂട് നമുക്കറിയാം, കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ശരിക്കും കുളിർത്തന്നലാവുന്നൊരു പ്രോഗ്രാമാണ്. കൗമാരവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു പാർട്ട് ടു ആണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യുന്നത്. ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സാറാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഇൻഷാല്ല നമുക്കൊന്ന് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം. കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സാദാണ് നമ്മോടൊപ്പമുള്ളത്. ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ ആദ്യ ചോദ്യം ഇതാണ്. പഠനവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. കൗമാരകാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
4: അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ്. എങ്ങനെയാണ് നല്ല ഒരു കരിയർ സെലക്ട് ചെയ്യുക, എങ്ങനെ നല്ല ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക, തൻ്റെ പഠനം എങ്ങനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അഭിരുചി മനസ്സിലാക്കാതെയാണ് പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളെ കോഴ്സിന് ചേർക്കാറുള്ളത്. കുട്ടികളുടെ താല്പര്യം, പഠന താല്പര്യം, കുട്ടികളുടെ അഭിരുചി, കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു സാമ്പത്തിക ഭദ്രത, ഇങ്ങനെയുള്ള ഒരുപാട് എലമെൻസ്, ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം കുട്ടികളെ ഒരു കോഴ്സിന് ചേർക്കാൻ. എന്നാൽ ചില പേരൻസ് കുട്ടികളെ അവരുടെ താല്പര്യമോ അഭിരുചിയോ സാമ്പത്തിക അവസ്ഥയോ ഒന്നും മനസ്സിലാക്കാതെ ചില കോഴ്സുകൾക്ക് പറഞ്ഞു വിടാറുണ്ട്. ഇതവരിൽ ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് തനിക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ പഠിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ അതവരുടെ മനസ്സിനെ തളർത്തി ഒരവസ്ഥയിലേക്ക് അതവരെത്തിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ ജീവിതം തന്നെ ഒരു നിരാശയോടുകൂടി കാണുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ പോവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ സ്കില്ലുകൾ, അവരുടെ നൈപുണികൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ താല്പര്യ മേഖല കണ്ടെത്തി, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവരുടെ അഭിരുചിയെ കണ്ടെത്തി പഠനത്തിന് വേണ്ടി രക്ഷിതാക്കൾ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ നമ്മുടെ മക്കളെ ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ കൗമാരത്തിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിലാണ്. പഠിക്കുന്ന സ്ഥാപനത്തിലെ അധ്യാപകർ ശരിയായ രൂപത്തിൽ ക്ലാസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ എടുക്കുന്ന ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ സിലബസ് കൃത്യമായി കവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ക്യാമ്പസിൽ കുട്ടികൾ അനുഭവിക്കുന്ന റാഗിങ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ആത്മീയമായിട്ടുള്ള തലങ്ങളെ ഉണർത്തുന്ന ധാർമ്മികമായ വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തി, ഇതൊക്കെ തന്നെ കുട്ടികളിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾ അവരുടെ സമപ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് ഭീഷണി നേരിടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരിക്കും, സഭാകമ്പ് ഉണ്ടായിരിക്കും, ഒരു ഓഡിയൻസിനെ എങ്ങനെ ഫേസ് ചെയ്യണം, കാര്യങ്ങൾ എങ്ങനെ ഭംഗിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതിലൊക്കെ മടിയുള്ള ചില കുട്ടികളുണ്ടാവും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ കുടുംബ സാഹചര്യമാണ്. വളരെ റിസർവ്ഡ് ആയിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ട് കുടുംബത്തിൽ വളർത്തപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അപകർഷതാബോധം സ്വയം അനുഭവിക്കുന്ന കുട്ടികൾ സമപ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സിൽ നിന്ന് ബുള്ളിയിങ് എന്നാണ് ഇംഗ്ലീഷ് പറയുക, അവർ ഭീഷണിപ്പെടുത്തപ്പെടുമ്പോൾ അതവരുടെ ആത്മധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും ചോർത്തിക്കളയുകയും പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം കൗമാരത്തിൻ്റെ പ്രത്യേകതകൾ എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. കാരണം അവർ അങ്ങനെ വളരുകയാണ്. വളരുന്ന ഘട്ടത്തിൽ ജീവിതത്തിൽ കൗമാരത്തിൽ ഇത്തരത്തിലുള്ള ആന്തരികമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ അവബോധം കുട്ടികൾക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ ഇത്തരം കോൺഫ്ലിക്ട്സിനെ അല്ലെങ്കിൽ ചാലഞ്ചുകളെ, ഇത്തരം വെല്ലുവിളികളെ ഓവർകം ചെയ്യാൻ, നേരിടാൻ കുട്ടികൾക്ക് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലെങ്കിൽ കൗമാരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ അവരുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ പോലും ഒരു ഫ്രണ്ടിൻ്റെ, ഒരു സുഹൃത്തിൻ്റെ ഒരു സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അതുപോലെ തന്നെ ചലനങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ആത്മസുഹൃത്ത് വേണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് തൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഒരേ സെക്സിൽപ്പെട്ട, ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തന്നെ ആവണം എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല. കാരണം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നവർ കണക്കാക്കുകയാണ്. മതപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, മതപരമായിട്ടുള്ള വിലക്കുകൾ അവർ ഇതിൽ പരിഗണിക്കുന്നില്ല. ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്നത് തൻ്റെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്മേറ്റ് ആയിട്ടുള്ള കുട്ടികളിൽ ആൺകുട്ടികളാണുള്ളത്, അപ്പോൾ അവരുമായിട്ട് ബുക്സ് ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ നോട്ട്സ് ഷെയർ ചെയ്യുന്നു, ഇതൊക്കെ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതികളാണ്. അതുകൊണ്ട് അവരുമായി ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതിൽ എന്താണ് പ്രശ്നം? തീർച്ചയായും പ്രശ്നങ്ങളുണ്ട്. കാരണം ആ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊണ്ടാണെങ്കിലും പിന്നീട് അത് ഒരു ലവ് അഫെയറിലേക്ക് പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ അങ്ങനെയുള്ള ഒരു സെക്സ്വൽ അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇസ്ലാം വ്യക്തമായിട്ട് അത്തരം കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഗൈഡൻസ് അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നുള്ളതാണ്. ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിൻ്റെ മാർഗത്തിലാണ്. പലപ്പോഴും ഡ്രഗ് അഡിക്ഷൻ പോലെയുള്ള തിന്മകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാനുള്ള പ്രധാനപ്പെട്ട സ്രോതസ് അല്ലെങ്കിൽ കാരണമാവുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് ഈ ഫ്രണ്ട് ആരായിരിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം. ആ ഫ്രണ്ട്ഷിപ്പിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്ക് ആ പ്രായത്തിലുണ്ടാവും. സ്വാഭാവികമായി ഫ്രണ്ട്ഷിപ്പ് സ്വീകരിക്കുമ്പോൾ ആ ഫ്രണ്ട്സുമായിട്ട് കലഹിക്കാനും അല്ലെങ്കിൽ അവരുമായി പിണങ്ങാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് ആ ഒരു അറിവ് നൽകുക, ഷെയർ ചെയ്യുക എന്നുള്ളത് പാരൻസിൻ്റെ ബാധ്യതയാണ്. അതായത് വി ഹാവ് ടു ടീച്ച് ഗേൾസ് ഇറ്റ് ഈസ് ഓൾ റൈറ്റ് ടു ഫൈറ്റ് വിത്ത് ഫ്രണ്ട്സ്. സാധാരണ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കലഹിക്കുന്ന ഒരു മോഡിലേക്ക് കൗമാരത്തിൽ കുട്ടികളെത്തും. അപ്പോൾ അവരുമായി പിണങ്ങുന്ന അല്ലെങ്കിൽ കുറച്ചു ദിവസം പിണങ്ങി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് കൊടുക്കാൻ പാരൻസിന് സാധിക്കണം. കാരണം ഫ്രണ്ട് തന്നെ വിളിക്കുന്നില്ല, തനിക്ക് മെസ്സേജ് അയക്കുന്നില്ല, തന്നിൽ നിന്ന് ഗിഫ്റ്റ്സ് സ്വീകരിക്കുന്നില്ല, ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ വലിയ ഗ്ലൂമിനെസ് അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതുണ്ട്, നാം വിചാരിക്കുന്നത് പോലെയല്ല ലോകം ചലിക്കുന്നത് എന്നുള്ള ഒരു അറിവ് കൂടി പ്രത്യേകിച്ച് ഫ്രണ്ട്സുമായിട്ടുള്ള ഇടപെടലിൽ രക്ഷിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ റൈറ്റ് കമ്പനിയിലാണോ, ശരിയായിട്ടുള്ള കമ്പനിയിലാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ലെസ്ബിയനിസം എന്നുള്ള ഒരു ട്രെൻഡ് നമുക്കറിയാം. ആൺകുട്ടികളാണെങ്കിൽ ഹോമോസെക്സ്വാലിറ്റി, സ്വവർഗരതി, ഒരേ ലിംഗത്തിൽപ്പെട്ട ആൺകുട്ടിയും തമ്മിലുള്ള സെക്സ്വൽ അട്രാക്ഷൻ ഉണ്ടാകുന്നു, ആ രൂപത്തിലുള്ള രതി വൈകൃതങ്ങളിലേക്ക് അത് നീങ്ങുന്നു. അതുപോലെ പെൺകുട്ടികൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരേ ലിംഗത്തിൽപ്പെട്ട പെൺകുട്ടികളുമായിട്ട് തന്നെ അവർക്ക് ആ ഒരു ഇൻറ്റിമസി ഉണ്ടാകുന്നു. പിന്നീട് ഇത്തരം ലെസ്ബിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാവിയിൽ വൈവാഹിക ജീവിതം നയിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നു. കാരണം അവരുടെ ഏറ്റവും വലിയ മെൻ്റൽ അറ്റാച്ച്മെൻറ്റും ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റും ഒരേ സെക്സിൽപ്പെട്ട പെൺകുട്ടികളുമായിട്ടാണ്. ഇത് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം പ്രായം ചെന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ലെസ്ബിയനിസം എന്താണെന്നോ ഹോമോസെക്സ്വാലിറ്റി എന്താണെന്നോ ഉള്ള അറിവൊന്നുമില്ല. അതുകൊണ്ട് ഒരു പുതപ്പിനുള്ളിൽ രണ്ടാളുകൾ കിടക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു വചനം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ജ്യേഷ്ഠനും അനിയനുമാണെങ്കിലും അല്ലെങ്കിൽ രണ്ട് സഹോദരിമാരാണെങ്കിലും ഒരേ കട്ടിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട്. വളരെ സൂക്ഷ്മത പുലർത്തേണ്ട രംഗങ്ങൾ ആണത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് കൗമാരത്തിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യമാണ്. മറ്റൊന്ന്, ഈ കൗമാരത്തിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി അവരുടെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പീരീഡ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. കാരണം പ്രായപൂർത്തിയാവുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ത് എന്ന് കൃത്യമായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ധർമ്മമാണ്. പല കുടുംബങ്ങളിലും പല രക്ഷിതാക്കളും അതൊക്കെ അവരങ്ങ് പഠിച്ച് ഇരിക്കും എന്നുള്ള രൂപത്തിൽ അതിനെ സംബന്ധിച്ച് ഒരു പ്രീ ഇൻഫോർമേഷൻ കിട്ടാതെ പോകുന്നു. ഇത് വലിയ മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മെൻസസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പീരീഡ്സിനെ സംബന്ധിച്ച് ഒരുപാട് മിസ്കൺസെപ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും അവർക്കുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ബയോളജിക്കൽ സ്റ്റാറ്റസ് എന്താണ്, തങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് മാസമുറയെ സംബന്ധിച്ച് മെൻസസിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു നോളജ് നമ്മുടെ കുട്ടികൾക്ക് ആ പ്രായമാകുമ്പോൾ കിട്ടേണ്ടതുണ്ട്. അവർക്കുള്ള സംശയങ്ങൾ കൃത്യമായി നിവാരണം നടത്തുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ഈ പ്രായത്തിൽ അവർക്കുണ്ടാകുന്ന ടെൻഷൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഗർഭധാരണം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, ഇതിനെ കുറിച്ചൊന്നും ശരിയായിട്ടുള്ള നോളജ് കുട്ടികൾക്ക് കിട്ടാത്തത് കൊണ്ട് പല രൂപത്തിലും കുട്ടികൾ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജീവിതത്തിലെ ഫാക്റ്റുകളെ കൃത്യമായി ആക്സെപ്റ്റ് ചെയ്യാനുള്ള, സ്വീകരിക്കാനുള്ള ഒരു ഒരു മനോഭാവം കുട്ടികളിൽ നമ്മൾ വളർത്തണം. എല്ലാ മാസവും 5 ദിവസമോ 6 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ തുടർച്ചയായി ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്, പ്രക്രിയയാണ് മെൻസസ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് നാച്ചുറലാണ്, പ്രകൃതിപരമാണ്, അത് താൻ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു അറിയിപ്പാണ് അതുകൊണ്ട് തനിക്ക് നൽകപ്പെടുന്നത് എന്ന് ഒരു നാച്ചുറലായിട്ട് അതിനെ റിസീവ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്കാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോവേണ്ടത്. അതുപോലെ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിനെ എങ്ങനെ നേരിടണം, ഉദാഹരണമായിട്ട് ആദ്യമായി പീരീഡ്സ് ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് ആ പീരീഡ്സിനെ എങ്ങനെ നേരിടണം. കാരണം ഒരുപാട് ഉത്കണ്ഠകൾ സമപ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇൻഫോർമേഷൻ സ്വീകരിക്കുന്നുണ്ട്. വികലമായിട്ടുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങളായിരിക്കും സമപ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സിൽ നിന്ന് ഈ കുട്ടികൾക്ക് കിട്ടുക. അതുകൊണ്ട് അവർ മിസ്ഗൈഡ് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഒരു പാരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മെൻസസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് എന്താണ് മെൻസസ് എന്നും ആ സന്ദർഭത്തിൽ നാം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നും അവരുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നടപടികളാണ് ഓരോ കുട്ടിയും സ്വീകരിക്കേണ്ടത് എന്നും ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാകും, ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. പ്രത്യേകിച്ച് ആ പീരീഡ്സിൻ്റെ ഘട്ടത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന വയറുവേദന അല്ലെങ്കിൽ ഹെഡേക്ക് അതുപോലെയുള്ള അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ശരിയായിട്ടുള്ള ഒരു അവെയർനെസ് അല്ലെങ്കിൽ അവബോധം കിട്ടാത്തത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് ഇത്തരം ഒരു സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് നീങ്ങുന്ന കുട്ടികളാണെങ്കിൽ, മെൻസസ് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, അണ്ടർവെയർ, അതുപോലെ തന്നെ നാപ്കിൻസ്, ഇതൊക്കെ തൻ്റെ കയ്യിൽ കരുതണം എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കൂടി കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഇന്ന് ഓപ്പോസിറ്റ് സെക്സിനോടുണ്ടാവുന്ന, എതിർലിംഗത്തോടുണ്ടാവുന്ന ഒരു വലിയ അട്രാക്ഷൻ ഈ പ്രായത്തിലുണ്ടാവും. അതായത് കൗമാരത്തിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ഒരു വലിയ അട്രാക്ഷൻ, ആകർഷണം ഉണ്ടാവും. ഇതൊരു ഫാക്റ്റാണ്. അപ്പോൾ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ആ ഒരു ആകർഷണീയതയെ എല്ലാം ലവ് അഫെയറായിട്ട് വ്യാഖ്യാനിക്കാതെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ കൊടുക്കണം. പലപ്പോഴും കൗൺസിലിങ്ങിൽ കുട്ടികൾ പറയുന്ന ഒരു പരാതി, എൻ്റെ ഉപ്പയോടും ഉമ്മയോടും എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനെ ചൊല്ലി എന്നെ സംശയിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കുട്ടി ലവ് ലെറ്റർ തന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ളൊരു മെസ്സേജ് അയച്ചു, ഈ വിഷയം ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാരൻസിനോട് തുറന്ന് പറഞ്ഞു, പിന്നീട് പാരൻസ് ആ കാര്യം ചൊല്ലി അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ നിരന്തരം ഹറാസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് അത് എങ്ങനെ നേരിടണം എന്നുള്ള അറിവില്ല. അതുകൊണ്ട് പ്രായം ചെന്ന മുതിർന്ന ആളുകൾ, പക്വതയുള്ളവർ, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആകർഷണീയത എന്നുള്ളത് പ്രായത്തിൻ്റെ ഒരു സ്വാഭാവികതയാണ് എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കുക. രണ്ട്, അത്തരം സന്ദർഭത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട രീതികൾ എന്താണ്, അല്ലെങ്കിൽ സമീപനം എന്താണ്? ശരിയായ രൂപത്തിൽ ടച്ച് ചെയ്യാനും സ്പർശിക്കാനും അത്തരത്തിലുള്ള ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക്, ശാരീരികമായിട്ടുള്ള സാമീപ്യത്തിലേക്ക് എത്താനും ശ്രമിക്കുമ്പം, വട്ട് ഈസ് ഡു ആൻഡ് വട്ട് ഈസ് ഡോൺ, എന്താണ് ശരി എന്താണ് തെറ്റ്, ചെയ്യാൻ പാടുള്ളത് എന്ത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ന് കൃത്യമായി അസർട്ടീവായിട്ട് വ്യക്തമാക്കാൻ ഒരു രക്ഷിതാവിന് സാധിക്കണം. പല കുട്ടികളും ട്രാപ്പ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നിയന്ത്രണ രേഖകൾ കൃത്യമായിട്ട് പാരൻസ് പറഞ്ഞു കൊടുക്കാത്തതാണ്. പിന്നെ കുട്ടികളെ കാര്യമായി നമ്മൾ പഠിപ്പിക്കേണ്ടത് നോ പറയാനാണ്. അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു വ്യക്തി തന്നോട് അത്തരത്തിലുള്ള ആകർഷണീയതയും താല്പര്യവും കാണിക്കുമ്പോൾ നോ പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതും, ജീവിതത്തിൽ കൂടുതൽ അടുത്ത് അത്തരത്തിലുള്ള ഇടപെടലിലേക്ക്, പ്രത്യേകിച്ച് സെക്സ്വലായിട്ടുള്ള ഇൻ്റർകോഴ്സിലേക്കും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കും നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന സീരിയസ് കോൺസിക്വൻസസ്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, ഗർഭധാരണം അതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള അവബോധം കുട്ടികൾക്ക് വളരെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് റൊമാൻസ്, എന്താണ് സെക്സ്, എന്താണ് പ്രണയം, എന്താണ് ലൈംഗികത, ഇതൊന്നും തന്നെ കുട്ടികൾക്കറിയില്ല. അതുകൊണ്ട് അതിൻ്റെ എ ടു സെഡ് അവരുടെ പ്രായമനുസരിച്ച് അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ധർമ്മമാണ്. മറ്റൊരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസാണ്. കൗമാരത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ദി ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഇതൊക്കെ കുട്ടികളിലുണ്ടാക്കുന്ന സംഘർഷങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ്. കാരണം ഏറിയ സമയവും നമ്മുടെ കുട്ടികൾ ചിലവഴിക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലുമൊക്കെയാണ്. അതുകൊണ്ട് അവരുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്നതിൽ, അവരുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ആവട്ടെ, ചാറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ അത്തരം ന്യൂസുകളാവട്ടെ, ഒരു പെൺകുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ അവർ ആരോടൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്, നമുക്കറിയാം. ഇന്ന് സ്കൂളുകളും കോളേജുകളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ള കുട്ടികൾ വീണ്ടും ഒരുമിച്ച് കൂടുകയും സംവദിക്കുകയും ചെയ്യുന്നു. ഇന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടത് മാറുന്നുണ്ട്. കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഈ അടുത്ത് ഒരു പെൺകുട്ടി, അവൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളും അവളുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ വില്ലനായിട്ട് വന്നിരിക്കുന്നത് എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പാണ്. കാരണം അവർ രണ്ടുപേരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം പരാജയമാണ്. ആ പരാജയത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ വേറെയുണ്ട്. എന്നാൽ പിന്നീട് സംഗതികൾ വഷളാവാൻ കാരണമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവർ സ്കൂളിൽ പഠിച്ച സന്ദർഭത്തിലുള്ള ഒരു പ്രണയം, ആ പ്രണയം വീണ്ടും പുനർജനിക്കാൻ ഹേതുവായത് വാട്സപ്പ് കൂട്ടായ്മയാണ്. ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടി രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഉമ്മയായിട്ടുള്ള ഈ പെൺകുട്ടി ഈ പുരുഷനുമായിട്ട് നിരന്തരം ഫോണിൽ കൂടി ചാറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള ആഭാസകരമായിട്ടുള്ള ഫോട്ടോസൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ദുരന്തത്തിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ ചാലഞ്ചായി ഇന്ന് മാറുന്നുണ്ട്. അതുകൊണ്ട് കൗമാരത്തിൽ എത്തുന്ന കുട്ടികൾ അവർ ഉപയോഗിക്കുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങളെ, സോഷ്യൽ മീഡിയയെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഉപയോഗപ്പെടുത്തുന്നത്? പ്രത്യേകിച്ച് ഒരിക്കലും കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു എഡിക്ഷൻ തലത്തിലേക്ക് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പോണോഗ്രാഫി സൈറ്റ്സ്. പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും നിരന്തരമായി നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ, വീഡിയോസ് ദർശിക്കുകയും ആ ഒരു തലത്തിൽ അവർ അതിൻ്റെ എഡിക്ഷനിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത് പെൺകുട്ടികളും ഇത് ചെയ്യുന്നുണ്ട്, ആൺകുട്ടികളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ എത്തിപ്പെട്ട് അതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് തന്നെ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഓൺലൈൻ വയലൻസ് ആണ്. അതായത് ടി വിയിലും വീഡിയോ ഗെയിംസിലും അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്രാക്ടീസുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ കുട്ടികൾ ഒരു അഗ്രസീവ് ബിഹേവിയറിലേക്ക് അല്ലെങ്കിൽ വളരെ വയലൻ്റായി പെരുമാറുന്നതിലേക്ക് എത്തിക്കുന്നു. പ്രത്യേകിച്ച് പബ്ജിയെ പോലെയുള്ള വീഡിയോ ഗെയിംസ് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, അത് കൗമാരത്തിലുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കാണുന്നതോടുകൂടി അതവരുടെ മാനസിക വ്യാപാരങ്ങളെ സ്വാധീനിക്കുകയും അങ്ങേയറ്റം പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് അവരുടെ മനസ്സ് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ കുട്ടികൾക്ക് സോഷ്യൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. കുടുംബത്തിൽ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കണം, പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, കാര്യങ്ങൾ എങ്ങനെ മെമ്മറൈസ് ചെയ്യണം, ഇതിലൊക്കെ തന്നെ വീഴ്ചകൾ വരികയാണ്. കാരണം വളരെ സാഹസികമായിട്ടുള്ള രംഗങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ബാലൻസിനെയും അതുപോലെ തന്നെ അവളുടെ തുലനാവസ്ഥയെയും അത് ബാധിക്കുന്നു. അത് അവരിൽ വികലമായിട്ടുള്ള ചിന്തകൾ സമ്മാനിക്കാനും അവരുടെ വ്യക്തിത്വത്തെ സാരമായി ബാധിക്കാനും പോകുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കൗമാരം എന്നുള്ളത് കാറ്റും കോളും നിറഞ്ഞ പ്രായമാണ്. ആ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സൈബർ എഡിക്ഷൻ, ആ സൈബർ എഡിക്ഷൻ തലത്തിലേക്ക് കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതവരുടെ പഠനത്തെ ബാധിക്കും. അപ്പോൾ ആ പഠനം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോളേജിലോ സ്കൂളിലോ ഒന്നും ചേർത്തിട്ടൊരു കാര്യമില്ല. കാരണം കുട്ടികൾക്ക് സ്വയം പഠിക്കാനുള്ള താല്പര്യവും ആ ഒരു പിന്നെ മുൻഗണനയും അവർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പാരൻസ് ലക്ഷക്കണക്കിന് രൂപ അവർക്ക് പഠനത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
3: താങ്ക് യു സർ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഡ്രഗ് അഡിക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ ഘട്ടത്തിൽ കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത ഏറെയാണല്ലോ. ഇതേക്കുറിച്ച് എന്താണ് താങ്കളുടെ വിലയിരുത്തൽ?
4: വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. കൗമാരത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് എഡിക്ഷൻ. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഡ്രഗ് അബ്യൂസിലേക്ക് നീങ്ങുന്നത്. നമുക്കറിയാം, പഠനം എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. There is no shortcut for success എന്ന് പറയാറുണ്ട്. വിജയത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ കുറുക്കുവഴികളില്ല. പ്രത്യേകിച്ച് കോമ്പറ്റിറ്റീവ് എക്സാമിൻസിന് വേണ്ടി, മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ സമപ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ചില ഡ്രഗ്സുകൾ ഉപയോഗിക്കുകയാണ്. അവരെന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് കിട്ടുന്ന സന്ദേശം, മെസ്സേജ്, നീ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ബൂസ്റ്റ് യുവർ മെമ്മറി ഓർ ഇറ്റ് ഇൻക്രീസസ് യുവർ മെമ്മറി പവർ. യു വിൽ ബി മോർ എനർജറ്റിക്, നീ കൂടുതൽ എനർജറ്റിക് ആവും. വളരെ കാര്യക്ഷമതയോടുകൂടി പഠനത്തെ നിലനിർത്താനും കാര്യങ്ങൾ സുന്ദരമായി ചെയ്യാനും നിനക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്ന മേഖലയാണ് ഡ്രഗ്സ്. പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ടായിരിക്കാം ഡ്രഗ്സ് അവർ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ കഞ്ചാവട്ടെ, ഹാൻസാവട്ടെ, ക്രിസ്റ്റലാവട്ടെ, ഏത് മാരകമായിട്ടുള്ള ഡ്രഗ്സ് ആണെങ്കിലും തുടങ്ങുന്നത് അവരുടെ ഫ്രണ്ട്സിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നീട് അത് കൈവിട്ടു പോവുകയാണ്. ഈ അടുത്ത് ഒരു ഡ്രഗ് അഡിക്റ്റിനെ കൗൺസിൽ ചെയ്ത ഘട്ടത്തിൽ അവൻ പറഞ്ഞു, അവനും അവൻ്റെ ഭാര്യയും തമ്മിലുള്ള മെറിറ്റൽ ലൈഫ് പരാജയത്തിലേക്ക് പോയ ഘട്ടത്തിൽ ഏതോ ഒരു വ്യക്തി അയാളോട് പറഞ്ഞു, നീ ഈ ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യയുമായിട്ട് ഏറ്റവും നല്ല ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പിലേക്ക് പോവാൻ സാധിക്കും. മറ്റൊന്ന്, നിനക്കുള്ള ലൈംഗികമായിട്ടുള്ള പ്രയാസങ്ങളെ പരിഹരിക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും നല്ല ഒരു മെഡിസിനാണ് ഇത് എന്നുള്ള വ്യാജേനയാണ് ഈ ക്രിസ്റ്റൽ എന്ന ലഹരി ഈ പയ്യന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അവനത് ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിച്ച ആദ്യ നാളുകളിൽ ജോലി സ്ഥലത്താണെങ്കിലും തൻ്റെ ബെഡ്റൂമിലാണെങ്കിലും തൻ്റെ ഭാര്യയുമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ അവന് ആദ്യ നാളുകൾ സാധിച്ചു. പിന്നീട് അതിന് അവൻ എഡിക്റ്റഡ് ആവുകയും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തലത്തിലേക്കത് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ, ഇതുണ്ടാക്കുന്ന വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങൾ, കുടുംബപരമായിട്ടുള്ള നഷ്ടങ്ങൾ എന്താണ് എന്ന് ആരും തന്നെ പറഞ്ഞു കൊടുക്കാറില്ല. അവരുടെ കുടുംബജീവിതത്തെയും വ്യക്തിജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മതപരമായിട്ടുള്ള ജീവിതത്തെയും പാടെ തകർത്ത് കളയുന്ന ഏറ്റവും വലിയ വില്ലനാണ് ഡ്രഗ്സ്. ഇന്ന് കോളേജുകളിൽ, പ്രൊഫഷണൽ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടി ഡ്രഗ് മാഫിയകൾ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു ബിസിനസ് കൂടിയാണ്. വലിയ മാഫിയകൾ അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ കരിയേഴ്സായി ഉപയോഗപ്പെടുത്തുന്ന നിഷ്കളങ്കരായിട്ടുള്ള നല്ല സൗന്ദര്യമുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ്. പെൺകുട്ടികളെ ഇത്തരം ഒരു ഗ്യാങ്ങിലേക്ക് ചേർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലഹരി നുണയുന്ന പെൺകുട്ടികൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പിന്നീട് അത് അതിൻ്റെ വാഹകരായിട്ട് ഈ പെൺകുട്ടികൾ മാറുകയാണ്. അപ്പോൾ ഇന്ന് കൗമാരത്തിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സബ്സ്റ്റൻസ് യൂസ് എന്നുള്ളത്. അതായത് ലഹരി ഉപയോഗം. അത് ഹാൻസാവാം, കഞ്ചാവാകാം, ഹീറോയിൻ ആവാം, ക്രിസ്റ്റലാവാം, മാരകമായിട്ടുള്ള പല മരുന്നുകളും ഇന്ന് വിപണിയിലുണ്ട്. അത് സ്വായത്തമാക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അതെല്ലാം നമ്മുടെ പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പ്രാപ്യമാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഇതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു വിവരം അല്ലെങ്കിൽ അറിവ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ദുരന്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് കഞ്ചാവ് പോലെയുള്ള മാരക ലഹരി ഉൽപ്പന്നങ്ങൾ ഒരു വ്യക്തി ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രതയെ, ഇൻ്റഗ്രിറ്റിയെ ബാധിക്കുകയും അവൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുകയും അവൻ പാടെ നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുള്ളത് ഒരു വസ്തുതയാണ്. കോഴിക്കോട് കുതിരവട്ടം എന്ന് നമ്മൾ അറിയപ്പെടുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരുപാട് കേസുകൾ, എൻ്റെ ലൈവായിട്ട് ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്, ഒത്തിരി കേസുകൾ ഡി എഡിക്ഷൻ കേസുകളായിട്ട് അവിടെ ഉണ്ട്. എന്നാൽ ലഹരിയിൽ നിന്ന് മോചനം തേടുന്ന ആളുകൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ആ ലഹരി മുഖേന ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് മോചനം തേടുക എന്ന് പറയുന്നത് വളരെ റിസ്കിയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് സ്ഥിരമായിട്ട് കഞ്ചാവ് പോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതവരിൽ ഉണ്ടാക്കുന്നത്. ഇതവർക്ക് മാനസിക ജന്യമായ രോഗങ്ങൾ, സൈക്കോളജിക്കൽ അല്ല, സൈക്കാട്രിക് ഡിസീസ്, സൈക്കാട്രിക് ഇൽനെസ്സാണ് ഉണ്ടാക്കുക. ഭ്രാന്തിലേക്കാണ് കുട്ടികൾ എത്തിപ്പെടുക. അതുകൊണ്ട് ഇതിൻ്റെ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധം വളരെ നേരത്തെ കൗമാരത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ് എന്നാണ് സഹോദരനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
3: ഇത്രയും നേരം വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി സർ. ഈ എപ്പിസോഡിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രൊഫസർ കെ പി സാദാണ്. അദ്ദേഹം നമ്മളോട് പങ്കുവച്ച വിഷയം കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്നതായിരുന്നു. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
2: ഇതോടുകൂടി ഇന്നത്തെ പീസ് റേഡിയോ മോർണിംഗ് വൈബ്സിന്റെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാല്ലാ ഏറെ രസകരമായ തീർത്തും വൈജ്ഞാനികമായ ഒരുപാട് പ്രോഗ്രാമുകളുമായി ഇനി അടുത്തൊരു സെക്ഷനിൽ നമ്മൾ ഇരിക്കും ഇൻഷാല്ലാ.

0: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ.
1: ഇനി നമ്മൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിം 45-46 വചനങ്ങളാണ് നാം പഠിക്കാൻ പോകുന്നത്. ക്ലാസ് എടുക്കുന്നത് ഫവാസ് ഫൈറൂസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് സൂറത്തു ഇബ്രാഹിമിലെ 44 വചനങ്ങളാണ് നാം പഠിച്ചത്. ഇന്ന് ഇൻഷാ അള്ളാ 45-46 വചനങ്ങളാണ് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്.

0: അൽഹംദുലില്ല. ഇതോടുകൂടി സൂറത്ത് ഇബ്രാഹീമിലെ 46 വചനങ്ങളാണ് നാം പഠിച്ചത്. ശ്രോതാക്കൾ ഇതുവരെയുള്ള വചനങ്ങൾ പ്രത്യേകം മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറക്കല്ലാ. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു ഇബ്രാഹിം 45-46 വചനങ്ങളാണ് നാം ഇതുവരെ പഠിച്ചത്. ക്ലാസ് എടുത്തത് ഫവാസ് ഫൈറൂസ്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹ്.
4: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ്. റെയിൽവേ പാരാമെഡിക്കൽ കാറ്റഗറിയിലെ 560 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ സെപ്റ്റംബർ 12 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, ലാബ് അസിസ്റ്റന്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികയിലായി മുൻവർഷം 434 ഒഴിവാണ് ഉണ്ടായിരുന്നത്. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ www.rrb.indianrailways.gov.inൽ പ്രസിദ്ധീകരിക്കുന്ന മുഴക്കി ലഭ്യമാകുന്നതാണ്. റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrb.indianrailways.gov.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നതുപോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക്, ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. തോറ്റുപോകുന്ന മരുമക്കൾ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ജസ്ന മൊയ്തീൻ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: തോറ്റുപോകുന്ന മരുമക്കൾ, എഴുത്ത് ജസ്ന മൊയ്തീൻ. പല വീടുകളിലും എത്ര ശ്രമിച്ചിട്ടും ഭർത്താവിന്റെ മാതാപിതാക്കളുമായി ഒത്തുപോകാൻ കഴിയാത്ത ചില മരുമക്കളുണ്ട്. എല്ലാ ബന്ധങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതിനെയെല്ലാം വലിയ പ്രശ്നമാക്കി മാറ്റുന്നതാണ് കുഴപ്പം. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുമ്പോൾ അവരുടെ പ്രായവും ജീവിതാനുഭവങ്ങളും സ്വഭാവത്തിലെ ചില പരിമിതികളും മനസ്സിലാക്കി പെരുമാറാൻ കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും അവിടെ തന്നെ അവസാനിക്കും. വാർദ്ധക്യത്തിലെത്തിയ ഒരാളുടെ സ്വഭാവം, ചിന്താരീതി, ശീലങ്ങൾ എന്നിവ മാറ്റിയെടുക്കുക എന്നത് അത്ര സുസാധ്യമല്ല. അവർ വളർന്നുവന്ന കാലവും വർത്തമാനകാലവും ഒന്നല്ല. അവരുടെ ചില വാക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആയിരിക്കണമെന്നില്ല. ചില ഇടപെടലുകൾ പോലും അവരുടെ തലമുറയുടെ സ്വാഭാവികമായ രീതിയായിരിക്കാം. അതിനെയെല്ലാം വ്യക്തിപരമായ അപമാനിക്കലായി കാണുകയും ഓരോ വാക്കിനും നോക്കിനും മറുപടി പറയുകയും ചെറിയ കാര്യങ്ങളെ വലിയ വിഷയമാക്കി മാറ്റുകയും ചെയ്താൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാതെ വരും. പലപ്പോഴും പ്രശ്നങ്ങൾ വലുതാകുന്നത് നമ്മുടെ പ്രതികരണം കൊണ്ടായിരിക്കും. ഭർത്താവിൻ്റെ ഉമ്മയുടെ നമുക്കിഷ്ടപ്പെടാത്ത ചെറിയൊരു പ്രതികരണം ദിവസങ്ങളോളം മനസ്സിൽ സൂക്ഷിക്കുക. അതിനെക്കുറിച്ച് ഭർത്താവിനോട് ആവർത്തിച്ച് പരാതിപ്പെടുക. ബന്ധുക്കളോട് പറയുക. പഴയ സംഭവങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയുക. ഇതൊക്കെ ഒടുവിൽ ബന്ധം തന്നെ ശിഥിലമാകാൻ കാരണമായേക്കും. ഒത്തുപോവുക എന്നത് എല്ലാ കാര്യത്തിലും സമ്മതിക്കുക എന്നല്ല. ബഹുമാനം നൽകുക എന്നത് സ്വന്തം അഭിപ്രായം ഉപേക്ഷിക്കുക എന്നുമല്ല. ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കുക എന്നത് തോൽവിയല്ല, ബന്ധത്തെ ജയിപ്പിക്കാനുള്ള പക്വതയാണ്. അതേസമയം മരുമകൾക്ക് നേരെ നടക്കുന്ന എല്ലാ അനീതിയും അമ്മായിമ്മയല്ലേ എന്നു പറഞ്ഞ് സഹിക്കണമെന്നുമല്ല. അതിരുകൾ ലംഘിക്കുന്ന പെരുമാറ്റമുണ്ടെങ്കിൽ മാന്യമായി പരിഹരിക്കുക തന്നെ വേണം. എന്നാൽ നിസ്സാരമായ സ്വഭാവ വ്യത്യാസങ്ങളെപ്പോലും പോരാട്ടത്തിനുള്ള കാരണമാക്കി മാറ്റുന്നത് ആരുടെയും വിജയമല്ല. നാളെ ഈ മരുമകൾ തന്നെ ഒരു അമ്മായിമ്മയാകും. അന്ന് തന്റെ മരുമകൾ തന്റെ പ്രായവും അനുഭവങ്ങളും മനസ്സിലാക്കി ക്ഷമിക്കണമെന്ന് അവൾ ആഗ്രഹിക്കും. അതുകൊണ്ട് ഇന്ന് കാണിക്കുന്ന വിട്ടുവീഴ്ച നാളെ തനിക്കും ലഭിക്കേണ്ടതാണെന്നോർക്കുക. വീട്ടിൽ സമാധാനം വേണമെങ്കിൽ ആരാണ് ശരി എന്ന് തെളിയിക്കുന്നതിനേക്കാൾ ആരാണ് ബന്ധം സംരക്ഷിക്കാൻ പക്വത കാണിക്കുന്നത് എന്നതാണ് പ്രധാനം. ചില ബന്ധങ്ങളിൽ ജയിക്കാൻ ഒരാളെ തോൽപ്പിക്കേണ്ടതില്ല. സ്വന്തം ഈഗോയെ തോൽപ്പിച്ചാൽ മാത്രം മതി. ജീവിതത്തിൽ തോറ്റുപോകാതിരിക്കാൻ ചില തോറ്റുകൊടുക്കലുകൾ അനിവാര്യമാണെന്ന് നാം തിരിച്ചറിയുക.
3: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് നുറുങ്ങുകൾ, തോറ്റുപോകുന്ന മരുമക്കൾ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ജസ്ന മൊയ്തീൻ. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ തുടർന്ന് കേൾക്കുന്നു സലഫി ദുറൂസ്. മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ സലഫി ദുറൂസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. നുബുവത്തിന്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്കൊപ്പമുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ അഖീദയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ, അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ചില അടിത്തറകൾ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു അടിത്തറയെപ്പറ്റി, അടിത്തറ എങ്ങനെയാണ്? കുല്ലു ഫഹം യുഹാലിഫു ഫഹ്മ സലഫിൽ ഉമ്മത്തി ഫിൽ അഖീദത്തി വൽ അമൽ ഫഇന്നഹു ബാത്തിലുൻ. ഈ ഉമ്മത്തിൻ്റെ, സലഫിൻ്റെ, പൂർവികരുടെ ഫഹ്മ, അവർ മനസ്സിലാക്കിയതിന് എതിരെയുള്ള എല്ലാ മനസ്സിലാക്കലുകളും, അഖീദയിലാണെങ്കിലും മറ്റുള്ള ഇസ്ലാമിൻ്റെ അമലുകളിലാണെങ്കിലും വിശ്വാസത്തിലാണെങ്കിലും കർമ്മത്തിലാണെങ്കിലും അതൊക്കെ ബാത്തിലാണ്, അതൊന്നും സത്യമല്ല. അപ്പോൾ ഈ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, അതൊക്കെ ഈ ഉമ്മത്തിൻ്റെ പൂർവികർ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കണം, അത് മാത്രമാണ് സത്യം. അവ പൂർവികർ എന്നത് കൊണ്ടുദ്ദേശിക്കുന്നതിൽ ഒന്നാമതായി സഹാബികളാണ്, പിന്നെ താബിഈകളാണ്, പിന്നെ അവരെ തുടർന്ന തബഊ താബിഈങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ രൂപത്തിൽ പിന്തുടരപ്പെടണം എന്ന് പറയുന്നത്? അതിൻ്റെ ചില വസ്തുതകളാണ് നമ്മൾ സംസാരിച്ചത്. ആ കൂട്ടത്തിൽ അവസാനമായി ഇമാം അൽ ഖതീബുൽ ബഗ്ദാദിയുടെ ഒരു വാചകം നമ്മൾ വായിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ കിതാബിലും അതുപോലെ നബി തിരുമേനിയും അവരുടെ ഗുണഗണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അങ്ങനെ നമ്മൾ സങ്കല്പിച്ചാൽ, അത് അനേകം വന്നിട്ടുണ്ട് ആയത്തുകളിൽ, സഹാബത്തിന് പുകഴ്ത്തി ധാരാളം സംസാരിച്ചിട്ടുണ്ട്. നബി തിരുമേനിയുടെ അധ്യാപനങ്ങളിൽ അത് കാണാം. ഇദ്ദേഹം പറയുന്നു, അതൊന്നും വന്നിട്ടില്ല എന്ന് സങ്കല്പിച്ചാൽ പോലും അവരുടെ ആ ജീവിത ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അവർ നടത്തിയ ഹിജറ, അതുപോലെ അവർ വ്യാപൃതമായ ജിഹാദുകൾ, അതുപോലെ അവരുടെ മറ്റുള്ള ദീനീ സേവനങ്ങൾ, അങ്ങനെ എടുത്തു നോക്കിയാൽ അതുമാത്രം വച്ചാൽ തന്നെ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ മാതൃകയാക്കേണ്ടത് അവരാണ്, അവരെയാണ് ഏറ്റവും കൂടുതൽ പിൻപറ്റേണ്ടത് എന്ന് നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശരിയാണ്. അവരെ ജീവിതം എടുത്തു നോക്കിയാൽ അവരത്ര ദീനിന് സേവനം ചെയ്തവരെ കാണുക അസാധ്യമാണ്. എന്നാൽ അതിനൊക്കെ പുറമെ ഇവിടെ ഷെയ്ഖ് ഇമാം അൽ ഖതീബുൽ ബഗ്ദാദി പറയുന്നത്, ഇതിനൊക്കെ പുറമെ ധാരാളം ആയത്തുകൾ അവരെ പിന്തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ ധാരാളം ഹദീസുകളും ആ കൂട്ടത്തിലുണ്ട്. ഇനി ആ കൂട്ടത്തിലുള്ള ഒരു ആയത്ത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത്തിൽ ഇന്നാസ്, നിങ്ങൾ ഏറ്റവും നല്ല ഉമ്മത്താണ്, ഏറ്റവും നല്ല സമൂഹമാണ് നിങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവരപ്പെട്ട ഏറ്റവും നല്ല ഉമ്മത്താണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരിൻ, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട്, അതുപോലെ തിന്മ വിരോധിക്കുന്നു, തിന്മ ചെയ്യുന്നവർ ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കണം, അത് തിന്മയാണ് തിന്മയാണ് എന്ന് ആൾക്കാരോട് പറയുകയും അത് ചെയ്താൽ ഇന്ന അപകടങ്ങളുണ്ട് രണ്ട് ലോകത്തും, അതുപോലെ നന്മകൾ ചെയ്യണം, ഇന്നതൊക്കെ നന്മകളാണ്, ഇസ്ലാം പഠിപ്പിച്ച നന്മകൾ ചെയ്തേ മതിയാവും, അത് ചെയ്താൽ ഇന്നിന്ന ഗുണങ്ങൾ, ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നിന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഏറ്റവും നല്ല സമൂഹമായി മാറുന്നത്. അപ്പൊ ഇതില് ഈ ഉമ്മത്തിൽ ഇതിന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നന്മ കൽപ്പിക്കുന്നതിൻ്റെ തിന്മ വിരോധിക്കുന്നതിൻ്റെ ആദ്യ സ്വഫിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം, യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം അത് സഹാബികളായിരുന്നു. അപ്പോൾ അവരുടെ നന്മ കൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ അത് അവരങ്ങ് ഏറ്റെടുക്കുക ചെയ്തു. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽ അവർക്ക് ബോധ്യമായി ഇത് ജീവിതത്തിൽ പകർത്തണം, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ആ പ്രവർത്തനത്തിൽ അവർ നിരന്തരമായി വ്യാപൃതരായിട്ടുണ്ട് എന്നത് വളരെ അറിയപ്പെട്ട വസ്തുതയാണ്. ഉദാഹരണത്തിന് മുസ്അബ് ബിനു ഉമേർ, അതുപോലെ സഅദ് ബിനു മുആദ്, അതുപോലെ അസ്അദ് ബിനു സുറാറ, ഇവരൊക്കെ മദീനയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് നബി തിരുമേനിയുടെ ചരിത്രമെടുത്ത് വായിക്കുമ്പോൾ ഇതൊക്കെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ബിനു ഉമേറിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ജനങ്ങളെ മതം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്. അങ്ങനെ അവർ ഒരു കൊല്ലം കൊണ്ട് തന്നെ മുസ്അബ് ബിനു ഉമേർ റളിയല്ലാഹു അൻഹു അവിടെയുള്ള അൻസാറുകളുടെ നേതാവായ സഅദ് ബിനു മുആദിൻ്റെ സഹായത്തോടെ ആദ്യം അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അദ്ദേഹം ദൗത്യം നടത്തി. അങ്ങനെ അൻസാറുകളുടെ നേതാവായ അദ്ദേഹം വന്നു. അതുപോലെ അസ്അദ് ബിനു സുറാറ, ഈ മൂന്നാൾക്കാരും പിന്നെ അവരോട് സഹകരിച്ചവരൊക്കെ മദീനയിലെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തു, നബി തിരുമേനിയെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് അവർ നബി തിരുമേനിയെ മദീനയിലേക്ക് കൊണ്ടുപോകണം എന്ന ചിന്ത അവർക്ക് വരികയും അങ്ങനെ ഒരു ഹജ്ജിൻ്റെ സമയത്ത് അവർ അഖബയിൽ വെച്ച് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ രഹസ്യമായി മീറ്റിംഗ് ചേർന്ന് സംസാരിച്ച് അങ്ങനെ നബി തിരുമേനിയെ കൊണ്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നത്. അപ്പോഴും നബി തിരുമേനി അവരോട് ചില വ്യവസ്ഥകൾ പറഞ്ഞു, അങ്ങോട്ട് മദീനയിലേക്ക് ഞാൻ വരണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്, അതിലൊന്ന് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലുമായിരുന്നു, അതൊക്കെ ചെയ്യണം, ജിഹാദ് ചെയ്യണം, അതൊക്കെ അവരങ്ങനെ തന്നെ ഏറ്റു. അപ്പോൾ ഇവരുടെ ഈ രംഗത്തുള്ള നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന മേഖലയിൽ അവർ ചെയ്ത സേവനങ്ങൾ ഒരു രണ്ട് മൂന്ന് ഉദാഹരണം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ മിക്ക നാടുകളിലും പേർഷ്യയിലും റോമിലും അങ്ങനെയുള്ള പല നാടുകളിലും ഈജിപ്ത്, സിറിയ, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും അവരുടെയൊക്കെ കാലത്ത് തന്നെ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയിട്ടുണ്ട്. അവരെത്ര പ്രവർത്തനങ്ങളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക, എത്രയെത്ര ഉറക്കമൊഴിക്കലുകൾ ഇതിനു വേണ്ടി അവർ നിർവഹിച്ചിട്ടുണ്ടാവും, അവരുടെ വിലപ്പെട്ട സമയങ്ങളൊക്കെ ഈ സത്യദീനിന് വേണ്ടി അവർ എത്രയെത്ര ചെലവഴിച്ചിട്ടുണ്ടാകും, ഈ ദഅവത്തിൻ്റെ പ്രാധാന്യം അവർക്ക് നന്നായി അറിയും എന്നുള്ളത് കൊണ്ട് തന്നെ ആ രംഗത്ത് ഏറ്റവും മുമ്പിൽ അവരുണ്ടായിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ വന്ന ഒരു വചനം ഇങ്ങനെയാണ്, അതായത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വചനം, സൂറത്ത് അത്തൗബയിലെ 19-20 വചനങ്ങൾ. അതെന്താണ്? നബി തിരുമേനിയുടെ പള്ളിയിൽ രണ്ടു മൂന്നാൾക്കാർ അഭിപ്രായ വ്യത്യാസത്തിൽ നിൽക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ വെച്ച് ശബ്ദമുണ്ടാക്കരുതേ, നബി തിരുമേനി വന്നിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ അവരുടെ വിഷയം ഇതായിരുന്നു, ഇനി വിജയങ്ങൾ വന്നു, ഇസ്ലാമിൻ്റെ വിജയം വന്നു, ഇനി ഞാൻ ഹറമിൽ കൂടും, എന്നിട്ട് അതിൻ്റെ പരിപാലനവുമായി നടക്കും. മറ്റൊരു സഹാബി പറഞ്ഞു, ഞാനവിടെ ഉള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും, ഹാജിമാർക്ക് വെള്ളം കൊടുക്കും, അങ്ങനെയുള്ള ശിഷ്ടജീവിതം കഴിച്ചു കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, അദ്ദേഹം അലി ഇബ്നു അബി തോലിബാണെന്ന് റിപ്പോർട്ടുകളിൽ കാണാം, അതൊന്നുമല്ല വേണ്ടത്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അപ്പോൾ ഈ വിഷയം ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അവർ എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയാണ്, ഒക്കെ നല്ല ചിന്തയാണ്. പക്ഷെ അലി ഇബ്നു അബി തോലിബിൻ്റെ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ട് ആയത്തിറങ്ങി, അജാൽത്തും സിഖായത്തൽ ഹാജി വൈമാറത്തൽ മസ്ജിദുൽ ഹറാം, ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നതും മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുന്നതും നിങ്ങളാക്കുകയാണോ? കമൻ ആമന ബില്ലായി വല്യോമില്ലാഹർ വജാഹദ ഫി സബീലില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്തവനെപ്പോലെ, ലാ യസ്തവൂന ഇന്ദല്ലാഹ്, ഒരിക്കലും സമമാവുകയില്ല അള്ളാഹുവിൻ്റെ അടുത്ത്. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ, അക്രമികൾ അള്ളാഹ് നെറുവഴിയിലാക്കുകയില്ല. അല്ലദീന ആമനു വഹാജറു വജാഹദു ഫി സബീലില്ലാ, വിശ്വസിക്കുകയും ഹിജ്റ പോവുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുകയും ചെയ്തവർ, ബി അംവാലിയും അംഫുസി, അവരുടെ ധനം കൊണ്ടും അവരുടെ ശരീരം കൊണ്ടും, അഅലമു ദറജത്തിൻ ഇന്ദല്ലാ, അവരത്ര അള്ളാഹിൻ്റെ അടുത്ത് ഏറ്റവും വലിയ ദറജയുള്ളവർ, സ്വർഗത്തിൽ അത്യുന്നത പദവികൾ ഉള്ളവർ അവരാണ്. വ ഉലായിക ഹുമുൽ ഫായിസുൻ, അവരത്ര വിജയികൾ. അപ്പോൾ റബ്ബിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്താ? അള്ളാഹുവിൽ വിശ്വസിക്കുക, ദൂതനിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക. എന്നിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ജീവിക്കുമ്പോൾ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പണിയെടുക്കുമ്പോഴോ, സ്വർഗത്തിൽ അവരുടെ പദവികൾ എമ്പാടും വർദ്ധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇതുപോലെ ദഅവത്തിൻ്റെ ചിന്തയായിരുന്നു ഇസ്ലാമിൻ്റെ ഈ സത്യസന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ കാര്യമായുണ്ടായിരുന്ന ഒരു ചിന്ത. ആ കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് പലപ്പോഴും നമ്മൾ കേട്ടതാണ്. അദ്ദേഹം തൻ്റെ കൂട്ടുകാരുടെ അടുത്തിരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങളുടെ അഭിലാഷം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, എന്താണ്, ഞങ്ങൾക്ക് പ്രത്യേകമൊന്നും പറയല്ല, എന്നാലും പറയണം. അപ്പോൾ ചിലർ പറഞ്ഞു, എനിക്കൊരുപാട് സമ്പത്തുണ്ടാവണം, എൻ്റെ വീട് മുഴുവൻ സ്വർണം കൊണ്ട് നിറയണം, എന്നാൽ എനിക്ക് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാമല്ലോ. അപ്പോൾ നല്ല ചിന്തയാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഇനിയും പറയൂ. വേറൊരാൾ പറഞ്ഞു, എൻ്റെ വീട് മുത്തും പവിഴും ഒക്കെ നിറയണം, അനേകം സമ്പത്തിൻ്റെ ഉടമയായ റബ്ബിൻ്റെ മാർഗത്തിൽ അതൊക്കെ ചെലവഴിക്കാം. അപ്പോഴും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇനിയും നിങ്ങൾ പറയുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയൽ നിർത്തി. അവർ ഉമർ ഖത്താബിനോട് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, അഭിലാഷം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറേ മനുഷ്യർ, എല്ലാം തികഞ്ഞ മനുഷ്യരെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് അഥമന്ന, റിജാലം, മിസ്ലബി ഉബൈദ, ഇബ്നുൽ ജറ്റ, മുആദ് ബിൻ ജബൽ, സാലിം, മൗല അബി ഹുദൈഫ. ഈ അബൂ ഉബൈദയെപ്പോലെ, മുആദ് ബിൻ ജബലിനെ പോലെ, സാലിം, മൗല അബി ഹുദൈഫ റളിയല്ലാഹു അജ്മാൻ, ഇവരെ പോലെയുള്ള കുറേ മനുഷ്യരുണ്ടെങ്കിൽ, ഫസ്തഈനു ബിമല ഇലാ കലിമത്തില്ല, എന്നാൽ ഞാൻ അള്ളാഹിൻ്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് സഹായം തേടും. അപ്പോൾ അവരൊക്കെ വളരെ നന്നായി ഈ പ്രവർത്തനം ചെയ്യാൻ കഴിയുന്നവരാണ്. അപ്പോൾ ദഅവത്തിന് ഏറ്റവും കൂടുതൽ കഴിയുന്നവരാരാണ്? അള്ളാഹിൻ്റെ കലാം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഏറ്റവും സമർത്ഥമായി കഴിയുന്നവരാരാണ്? അപ്പോൾ അദ്ദേഹം മനസ്സിൽ കണ്ട ചില വ്യക്തികളെ വെച്ചിട്ട് അദ്ദേഹം പറയണം, അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനെ ആലോകർക്ക് മുഴുവനും എത്തിച്ചു കൊടുക്കാൻ ഞാൻ അവരെ ഉപയോഗിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ അവരുടെ ചിന്ത എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ സത്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അതല്ലാതെ ഇതനുസരിച്ച് ജീവിക്കൽ മാത്രമല്ല, അത് വളരെ പ്രധാനമാണ്. ഈ സത്യം അറിയണം, സത്യമേ അറിയാവൂ. ഒരുപാട് കക്ഷികൾ പിൽക്കാലത്ത് വരുമ്പോൾ എല്ലാ കക്ഷികളും ദഅവത്ത് ദഅവത്ത് എന്ന് പറയും. എന്നാൽ വ്യതിചലിച്ച കക്ഷികൾ ദഅവത്ത് നടത്തുന്നത് അവർക്ക് പ്രശ്നമാകും, അങ്ങനെ അവർ തിന്മയിലേക്കായിരിക്കും ക്ഷണിക്കുക, അതവർക്ക് പരലോകത്ത് നഷ്ടമാവുമെന്ന് പറയേണ്ടതില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, ഈ ഉമ്മത്തിൻ്റെ സലഫ് കിതാബും സുന്നത്തും എങ്ങനെ മനസ്സിലാക്കിയോ, കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും എങ്ങനെയാണ് അവർ വിശ്വാസ കാര്യങ്ങളെടുത്തത്, എങ്ങനെയാണ് അവർ കർമ്മങ്ങളെടുത്തത്, അതുപോലെ തന്നെ എടുക്കുന്നവരാവണം ഈ ദഅവത്ത് നടത്തുന്നവർ. എങ്കിലേ അവർക്ക് ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് നാശമായി വരും. അപ്പോൾ ഈ രൂപത്തിൽ ദഅവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പ്രതിഫലം നിസ്സാരമായ കാര്യമല്ല. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? വാമില സ്വാലിയ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക, അള്ളാഹുവിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും ചെയ്യുക. വഖാല ഇന്നനി മിനൽ മുസ്ലിമി, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് പറയുകയും ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തവരെക്കാൾ നല്ല വാക്ക് പറഞ്ഞവരാരുണ്ട്? അപ്പോൾ മനുഷ്യർ സംസാരിക്കുന്ന സംസാരങ്ങൾ അനേകമുണ്ട്. നേരം വെളുത്ത് വൈകുന്നേരാവുന്നതുവരെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പലരും. പക്ഷെ ആ സംസാരങ്ങളിൽ എല്ലാം ഒരേ നിലവാരമല്ല, ഒരേ തട്ടിലല്ലുള്ളത്. പക്ഷെ ചില സംസാരം, ആ സംസാരങ്ങളൊക്കെ എടുത്തൊക്കെ നന്മയാണെന്ന് തന്നെ വിചാരിക്കാം. എന്നാൽ അതിലേറ്റവും മികച്ചു നിൽക്കുന്ന സംസാരം അള്ളാഹുവിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാൻ വേണ്ടി ഒരാൾ നടത്തുന്ന സംസാരമാണ്. അതാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി മറ്റൊരു വചനം, വൽ അസ്ർ, മറ്റൊരധ്യായമാണ്, കാലം തന്നെ സത്യം. മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്, എന്നിട്ട് നാല് ഗുണങ്ങൾ ഉള്ളവരൊഴികെ എന്ന് പറഞ്ഞ് നാല് ഗുണമുള്ളവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മാറ്റി നിർത്തുകയാണ്. അത് ഈമാനുള്ളവരാണ്, ശുദ്ധ ഈമാനാണ് പറയുന്നത്, ശുർക്കില്ലാത്ത ഈമാൻ. അങ്ങനെയുള്ള ഈമാൻ ഉണ്ടാവണമെങ്കിൽ കിതാബ് സുന്നത്തും പഠിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈമാൻ, അതിനെ പൂർവികർ മനസ്സിലാക്കിയ രൂപത്തിലുള്ള മനസ്സിലാക്കിക്കൊണ്ടുള്ള ഈമാൻ, അങ്ങനെയുള്ള ഈമാൻ. പിന്നെയോ സൽക്കർമ്മങ്ങൾ ചെയ്യും വേണം. പിന്നെ വതവാസോ ബിൽ ഹഖി, സത്യത്തിലേക്ക് ക്ഷണിക്കണം. പരസ്യം പരസ്പരം ആ വിഷയത്തിൽ സത്യം കൊണ്ട് ഉപദേശിക്കാം. അപ്പോൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ വരും, അപ്പോൾ ക്ഷമിക്കണം. അതാ വതവാസോ ബി സബുർ, ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കാം. അപ്പോൾ ഇവരല്ലാത്തവരൊക്കെ നഷ്ടത്തിലാണ് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ ഏറ്റവും ഉത്തമ സമൂഹം നിങ്ങളാണ് എന്ന് പറഞ്ഞതിൽ ഒന്നാമതായി സഹാബികളാണല്ലോ, പിന്നെ താബികൾ, പിന്നെ താബിഈങ്ങൾ, ഇവരാണ് ആ കൂട്ടത്തിൽ പെടുക. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം, അവരുടെ അഖീദ, അവരുടെ കർമ്മങ്ങൾ തന്നെ നമ്മൾ സ്വീകരിക്കണം എന്ന് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ല. അവരെ മാതൃകയാക്കണം എന്ന് തന്നെയാണ് ഇവിടെ നമ്മോട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇനി ഇതുപോലെ ഇവരുടെ ഗുണങ്ങൾ, ഇവരുടെ മഹത്വങ്ങൾ, ഇവരുടെ ഖൈറുകൾ, അവരുടെ ഉന്നതമായ സ്ഥാനങ്ങൾ, അതൊക്കെ വേറെയും അനേകം വചനങ്ങളിൽ പരിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ വന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലെ ചില വചനങ്ങൾ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
0: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളാണ് ഇന്നത്തെ സലഫി ദുറൂസിൽ അബൂബക്കർ സലഫി നമ്മെ ബോധ്യപ്പെടുത്തിയത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
3: ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഒരു മിനിറ്റ് എന്ന ഹ്രസ്വസമയം മതിയാകുമോ? ചിന്തകളെ മാറ്റിമറിക്കാൻ, ജീവിതത്തിന്റെ ദിശ തന്നെ തിരിച്ചുവിടാൻ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇടവേളയ്ക്ക് സാധിക്കുമോ? തീർച്ചയായും. വലിയ മാറ്റങ്ങളുടെ തുടക്കം പലപ്പോഴും വളരെ ചെറിയ ഒരു നിമിഷാർത്ഥത്തിൽ നിന്നാണ്. ചിന്തയുടെ ഒരു ചെറിയ തീപ്പൊരി മതി മനസ്സിൽ വലിയൊരു അറിവിൻ്റെ നാളം കൊളുത്താൻ. ഒരു മിനിറ്റിൽ ഒരു വിപ്ലവം വിരിയുന്നു. ഒരു കാര്യം ഒരാൾക്ക് പകർന്നു നൽകാൻ ഒരു മിനിറ്റ് തന്നെ ധാരാളം. തിരക്കുകൾ നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് വലിയ വലിയ പ്രഭാഷണങ്ങൾ കേൾക്കാനോ വായിച്ചു തീർക്കാനോ നമുക്ക് സമയം തികയാറില്ല. എന്നാൽ സമയം കുറവാണെന്ന് കരുതി അറിവ് നേടാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇവിടെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തകളെ ഉണർത്തുന്ന ലളിത സന്ദേശങ്ങളുടെ പ്രസക്തി. അതെ, നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വൺ മിനിറ്റ് ടോക്ക്. സമകാലിക വിഷയങ്ങൾ, വിശ്വാസ പാഠങ്ങൾ, കർമ്മശാസ്ത്ര വിജ്ഞാനങ്ങൾ, കുടുംബ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങി ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന കാര്യങ്ങൾ വളരെ ലളിതമായി ഒരൊറ്റ മിനിറ്റിൽ നിങ്ങളിലേക്ക് എത്തുന്നു വൺ മിനിറ്റ് ടോക്ക്. ചെറിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നേടാം, മനസ്സിൽ ശരിയായ മൂല്യങ്ങൾ തുന്നിച്ചേർക്കാം. ഒരു നിമിഷം ഒരു വിജ്ഞാനം, ഒരു വിപ്ലവം. നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലെ ആ ഒരു മിനിറ്റ് മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ചിന്തകളെയും ജീവിതത്തെയും നന്മയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. കേൾക്കാൻ മറക്കരുത് വൺ മിനിറ്റ് ടാക്ക്, വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ. ഈമാനിന്റെ ഏറ്റക്കുറച്ചിൽ, അവതരണം അബ്ദുള്ള സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ശരീരത്തിലെ ഓരോ ഘടകങ്ങളും എല്ലായ്പ്പോഴും ഒരുപോലെയായിരിക്കില്ല. ഏറ്റക്കുറച്ചിലുകളും മാറ്റത്തിരുത്തലുകൾക്കും വിധേയമാണ് ഓരോന്നും. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കെ ഉണ്ടായിരുന്ന കൈകാലുകളുടെ ശരീരത്തിൻ്റെ വലിപ്പം മരിക്കുന്നതുവരെ അല്ലെങ്കിൽ പ്രായം കൂടുന്തോറും മാറി മാറി വരികയാണ്. നമ്മുടെ തലയിലെ മുടി, തലരോമം, ശിരസ്സിലെ മുടിയെടുത്തു നോക്കിയാൽ തന്നെ വളർന്ന് വളർന്ന് വലുതാവുകയും കൊഴിഞ്ഞു കൊഴിഞ്ഞ് ഇല്ലാതെയായിത്തീരുകയും ചെയ്യും. എപ്പോഴും ഒരുപോലെയല്ല എന്നർത്ഥം. നമ്മുടെ കൈവിരലുകളിലെ നഖങ്ങൾ, അവയ്ക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന അവയവങ്ങളുടെ, ബാഹ്യ അവയവങ്ങളുടെ അവസ്ഥ ഇപ്രകാരമാണ്. അതേപോലെ തന്നെയാണ് ശരീരത്തിനകത്ത് ഉള്ള അവയവങ്ങളുടെയും അവസ്ഥ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ അവയവങ്ങളിൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അല വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ശരീരത്തിൽ ഒരു കഷ്ണം മാംസമുണ്ട്. അത് നന്നായാൽ, ആ ചെറിയ കഷ്ണം മാംസം നന്നായാൽ മനുഷ്യൻ്റെ ശരീരം മുഴുവനും നന്നായി. അത് ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ മനുഷ്യൻ്റെ ശരീരം മുഴുവനും കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അറിയണം അത് ഖൽബ് ഹൃദയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഹൃദയം, ഖൽബ്, അതും ഇപ്രകാരം തന്നെയാണ്. മനുഷ്യൻ്റെ കൈകാലുകൾക്ക് മാറ്റത്തിരുത്തലുകൾ, ഏറ്റക്കുറച്ചിലുകൾ വരുന്നതുപോലെ, തലരോമങ്ങൾ വളരുകയും കൊഴിയുകയും ചെയ്യുന്നതുപോലെ, എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒരേ അവസ്ഥയിലുള്ള ഒന്നല്ല ഖൽബ് എന്നത്. ഖൽബ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ മാറിമറിയുന്നത് എന്നാണ്, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായത് എന്നാണ്. അറബി പദത്തിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഖൽബ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താണ്? എല്ലായ്പ്പോഴും ഒരുപോലെയുള്ളത് എന്നാണ് എന്നല്ല, നേരെ മറിച്ച് മാറിമറിയുന്നത് എന്നാണ്, ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നത് എന്നാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഈ ഖൽബ് എപ്പോഴും ഒരുപോലെയല്ല. ചിലപ്പോഴൊക്കെ സന്തോഷമുണ്ടാകാം ഹൃദയത്തിൽ, വേറെ ചില സമയങ്ങളിൽ ദുഃഖമാകാം. വികാരങ്ങൾ പലതരത്തിലാണ് മനുഷ്യൻ്റെ ഹൃദയത്തെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹൃദയം എപ്പോ എങ്ങനെ എന്ത് സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരുറപ്പും ഒരാൾക്കും പറയാൻ കഴിയില്ല എന്നർത്ഥം. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങയുടെ നിത്യജീവിതത്തിൽ നടത്തുന്ന ദുആകളിൽ ഏറ്റവും ധാരാളമായി നടത്തുന്ന ദുആ ഏതാണ് നബിയേയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേയും. ഈ പ്രാർത്ഥനയാണ് ഈ ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണയായി ധാരാളമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്നായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് മറുപടി കൊടുക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ഹൃദയം എപ്പോഴും ഒരുപോലെയാകണമെന്നില്ല, അത് മാറിമറിയാം. അതുകൊണ്ട് എൻ്റെ ഹൃദയം മരിക്കുന്നതുവരെ ദീനിൽ ഉറപ്പിച്ചു നിർത്താനുള്ള തൗഫീഖ് നീ നൽകണേ നാഥാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുകയാണ്. കാരണം അവിടുന്ന് പറഞ്ഞു, വഇന്നൽ ഖുലൂബ് ലതതഖല്ലബു അഷദ്ദു ഇൻഖിലാബ, നിശ്ചയമായും ഹൃദയങ്ങൾ ശക്തമായ മാറ്റത്തിരുത്തലുകൾ മാറിമറിയൽ ഹൃദയത്തിന് സംഭവിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ഒരുപോലെയാവില്ല, ചിലപ്പോൾ ഈമാൻ കൂടിയ അവസ്ഥയുണ്ടാകും ഹൃദയത്തിൽ, ചിലപ്പോൾ അതേ ഹൃദയത്തിൽ ഈമാൻ കുറഞ്ഞ അവസ്ഥയുണ്ടാകും. അധികമായി അല്ല ഈമാനു യസീദു, ചില സമയത്ത് ഈമാൻ കൂടും, അല്ല ഈമാനു യങ്കുസു, വേറെ ചില സമയത്ത് ഈമാൻ കുറയും. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, ആമന്ന ബില്ലാഹ് വബിമാ ജിഅ്തു ബിഹി, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, അതേപോലെ തന്നെ വബിമാ ജിഅ്തു ബിഹി, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് കൊണ്ടുവന്നതിനെ വിശ്വസിച്ചവരാണ് ഞങ്ങൾ. ഹൽ തഖാഫു അലൈനാ, ആ ഞങ്ങളെപ്പറ്റിയാണോ അങ്ങ് ഭയപ്പെടുന്നത്? ഹൃദയം മാറിമറയും. ചില ആളുകൾ മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ട് ജീവിതമാസകലം ജീവിതത്തിലുടനീളം ഈമാൻ ധാരാളമുണ്ടായെങ്കിലും ഒരുപക്ഷെ മരിക്കുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ട് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകാം എന്ന് അങ്ങ് ഭയപ്പെട്ടത് ഞങ്ങളെപ്പറ്റിയാണോ? അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും മിസ്ഹബും റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ സ്വഹാബത്തുൽ കിറാം അജ്മഈൻ, അവരെ സംബന്ധിച്ചാണോ അങ്ങ് ഭയപ്പെട്ടത് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന ഖുലൂബന്നാസ് ലതതഖല്ലബു അഷദ്ദു ഇൻഖിലാബ. അതേ അനസേ, മനുഷ്യൻ്റെ ഹൃദയം ശക്തമായി മാറിമറിയുന്നതാണ്. ഒരു വക്കത്ത് നമസ്കരിച്ചവൻ തന്നെ ആ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയതിനു ശേഷം മടങ്ങിപ്പോയിട്ടും ഏറ്റവും വലിയ ഗുരുതരമായ പാപം ആ നിസ്കരിച്ച മനുഷ്യൻ നിർവഹിക്കുന്ന ഒരു സാഹചര്യം. നിസ്കരിക്കുമ്പോൾ ഈമാനുണ്ടായിരുന്നു കൽബിൽ, തെറ്റ് ചെയ്യുമ്പോൾ അതേ മനുഷ്യനാണ്, അതേ ഹൃദയമുള്ള മനുഷ്യനാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഘട്ടത്തിൽ അവൻ്റെ ഹൃദയത്തിൽ ഈമാനില്ല, ഈമാൻ കുറഞ്ഞുപോയി. അപ്പോൾ അതാണ് മനുഷ്യൻ്റെ ഈമാനിൻ്റെ അവസ്ഥ, കൽബിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലാ അഖൂലു ഫീ റജുലിൻ ഖൈറം വലാ ശർറ, ഒരു മനുഷ്യനെപ്പറ്റിയും ഖൈറു പറയാനും ഷെറു പറയാനും അഭിപ്രായം പറയാൻ ഞാനില്ല. ഇന്നവൻ, ഇന്ന മനുഷ്യൻ നല്ലവനാണ്, നല്ല നിസ്കരിക്കുന്നവനാണ്, നല്ല നോമ്പെടുക്കുന്നവനാണ്, നന്നായി പെരുമാറുന്നവനാണ്, സ്വർഗത്തിലാണ് അയാൾ എന്നൊരാളെപ്പറ്റിയും അഭിപ്രായം പറയാൻ ഞാനില്ല. ഈ മനുഷ്യൻ വളരെ മോശപ്പെട്ടവനാണ്, വൃത്തികെട്ട സ്വഭാവമുള്ളവനാണ്, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കാത്തവനാണ്, ഇയാൾക്ക് നരകത്തിലാകും എന്നും മറ്റൊരാളെപ്പറ്റി അഭിപ്രായം പറയാൻ ഞാനില്ല. ബഅദമാ സമിഅ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടതിനു ശേഷം ഒരാളെപ്പറ്റിയും അഭിപ്രായം പറയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വഇന്ന ഖുലൂബന്നാസ് ലതതഖല്ലബു അഷദ്ദു ഇൻഖിലാബ, മനുഷ്യൻ്റെ ഹൃദയം ശക്തമായി മാറിമറിയും. ഒരു ചൂടുള്ള ചട്ടിയിൽ പാത്രത്തിൽ എണ്ണയൊഴിച്ച് ആ എണ്ണയും തിളച്ചുമറിഞ്ഞ് കൂടുതലായി തിളച്ചുമറിയുന്ന സമയത്ത് അതിൽ നിന്നും കുമിളകൾ മുകളിലേക്കും താഴേക്കും ഉയർന്നു പൊങ്ങുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, അതിനേക്കാൾ ശക്തമായി മനുഷ്യൻ്റെ ഹൃദയം മാറിമറിയും എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നമുക്കൊക്കെ പലപ്പോഴും അനുഭവമുള്ള സംഗതിയാകും അത്. ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഈമാൻ ആയിരിക്കില്ല മറ്റു ചില സമയത്ത്. ചില സമയങ്ങളിൽ നല്ല ഈമാനായിരിക്കും. ഒരു ദിവസത്തിൽ തന്നെ രണ്ടു വക്കത്ത് നമസ്കാരം, അടുത്തടുത്ത രണ്ടു വക്കത്ത് നമസ്കാരം, മഗ്‌രിബും ഇശാവും നമസ്കരിക്കുമ്പോൾ നമുക്കൊരേപോലത്തെ തഖ്‌വയും മനസാന്നിധ്യവും ഖുശൂഉം ആയിരിക്കില്ല ലഭിക്കുന്നത്. മാറിമറിയുകയാണ്. ഒരു സെക്കൻഡിലും ഹൃദയത്തിനു മാറ്റം സംഭവിക്കാം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ അവസാനത്തിൽ, അവസാന ശ്വാസം ശ്വസിക്കുന്ന സമയത്ത്, സക്കറാത്തുൽ മൗത്തിൻ്റെ സമയത്ത്, ആ ഘട്ടത്തിൽ ഹൃദയത്തിൽ ഏത് തരത്തിലുള്ള ഈമാൻ കുറഞ്ഞവസ്ഥയിലാണോ കൂടിയ അവസ്ഥയിലാണോ ഉള്ളത്, അതിനനുസരിച്ചായിരിക്കും പിന്നീട് മനുഷ്യന് നാളെ പരലോകത്ത് അവൻ്റെ ശിക്ഷാരക്ഷകളുടെ പ്രതിഫലനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വഇന്നൽ അബ്ദ് ലയഅമലു അമല അഹ്ലിൽ ജന്ന, ഒരടിമ അവൻ സ്വർഗക്കാരുടെ അമലുകൾ ചെയ്യും, ഹത്താ യകൂനു ബൈനഹ വബൈനൽ ജന്ന, അവനും സ്വർഗത്തിനും ഇടയിൽ, അല്ലെങ്കിൽ അവൻ്റെ അമലുകൾക്കും സ്വർഗത്തിനുമിടയിൽ ഇല്ലാ ദിറ, ഒരു മുഴം മാത്രം, അല്ലെങ്കിൽ അത്രയും കുറച്ചു മാത്രം സമയം ബാക്കിയുള്ളൂ, അത്രയും അടുത്തെത്തിയിട്ടുണ്ട് മനുഷ്യൻ സ്വർഗത്തിലേക്ക്. അതിനുമാത്രം ഇബാദത്തുകൾ, അമലു സ്വാലിഹാത്തുകൾ ചെയ്തിട്ടുണ്ട്. ഫയസ്ബിഖു അലൈഹിൽ കിതാബ് ഫയഅമലു അമല അഹ്ലിൻ നാർ ഫയദ്ഖുലുഹ, അങ്ങനെ മരിക്കാൻ നേരത്തായിരിക്കും ഒരു പക്ഷേ അവൻ നരകക്കാരുടെ അമല് ചെയ്യുക, തിന്മ ചെയ്യുക, അതിലൂടെ അവൻ ആ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിലുടനീളം സ്വർഗക്കാരുടെ പ്രവർത്തനം ചെയ്ത ഒരു മനുഷ്യൻ അവൻ മരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ തിന്മ ചെയ്യുകയാണ്, അതിലൂടെ അവനു നരകമായിരിക്കാം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടായിരുന്നു സുഹാബത്തുമൊക്കെ, താബിഈങ്ങളും സുഹാബികളുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല പര്യവസാനം, ഏറ്റവും നല്ല മരണത്തെ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും. കാന ആമിർ ബിൻ സാബിത് ബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇദാ സ്വല്ല റഫ യദൈഹി ഖായിലൻ, നിസ്കരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അള്ളാഹുമ്മ അസ്അലുക്കൽ മൈതത്തൽ ഹസന, അള്ളാഹുവേ എനിക്ക് ഏറ്റവും നല്ല മരണം നീ നൽകണമേ. നമസ്കാരത്തിനു ശേഷവും മറ്റുമൊക്കെ അദ്ദേഹം അള്ളാഹുവിനോട് നടത്തുന്ന ദുആകളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പടച്ചോനെ, ഏറ്റവും നല്ല മരണം നീ എനിക്കു നൽകണമേ. ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം മരിച്ചത് വഹുവ സാജിദുൻ, സുജൂദിലായിരിക്കെയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് എന്ന് നമുക്ക് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. അപ്രകാരം നല്ല മരണമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കാരണം മരിക്കുന്ന സമയത്തുള്ള ഈമാനിൻ്റെ തോതനുസരിച്ചാണ് മനുഷ്യന് നാളെ പരലോകത്ത് രക്ഷാശിക്ഷകളെ നിർണയിക്കപ്പെടുക എന്നർത്ഥം. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഅ്മിനാണ്, പക്ഷെ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ കാഫിറായിത്തീരുകയാണ്, അവൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. വയുംസി മുഅ്മിനൻ, വൈകുന്നേരത്തിൽ വിശ്വാസിയായവൻ, വയുസ്ബിഹു കാഫിറ, പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും അവൻ അവിശ്വാസിയാവുകയാണ്. യബിഉ ദീനഹു ബിഅറദി മിനദ്ദുനിയ, ദുനിയാവിലെ നശ്വരമായ തുച്ഛമായ ലാഭങ്ങൾക്കു വേണ്ടി അവൻ അവൻ്റെ ദീനിനെ വിറ്റുകളഞ്ഞു. അതുകൊണ്ടാണ് രാവിലെ മുഅ്മിനാണെങ്കിലും വൈകുന്നേരമായപ്പോഴേക്കും ഈമാൻ നഷ്ടപ്പെട്ടത്. വൈകുന്നേരം മുഅ്മിനായിട്ട് പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്കും ഈമാൻ നഷ്ടപ്പെട്ടത്. ദീനിനെ വിറ്റുകളഞ്ഞവർ, ദീനിനെ നഷ്ടപ്പെടുത്തിയവർ, നശ്വരമായ ദുനിയാവിലെ ലാഭത്തിനു വേണ്ടി മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ തമ്പുരാനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ മരണം വരെ ഉറപ്പിച്ചു നിർത്തണമേ. മനുഷ്യന് ചില കാരണങ്ങൾ മതി അവന്റെ ഈമാൻ നഷ്ടപ്പെടാൻ. ഒരുപക്ഷെ അവന്റെ ഉറ്റവരെ മരണപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഞെരുക്കം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതി അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഈ ഘട്ടങ്ങളിലൊക്കെ ഒരുപക്ഷെ അള്ളാനെ മറന്ന്, അത് പ്രയാസമുണ്ടാകുമ്പോഴാകട്ടെ സന്തോഷമുണ്ടാകുമ്പോഴാകട്ടെ, ചില ഘട്ടങ്ങളിൽ മനുഷ്യൻ അള്ളാഹുവിനെ മറന്ന് തിന്മ പ്രവർത്തിക്കുകയും ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണമായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതില്ലാതിരിക്കാനും ഈമാൻ നിലനിർത്തപ്പെടാനും മരിക്കുന്നതുവരെ ഈമാനോടുകൂടി ജീവിക്കാനും അള്ളാഹുവിനോട് അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ തമ്പുരാനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന പ്രാർത്ഥന നമ്മൾ പതിവാക്കുക, അതിനനുസരിച്ചുള്ള പ്രവർത്തനം ശീലമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഈമാനിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ഇന്നത്തെ ജീവിതപാഠങ്ങളിൽ നമ്മെ ഉണർത്തിയത്. അവതരണം അബ്ദുള്ള സലഫി.

0: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
1: നമുക്ക് മധുരം കുറയാണെന്ന് കേട്ടോ.
2: യെസ് യെസ് യെസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

മാഷാല്ലാ, മധുരം ഖുർആനിൻ്റെ പാരായണത്തിൽ നമ്മൾ ഇന്ന് കേട്ടത് അബ്ദുറഹ്മാൻ അസ്സുദൈസിയുടെ പാരായണമാണ്. സൂറത്തു മുഅ്മിനൂൻ അൽ മുഅ്മിനൂൻ്റെ 56-57 വചനങ്ങളാണ് കേട്ട് കഴിഞ്ഞത്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആശയതലങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ നിശ്ചയമായും അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ, സന്ദേശ ലക്ഷ്യങ്ങളിൽ തങ്ങൾക്ക് വന്നു കിട്ടിയ യാതൊരു

0: നോക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതവും അതുപോലെ തന്നെ അവനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ചിന്തിക്കാനും കാര്യങ്ങളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കാനുമുള്ള ബുദ്ധിയും അതുപോലെ തന്നെ ഹൃദയവുമെല്ലാം അള്ളാഹു നൽകിയിട്ടും അതുകൊണ്ട് കൃത്യമായി ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ കണ്ടെത്തുവാനും അവൻ്റെ അനുഗ്രഹങ്ങളുടെ ആഴങ്ങളെ തിരിച്ചറിയുവാനും സാധിക്കാതെ അഹങ്കാരം നടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൻ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും അത്തരക്കാരോട് അള്ളാഹു കൃത്യമായ ചില സൂചനകൾ അവർക്ക് നൽകുകയാണ്. കാരണം അള്ളാഹുവിലേക്ക് അഭയം തേടിക്കൊണ്ട് ശരണം തേടിക്കൊണ്ട് അഹങ്കാരത്തിൻ്റെ അഹംഭാവത്തിൻ്റെ ആ സ്വഭാവങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കൽപ്പിക്കുന്നത്.
1: ഈ ഒരു വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് നമുക്കെല്ലാവർക്കും കാര്യം പരിചയം ഉണ്ടാകും അല്ലേ. ഏത് ചെറിയ കുട്ടിയോട് ചോദിച്ചാലും അബ്ദുറഹ്മാൻ സ്വദേശി എന്ന് പറയും. നമ്മൾ സ്ഥലമായി കേൾക്കാറുള്ള അല്ലേ, മസ്ജിദുൽ ഹറമിലെ ഇമാമ് കൂടിയാണ് അദ്ദേഹം, മാഷാല്ലാ. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മൾ നല്ലൊരു വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്.
2: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ. അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹ സ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
0: പീസ് റേഡിയോയിൽ അടുത്തതായി ഡയലോഗ്. വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡയലോഗ് പ്രോഗ്രാമിൻ്റെ പ്രശസ്തമായ ഏതാനും ചില ഭാഗങ്ങളിൽ നിന്നും, മാനവ സൗഹാർദ്ദത്തിൻ്റെ കേരള മോഡൽ എന്ന വിഷയത്തിൽ നിന്നും ശിഹാബ് എടക്കര അവതരിപ്പിക്കുന്ന സംസാരത്തിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. ബഹുമാന്യരായ, പിതൃതുല്യരായ, മാതൃതുല്യരായ രക്ഷിതാക്കളെ, ജ്യേഷ്ഠാനിയന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേരളീയ ജനത എന്ന നിലക്ക് ഏറ്റവും വലിയ മാനവ സൗഹാർദ്ദത്തിൻ്റെ മുഖം സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്ത ഒരു പാരമ്പര്യത്തെ അവകാശപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. അതങ്ങനെ നിലനിന്ന് പോവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. കേരളമെന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെ ഉള്ളടക്കം ഒരിക്കലും വർഗീയമായിരുന്നില്ല. അങ്ങനെ ആവുകയില്ല, ആവാൻ സമ്മതിക്കുകയില്ല എന്ന ദൃഢപ്രതിജ്ഞയിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. തൻ്റെ മതങ്ങളിലും തൻ്റെ വിശ്വാസത്തിലും തൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഒരു മാനവ മൈത്രി കെട്ടിപ്പടുത്ത് പാരമ്പര്യം കാണിച്ചു കൊടുത്തവരാണ് കേരളീയ ജനത എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതാണ് നമ്മുടെ ചരിത്രം, അതാണ് നമ്മുടെ പാരമ്പര്യം. കേരളമെന്ന് പറയുന്ന ഈ സുന്ദരമായ നാട്ടിലേക്ക് മഹാനായ മാലിക് ബിൻ ദിനാർ സംഘവും കടന്നു വന്നപ്പോൾ ഈ കേരളീയ ജനത അദ്ദേഹത്തെ സ്വീകരിച്ചത് ആ സംഘത്തെ

0: സ്വീകരിച്ചത് മലയാളി മനസ്സുകളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു സംസാര വിഷയമാണ്. എത്ര സൗഹൃദപരമായിട്ടാണ് അവരെ സ്വീകരിച്ചത്! അവർ നടത്തിയ ഇടപെടലുകളും ഇടപാടുകളും ക്രയവിക്രയങ്ങളുമൊക്കെ ഇവിടെ ഏറെ ചർച്ചാവിഷയമായ ഒരു കാര്യമാണ്. മുസ്ലിം ഉമ്മത്ത് വളർന്നു വരുന്ന സമയത്ത് കേരളക്കരയിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠാനമുറകൾ നടത്തി മുന്നോട്ട് പോകാൻ ആരാധനാലയങ്ങൾ ആവശ്യമായി വന്ന സമയത്ത്, എന്ന് പറഞ്ഞാൽ മുസ്ലിം പള്ളികൾ ആവശ്യമായി വന്ന സമയത്ത്, കേരളത്തിലെ ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലിങ്ങൾക്ക് സ്ഥലം വിട്ടുകൊടുക്കുകയും അങ്ങനെ മുസ്ലിങ്ങൾക്ക് പള്ളികൾ കെട്ടാനുള്ള സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തത് നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഒരു രാജ്യത്തല്ല, വിദേശ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ പര്യടനങ്ങൾക്കിടയിൽ എൻ്റെ രാജ്യത്തിലെ കൊച്ചു സ്റ്റേറ്റാകുന്ന കേരളമെന്ന് പറയുന്ന നാട്ടിൽ അവിടുത്തെ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ ആദ്യ സമയങ്ങളിൽ കെട്ടിപ്പടുത്തുകൊടുക്കുന്നതിൽ ഹൈന്ദവർ സഹായിച്ചതിനെ കേരളത്തിൻ്റെ സൗഹൃദ മുഖത്തെയും രാജ്യത്തിൻ്റെ സൗഹൃദ മുഖത്തെയും മനുഷ്യത്വത്തെയും വിളിച്ചോതുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ സംസാരിക്കുന്നത് ആദ്യകാല അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ റിപ്പോർട്ടുകളും രേഖകളും എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ അവരുടെ കോളനിയാക്കി വെക്കാൻ പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യമൊട്ടാകെ, കേരളക്കരയിൽ പ്രത്യേകിച്ച്, പ്രിയപ്പെട്ടവരെ, ആ ബ്രിട്ടീഷ് പ്രഭുക്കന്മാരുടെ കരാളഹസ്തങ്ങളിൽ അമർന്നു പോകാൻ സാധ്യതയുള്ള സമയത്ത്, അവരുടെ ബുട്ടിനടിയിൽ കിടന്ന് അമർന്നു പോകുമെന്ന് വിചാരിക്കുന്ന സമയത്ത്, ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിന്ന് ഒരുമിച്ചു നിന്ന് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്, അല്ലേ? അതിന് എത്ര എത്ര ഉദാഹരണങ്ങളാണ്, എത്ര എത്ര സംവിധാനങ്ങളാണ് നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകുന്നത്! ഒന്നും വേണ്ട, കോഴിക്കോട് മാതൃഭൂമിയുടെ പത്രാധിപരായ കെ പി കേശവമേനോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലും എടുത്തുകുത്തുകളിലും ഒരു കാര്യം പ്രത്യേകം എടുത്തുദ്ധരിക്കുന്നുണ്ട്. എന്താണ് ആ പ്രത്യേക സംഭവം? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന കെ പി കേശവമേനോൻ്റെ സന്തത സഹചാരിയായി കൂടെ നടന്നിരുന്ന ആ സമയത്ത് കോഴിക്കോട് പട്ടാളപ്പള്ളിയുടെ പരിസരത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ബാങ്കൊലി ഉയരുമ്പോൾ, നമസ്കാരത്തിന് സമയമായി എന്ന അറിയിപ്പ് വരുമ്പോൾ, കെ പി കേശവമേനോൻ എന്ന് പറയുന്ന ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ പറയുന്നു, ഇവിടെ പള്ളിയിലേക്ക് പോകേണ്ടവരുണ്ട്, നമസ്കാരത്തിന് വേണ്ടി നിർത്തുകയല്ല മീറ്റിംഗ്. പ്രത്യേകിച്ച് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേരെടുത്തു പറഞ്ഞിട്ട് പറയുന്നു, അദ്ദേഹം പോയി പള്ളിയിൽ ചെന്ന് നമസ്കരിച്ചു വരട്ടെ, എന്നിട്ട് നമുക്ക് മീറ്റിംഗ് തുടരാമെന്ന് പറഞ്ഞ് നമസ്കാരം കഴിയുന്നതുവരെ ആ മീറ്റിംഗ് അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്, അദ്ദേഹം തിരിച്ചു വരട്ടെ, അതുപോലെയുള്ളവർ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന പാരമ്പര്യമാണ് കേരളത്തിൻ്റെ മുൻകാല ചരിത്രത്തിൽ എനിക്കും നിങ്ങൾക്കും വായിക്കാൻ സാധിക്കുന്നത്. കെ എം മൗലവിയും ഈ മൊയ്തു മൗലവിയും ഒക്കെയായി ഈ പറയപ്പെട്ട കെ പി കേശവമേനോനെ പോലെയുള്ള വ്യത്യസ്തമായ പത്രാധിപരും രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ വെച്ച് പുലർത്തിയ സമീപനങ്ങളും സൗഹൃദങ്ങളും, അവരുടെ മതത്തെ അംഗീകരിച്ചുകൊണ്ട്, അവരുടെ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട്, അവരുടെ ആചാരങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവർക്കതിനു വേണ്ടി സമയം ചെലവഴിച്ചു കൊടുക്കുന്ന, അതിനുവേണ്ടി സമയം നീക്കിക്കൊടുക്കുന്ന പാരമ്പര്യമാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൻ്റെ പാരമ്പര്യമായി ഞാനും നിങ്ങളുമൊക്കെ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഗീയവാദികൾക്ക് കുടിയിരിക്കാൻ ഈ കേരളക്കര ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല എന്ന അർത്ഥത്തിലുള്ള മതേതരത്വ ബോധത്തോടുകൂടിയുള്ള ഒരു മുന്നോട്ടുള്ള നീക്കമായിരുന്നു കേരളീയ ജനതയിൽ എന്നും നമ്മൾ കണ്ടിട്ടുള്ളത്, ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ ഇനിയും അതാണ് തുടരേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഈ ഡയലോഗ് പോലെയുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ചരിത്രത്തിലേക്ക് നിങ്ങൾ പോയി നോക്കൂ. സൂചനാത്മകമായ സംസാരങ്ങൾ നടത്തിപ്പോകാൻ മാത്രമേ നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ. സാമൂതിരി രാജാവ് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ആ വസതിയിൽ കൊട്ടാരത്തിൽ ഇരിക്കവേ ടിപ്പു സുൽത്താനിൻ്റെ ഉപ്പയാകുന്ന ഹൈദർഅലി ഖാൻ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ, ഈ രാജ്യം അദ്ദേഹം കൈയടക്കാൻ, ഈ പ്രദേശം അദ്ദേഹം കൈയടക്കാൻ വരുന്നു എന്ന് അവിടുത്തെ ആളുകൾക്ക് തോന്നി. അവിടുത്തെ മുസ്ലിങ്ങൾ സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെല്ലുകയും സമുദ്രി രാജാവിനോട് മുസ്ലിങ്ങൾ പറയുന്ന വാക്കുണ്ട്, ഹൈദരലിക്കാൻ ഈ നാട് പിടിച്ചെടുക്കാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ഞങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുന്ന സമുദ്രി രാജാവിന്റെ കൂടെ മുസ്ലിങ്ങൾ നിൽക്കുകയും, പ്രിയപ്പെട്ടവരെ, ഹൈദരലിക്കാൻ ഞാൻ വന്ന ലക്ഷ്യം അതൊന്നുമല്ല എന്ന് പിന്നീട് വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവിടെ ഞാനിത് എടുത്തുദ്ധരിച്ചത്, സമുദ്രി രാജാവിന്റെ മുന്നിലേക്ക് ചെല്ലുന്ന മുസ്ലിങ്ങൾ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തോട് നടത്തുന്ന സമീപനം, അദ്ദേഹം തിരിച്ച് ഈ സമൂഹത്തോട് കാണിക്കുന്ന സമീപനങ്ങൾ, അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കേണ്ടവരും കേൾക്കേണ്ടവരുമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ആദർശ പ്രബോധന പ്രസ്ഥാനത്തിൻ്റെ, അതേ മുൻകാല സമൂഹത്തിൽ കാണിച്ചു കൊടുത്ത ആദർശത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ചൂക്കാൻ പിടിക്കുന്ന ഒരു ടീമാണ് ഇന്ന് ഡയലോഗ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്നത്. ആദർശ പ്രബോധന മുൻഗാമികളെ ഓർക്കുമ്പോൾ കെ എം മൗലവിയെ നമ്മൾ ഓർത്തു പോകും. കെ എം മൗലവി എന്ന് പറയുന്ന ആ മഹാനായ വ്യക്തിത്വം കൊടുങ്ങല്ലൂരിലേക്ക് രാജ്യത്തിൻ്റെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, നാടുവിട്ട് കൊടുങ്ങല്ലൂരിലേക്ക് പോവേണ്ടി വന്ന ഘട്ടത്തിൽ കൊടുങ്ങല്ലൂരിലെത്തി അദ്ദേഹം ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊടുങ്ങല്ലൂരിലെത്തിക്കൊണ്ട് അവിടുത്തെ ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ആൾ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടേക്ക് കടന്നു വരുമ്പോൾ കുട്ടിക്കൃഷ്ണ മേനോൻ എന്ന് പറയുന്ന അവിടുത്തെ വ്യക്തിത്വം പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരെ അന്വേഷിച്ചാണോ വന്നത്? പോലീസ് ഉദ്യോഗസ്ഥന്മാർ മിണ്ടുന്നില്ല. വീണ്ടും വീണ്ടും ചോദിച്ചു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ മിണ്ടുന്നില്ല. ആ സമയത്ത് കുട്ടിക്കൃഷ്ണ മേനോൻ എന്ന് പറയുന്ന വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നുണ്ട്, എനിക്കറിയാം തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന കെ എം മൗലവി ഏതൊരു വീട്ടിലാണുള്ളത് എന്ന് എനിക്കറിയാം. പക്ഷേ ഞങ്ങളുടെയൊക്കെ ശവത്തിൻ്റെ മേലെ ചവിട്ടിയിട്ടല്ലാതെ, ഞങ്ങളെ കൊന്നു തീർത്തിട്ടല്ലാതെ, നിങ്ങൾക്ക് തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കുട്ടിക്കൃഷ്ണ മേനോൻ പറയുന്നത് ചരിത്രത്തിൽ ഞാനും നിങ്ങളും സന്തോഷദായകമായി വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന സന്ദർഭം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാറാട് കലാപം നടന്ന സന്ദർഭം ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കൊടിഞ്ഞി ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൊലപാതകം നടന്നത് ഇങ്ങ് വിളിപ്പാടകലെ കാസർഗോഡിന്റെ മണ്ണിൽ, ഈ ടൗണിന്റെ ഓരത്ത് ഒരു പള്ളിയിൽ കയറി, പ്രിയപ്പെട്ടവരെ, അവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദിന്റെ കൊലപാതകം നടന്ന സന്ദർഭം നിങ്ങൾ ഓർക്കുന്നില്ലേ? അന്ന് ഈ കാസർഗോഡിന്റെ ടൗണിന്റെ പരിസരത്ത് ആളുകളെ വിളിച്ചു ചേർത്ത് മുസ്ലിം സംഘടനയിൽപ്പെട്ട നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് അല്ലാത്തവരെയും ഒരുമിച്ചിരുത്തി മാറാട് കലാപം നടന്ന സന്ദർഭത്തിലും കൊടിഞ്ഞി ഫൈസലിന്റെ പദം നടന്ന സമയത്തുമൊക്കെ ഇതുപോലെ അവരവിടെ നാടുകളുടെ പരിസരങ്ങളിൽ ആളുകളെ വിളിച്ചു ചേർത്ത്, വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചു ചേർത്ത് അവരുടെ മുന്നിലേക്ക്, ദാ ഈ നാട് ഒരു വർഗീയ കലാപത്തിന്റെ കലാപ കലുഷിതമായ മണ്ണായി തീരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ ഞാനും നിങ്ങളും അവസരമുണ്ടാക്കി കൊടുക്കരുത്. നമുക്ക് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോവേണ്ടതുണ്ട്. വർഗീയതക്ക് ഒരിക്കലും ഇവിടെ തുടക്കം കുറിച്ചുകൂടാ. അതിനെ കെടുത്തിക്കളയേണ്ടവരാണ് നമ്മളെന്ന് പറഞ്ഞ് ഈ നാട്ടിലെ മനുഷ്യരെ, ആ നാട്ടിലെ മനുഷ്യരെ ബോധവൽക്കരിക്കുകയും അവർക്ക് വേണ്ട ഉത്ബോധനങ്ങൾ നടത്തുകയും അവരെ ജാഗ്രതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്, അതാണ് കേരളത്തിൻ്റെ പാരമ്പര്യമെന്ന് ഞാനും നിങ്ങളും ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ, ഒന്നും രണ്ടും മൂന്നും ഇതുപോലെയുള്ള സംഭവങ്ങളല്ല, വ്യത്യസ്തമായ സംഭവങ്ങൾ ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ചെറിയ മിനിറ്റുകളിലൂടെ പറഞ്ഞു പോകാതെ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ചിന്തകളിലേക്ക് കടന്നു വരുന്നുണ്ടാകും. അതുകൊണ്ട് കേരളത്തിൻ്റെ പാരമ്പര്യത്തെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട്. ബാബരി മസ്ജിദിന്റെ താടികക്കുടങ്ങൾ തകർത്തെറിഞ്ഞ് രാമമന്ത്രം ജപിച്ചുകൊണ്ട് ആ ബാബരി മസ്ജിദിന്റെ താടികക്കുടങ്ങൾ തകർത്തെറിഞ്ഞ് ആ സന്ദർഭത്തെ എല്ലാവരും ഓർക്കുന്ന ഘട്ടത്തിൽ കേരളക്കരയിൽ ഒരു സമ്മേളനമോ യോഗമോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നിയമപാലകർ അനുവദിക്കാത്ത സമയത്ത് അവരെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി, അവരെ കാര്യങ്ങളെ ധൈര്യപ്പെടുത്തി, അതേ പാലക്കാടിന്റെ കൊട്ട മൈതാനത്തിലേക്ക് ജനസഞ്ചയത്തെ വിളിച്ചു ചേർത്ത് ഈ ആദർശ പ്രസ്ഥാനമെന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതേ അമരക്കാര് പാലക്കാട് കൊട്ട മൈതാനത്ത് ആൾക്കൂട്ടങ്ങളെ വിളിച്ചു ചേർത്ത്, വ്യത്യസ്തമായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത്, വ്യത്യസ്തമായ മതവിഭാഗങ്ങളുടെ മേലാധ്യക്ഷന്മാരെ വിളിച്ചു ചേർത്ത് അവിടെ വെച്ച് ഒരു തലക്കെട്ടോടുകൂടി മനോഹരമായ ഒരു സമ്മേളനം നടന്നു. മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നതായിരുന്നു ആ സമ്മേളനത്തിന്റെ തലക്കെട്ട്. ആ സമ്മേളനം സർവരാലും നിരീക്ഷിക്കപ്പെടാൻ ചില സാധ്യതകളും അതുപോലെ തന്നെ സന്ദർഭങ്ങളും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന ആ സമ്മേളനത്തെ ആളുകൾ കൃത്യമായി നിരീക്ഷിക്കുകയും ഈ കേരളക്കര വർഗീയതയിലേക്ക് പോകാതിരിക്കാൻ, സമാധാന അന്തരീക്ഷത്തിലേക്ക് അത് ഒന്നുകൂടി കൃത്യമായി മുന്നോട്ട് പോകാൻ ഈ സമ്മേളനം കാരണമായി എന്ന് മുസ്ലിങ്ങളല്ല, ഇവിടുത്തെ മുസ്ലിം നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരുമൊക്കെ ആ സമ്മേളനത്തെ പുകഴ്ത്തി പറയുകയും പ്രശംസിക്കുകയും ചെയ്തത് കേരളത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ കൂട്ടിച്ചേർത്ത് വാടിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തെ അമ്പലത്തിൻ്റെ വാതിലിന് തീപിടിച്ച് ക്ഷേത്രം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം നേതാക്കന്മാരിലും ആദർശ പ്രസ്ഥാന നേതാക്കന്മാരിലും പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കന്മാരും ലീഡർമാരുമായ ആളുകൾ ഇടപെട്ടുകൊണ്ട് ആ തീ കെടുത്താനും പ്രിയപ്പെട്ടവരെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനുമൊക്കെ പരിശ്രമിച്ചത് ഞാനും നിങ്ങളും കേരളത്തിൻ്റെ സൗഹൃദ പാരമ്പര്യത്തിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് വായിക്കേണ്ടതുണ്ട്. പോരാ, വിഴിഞ്ഞം കലാപം നടക്കുമ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് അവിടേക്ക് പോകരുത്, പ്രശ്നമാണവിടെ, പ്രയാസമാണവിടെ എന്ന് പറഞ്ഞപ്പോൾ തടുത്തു നിർത്തിയ കൈകളെ വകഞ്ഞു മാറ്റി അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോവാനാണ് തീരുമാനിച്ചത്. അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനും എന്റെ സംസാരം കൊണ്ട് സാധിക്കുമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയവരോട് മാറി നിൽക്കാൻ പറഞ്ഞ് വിഴിഞ്ഞം കലാപത്തിൻ്റെ ആ പ്രദേശത്തേക്ക് കയറി ചെന്ന് ആളുകളോട് സംസാരിച്ച് ഒരു സൗഹൃദമായ അന്തരീക്ഷമുണ്ടാക്കുന്ന രംഗം, ഇതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം. മുസ്ലിം സമുദായങ്ങളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ആരെ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും ഈ അർത്ഥത്തിലാണ് പോകുന്നത് എന്ന് പറയാനാ. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുവിദ്യാലയങ്ങൾ, ഇവിടുത്തെ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, കച്ചവട വ്യാപാര ശൃംഖലകൾ എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ആരും ചേരിതിരിഞ്ഞ് നിൽക്കാറില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, കല്യാണ ദിവസങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം. അവിടെ ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ ആളുകൾ മാറി നിൽക്കാറില്ല. ഇങ്ങനൊരു സൗഹൃദമായ സ്നേഹമയമായ ഒരന്തരീക്ഷത്തിലാണ് കേരളക്കര എന്നും മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് പ്രിയപ്പെട്ടവരെ മനുഷ്യത്വത്തോടുകൂടിയുള്ള, ഹ്യൂമാനിറ്റിയോടുകൂടിയുള്ള, മനുഷ്യ സൗഹാർദ്ദത്തോടുകൂടിയുള്ള ഒരു പാരമ്പര്യമാണ് നമുക്ക് വായിക്കാനുള്ളത്. അതെ, മതലയനമില്ല, മനുഷ്യ സൗഹാർദ്ദമാണുള്ളത് എന്ന് ഈ കേരളക്കരയിലെ മുഴുവൻ മനുഷ്യരോടും 3.5 കോടി മനുഷ്യരോടും ഉറക്കെ പ്രഖ്യാപിക്കുകയും അവർക്കറിയുന്നത് ഒന്നുകൂടി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഡയലോഗ് പോലെയുള്ള പരിപാടികൾ. എങ്ങനെ? മതലയനമല്ല വേണ്ടത്, മറിച്ച് മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. അവിടെ ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഹൈറ്റിൻ്റെയും വെയിറ്റിൻ്റെയും ഒന്നും ഇല്ല പ്രിയപ്പെട്ടവരെ, ചേരിതിരിവുകളില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മനുഷ്യരെ നിങ്ങളൊരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ്. യാ യുഹന്നാസ് ഇന്ന ഖലഖ്നാകും മിൻ ദകരിം വ ഉൻസ എന്ന പ്രയോഗം എത്ര മനോഹരമായ പ്രയോഗമാണ്. നിങ്ങളെ ഗോത്രങ്ങളാക്കിയത്, നിങ്ങളെ വർഗങ്ങളാക്കിയത്, നിങ്ങളെ വർണ്ണങ്ങളാക്കിയത്, നിങ്ങളിൽ ചേരിതിരിവുകൾ ഈ അർത്ഥത്തിൽ ഉണ്ടാക്കിയത് ലിതഅറഫു തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്റമക്കും ഇൻദല്ലാഹി അത്ത്വാക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തിയോടുകൂടി, തഖ്വയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരാരോ അവരാണ് ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും വലിയ VVIP എന്ന് പ്രഖ്യാപിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലൂടെ എന്ന് ഞാനും നിങ്ങളും കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. പോരെ പ്രിയപ്പെട്ടവരെ, ഇനി എത്ര ഉദാഹരണങ്ങളാണ് ഇതിന് വേണ്ടത്? കേരളത്തിലെ ഏതൊക്കെ ദുരന്തങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉരുൾപൊട്ടലുകളും ഒക്കെ കടന്നു വന്നപ്പോൾ, കാല വിപത്തുകൾ കടന്നു വന്നപ്പോൾ ഞാനും നിങ്ങളും കണ്ട ചിത്രം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? കരിപ്പൂർ വിമാന ദുരന്തം എന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. കരിപ്പൂർ വിമാന ദുരന്തത്തിൽ ഞാനും നിങ്ങളും കണ്ടതെന്തായിരുന്നു? അത് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അന്ന് വന്ന വാർത്തകളിൽ ഒരു വാർത്തയുടെ ശകലം നിങ്ങൾക്ക് കേട്ടുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം തുടരാം. അന്ന് വന്ന വാർത്തകളിൽ ഒരു വാർത്താ ശകലം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ പ്രിയപ്പെട്ടവരെ.
1: സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തെ കൈമേ മറന്നാണ് കേരളം മറികടന്നത്. ആശുപത്രികൾക്ക് മുൻപിൽ രാത്രി വൈകിയും രക്തം നൽകാൻ വരുന്നവരുടെ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു പകർച്ചവ്യാധിക്കും തളർത്താനാകാത്ത മലയാളിയുടെ മനുഷ്യത്വമാണ്.
2: ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നു, അപ്പോൾ സത്യം കേട്ടിട്ട് ഞങ്ങൾ വന്നത്
3: പ്രദേശത്തെ മുഴുവൻ ആള് അവരെ കയ്യിലുണ്ടായത് എല്ലാ വാഹനങ്ങളും ഒരു ആപ്പ് ഓട്ടോറിക്ഷ വരെ ആളുകൾ കയറ്റിക്കൊണ്ടുവന്ന ഒരു സാഹചര്യം ഉണ്ടായത്.
0: കരിപ്പൂർ വിമാനാപകടം സംഭവിച്ചത് മലപ്പുറം ജില്ലയിലെ ആ കരിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. അതിൻ്റെ തൊട്ടടുത്തുള്ള ആളുകൾ കൊണ്ടോട്ടിയിൽ നിന്ന് ഞങ്ങളൊരു ശബ്ദം കേട്ട് ഓടി വന്നു. അല്ലേ, ആ കരിപ്പൂരിൻ്റെ പരിസര പ്രദേശത്തുള്ള വീടുകളിൽ നിർത്തിയിട്ട വാഹനങ്ങൾ മുഴുവനും എയർപോർട്ടിൻ്റെ റൺവേയുടെ ആ ചാരത്തേക്ക് ചീറിപ്പാഞ്ഞ് കിടന്നു വരികയാണ്. ആണ് പ്രിയപ്പെട്ടവരെ, എന്നിട്ട് പുതിയ പുതിയ വാഹനങ്ങളിൽ വീണ്ടുകിടക്കുന്ന മനുഷ്യരുടെ ഒലിച്ചിറങ്ങുന്ന രക്തം പ്രശ്നമാക്കാതെ അവർ സീറ്റിലേക്ക് എടുത്തു കിടത്തി, മടിയിലേക്ക് തല, അതേ അവിടെ തലയെടുത്തു വെച്ച് അതിവേഗതയിൽ ഹോസ്പിറ്റലിൽ ലക്ഷ്യം വെച്ച് പോകുന്നത് പോരാ, മാധ്യമം തന്നെ നിങ്ങളോട് പറഞ്ഞു തന്നത് അവിടെ രക്തം ആവശ്യമുണ്ട് എന്നറിഞ്ഞപ്പോ എത്ര ആളുകളാണ് അവിടെ വന്ന് ലൈൻ നിന്നത്, ക്യൂ നിന്നത്, ഞങ്ങൾ കൊടുക്കാം രക്തമെന്ന് പറഞ്ഞ്. കൊറോണയുടെ മൂർച്ഛിച്ച ഒരു പ്രശ്നം നിൽക്കുന്ന സമയമാണ്. മലപ്പുറം ജില്ലയിൽ 3000 ആളുകൾ കൊറോണ ബാധിതരാണ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഈ വിമാന ദുരന്തമുണ്ടായത്. അവിടെ വിശ്രമത്തിൽ കിടന്ന മനുഷ്യരത് പ്രശ്നമാക്കിയില്ല, എല്ലാം മറികടന്നുകൊണ്ട് അവർ കരിപ്പൂരിന്റെ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. കൊണ്ടോട്ടിയുടെ റിലീഫ് ഹോസ്പിറ്റലിൽ ആളുകൾ പറഞ്ഞു, പത്രം എഴുതി. എന്താ എഴുതിയതെന്ന് അറിയുമോ? ഉമ്മമാർ, ഉപ്പമാർ, എണീറ്റു നടക്കാൻ പോലും പ്രയാസമുള്ള ഉമ്മമാർ, അവർ വീട്ടിലുണ്ടാക്കിയ ചെറിയ ചോറായി ഭക്ഷണവുമായി പലഹാരങ്ങളുമായി ഹോസ്പിറ്റലിന്റെ വരാന്തയിലേക്ക് ഓടി വന്ന് ആർക്കാണ് ഭക്ഷണം വേണ്ടത്, ആർക്കാ വെള്ളം വേണ്ടത് എന്ന് ചോദിച്ച് നടക്കുന്നത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയെന്ന് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സാന്ദർഭികമായി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇതായിരുന്നു, ഇതാണ് കേരളത്തിന്റെ ചിത്രം, ഇതാണ് കേരളത്തിന്റെ ചിത്രം, ഇതാണ് കേരളത്തിന്റെ ചരിത്രം. അല്ലേ പ്രിയപ്പെട്ടവരെ, അതിനെ ഒരിക്കലും മുറിച്ചു മാറ്റാൻ നമുക്ക് സമ്മതിക്കാൻ പറ്റുകയില്ല. സമ്മതിച്ചുകൂടാ, ആ അന്തരീക്ഷത്തിൽ തന്നെ ഈ സൗഹൃദ അന്തരീക്ഷം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. കവളപ്പാറ എന്ന് പറയുന്ന നിലമ്പൂരിനടുത്ത് മണ്ണിടിച്ചിലുണ്ടായി ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടു പോയ സന്ദർഭത്തിൽ കവളപ്പാറയിലെ ആളുകൾക്ക് വേണ്ടി സഹായമെത്തിക്കാൻ കേരളത്തിലെ മനുഷ്യർ ജാതി നോക്കിയോ, മതം നോക്കിയോ, വർഗം നോക്കിയോ, സംഘടന നോക്കിയോ? ആരും നോക്കിയില്ല. അവിടുന്ന് കിട്ടിയ മനുഷ്യരുടെ ശരീരത്തിൽ ചെളിപുരണ്ട് കിടക്കുന്ന മനുഷ്യരുടെ ശരീരം കയ്യിലൊരു ഗ്ലൗസ് പോലും ഇടാതെ കടുകി വൃത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരുക്കി വെച്ച ടാബിളിലേക്ക് കൊണ്ടുകൊടുക്കാൻ അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും മടിച്ചു നിന്നില്ല. അവിടുത്തെ പള്ളിയും അവിടുത്തെ മദ്രസകളുമൊക്കെ അവിടുത്തെ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ആവശ്യമായ സഹായത്തിനാവശ്യമായ സെന്ററുകളായി തുറന്നുകൊടുക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതേ അവസ്ഥ ഈ അടുത്ത കാലത്ത് വയനാടിന്റെ ദുരന്തമുണ്ടായപ്പോ, മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒക്കെ ഉണ്ടായപ്പോ നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി അതെ വീണ ജോർജ് പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപക്ഷെ സ്ത്രീയിൽ കാണാൻ പറ്റുന്നുണ്ടാകും. എന്താ പറഞ്ഞത്? ഇതാ ചൂരൽമലയിലെ പള്ളിയും മദ്രസമൊക്കെ താൽക്കാലികമായ ആശുപത്രി സംവിധാനമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, തുടങ്ങുന്നു എന്ന്. എന്ത്? പള്ളിയും അവിടുത്തെ പള്ളിയും മദ്രസയും ഒക്കെ താൽക്കാലികമായ ആശുപത്രി സംവിധാനമായി മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി വീണ ജോർജ് അതിനെ പ്രശംസിക്കുകയും അതിനെ സമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കുകയും ചെയ്യുന്നത് ഞാനും നിങ്ങളും കാണുകയാണ്, കേൾക്കുകയാണ്. നോക്കൂ, നിങ്ങൾ വയനാടിന്റെ ആ മുണ്ടക്കൈ അതുപോലെ ചൂരൽമലയിലെ ദുരന്തത്തിൽ നിന്ന് ഒലിച്ചു വന്നത് ചാളിയാറിന്റെ, നിലമ്പൂരിന്റെ, ചുങ്കത്രയുടെ, മുണ്ടേരിയുടെ, പോത്തുകല്ലിന്റെ ആ പരിസരത്ത് 170 മൃതദേഹങ്ങൾ പാതിയായി, കൈ മാത്രമായി, കാലു മാത്രമായി, ചെളിപുരണ്ട് അതേ അങ്ങനെ കടന്നു വന്ന സമയത്ത് ആളുകൾ, സഹോദരന്മാർ, സഹോദരിമാർ ഒന്നും നോക്കാതെ അതെടുത്തുകൊണ്ടുപോയി നിലമ്പൂരിന്റെ പോസ്റ്റ്മോർട്ടം നടക്കാനുള്ള ഹോസ്പിറ്റലിന്റെ ഒരുക്കി വെച്ച ടാബിളിലേക്ക് അതിനെ കടുകി വൃത്തിയാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത് ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിരില്ലേ? ചാനലുകൾ പ്രത്യേകമായി എടുത്തുദ്ധരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് ഒരു വയനാടിന്റെ ദുരന്തമുണ്ടായ സമയത്ത് മാത്രമല്ല, അങ്ങ് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത്, ഉരുൾപൊട്ടലുണ്ടായ സമയത്ത്, അതുപോലെ തന്നെ പ്രളയമുണ്ടായ സമയത്ത് ഒക്കെ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റിയതാണ്. ഒരേ സ്കൂളിന്റെ ഹാളിൽ ഒരുമിച്ച് കൂടുകയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ റെഡിയാവുകയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും അതേ ബാങ്കിന്റെ സമയമാകുമ്പോൾ മറ്റൊരു ക്ലാസ് റൂം അവർക്ക് വേണ്ടി മാറ്റിക്കൊടുത്ത് നമസ്കരിക്കാൻ സൗകര്യം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ സൗഹൃദത്തിന്റെ കാഴ്ചകളാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ സന്ദർഭത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ്. വയനാടിന്റെ ദുരന്തമുണ്ടായ സമയത്ത് ഉമ്മമാർ ഒലിച്ചുപോയി, മരണപ്പെട്ടുപോയി, ഉപ്പമാർ മരിച്ചുപോയി, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടുപോയി, 3 കുട്ടി ബാക്കിയായി, 1.5 കുഞ്ഞുങ്ങൾ ബാക്കിയായി, അതെ മാസങ്ങൾ മാത്രം പ്രായമുള്ള മുലപ്പാൽ കുടിക്കുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ബാക്കിയായപ്പോ അങ്ങ് ഇടുക്കിയിൽ നിന്ന് അതാ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് മലപ്പുറത്തിന്റെ മറുഭാഗത്തു നിന്ന് ഓരോ ആളുകൾ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ അവർ പറഞ്ഞു, എന്റെ ഭാര്യയെ അവിടുത്തെ കുഞ്ഞു മക്കൾക്ക് അമ്മ നഷ്ടപ്പെട്ടു പോയ, ഉമ്മ നഷ്ടപ്പെട്ടു പോയ, ചെറിയ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ മുലയൂട്ടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ ഭർത്താവ് അതേ അവിടുത്തെ ആളുകളെ വിവരമറിയിക്കുകയാണ്, കേരളത്തെ വിവരമറിയിക്കുകയാണ്. സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇടുക്കിയിലാണ് എന്റെ വീട്, പക്ഷേ കവളപ്പാറ പിന്നെ ഇങ്ങ് ചൂരൽമലയിലും മുണ്ടക്കയിൽ നിന്നും ഉമ്മമാരും അമ്മമാരും മരണപ്പെട്ടു പോയ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മിഞ്ഞ പാല് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇടുക്കിയിൽ നിന്ന് ഈ വിവരമറിയിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാരുണ്ടായി. എത്രമാത്രം പ്രതീക്ഷയുടെ അതേ ഈ കേരളക്കരയിലെ സൗഹൃദ അന്തരീക്ഷമാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം പറയാനാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളക്കരയിൽ സംസാര വിഷയമുണ്ടായപ്പോ അതേ താമരശ്ശേരിയിലെ രൂപത ബിഷപ്പ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇല്ല അങ്ങനെ ഒരു ലവ് ജിഹാദ് കേരളത്തിന്റെ മണ്ണിലില്ല എന്ന് സ്വാമിമാർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ലവ് ജിഹാദിന്റെ വിഷയം ഈ കേരളക്കരയിൽ ഇല്ല എന്ന് അല്ലേ നിയമസഭയിൽ ചർച്ചയായി, പാർലമെന്റിൽ പറഞ്ഞു. പോരാ, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ കിഷൻ റെഡ്ഡി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അങ്ങനെ ഒരു കേസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റു നിന്ന് സംസാരിച്ച ബിഷപ്പുമാരെ സ്വാമിജിമാരെ പലരും ആക്ഷേപിച്ചു, പലരുടെയും അച്ചാരം വാങ്ങിയിട്ടാണ് നിങ്ങൾ ഈ സംസാരം നടത്തുന്നത് എന്ന്, ഇത് നിങ്ങൾക്ക് ക്ഷീണമാകുമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരളീയ ജനതയെ മനസ്സിലാക്കിക്കൊണ്ട് ബിഷപ്പുമാരും സ്വാമിമാരും ഉറച്ചു നിന്നുകൊണ്ട് പറഞ്ഞു, ഇല്ല അങ്ങനെ കേരളക്കരയിൽ ഒരു ലവ് ജിഹാദിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല, ഉണ്ടായിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റു നിന്ന് പറഞ്ഞത് ഇത് കേരളത്തിന്റെ പാരമ്പര്യത്തെ ഒരിക്കൽ കൂടി നമ്മുടെ മുന്നിലേക്ക് ശക്തിപ്പെടുത്തുന്ന വാക്കുകളാണ്. അതുപോലെ തന്നെ തെരുവിൽ തുണിക്കച്ചവടം നടത്തുന്ന ആളുകൾ, നൌഷാദിനെ പോലെയുള്ള ആളുകൾ, ആദ്യ പ്രളയത്തിൽ എന്റെ കയ്യിലുള്ള മുഴുവൻ ഡ്രസ്സുകളും നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് തന്റെ കടയിൽ നിന്ന് പുറത്തിറങ്ങി എടുത്തു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് ആ ഷോപ്പ് തന്നെ, ആ തെരുവ് കച്ചവടം നടത്തുന്ന ചെറിയ റൂം തന്നെ മാറിക്കൊടുക്കുന്ന നൌഷാദിനെ പോലെയുള്ള ആളുകൾ അല്ലേ. പ്രളയമുണ്ടായപ്പോ ആളുകൾക്ക് കയറാൻ കഴിയാതെ വഞ്ചിയിലേക്ക്, തോണിയിലേക്ക്, വള്ളത്തിലേക്ക്, ബോട്ടിലേക്ക് കയറാൻ പറ്റാതെ വന്നപ്പോ തന്റെ മുതുകുകൾ അങ്ങ് കുനിഞ്ഞു നിന്ന് എന്റെ മുതുക് സ്റ്റെപ്പാണ് എന്ന് പറഞ്ഞ് ആ തന്റെ മുതുക് സ്റ്റെപ്പായി കാണിച്ചു കൊടുത്തവർ, പ്രിയപ്പെട്ടവരെ ഓർക്കുന്നില്ലേ നമ്മള് കോഴിക്കോടിന്റെ പട്ടണത്തിൽ മാൻഹോൾ അടുക്കുചാലൊടുങ്ങുന്ന വൃത്തിയാക്കാൻ അതിനുവേണ്ടി പ്രത്യേകമായ ഒരു കവാടം ഒരുക്കുന്ന മാൻഹോളിലേക്ക് അതേ അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വീണുപോയി എന്നറിഞ്ഞപ്പോ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നൌഷാദ് എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനായ കേരളക്കരയിലെ ആ കോഴിക്കോട്ടുകാരനായ നൌഷാദ് ആ ചായ പാതി കുടിച്ച് അവിടെ വെച്ച് ഈ വിവരമറിഞ്ഞപ്പോ ഓടി മാൻഹോളിലൂടെ അയാളെ രക്ഷപ്പെടുത്താൻ ഇറങ്ങി. നൌഷാദ് മരിച്ചുപോയ വാർത്ത നിങ്ങൾ കേട്ടിട്ടില്ലേ? തന്റെ ജീവൻ പോലും വിലവെക്കാതെ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയായ മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കേരളീയ മനുഷ്യർ കാണിച്ച എത്രമാത്രം വിലപ്പെട്ട മൂല്യവത്തായ ആ സന്ദർഭം, അതാണ് കേരളത്തിന്റെ പാരമ്പര്യമെന്ന് ഞാനും നിങ്ങളും ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രതീക്ഷ വെക്കുന്നവരാണ് അല്ലേ. വയനാട് കേട്ടത് അതല്ലേ, 10 വീട് ഞാൻ തരാം, 20 വീട് ഞാൻ തരാം, ഞങ്ങളുടെ സംഘടന തരാം, ഞങ്ങളുടെ സംഘം തരാം എന്ന് പറഞ്ഞ് ഏത് വിഷമമാണോ അവർക്കുള്ളത് അവരാരും അവരുടെ ജാതിയോ മതമോ വർഗമോ ചോദിക്കുന്നില്ല. കോടികൾ കോടികൾ അങ്ങോട്ട് തരാമെന്ന് പറയുന്നവർ ഏത് വിഭാഗത്തിന് എന്ന് പറയുന്നില്ല. അവിടെ വേദന അനുഭവിച്ചവർ, മരിച്ചുപോയ മനുഷ്യരുടെ ബാക്കി കുടുംബാംഗങ്ങളായി ജീവിച്ചിരിക്കുന്നവർക്ക് കരകയറാൻ വേണ്ട മാർഗങ്ങൾ അവലംബിക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കാൻ, അവരുടെ സംവിധാനങ്ങൾ ഒരുക്കാൻ അവർ തയ്യാറാവുകയായിരുന്നു. ഞാനും നിങ്ങളും കണ്ട ചിത്രം. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്? ഈ സൗഹൃദമായ, ഈ വാത്സല്യത്തോടുകൂടിയുള്ള, അതെ മുതിർന്നവരെ ആദരിച്ചുകൊണ്ടുള്ള, ചെറിയവരോട് കരുണ കാണിച്ചുകൊണ്ടുള്ള, പോരാ ഈ നാട്ടിലെ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന, മതത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഒക്കെ ചിട്ടയും കൃത്യനിഷ്ഠയും ഓരോരുത്തരും വെച്ചു പുലർത്തുമ്പോൾ തന്നെ അപ്പുറത്തു നിൽക്കുന്ന മനുഷ്യനെയും അപ്പുറം നിൽക്കുന്ന മതവിശ്വാസിയെയും പരിഗണിച്ചുകൊണ്ടും അതെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിൽ അടിയറവെക്കാതെ, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ ആർക്കു മുമ്പിലും പണയം വെക്കാതെ ഒരു സൗഹൃദ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോയ ഈ കേരളക്കര ഇനിയും ഇങ്ങനെ തുടരേണ്ടതുണ്ട്. അബ്ദുറഹീം എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങ് ജയിലറകളിലാണ് എന്ന് പറഞ്ഞപ്പോ ആരാണതിന്, പലരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോ പ്രിയപ്പെട്ടവരെ ബോച്ചെ എന്നൊക്കെ പറഞ്ഞ് പേര് വിളിക്കുന്ന അങ്ങനെ ഒരുപാട് മനുഷ്യർ, വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർ എഴുന്നേറ്റ് വന്ന് നമുക്കവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് 34 കോടി രൂപ കേരളീയ ജനതയോട് ചോദിച്ചപ്പോ എത്ര ദിവസങ്ങൾ, ചെറിയ ദിവസങ്ങൾക്കുള്ളിലാണ് പ്രിയപ്പെട്ടവരെ 34 കോടി രൂപയും റെഡിയായി എന്ന വിവരം ആ അബ്ദുറഹീം എന്ന് പറയുന്ന മനുഷ്യൻ അറിയിക്കുകയും ആ ഉമ്മയുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷ വെക്കാം, ലോകത്തിന്റെ രക്ഷിതാവായി റബ്ബിനോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് ആ സഹായത്തിലേക്ക് ചെറുതും വലുതുമായ സംഖ്യകൾ നിക്ഷേപിച്ചവർ ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കിയോ, ഇതാണ് കേരളത്തിന്റെ മനുഷ്യത്വം, ഇതാണ് കേരളത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഖമെന്ന് ഈ പാരമ്പര്യത്തെ അറിയാൻ വേണ്ടിയാണ്. തമിഴ്നാട്ടിൽ ഇതുപോലെ ഒരു മനുഷ്യന്റെ പ്രശ്നമുണ്ടായപ്പോ, ജയിലിൽ കിടക്കുന്ന പ്രശ്നമുണ്ടായപ്പോ അവർക്ക് ദിയാ എമൗണ്ടായി അടക്കേണ്ട തുക, തമിഴ്നാട്ടിലെ ഒരു കുടുംബം കേരളത്തിലേക്ക് വരികയാണ്, പാണക്കാട് വന്ന മുനവ്വർ അലി ശിഹാബ് തങ്ങളെ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പണമടക്കാൻ കയ്യിൽ, ഞങ്ങളുടെ കയ്യിൽ കാശ് ഇല്ല, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ് എങ്ങ് കേരളത്തിന്റെ പുറം നിൽക്കുന്ന സ്റ്റേറ്റുകളിൽ നിന്ന് ഈ കേരളത്തിന്റെ മാനവീകതയെ കണ്ടിട്ട്, ഈ കേരളത്തിന്റെ സൗഹൃദ മുഖത്തെ കണ്ടിട്ട്, ഈ കേരളത്തിന്റെ മനുഷ്യത്വത്തെ കണ്ടിട്ട്, ഹ്യൂമാനിറ്റിയെ കണ്ടിട്ട്, മുറോയത്തിനെ കണ്ടിട്ട് ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മുമ്പിൽ, അതേ മതപ്രസ്ഥാനങ്ങൾക്ക് മുന്നിൽ കേരളത്തിനപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ പോലും പ്രിയപ്പെട്ടവരെ വന്ന് ഞങ്ങളുടെ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കി തരണമെന്ന് പറയുന്നത് ഞാനും നിങ്ങളും കേട്ടതും കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ഈ സുന്ദരമായ ഈ കേരളാന്തരീക്ഷം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരുടെ മുമ്പിലും മടിയറ വെക്കാതെ, ഒരാളുടെ മുമ്പിലും പണയം വെക്കാതെ, ദാ മനുഷ്യരെ മനുഷ്യരായി കാണാൻ, മനുഷ്യ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാൻ, എല്ലാ ബന്ധങ്ങളും നിലനിർത്തി പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. ഇനി തുടർന്നു വരുന്ന വിഷയങ്ങളിൽ ആരാണിതിനെ പ്രിയപ്പെട്ടവരെ തടസ്സം നിൽക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഡയലോഗ് 9.0 ഇതിന്റെ തുടക്കം മുതൽ ഇതാ തുടങ്ങിക്കഴിഞ്ഞു, അവസാനത്തെ നിമിഷം വരെ നിങ്ങൾ കാതുകൾ കൂർപ്പിച്ച് കേൾക്കണേ എന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
4: പീസ് റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് ഡയലോഗ് പ്രോഗ്രാമിൽ നിന്നുമുള്ള പ്രശസ്തമായ ഏതാനും ചില ഭാഗങ്ങളാണ്. മാനവ സൗഹാർദ്ദത്തിൻ്റെ കേരള മോഡൽ എന്ന വിഷയത്തിൽ ശിഹാബ് എടക്കരയാണ് നമ്മോട് സംസാരിച്ചത്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ആറുമാസം റേഷൻ വാങ്ങാത്ത കാർഡുകൾ ഡീആക്ടിവേറ്റ് ചെയ്യും. സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ആറുമാസമായി റേഷൻ വിഹിതം കൈപ്പറ്റാത്ത കാർഡുകളെ സൈലന്റ് റേഷൻ കാർഡായി കണ്ടെത്തി ഡീആക്ടിവേറ്റ് ചെയ്യും. ആധാർ അധിഷ്ഠിത പരിശോധനയിൽ ഒന്നിലധികം റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തുന്ന ഗുണഭോക്താക്കളെയും ഡീആക്ടിവേറ്റ് ചെയ്യും. ഇവർ 3 മാസത്തിനകം EKYC പൂർത്തിയാക്കി നിലനിർത്തേണ്ട കാർഡ് തെരഞ്ഞെടുത്ത് മറ്റ് കാർഡുകളിൽ നിന്ന് പേര് നീക്കം ചെയ്ത ശേഷം പരിശോധന പൂർത്തിയാക്കിയാൽ മാത്രമേ റേഷൻ അനുവദിക്കുകയുള്ളൂ. സ്മാർട്ട് PDS പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന അവസരത്തിൽ ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഗുണഭോക്താക്കളെ അറിയിക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സംരംഭമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്ത് മുഹമ്മദ് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തു മുഹമ്മദിലെ 20-ാം വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയിരുന്നത്. ഇനി 21-ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. 20-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് നമുക്ക് തുടങ്ങാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويقول الذين آمنوا لولا نزلت سورة

لكان خيرا لهم لكان خيرا لهم

0: ഇരുപത്തിയൊന്നാം വചനം വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. എല്ലാ ദിവസവും ഒന്നാമത്തെ ആയത്തു മുതൽ ഇതുവരെ നമ്മൾ നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. മനഃപ്പാഠത്തിന് അത് നിർബന്ധമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹു പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹിഫ്ലുൽ ഖുർആൻ. നമുക്കായി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫി.
2: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്കയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കളെ, തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആരാണ് അയൽവാസി? നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മനുഷ്യർ തമ്മിലുള്ള കടമകളും ബാധ്യതകളും വിശുദ്ധ ഖുർആൻ എണ്ണിപ്പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വിശ്വാസികളെല്ലാവരും കൃത്യമായ രീതിയിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അയൽവാസികളോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത്. ആരാണ് അയൽവാസി എന്ന ചോദ്യത്തിന് മഹാനായ പണ്ഡിതൻ അൽ ഹാഫിൽ ഇബിൻ ഹജർ അൽ അസ്ഖലാനി റഹിമഹുമുള്ള പറഞ്ഞ മറുപടി, ഹുവ ഇസ്മുൽ ജാരി യഷ്മിലുൽ മുസ്ലിമു വൽ കാഫിർ. അയൽവാസി എന്നതിൽ മുസ്ലിമും പെടും, അമുസ്ലിമും പെടും, കാഫിറും പെടും, നന്മയുള്ളവനും തിന്മയുള്ളവനും. വൽ ആബിദു വൽ ഫാസിഖ്, നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും അയൽവാസി എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. വസ്വദീഖു വൽ അദുവു, അവൻ്റെ കൂട്ടുകാരനും അവൻ്റെ ശത്രുവും അയൽവാസി എന്ന ഗണത്തിൽപ്പെടും. വൽ ഗരീബു വൽ ബലദിയു, നാട്ടിലുള്ളവനും നാട്ടിലില്ലാത്തവനും അതിൽ ഉൾപ്പെടുന്നതാണ്. വനാഫിഅ വല്ലാർ, ഉപകാരം ചെയ്യുന്നവനും ഉപദ്രവം ചെയ്യുന്നവനും അയൽവാസി എന്ന ഗണത്തിൽ ഉൾപ്പെടും. വൽ ഖരീബു വൽ അജ്നബിയു, അടുത്തുള്ളവനും കുറച്ചല്പം ദൂരെയുള്ളവനും അയൽവാസി എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇങ്ങനെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ചുരുക്കത്തിൽ, നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന ആളുകൾ, അവർ ആരാണെങ്കിലും അയൽവാസികളോടുള്ള മര്യാദകൾ കൃത്യമായി അവരോട് നാം പാലിക്കണമെന്ന് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. പണ്ഡിതന്മാർ ഒന്നുകൂടി വ്യക്തമായ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. അൽ ജീറാനു സലാസത്തുൻ, അയൽവാസികൾ എന്നത് മൂന്ന് വിഭാഗമുണ്ട്. ഏതൊക്കെയാണ് മൂന്ന് വിഭാഗം? ഒന്നാമത്തേത് ജാറുൽ ലഹു ഹഖ്ഖുൻ വാഹിദ്, ഒരു നിലക്ക് ബാധ്യതയുള്ള ആളുകൾ. വജാറുൽ ലഹു ഹഖ്ഖാനി, രണ്ട് രീതിയിൽ, രണ്ട് തരത്തിൽ ബാധ്യതകളുള്ള അയൽവാസികൾ. വജാറുൽ ലഹു സലാസത്തു ഹുഖൂഖിൻ, മൂന്ന് രീതിയിൽ കടമകളുള്ള അയൽവാസികളും അയൽവാസികളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പണ്ഡിതന്മാർ ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്, ഈ മൂന്ന് നിലക്ക് ബാധ്യതകളുള്ള അയൽവാസികളെന്ന് പറഞ്ഞാൽ കുടുംബമുള്ള മുസ്ലിമായ അയൽവാസിയാണ്. അവർക്ക് കുടുംബവുമുണ്ട്, മുസ്ലിമുകളുമാണ്. അത്തരത്തിലുള്ള അയൽവാസികളോട് മൂന്ന് രീതിയിൽ നമുക്ക് കടമകളുണ്ട്. അവനോട് കുടുംബം എന്ന ബാധ്യതയുണ്ട്, മുസ്ലിം എന്ന ബാധ്യതയുമുണ്ട്, അതുപോലെ തന്നെ അയൽവാസി എന്ന ബാധ്യതയുമുണ്ട്. ഇനി രണ്ട് നിലക്ക് ബാധ്യതയുള്ളവർ കുടുംബമില്ലാത്ത മുസ്ലിമായ അയൽവാസിയാണ്. അവന് കുടുംബമില്ലെങ്കിലും അവനൊരു മുസ്ലിമാണ് എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ നാം അവനോട് തീർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവൻ നമ്മുടെ അയൽവാസിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു നിലക്ക് ബാധ്യതയുള്ളവർ കാഫിറായ അമുസ്ലിമായ അയൽവാസിയാണ്. അവന് കുടുംബമില്ല, അവൻ മുസ്ലിമല്ല, പക്ഷേ അവൻ അയൽവാസിയാണ് എന്ന പരിഗണന അവന് നൽകേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള ബാധ്യതകൾ നാം അവനോട് നിർവഹിക്കണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പറയുമ്പോൾ, ബന്ധുക്കളോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴുമൊക്കെ തുടർന്ന് പറഞ്ഞത് വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ്. എന്താണ് വൽജാരിദിൽ ഖുർബ? നിങ്ങളോട് ബന്ധമുള്ള അയൽവാസികൾ, കുടുംബ ബന്ധമുള്ള അയൽവാസികൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. വൽജാരിൽ ജുനുബ്, കുടുംബമില്ലാത്ത അയൽവാസികളാണെങ്കിലും ശരി, അവരോടും നിങ്ങൾ നന്മ ചെയ്യണം എന്നതാണ്. അപ്പൊ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ അയൽവാസി നിങ്ങളുടെ ബന്ധുവാണെങ്കിലും അല്ലെങ്കിലും, അവർ മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും, നിങ്ങൾക്കവർ ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിലും, ഇനി അവർ നിങ്ങൾക്ക് ഉപദ്രവമാണ് ചെയ്യുന്നത് എങ്കിലും, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നാണ് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും ഉപദേശിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അയൽവാസികളോട് നന്മ ചെയ്യണമെന്നും അവരെ ഉപദ്രവിക്കരുത് എന്നും. അല്ലാഹു റസൂൽ പറഞ്ഞു, മാസാര ജിബ്രീൽ യുസീനി ബിൽജാർ, അയൽവാസികളുടെ കാര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഹത്താ ലനൻതു അന്നഹു സയുവരിസുഹു, ഒരാൾ മരിച്ചാൽ അയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് അയൽവാസിക്കും ഒരു പങ്കുണ്ട് എന്നെനിക്ക് തോന്നിപ്പോകുന്ന വിധം, അത്രത്തോളം അവരുടെ കാര്യത്തിൽ എന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശിച്ചു എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂല് സ്വഹാബത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുകയുണ്ടായി, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. ഇങ്ങനെ മൂന്ന് തവണ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു തന്നെയാണ് സത്യം. ലാ യുഅ്മിൻ, ഒരുവൻ വിശ്വാസിയാവുകയില്ല, അവൻ്റെ വിശ്വാസം പൂർണ്ണമല്ല. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വമൻ യാ റസൂലല്ലാ, ആരാണ് പ്രവാചകരെ, ആരെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലദീ ലാ യഅ്മനു ജാറഹു വ ബവാഇഖഹു, ഏതൊരുവന്റെ അയൽവാസി അവനിൽ നിന്ന് നിർഭയനല്ലയോ അവൻ വിശ്വാസിയല്ല. എന്റെ ഉപദ്രവം എന്റെ അയൽവാസി കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഞാനൊരു വിശ്വാസിയല്ല. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് അയൽവാസിക്ക് ഗുണം ചെയ്യുക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ ഈമാനിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായ കാര്യമാണ് അയൽവാസിക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. അതാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറയുന്നത് നമുക്ക് കാണാം, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലിജാരിഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, തനിക്ക് വേണ്ടതെല്ലാം തൻ്റെ അയൽവാസിക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നല്ലൊരു ജോലി വേണം, നല്ലൊരു വീട് വേണം, കാറ് വേണം, കുടുംബം വേണം എന്നിങ്ങനെ ആഗ്രഹിക്കുന്ന പലതും നമ്മുടെ അയൽവാസിക്കും കിട്ടണം എന്ന് നാം ആഗ്രഹിക്കുന്നത് വരെ, അതിനോട് നാം ഇഷ്ടപ്പെടുന്നത് വരെ നമ്മൾ ഒരിക്കലും വിശ്വാസിയാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാം അത്രത്തോളം പരിഗണന നൽകിയിട്ടുണ്ട് അയൽവാസിക്ക് എന്ന് മനസ്സിലാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം ആരാണ് അയൽവാസി ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
6: സർക്കാർ ഓഫീസുകളിൽ എത്ര കയറിയിറങ്ങിയിട്ടും ഉദ്ദേശിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും ഓരോ പുതിയ രേഖകൾ ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുമ്പോൾ നിരാശയോടെ മടങ്ങേണ്ടി വരാറുണ്ടോ? അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും പെൻഷനുകളും ധനസഹായവും തൊട്ടരികിലുണ്ടായിട്ടും കൃത്യമായ അറിവില്ലാത്തതുകൊണ്ട് മാത്രം അത് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ സാധാരണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏത് അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്, എവിടെയാണ് സമീപിക്കേണ്ടത്, എന്തൊക്കെ രേഖകളാണ് കൂടെ കരുതേണ്ടത് എന്നറിയാതെ വലയുന്ന പൊതുജനങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. എന്നാൽ ഇനി നിരാശപ്പെടേണ്ടതില്ല. അനാവശ്യമായി കയറിയിറങ്ങി സമയം പാഴാക്കേണ്ടതുമില്ല. പൊതുജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് അറിയേണ്ടതെല്ലാം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ എളുപ്പമാകുന്നു. അതെ, പീസ് റേഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജനക്ഷേമം. വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ചികിത്സാ ധനസഹായങ്ങൾ, പെൻഷനുകൾ, റേഷൻ കാർഡ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാമെന്ന് ലളിതമായ ഭാഷയിൽ ഈ പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ തന്നെ മനസ്സിലാക്കാം. അപേക്ഷിക്കേണ്ട രീതികളും ആവശ്യമായ രേഖകളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചറിയാനും അർഹതപ്പെട്ടത് അനായാസം നേടിയെടുക്കാനും പൊതുജനങ്ങളെ പ്രാപ്തമാക്കുന്ന അറിവിൻ്റെ പുതിയ ശബ്ദമാണ് ജനക്ഷേമം. സർക്കാർ സേവനങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും വിധം ലളിതം. ജനങ്ങളുടെ ക്ഷേമത്തിനായി, അറിവിൻ്റെ വഴികാട്ടിയായി ജനക്ഷേമം. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാൻ മറക്കരുത്. നിങ്ങളുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കൂ, ആനുകൂല്യങ്ങൾ നേടിയെടുക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. സ്വർഗപ്രവേശനം സാധ്യമാകാൻ ക്ലാസ് എടുക്കുന്നു ഇബ്രാഹിം സലഫി, പുലാമന്തോൾ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വർഗാവകാശികളുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. സ്വർഗവും നരകവും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹുമയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന അഹദകും ഇദാ മാത്ത, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉരിള അലൈഹി മഖഅദുഹു ബിൽ ഗദാതി വൽ അശിയ്യി, രാവിലെയും വൈകുന്നേരവും അവൻ്റെ ഇരിപ്പിടം അഥവാ വാസസ്ഥലം അവന് പ്രദർശിപ്പിക്കപ്പെടും. ഇൻകാന മിൻ അഹ്ലിൽ ജന്നത്തി ഫമിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനാണെങ്കിൽ സ്വർഗക്കാരിൽ നിന്നും. വ ഇൻകാന മിൻ അഹ്ലിൻ നാരി ഫമിൻ അഹ്ലിൻ നാർ, അവൻ നരകക്കാരനാണെങ്കിൽ നരകക്കാരിൽ നിന്നുമായിരിക്കും പ്രദർശിപ്പിക്കപ്പെടുക. ഫയുഖാലു, എന്നിട്ട് അവനോട് പറയും, ഹാദാ മഖഅദുക ഹത്താ യബ്അസകല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അതുവരെ നിന്റെ ഇരിപ്പിടം ഇതാണ് എന്ന് അവനോട് പറയും.

റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ സഅലല്ലാഹൽ ജന്നത സലാസ മറാത്തിൻ, ആരെങ്കിലും അല്ലാഹുവിനോട് മൂന്ന് തവണ സ്വർഗം ചോദിച്ചാൽ, ഖാലത്തിൽ ജന്നത്തു, സ്വർഗം പറയുമെന്നാണ്. അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുവേ അയാളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. വമനിസ്തജാറ മിനന്നാരി സലാസ മറാത്തിൻ, ആരെങ്കിലും നരകത്തിൽ നിന്നും മൂന്ന് തവണ രക്ഷ ചോദിച്ചാൽ, ഖാലത്തിൻ നാറു, നരകം പറയുമെന്നാണ്. അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്നും അവനെ നീ രക്ഷിക്കണമേ. അപ്പോൾ സ്വർഗം അല്ലാഹുവിനോട് ചോദിക്കണം എന്നുതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സ്വർഗമെന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെയെല്ലാം സങ്കല്പങ്ങൾക്കും അപ്പുറമുള്ളതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഅദത്തു ലിഇബാദി സ്വാലിഹീൻ, അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാണ്, എന്റെ സച്ചരിതരായ അടിമകൾക്കു വേണ്ടി ഞാൻ ഒരുക്കി വച്ചിട്ടുള്ളത് മാലാ ഐന റഅത്, ഒരു കണ്ണും കാണാത്തതാണ്. വലാ ഉദുന സമിഅത്, ഒരു കാതും കേൾക്കാത്തതാണ്. വലാ ഖത്വറ അലാ ഖൽബി ബശരിൻ, ഒരു ഹൃദയത്തിനും വിഭാവനം ചെയ്യാൻ പോലും കഴിയാത്തതാണ്. അങ്ങനത്തെ ഒന്നാണ് സ്വർഗം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹിൽ ഇബ്നു സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൗളിഉ സൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം ലഭിക്കുക എന്നുള്ളത് ഖൈറും മിനദ്ദുനിയാ വമാ ഫീഹ, ഈ ഇഹലോകത്തേക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാണ് എന്നാണ്. സ്വർഗത്തിലൊരു ചാട്ടവാർ വെക്കാനുള്ള സ്ഥലം, അപ്പോൾ എത്രയായിരിക്കും സ്വർഗലോകത്തിൻ്റെ സുഖാനുഗ്രഹങ്ങൾ! ഈ സ്വർഗം നേടിത്തരുന്ന കർമ്മങ്ങൾ ഏതെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തഖ്വയാണ്, സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത്. തഖ്വ പാലിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗം നൽകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം തിർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അൻ അക്സരി മാ യുദ്ഖിലു നാസൽ ജന്ന, ഏറ്റവും കൂടുതൽ ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യമെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹ്, അല്ലാഹുവിലുള്ള തഖ്വയും വഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവവുമാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാലയെ സൂക്ഷിക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്. അതുപോലെ തന്നെ അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളത് സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഖൂലുല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു പറയുന്നു, ഇബ്ന ആദം, ഇൻ സബർത വഹ്ദ തസബ്ത ഇൻദ സദമത്തിൽ ഊലാ ലം അർദലക സവാബൻ ദൂനൽ ജന്ന, ആദം സന്തതികളെ, പ്രയാസങ്ങളും ദുരിതങ്ങളും ബാധിക്കുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിന് പ്രതിഫലമായി സ്വർഗമല്ലാതെ യാതൊന്നും ഞാൻ തൃപ്തിപ്പെടുന്നില്ല എന്നാണ്. അല്ലാഹു സ്വർഗം നൽകുന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത്വാബ് നബി റബാഹ് റഹിമഹുല്ല, അദ്ദേഹം പറയുകയാണ്, ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്നോട് പറഞ്ഞു, അലാ ഉരീക്കം റഅത്തൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ. അപ്പം അദ്ദേഹം അതേന്ന് പറഞ്ഞു. അപ്പോൾ ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഹാദിഹിൽ മർഅത്തു സൗദാ ഉ അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാലത്ത് ഇന്നീ ഉസ്റഉ, അതാ ആ കറുത്ത സ്ത്രീ, അവൾ പ്രവാചകന്റെ സന്നിധിയിൽ വന്നിട്ടൊരിക്കൽ പറഞ്ഞു, എനിക്ക് അപസ്മാരമിളകാറുണ്ട്, അങ്ങനെ ബോധക്ഷയം സംഭവിക്കാറുണ്ട്. ഇന്നീ അത്തക്കഷഫു, അങ്ങനെ എൻ്റെ വസ്ത്രങ്ങളെല്ലാം നീങ്ങിപ്പോകാറുണ്ട്, എൻ്റെ നഗ്നത വെളിവാകാറുണ്ട്. ഫദ്ഉല്ലാഹ ലീ, അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ എനിക്ക് വേണ്ടി

0: എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇൻ ഷിഅ്തി സ്വബർത്തി വലക്കിൽ ജന്ന, നീ ക്ഷമിക്കുകയും അങ്ങനെ നീ ഉദ്ദേശിക്കുകയും ചെയ്താൽ നിനക്ക് സ്വർഗമുണ്ട്. വ ഇൻ ഷിഅ്തി ദഅഉതുല്ലാഹ അയ്യു ആഫിയക്, അതല്ല, ഇനി ഞാൻ അള്ളാഹ് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, നിനക്ക് ശിഫക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അസ്ബിറു റസൂലെ, എങ്കിൽ ഞാനിതാ ക്ഷമിക്കുന്നു, എനിക്ക് ആ സ്വർഗം മതി. എന്നാൽ ഇനി അത്തക്കശഫു, പ്രവാചകരെ ഞാൻ നഗ്നയാവാറുണ്ട്, എൻ്റെ വസ്ത്രം നീങ്ങിപ്പോകാറുണ്ട് ഞാൻ അറിയാതെ. ഫദുല്ലാഹ അല്ല അത്തക്കശഫ ഫദ ആലഹ, അത് ഇല്ലാതിരിക്കാൻ താങ്കളൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രവാചകൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. അതുപോലെ തന്നെ ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീകൾ, അതും സ്വർഗപ്രവേശനത്തിനുള്ള കാരണമാണ്. ഇബിൻ അബ്ബാസ് റളിയല്ലാഹുനുഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിസാഉകും മിൻ അഹ്ലിൽ ജന്നത്തി അൽ വദൂദ് അൽ വലൂദ് അൽ അഊദ് അലാ സൗജിഹ, സ്വർഗാവകാശികളായ നിങ്ങളുടെ സ്ത്രീകൾ ഇവരാണ്. ആരൊക്കെ? കൂടുതൽ സ്നേഹിക്കുന്നവരും ഭർത്താവിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരുമാണവർ, അതുപോലെ കൂടുതൽ പ്രസവിക്കുന്നവരുമാണ്. അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് തൊബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിനിസാഇക്കും ഫിൽ ജന്ന, നിങ്ങളുടെ സ്ത്രീകളിൽ നിന്ന് സ്വർഗാവകാശികളായവരെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സ്വഹാബത്ത് അതേന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, കുല്ലു വദൂദിൻ വലൂദിൻ ഇദാ ഗലബത് ഔ അസീഅ ഇലൈഹ ഔ ഗലിബ സൗജുഹ ഖാലത് ഹാദിഹി യദി ഫീ യദിക് ലാ അക്തഹിലു ബി റിമലിൻ ഹത്താ തർദോ. എന്താ പ്രവാചകൻ പറഞ്ഞത്? നല്ല സ്നേഹം പകരുന്നവളും കൂടുതൽ പ്രസവിക്കുന്നവളുമാണ്, അവൾ കോപിക്കുകയില്ല. അവളുടെ ഭർത്താവ് അവളോട് മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ കോപിക്കുകയോ ചെയ്താൽ അവൾ പറയും, ഇതാ എൻ്റെ കൈകൾ, നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ എന്നെ പ്രീതിപ്പെടാതെ ഞാൻ ഉറങ്ങുകയില്ല എന്നവൾ പറയുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അയ്യു മംറഅത്തിൻ മാത്തത് വസൗജുഹ അൻഹ റാദിൻ ദഖലത്തിൽ ജന്ന, ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് അവളെ സംബന്ധിച്ച് സംതൃപ്തിയുള്ളവനായിരിക്കെ മരണപ്പെട്ടാൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ, ഒരു സ്ത്രീ തൻ്റെ മേൽ നിർബന്ധമായ 5 നേരം നമസ്കാരങ്ങൾ നിർവഹിക്കുകയും വസ്വാമത് ഷഹ്റഹ, റമളാനിലെ 1 മാസം നോമ്പ് നോൽക്കുകയും വഹസ്സനത് ഫർജഹ, തൻ്റെ ഗുഹ്യാവയവത്തെ സൂക്ഷിക്കുകയും വ അത്വാഅത് സൗജഹ, തൻ്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ ഖീലലഹ, അവളോട് പറയുമെന്നാണ്, ഉദുഖുലിൽ ജന്നത് മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ഷിഅ്തി, സ്വർഗത്തിൻ്റെ ഏതു വാതിലുകളിലൂടെയും നിനക്കിഷ്ടപ്പെട്ട വാതിലിലൂടെ നീ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ എന്നവളോട് പറയുമെന്നാണ്. ഇനി സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന 4-ാമത്തെ കർമ്മം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റഗിമ അൻഫുഹു സുമ്മ റഗിമ അൻഫുഹു സുമ്മ റഗിമ അൻഫുഹു, ഒരു മനുഷ്യൻ അവൻ നശിച്ചു പോകട്ടെ നശിച്ചു പോകട്ടെ നശിച്ചു പോകട്ടെ. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, റസൂലെ ആരാണ്? പ്രവാചകൻ പറഞ്ഞു, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബരി അഹദഹുമ ഔ കിലൈഹിമ സുമ്മ ലം യദ്ഖുലിൽ ജന്ന, പ്രായമായ മാതാപിതാക്കളിൽ ഒരാളെ അല്ലെങ്കിൽ 2 പേരെയും ലഭിച്ചിട്ടും അഥവാ അവർക്ക് സംരക്ഷണം ഒരുക്കാനുള്ള അവസരം കിട്ടിയിട്ടും സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലാത്തവൻ നശിച്ചു പോകട്ടെ എന്നാണ്. അപ്പോൾ മാതാപിതാക്കളെ നല്ലവണ്ണം പരിചരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മുആവിയത്ത് ഇബ്നു ജാഹിമ അസ്സുലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നും ഇബ്നു മാജ ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു, എന്നിട്ട് ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, ഇന്നി കുന്തു അറത്തുൽ ജിഹാദ മഅക്, പ്രവാചകരെ, ഞാൻ താങ്കളുടെ കൂടെ ജിഹാദിന് പോരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതിയും പരലോകവും മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അഹയ്യത്തുൻ ഉമ്മുക്ക, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. പ്രവാചകൻ പറഞ്ഞു, ഇർജ ഫബറഹ, എങ്കിൽ നീ തിരിച്ചുപോ, എന്നിട്ട് ഉമ്മാക്ക് പുണ്യം ചെയ്യ്. അതിനുശേഷം അദ്ദേഹം പറയാണ്, ഞാൻ മറുഭാഗത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ചെന്നു. എന്നിട്ട് പ്രവാചകനോട് ഇതേപോലെ പറഞ്ഞു, റസൂലെ, താങ്കളുടെ കൂടെ എനിക്ക് ജിഹാദിൽ പങ്കെടുക്കണം. അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകവും മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ വീണ്ടും ചോദിച്ചു, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം അതേ എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ അവളിലേക്ക് നീ മടങ്ങിച്ചെല്ല്, എന്നിട്ട് അവർക്ക് നന്മ ചെയ്യ്. അദ്ദേഹം പറയാണ്, ഞാൻ വീണ്ടും പ്രവാചകന്റെ മുന്നിലൂടെ ചെന്നിട്ട് ഇതേപോലെ ചോദിച്ചു. അപ്പോഴും പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇൽസം റിജ്ലഹ ഫസമ്മൽ ജന്നത്തു, അവരുടെ കാൽപാദത്തെ വിടോദ നീ അവരുടെ കൂടെ കൂടുക, കാരണം അവിടെയാണ് സ്വർഗം. അതുപോലെ തന്നെ മറ്റൊന്നാണ് സൽപ്രവൃത്തിയിലായിരിക്കേ മരണപ്പെടുക എന്നുള്ളത്. എന്തെങ്കിലും ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെടുക, അതിലൂടെ നമുക്ക് സ്വർഗം ലഭിക്കും എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ഖുത്തിമ ലഹു ബിഹാ ദഖല അൽ ജന്ന വമൻ സ്വാമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ലാ ഖുത്തിമ ലഹു ബിഹി ദഖല അൽ ജന്ന വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാ വജ്ഹില്ലാ ഖുത്തിമ ലഹു ബിഹാ ദഖല അൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുകയും അതോടുകൂടി അവന് അന്ത്യം കുറിക്കപ്പെടുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചൊരു ദിവസം നോമ്പ് നോറ്റു, അതോടുകൂടി അവൻ അന്ത്യം കുറിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചൊരു സദഖ നൽകി, അതോടുകൂടി അവൻ അന്ത്യം കുറിക്കപ്പെടുകയാണെങ്കിൽ അവനും സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പോൾ നന്മകൾ ചെയ്തുകൊണ്ട് മരണപ്പെടുക സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതെല്ലാം സ്വർഗപ്രവേശനത്തിന് നമുക്ക് കാരണമായിത്തീരുന്ന കർമ്മങ്ങളാണ്. ഇതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ജീവിത പാഠങ്ങൾ. സ്വർഗപ്രവേശനം സാധ്യമാകാൻ ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
3: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. ആപത്തുകളെക്കുറിച്ച് ഖുർആൻ എന്തു പറയുന്നു? അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ وعلى من تبعهم بإحسان إلى يوم الدين أما بعد മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആപത്തുകൾ, മാറാവ്യാധികൾ, വിപത്തുകൾ നമ്മുടെ ചുറ്റിലും വന്ന് കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രംഗങ്ങൾ പരിശോധിക്കുമ്പോഴും അവിടെയെല്ലാം കടുത്ത പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, മാറാവ്യാധികൾ, പകർച്ചരോഗങ്ങൾ എല്ലാം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യവിശ്വാസിയുടെ ഇത്തരം വിഷയത്തിലുള്ള നിലപാടുകൾ എന്തായിരിക്കണം? വിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ കൃത്യമായി അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ 22-ാമത്തെ വചനം നമുക്കൊന്ന് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ അസാബ മിൻ മുസീബതിൻ ഫിൽ അർദ് ولا في انفسكم الا في كتاب من قبل ان نبراها ان ذلك على الله يسير. നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളിലും അതേപോലെ തന്നെ ഭൂമിയിലും ഒരു ആപത്തും വന്നു പതിക്കുന്നില്ല. അവയെ സൃഷ്ടിക്കുന്നതിനു മുമ്പ് തന്നെ വ്യക്തമായ ഒരു കിതാബിൽ, ഒരു ഗ്രന്ഥത്തിൽ, ഒരു രേഖയിൽ ഉള്ളതായിക്കൊണ്ടല്ലാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അതല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മനുഷ്യരുടെ ശരീരങ്ങളിലോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെയോ എന്തൊരു മുസീബത്ത് അഥവാ ആപത്ത്, വിപത്ത് വന്നു ഭവിച്ചാലും അതെല്ലാം അത് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ, അതിവിടെ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു കിതാബിൽ അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, സ്വഹീഹായ ഹദീസുകളിൽ വന്നതുപോലെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭൂമിയിൽ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ, അവസരങ്ങളിൽ, സന്ദർഭങ്ങളിൽ എന്തെല്ലാം ഉണ്ടാകുമെന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നു പറഞ്ഞാൽ അല്ലാഹു അതറിയുന്നുണ്ട്. അല്ലാഹു തന്നെയാണതിനെ സൃഷ്ടിക്കുന്നത്. അല്ലാഹുവിൻ്റെ ഉദ്ദേശപൂർവമാണ് അത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് എന്നെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു. കാരണം അല്ലാഹു അറിയാത്ത ഒന്നും പ്രപഞ്ചത്തിൽ നടക്കുകയില്ല. 2, അല്ലാഹുവിൻ്റെ അനുമതിയില്ലാത്തതൊന്നും പ്രപഞ്ചത്തിൽ നടക്കുകയില്ല. 3, അല്ലാഹു സൃഷ്ടിച്ചതല്ലാത്തതൊന്നും ഈ ലോകത്ത് ഇല്ല. 4, അല്ലാഹു അതെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു നേരത്തെ തന്നെ രേഖപ്പെടുത്തിയ, അല്ലാഹുവിൻ്റെ അറിവിലുള്ള, അല്ലാഹുവിൻ്റെ അനുമതിപ്രകാരം സംഭവിക്കുന്ന, അല്ലാഹു സൃഷ്ടിച്ച കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അതല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് പറഞ്ഞു തന്നത്? ലികൈല തഅസൌ അലാ മാ ഫാതകും. 23-ാമത്തെ വചനമാണ് സൂറത്തുൽ ഹദീദ്. ലികൈല തഅസൌ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ. വലാ തഫ്റഹു ബിമാ ആതാകും, നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരനെയും ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്ക് പറഞ്ഞു തന്നത്, നാം നമുക്ക് സംഭവിക്കുന്ന വിപത്തുകളെ ഓർത്ത്, നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കാതിരിക്കുവാനും, ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുവാനുമാണ് അല്ലാഹു ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഇവിടെ സംഭവിക്കുന്നതെല്ലാം അല്ലാഹുവിൻ്റെ നിശ്ചിതമായ തീരുമാനപ്രകാരമാണ്. അത് ഖൈറാണെങ്കിലും ശരി, ഷെറാണെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യത്തിലും വിശ്വാസിയുടെ നിലപാട്, അല്ലാഹു കാരുണ്യവാനാണ്, അവൻ നീതിമാനുമാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്, അവൻ ഹിക്മത്തുള്ളവൻ അഥവാ യുക്തിദീക്ഷയുള്ളവനാണ്. അതുകൊണ്ട് കാരുണ്യവാനായ അല്ലാഹു ഒരു കാര്യം ഇവിടെ തീരുമാനിച്ച് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതിൽ അവൻ്റെ കാരുണ്യമുണ്ട്, അതിൽ അവൻ്റെ നീതിയുണ്ട്, അതിൽ അവൻ്റെ യുക്തിദീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഖൈറല്ലാതെ മറ്റൊന്നുമുണ്ടാവുകയില്ല എന്ന അടിയുറച്ച വിശ്വാസം വിശ്വാസികളെ ധൈര്യശാലികളാക്കി തീർക്കുന്നു. ഒരിക്കലും അവർ പ്രകോപനത്തിന് വിധേയമാവുകയില്ല, അവർ ഭയപ്പെടുകയില്ല, അവർ നിരാശപ്പെടുകയില്ല, യാതൊരു നിലക്കുമുള്ള പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ടാണ് സൂറത്തു തൗബയിലെ 51-ാമത്തെ വചനത്തിൽ സത്യവിശ്വാസികളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കുൽ പറയുക, ലൻ യുസീബന, ഞങ്ങൾക്ക് ബാധിക്കുകയില്ല, ഇല്ലാമാ കതബല്ലാഹുലന, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാത്ത ഒന്നും ഞങ്ങളെ ബാധിക്കുകയില്ലെന്നു പറയണം. ഹുവ മൗലാന, കാരണം അല്ലാഹു ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. മൗല എന്ന് പറഞ്ഞാൽ രക്ഷാധികാരിയാണ്. ആ രക്ഷാധികാരിയായ അല്ലാഹു വിധിച്ചതെല്ലാം തന്നെ ഞങ്ങളുടെ ഗുണത്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ, വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ഭരമേൽപ്പിക്കട്ടെ. കാരണം ഏതൊരു നന്മയും അല്ലാഹുവിൽ നിന്നാണ്, ഏതൊരു തിന്മ നമുക്ക് ബാധിക്കുന്നുണ്ടോ അതും അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. നമുക്കൊരു ഖൈറുണ്ടായാൽ, അത് നൽകാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിനെ തടയാനാർക്കും സാധ്യമല്ല. ഒരു ഷെറുണ്ടായാൽ അതിനെ നീക്കാനും ആർക്കും സാധ്യമല്ല. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസികലഹ, അല്ലാഹു മനുഷ്യർക്ക് വല്ല റഹ്മത്തും തുറന്നുകൊടുത്താൽ അതിനെ പിടിച്ചുവെക്കാൻ ആളില്ല. വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദിഹി, അല്ലാഹു തടഞ്ഞു വച്ചതിനെ നിങ്ങൾക്ക് നൽകുവാനും അല്ലാഹുവിന് പുറമെ വേറെയാരുമില്ല. വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു പ്രതാപിയും മഹാതജ്ഞനുമാണ്. അതുകൊണ്ട് ഏത് മുസീബത്തുകൾ കാണുമ്പോഴും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. ഇതല്ലാഹുവിൻ്റെ വിധിയാണ്, ഖദറാണ്, അതിൽ ഖൈറ് മാത്രമാണ്, കാരണം അല്ലാഹു നീതിമാനാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അവനിൽ നിന്നു മാത്രം നന്മ പ്രതീക്ഷിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, സർവവും അവനിൽ അർപ്പിച്ച് സമാധാനമുള്ള ആളുകളായി മാറുക. ഇതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: നമ്മൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. ആപത്തുകളെക്കുറിച്ച് ഖുർആൻ എന്തു പറയുന്നു? വിഷയം അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, അറിവ് നേടുക അത്യന്താപേക്ഷിതമാണ്. മതപരമായ അറിവ് ഓരോ നിമിഷത്തിലും അനിവാര്യമായി വരികയാണ്. നമ്മളൊക്കെ ജോലി തിരക്കുള്ള ആളുകളാണ്. അതിൻ്റെ പരിഹാരമാണ് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും മതപരമായ അറിവ് ലഭിക്കുവാൻ വേണ്ടി നാം ഒരുക്കിയ പീസ് റേഡിയോ. എത്രയെത്ര വഴിതെറ്റിയ ആളുകൾക്കാണ് പീസ് റേഡിയോ മാർഗദർശനമായത്. അതുകൊണ്ട് ആ ഒരു മാർഗത്തിൽ മതം പഠിക്കുന്നവരാകുക, പഠിപ്പിക്കുന്നവരാകുക, അതിനിഷ്ടപ്പെടുന്നവരാകുക, അതിനെ പിന്തുടരുന്ന ആളുകളായിത്തീരുക. അഞ്ചാമതൊരാളായി നീ ആകരുത് എന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് അന്വർത്ഥമാകുന്ന രൂപത്തിൽ ഈ ദീനി രംഗത്തെ സഹായിക്കുക. പീസ് റേഡിയോ അകമഴിഞ്ഞ് നിങ്ങളുടെ സഹായം ഉണ്ടാകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
6: പീസ് റേഡിയോ, ജമീൽ, വിസ്റ്റം മീഡിയ സ്കൂൾ തുടങ്ങിയ പ്രബോധന രംഗത്തെ ചരിത്രപരമായ കാൽവെപ്പുകളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോയുടെ ഡിസ്പ്ലേ സ്ക്രീനിൽ വലതുഭാഗത്ത് നൽകിയിട്ടുള്ള ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ പണമയക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ ട്രാൻസ്ഫറുകൾക്ക് സാധിക്കുന്ന UPID എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങൾ കോപ്പി ചെയ്തെടുത്ത് പണമിടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് UPID ബാറിൽ പ്രസ് ചെയ്യുന്നതിലൂടെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള സംവിധാനങ്ങൾ വഴി നേരിട്ട് പണമയക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത്. പണം അയച്ചു കഴിഞ്ഞാലുടൻ 9746 95 0006 എന്ന നമ്പറിൽ നിങ്ങളുടെ സാമ്പത്തിക കൈമാറ്റത്തിന്റെ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് റെസിപ്റ്റ് ലഭ്യമാക്കുകയെന്നത് പീസ് റേഡിയോ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് പണമിടപാടിന്റെ വിശദാംശങ്ങൾ ഈ നമ്പറിൽ അറിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, 97 46 95 0006 എന്ന നമ്പർ നിങ്ങളുടെ പണമിടപാടിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ തീർച്ചയായും ഉപയോഗിക്കുക.
1: പീസ് റേഡിയോ, tune to reality.
7: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ നേർപഥം വാരിക വരിചേരുക, വായിക്കുക.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഒരാളെ വേദനിപ്പിക്കുന്നത് കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെ നിസ്സാരമായി തോന്നാം. പക്ഷേ ആ കല്ല് കടലിന്റെ എത്ര ആഴങ്ങളിലേക്ക് പോകുന്നു എന്നത് ആരും അറിയുന്നില്ല. നമ്മൾ തമാശയായി പറഞ്ഞ ഒരു വാക്കുപോലും മറ്റൊരാളുടെ മനസ്സിൽ വലിയൊരു മുറിവായി മാറിയേക്കാം. പുറത്തേക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക. നമ്മുടെ വാക്കുകൾ ഒരാളുടെ ഹൃദയത്തിൽ ആശ്വാസമാകുമോ അതോ വേദനയാകുമോ എന്ന്. കാരണം മുറിവുകൾക്ക് മരുന്നുണ്ടെങ്കിലും ചില വാക്കുകൾ ഉണ്ടാക്കുന്ന മുറിവുകൾക്ക് സമയം പോലും പൂർണമായൊരു മരുന്നാകണമെന്നില്ല. അതിനാൽ കഴിയുന്നിടത്തോളം മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മുടെ ചെറിയൊരു കരുതൽ പോലും ഒരാളുടെ വലിയൊരു വേദന കുറയ്ക്കാൻ കഴിയും.
1: യെസ്, പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടത് ഇതൊക്കെ നമ്മൾ പലപ്പോഴും പല സമയത്തും സ്ക്രോൾ ചെയ്ത് കേൾക്കുന്ന കാര്യമായിരിക്കാം. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇഷ്ടംപോലെ ഇതിന് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ബൾക്ക് സാധനങ്ങൾ കേട്ട് കേട്ട് കേട്ട് കേട്ട് നമ്മളതൊക്കെ ഒരു കേൾക്കാനുള്ള മാത്രമായി മാറിപ്പോയൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് തത്വത്തിൻ്റെയോ സാരോപദേശങ്ങളുടെയോ കുറവുകൊണ്ടല്ല പലപ്പോഴും നമ്മൾ മാറാത്തത്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഒരു വിശ്വാസി എന്നതിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ നമ്മളിൽ ആ മാറ്റുണ്ടായേ പറ്റൂ.
2: അതെ,
1: കാരണം ഒരു ദിവസം എത്ര കാര്യങ്ങൾ മനുഷ്യൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനൊരു കണക്കൊക്കെ പറയാറുണ്ട്, ഇത്ര 20,000 ചിന്തകൾ കടന്നു. ഈ ചിന്തകൾക്കൊക്കെ അനുബന്ധമായ വാക്കുകളും ഉണ്ടാവും, അത് അതല്ലാതെ ചിന്തിക്കാതെ പറയുന്ന കാര്യങ്ങൾ വേറെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾക്കിടയിലൂടെയൊക്കെ കയറി ഇറങ്ങി പോകുന്ന നമ്മൾ നേരം വെളുത്ത് വൈകുന്നേരം വീട്ടിൻ്റെ വിരിപ്പിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും എത്ര ആളുകൾ മുറിവേൽപ്പിച്ചിട്ടാണോ നമ്മൾ വീട്ടിലെത്തിയത്
2: എന്നെങ്കിലും ആലോചിക്കണം. ഒരുപാട് ആളുകൾക്ക് സന്തോഷം കൊടുത്തിട്ടില്ലെങ്കിലും ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന ആശ്വാസം ഉണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ്.
1: അല്ല, ഇന്നിപ്പോൾ ഒരാളെ കാണണം എന്നില്ലല്ലോ വേദനിപ്പിക്കാൻ.
2: യെസ്, അതെ അതെ,
1: ആ ഒരു കാലമാണ്. ഒരു ദിവസം ഒരാൾക്ക് കാണാൻ പറ്റുന്ന ലിമിറ്റുണ്ട്, പക്ഷെ വേദനിപ്പിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റും
2: ഇല്ല.
1: കാരണം കയ്യിലുള്ള ഈ ഒരൊറ്റ വിരല് മതി.
2: അതിൽ അതാണ് നമ്മൾ കാര്യമായിട്ട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം. കാരണം നമ്മളെ ഒരു ലൈക്ക് കൊണ്ട്, അതല്ലെങ്കിൽ ഒരു കമൻറ്റ് കൊണ്ട്, അതല്ലെങ്കിൽ ഒരു ഷെയർ കൊണ്ട്, അതാണ് ഇപ്പോൾ കാര്യമായിട്ട് നടക്കാറുള്ളത്, ലൈക്കും കമൻറ്റും ഷെയറും. നമുക്കറിയാത്ത, നമുക്ക് എന്താ പറയുക, ഉറപ്പില്ലാത്ത വിഷയങ്ങളിൽ പോലും നമ്മളെന്ത് ചെയ്യും, അങ്ങോട്ട് ഷെയർ ചെയ്യും, ഗ്രൂപ്പുകളോട് തള്ളും. അവസാനം എല്ലാം കഴിഞ്ഞ ആളുകൾ കേട്ട് അതൊക്കെ അവരൊക്കെ വിലയിരുത്തേണ്ട രൂപത്തിൽ വിലയിരുത്തി അവർ 10,000 അത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് അത് ഉദ്ദേശിച്ചത് അതല്ല എന്ന് മനസ്സിലാകുന്നത്.
1: ഈ അടുത്ത് ഒരു പിതാവിനോടുള്ള ദേഷ്യം കൊണ്ട് പിതാവിനെതിരെ മകൾ പോക്സോ കേസ് കൊടുത്തിട്ട് എത്രയോ വർഷം എന്താ വിചാരണ ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്ന പിതാവ് നിരപരാധിത്വം പറയുന്നുണ്ട്. അതിൻ്റെ എത്ര ആളുകൾ ആ സമയത്ത് അയാളെ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും.
2: തീർച്ചയായിട്ടും
1: ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക വ്യഥ എന്തായിരിക്കാം.
2: അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തുമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ അയാൾ അദ്ദേഹം പറയേണ്ടത്, സംഭവമൊക്കെ ശരി, ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു, പക്ഷേ ഞാൻ ഈ നിരപരാധി അല്ല എന്ന്, അപരാധം ഞാൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളിലേക്ക് ഞാനെങ്ങനെ നോക്കും? അങ്ങനെ ഇവൻ നിരപരാധിയാണ് എന്ന് മനസ്സിലായത് നിങ്ങൾ കുറച്ച് ആൾക്കാർക്കാണ്. നേരെ മറിച്ച് എൻ്റെ ആ ഒരു വാർത്ത വന്ന സമയമുണ്ടല്ലോ, അന്ന് നിരപരാധിയാണ് എന്നുള്ള വാർത്ത കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ അത് അപരാധം ആണ് ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യുക. അത് എത്ര ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും, അവരുടെ മുഖത്തേക്ക് ഞാനെങ്ങനെ നോക്കും? അത് ഭയങ്കര വിഷയമല്ലേ. നമ്മൾ അതുകൊണ്ടായിരിക്കാം റസൂല് മൻ സതറ മുസ്ലിമൻ അല്ലേ, ഒരു ഒരു മുസ്ലിമിന്റെ ന്യൂനത ആര് മറച്ചു വെക്കുന്നു
1: അല്ലേ.
2: അപ്പൊ അത് മറച്ചു വെക്കേണ്ടത് നമ്മളത് പ്രചരിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കിട്ടാനില്ല.
1: ഇല്ലാത്തതാവട്ടെ,
2: അതെ, നമുക്കൊന്നും കിട്ടാനില്ല. ഒരാളുടെ നന്മ പ്രചരിപ്പിച്ചാൽ എന്ത് ചെയ്യും, ചിലപ്പോ അത് കേട്ടിട്ട് വേറൊരാൾ നന്മയിലേക്ക് വരും. ഒരാളുടെ തിന്മ പ്രചരിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരാളും എന്ത് ചെയ്യില്ല, വേറെ അതിനൊരു പ്രത്യേകിച്ചൊരു മെച്ചൊന്നും കിട്ടൂലല്ലോ.
1: ഞാനിപ്പോ ആലോചിക്കണത് ഇതിങ്ങനെ പറയുമ്പോ നമുക്ക് ഓരോ ചിന്ത വരുമല്ലോ. നമ്മളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഓരോ ദിവസത്തെ ശരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അത് എനിക്ക് എന്ത് കിട്ടി എന്നതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ പറ്റിയെന്ന്, ഇന്ന് ഞാൻ എത്ര ആൾക്കള് സന്തോഷം പകരുന്ന ബഷിറു വല തു നഫിറു യസിറു വല തു അസിറു, എത്ര വർത്തവത്തായിട്ടുള്ള വരികളാണത്. ഹാപ്പിനെസ് കൊടുക്കും, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ എന്ത് പറ്റി നമുക്ക്? അതിൻ്റെ അളവ് കൂടുതലാണോ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ടാവും. അതല്ല, നമ്മൾ ഈ വെറുപ്പിക്കുന്ന വാക്കുകളും വെറുപ്പിക്കുന്ന കമൻറ്റുകളും വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് ഇവിടെ ഫാസിസ്റ്റുകൾ മാത്രമല്ല, നമ്മൾ തന്നെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, വീട്ടിനകത്ത്, കുടുംബത്തിനകത്ത്, പിന്നെ ഭർത്താവിൻ്റെ ഉമ്മ, ഭർത്താവിൻ്റെ ഉപ്പ, അനിയന്മാർ, നാത്തൂന്മാർ, ഇതൊക്കെ പുതിയ പുതിയ വേർഷനിലൂടെയാണ് പലതും പിന്നെ കൈമാറിക്കൊണ്ടിരിക്കുന്നത്.
2: സഹപ്രവർത്തകർ ഒരുപാട്.
1: അല്ലെ, ഇത് നമ്മൾ നമ്മളോട് ചോദിക്കുകയാണല്ലോ ആദ്യം.
2: ആത്യന്തികമായിട്ട് നമുക്കതിൽ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കടക്കപ്പായയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഇന്ന് ആരെങ്കിലും വേദനിപ്പിച്ചോ എന്ന്, ഒരാൾക്ക് ഉപകാരം ചെയ്തോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം
1: വേദനിപ്പിച്ചോ
2: എന്നുള്ളത്. കാരണം മനസ്സിലെ മുറിവ് വലിയ മുറിവായിരിക്കും. ഒരാളെ നാളാളെ ഇടയിലിട്ടൊന്ന് കൊടുത്ത് ഒരടി കൊടുത്താലും അത് ചിലപ്പോൾ അത് ആ വേദനയോടുകൂടെ മറന്നോളും. പക്ഷേ മാനസികമായിട്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മറക്കാൻ ഒരുപാട് കാലമെടുക്കും. മാത്രമല്ല, അവനെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെടുന്ന ആളുകളെ കാണുമ്പോഴൊക്കെയും ഈ മുറിവേൽക്കപ്പെട്ടവന് ഇത് ഇവനെ ഓർമ്മ ഉണ്ടാവുക.
1: അതന്നെ,
2: അതൊക്കെ ഒരു പ്രാർത്ഥനയായി പരിഗണിക്കുന്ന അല്ലെങ്കിൽ പരിണമിക്കുന്ന അവസ്ഥ വന്നാലോ.
1: പിന്നെ അതുമല്ല, അത് പിന്നൊക്കെ പറഞ്ഞ് ശരിയാക്കാന്ന് വിചാരിക്കും. പിന്നെ പറഞ്ഞ് ശരിയാക്കാൻ ആള് നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ? നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ?
2: അതെ അതെ.
1: നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു പോകും നമുക്ക് ആ ആലോചിക്കുമ്പോൾ. അല്ലേ,
2: തീർച്ചയായിട്ടും. വലിയൊരു നമ്മൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറേ ഇതേപോലുള്ള ആപ്തവാക്യങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സന്ദേശങ്ങളോ ഒക്കെ നമ്മൾ പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പം ചിലതൊക്കെ നമ്മളൊന്ന് വൈഡായിട്ട് ചിന്തിക്കേണ്ടത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്.
0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രെയ്റ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, ആയിരക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി റിയാദു സ്വാലിഹീൻ. റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ മുജീബ് സ്വലാഹി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, ولا عدوان الا على الظالمين والصلاه والسلام اللتمان الاكملان على المبعوث رحمه للعالمين وعلى اله وصحبه اجمعين اما بعد باب المراقبه എന്ന അധ്യായത്തിലെ മൂന്നാമത്തെ ഹദീസാണ് നാം പഠന വിധേയമാക്കി കൊണ്ടിരിക്കുന്നത്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ചില സുപ്രധാനമായ ഉപദേശങ്ങളാണ് ഈ ഹദീസിൻ്റെ ഉള്ളടക്കം. ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോടാണ് ഉപദേശമെങ്കിലും ഇത് മൊത്തം എല്ലാ ആളുകൾക്കും ബാധകമായ കാര്യമാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഹദീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൗഹീദും ഖളാ ഖദറിലുള്ള വിശ്വാസവും അതേപോലെ അള്ളാഹുവിനോട് ഇസ്തിആനത്ത് സഹായം തേടുന്നതിനെ സംബന്ധിച്ചുമെല്ലാം ഈ ഹദീസിൽ പരാമർശിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, കുന്തു ഖൽഫ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ, ഞാനൊരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുകയാണ്. അവിടുത്തെ വാഹനപ്പുറത്താണ് യാത്ര പോകുന്നത്. ഫഖാല, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ഗുലാം, ഏ കുട്ടി, യാ ഗുലാം എന്ന് വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് പറയുകയാണ്. ആ വിളിയിൽ തന്നെ അടങ്ങിയിട്ടുള്ളൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടു പിറകിൽ ഇരിക്കുന്ന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ദൂരത്തുള്ള ഒരാളെ വിളിക്കുന്നത് പോലെ വിളിക്കുന്നത്. സാധാരണ യാ ഗുലാം, അതുപോലെ യാ റജുൽ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക ദൂരെയുള്ള ആളെയാണ്. അടുത്തുള്ള ഒരാളെ വിളിക്കുമ്പോൾ അംസ ചേർത്താണ് വിളിക്കുക, അ മുഹമ്മദ്, ആ ഗുലാം എന്നിങ്ങനെയാണ് വിളിക്കുക. അടുത്തുള്ള ഒരാളെ ദൂരെയുള്ള ഒരാളെ വിളിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാനുള്ള കാരണം, ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു ബോധമുണ്ടാക്കാനാണ് ആ ഒരു പ്രയോഗം സ്വീകരിച്ചിട്ടുള്ളത്. പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യവും അതിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുമാണ് എങ്കിൽ അടുത്തുള്ള ആളെ തന്നെ ദൂരെയുള്ള ആളെ വിളിക്കുന്നത് പോലെ വിളിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിലും നമുക്ക് കാണാവുന്നതാണ്. സമാനമായ വിളികൾ പല ഹദീസുകളിലും കാണാം. ആ വിളിയിലടങ്ങിയിട്ടുള്ള, അങ്ങനെ വിളിക്കുന്ന ആ ഒരു രീതിയിൽ ഇങ്ങനൊരാശയം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇന്നീ വാല്യമുക്ക കലിമാത്ത്, ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. കലിമാത്താണ്, അതുകൊണ്ട് തന്നെ ദീർഘമല്ല, വാചകങ്ങൾ ദീർഘമല്ല. അതുകൊണ്ടത് ഹിഫ്ളാക്കാനും സുഖമായിരിക്കും. കെലിമത്തുകളാണെങ്കിലും വളരെ വിപുലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയുമാണ്. അഥവാ ചുരുങ്ങിയ വാക്കിൽ കൂടുതൽ ആശയങ്ങൾ ഉൾപ്പെടുത്തി സംസാരിക്കുവാനുള്ള പ്രത്യേകമായ ഒരു കഴിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അത് റസൂലുള്ളാഹി പറയുകയും ചെയ്തിട്ടുണ്ട്. ഊതീതു ജവാമിഉൽ കലിം, എനിക്ക് ജവാമിഉൽ കലിം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന്. ജവാമിഉൽ കലിം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ വളരെ വിപുലമായ ആശയം ഉൾപ്പെടുത്തി പറയുക. അങ്ങനെ പറയാൻ കഴിയുക, വാക്കുകൾ കുറവ്, ആശയങ്ങൾ വിപുലം, അങ്ങനെ ഒരു പ്രത്യേകമായ കഴിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കലിമാത്ത് എന്ന് പറയുമ്പോൾ കുറഞ്ഞ ചെറിയ ചെറിയ വാചകങ്ങളാണെങ്കിലും അതിൽ വിപുലമായ ആശയങ്ങൾ ഉണ്ടാവും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറയുന്നത്, ഇഹ്ഫളില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇഹ്ഫൽ ഹുദൂദഹു വഹുഖൂഖഹു വഅവാമിറഹു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനമായി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകളെ സൂക്ഷിക്കണം. അവനോടുള്ള ഹഖുകൾ നിർവഹിച്ചുകൊണ്ട് അതും സൂക്ഷിക്കേണ്ടതാണ്. അവൻ്റെ കൽപ്പനകൾ യഥാവിധി ജീവിതത്തിൽ പാലിക്കുകയും അതും സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. അള്ളാഹു തആല കൽപ്പിച്ചിടത്ത് നിൽക്കുക, അവൻ്റെ കൽപ്പനകൾ പാലിക്കുക, അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഇതെല്ലാമാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. അങ്ങനെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി സൂറ ഖാഫിലെ ആ ഖാഫിലെ 32-33 വചനങ്ങളിലെല്ലാം അത് നമുക്ക് കാണാം. അവരോട് പറയപ്പെടും, അള്ളാഹുവിങ്കിലേക്ക് ഏറ്റവും അധികം മടങ്ങുന്നവൻ, അവ്വാബ് എന്ന് പറഞ്ഞാൽ കൂടുതലായി അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ, അങ്ങനെ മടങ്ങുന്നവനും ഹഫീയു കാത്തു സൂക്ഷിക്കുന്നവനുമായ ഏതൊരാൾക്കും നൽകാമെന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നതാകുന്നു ഇത്, ഈ സ്വർഗം. അഥവാ മൻ ഖശിയ റഹ്മാൻ ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്, അതായത് അദൃശ്യമായ നിലയിൽ പരമകാരുണ്യകനെ ഭയപ്പെടുകയും താഴ്മയുള്ള ഹൃദയത്തോട് കൂടി വരികയും ചെയ്തവന് എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹഫീള് എന്ന് പറഞ്ഞ നമ്മൾ ഇഹ്ഫലില്ല എന്നതാണല്ലോ വിശദീകരിക്കുന്നത്. ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ഹഫീള് എന്നതിൻ്റെ തഫ്സീറായി പറയപ്പെട്ടിരിക്കുന്നത് വഫുസ്സിറൽ ഹഫീളു ഹാഉന ബിൽ ഹാഫിളി ലി അവാമിരില്ലാ വബിൽ ഹാഫിളി ലി ദുനൂബിഹി ലിയതൂബ മിൻഹ എന്നാണ്. ഹാഫിളി എന്നുള്ളതിന് രണ്ട് തഫ്സീറുകളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിക്കുന്നവർ. രണ്ട്, തങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ബോധമുള്ള, അതിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന ഇന്ന പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന ബോധമുള്ളവൻ. അതെന്തിനാണ് പാപങ്ങളെ ഓർക്കുന്നത്? ലിയതൂബ മിൻഹാ, ആ പാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന സുഹൃതങ്ങളും വലിയ വലിയ സുഹൃതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാപങ്ങളും രണ്ടും വിശ്വാസികൾ ഓർത്തിരിക്കേണ്ടതാണ്. സുഹൃതങ്ങളും പുണ്യകർമ്മങ്ങളും ഓർക്കണമെന്ന് പറയുന്നത് അതുപയോഗിച്ച് നമുക്ക് തവസ്സുൽ ചെയ്യാം. പാപങ്ങൾ ഓർത്തുവെക്കണമെന്ന് പറയുന്നത് ആ പാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങാനാണ്. അങ്ങനെ ചെയ്യുന്നവർ എന്നാണ് സൂറ ഖാഫിലെ ഹഫീദ് എന്ന് പറയുന്ന ഈ വാക്കിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള തഫ്സീർ. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് സജ്ജമാക്കപ്പെട്ടതാണ് സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം സ്വഭാവമുള്ള ആളുകളെ പ്രശംസിക്കുകയും അവർക്ക് ഒരുക്കപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുകയുമൊക്കെ ചെയ്യുകയാണ്. നാം സൂക്ഷിക്കേണ്ടുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ കാണുകയും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുകയും വിരോധിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതാണെങ്കിലും ചില കാര്യങ്ങൾ പ്രത്യേകമായി സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കുവാനുമൊക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് നമസ്കാരം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പ്രത്യേകമായി നിഷ്ഠ പാലിക്കുവാനും നിലനിർത്തുവാനും ആവശ്യപ്പെട്ട ഒരു ഇബാദത്താണ് നമസ്കാരം. സൂറ അൽ ബഖറയിൽ നമുക്ക് കാണാം, അൽ ബഖറയിലെ 238-ാമത്തെ വചനത്തിൽ കാണാം, ഹാഫിദു അലസ്സലവാത്തി വസ്സലാത്തിൽ ഉസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നമസ്കാരം നിങ്ങൾ നിഷ്ഠയോടുകൂടെ നിർവഹിക്കണം, പ്രത്യേകിച്ച് വസ്സലാത്തിൽ ഉസ്താ നമസ്കാരം അഥവാ അസ്ർ നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ഇഹ്ഫദില്ലാ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നതാണ്. അത് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ കൽപ്പിച്ച വിധം സൂക്ഷിച്ചും ശ്രദ്ധിച്ചും മുന്നോട്ടു പോകുവാൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
5: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുജീബ് സുലാഹി.
7: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ഈ ഒരു സമയത്ത് നമ്മൾ മധുരം ഖുർആനിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാം.
10: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾ മാഷാ നമ്മൾ ഓരോ ദിവസങ്ങളും പറയുന്നത് പോലെ തന്നെ അത് കേൾക്കുക എന്നതിനപ്പുറം അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്നത് മഹത്തായൊരു ഭാഗ്യം തന്നെയാണ്. ഓരോ ദിവസവും നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് ഈയൊരു ഖുർആനിൻ്റെ മധുരമായിരിക്കുന്ന ആയത്തുകളോടൊപ്പം റേഡിയോയുടെ കൂടെ സഞ്ചരിക്കാനും അതിലെ ഏറ്റവും ചുരുങ്ങിയതൊരായത്തെങ്കിലും പിന്നെ മനസ്സിലാക്കാനുള്ള ഫസ്റ്റ് മധുരം ഖുർആൻ കേൾക്കാതെ നമ്മളൊരു പരിപാടി ആരംഭിക്കാറില്ലല്ലോ.
1: അതെ.
0: അപ്പം തീർച്ചയായിട്ടും ആ ഒരു തുടക്കം എന്നുള്ളത് തന്നെ അള്ളാഹുവിൻ്റെ കലാമ് കേട്ടുകൊണ്ട് തുടങ്ങാനുള്ളൊരു സൗഭാഗ്യം, അതിൻ്റെ ഒരു പിന്നെ ആ ഒരു മാനസികാവസ്ഥയിലുള്ള തുടക്കം, അതൊക്കെ എന്തെന്നെ പ്രയാസങ്ങൾ ഇപ്പം രാത്രി കിടക്കുമ്പോൾ കിടന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാളെ എന്ന് നമ്മൾ തുടങ്ങണം, പിന്നെ പൂർത്തിയാക്കണം, എന്താകും എന്നുള്ള ആകുലതകളൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ മിക്കവാറും രാത്രി കിടന്നിട്ടുണ്ടാവുക. അതിൽ നിന്നൊക്കെ ആ ഒരു ആകുലതകൾ, ആ പ്രയാസങ്ങൾ, അതൊക്കെ നമുക്കൊരു ഒരു ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും അള്ളാഹുവിൻ്റെ ഈ ഒരു കലാമുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനം, പ്രത്യേകിച്ച് അതിൻ്റെ അർത്ഥവും കാര്യവും അറിയുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പിന്നെ സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ ഖുർആൻ പിന്നെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ വളരെ സരളമായ രൂപത്തിൽ പഠിക്കാനുള്ള അവസരങ്ങൾ റേഡിയോ തന്നെ നമുക്ക് ഒരുക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അതും കൂടെ ഓർമ്മപ്പെടുത്താനുള്ളു. 500 പോലുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതിലെ കാര്യങ്ങളൊക്കെ വളരെ ഗഹനമായ രൂപത്തിലുള്ള പഠനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഖുർആൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടാണ് ഈ റേഡിയോയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. അത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയാനുള്ളല്ലോ.
1: യെസ്. അപ്പം നമ്മൾ ഇന്ന് മധുരം ഖുർആനിൽ കേട്ടത് സൂറത്തുൻ നഹലിൻ്റെ 15 മുതൽ 17 വരെയുള്ള വചനങ്ങളാണ്.
2: അപ്രതീക്ഷിതമായൊരു ദിവസം, അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിൻ്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തൻ്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എൻ്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കിഡ്നി തകരാറുകൾ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞ് പൂർണ്ണമായി മാറ്റിയെടുക്കാം, അറിയാം ഈ ലളിതമായ ടെസ്റ്റ്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു ഡോക്ടർ മുഹമ്മദ് സലീം.
1: ബിസ്മില്ലാ. അൽഹംദുലില്ലാ. കിഡ്നി എന്ന് പറയുന്ന ഒരവയവം വളരെ അത്ഭുതകരമാണ് കേട്ടോ. അത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളെയും കേടുവരുത്തുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വരാത്തടത്തോളം കാലം അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു ലക്ഷണവും പുറത്ത് ഈ വ്യക്തിക്ക് ഉണ്ടാകുകയുമില്ല. അതാണ് അതിൻ്റെ അത്ഭുതം. അതുകൊണ്ടാണ് CKD എന്ന് പറയുന്ന, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന ഒരു സൈലൻറ്റ് കില്ലർ എന്ന് അവകാശപ്പെടുന്നത്. അങ്ങനെയാണ് അതിനെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ എങ്ങനെയാണ് ഈ കിഡ്നിക്ക് അസുഖമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഡോക്ടർമാരടുത്ത് ചെല്ലുമ്പോൾ അത് എഴുതിത്തരും, അവർ പ്രിസ്ക്രൈബ് ചെയ്യും, ഇന്ന ഇന്ന ടെസ്റ്റുകളൊക്കെ ചെയ്തു വരണം എന്ന്. പക്ഷെ നമ്മൾ ഇവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ടെസ്റ്റ്, അതായത് യൂറിൻ ACR എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമ്മൾ അറിയണം. അത് മൂത്രത്തിൽ ചെയ്യുന്ന ടെസ്റ്റാണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് ഇനി ആരാണ് ചെയ്യേണ്ടത്? പ്രമേഹ രോഗം നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ പ്രഷർ, BP മരുന്ന് കഴിക്കുന്ന ആളുകൾ വർഷങ്ങളായിട്ട് കഴിക്കുന്നുണ്ട്, അവരും ഇത് ചെയ്തിരിക്കണം. പിന്നെ സാധാരണ ഡോക്ടർമാരും അല്ലെങ്കിൽ ആളുകൾക്കും അറിയുന്നത് സീറം ക്രിയാറ്റിൻ എന്ന ടെസ്റ്റാണ്. പക്ഷേ ഈ സീറം ക്രിയാറ്റിനുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അത് കിഡ്നിയുടെ നല്ലൊരു ഭാഗത്തെ ബാധിച്ചതിന് ശേഷം മാത്രമേ ഈ സീറം ക്രിയാറ്റിൻ ഉയർന്നു വരികയുള്ളൂ. പക്ഷേ അതിനു മുമ്പ് വളരെ നേരിയ തോതിൽ തന്നെ കിഡ്നിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ആ കിഡ്നിയിലൂടെ അല്ലെങ്കിൽ മൂത്രത്തിലൂടെ പുറത്തു വരുന്ന പ്രോട്ടീൻ, അതിൻ്റെ നേരിയ അളവ് പോലും ഈ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം ഇനി എന്തായാലും അങ്ങനെ കണ്ടെത്തിയാലുള്ള ഉപകാരം എന്താണ്? കണ്ടെത്തിയാൽ നമുക്ക് പ്രമേഹമുള്ള ആളാണെങ്കിൽ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ കർശനമായ നിർദ്ദേശം കൊടുക്കാം. അതുപോലെ പ്രമേഹമല്ല, ഇനി പ്രഷറാണെന്നുണ്ടെങ്കിൽ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ട മരുന്നുകൾ, ആൾ കഴിക്കുന്ന മരുന്ന് പറ്റില്ലെങ്കിൽ വേറെ മരുന്ന് കഴിക്കാം, കൺട്രോൾ ചെയ്യാം. മാത്രവുമല്ല, ഈ ഒരു പ്രക്രിയ തിരിച്ച് ആ കിഡ്നിയെ നോർമലാക്കാനുള്ള മരുന്നുകളുമുണ്ട്. അത് നമുക്ക് കഴിക്കാൻ പറ്റും, കഴിക്കാനൊരു ഒരു ചാൻസ്

0: മാറ്റിയെടുക്കാം. അറിയാം ഈ ലളിതമായ ടെസ്റ്റ്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് സലീം.
1: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ടൈം ഒന്ന് വായിക്കാൻ തോന്നുന്നു.
4: ഓരോ ദിവസവും എന്തെങ്കിലും നല്ലത് കേൾക്കണമെന്ന ചിന്ത വന്നാൽ ഞാൻ ആദ്യം ഓർക്കുന്നത് പീസ് റേഡിയോയാണ്. പീസ് റേഡിയോയിലെ നല്ല സന്ദേശങ്ങൾ ചിലപ്പോൾ ദിവസങ്ങളോളം മനസ്സിൽ തങ്ങി നിൽക്കാറുണ്ട്. കേട്ടുകഴിഞ്ഞാൽ മറന്നു പോകുന്ന പരിപാടികളേക്കാൾ കേട്ടതിനു ശേഷം ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന പരിപാടികളാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് പീസ് റേഡിയോ ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്നുള്ള. അപ്പോൾ ഇത് നമുക്കറിയാം, പീസ് ടൈമിൽ നേരത്തെ തിരഞ്ഞെടുത്ത ഫീഡ്ബാക്കുകളിൽ വരുന്ന മെസ്സേജുകളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പലപ്പോഴും ആ ഒരു മെസ്സേജിൻ്റെ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, പലപ്പോഴും നമ്മൾ കേട്ട് മറന്നു പോകുന്നില്ലാറല്ല. പീസ് റേഡിയോയിലെ മെസ്സേജുകളോ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ കേട്ട് അത് ജീവിതത്തിൽ പകർത്തുന്നവരായിരിക്കും കൂടുതലുണ്ടാവുക അല്ലേ. അവർക്ക് അതുകൊണ്ടൊരു ഗുണം കിട്ടി കാണും. ഒന്നുകിൽ മനസ്സിനൊരു ആശ്വാസം കിട്ടി കാണും, ഇല്ലെങ്കിൽ ഒരു പുതിയ അറിവ് കിട്ടി, അതുവഴി ഒരു പുതിയ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിലേക്ക് അടുക്കാനൊക്കെ, അങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അത് ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം മെസ്സേജ് ചെയ്തിട്ടുള്ളത്.
5: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം.
2: ഞാനും അനിയത്തിയും ജ്യേഷ്ഠത്തിയും കൂടി ഉംറക്ക് പോകണമെന്ന് വിചാരിക്കുന്നു. എനിക്കും ജ്യേഷ്ഠത്തിക്കും 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അനിയത്തിക്ക് 40 വയസ്സിന് താഴെയാണ് പ്രായം. ഞാനും ജ്യേഷ്ഠത്തിയും വിവാഹിതരാണ്. അനിയത്തി വിവാഹിതയുമല്ല. ഗ്രൂപ്പിലാണ് പോകാൻ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് മഹറം ആവശ്യമുണ്ടോ? മഹറം ഇല്ലാതെ പോകാൻ പ്രായപരിധിയുണ്ടോ? ഉണ്ടെങ്കിൽ എത്രയാണ്? എന്നൊക്കെയാണ് ഇവരുടെ സംശയം.
3: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത് അവരുടെ യാത്രയ്ക്ക്, ഉംറ യാത്രയാകട്ടെ അല്ലാത്ത യാത്രയാകട്ടെ, അനുവദിക്കപ്പെട്ട യാത്രയ്ക്കൊക്കെ ഒരു യാത്ര എന്ന് പറയാവുന്ന ദൂരപരിധിയുണ്ട് എങ്കിൽ അവരുടെ കൂടെ മഹറമുണ്ടായിരിക്കണം. വിവാഹം കഴിക്കാൻ പാടില്ലാത്ത പുരുഷന്മാരോ അല്ലെങ്കിൽ ഭർത്താവോ ഉണ്ടായിരിക്കണമെന്നാണ്. ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്ന 3 പേരും സ്ത്രീകളാണ്. അവരുടെ കൂടെ മഹറമായ ആളുകളൊന്നും ഇല്ല എന്നാണ്. മഹറമില്ല എങ്കിൽ അവർക്ക് ഹജ്ജിന് പോക്ക്, ഉംറക്ക് പോക്ക് നിർബന്ധമില്ല. നിർബന്ധമില്ലാത്തൊരു കാര്യം ചെയ്യേണ്ടതും ഇല്ല. എന്നാൽ ഒരാൾ ഇങ്ങനെ ഈ നിബന്ധനകൾ പാലിക്കാതെ ഹജ്ജോ ഉംറയോ ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിർബന്ധമുള്ള ഹജ്ജും ഉംറയും ചെയ്തു എന്നത് അവർക്ക് മനസ്സിലാക്കാം. മഹറമില്ലാതെ ദീർഘയാത്ര നടത്താതിരിക്കുക എന്നതാണ് ഇസ്ലാമികമായ ചിട്ട.
2: ഭക്ഷണ കാര്യത്തിൽ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തത് നിഷിദ്ധമാണ്. ഇവിടെ അറുത്ത ഭക്ഷണത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ മറ്റുള്ള ഭക്ഷണമോ? നമ്മുടെ നാട്ടിലെ ഓരോ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഭക്ഷണം, ആണ്ട്, മൗലൂദ് തുടങ്ങിയുള്ള ആചാരങ്ങളുടെ ഭക്ഷണം, ഇപ്പോൾ കൂടുതലായി വരുന്ന ബർത്ത്ഡേയുടെ ഭക്ഷണം, ഇവയൊക്കെ കഴിക്കാമോ? ഇതെല്ലാം ഹറാമാണെങ്കിൽ ആയത്തിൽ അറുത്തത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നതിൻ്റെ വിശദീകരണം പറയാമോ എന്നാണ് ചോദ്യകർത്താവ് ആവശ്യപ്പെട്ടത്.
3: ഇവിടെ 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി, അല്ലാഹുവല്ലാത്ത ഇതര ദൈവങ്ങൾക്ക് വേണ്ടി അവരുടെ പ്രീതിക്ക് വേണ്ടി ബലി കൊടുത്തത്, അറുത്തത്, അത് ഭക്ഷിക്കാൻ പാടില്ല ഒരു മുസ്ലിമിന് എന്ന് വളരെ വ്യക്തമാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് ബിദ്അത്തിൻ്റെ ഭാഗമായി, ആഘോഷമായി, ആചാരമായി നടത്തപ്പെടുന്ന അതിൻ്റെ ഭക്ഷണങ്ങൾ, അത് ഒരു പക്ഷേ അതിൽ അറവ് പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല. ബിദ്അത്ത് പാടില്ല എന്നതുപോലെ തന്നെ ബിദ്അത്തിൻ്റെ ആളുകൾ നടത്തുന്ന ഓരോ മതപരമായി അവർ കണക്കാക്കുന്ന അവരുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അതിനോടനുബന്ധിച്ച ഭക്ഷണങ്ങളുമൊക്കെ ബിദ്അത്ത് ഹറാമാണ് എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഭക്ഷണവും കാര്യങ്ങളും ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്.
2: ചോദ്യം ഇങ്ങനെയാണ്, ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന്?
3: ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കാം, തൂലിൽ ഉംർ. പക്ഷേ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. കുറേ കാലം ജീവിച്ച് അതിൽ ഖൈർ ചെയ്യാൻ കഴിയാതെ, അല്ലെങ്കിൽ ശാരീരികമായി അവശതയോടുകൂടി മറ്റുള്ള ആളുകൾക്ക് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടുള്ള ദീർഘായുസ്സ്, അതൊരിക്കലും ഗുണകരമായി തീരുകയില്ല. അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിലൊക്കെ അല്ലാഹുമ്മിന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയാ വൽ ആഖിറ, അല്ലാഹുമ്മിന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ എന്ന് തുടങ്ങുന്ന, റബ്ബേ എനിക്ക് വിട്ടുവീഴ്ചയും ആഫിയത്ത് നൽകണേ, എൻ്റെ ദീനിൻ്റെ കാര്യത്തിലും ദുനിയാവിൻ്റെ കാര്യത്തിലും ഒക്കെ എല്ലാ വിഷയത്തിലും ആഫിയത്ത് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. മൻ ത്വാല ഉംറുഹു വ ഹസന അമലു, ദീർഘായുസ് നൽകി കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാൾ ഭാഗ്യവാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ദീർഘായുസ്സിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്.
1: ചോദ്യം ഇതാണ്, ഈ വർഷം ഹജ്ജിന് പോയപ്പോൾ മുസ്തലിഫയിലെത്തിയപ്പോഴേക്കും ഫജറിൻ്റെ സമയമായതിനാൽ രാപ്പാർക്കാൻ സാധിച്ചില്ല. അറഫയിൽ നിന്ന് ബസ് കിട്ടാൻ വൈകിയതും വഴിയിലെ ഗതാഗത തടസ്സങ്ങളുമാണ് കാരണം. ഇതിന് അറവ് നൽകുകയോ മറ്റെന്തെങ്കിലും പ്രായശ്ചിത്തമോ ചെയ്യേണ്ടതുണ്ടോ? അറവ് നൽകേണ്ടതുണ്ടെങ്കിൽ നാട്ടിൽ നൽകിയാൽ മതിയോ എന്നാണ്.
4: മുസ്ദലിഫയിൽ രാപാർക്കുക എന്നത് ഹജ്ജിൻ്റെ ഒരു വാജിബാത്തുകളിൽപ്പെട്ടതാണ്, നിർബന്ധമായ സംഗതികളിൽപ്പെട്ടതാണ്. നിർബന്ധമായ വാജിബിനെ സംബന്ധിച്ചും റുക്കിനെ സംബന്ധിച്ചും പണ്ഡിതന്മാർ വേർതിരിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. റുക്കിന് എന്ന് പറഞ്ഞാൽ പകരം ഒന്ന് ചെയ്ത് വീട്ടാൻ പറ്റാത്ത, അത് തന്നെ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ആ ഹജ്ജ് സാധുവാവുകയില്ലാത്ത സംഗതിയാണ്. എന്നാൽ വാജിബാണ് ആയ കാര്യമാണെങ്കിലോ, അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് പകരം ഒരു മൃഗത്തെ ബലിയറുത്ത് മക്കയിൽ വിതരണം ചെയ്യുക എന്നതാണ് അതിൻ്റെ പ്രായശ്ചിത്തം പരിഹാരം. പക്ഷെ ഇവിടെ ചോദിച്ചത് നമ്മുടെ ഒരു കാരണം കൊണ്ട് മുസ്ദലിഫയിൽ എത്തിപ്പെടാത്തതോ രാപാർക്കാൻ സാധിക്കാത്തതോ അല്ല, മറിച്ച് വല്ലാത്ത തിരക്കും അവർ കയറിയ വാഹനം അവിടെ എത്താൻ വൈകിയതുകൊണ്ടുമാണ്. അപ്പോൾ സ്വാഭാവികമായും പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്, അവർക്ക് യാതൊരു കുഴപ്പവുമില്ല, അവരുടെ വാജിബ് വീടാതിരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവർ ഫിദിയ അല്ലെങ്കിൽ പ്രായച്ചിത്തമായി ബലിയറുത്ത് കൊടുക്കേണ്ടതില്ല. മനഃപൂർവ്വം അവരുടെ വീഴ്ച അവരിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ, ഇപ്പോൾ മഗ്രിബ് കഴിഞ്ഞാൽ, മഗ്രിബിൻ്റെ സമയം കഴിഞ്ഞാൽ അസ്തമയത്തിന് ശേഷമാണ് അറഫയിൽ നമ്മൾ മുസ്ദലിഫയിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഇവർ വാഹനത്തിൽ കയറാതെ അവിടെ അലക്ഷ്യമായി അല്ലെങ്കിൽ മുസ്ദലിഫയിലൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ അലസമായിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ അവിടെ എത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വാഹനത്തിൽ കയറിയിരുന്നു. അപ്പോൾ തന്നെ അവർ അവരുടേതായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാവുന്നതുപോലെ വല്ലാത്ത തിരക്കും അതേപോലെ തന്നെ യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് അവരെത്താൻ വളരെ വൈകി എന്നതാണ് അവരുടെ സങ്കടം. അപ്പോൾ അവർ കുറ്റക്കാരിയല്ല, അല്ലാത്ത കുറ്റമാണ് എങ്കിൽ അവർ ഫിദിയ കൊടുക്കണം. ബലിയറുക്കുന്നത് നാട്ടിൽ വച്ച് പോരാ, മക്കയിലെ ആളുകൾക്ക്, ഹറമിൻ്റെ പരിധിയിലുള്ള ആളുകൾക്കാണ് ആ ബലിമൃഗത്തിൻ്റെ മാംസം കൊടുക്കേണ്ടത്.
1: നമ്മൾ മുല കുടിച്ച നമ്മുടെ ഉമ്മമാരല്ലാത്ത മറ്റു സ്ത്രീകളുടെ എല്ലാ മക്കളും നമ്മുടെ സഹോദരി സഹോദരന്മാരാകുമോ? അതോ നമ്മൾ മുല കുടിച്ച സമയത്തെ സമകാലികരുമായി മാത്രമേ സഹോദര ബന്ധമുണ്ടാവൂ എന്നാണ് ചോദ്യം.
5: മുലകുടി ബന്ധവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇസ്ലാമിലുള്ള ഒരു ബന്ധമാണ് റളാഅഹ്. ഒരു സ്ത്രീയുടെ അമ്മിഞ്ഞപ്പാൽ 2 വയസ്സാകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് 5 തവണ കുടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാതാവിന് തുല്യമാണ് ആ മുല കൊടുത്ത സ്ത്രീ. അവരുടെ ഭർത്താവ് ഈ കുട്ടിക്ക് പിതാവിന് സമാനമാണ്. ആ കുട്ടിയുടെ മക്കൾ ഈ കുട്ടിയുടെ സഹോദര സഹോദരിമാരാണ്. ഇതേപോലെ തന്നെ ഇവരുടെ ഈ സ്ത്രീ ഈ കുട്ടി ഈ സ്ത്രീയുടെ ഉമ്മ, അവരുടെ അമ്മായി എന്നിത്യാദി ബന്ധങ്ങളൊക്കെ യഥാർത്ഥ മാതാപിതാക്കൾ ഉള്ള ബന്ധം പോലെ തന്നെയായിത്തീരുന്നു മുലകുടി ബന്ധത്തിലൂടെയും. യഹ്റുമു മിനർ റളാഅത്തി മാ യഹ്റുമു മിനൻ നസബ്. കുടുംബ ബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്നതൊക്കെ മുലകുടി ബന്ധത്തിലൂടെയും നിഷിദ്ധമായിത്തീരുന്നു. അപ്പോൾ ഇവർ മുല കൊടുത്ത ആ കുട്ടിയുടെ സഹോദരങ്ങളായി സഹോദരിമാരായിത്തീരും ഇവരുടെ യഥാർത്ഥ മക്കൾ. അപ്പോൾ മുല കുടിച്ച കുട്ടി മാത്രമല്ല, മറിച്ച് എല്ലാ കുട്ടികളും അവരുടെ സഹോദര സഹോദരിമാരായിത്തീരും. അതുകൊണ്ട് തന്നെ മുല കുടിച്ച കുട്ടി ദത്തെടുത്തു എന്ന് പറയപ്പെടുന്ന മുല കുടിച്ച കുട്ടിക്ക് നിങ്ങളുടെ മറ്റ് ആൺകുട്ടിയാണ് എങ്കിൽ പെൺകുട്ടികളെയും, പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടികളെയും വിവാഹം കഴിക്കുവാൻ പാടില്ല. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെപ്പോലെയാണ്. അനന്തര സ്വത്തിൽ അവകാശം ഉണ്ടായിരിക്കുകയില്ല എന്ന് മാത്രം.
1: അന്യ സ്ത്രീ പുരുഷന്മാരെ കാണുമ്പോൾ കണ്ണ് താഴ്ത്തണം എന്നാണല്ലോ ഖുർആൻ വാക്യം. എന്നാൽ പ്രഭാഷണങ്ങളിലും ഖുർആൻ ക്ലാസ്സുകളിലും ഒക്കെയായി പങ്കെടുക്കുമ്പോൾ അവരുമായി നേരിട്ട് ഇടപഴകേണ്ടി വരുന്നു. ക്ലാസ്സിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഉസ്താദിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. ഇത് ഇസ്ലാമിൽ അനുവദനീയമാണോ എന്നാണ്.
6: ഒരു ക്ലാസ് എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്തുന്ന വ്യക്തിയെ അയാളുടെ മുഖത്തേക്ക് നോക്കി എന്നതിനാൽ അതൊരു തെറ്റാണെന്നോ കുറ്റമാണെന്നോ വിധിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ വെച്ച് ഖുതുബ നിർവഹിച്ച് സ്ത്രീകളിരിക്കുന്ന ഭാഗത്തേക്ക് പോവുകയും ബിലാലിനോട് ഒന്നിച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടമെത്തി സ്ത്രീകളെ പ്രത്യേകം ഉപദേശിക്കുകയും അവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്ത് നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുമ്പോൾ നിർദ്ദേശിക്കുമ്പോൾ സ്ത്രീകൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നോക്കുക, കൂടെയുള്ള ബിലാലിനെ നോക്കുക എന്നുള്ളത് ഉണ്ടാകും. അവിടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് ദൃഷ്ടി താഴ്ത്താനോ നോക്കാതിരിക്കാനോ പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നില്ല. അവർ നോക്കുക കാണുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ക്ലാസ് എടുക്കുമ്പോൾ അത് കേൾക്കുന്ന മാർഗേണ, പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുന്ന മാർഗേണ പ്രഭാഷകൻ്റെയോ ക്ലാസ് എടുക്കുന്നവൻ്റെയോ മുഖത്തേക്ക് നോക്കിപ്പോയാൽ അതിലൊരിക്കലും കുറ്റമില്ല എന്നുള്ളതാണ് അല്ലാഹു തആല ആലം.
1: വീട്ടിലേക്കുള്ള ഗേറ്റിൽ പേര് വെക്കുമ്പോൾ ബൈത്തുൽ ഹംദ് അല്ലെങ്കിൽ ബൈത്തുൻ നൂർ എന്നിങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമോ എന്നാണ്.
5: അർക്കം ഇബ്നു അബിൽ അർക്കം ഇബ്നു അസദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ അൽ മഖ്സൂമി എന്ന സഹാബിയുടെ വീടായിരുന്നു ദാറുൽ അർക്കം എന്ന് പറയുന്നത്. അദ്ദേഹത്തിലേക്ക് ചേർത്തിയ അർക്കമിൻ്റെ വീട് എന്ന അർത്ഥത്തിലാണ് ആ പേര് പറയപ്പെട്ടിട്ടുള്ളത്. ദൈവത്തിനും മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും രഹസ്യമായി ഒത്തുചേർന്നിരുന്നത് ഈ വീട്ടിലായിരുന്നു ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ. അനേകം സഹാബികളുടെ ഇസ്ലാം സ്വീകരണത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ഭവനമാണ് ഈ ദാറുൽ അർക്കം. ഒരു പേര് എന്ന നിലക്ക് ഒരാൾ തൻ്റെ വീടിന് ആ പേരിടുന്നു എന്നത് തെറ്റാണെന്ന് പറയാൻ മാത്രം തെളിവുകളൊന്നും എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് ദാറുൽ അർക്കം എന്ന് പറഞ്ഞാൽ ഇതാണ്, ആ അർക്കമിലേക്ക് ചേർത്തി അദ്ദേഹത്തിൻ്റെ വീട് എന്നുള്ള നിലക്കാണ് അത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പേര് വെക്കുക എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മഹത്വമുണ്ട് എന്ന് കരുതി വെക്കാതിരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഒരു പേര് എന്നുള്ള നിലക്ക് വെക്കുന്നതിന് വിരോധവുമില്ല. അല്ലാഹു അലം.
1: പുരുഷന്മാർക്ക് സ്ത്രീകളുടെയും തിരിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെയും മയ്യത്ത് കാണുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
5: നമ്മുടെ നാട്ടിൽ പലപ്പോഴും മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക, ഖബർസ്ഥാനിൽ പോയി അവിടെ പരിപൂർണമായി കഴിയുന്നതുവരെ പങ്കെടുക്കുക എന്നതിൽ പ്രാധാന്യം നൽകാതെ മരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക, ഇതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ തൻ്റെ ബാധ്യതയിൽ ഒളിച്ചോടുകയോ തൻ്റെ തിരക്ക് മുഖേന ഇത്തരം സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിട്ട് പോകാതിരിക്കുകയോ ചെയ്യുന്നതായിരിക്കാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ എത്ര തിരക്കുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മയ്യത്ത് നമസ്കരിക്കുവാനുള്ള ഒരു ശ്രമമെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ മയ്യത്തിനെ പോയി കാണുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ മരണപ്പെട്ട വേളയിൽ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും മരണപ്പെട്ടു എന്ന് വീട്ടുകാരെ ബോധ്യപ്പെടുത്തുകയും അല്ലാഹു മഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദീൻ തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വേളയിൽ അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ മകളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് പ്രവാചകൻ്റെ നെറുകയിൽ ചുംബിച്ച് തീബ് തഹയ്യം വമയ്യത്ത മയ്യത്ത് കാണുക, ഇതൊക്കെ ശരിയും അനുവദിക്കപ്പെട്ടതുമാണ്. പക്ഷെ മയ്യത്ത് നമസ്കാരത്തേക്കാൾ ജനാസയിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ഒരു മഹത്വം അല്ല മയ്യത്ത് കാണുക എന്നുള്ളത്. അതുകൊണ്ടാണ് ആര് മരിച്ചാലും ശരി ഒന്ന് പോയി നോക്കുക എന്നത്. ഇപ്പോൾ സത്യത്തിൽ ജീവിതകാലത്ത് ആർക്ക് ആരെയെല്ലാം കാണാൻ പാടുണ്ട് എന്ന് നമുക്കറിയാം. മഹറമായ ആളുകൾ, ഇനി അന്യപുരുഷൻ, ഒരു സ്ത്രീക്ക് അന്യപുരുഷനുമായി അത്യാവശ്യമായി സംസാരിക്കേണ്ടി വരുന്നു, അത്യാവശ്യമായി കാണേണ്ടി വരുന്നു, അത്യാവശ്യമായി ചോദിക്കേണ്ടി വരുന്നു. അതൊക്കെ ഇസ്ലാമിക അദബുകൾ വെച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് സഹായിമാർ സംശയം ചോദിക്കുവാൻ വേണ്ടി വരികയും അവരാ മര്യാദയോടുകൂടി അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതേപോലെ ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ പുരുഷന്മാരും പോയി കാണുക എന്നത് അത്ര ഒരു നല്ല കാര്യമല്ല. കാരണം എന്നാൽ അതോടൊപ്പം തന്നെ ഒരു പക്ഷേ വൃദ്ധയായ ഒരു സ്ത്രീ ആയിരിക്കും, ചെറുപ്പത്തിൽ തന്നെ സംരക്ഷിച്ച സ്ത്രീ ആയിരിക്കും, അത്രമാത്രം അയൽപക്ക ബന്ധവും മറ്റുമൊക്കെയുള്ള ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങോട്ട് അവർ വരരുത് എന്ന് പറയുന്നതും അല്പം കർക്കശമാണ്. അതൊക്കെ സ്വയം കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഒരു മരിച്ചു കിടക്കുന്ന ഒരാളെ അന്യസ്ത്രീ കണ്ടു എന്നത് എന്താണതിൻ്റെ ആവശ്യം, അതിന് നിർബന്ധമുണ്ടോ എന്നൊക്കെ സ്വയം ചോദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇസ്ലാമികമായ ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏതായിരുന്നാലും മയ്യത്ത് കാണുക എന്ന ഒരു പ്രാധാന്യം ജനങ്ങളിൽ നിന്ന് ഇല്ലാതെയാകും എന്നാണ് മനസ്സിലാകുന്നത്.
1: കമ്പനി നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പാടുണ്ടോ? അവർ അതിൻ്റെ ക്യാഷ് സാലറിയിൽ നിന്നും നിർബന്ധപൂർവ്വം എടുക്കും എന്നാണ്.
3: ഇത്തരം ആരോഗ്യ ഇൻഷുറൻസുകൾ മതപരമായി വിലക്കപ്പെട്ടതാണ്. എന്നാൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അത്തരം ഇൻഷുറൻസുകളിൽ അംഗങ്ങളാവുമ്പോൾ മറ്റ് വഴികളും മാർഗങ്ങളും ഇല്ല എന്നതുകൊണ്ട് നാം എത്രയാണോ ഇൻഷുറൻസായി ചേർന്നത് അത് സ്വീകരിക്കുക എന്നതാണ് സുരക്ഷിത മാർഗമായി കാണുന്നത് അല്ലാഹു തആല ആലം.
1: അത്തഹിയാത്തിൽ എപ്പോഴാണ് വിരൽ ഉയർത്തേണ്ടതും ചലിപ്പിക്കേണ്ടതും എന്നാണ്.
6: നമസ്കാരത്തിലെ തശഹൂദിലെ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ തശഹൂദിനി ഇരുന്നാൽ അഷാറബി സബ്ബാബത്തിഹി എന്നാണ്, റസൂലുള്ള തൻ്റെ സബ്ബാബ ചൂണ്ടിയിരുന്നു എന്നാണ്. സബ്ബാബ എന്ന് പറഞ്ഞാൽ സബ്ബാഹ, ചൂണ്ടുവിരൽ എന്നുള്ള അർത്ഥത്തിൽ സബ്ബാബത്ത് എന്നും സബ്ബാഹത്ത് എന്നും അതിന് പറയും ചൂണ്ടുവിരലിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങൾ തശഹൂദിനി ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഹദീസിൻ്റെ ലഫ്ദിലുള്ളത്. ഇവിടെ ചോദ്യത്തിൽ വന്നതുപോലെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ല, ഈ ചില ഈ പിന്നെ ഹനഫി മദ്ഹബിൽ നഫീൻ്റെ സന്ദർഭത്തിലും ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിലാണ് വിരൽ ചൂണ്ട്. നഫീൻ്റെ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ, ലാ ഇലാഹ എന്നുള്ളത് നഫിയാണ്, നിരാകരണമാണ്, ഒരു ഇലാഹുമില്ല എന്നുള്ള നിരാകരണം. ആ സന്ദർഭത്തിൽ വിരൽ ചൂണ്ടണമെന്നാണ്. ഷാഫി മദ്ഹബിൽ ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ, അത് സ്ഥിരീകരണമാണ്. ലാ ഇലാഹ എന്നുള്ളത് നിരാകരണവും ഇല്ലല്ലാ എന്നുള്ളത് സ്ഥിരീകരണവുമാണ്. അപ്പോൾ ലാ ഇലാഹ എന്നുള്ളിടത്തെ ഹനഫികൾ വിരൽ ചൂണ്ടാൻ പറഞ്ഞ്, പിന്നെ ഇല്ലല്ലാ എന്ന ഇസ്ബാത്തിൻ്റെ സന്ദർഭത്തിൽ ഷാഫികളും. മാലിക്കി മദ്ഹബുകാർ നമസ്കാരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ വിരൽ ചൂണ്ടണം, വിരൽ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്, ഇടത് വലത് ഭാഗങ്ങളിലേക്ക്, ആ രീതിയിലാണ്. യഥാർത്ഥത്തിൽ ശരിയോടടുത്ത അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തെ വിശദീകരിച്ച സഹാബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹൂദിൽ ഇരുന്നാൽ വിരൽ ചൂണ്ടുമായിരുന്നു എന്നാണ്. നമസ്കാരത്തിൽ ഇരുന്നാൽ അത്, അപ്പോൾ തശഹൂദിൻ്റെ തുടക്കം മുതൽ സലാം കിട്ടുന്നത് വരെയുള്ള സമയം വിരൽ ചൂണ്ടുമായിരുന്നു എന്നുള്ളതാണ്. കാനി യുഹറിഖുഹ വയദഉ ബിഹ എന്നാണ്. ആ ചൂണ്ടിയ വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ നിർവഹിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തുടക്കം മുതൽ ഇളക്കുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്, ഒന്നിലധികം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് ഇളക്കുക എന്നുള്ളതും ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ദുആയുടെ സന്ദർഭത്തിൽ ഇളക്കുക, അപ്പോൾ ഇരുന്നോടം മുതൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. പിന്നെ ദുആ വരുന്നിടത്ത് ഇപ്പോൾ അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത്, അവിടെ ദുആ ഇല്ല, പിന്നെ ദുആ വരും, അത് അത്തഹിയ്യാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത്, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, അസ്സലാമു അലൈക, ദുആയാണ് അവിടെ ഇളക്കുക. വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു അസ്സലാമു അലൈന, അത് മറ്റൊരു ദുആയാണ്. വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, പിന്നെ അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അത് ദുആയാണ്. വഅല ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്, അള്ളാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്, പിന്നെ അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അതൊക്കെ ദുആയാണ്. അവിടങ്ങളിലൊക്കെ ആ സന്ദർഭങ്ങളിൽ വിരൽ അനക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടുമായിരുന്നു, വിരൽ കൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറയില്ലേ, അപ്പോൾ ആ ദുആൻ്റെ സമയത്ത് വിരൽ ഇളക്കുമായിരുന്നു, അതുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ദുആയുടെ സന്ദർഭങ്ങളിൽ വിരൽ ഇളക്കുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും വിരൽ ചൂണ്ടുക എന്നുള്ളത് തശഹുദിൻ്റെ ഇരുത്തത്തിൽ തുടക്കം മുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഹദീസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു തആല ആലം.
1: നിസ്കാരത്തിൽ സാധാരണ ചൊല്ലുന്ന ദിക്കറുകൾ ചൊല്ലിയ ശേഷം പിന്നീട് സുബ്ഹാനക്കല്ലാഹുമ്മ എന്നു തുടങ്ങുന്ന ദിക്കർ കൂടി ചൊല്ലിക്കൂടെ എന്നാണ്.
7: റുക്കുഇലും സുജൂദിലും വന്ന പ്രാർത്ഥനകളെ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. ഒന്നാമത്തേത് റുക്കുഇലും സുജൂദിലും ഒരുപോലെ ചൊല്ലാവുന്ന പ്രാർത്ഥനകൾ. രണ്ടാമത്തേത് റുക്കുഇൽ മാത്രം ചൊല്ലാവുന്ന പ്രാർത്ഥനകൾ. മൂന്നാമത്തേത് സുജൂദിൽ മാത്രം ചൊല്ലാവുന്ന പ്രാർത്ഥനകൾ. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ അഥവാ സുജൂദിലും റുക്കുഇലും ഒരുപോലെ ചൊല്ലാവുന്നതായിക്കൊണ്ട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനയാണ് ഇമാം ബുഖാരിയും മുസ്ലിമുമെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം يكثر ان يقول في ركوعه وسجوده سبحانك اللهم ربنا وبحمدك اللهم اغفر لي എന്ന ദിക്കർ, സുബ്ഹാനക്കല്ലാഹുമ റബ്ബന വബിഹംദിക അല്ലാഹുമ ഗഫിർലി എന്ന ദിക്കർ സുജൂദിലും റുക്കൂഇലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിക്കൊണ്ട് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതായി കാണുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രാർത്ഥന സുജൂദിലും റുക്കൂഇലും ഒരുപോലെ ചൊല്ലാം. അതുപോലെ തന്നെ രണ്ടാമത്തത് സബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ് എന്ന് ദിക്കർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റുക്കൂഇലും സുജൂദിലും ചൊല്ലിയിരുന്നു എന്ന് ഇമാം മുസ്ലിം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. മഹദി പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫീ റുക്കൂഇഹി വസുജൂദിഹി സബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വർറൂഹ്. അതുപോലെ തന്നെ സുജൂദിലും റുക്കൂഇലും ഒരുപോലെ ചൊല്ലാവുന്ന ദിക്റായിക്കൊണ്ട് മഹാനായ ഔഫ് ബിൻ മാലിക് അൽ അഷ്ജഈ റളിയല്ലാഹു അൻഹു പറയുന്നതായിക്കൊണ്ട് ഇമാം നസായിയും അതുപോലെ തന്നെ അബൂദാവൂദും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, സുബ്ഹാനദിൽ ജബ്റൂതി വൽ മലകൂതി വൽ കിബിരിയാഇ വൽ അദ്മ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെ നമുക്ക് സുജൂദിലും റുക്കൂഇലും ഒന്നിച്ച് ചൊല്ലാവുന്നതാണ്. എന്നാൽ റുക്കൂഇൽ മാത്രമായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയ പ്രാർത്ഥനയായിക്കൊണ്ട് മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂഇൽ മാത്രമായി പ്രാർത്ഥിച്ചത് സുബ്ഹാന റബ്ബിൽ അദീം എന്നാണ്. സുബ്ഹാന റബ്ബിൽ അദീം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂഇൽ മാത്രമായി കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ സുജൂദിൽ മാത്രമായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥന സുബ്ഹാന റബ്ബിയൽ അഅല എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചതായിക്കൊണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അതോടൊപ്പം ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റക്അ ഖാല സുബ്ഹാന റബ്ബിയൽ അദീം വ ബിഹംദിഹി തലാസ വ ഇദാ സജദ ഖാല സുബ്ഹാന റബ്ബിയൽ അഅല വ ബിഹംദിഹി തലാസ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കൂഇ ചെയ്യുമ്പോൾ മൂന്ന് പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അദീം വ ബിഹംദിഹി എന്നും സുജൂദ് ചെയ്യുന്ന സാഹചര്യത്തിൽ സുബ്ഹാന റബ്ബിയൽ അഅല വ ബിഹംദിഹി എന്നും മൂന്ന് പ്രാവശ്യം ചൊല്ലാറുണ്ട്. ഇവിടെ ഈ റിപ്പോർട്ടിൽ വ ബിഹംദിഹി എന്ന പദപ്രയോഗം വന്നതായി കാണാം. ഈ പദപ്രയോഗത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. പല ആളുകളും ഈ പദപ്രയോഗം വന്ന റിപ്പോർട്ട് സഹീഹാണെന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അത് ളഈഫാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രസ്തുത വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള തൻ്റെ സിഫത്തു സ്വലാത്തു നബിയിൽ ഈ ഹദീസ് സഹീഹാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീട് കൂടുതൽ പഠനങ്ങൾ നടത്തി അത് ളഈഫാണ് എന്ന് സുനനു അബൂദാവൂദിന് അദ്ദേഹം തഖ്രീജ് ചെയ്ത സാഹചര്യത്തിൽ രണ്ടാമത് താൻ ആദ്യം പറഞ്ഞതിനെ തിരുത്തി പറഞ്ഞതും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ളഈഫാണെന്ന് പറഞ്ഞതും നാസറുദ്ദീൻ അൽബാനി അല്ലാത്ത മറ്റു പണ്ഡിതന്മാരും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ചില ഇഖ്തിലാഫുകൾ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് സൂക്ഷ്മത എന്ന നിലക്ക് വബിഹംദിഹി എന്ന് ഒരാൾ ഒഴിവാക്കുമെങ്കിൽ അതാണ് നല്ലത്. അതുമായി ബന്ധപ്പെട്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അമ്മാ അന ഫല അഖൂലു ബിഹംദിഹി വബിഹംദിഹി, ഞാൻ വബിഹംദിഹി എന്ന് പറയുകയില്ല. സംഭവം ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഹദീസിൻ്റെ സിഹത്തുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുക്കൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അതുകൊണ്ട് അന ഫല അഖൂലു ബി വബിഹംദിഹി വബിഹംദിഹി എന്ന് ഞാൻ പറയുകയില്ല എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. ഇതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരാൾ വബിഹംദിഹി എന്ന സിയാദത്തോടു കൂടി ഉച്ചരിച്ചു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിസ്കാരം ബാത്തിലാകുമെന്ന് നാം ഹുക്മ് പറയേണ്ടതില്ല. അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് പറയുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു അലം.
0: മഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സ്വരം. അള്ളാഹുവിന് ഹംദും പ്രാർത്ഥനയുമായി ഒരു നല്ല അറബി ഗാനം.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ പൊന്നുമക്കൾ അവരുടെ ഗാനങ്ങളായി, കഥകളായി, കവിതകളായി, മനോഹരമായ പ്രസംഗങ്ങളായി നമ്മോടൊപ്പം ചേരുന്ന സന്തോഷം പങ്കുവെക്കുന്ന പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്, വിവിധങ്ങളായ കഴിവുകളുള്ള നമ്മുടെ മക്കളെ ശരിയുടെ വഴിയെ വളർത്തിയെടുക്കാൻ വിസ്ഡം ബാലവേദി പീസ് റേഡിയോ വഴി നടപ്പാക്കുന്ന സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് കാതോർക്കാം. ഒരുപാട് പൊന്നോമന മക്കളുടെ കഥകൾ, കവിതകൾ, ഗാനങ്ങൾ എല്ലാം നമുക്ക് കേൾക്കാനുണ്ട്. നമുക്ക് ഈ എപ്പിസോഡിലെ പരിപാടികളിലേക്ക് പ്രവേശിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇൻഷാല്ലാ, സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡ് തുടരുമ്പോൾ ഇനി നമ്മൾ ചെങ്ങറ ബ്ലോസം പബ്ലിക് സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ലൈബ വൈ അവതരിപ്പിച്ച ഒരു മനോഹരമായ ഗാനം ഇവിടെ കേൾക്കുകയാണ്.

0: മാഷാഅല്ലാ, വളരെ മനോഹരമായി ഫാത്തിമ ലൈബ അവതരിപ്പിച്ച ഗാനം നമ്മൾ കേട്ടു. മലപ്പുറം ജില്ലയിലെ കാവനൂർ ചെങ്ങറ പ്രദേശത്തുള്ള ബ്ലോസം പബ്ലിക് സ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയായിട്ടുള്ള ലൈബയാണ് ഗാനം അവതരിപ്പിച്ചത്. വിസ്ഡം ബാലവേദിയും പീസ് റേഡിയോയും സംയുക്തമായി നമ്മുടെ കുരുന്നുമക്കളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി സംഘടിപ്പിക്കുന്ന പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പരിപാടിയിൽ, അതിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇനി മനോഹരമായ ഒരു പ്രസംഗം നമ്മൾ കാതോർക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പൂനൂർ പ്രദേശത്തെ GMUP സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അസ്ലം CP ആണ് ഈ പ്രസംഗം നിർവഹിക്കുന്നത്. മുഹമ്മദ് അസ്ലം CP പ്രസംഗത്തിന് നമുക്ക് ശ്രദ്ധിക്കാം.
1: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം സുഹൃത്ത് ബന്ധം എന്നതാണ്. ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സുഹൃത്ത് ബന്ധം. നമുക്കെല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്. ഒരു മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തെ ഇരട്ടിപ്പിക്കാനും അവനുണ്ടാകുന്ന വിഷമത്തെ ലഘൂകരിക്കാനും സുഹൃത്ത് ബന്ധത്തിന് കഴിയും. എന്നാൽ ഒരു വിശ്വാസി മറ്റു വിഷയത്തിലെന്ന പോലെ കൂട്ടുകാരുടെ വിഷയത്തിലും പരലോക ഗുണമായിരിക്കണം ലക്ഷ്യം. നമ്മുടെ സുഹൃത്തുക്കൾ പാരത്രിക ലോകത്തും നമ്മെ സന്തോഷിപ്പിക്കുന്ന മിത്രങ്ങളായിരിക്കണം. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ കൂട്ടുകൂടുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടുകാരെ നല്ലവണ്ണം ആലോചിക്കുകയും അവരെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, സത്യവിശ്വാസിയെ അല്ലാതെ നീ ഉറ്റ മിത്രങ്ങളാക്കരുത്. നല്ലതും ചീത്തതുമായ കൂട്ടുകാരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ. നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉപമ കസ്തൂരി വിൽപ്പനക്കാരൻ്റെയും ആലയിൽ ഊതുന്നവൻ്റെയുമാണ്. കസ്തൂരി വിൽപ്പനക്കാരൻ ചിലപ്പോൾ നിനക്ക് അതിൽ നിന്നും അല്പം കസ്തൂരി സൗജന്യമായി നൽകിയേക്കാം, അല്ലെങ്കിൽ നിനക്കത് വിലക്ക് വാങ്ങാം, അതുമല്ലെങ്കിൽ നിനക്ക് അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാം. എന്നാൽ ആലയിൽ ഊതുന്നവൻ ചിലപ്പോൾ നിന്റെ വസ്ത്രം കരിയാൻ ഇടവരുത്തും, അതുമല്ലെങ്കിൽ ദുർഗന്ധമായിരിക്കും നിനക്ക് ലഭിക്കുക. അതിനാൽ നല്ലവരായിരിക്കണം നമ്മുടെ കൂട്ടുകാർ. ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ് എന്ന് പറയുകയും അതിന് മറുപടിയായി ഉഹിബ്ബുകല്ലാഹുല്ലദീ അഹബബതനീ ലഹു എന്ന് മറുപടി പറയുകയും വേണം. അള്ളാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുകയും ജീവിതകാലം മുഴുവൻ ആ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുകയും ആ നിലക്ക് തന്നെ മരണപ്പെടുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ നൽകി ആദരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സുഹൃത്തിനോടുള്ള പുഞ്ചിരി സ്വതക്കയാണ്. പുഞ്ചിരിയോട് കൂടിയാവണം നാം അവരെ സമീപിക്കേണ്ടത്. ഒന്നിച്ചിരിക്കുകയും അവരെ സന്ദർശിക്കുകയും അവരുടെ നന്മക്കായി ആഗ്രഹിക്കുകയും വേണമെന്ന്, തനിക്ക് ഇഷ്ടമുള്ളത് സുഹൃത്തിന് വേണ്ടി ഇഷ്ടപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ആദർശത്തെ ഒരിക്കലും കൂട്ടുകാർക്ക് വേണ്ടി മാറ്റിമറിക്കാൻ പാടില്ല. മോശപ്പെട്ട സംസാരവും ചീത്ത സ്വഭാവവും നമ്മുടെ കൂട്ടുകാരിൽ കണ്ടാൽ അവരെ സ്നേഹത്തോടെ ഉപദേശിക്കുകയും നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കണം. നല്ലവരുമായി കൂട്ടുകൂടാനും ആ ബന്ധം നമുക്ക് പരലോകത്ത് ഒരു മുതൽ കൂട്ടാവാനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. വാഹിർദവനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: നമ്മുടെ പൊന്നോമന മക്കളുടെ സർഗ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനായി പീസ് റേഡിയോ വഴി വിസ്ഡം ബാലവേദി നടപ്പാക്കുന്ന സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ഇപ്പോൾ കേട്ടത് മനോഹരമായ, വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമാണ്. കോഴിക്കോട് ജില്ലയിലെ പൂനൂർ GMUP സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അസ്ലം CP ആ കൊച്ചു പ്രസംഗം നിർവഹിച്ചിട്ടുള്ളത്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പരിപാടിയിൽ, അതിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഇനി കോഴിക്കോട് ജില്ലയിലെ അത്തോളി പ്രദേശത്തുള്ള GMUP സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഷദ ജിനാൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു അറബി ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്.

0: മഷാല്ല, മനോഹരമായ ഒരു അറബി ഗാനത്തിനാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇപ്പോൾ നമ്മൾ കാതോർത്തത്. കോഴിക്കോട് അത്തോളിയിൽ ജി എം യു പി സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ശദ ജിനാനാണ് മനോഹരമായ ഈ ഗാനം അവതരിപ്പിച്ചത്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ മനോഹരമായ ഒരുപാട് പാട്ടുകൾ, കഥകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് തുടരുന്നു. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ മലപ്പുറം ജില്ലയിലെ നടുവത്ത് പ്രദേശത്തുള്ള സൈനിക് സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനി സിയ മെഹ്ന അവതരിപ്പിച്ച മനോഹരമായൊരു പ്രസംഗത്തിന് നമുക്ക് ശ്രദ്ധിക്കാം.
1: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വാലാ ആലി വസ്ഹാബിഹി അജ്മൈൻ അമ്മാ

ബഹുമാന്മാരായ ഉസ്താദുമാരെ, മറ്റ് സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഫാറൂഖ് കോളേജിലെ ഒരു അധ്യാപകൻ പെൺകുട്ടികളുടെ അനിസ്ലാമികവും അധാർമികവുമായ വസ്ത്രധാരണത്തെ ഒരു ബത്തക്ക കഷ്ണത്തോട് ഉപമിച്ചപ്പോൾ നഗ്നരായി ബത്തക്ക ശരീരത്തിൽ വെച്ച് ആ അധ്യാപകനെതിരെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നടത്തിയ ഈ കാലഘട്ടത്തിൽ ഗുരുശിഷ്യ ബന്ധം എന്ന വിഷയം ഏറെ പ്രസക്തമാണ്. ലോകത്ത് ഒരു പുതിയ സമൂഹം കടന്നു വരുമ്പോൾ അവർ എന്തു നല്ല പ്രവർത്തനങ്ങൾ ചെയ്താലും അതിൻ്റെ ശ്രേഷ്ഠത അവർക്ക് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി അവരെ പഠിപ്പിച്ചു വളർത്തിയ, ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകർക്കും കൂടിയുള്ളതാണ്. സമൂഹത്തെ പഠിപ്പിക്കുന്നു, സംസ്കരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ലോകരുടെ അധ്യാപകനാണ്. വിവരമില്ലാത്ത വിഭാഗത്തെ സംസ്കരിക്കുകയും വേദഗ്രന്ഥോ തത്വജ്ഞാനോ പഠിപ്പിക്കുകയും ചെയ്തു. ഈ അധ്യാപകരെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനവും അഗാധമായ ആത്മബന്ധവും ഉണ്ടാകും. ആധുനിക നിരീക്ഷണം പോലെ കേവലം ഒരു ഉദ്യോഗസ്ഥന് വഴികാട്ടിയോ ആയിട്ടല്ല ഇസ്ലാം അധ്യാപകനെ കാണുന്നത്, മറിച്ച് ഒരു വിജ്ഞാനം ഗുരു പകർന്നു കൊടുക്കുന്നതിലൂടെ ആ വ്യക്തിയുമായി ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്ന ഒരു ബന്ധം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. പഠനം ശരിയായി നടക്കാൻ ഗുരുശിഷ്യ ബന്ധം ദൃഢമാകണം. നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിൽ ഗുരുശിഷ്യ ബന്ധം എങ്ങനെയാകണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ സദസ്സ് സഹാബത്തിരിക്കുമ്പോൾ അവരുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ പോലും അവർ അറിയുകയില്ല, അത്രമാത്രം അടക്കവും ഒതുക്കവുമായിരുന്നു. എന്നാൽ രാഷ്ട്രീയപരമായ അരാജകത്വങ്ങൾ കലാലയങ്ങളിൽ കുമിഞ്ഞുകൂടിയപ്പോൾ വിദ്യാർത്ഥികൾക്കുണ്ടാകേണ്ട ധാർമ്മിക മൂല്യങ്ങൾ ചോർന്നുപോയി. ഇതെന്തൊരു കഷ്ടമാണ് സുഹൃത്തുക്കളെ. ഇന്ന് അധ്യാപകർക്കെതിരെ ഗരവുകളും തെരുവികളും നടത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പ്രശസ്ത അറബിക് കവി അഹമ്മദ് ചോക്കിയുടെ വരികളാണ്.

0: ഒന്നുമില്ല. അധ്യാപകന് എല്ലാവിധ ആദരവും നൽകണം. ഒരു ദൂതന്റെ സ്ഥാനമാണ് അദ്ദേഹത്തിന്. പ്രിയപ്പെട്ടവരെ, അവർ നമ്മെ കൈപിടിച്ച് അക്ഷരം പഠിപ്പിച്ചവരാണ്. നമ്മുടെ വളർച്ചയിലും ഭാവിയിലും ഏറെ തൽപരരാണ്. ഏറെ പ്രതീക്ഷയോടെ അവർ ഗുണദുഷ്ടിക്കുന്നു. അതിനാൽ നാം നമ്മുടെ ഗുരുനാഥന്മാരെ മാതാപിതാക്കളെ പോലെ ബഹുമാനിക്കുകയും ആദരിക്കുകയും രോഗം വന്ന് സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നാം എത്ര വലിയ പദവിയിലെത്തിയാലും അവരുമായുള്ള ബന്ധം നിലനിർത്തണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ. ഇപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നടുവത്ത് പ്രദേശത്തുള്ള സൈനിക് സ്കൂളിലെ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനി സിയ മെഹന അവതരിപ്പിച്ച കൊച്ചു പ്രസംഗം ചാർക്കോസ്റ്റിൽ കേട്ടത്. നമ്മുടെ പൊന്നോ

0: أهل الصدر ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയ കൂട്ടുകാരെ, ഭൗതിക ലോകത്തിന്റെ പളപളപ്പിൽ മുഴുകിയിരിക്കുന്ന നമ്മൾ മരണത്തെ കുറിച്ച് ഓർത്ത് ഭയപ്പെടാറുണ്ടോ? മരണം, അത് സുനിശ്ചിതമാണ്. നാം എല്ലാവരും മരിക്കുക തന്നെ ചെയ്യും. പണക്കാരനും പണിക്കാരനും മുതലാളിയും തൊഴിലാളിയും പാപിയും പുണ്യവാനും മരണത്തിന്റെ കയ്പ് അനുഭവിക്കുക തന്നെ ചെയ്യും. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാകാനില്ല. നമുക്കും മരണവേളയും മയത്തുകട്ടിലുമുണ്ട്. മരണമാസന്നമായാൽ നമ്മുടെ കണ്ണുകൾ നിറയും, ശബ്ദങ്ങൾ ഇടറും, കൈക്കാലുകൾ കൂട്ടിയുരുമും. മലക്കുൽ മൗത്തിനെയും കൂടെയുള്ളവരെയും നമ്മൾ നേരിൽ കാണും. ഉറ്റവരെയും മുടയവരെയും നോക്കുകുത്തികളാക്കിക്കൊണ്ട് മരണം നമ്മെ റാഞ്ചിയെടുക്കും. സൂറത്തുൽ ആലു ഇമ്രാനിൽ അല്ലാഹു തആല ഇപ്രകാരം പറയുന്നു: സത്യവിശ്വാസികളെ, നിങ്ങൾ മുസ്ലിമുകളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. എന്നാൽ മരണദൂതൻ എപ്പോൾ വന്ന് കവാടം മുട്ടിയാലും നാം മരണത്തിന് കീഴടങ്ങേണ്ടതാണ്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മരണം നമ്മുടെ തൊണ്ടക്കുഴയിൽ എത്തിയാൽ പിന്നെ അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കില്ല. ഖുർആനിൽ പലയിടങ്ങളിലായി അല്ലാഹു തആല ഇപ്രകാരം പറയുന്നു: കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത്. അതായത്, ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. അതിനാൽ നാം ഓരോരുത്തരും മരണത്തിന് മുമ്പ് കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മരണം നന്നാക്കി തരാൻ നിരന്തരം നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ആമീൻ. അസ്സലാമു അലൈക്കും.
1: മാഷാ അല്ലാ, നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ അന്ത്യം കുറിക്കുന്ന മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി MES സെൻട്രൽ സ്കൂളിലെ 3-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഷെസ ഫാത്തിമ KT അവതരിപ്പിച്ച കൊച്ചു പ്രസംഗമാണ് സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡും അതിന്റെ അവസാനത്തിലേക്കെത്തുമ്പോൾ മനോഹരമായ നമ്മുടെ എല്ലാ മനസ്സിന് സന്തോഷവും കണ്ണുകൾക്ക് കുളിർമയും പകരുന്ന വിവിധങ്ങളായ പരിപാടികളാണ് നമ്മുടെ കുട്ടികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. സംഗീതത്തിന്റെ അകമ്പടിയില്ലാതെ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന രൂപത്തിൽ ആശയ കൈമാറ്റം നടത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ടാണ് നമ്മുടെ പൊന്നോമന മക്കൾ അവരുടെ വിവിധ പരിപാടികൾ സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനിയും നമ്മുടെ മക്കൾക്കുള്ള അവസരങ്ങൾ തുറന്നുകിടക്കുകയാണ്. വിസ്ഡം ബാലവേദി പീസ് റേഡിയോ വഴി നടപ്പാക്കുന്ന സ്റ്റാർ ക്വസ്റ്റ് പരിപാടിയുടെ അറിയിപ്പുകൾ ലഭിക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ മക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളെ അവിടെ എത്തിക്കാൻ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി സ്റ്റാർ ക്വസ്റ്റിന്റെ ശ്രദ്ധേയമായ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തു. Hello@peaceradio.com www.peaceradio.com

0: ഇപ്പം നമ്മളൊക്കെ അധ്യാപകരാണ്.
1: തീർച്ചയായും.
0: അധ്യാപന ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ കേൾപ്പിക്കുന്നവരാണ് കൂടുതൽ.
1: അതെ.
0: കേൾവിക്കാർ എന്നതിനപ്പുറം കേൾപ്പിക്കുന്നവരാണ്.
1: തീർച്ചയായും.
0: കാരണം 35, 40, 45 മിനിറ്റുകളിലെ ഇടവേളകളിൽ പീരിയഡുകൾ മാറുമ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക്, ഒരു കൂട്ടം കുട്ടികളിൽ നിന്ന് മറ്റൊരു കൂട്ടം കുട്ടികളിലേക്ക്, ഏജ് കാറ്റഗറിയിൽ വരുന്ന 1-ാം ക്ലാസ് കഴിഞ്ഞ 4-ാം ക്ലാസ്, പിന്നെ 2-ലേക്ക്, ചിലപ്പോൾ 7-ലേക്ക്, അങ്ങനെ മാറി മാറി നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി, കുട്ടികൾക്ക് വിദ്യാഭ്യസിപ്പിക്കാൻ വേണ്ടി പോകും.

0: നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ടീച്ചിങ് മാനുവൽ, ആ ടീച്ചിങ് നോട്ട്, അത് എത്രയും പെട്ടെന്ന് ആ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് അത് തീർക്കണം, സിലബസ് തീർക്കണം, കുട്ടികളെ കൃത്യമായ പാഠഭാഗങ്ങൾ അവരെ പഠിപ്പിക്കണം എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ പുറപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ, ഹാരിസ് മൗലവിയുടെ ഒരു സംസാരം, അധ്യാപകനാവട്ടെ മറ്റാരുമാകട്ടെ, കേൾപ്പിക്കുന്നവൻ എന്നതിനപ്പുറത്ത് കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഉൾക്കാഴ്ച നൽകിയത് ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതുപോലെ ഒരു ഉൾഗ്രാമത്തിൽ കാസർഗോഡ് ജില്ലയിലോട് ഏകദേശം ഒരു ഉൾഭാഗത്തുള്ള ഒരു നാട്ടിലാണ് ഞാൻ അധ്യാപനം നടത്തുന്നത്. അപ്പോൾ 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടി, ആ കുട്ടിയും നമുക്ക് ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായിരിക്കും. അപ്പം ആ കുട്ടിയെ ഞാനെപ്പോഴും ഓർക്കുകയാണ്, നമ്മൾ ക്ലാസ്സിലെത്തിയാൽ സലാം പറഞ്ഞ് നമ്മൾ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ വാതിൽക്കിലേക്ക് ഓടി വന്ന് നമ്മുടെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി കസേരയിൽ ഇരുത്തുന്ന കുട്ടികളിൽ ഒരാളാണ് ആ കുട്ടി. അപ്പം അത്രയും ആക്റ്റീവാണ് ആ കുട്ടി. കുട്ടികൾക്കിടയിൽ പല രൂപത്തിലുള്ളവരുണ്ടാകും, ചിലർ സീറ്റ് ഒന്നും എണീക്കൂല, നമ്മൾ വന്നാലും വന്ന് പതുക്കെ എണീക്കുള്ളൂ, ചിലർ അങ്ങനെയൊന്നും പെട്ടെന്ന് മിംഗ്ലിങ് ആവൂല. പക്ഷെ ഈ കുട്ടി അങ്ങനെയല്ല, നന്നായി ഇടപെടുന്ന ഒരാളാണ്. അതിനനുസരിച്ച് തന്നെ നന്നായി പാഠഭാഗങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയുമാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ചില കുട്ടികൾ പ്രത്യേകം ഓർക്കും നമ്മൾ മറ്റു കുട്ടികൾക്ക് അപ്പുറം. അതൊരു ഹക്കാണല്ലോ, വാസ്തവമാണ്. അപ്പൊ എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും കുട്ടികൾക്കിടയിൽ അനീതി ഉണ്ടാകാൻ പാടില്ല എന്നത് ശ്രദ്ധിച്ചാലും ഇങ്ങോട്ട് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് നമ്മുടെ മനസ്സിൽ ആ കുട്ടിയോടുള്ള എന്താണ് ഓർമ്മയും മറ്റും നിലനിൽക്കും. ഒരു ഏകദേശം 1-2 ആഴ്ച ആ കുട്ടി പെട്ടെന്ന് ഡള്ളായി, മറ്റു ചില കുട്ടികളെ പോലെ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴും ആ കുട്ടി ഓടി വരുന്നില്ല, എന്റെ അടുക്കൽ വരുന്നില്ല, അതല്ലെങ്കിൽ എന്റെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി സീറ്റിൽ ഇരുത്തുന്നില്ല. സലാം പറയുമ്പോൾ ഒരു അശ്രദ്ധയായ മനസ്സുമായി ക്ലാസ്സിൽ ഇരിക്കുകയാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടിയാണ്. അപ്പോ ഞാനത് നോട്ട് ചെയ്തു, എന്തെങ്കിലും പ്രയാസം ഉണ്ടാകാമെന്ന് കരുതി. പക്ഷെ എനിക്ക് ആ കുട്ടിയുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ല. ഒരു വലിയ ഫോൾട്ടാണത് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്. പക്ഷെ ഞാൻ എൻ്റെ സിലബസ്, എൻ്റെ പാഠം പഠിപ്പിക്കണം, ഈ കുട്ടികളെ കേൾപ്പിക്കണം എന്നുള്ള നിലക്കാണ് ഞാൻ പോകുന്നത് പാഠഭാഗങ്ങൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞു നമ്മൾ ഈ ക്ലാസ്സിൻ്റെ യൂണിറ്റ് ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ ഈ കുട്ടി വളരെ പുറകിലേക്കായി മാർക്കുമായി ബന്ധപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ കുട്ടിയെ ഒരു ദിവസം സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ ഇൻ്റർവെൽ സമയത്ത്, ചായൻ്റെ സമയത്താണ് വിളിപ്പിച്ചു, ടീ ബ്രേക്കിൻ്റെ സമയത്ത്. അപ്പോൾ ഒരു ചെറിയ എന്തോ ഒരു ലഘുകടി കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കഷ്ണം കുട്ടിക്ക് കൊടുത്തു, എൻ്റെ അടുത്ത് ഇരുത്തി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിൻ്റെ ഇടക്ക് അവളോട് ചോദിച്ചു ഞാൻ. അപ്പോൾ അവള് ഒരാളെ കിട്ടാൻ കാത്തിക്കണ പോലെ, ഒരു മഴ പെയ്യുന്ന ആ ഒരു ശക്തമായ നിലക്ക് കുട്ടി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചാല്, കുട്ടിയുടെ ഉപ്പ ഗൾഫിലാണ്. അപ്പോൾ ഉമ്മയും ഗൾഫിലേക്ക് പോയിട്ടുണ്ട്, കുട്ടിയെ ഒറ്റക്കാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. കുട്ടി ഒറ്റക്കാണ്. ഒറ്റക്ക് മീൻസ് കുട്ടിയുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ വല്യപ്പയോ വല്യമ്മ അവരുടെ കൂടെയാണ് നിർത്തിയിട്ട് പോയിട്ടുള്ളത്. പ്രശ്നമൊന്നുമില്ല, പ്രശ്നമുള്ളതല്ല. പക്ഷെ എന്നിരുന്നാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാവുന്നതിനപ്പുറത്താണ്. ഒരുപക്ഷെ മാതാപിതാക്കളോട് കളിചിരികളും തമാശകളും ഫോൺ വിളികളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ സംസാരിച്ചൊക്കെ, ഇന്നത്തെ കാലത്ത് അത്രയും അധികം ഈ ടെക്നോളജി വളർന്ന ഒരു കാലമല്ല. ഇപ്പം ഈ മൊബൈൽ ഫോണിലൂടെയും മറ്റും ഈ വീഡിയോ കോളും മറ്റൊന്നുള്ള കാലമല്ല. അപ്പം ഈ കുട്ടിക്ക് അതാണ് വിഷമം. കോള് ചെയ്യുന്നുണ്ട്, ഉമ്മയും ഉപ്പയൊക്കെ കോള് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു അനിവാര്യമായ കാര്യത്തിന് അവർ പോയതാണ്. കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതാണ്. എന്തോ പാസ്പോർട്ടിൻ്റെ മറ്റെന്തോ ഇഷ്യൂ ഉണ്ടായതാണ്. അപ്പൊ ഈ കുട്ടിക്ക് നിസ്സാരമായൊരു സംഗതിയാണ്, പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവമാണ്. ഉമ്മയും ഉപ്പയും നോക്കുന്നതിലേക്കാളേറെ ആ കുട്ടിയെ വല്യപ്പയും വല്യമ്മയും നോക്കുന്നുണ്ട്. പക്ഷെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു ശ്രദ്ധ നഷ്ടപ്പെട്ടപ്പോ ആ കുട്ടിക്ക് മൊത്തത്തിൽ ആ കുട്ടി
1: പ്രയാസപ്പെട്ടു.
0: അപ്പൊ ഞാനൊരു ദിവസം, 2-3 ദിവസം ഞാൻ അതില് ലാഗ് ചെയ്തു ആ കുട്ടിയെ കേൾക്കാൻ. പിന്നീട് ഞാനെന്നും ആ കാര്യം ഞാൻ ഓർക്കും. അധ്യാപന ജീവിതത്തിൽ ഒരു അധ്യാപകൻ മറ്റെല്ലാരേക്കാളും, ഹാരിസ് മോലൈ പറഞ്ഞതുപോലെ കേൾപ്പിക്കുന്നവനേക്കാൾ അപ്പുറം കേൾവിക്കാരനാകുമ്പോഴാണ് ഏറ്റവും നല്ല ഒരു ബന്ധം നമുക്കിടയിൽ ഉണ്ടാകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ ഞാൻ ഓർത്തു പോവുകയാണ്.
1: അതെ, ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾ ഇപ്പോ പിന്നെ സലഫിയുടെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കൊക്കെ കിട്ടേണ്ടുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ കുടുംബത്തിലേക്ക് ചെല്ലുന്നു, അപ്പൊ നമ്മുടെ മക്കളെ പേര് ചൊല്ലി വിളിക്കുന്നു, എന്നിട്ട് അടുത്തിരുത്തി എന്താ ഏതാ എന്ന് ചോദിക്കുമ്പോൾ ഇതേ സ്ഥിരമായി ഇത് ചോദിക്കുന്നതോടുകൂടി അത് വല്ലാത്തൊരു ഒരു മാനസിക ബന്ധം നമുക്കിടയിൽ അത് സ്ഥാപിക്കപ്പെടുകയാണ്. അതേപോലെ തന്നെ ഭാര്യയോട്, മക്കളോട്, നമ്മൾ പണിയെടുക്കുന്ന പിന്നെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരോട്, അപ്പോൾ ഒരു ഒരു എവിടെയും ഇന്നിപ്പോൾ പിന്നെ നമ്മുടെ ഒരു പിന്നെ അവനവൻ്റെ ലോകത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ കേൾവിക്കാരനാവുക എന്നുള്ളത് വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ തീർച്ചയായും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു ഒരു അടുപ്പം അത് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രകൃതങ്ങളിലൂടെ സാധിക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്.
2: പീസ് റേഡിയോ അൽമിമ്പർ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങളിൽ അനീതിയുണ്ടോ? ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു ഹുസൈൻ സലഫി.
3: അൽഹംദുലില്ലാഹ് الحكم العدل ذي الطول والفضل ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين

0: സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സർവമേഖലകളിലും മുറുകെ പിടിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേയെന്ന് എന്നോടും നിങ്ങളെ ഓരോരുത്തരോടും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന പരമപ്രാധാന്യമർഹിക്കുന്ന ഒരു ഗുണമാണ് നീതിബോധം എന്നുള്ള സവിശേഷമായ ഗുണം. ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നീതിബോധം നിലനിൽക്കുന്നുണ്ടോ അവന് എപ്പോഴും മനസ്സിന് നല്ല ആശ്വാസമുണ്ടാകും. ഏതൊരു വിഷയത്തിലും അവൻ്റെ കാര്യത്തിൽ പര്യവസാനം ശുഭകരമായിരിക്കും. റഹ്മാനായ റബ്ബിനോടുള്ള തൻ്റെ കടമകൾ നിറവേറ്റിയോ താൻ എന്ന് ചിന്തിക്കുമ്പോഴെല്ലാം നീതി വിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന ബോധം അവനെ കൂടുതൽ തഖ്വയുള്ളവനാക്കി മാറ്റും എന്നതെല്ലാം നീതിബോധത്തോടുകൂടി ജീവിക്കുന്നതിലൂടെ വിശ്വാസികൾക്ക് കരസ്ഥമാകുന്ന ഏറ്റവും വലിയ സവിശേഷതകളാണ്. സർവശക്തനായ റബ്ബ് അവനെ വിശേഷിപ്പിച്ചത് അവൻ നീതിമാനാണ് എന്നാണ്. സർവരംഗത്തും നീതിയോടുകൂടെ മാത്രമാണ് റബ്ബ് ഇടപെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ നിരവധി അനവധി സൂക്തങ്ങളിലൂടെ അവൻ നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനം പറയുമ്പോൾ വല്ലാഹു യഖ്ദി ബിൽ ഹഖ്, അല്ലാഹു ഹഖ് അനുസരിച്ച് മാത്രമാണ് തീരുമാനം പറയുന്നത്, റബ്ബ് നീതി അനുസരിച്ച് മാത്രമേ വിധിക്കുകയുള്ളൂ എന്ന് അവനെ സംബന്ധിച്ച് അവൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദറ, അല്ലാഹു ഒരാളോടും ഒരു തരിമ്പും അല്പം പോലും അണു അളവ് പോലും അവൻ അനീതി കാണിക്കുകയില്ല എന്ന് മനുഷ്യർക്ക് പരലോകത്ത് റബ്ബ് നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചയിടത്ത് അവൻ വ്യക്തമാക്കിയതാണ്. ലോകത്ത് നിലവിലുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടുന്ന ഏത് കാര്യങ്ങളിലും നീതിബോധം നിലനിർത്തുവാൻ ആവശ്യമായ സമതുലിതാവസ്ഥക്ക് ആവശ്യമായ നിയമങ്ങളാണ് അവൻ ഇറക്കിയിട്ടുള്ളത്. വസ്സമാ റഫഅഹ വവളഅൽ മീസാൻ, നന്മയുടെ നീതിയുടെ തുലാസ് സ്ഥാപിച്ചവനാണവൻ. അഹാരതന്മാരായ പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് അയച്ചതും അവർ ഈ ലോകത്ത് നിർവഹിക്കേണ്ടുന്ന ഡ്യൂട്ടിയെ സമൂഹത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തും വിധത്തിൽ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതുമൊക്കെ റബ്ബ് ചെയ്ത മഹത്തായ കാരുണ്യത്തിൻ്റെയും നീതിയുടെയും അടയാളമായി കൊണ്ടാണ് വ്യക്തമായി തന്നെ സൂറത്തുൽ ഹദീദിലൂടെ അവൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വലഖദ് അർസൽന റുസുലന ബിൽ ബയ്യിനാത്ത്, നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി നാം അയച്ചു തരികയുണ്ടായി. വഅൻസൽന മഅഹുൽ കിതാബ, അവരുടെ കൂടെ നാം വേദഗ്രന്ഥത്തെയും ഇറക്കി. വൽ മീസാൻ, നീതിയുടെ തുലാസിനെയും. ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്, ഇതൊക്കെ എന്തിനാണ്? ജനങ്ങൾ നീതിബോധത്തോടുകൂടെ തന്നെ ഈ ലോകത്തവർ നിലനിന്ന് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സർവസമയത്തും നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാ മേഖലയിലും നിങ്ങൾ നീതിയോടുകൂടെ വർത്തിക്കണം എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിയോടുകൂടി നിലകൊള്ളുന്നവരായിരിക്കുവീൻ. മഹാനായ സഹാബി അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, സലാസുൻ, മൂന്ന് കാര്യങ്ങൾ, മൻ ജമഅഹുന്ന, ആരിലെങ്കിലും അത് സമ്മേളിച്ചാൽ, ഫഖദ് ജമഅൽ ഈമാൻ, അവനിൽ ഈമാൻ സമ്പൂർണമായിരിക്കുന്നു. അതിൽ ഒന്നാമത് പറഞ്ഞ വിഷയം ഈ വിഷയമാണ്. അൽ ഇൻസാഫു മിൻ നഫ്സിക, നിന്റെ ശരീരത്തോട് തന്നെ നീ നീതിയോടുകൂടെ വർത്തിക്കണം എന്നാണ്. എന്താ നിന്റെ ശരീരത്തോട് നീതി കാണിക്കണം എന്ന് പറയുന്നത്? നമുക്ക് നമ്മുടേതായ വിഷയത്തിൽ മറ്റാരിൽ നിന്ന് ഏതെല്ലാം വിധത്തിലുള്ള പെരുമാറ്റങ്ങളും നീതിയും ഹക്കും ഒക്കെ കിട്ടണമെന്നാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്? അതേപോലെ മറ്റുള്ളവരോടും നമ്മൾ ഇടപെട്ടാലേ, മറ്റുള്ളവരുടെ കാര്യത്തിലും നമുക്കൊരു ഒരു മാനസികാവസ്ഥ കൈവന്നാലേ നമ്മളോട് തന്നെ നീതി ചെയ്തവനാവുകയുള്ളൂ എന്ന ഏറ്റവും ശക്തമായ നീതി ബോധത്തിൻ്റെ ഗുണപാഠമാണ് അവരൊറ്റ വചനത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. എല്ലാ രംഗത്തും നീതി പാലിക്കണമെന്ന് പഠിപ്പിച്ച മതം ഇസ്ലാം തൻ്റെ കുടുംബ ജീവിതത്തിൽ തൻ്റെ കുടുംബങ്ങളോട്, തൻ്റെ ഇണയോട്, തൻ്റെ മക്കളോട്, എല്ലാവരോടും നീതിയോടുകൂടെയാണ് വർത്തിക്കേണ്ടത് എന്ന് പ്രത്യേകം സഗൗരവം ഉണർത്തിയിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലെ ഭാര്യമാർ, അവർ സമൂഹത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടി അവർ ചെയ്യുന്ന സേവനങ്ങളെ വിലമതിക്കാത്ത ഒരന്തരീക്ഷം ഇന്ന് പലപ്പോഴും കുടുംബാന്തരീക്ഷത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ്. യാതൊരു വിധത്തിലുള്ള ശമ്പളവും വാങ്ങാതെ, പ്രത്യേകമായ ഒരു സമയപരിധി പോലും അവർക്കില്ലാതെ, ഒരവധി പോലും അവരുടെ ജീവിതത്തിലില്ലാതെ, അവർ വീട് വേലകളിൽ അവർ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അവരുടെ അധ്വാനത്തിന് ശമ്പളമില്ല. എത്ര സമയമാണ് അവർ വീട്ടിൽ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത് എന്നുള്ളതിന് സമയപരിധിയൊന്നുമില്ല. അവർക്കൊരു ദിവസത്തിലും, ആഘോഷ ദിവസങ്ങളിൽ പോലും അവധിയുമില്ല. എന്നിട്ടും അതൊക്കെ അവർ ചെയ്യേണ്ട ഒരു കടമകൾ മാത്രമാണ്. പുറത്തുള്ള ഒരു വേലക്കാരനോ ഒരു തൊഴിലാളിക്കോ കൊടുക്കുന്ന പരിഗണനയോ വിശ്രമമോ പണമോ പോലും നൽകാൻ തയ്യാറാകാതെ, ഇതൊക്കെ ഭാര്യ എന്ന നിലക്ക് അവളുടെ കടമ തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അധ്വാനത്തെ വിലമതിക്കാത്ത, അതിനെ നിസ്സാരമായി കാണുന്ന ഒരവസ്ഥ ഒരു വീട്ടിലും ഉണ്ടാകുവാൻ പാടില്ല. കാരണം അത് തൻ്റെ ഇണയോട് ചെയ്യുന്ന ക്രൂരതയാണ്, അവരോട് ചെയ്യുന്ന അനീതിയാണ്. കാരണം എന്താണ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കിതൊക്കെ വേണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ലേ, അൽ ഇൻസാഫു മിൻ നഫ്സിക, നിന്റെ കാര്യം നീ ആലോചിക്ക്. നീ തൊഴിൽ ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ നിനക്ക് പണിയെടുക്കാൻ, ഡ്യൂട്ടി ചെയ്യാൻ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തെ നീ പഞ്ചിങ് ചെയ്ത് കയറുകയുള്ളൂ. സമയം കഴിഞ്ഞാൽ അപ്പ നീ നിർത്തി പഞ്ചിങ് ചെയ്ത് പുറത്തേക്ക് കടന്നു. നിനക്ക് വിശ്രമം വേണം, നിനക്ക് അവധി വേണം, അതൊന്നും കൃത്യമായ സമയത്ത് നിനക്ക് ശമ്പളം വേണം. അതിലൊക്കെ വല്ല കമ്മിയും വന്നാൽ മാനസികമായി നമ്മൾ വല്ലാതെ വിഷമിക്കുകയാണ്. സ്വന്തം വീട്ടിലേക്ക് കയറി വരുമ്പോ ഇണയുടെ കാര്യത്തിൽ മാത്രം അതൊന്നും ബാധകമല്ല. അവളൊരു ഭാര്യയല്ലേ, അതൊക്കെ അവൾ ചെയ്യേണ്ടത് തന്നെയാണ്. അവളുടെ ഡ്യൂട്ടിക്ക് സമയമല്ല, അവധിയില്ല, ശമ്പളമല്ല, ഒന്നുമില്ല. ഈ ഒരവസ്ഥ നീ ചെയ്യുന്ന ക്രൂരതയാണ്, അനീതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തി, വലാ തൻസൗൽ ഫദല ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ പരസ്പരം ഔദാര്യം കാണിക്കാൻ മറന്നു പോകരുതേ. ഭർത്താക്കന്മാരോടുള്ള ഇസ്ലാമിന്റെ കൽപ്പനയാണ്. വലാ തൻസൗൽ ഫദല ബൈനക്കും, നിങ്ങൾക്കിടയിൽ, ദമ്പതികൾക്കിടയിൽ നിങ്ങൾ പരസ്പരം കടമകൾ പാലിക്കുമ്പോൾ ഔദാര്യം കാണിക്കാനും ഓരോരുത്തരുടെയും അധ്വാനങ്ങളെ വിലമതിക്കാനും അതിന് അംഗീകാരം നൽകേണ്ടിടത്ത് അംഗീകാരം നൽകാനുമൊന്നും നിങ്ങൾ പിശുക്ക് കാണിക്കരുത്, മറന്നുപോകരുത്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൽപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരിൽ നിന്നുണ്ടാകുന്ന പോരായ്മകളെ കണ്ടില്ലെന്ന് നടിക്കാനും അവരുടെ അധ്വാനത്തിന് അംഗീകാരം നൽകി വിലമതിക്കാനും നല്ലൊരു പെരുമാറ്റം അവർക്ക് കാഴ്ചവെക്കുവാനുമൊക്കെ ഒരു ഭർത്താവെന്ന നിലയ്ക്ക് തീർച്ചയായും കടമയുണ്ട്. അത് തൻ്റെ ഇണയോട് കാണിക്കേണ്ടുന്ന നീതിയുടെ ഭാഗമാണ്. ഭാര്യമാർക്ക് തിരിച്ചിങ്ങോട്ടും നീതിയുടേതായ കടമകളുണ്ട്. ഏറ്റവും പ്രയാസം സഹിച്ചുകൊണ്ട് പുറമേ നിന്ന് അധ്വാനത്തിൻ്റെ ഭാരവും കയറി കടന്നു വരുന്ന തൻ്റെ ഭർത്താവിനോട് അക്രമം കാണിക്കരുത്, അനീതി കാണിക്കരുത്. അവരോട് പറയേണ്ടുന്ന ആവലാതികളും പരിദേവനങ്ങളും പരിഭവങ്ങളും ആശ്വാസമുള്ള നേരം നോക്കി മാത്രം പറയലാണ് നീതി. അല്ലാത്തത് അവരോട് കാണിക്കുന്ന അനീതിയായിരിക്കും. സർവമേഖലകളിലും എല്ലാവർക്കും എല്ലാവരോടും നീതിയോടുകൂടെ വർത്തിക്കണമെന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും ഇസ്ലാം വളരെ വ്യക്തമായി പറഞ്ഞത്, മനുഷ്യ ജീവിതം സമാധാനപൂർണമായി ശാന്തിയുടെ കേന്ദ്രങ്ങളായി അവരുടെ ജീവിതം മാറണം, ഹൃദയങ്ങളിൽ സ്വസ്ഥതയുണ്ടാകണം എന്ന പ്രത്യേകമായ അനുഗ്രഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന് നാം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നിലേറെ ഭാര്യമാരുള്ളവരോട് നീതി പാലിക്കുന്ന വിഷയത്തിൽ ഇസ്ലാം പറഞ്ഞത്, നിങ്ങൾ ഒരുത്തിയിലേക്ക് ചാഞ്ഞു കളയരുത് എന്നാണ്. ഒരാളോട് കൂടുതൽ സ്നേഹം കാണിച്ച് മറ്റുള്ളവരുടേതായ അവകാശങ്ങളെ നിങ്ങൾ ഹനിച്ചു കളയുമ്പോൾ, വലാ തമീലു ഫലാ തമീലു കുല്ലൽ മൈലി ഫതദറുഹാ കൽ മുഅല്ലഖ, ഒരു കെട്ടി തൂക്കിയിടപ്പെട്ട അവസ്ഥ പോലെ അവളെ നിങ്ങൾ ആക്കി തീർക്കരുത്. ഒരുത്തിയിലേക്ക് നിങ്ങളുടെ എല്ലാ സ്നേഹങ്ങളും അവകാശങ്ങളും നൽകിക്കൊണ്ട് മറ്റേ പെണ്ണിനെ അവഗണിക്കുന്നതിനെയാണ് പരിശുദ്ധ ഖുർആൻ ആക്ഷേപസ്വരത്തിൽ ഇവിടെയാ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, മഹ്ശറിൽ അവർ വരുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരാൾക്ക് രണ്ട് സ്ത്രീകൾ, രണ്ട് ഭാര്യമാരുണ്ടായിട്ട് യമീലുലി ഹിദാഹുമാ അലല്ലുഖറ, ഒരുത്തിയോടുള്ളവളേക്കാൾ മറ്റൊരുത്തിയോട് കൂടുതൽ സ്നേഹവും അതേപോലെ തന്നെ അവകാശങ്ങൾ അവൾക്ക് മാത്രം നൽകുകയും ചെയ്തുകൊണ്ട് അനീതി കാണിച്ചാൽ, ജാഅയൗമുൽ ഖിയാമത്തി അഹദു ശിഖൈഹി മാഇലുൻ, ഒരു ഭാഗം ചെരിഞ്ഞ് ഒരു ഭാഗത്തേക്ക് അവൻ്റെ ബോഡി വികൃതമായ നിലക്ക് തൂങ്ങി, ഇതാ ഇവൻ ഭാര്യയോട് അനീതി കാണിച്ചവനാണെന്ന നിലക്കുള്ള അടയാളങ്ങളുമായിട്ടാണ് മഹ്ശറിൽ അവൻ ഹാജരാക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതീവമായ ഗുരുതരാവസ്ഥയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സ്വന്തം വീട്ടിൽ നീതി കാണിക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഇസ്ലാം രക്ഷിതാക്കളോട് പറഞ്ഞതാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വഅദിലൂ ബൈന ഔലാദികും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതിയോടുകൂടെ വർത്തിക്കണം എന്ന്. മക്കളെ രണ്ടായി കാണുന്ന രക്ഷിതാക്കളോടാണ് ഈ പറയുന്നത്. മക്കൾക്കിടയിൽ വിവേചനം കാണിക്കുന്നവർ ലോകത്താണ്. അറിഞ്ഞോ അറിയാതെയോ ഇന്ന് പല വീടുകളിലും ഇന്നത് ദൃശ്യമാണ്. പടച്ചവനെ പേടിയുള്ള റബ്ബിന്റെ കൽപ്പനകളെ മാനിക്കുന്ന രക്ഷിതാക്കളുടെ കാര്യമല്ല ഈ പറയുന്നത്. അവർ ആ മേഖലയിലൊക്കെ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അള്ളാഹു നമുക്കെല്ലാം ആ വിധത്തിലുള്ള പെരുമാറ്റത്തിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേ അവസരത്തിൽ ഭൗതികതയുടെ കാര്യങ്ങളിലേക്ക് മുൻതൂക്കം നൽകി പലപ്പോഴും മക്കൾക്കിടയിൽ, സ്വന്തം മക്കൾക്കിടയിൽ പോലും വിവേചനം കാണിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഇസ്ലാം പറയുന്നു, ഇഅ്ദിലൂ ബൈനാ ഔലാദികും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ നീതിയോടുകൂടെ മാത്രമേ വർത്തിക്കാവൂ. ലിംഗവിവേചനത്തിന്റെ പേരിൽ അഥവാ ആണായി പിറന്നു അല്ലെങ്കിൽ പെണ്ണായി പിറന്നു എന്ന വിവേചനത്തിന്റെ പേരിൽ ആൺമക്കൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും അവർക്ക് നൽകുന്നതായ പ്രത്യേകമായ രൂപത്തിലുള്ള പരിഗണനകളും വീട്ടിലെ പെൺമക്കൾക്ക് നൽകാതെ ആ രൂപത്തിൽ അവരോട് അനീതി കാണിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവാം. പഠന മികവിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കുന്നവരുണ്ടാകാം. തൻ്റെ തന്നെ മക്കളിൽ ഒരു മകൻ നല്ല ബുദ്ധിയുള്ളവനാണ്, അവൻ നന്നായി പഠിക്കുന്നുണ്ട്, മിടുക്കനാണ്. പട്ടേ കുട്ടി അത്ര തന്നെ പരീക്ഷയിൽ മാർക്ക് നേടുന്നില്ല, അവൻ പഠനത്തിൽ കുറച്ച് പിന്നോക്കമാണ്. അതിന്റെ പേരിൽ വിവേചനം കാണിക്കരുത്. ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുന്ന, നീ മൂത്തവനെ കണ്ട് പഠിക്കടാ എന്ന് പറഞ്ഞ് മറ്റവനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഒരു രക്ഷിതാവിൽ നിന്നും ഉണ്ടായാൽ അത് അനീതിയാണ്, അത് മക്കൾക്കിടയിൽ കാണിക്കുന്ന വിവേചനമാണെന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ശാരീരികമായ രൂപത്തിന്റെയും ഭംഗിയുടെയും നിറത്തിന്റെയും പേരിൽ കുട്ടികൾക്കിടയിൽ വിവേചനം കാണിക്കുന്ന രക്ഷിതാക്കളും ഉണ്ടാകാം. അതും പാടുള്ളതല്ല. പെരുമാറ്റവും സ്വഭാവവും നോക്കിയിട്ടുള്ള വിവേചനം കാണിക്കുന്ന രക്ഷിതാക്കളുണ്ടാകാം. ഒരു മകൻ ഒരുപക്ഷെ നമ്മോട് നല്ല സ്നേഹത്തിലും അനുസരണയിലും വർത്തിക്കുമ്പോൾ മറ്റേ കുട്ടി ഒരുപക്ഷെ കുറുമ്പും വാശിയുമൊക്കെ കാണിക്കുമ്പോൾ അത്തരം കുട്ടികളെ അവജ്ഞയോടെ കാണുന്ന സ്വഭാവം ഒരു രക്ഷിതാവിനും ഭൂഷണമല്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ പ്രായവ്യത്യാസം നോക്കിയിട്ട് മൂത്ത കുട്ടിയോടും ഇളയ കുട്ടിയോടും അവരോടുള്ള പെരുമാറ്റത്തിൽ വിവേചനം കാണിക്കുന്നതും ഇസ്ലാം കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുകയാണ്. അതേ അവസരത്തിൽ ശിശുക്കളാകുമ്പോൾ ഇളയ കുട്ടികളോട് കാണിക്കുന്ന വാത്സല്യം മൂത്തവരോട് കാണിച്ചു കൊള്ളണമെന്നില്ല, അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് അനീതിയോടുകൂടെയുള്ള പെരുമാറ്റം തന്നെയും പ്രകടമാകുന്ന തരത്തിൽ രക്ഷിതാക്കളിൽ നിന്നും ഉണ്ടായിക്കൂടാ എന്ന്. ഇനി മുതിർന്നവരായ മക്കളിൽ വിവേചനം കാണിക്കുന്ന രക്ഷിതാക്കളും ഉണ്ടാകാം. ഒരു മകൻ തന്നെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്, മറ്റേ മകൻ സാമ്പത്തികമായി കുറച്ച് പിന്നോക്കമാണ് എന്ന് വരുമ്പോൾ തനിക്ക് സാമ്പത്തികമായ നേട്ടവും സഹായവും നൽകുന്ന സമ്പന്നനായ മകനോട് കുറച്ച് കൂടുതൽ പ്രതിപത്തിയും അവനോട് കൂടുതൽ മമതയും ഇണക്കവും സൽപെരുമാറ്റവും കാണിക്കുകയും സാമ്പത്തിക ശേഷിയില്ലാത്ത തൻ്റെ തന്നെ മൂത്ത, തൻ്റെ തന്നെ മറ്റൊരു മകനായ പ്രായപൂർത്തിയായ തൻ്റെ കുട്ടിയോട് തന്നെ അവന് കാശില്ല എന്ന നിലയ്ക്ക് അവനോടൊരു ചിറ്റമ്മനയം കാണിക്കുന്ന ഉമ്മമാരുണ്ടാകാം, പിതാക്കൾ ഉണ്ടാകാം. എല്ലാം അവരോട് കാണിക്കുന്ന അനീതിയാണ്. സ്വത്തോഹരി വെക്കുമ്പോൾ ജീവിതകാലത്ത് തന്നെയും ഓരോരുത്തർക്കും പെൺമക്കൾക്കും ആൺമക്കൾക്കും ഒക്കെ തുല്യ സ്വത്ത് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള നീതിയോടുകൂടെയുള്ള വീതമ്പപ്പിന് എനിക്ക് സമ്മതമില്ല എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കെ തന്നെ സ്വത്തോഹരി വെക്കുന്ന രക്ഷിതാക്കളുണ്ട്. അവരവരുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ ഒരു വേള അവരുറക്കെ പറയുന്നത് എന്താണ്? എന്റെ റബ്ബ് പെൺമക്കളോട് അനീതിയാണ് കാണിച്ചിട്ടുള്ളത്, ആ അനീതി ഞാൻ പൂരിപ്പിക്കുകയാണ് എന്ന രൂപത്തിൽ സ്വത്തോഹരി വെക്കുന്ന രക്ഷിതാക്കൾ അറിയണം. പടച്ച റബ്ബ് പെൺമക്കൾക്ക് ആൺമക്കളുടെ പകുതി സ്വത്ത് നിശ്ചയിച്ചത് അനീതി കാണിച്ചതല്ല, അവരോട് നീതി കാണിച്ചതാണ്. കാരണം നിങ്ങളുടെ ആൺമക്കൾക്കാണ് സ്വത്തിൻ്റെതായ കൈകാര്യത്തിനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഇസ്ലാം ചുമത്തിയിട്ടുള്ളത്. അവരാണ് പുറത്തു പോയി നിർബന്ധമായും ഡ്യൂട്ടി ചെയ്യേണ്ടത്, അവരാണ് സ്വത്ത് സമ്പാദിക്കേണ്ടത്, അവരാണ് ഭാര്യയെ പോറ്റേണ്ടത്, അവരാണ് മക്കളെ പോറ്റേണ്ടത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരോട് ഇസ്ലാം കടമയായി പറഞ്ഞിട്ടില്ല. എന്നിട്ടും ആണിന് കൊടുക്കുന്നതിൻ്റെ പകുതി പെണ്ണിന് കൊടുത്തത് അവൾക്കൊരു പോക്കറ്റ് മണി എന്ന നിലയ്ക്ക്, ഒരു ഗിഫ്റ്റ് എന്ന നിലയ്ക്ക് അള്ളാഹു ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നീതിയാണെന്ന പാഠം മുസ്ലിം പേരുള്ള ആളുകൾക്ക് പോലും നഷ്ടപ്പെട്ടു പോയെങ്കിൽ റബ്ബ് വീതം വെച്ചതിൽ എന്തൊക്കെയോ അനീതി പറ്റിപ്പോയിട്ടുണ്ട്, അത് ഞങ്ങളായിട്ട് ഞങ്ങളുടെ ജീവിതകാലത്ത് തന്നെ തിരുത്തട്ടെ എന്ന് പറയുന്ന ശരീഅത്തിന്റെ നിയമങ്ങളെ കൊഞ്ഞനം കുത്തുന്നവരാണ്. ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വത്തിന്റെ കാര്യത്തിൽ അനീതിയാണെന്ന് പെരുമ്പറയടിച്ച് നടക്കുന്നത് എന്ന സത്യം നമ്മളെങ്കിലും തിരിച്ചറിയണം. ഇസ്ലാം ഒരിക്കലും പെണ്ണിനോടോ പെൺമക്കളോടോ അനീതി കാണിച്ചിട്ടില്ല, നമ്മളും അത് കാണിക്കാൻ പാടില്ല. സ്വത്ത് ഇഷ്ടദാനം കൊടുക്കുമ്പോൾ ചില മക്കൾക്ക് കൊടുക്കുക, ചില മക്കൾക്ക് കൊടുക്കാതിരിക്കുക, അതും ഇസ്ലാം കർശനമായി തന്നെ വിരോധിച്ചിരിക്കുകയാണ്. വളരെ വ്യക്തമായി പഠിക്കണം നമ്മൾ. നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു വലിയ സ്വത്ത് ഗിഫ്റ്റായി കൊടുത്തു. ഗിഫ്റ്റായി കൊടുത്തപ്പോ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ കൊടുത്ത ഗിഫ്റ്റ് ഞാൻ സമ്മതിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനോട് പോയിട്ട് നിങ്ങൾ ഈ വിഷയം പറഞ്ഞ് അംഗീകാരം വാങ്ങണം. മഹാനായ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു, പ്രവാചകരെ, ഞാൻ എന്റെ ഈ മകൻ നുഅ്മാൻ എന്ന മകന് ഞാൻ ഇത്ര ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു പറയുകയും, എന്റെ ഭാര്യ നിങ്ങളോട് അംഗീകാരം വാങ്ങിയിട്ടേ ഞാനത് സമ്മതിക്കുകയുള്ളൂ എന്നും പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചോദ്യം, നിനക്ക് വേറെ മക്കളുണ്ടോ എന്നായിരുന്നു. നിനക്ക് വേറെ മക്കളുണ്ടോ? ഉണ്ട് എന്ന് നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് പറഞ്ഞപ്പോ അവർക്കൊക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അക്രമത്തിന് കൂട്ടു നിൽക്കാനും അക്രമത്തിന് അംഗീകാരം വാങ്ങാനും അക്രമത്തിന് കയ്യൊപ്പ് നേടാനും എന്റെ അടുക്കൽ നിനക്ക് വരാൻ എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ചോദിച്ചത്. ചിന്തിക്കൂ സഹോദര, അവിടെയാ പറയുന്നത് എല്ലാ മക്കൾക്കും തുല്യമായിട്ട് കൊടുക്കണം. ഒരാളോട് അനീതി കാണിച്ച മറ്റേയാൾക്ക് ഇഷ്ടദാനം ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടെ അവിടെ പറഞ്ഞു, ഇത്തഖുല്ലാഹ്, അള്ളാഹനെ പേടിച്ചോളീൻ, ഇഅ്ദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പുലർത്തണം എന്ന്. നബി തങ്ങൾ അതിനെ സമ്മതിച്ചില്ല. നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പൻ ഉഴമാന് കൊടുത്ത ഗിഫ്റ്റ് തിരിച്ചു വാങ്ങി. ഇതാണ് ചരിത്രം, ഇതാണ് ഇസ്ലാം പറയുന്നത്. എവിടെയും ആ നിലക്കുള്ള നീതിയോടുകൂടെ വർത്തിക്കുവാനാണ് ഇസ്ലാം ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശ്വാസികൾ അവരുടെ ജോലി സ്ഥലത്ത് നീതിയോടുകൂടെ വർത്തിക്കണമെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം പറഞ്ഞതാണത്. ശമ്പളം വാങ്ങുന്നതിൽ എത്രത്തോളം നമുക്ക് നിഷ്ഠയുണ്ടോ അത്ര തന്നെ കൃത്യസമയത്ത് തൻ്റെ തൊഴിലിനോട് നീതി പുലർത്തിക്കൊണ്ട് കൃത്യവും വ്യക്തവുമായ നിലക്ക് ജോലി ചെയ്യുവാൻ ഒരു തൊഴിലാളി ബാധ്യസ്ഥനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കൽ ഒരു സഹാബി നബി തങ്ങളോട് വന്നിട്ട് ചോദിക്കേണ്, നബിയെ, സ്വർഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് എന്നെ അകറ്റിക്കളയുന്ന ഒരു പ്രവൃത്തി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അള്ളാഹുവിൻ്റെ റസൂല് ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞു. പ്രഥമമായും പ്രധാനമായും പറഞ്ഞത്, തഅബ്ദുല്ലാഹ് വലാ തുശ്രിക്കു ബിഹി ശൈഅ, നീ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്. ഏറ്റവും വലിയ നീതി അതാ. എല്ലാം തരുന്ന സൃഷ്ടാവിനെ വിട്ട് സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നവർ എത്ര അക്രമികളാണ്, എത്ര കടുത്ത അനീതിയാണ് അവർ ചെയ്യുന്നത്. ചെയ്യുന്നതെല്ലാം റബ്ബ്, തിരിച്ച് ശുക്ർ ചെയ്യുന്നതൊക്കെ പടപ്പുകൾക്ക്, എത്ര വലിയ അനീതിയാണതല്ലേ. അതുകൊണ്ട് റബ്ബ് ആദ്യം തന്നെ പറഞ്ഞതെന്താ, നീ നിന്റെ ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്. കുറെ കാര്യങ്ങൾ ഇങ്ങനെ നമ്പർ വൺ ആയിക്കൊണ്ട് ഓരോന്നോരോന്ന് എണ്ണി ഇങ്ങനെ നബി തങ്ങൾ പറഞ്ഞു. അവസാനം പറഞ്ഞു, തീലന്നാസ്, നീ ജനങ്ങളോട് ഇടപെടേണ്ടത്, നീ ജനങ്ങളോട് വർത്തിക്കേണ്ടത് എപ്രകാരമായിരിക്കണം. മാ തുഹിബ്ബു അൻ യുതൂഹു ഇലൈക, നിന്നോട് ആ ജനങ്ങൾ എപ്രകാരം പെരുമാറണമെന്നാണോ നിനക്കിഷ്ടം, അതുപോലെ ആയിരിക്കണം നീ മറ്റുള്ളവരോട് പെരുമാറേണ്ടത്. ഒമാ കരിഹിത്തലി നഫ്സിക, നിന്റെ കാര്യത്തിൽ നിനക്ക് വെറുപ്പ് തോന്നുന്ന പെരുമാറ്റമില്ലേ, മറ്റൊരാൾ നിന്നോട് അങ്ങനെ ഇടപെട്ടാൽ നിനക്ക് സഹിക്കാത്ത പെരുമാറ്റങ്ങളില്ലേ, ആ പെരുമാറ്റങ്ങൾ, അത്തരം പെരുമാറ്റങ്ങളിൽ നിന്ന് ജനങ്ങളെയും നീ വിട്ടോളണം, അവരോട് നീയും വർത്തിക്കരുത്. എത്ര സുന്ദരമായ ഉപദേശങ്ങളാണ്, എത്ര ഗുണകരമായ നിർദ്ദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നീതിയുടെ വക്താക്കളായി ജീവിക്കാനും അനീതി കരുനിൽക്കാതിരിക്കുവാനും നിർദ്ദേശിക്കപ്പെട്ട ഈ മതത്തിൻ്റെ അനുയായികൾ അനീതിയുടെ ആളുകളായി ഒരിക്കലും മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നീതിബോധത്തോടെ ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും അപാകതകൾ വിട്ടുപുറത്തും മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ وعلى آله وصحبه ومن تبي هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله
1: അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം, അവൻ്റെ നീതി എല്ലായിടങ്ങളിലും അവൻ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ റബ്ബ് മനുഷ്യരോട് ചെയ്യുന്ന അപാരമായ നീതിയുടെയും അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഏറ്റവും വലിയ വിഷയമായി പറഞ്ഞത് ഒരാളും അവർ ചെയ്തതിൻ്റെ അപ്പുറം നമ്മൾ ശിക്ഷിക്കുകയില്ല എന്നുള്ളതാണ്. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. എല്ലാവരും മടങ്ങി വരുന്നത് എൻ്റെ അടുത്തേക്കാണ്, നമ്മുടെ അടുത്തേക്കാണ്. നാം അത് ശക്തമായി തന്നെ പിന്നീട് അവരെ വിചാരണ നടത്തുകയും ചെയ്യും. ചെയ്യാത്ത കുറ്റത്തിന് പാപം ചുമത്തുന്ന ഉത്തരവാദിത്തം, ആ രൂപത്തിലുള്ള പ്രവർത്തനം റബ്ബൊരിക്കലും ചെയ്യുകയില്ല. വനദഉൽ മവാസീന അൽഖിസ്ത ലിയൗമിൽ ഖിയാമ, അന്ത്യനാളിൽ നീതിയുടെ ത്രാസ് നാം സ്ഥാപിക്കുക തന്നെ ചെയ്യും. ഫലാ തുളമു നഫ്സുൻ ശൈആ, ഒരാളോടും അല്പം പോലും അനീതി കാണിക്കപ്പെടുകയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകിതരിയോളം അമലാണ് ഒരാൾ ചെയ്തിട്ടുള്ളതെങ്കിലും അള്ളാഹു അതൊന്നും കാണാതെ പോയില്ല. അതൈനാ ബിഹാ, അതൊക്കെ നാം കൊണ്ടുവരും. വഖഫാ ബിനാ ഹാസിബീൻ, വിചാരണ നടത്താൻ നമുക്ക് നാം തന്നെ മതി. എത്ര പെട്ടെന്നാണ് നാം വിചാരണ നടത്തുന്നത്, എത്ര സമ്പൂർണമായ രീതിയിലാണ്, നീതിബോധയ നീതിയോടുകൂടെയാണ് നാം വിചാരണ നടത്തുന്നത് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. ചെയ്യാത്ത കുറ്റം ഒരാളുടെയും പേൽ കെട്ടിവെക്കില്ല എന്ന കൃത്യമായ വ്യക്തമായ ആ ഒരു സ്വഭാവം മാത്രമല്ല റബ്ബിനുള്ളത്, മറിച്ച് ചെയ്ത കുറ്റങ്ങൾ പോലും പലതും അവൻ മാലോകരിൽ നിന്ന് ദുന്യാവിൽ മറച്ചു വെച്ചുകൊണ്ട് കാരുണ്യം ചെയ്യുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഗതകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുള്ള എത്രയെത്ര പാപങ്ങൾ നമ്മൾ പോലും മറന്നു. മാലോകരെ ആരെയും അറിയിക്കാതെ പരസ്യപ്പെടുത്താതെ റബ്ബ് നമ്മുടെ മാനം കാത്തു ദുനിയാവിൽ. അള്ളാഹു സിത്തീർ എന്നാണ് റബ്ബിൻ്റെ പേര്, സിത്തീർ. പല ന്യൂനതകളും പോരായ്മകളും മറച്ചു വെച്ച് നമ്മോട് കാരുണ്യം കാണിക്കുന്നവനാണ് റബ്ബ്. ആ റബ്ബ് ഇനി മഹ്ശറിൽ കാണിക്കുന്ന അപാരമായ അവന്റെ ഒരു റഹ്മത്തുണ്ട്. ഇന്നല്ലാഹു യുദിനുൽ മുഅ്മിൻ, അള്ളാഹു നാളെ മഹ്ശറിൽ വിചാരണയുടെ ദിനത്തിൽ സത്യവിശ്വാസിയെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവനോട് സ്വകാര്യമായി ചോദിക്കും, അതഅരിഫു ദംബകദ, അതഅരിഫു ദംബകദ, ഇന്ന ഇന്ന തെറ്റൊക്കെ നീ ചെയ്തിട്ടില്ലേ, ഇതൊക്കെ നീ ചെയ്തതല്ലേ, ഇതൊക്കെ നീ പ്രവർത്തിച്ചതല്ലേ. ആ മനുഷ്യൻ പറയും, നഅം മൈ റബ്ബി, അതെ ഞാൻ ചെയ്തതാണ്. മാത്രമല്ല അയാൾ ഓരോന്നും കുറ്റസമ്മതം നടത്തുമ്പോ അയാൾ ഉറപ്പിക്കും, എന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു, ഞാൻ നശിച്ചത് തന്നെ എന്ന ആ മനുഷ്യൻ പേടിച്ചു വറച്ചു നിൽക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയും, പേടിക്കണ്ട, സതർത്തുഹാ അലൈക ഫിദ്ദുനിയാ, ഈ പാപങ്ങളൊക്കെ മാലോകരറിയാതെ ദുന്യാവിൽ ഞാൻ അതൊക്കെ മൂടി വെച്ചവനാണ്, എല്ലാം ഞാൻ മറച്ചു വെച്ചവനാണ്. എന്നാൽ ഇന്ന് ജനകോടികളുടെ മുമ്പിൽ ഞാനിതൊന്നും പരസ്യപ്പെടുത്തുന്നില്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ ദിവസം ഞാനിതാ നിനക്കതെല്ലാം പൊറത്തു തരിക കൂടി ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് അവന്റെ നന്മയുടെ റെക്കാർഡുകൾ അവന്റെ കയ്യിലേക്ക് അങ്ങ് സ്നേഹത്തോടെ കൊടുക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റബ്ബ്. പാപികളെ കാത്തു ശിക്ഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ക്രൂരമനസ്കനല്ല റബ്ബ്. ചെയ്ത തെറ്റുകൾ പോലും റഹ്മാനായ റബ്ബിനോട് ഇരന്ന് മാപ്പ് തേടിയവർക്ക് ഒരു ലോകത്തും അവരെ വഷളാക്കാതെ, അവരുടെ അപമാനത്തെ കൃത്യമായി തന്നെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താതെ, അവരെ അപമാനിതരാക്കി മാറ്റാതെ, അവരുടെ പാപങ്ങളെല്ലാം മറച്ചു വെച്ച് പൊറത്തു കൊടുത്തുകൊണ്ട് നീതി കാണിക്കുന്ന കാരുണ്യവാന്മാരിൽ വലിയ കാരുണ്യവാനായ അർഹമുർ റഹീമീനാണ് റബ്ബ് എന്നാണ് അള്ളാഹു നമ്മോട് അവനെ കുറിച്ച് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫമയ്യ അമൽ മിനസ്സാലിഹാത്തി വഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസിയായിരിക്കെ ആര് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുവോ, ഫലാ കുഫ്റാന ലിസഈഹി, അവന്റെ അധ്വാനങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ഫഅമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, സത്യവിശ്വാസത്തെ ജീവിതത്തിന്റെ മാർഗമാക്കിക്കൊണ്ട് ജീവിച്ചവർ, ഫൈവഫീഹിം ഉജൂറഹും, അവരുടെ പ്രതിഫലങ്ങൾ നമ്മൾ അവർക്ക് പൂർണ്ണമായി കൊടുക്കുക തന്നെ ചെയ്യും. തീർന്നില്ല, അടുത്ത വാചകം ശ്രദ്ധിക്കുക, വയസീദുഹും മിൻ ഫളിഹി, അവർ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം മാത്രമല്ല, അവൻ്റെ ഔദാര്യത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് ഖജനാവിൽ നിന്ന് ധാരാളം വാരിക്കോരി നാം അധികം കൊടുക്കുകയും ചെയ്യും എന്നാണ് റബ്ബ് പറയുന്നത്. സഹോദരങ്ങളെ, അർഹമുർ റഹീമീനായ റബ്ബിനോട് അവൻ്റെ കൽപ്പനകളോട് ഇനിയെങ്കിലും നല്ല നിലക്ക് ജീവിച്ചാൽ
0: റബ്ബിൻ്റെതായ ഇങ്ങോട്ടുള്ള പെരുമാറ്റം പരലോകത്ത് ഇരട്ടികൾക്ക് വഴിമാറിക്കൊടുക്കും വിധത്തിലായിരിക്കും എന്ന് തിരിച്ചറിയുക. അള്ളാഹു നമുക്ക് നീതിബോധം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് ശിർക്കിൻ്റെ കണിക പോലും ജീവിതത്തിൽ വരാതെ, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതേ രീതിയിൽ അങ്ങോട്ട് പെരുമാറുന്ന നീതിബോധം നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹജാത്. അള്ളാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അള്ളാഹുമ്മ അജർനാ വഅജർ വാലിദീനാ മിനന്ന. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.
2: ما شاء الله. Peace Radio ശ്രോതാക്കളെ ഇപ്പോൾ കേട്ടത് Peace Radio അൽ മിംബർ. നിങ്ങളിൽ അനീതി ഉണ്ടോ? ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഹുസൈൻ സലഫി.
3: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കുമൊക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: കേന്ദ്ര സർവീസിൽ 480 എഞ്ചിനീയർ. നിയമനം എഞ്ചിനീയറിംഗ് സർവീസ് പരീക്ഷ മുഖേന ഓൺലൈനായി 6 ഒക്ടോബർ വരെ അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാരിന് സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് സർവീസ് തസ്തികയിലെ നിയമനത്തിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. എഞ്ചിനീയറിംഗ് സർവീസസ് പരീക്ഷ 2027 മുഖേന 480 ഒഴിവിലാണ് അവസരം. ഓൺലൈനായി 6 ഒക്ടോബർ വരെ അപേക്ഷിക്കാം.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. തൗഹീദിന്റെ സ്ഥാനം നമ്മോട് സംസാരിക്കുന്നു അബ്ദുറഹ്മാൻ അൻസാരി, പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ അർത്ഥവും അതിനെക്കുറിച്ച് അറിയൽ നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണെന്നും, എല്ലാ നബിമാരും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദാണ് പ്രബോധനം ചെയ്തതെന്നും, ലാ ഇലാഹ ഇല്ലല്ലയെ അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ഐഹികവും പാരത്രികവുമായ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങൾ, എണ്ണമറ്റ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചുമാണ് നാം ഈ ഐഹിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ. നിങ്ങൾ അവനോട് ആവശ്യപ്പെട്ടതിൽ നിന്നെല്ലാം നിങ്ങൾക്കവൻ നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ അവ തിട്ടപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല. നമുക്ക് ലഭിച്ച ഏറ്റവും മഹത്തായ അനുഗ്രഹം ഏതാണ്? കേവലം നൈമിഷികമായ അനുഗ്രഹങ്ങളാണോ? ഒരിക്കലുമല്ല. ശാശ്വതമായ സ്വർഗീയ ജീവിതം ലഭിക്കാൻ കാരണമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദാണ് നമുക്ക് ലഭിച്ച മഹത്തായ അനുഗ്രഹം. സുഫിയാന ബിനു ഉയൈന റഹിമഹുല്ല പറഞ്ഞു, മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ മിൻ നിഅമത്തിൻ അഫ്ളല മിൻ അൻ അർഫഹു ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ മനസ്സിലാക്കി കൊടുത്തതിനേക്കാൾ ഒരു അനുഗ്രഹവും അല്ലാഹു മനുഷ്യന് നൽകിയിട്ടില്ല. ശേഷം അദ്ദേഹം പറഞ്ഞു, ഫഇന്ന ലാ ഇലാഹ ഇല്ലല്ലാ ലഹും ഫിൽ ആഖിറത്തി കൽമാഇ ഫിദ്ദുനിയ. ഈ ഐഹിക ജീവിതത്തിൽ വെള്ളം എത്രമാത്രം അവർക്ക് അനിവാര്യമായിരുന്നോ അതുപോലെയാണ് പരലോകത്ത് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. പരലോകത്ത് ഒരാളുടെ നന്മകൾ സ്വീകരിക്കപ്പെടാൻ അനിവാര്യമായ ഷർത്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്, അംഗീകരിച്ച് നന്മകൾ ചെയ്ത് ജീവിക്കുക എന്നത്. ഇക്കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം ഹദീസുകളിൽ നമുക്ക് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇബ്നു ജുദ്ആൻ കാന ഫിൽ ജാഹിലിയത്തി യസ്ലു റഹിമ വയുത്ഇമുൽ മിസ്കീൻ. റസൂലെ, ഇബ്നു ജുദ്ആൻ എന്ന മനുഷ്യൻ ജാഹിലിയ കാലത്ത് കുടുംബബന്ധം ചേർത്തിരുന്നു, അഗതിക്ക് അന്നം നൽകിയിരുന്നു. മറ്റു റിപ്പോർട്ടിൽ കാന യുഖ്രില്ലൈഫ വയുഹ്സിനുൽ ജിവാറ, അദ്ദേഹം അതിഥികളെ ആദരിക്കുകയും അയൽപക്കബന്ധം നന്നാക്കുകയും ചെയ്തിരുന്നു എന്ന് കാണാം. ഇത് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളയോട് ചോദിക്കുന്നു, ഫഹൽ ദാക യംഫഉ, ഈ നന്മകളൊക്കെ അദ്ദേഹത്തിന് പരലോകത്ത് ഉപകാരപ്പെടുമോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യംഫഉഹു, ഒരിക്കലും അതിൻ്റെ നേട്ടം അതുകൊണ്ടുള്ള ഉപകാരം അദ്ദേഹത്തിന് പരലോകത്ത് ലഭിക്കുകയില്ല. ഇന്നഹു ലം യഖുൽ യൗമൻ, അദ്ദേഹം ജീവിതത്തിൽ ഒരു നേരം പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. റബ്ബി ഗഫ്റലി ഖത്വഇത്തി യൗമദ്ദീൻ, റബ്ബെ നാളെ പ്രതിഫല നാളിൽ എന്റെ തെറ്റുകുറ്റങ്ങൾ എനിക്ക് പുറത്തു തരണേ എന്ന് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടില്ല, അഥവാ അള്ളാഹുൽ വിശ്വസിച്ചായിരുന്നില്ല മേൽപ്പറഞ്ഞ സൽക്കർമ്മങ്ങളൊന്നും അദ്ദേഹം ചെയ്തത് എന്ന്. അബ്ദുല്ലാഹിബ്നു ജുദ്ആൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബന്ധുക്കളിൽപ്പെട്ട ഒരാളാണ്, ഖുറൈശി പ്രമുഖരിൽപ്പെട്ട ഒരാളാണ്. ഇമാം നവവി റഹ്മഹുല്ല ഈ ഹദീസിന്റെ ഷറഹിൽ പറഞ്ഞത് കാണും, വക്കാൻ ഇബ്നു ജുദ്ആൻ കസീറുൽ ഇത്ആം, ധാരാളമായി അന്നം നൽകുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളുണ്ട്. ഒന്ന്, മൻസിലത്തു തൗഹീദ്, നമ്മുടെ ജീവിതത്തിൽ തൗഹീദിന്റെ സ്ഥാനം. ഫഹുവ ഷർത്തുൻ ഫീ ഖബൂലിൽ അമൽ, ഒരു അമൽ, ഒരു പ്രവർത്തനം സ്വീകരിക്കപ്പെടാൻ പ്രധാന ഷർത്താണ് തൗഹീദ്. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഫുർഖാനിന്റെ 23-ാം വചനത്തിൽ കാണാം, വഖദിംന ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാ മൻസൂറ, അവരുടെ കർമ്മങ്ങളിലേക്ക് നാം മുന്നിടും, അങ്ങനെ അവയെ വിതറപ്പെട്ട ധൂളിയാക്കും. അപ്പോൾ തൗഹീദ് ഉണ്ടെങ്കിലേ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടൂ എന്ന്. ഈ സംഭവത്തിൽ നിന്നുള്ള മറ്റൊരു പാഠം, ഫളുലു സിലത്തു റഹിമി വ ഇത്ആമുൽ മസാകി, അഗതികൾക്ക് അന്നം നൽകൽ, കുടുംബബന്ധം ചേർക്കൽ എന്നിവ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനമാണ് എന്ന് ഇതിൽ നിന്ന് കിട്ടും. മറ്റൊന്ന്, ഫളുലു ത്വലബിൽ മഗ്ഫിറത്തി വ അഫ്ളലിയത്തു ഹാദ ദുആ, അള്ളാഹുവിനോട് പാപം പൊറുക്കാൻ തേടുന്നതിൻ്റെ മഹത്വം. അതോടൊപ്പം ഈ സംഭവത്തിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബി ഗഫ്റലി ഖത്വഇത്തി യൗമദ്ദീൻ, ആ പ്രാർത്ഥനയുടെ പ്രാധാന്യം, അതിൻ്റെ ശ്രേഷ്ഠത ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടുതന്നെ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം, പ്രാർത്ഥിക്കണം. കാരണം ഇബ്നു ജുദ്ആൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ കാരണമാകും. റബ്ബി ഗഫ്റലി ഖത്വഇത്തി യൗമദ്ദീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ അത് മതി. അതുകൊണ്ടുതന്നെ ഈ പ്രാർത്ഥനയ്ക്ക് മഹത്വമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ശരിയാംവണ്ണം നാം അറിയണം. അതിൻ്റെ അർത്ഥം, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹുവല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി ആരുമില്ല. ഈ അർത്ഥം മനസ്സിലാക്കുന്നതോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കും ചില ഷർത്തുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഷർത്തുകളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് പ്രയോജനപ്പെടുന്നത്. വഹബുബ്നു മുനബ്ബഹ് റഹിമഹുല്ലയോട് ഒരാൾ ചോദിച്ചു, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലല്ലയോ? അദ്ദേഹം പറഞ്ഞു, ബല, അതെ, വലാഖിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാനുൻ, പക്ഷേ ഏതൊരു താക്കോലിനും പല്ലുകളുണ്ടാകും. ഫഇൻ ജിഅ്ത ബിമിഫ്താഹിൽ ലഹു അസ്നാൻ ഫുതിഹലക്, പല്ലുകളുള്ള ഒരു താക്കോൽ കൊണ്ടാണ് നീ ഉദ്ദേശിക്കുന്ന കവാടം തുറക്കുന്നതെങ്കിൽ നിനക്കത് തുറക്കപ്പെടും. വ ഇല്ലാലം ഇഫ്തഹ്ലക്, അല്ലെങ്കിൽ തുറക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലയെ അതിൻ്റെ ഷർത്തുകളിലൂടെ നാം അറിയണം. വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ 8 ഷർത്തുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: അൽ ഇൽമ്, ഒന്ന്, അതിനെ അറിയുക എന്നത്; അൽ യഖീൻ, അതോടൊപ്പം ആ അറിവിൽ ദൃഢമായ വിശ്വാസമുണ്ടാകുക; അൽ ഇഖ്ലാസ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ ഇഖ്ലാസ് ഉണ്ടാകുക, റബ്ബിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് നിർവഹിക്കുക; അസ്വിദ്ഖ്, സത്യസന്ധമായ നിലക്ക് അത് പ്രഖ്യാപിക്കുക; അൽ മഹബ്ബ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ ജീവിതത്തിൽ അങ്ങേയറ്റം ഇഷ്ടപ്പെടുക; അൽ ഇൻഖിയാദ്, അതിന് കീഴ്പ്പെടുക; അൽ ഖബൂൽ, അത് ജീവിതത്തിൽ സ്വീകരിക്കുക; അൽ ഖുഫ്റു ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം അത് വ്യർത്ഥമാണ്, അതുകൊണ്ട് തന്നെ അതിൽ വിശ്വസിക്കാൻ പാടില്ല. ഈ ഷർത്തുകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് അടുത്ത ഏതാനും എപ്പിസോഡുകളിലൂടെ നമുക്ക് ഇവ വിശദമായി മനസ്സിലാക്കാം. അള്ളാഹു തൗഫിക്ക് നൽകട്ടെ. ബാറകല്ലാഹുലി വലക്കും ഫിൽ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ അടിത്തറകൾ, തൗഹീദിന്റെ സ്ഥാനം. ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുറഹ്മാൻ അൻസാരി, പറപ്പൂർ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മഷ്റൂബ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിന്റെ ഒരു ഭാഗം,
3: അതെ,
2: അതായത് അതിൽ ഒരു സൈഡിലാണ്, കുറച്ച് ഉയർന്ന ഒരു വീടിന്റെ അകത്ത് തന്നെ കുറച്ച് ഉയർന്നൊരു സ്ഥലം, അത് ഖിസാന അല്ലെങ്കിൽ നബിയുടെ സ്റ്റോർ റൂം. അപ്പൊ അയക്ക് അതിനെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സംഭവം ചരിത്രം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാല്, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു വിവരം കേട്ടു, നബി നബിയുടെ ഭാര്യമാരൊക്കെ വിവാഹമോചനം നടത്തിയെന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ മോളുണ്ടല്ലോ,
3: മകളുണ്ട്.
2: അപ്പൊ അങ്ങേറ്റത്തെ പരിഭ്രാന്തനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരികയാണ്. ഹഫ്സയുടെ ആദ്യം ഹഫ്സയുടെ വീട്ടിലെ മോളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തൊലാക്ക് ചൊല്ലിയോ നബി, തൊലാക്ക് ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്നവർ പറയുന്നു. നബി അവിടെ ചോദിക്കുമ്പോൾ നബി വീടിൻ്റെ മുകളിലെ ആ ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിന്നെ മസ്ജിദ് നബവിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ ഭാര്യമാരെയൊക്കെ തൊലാക്ക് ചൊല്ലി എന്നുള്ളൊരു കിംവദന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥനായിക്കൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നബിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. അപ്പം നബിയെ കിടക്കുന്ന ആ മഷ്റൂബയുടെ ഭാഗത്ത്, നബിയുടെ സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു കട്ടിൽ ആണ് നബി കിടക്കുന്നത്. അപ്പം അവിടെ റബാഹ, അദ്ദേഹമുണ്ട് മൗല, നബിയുടെ മൗലയായ അവരവിടെ വൃത്യനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നബി ചോദിക്കുന്നുണ്ട്, എനിക്ക് നബി ഒന്ന് കാണാൻ പറ്റും. അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് അനുമതി കിട്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. 2-3 തവണ ചോദിച്ചു, മറുപടി കിട്ടാത്തപ്പോൾ ഉമർ റളിയല്ലാഹു തിരിച്ചു മടങ്ങി പോരാണല്ലോ, വിഷമത്തോടു കൂടി മടങ്ങി പോരുന്ന സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടികളിലേക്ക് ഉമർ റളിയല്ലാഹു കടന്നു ചെന്നു. ചെന്ന സമയത്ത് ഉടനെ തന്നെ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, റസൂൽ അങ്ങയുടെ ഭാര്യമാരേക്ക് മൊഴിച്ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞു ഇല്ല. അത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹുവിന് സന്തോഷം കൊണ്ട് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അത്രയും വിഷമം ഉണ്ടായിരുന്നു ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഉമർ റളിയല്ലാഹുവിനോട് നിന്ന് റസൂലായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹുവിന് നബി കിടക്കണ ആ റൂമിലേക്ക് അവിടേക്കൊന്നിങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന് അത് പറയണം, ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ മുൽത്തജിഉൻ അല ഹസീരിൻ, നബി അവിടെ ഇങ്ങനെ ആ ഒരു കട്ടിൽ ഈ ഹസീർ പിന്നെ ഈ തപ്പനയുടെ ഓല വിരിച്ചിട്ടായില്ല കിടക്കുന്നത്. ഈ കിടക്കുന്ന സമയത്ത് ലൈസ ബൈനഹു ബൈനഹു ഫിറാഷ്, അതിൻ്റെ ഇടയിലൊരു ഒരു വിരിപ്പൊന്നുമില്ല, ആ ശരീരം പിന്നെ നഗ്ന പുറം അത് അതിൽ മലർന്ന അല്ല കിടന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ മൊത്തം കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കി ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താണ്, ആകെ ഞാൻ കണ്ടത് ഒന്ന് അവിടെ തൂക്കിയിട്ട തോലിൻ്റെ ഒരു പാത്രം കണ്ടു, പിന്നെ ഒരു സാവ് ബാർലി കണ്ടു, പിന്നെ ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലകൾ, കുറച്ച് ചെടികളുടെ ഒരു ഇലകൾ ഇങ്ങനെ കണ്ടു. പിന്നെ ഉള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചാരി കിടക്കാൻ വേണ്ടി അതിലിങ്ങനെ കൈ വെച്ച് ചാരാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പനയുടെ നാരുകൾ കൂട്ടി വലിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു തുണിക്കുള്ളിലേക്ക് തിരികെ വെച്ച ഒരു തലയാണ്. ഇത് മാത്രം ഞാൻ അവിടെ നബി ആ സ്റ്റോർ റൂം, വീടിൻ്റെ സ്റ്റോർ റൂമാണല്ലോ അവിടെ നബി കിടക്കുന്നതും. അപ്പം അത് കണ്ടപ്പോൾ

0: എന്നിട്ട് അവിടുന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഇതേ സമയത്ത് വദാക ഖൈസറും വഖിസറ ഫിസ്സിമാരി വല്ലൻഹാർ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരും റോമാ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരും എന്തെല്ലാം വിഭവങ്ങളിലാണ് കഴിഞ്ഞു പോകുന്നത്. അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങെത്ര ഇങ്ങനെയൊരു വിഷമം. ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്, ഞാൻ കരയാണെന്ന് പറയണം. അതുകൊണ്ട് ആ കരഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്നുൽ ഖത്താബ് അലാ തർളാൻ തകൂന ലനൽ ആഖിറ വലഹുമുദ്ദുനിയ, നീ തൃപ്തിപ്പെടുന്നില്ലേ ഉമറേ, നമുക്ക് പരലോകമാണുള്ളത്, അവർക്ക് ദുനിയാവുള്ളത്. അപ്പം ഉമറുള്ളാഹു അതെ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സംഭവം. നമ്മൾ കേട്ടതായിരിക്കാം. പക്ഷെ ആ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം, അപ്പോൾ നമ്മളൊക്കെ എന്തോ ഇല്ലാത്തത് കൊണ്ടുള്ള അസംതൃപ്തി പലപ്പോഴും നമുക്കുണ്ടാകുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തമായി ജീവിച്ച് കാണിച്ചു തന്ന റസൂൽ. സംതൃപ്തിപ്പെടാൻ നമ്മളുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദുഃഖങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു പരമ്പര തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേർപാടിൻ്റെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട പലരും വേർപെട്ടു പോയത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും നബിക്ക് ചിലപ്പം പൈസ ഉണ്ടായിട്ടുണ്ട്, ഉള്ള പണം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബി മത്സരിച്ചിട്ടുണ്ട്,
1: യെസ്,
0: കയ്യിൽ വെക്കാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ, അപ്പം നമ്മളത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമറുള്ളാഹുവിനെ കരയിച്ചെങ്കിൽ നമ്മളെയും നമ്മളെ ലൈഫുമായിട്ട് കരയിപ്പിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും. അവിടെ അവസാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടല്ലോ, നമുക്ക് അലാത്തറുള്ള നമുക്ക് നീ മനസ്സിലാക്കണല്ലേ, ഓ തൃപ്തിപ്പെടുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടാണ്ട് അവർക്ക് ദുനിയാവും. ഇവിടെ വലിയൊരു പോയിന്റാണിത്. അതായത് റസൂലായിട്ട് പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊന്നും വലിയൊരു സംഭവത്തിലേക്ക് എത്താതെ നിൽക്കുന്നൊരു സമയത്ത് എന്നാ റസൂലായിട്ട് പോലും എന്താ റസൂൽ അങ്ങനെ കിട്ടാത്തത് എന്നാലോചിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടാവാതെ കാണാം. മിക്കവാറും നമുക്കൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ചില പരീക്ഷണങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ സഹധർമ്മിണിക്കോ ഭാര്യക്കോ തോന്നിയേക്കാം ഇത് അങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ നമ്മൾക്കിങ്ങനെ അല്ലേ. അപ്പോൾ അത് തോന്നാതിരിക്കാൻ കൂടി റസൂലിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠമാണത്. അള്ളാഹുവിൻ്റെ ആളായിട്ട് നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളാമെന്നില്ല, റസൂലിന് പോലും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ആശ്വസിക്കാനാണ് നമ്മളവിടെ സമയം കണ്ടെത്തേണ്ടത്.
0: പിന്നെ അതുമല്ല, റസൂലിന്റെ ഏറ്റവും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഭാര്യമാര് അവരിട്ട് നബിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി.
1: അതെ അതെ അതെ.
0: പക്ഷെ നബി അതിന് എത്ര സംയമനത്തോ എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ നബി ആ വിഷമം സഹിച്ച് അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ ബാക്കിയൊന്നും നിന്നില്ല. നബി അവിടെ ഒരു മൂലക്കൽ പോയിട്ട് ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോഴേ, അപ്പോ അതിങ്ങനെ
1: വലിയൊരു പാഠമാണത്. പ്രത്യേകിച്ച് ദാവ രംഗത്തിറങ്ങുന്നവർക്ക് വലിയൊരു പാഠം അതിലുണ്ട്.
0: എനിക്കൊണ്ട് ആ സംഭവത്തിന് ചരിത്രത്തിൽ എന്താണ് പറയുന്നത്, ഏകദേശം ഒരു മാസത്തോളം
1: ഇണക്കവും.
2: നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു.

നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് ടി വി. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് ടി വി. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: പീസ് റേഡിയോ സ്മൃതിപഥം. ഇമാം ഇബ്നുൽ ഖയ്യം റഹ്മഹുള്ള, അറിവിൻ്റെ മാധുര്യം പകർന്ന പണ്ഡിതൻ. ഭാഗം ഒന്ന്. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ബഹുമാനിയായ മൂസ സ്വലാഹിക്കാരൻ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, മഹാനായ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഉല്ലയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം. ഏറെ മഹത്വമുള്ള, അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കുകയും അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും അതിനുവേണ്ടി തന്നാൽ കഴിയുന്ന അധ്വാനങ്ങൾ, പ്രയത്നങ്ങൾ നടത്തിയ വ്യക്തിത്വമാണ് ഇമാം. ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് വൈജ്ഞാനികമായി ഇമാമിന് വളരാനും പ്രവർത്തിക്കാനും സാധിച്ചത്. ഇൻഷാ അല്ലാ, അവർ തമ്മിലുള്ള ബന്ധം, അവർ ഒരുമിച്ച് അനുഭവിച്ച പരീക്ഷണങ്ങൾ, ലോകത്തിന് അവർ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാം. ഇമാമിൻ്റെ ജീവിതത്തെ അടുത്തറിയുമ്പോൾ, നല്ല നിലയിൽ ആ ചരിത്രത്തെ വായിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ നമുക്ക് സൂക്ഷിക്കാവുന്ന, വലിയ സമ്പത്തായി സ്വീകരിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ, ഗുണങ്ങൾ ആ ജീവിതത്തിൽ അടങ്ങിയിട്ടുണ്ട്. വ്യാപകമായി എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരല്ല, ഒരു ചരിത്രമല്ല ഇമാമിൻ്റേത്. പക്ഷേ മതപഠിതാക്കൾക്ക്, മതവിജ്ഞാനങ്ങൾ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ സമീപിക്കുന്നവർക്ക് ഇമാമിൻ്റെ പേര് ഏറെ പരിചയമുള്ള ഒന്നായിരിക്കും. അത്രമാത്രം വിജ്ഞാനലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന, പരന്നുകിടക്കുന്ന പേരാണ് ഇമാമിൻ്റേത്. അതിനുമാത്രം സേവനങ്ങൾ, സംഭാവനകൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അതിന് കിട്ടിയ സ്വീകാര്യതയാണ് ആ ജീവിതത്തെ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനുമൊക്കെ സാധിക്കുന്നു എന്നത്. ഇമാമിൻ്റെ ജീവിതത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കാലഘട്ടക്കാരും ശിഷ്യന്മാരും പിന്നീട് വന്നവരുമൊക്കെ പറഞ്ഞതിൻ്റെ ആകത്തുക, മതവിജ്ഞാനത്തിൽ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കാൻ ഇമാമിന് സാധിച്ചു എന്നാണ്. അറിവ് ബാക്കിയാക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു മാധ്യമം ഗ്രന്ഥരചനകളാണ് എന്നതിൽ സംശയമില്ല. നൂറ്റാണ്ടുകൾക്കപ്പുറം ഇമാം എഴുതിയ ഗ്രന്ഥങ്ങൾ വലിയ വലിയ കോളേജുകളിൽ ഇന്നും പഠന മാധ്യമങ്ങളായി, അവലംബങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനികമായി ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പ്രാമാണികമായി ഇബ്നു ഖയ്യിം റഹിമഉല്ലാ കൊടുത്ത മറുപടികളെ ലോകാടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ആശ്രയിക്കുന്നു. സംസ്കരണ ചിന്ത നൽകുന്ന, വ്യക്തിവിശുദ്ധിക്കാവശ്യമായ സാമൂഹിക പരിവർത്തനത്തിനാവശ്യമായ, കുടുംബത്തെ വൃത്തിയാക്കുന്നതിനാവശ്യമായ മൂല്യവത്തായ ഉപദേശങ്ങൾ, മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്ന, ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും പൂർവസൂരികളുടെ വാക്കുകളും വച്ച് അദ്ദേഹം അവതരിപ്പിച്ചത്, അദ്ദേഹം എഴുതിയത് ഇന്നും നമ്മുടെ മുമ്പിൽ ഉണ്ട്. പ്രഭാഷണം നടത്തുന്നവർ, ഉപദേശം നൽകാൻ ഏൽപ്പിക്കപ്പെട്ടവർ, ഉസ്താദുമാർ, ഇവരൊക്കെ ഇത്തരം കാര്യങ്ങളെ വായിച്ച് ആ വരികളിലൂടെ കണ്ണോടിച്ച് അതിൽ നിന്ന് ഗുണം എടുത്തുകൊണ്ടാണ് സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നന്നായി നാം ആലോചിക്കണം. അവരുടെ സമയം, അവർക്ക് ലഭിച്ച അറിവ്, അവർക്ക് അല്ലാഹു നൽകിയ ആരോഗ്യം, അവർ ജീവിച്ച കാലഘട്ടത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ അവരാൽ കഴിയും വിധം അല്ലാഹുവിൻ്റെ ദീനിന് കൊടുക്കാൻ ആ പണ്ഡിതന്മാർ കാണിച്ച ഒരു സന്നദ്ധത, അവർക്കതിന് കിട്ടിയ ഒരു സൗഭാഗ്യം നിസാരമല്ല, വളരെ വലുതാണ്. എന്താണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുക? നാം കേൾക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ, പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നാം കേൾക്കുന്ന കാര്യങ്ങളെ നമുക്കും സമൂഹത്തിനും ഉപകരിക്കും വിധം കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വച്ചാൽ, ക്രോഡീകരിച്ചു വച്ചാൽ, അതിൻ്റെ ഗുണം വ്യാപിക്കും, പരന്ന് പന്തലിക്കും. ചെറിയ മെസ്സേജുകളായി, സന്ദേശങ്ങളായി കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും കൈമാറാൻ സാധിച്ചാൽ, അല്ലാഹുവിൻ്റെ ദീനിന് നമുക്ക് ലഭിച്ച അറിവുകൊണ്ട് നാം ചെയ്യുന്ന സഹായം, സംഭാവന, സേവനം എത്രയാണ്! സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നന്മയിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖിനു വേണ്ടി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം എന്നർത്ഥം. മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തെ അതിനുവേണ്ടി നീക്കിവെച്ചിരുന്നു. ഇനി നോക്കൂ, നിങ്ങൾ അറിവിനെ കഠിനമായി സ്നേഹിച്ച ഒരു പണ്ഡിതൻ, ശക്തമായി സ്നേഹിച്ച ഒരു പണ്ഡിതൻ, വല്ലാത്ത ഒരു ജീവിതമാണ്. അറിവിൻ്റെ മാധുര്യം നുകർന്നു അദ്ദേഹം. ആരിൽ നിന്ന്? നല്ല അറിവുള്ള ഉസ്താദുമാരിൽ നിന്ന്. ഗഹനമായി പഠിച്ചു, ആഴത്തിൽ പഠിച്ചു. വിശ്വാസകാര്യങ്ങളെ സംബന്ധിച്ച്, കർമ്മവിഷയങ്ങളെ സംബന്ധിച്ച്, വ്യവഹാരങ്ങളെ സംബന്ധിച്ച്, ശുബഹാത്തുകൾ, അവ്യക്തമായി കിടക്കുന്ന കാര്യങ്ങൾ, അതിനുള്ള മറുപടികൾ പരന്നു കിടക്കുകയാണ് ഇമാമിൻ്റെ അറിവിനോടുള്ള സ്നേഹം. അറിവ് നേടുക എന്നത് വ്യക്തിപരമായി നമ്മുടെ ബാധ്യതയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച്, മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജീവിതത്തെക്കുറിച്ച്, സ്വഹാബത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മതവിജ്ഞാനം ആർജിക്കുക എന്നത് ഗൗരവത്തോടെ നാം കാണേണ്ട കാര്യമാണ്. ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോയി, കള്ളത്തരങ്ങളുടെ പിന്നാലെ പോയി, എനിക്കെന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്, ഞാൻ അറിവുള്ള ആളാണ് എന്ന് ധരിപ്പിക്കുക, ആ രൂപത്തിലുള്ള നാട്യക്കാരാവുക, അതൊരിക്കലും വിശ്വാസിക്ക് പറ്റിയതല്ല. നമുക്ക് വേണ്ടതിനെ, ഏറ്റവും പ്രധാനം വിശ്വാസമേഖലയാണ്. ആ വിശ്വാസമേഖലയിൽ കണിശമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഖുർആനിൻ്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ മനസ്സിലാക്കണം. അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആനും ഹദീസും പഠിക്കാനുള്ള സംവിധാനമുണ്ട്, വായിച്ചു പഠിക്കാനുള്ള സംവിധാനമുണ്ട്, ചെറിയ ചെറിയ ക്ലാസ്സുകളിലൂടെ കേൾക്കാനുള്ള സംവിധാനമുണ്ട്, സംശയ നിവാരണത്തിനുള്ള അവസരമുണ്ട്. പിന്നെന്താണ് നമുക്ക് അറിവിനെ സ്നേഹിക്കാൻ തടസ്സം? അറിവിൻ്റെ പിന്നാലെ ഓടാൻ നമുക്ക് തടസ്സമെന്താണ്? സ്വഹാബത്തൊക്കെ ഊഴം വെച്ച് കാത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിക്കാൻ. എന്താണോ തടസ്സം അതിനെ നീക്കാൻ അവർ സന്നദ്ധരായിരുന്നു. ആ മാതൃകയാണ് പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ സ്വീകരിച്ചത്. അത്തരം പണ്ഡിതന്മാരുടെ ജീവിതത്തെപ്പറ്റി നാം അറിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ആഗ്രഹം, നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കൊതി, അറിവിനെ സ്നേഹിക്കണം, അറിവിനെ അമലാക്കി പ്രവൃത്തിയാക്കി മാറ്റണം. അതിലൂടെയാണ് എനിക്ക് പ്രകാശിക്കാൻ, തെളിഞ്ഞു നിൽക്കാൻ സാധിക്കുക. ഇമാം ബുഖാരി റഹിമഉല്ല പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ, വാക്കിനും പ്രവർത്തിക്കും മുമ്പ് വേണ്ടത് അറിവാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്, അറിയാതെ പറഞ്ഞു, ശ്രദ്ധിച്ചില്ല, ആലോചിച്ചില്ല, ഇങ്ങനെയാകും എന്ന് കരുതിയില്ല, ഞാനൊന്നുകൂടി അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തൊക്കെ നമ്മൾ പ്രയോഗിക്കാറുള്ളത്, അതിൻ്റെയെല്ലാം അടിസ്ഥാനം എന്താണ്? ആ കാര്യത്തിൽ അറിവ് ഉണ്ടായില്ല എന്നതാണ്. ഭൗതിക വിഷയത്തിൽ അങ്ങനെ ഒരു പ്രയാസം നമുക്കുണ്ടായാൽ എത്ര വേദനയുണ്ടാകും, എത്രമാത്രം നാം ബുദ്ധിമുട്ടും. സഹോദരങ്ങളെ, മതവിഷയങ്ങളിൽ അതിലേറെയാണ് നിർബന്ധമായും നാം അറിയേണ്ട കാര്യങ്ങളെപ്പറ്റി. അറിയാതിരുന്നാൽ, നമ്മെ ചുറ്റിപ്പൊതിഞ്ഞ സംശയങ്ങളെ തീർക്കാതിരുന്നാൽ, ശൈത്വാൻ നമ്മെ അകപ്പെടുത്തിയ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാതിരുന്നാൽ അത്യന്തം അപകടമാണ്, ഗുരുതരമാണ്. പണ്ഡിതന്മാർ അറിവിനെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം, നമുക്കതിൻ്റെ മാധുര്യം നുകരാൻ കഴിയണം. അവരുടെ ജീവിതം, അവരുടെ യാത്രകൾ, അവരുടെ വിശ്രമങ്ങൾ, അവർ അനുഭവിച്ച പരീക്ഷണങ്ങൾ, അതൊക്കെ അറിവിനു വേണ്ടി മാത്രമായിരുന്നു. ഷെഹുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലയെ നന്നായി ഉപയോഗിച്ച ആളാണ് ഇബ്നു ഖയ്യിം റഹിമഉല്ല, നന്നായി ഉപയോഗിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു ഖയ്യിം റഹിമഉല്ലയുടെ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് ഇമാം ഇബ്നു കസീർ റഹിമഉല്ല, എത്രമാത്രമാണ് തൻ്റെ ഉസ്താദായ ഇമാമിനെ ഉപയോഗപ്പെടുത്തിയത്, അതിൻ്റെ ഫലം ഇബ്നു കസീർ റഹിമഉല്ലയുടെ ഗ്രന്ഥങ്ങളിലുണ്ട്, അദ്ദേഹത്തിൻ്റെ തഫ്സീറിലുണ്ട്. അൽ ബിദായ വൻ നിഹായ എന്ന ബൃഹത്തായ ചരിത്ര ഗ്രന്ഥത്തിലുണ്ട്. തൻ്റെ ഉസ്താദിനെപ്പറ്റി ഇബ്നു കസീർ റഹിമഉല്ല അഭിപ്രായപ്പെട്ട വാക്കുകളിൽ പോലും ഉസ്താദിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് അടുക്കാൻ കഴിയണം, അറിവുള്ളവരുമായി അടുക്കണം. ആ അറിവ് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്. ആ അറിവ് പ്രത്യേകം പദവി ലഭിക്കാനുള്ള കാരണമാണ്. ആ അറിവ് അജ്ഞതയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന വലിയ വസ്തുവാണ്. ആ അറിവ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമുക്കെത്താൻ വലിയ സഹായമാണ്. അബദ്ധങ്ങളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് നമുക്കൊരു രക്ഷയാണ്, അല്ലാഹു കണക്കാക്കിയിട്ടുള്ള വലിയ ഒരു പരിഹാരമാണ് അറിവ് എന്നുള്ളത്. അതിനെ സ്നേഹിക്കണം. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഉല്ലയുടെ ജീവനം നമുക്ക് നൽകുന്ന വിലപ്പെട്ട സന്ദേശം, വലിയ പാഠം അതൊക്കെയാണ്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കേൾക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: ജസാകുമല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്മൃതിപഥം, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അറിവിൻ്റെ മാധുര്യം പകർന്ന പണ്ഡിതൻ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് മൂസ സ്വലാഹിക്കാരാണ്.

0: ഒരു കണക്ക് മാഷിൻ്റെ പീരീഡാണ്. അപ്പോൾ ഏറ്റവും പിറകിലിരിക്കുന്ന കുട്ടിയോട് മാഷ് ചോദിക്കുന്നുണ്ട്. അവനിങ്ങനെ കണക്ക് ശരിയായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അവനിങ്ങനെ എണ്ണം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സാങ്കല്പികമായ ചോദ്യം ചോദിക്കുകയാണ് അവിടെ
1: ഈ കണക്ക് മാഷ്.
0: കണക്ക് മാഷ് മൂന്നാം ക്ലാസ്സുകാരനായ കുട്ടിയോട്, മോനെ ഞാൻ നിനക്ക് മൂന്ന് മിഠായി തന്നു എന്ന് നീ സങ്കല്പിക്ക, എന്നിട്ട് മൂന്ന് മിഠായിയും നീ കഴിച്ചു എന്നും വിചാരിക്കണം. അതിനുശേഷം ഞാൻ നിനക്ക് മൂന്ന് മിഠായി നിൻ്റെ കയ്യിലും തന്നു, പിന്നെയും തന്നു. അപ്പോൾ എത്ര മിഠായി ഉണ്ടാവും? അപ്പോൾ അവന് കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, മൊത്തം ആറ് മിഠായി. മൂന്ന് മിഠായി കൊടുത്തു, അതവൻ കഴിച്ചു, മൊത്തം ആറ് മിഠായി എന്നാണല്ലോ. അപ്പം അവൻ ഉത്തരം പറയണത് ഏഴ് മിഠായി എന്ന്. അപ്പം മാഷ് വീണ്ടും ചോദ്യം മാറ്റി, ഞാൻ നിനക്ക് മൂന്ന് ഓറഞ്ച് തന്നു. അപ്പോൾ അവൻ്റെ ചോദ്യം, നേരത്തെ ചോദ്യം മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചോദ്യം ഒന്നുകൂടി മാറ്റിയത്. മൂന്ന് ഓറഞ്ച് തന്നു, ആ മൂന്ന് ഓറഞ്ച് നീ കഴിച്ചു, പിന്നെ ഞാൻ മൂന്ന് ഓറഞ്ച് കൂടി തന്നു, അപ്പം എത്രയോ? അപ്പോൾ അവൻ പറഞ്ഞു ആറ് എന്ന് പറഞ്ഞു. ആ അപ്പം കറക്റ്റാണല്ലോ. അപ്പം നേരത്തെ എന്തിനാണ് നീ ഏഴ് പറഞ്ഞത്? അപ്പോൾ അവൻ പറഞ്ഞു, ആ അത് ഏഴാണ്. അതെങ്ങനെ ഏഴാവുന്നത്? ആദ്യം നിങ്ങളോട് പറഞ്ഞ എന്നോട് കഴിച്ച മൂന്ന് മിഠായി കഴിച്ചു എന്ന് പറയാൻ പറഞ്ഞല്ലോ. ശരി, ഞാൻ ആ മൂന്ന് മിഠായി കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു മിഠായി ഓൾറെഡി കഴിച്ചിരുന്നു. അത് കൂട്ടിയിട്ടാണ്. അപ്പം സത്യം മാത്രമേ പറയാവൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അതാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നവൻ പറഞ്ഞു എന്നാണ് കഥ. ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, കുട്ടികൾ അവർ ശരിക്കും എന്താണോ അവരുടെ റിയാലിറ്റി എന്താണോ അത് തുറന്ന് പറയുന്നവരാണ്. അവർക്ക് ചോദ്യത്തിൻ്റെ സാങ്കത്യം എന്താണോ, അത് എന്തിനാണ് ചോദ്യം എന്നുള്ളതായിരിക്കില്ല, അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അത് തുറന്ന് പറയും. അവൻ നിഷ്കളങ്കരാണ്. അപ്പോൾ സത്യം മാത്രമേ പറയാവൂ ശരിക്ക് എന്ന് മാഷ ചോദിക്കുമ്പോൾ സത്യമായിട്ടേ പറയാവൂ എന്നുള്ളതുകൊണ്ട് കുട്ടി വേറൊന്നും അലയിച്ചില്ല. അവൻ മൂന്ന് മിഠായി എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് മിഠായിയും കഴിച്ചു, പക്ഷേ ആ മൂന്ന് മിഠായി കഴിക്കുന്നതിൻ്റെ മുമ്പ് എത്ര മിഠായി കഴിച്ചു എന്നെല്ലാം കൂട്ടിയത് നാല് മിഠായി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ് വളരുന്നത്. സത്യസന്ധമായിട്ടാണ് അവരുടെ മനസ്സും കാര്യങ്ങൾ. പിന്നെ എപ്പോഴാണ് അവർ എല്ലാം ഒളിപ്പിച്ചു വെക്കുന്നവരും എല്ലാം കാപ്പട്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരും സത്യം പറയാതിരിക്കുന്നവരും ഒക്കെ ആയിട്ട് മാറുന്നത് എപ്പോഴാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
1: യെസ്, നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരും അല്ലേ, പലർക്കും ഉണ്ടാവുന്ന അനുഭവമായിരിക്കും അത്. വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് എന്താണോ ഉപ്പയോട് പറയണ്ട എന്ന് പറഞ്ഞത് അതായിരിക്കും കുട്ടികൾ ആദ്യം പറയാം. ഞാൻ ഇത്താത്താനെ വികൃതി കാണിച്ചിട്ടില്ല എന്നാണ് പറയാ. പക്ഷെ അവള് വെറുതെ കരയാണ് കേട്ടോ, ശ്രദ്ധിച്ചിട്ടില്ലേ? അതല്ലെങ്കിൽ ഇത് വേറെ രൂപത്തിലേക്കായിരിക്കും മക്കൾ ആദ്യം പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ശുദ്ധ പ്രകൃതി തന്നെയാണ് എല്ലാ കുട്ടികളും ഉള്ളത്. പക്ഷെ നമ്മളെ കൂടെ കൂടുമ്പോഴാണ് കുട്ടികൾ കേടരുന്നത്. ഇപ്പൊ നമ്മൾ നല്ല ശീലമുള്ള ആളുകളാണെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾക്ക് ആ ഒരു സംഭവം തിന്ന് രക്ഷപ്പെടാം.
0: തീർച്ചയായും.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് കല്യാണ കോപ്രായങ്ങൾ, കെ എം കുഞ്ഞിക്കോയ വേങ്ങേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: കല്യാണ കോപ്രായങ്ങൾ, എഴുത്ത് കെ എം കുഞ്ഞിക്കോയ വേങ്ങേരി. വിവാഹമെന്നത് ഇന്ന് പലവിധ പേക്കൂത്തുകൾക്കുമുള്ള വേദിയായി മാറിയിരിക്കുന്നു. മൂന്നു ദിവസവും ഒരാഴ്ചയുമൊക്കെ നീളുന്ന വിവാഹ മാമാങ്കങ്ങൾ നടക്കുന്നു. നിക്കാഹിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങുമ്പോൾ മഞ്ഞയും പച്ചയും കല്യാണങ്ങളും പാട്ടുകച്ചേരിയും മറ്റും. ആഡംബരം നിറഞ്ഞ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നിക്കാഹ്. നിക്കാഹിന് കാർമ്മികത്വം വഹിക്കാൻ തങ്ങളോ വലിയ കാലിയോ വേണം. വാഹന ബാഹുല്യം കാരണം റോഡ് ബ്ലോക്കാകുന്നു. നിക്കാഹിന് മുമ്പ് മലയാളത്തിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഖത്തീബ് വിവാഹദൂർത്തിനെപ്പറ്റിയും പടക്കം പൊട്ടിക്കലിനെയും ഗാനമേളയെയും കുറിച്ചുമൊക്കെ വിമർശിച്ചു പറയും. നിക്കാഹ് കർമ്മത്തിനു ശേഷം ഒരാൾ മൈക്ക് കയ്യിലെടുത്ത്, ഭക്ഷണഹാളിൽ ഭക്ഷണം തയ്യാറായിട്ടുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് അനൗൺസ് ചെയ്യുന്നു. ഹാളിൻ്റെ വാതിൽക്കൽ ഓടിയെത്തിയവർക്ക് സീറ്റ് ലഭിക്കും. മിക്കവാറും ഇപ്പോൾ ബുഫെ സിസ്റ്റമാണ്. ഭിക്ഷയ്ക്ക് വന്നവരെ പോലെ പ്ലേറ്റും പിടിച്ച് വരി നിൽക്കണം. മന്തി, നെയ്ച്ചോറ്, ബിരിയാണി, മട്ടൻ, ബീഫ് ഒലത്തിയത്, ബീഫ് ഫ്രൈ, ബ്രോസ്റ്റ്, ഷവായ, മീൻ വിഭവങ്ങൾ, ഏതെടുക്കണം? കണ്ടതൊക്കെ പ്ലേറ്റിലാക്കുന്നു. കുറേ തിന്നുന്നു, കുറേ ബാക്കിയാക്കുന്നു. വേസ്റ്റ് ബിന്നുകൾ നിറഞ്ഞു കവിയുന്നു. കൈ കഴുകി അടുത്ത ഭാഗത്തേക്ക്. അവിടെ പല നിറങ്ങളിലും രുചികളിലുമുള്ള പലതരം പാനീയങ്ങൾ. പിന്നെ മൈസൂർ പാക്ക്, ജിലേബി, ഉപ്പിലിട്ടത്, അതിനപ്പുറം ഐസ്ക്രീം, പഴം. സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഭക്ഷണം നൽകാം. എന്നാൽ ദുർവ്യയത്തിനും ഭക്ഷണത്തോട് അനാദരവ് കാണിക്കുന്നതിനും എന്ത് ന്യായമാണുള്ളത്? ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് പുരട്ടാതെയും മുഖത്ത് പലതും വാരിത്തേക്കാതെയും പെണ്ണുങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ വയ്യെന്നായിരിക്കുന്നു. വധുവിനെ മേക്കപ്പിനായി ബ്യൂട്ടി പാർലറിലേക്ക് രാവിലെ തന്നെ കൊണ്ടുപോകുന്നു. ആയിരങ്ങൾ ചെലവാക്കി ആളെ കണ്ടാലറിയാത്ത വിധം നിറം മാറ്റുന്നു. വധുവിനെ നാലുകാലുള്ള പൂക്കൾ കൊണ്ടലങ്കരിച്ച കൊച്ചുപന്തലിൽ ബ്രൈഡൽ കനോപ്പി പിതാവും മാതാവും സഹോദരീ സഹോദരന്മാരും എത്തിക്കുന്നു. അന്നേരം കാതടപ്പിക്കുന്ന പാട്ടുയരും. പൂക്കുച്ചികൾ വർണ്ണങ്ങൾ വിതറുന്നു. പശ്ചാത്തലത്തിൽ ഒപ്പനയും ഡാൻസും ഉറുകുന്നു. പിന്നെ സ്റ്റേജിൽ ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കാണ്. വരൻ്റെയും വധുവിൻ്റെയും കൂട്ടുകാരും സകല ബന്ധുക്കളും വധൂവരന്മാർക്കൊപ്പം ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബിമാരുടെയും വിവാഹം എന്തുമാത്രം ലളിതമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ഖതീബ് ഉത്ബോധിപ്പിച്ചിട്ട് എന്ത് കാര്യം? പ്രാവർത്തികമാക്കാൻ സമുദായം മടിക്കുന്നു. വരനും കൂട്ടുകാരും കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾക്ക് കണക്കില്ല. വരൻ ജെ സി ബിയിൽ വരുന്നു. ഈയിടെ വരനും കൂട്ടുകാരും പേടിപ്പിക്കുന്ന തരത്തിലുള്ള മുഖം മൂടി അണിഞ്ഞു വരുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പേരും പെരുമയും പണവുമുള്ളവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇസ്ലാമിക മര്യാദ അനുസരിച്ച് വിവാഹം നടത്തുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്നുണ്ടെന്ന കാര്യം മറന്നുകൊണ്ടല്ല ഈ പറഞ്ഞതൊന്നും.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. കെ എം കുഞ്ഞിക്കോയ വേങ്ങേരിയുടെ രചനയ്ക്കാണ് അബ്ദുസ്സമദ് കല്ലടിക്കോട് ഇപ്പോൾ ശബ്ദം നൽകിയത്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ ഹൃദയ വസന്തം, വിശ്വാസികളെ ശുദ്ധീകരിക്കാൻ. സൂറത്തു ആലു ഇംറാനിലെ 141-ാം വചനം. ഈ വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 141-ാമത്തെ വചനമാണ് നമുക്ക് പഠന വിധേയമാക്കാനുള്ളത്.

0: വലിയുമഹസുല്ലാഹുല്ലദീന ആമനു. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയും വയംഹഖൽ കാഫിരീൻ സത്യനിഷേധികളെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയും കൂടിയാണ്. അതായത് ഉഹുദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് പരാജയം സംഭവിക്കുവാനും മുശ്രിക്കുകൾക്ക് വിജയം നേടുവാനും സാധിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല വിജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അതിലൊരുപാട് ഗുണപാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്ഫത്ത്, അള്ളാഹുവിൻ്റെ ഒരു കരുണയാണ്, ദയയാണ് അള്ളാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടും ഒരു മഹത്തായ ആശ്വാസം നൽകി. നിങ്ങൾക്ക് കേടുപാടുകളും പരിക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടായിട്ടുണ്ട്, ബദറിൽ അവരാണ് പരാജയപ്പെട്ടത് എന്ന വലിയ പാഠം. മാത്രമല്ല ഈ ആയത്തുകളിൽ 140-ാമത്തെ ആയത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ, ഫവായിദുകൾ, പ്രയോജനങ്ങൾ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദയ കൊണ്ട് കരുണ കൊണ്ടത് വിശദീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടുമുള്ള മഹത്തായ ഒരാശ്വാസിപ്പിക്കൽ. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, അന്നഹു യംബഗീലിൽ ഇൻസാനി അസിയൽ മസാബ് ബിമിസ്ലി ഹാദിഹി തഅസിയ ഫയഖൂലു മിസ്ലൻ യാ അഖി ലസ്ത അവ്വല മൻ ഉസീബ കം മിൻ ഉനാസിൻ ഉസീബു ബിഹാദിഹിൽ മുസീബ ഔ അക്തർ. മനുഷ്യർ എന്തൊരു വിപത്ത് ബാധിക്കുമ്പോഴും ഇങ്ങനെ ഒരു ആശ്വസിപ്പിക്കൽ, ഒരു തഅസിയത്ത് ഉണ്ടാവണം. സഹോദര, നിങ്ങളല്ല ഇങ്ങനെ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത്, വിപത്തിന് വിധേയമായിട്ടുള്ളത് എത്രയെത്ര ആളുകളാണ്, ഇതുപോലെയുള്ള ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾക്ക് വിധേയമായിട്ടുള്ളത് എന്ന്. ഖദ്ദർ അന്നൽ മുസീബത്ത് അഅലമു മിൻ ഹാദ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖദറാക്കിയത് പ്രകാരം ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം സാധിക്കും. 1000 നഷ്ടപ്പെട്ടുവെങ്കിൽ 2000 നഷ്ടപ്പെട്ടവരുണ്ട്. അതിനേക്കാളും കൂടുതൽ ആലാഫുകൾ, ആയിരങ്ങൾ ആയിരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിലൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ജഅല ഹാദിഹി ദുനിയ ദൗലൻ, ഈ ദുനിയാവിനെ എങ്ങനെ കറങ്ങുന്നതാക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. തതഖല്ലബു ലില്ലാ യർകന ലിൻസാൻ ഇലൈഹ, എന്തിനുവേണ്ടി മനുഷ്യൻ അതിലേക്ക് ചാഞ്ഞു പോകാതിരിക്കാൻ, ഒന്നിലേക്ക് തന്നെ ചാഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദുനിയാവ് ഒരേപോലെ റാഹത്തിലും ഞഅമത്തിലും ആശ്വാസത്തിലും അനുഗ്രഹത്തിലുമായിരുന്നെങ്കിൽ മനുഷ്യൻ പരലോകത്തെ മറന്നുപോകും, അതിൽ അവലംബിക്കും. ഒലവുക്കാനത്ത് ദായിബൻ മെഹന വനിക്കുമ, തുടർച്ചയായി പരീക്ഷണങ്ങളും ശിക്ഷകളുമാണെങ്കിൽ, ലക്കാനത്ത് അദാബൻ മുസ്തമിറ, തുടർന്നുകൊണ്ടിരിക്കുന്ന ശിക്ഷകളാണെങ്കിൽ അതും പ്രയാസമാണ്. വലാക്കിന്നല്ലാഹ ജഅലഹ ദുവലൻ യുദാലു ഫീഹ അന്നാസു ബഅദുഹും അലാ ബഅദ്, എന്നാൽ സുഖ ദുഃഖ സമ്മിശ്രമായി, വിജയ പരാജയ സമ്മിശ്രമായി, അതേപോലെ തന്നെ സന്തോഷവും സന്താപത്തിൻ്റെയും സമ്മിശ്രമായിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആക്കിയിട്ടുണ്ട്. വതതദാവലുൽ അഹ്ദാസു അലൽ ഇൻസാനി മാ ബൈന ഖൈറിൻ വശരിൻ, മനുഷ്യന്മാർക്കിടയിൽ ഖൈറും ഷെറുമായിക്കൊണ്ട് കാര്യങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അത് നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, തമാമു സുൽത്താനില്ലാഹി സുബ്ഹാനഹു വതആല ഫി ഖൽഖിഹി. നാലാമത്തൊരു ഫായിദ ഈ 140-ാമത്തെ വചനത്തിൽ, ആയത്തിൽ നിന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരത്തിൻ്റെ പൂർണ്ണത സെറ്റുകൾക്കിടയിൽ. വന്നലഹു തദ്ബീറുൽ മുത്ലഖ്, നിരുപാധികം എല്ലാം കൺട്രോൾ ചെയ്യുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ലിയുദ്ഹിറ ഔ യതബയ്യന ബിദാലിക തമാമ സുൽത്താനില്ലാ, എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ പൂർണ്ണത വ്യക്തമാക്കുവാനും പ്രകടമാക്കുവാനും വേണ്ടിയാണ്. അതും നമ്മളതിൽ മനസ്സിലാക്കുക. വിജയങ്ങൾ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അഞ്ചാമതായി, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് യംതഹിനുൽ അബ്ദ, ഒരടിമയെ അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും പരീക്ഷിക്കും. ലിയഅലമ ഈമാനഹു മിൻ അദ്മിഹി, മറ്റുള്ള അവൻ ഈമാനുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കും. വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ, യംതഹിനുഹു ബി അൻവാഇ മിനൽ ഇംതിഹാനാത്ത്, പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാവും. താറത്തം ബിൽ മസായിബി വതാറത്തം ബിൽ മഅായിബി, ചിലപ്പോൾ ചില മുസീബത്തുകളായിരിക്കാം, കുറവുകളായിരിക്കാം. വൈദായ സ്വല്ലല്ലാഹു ലിൽ ഇൻസാനി അസ്ബാബിൽ മഅസിയ, തിന്മകൾ ചെയ്യുവാനുള്ള ധിക്കാരത്തിൻ്റെ കാരണങ്ങൾ ഒരാൾക്ക് എളുപ്പമാക്കി കൊടുക്കുകയാണെങ്കിൽ, ഫഹാദ ബിസില, അതൊരു വലിയ പരീക്ഷണമാണ്. നന്മ കൊണ്ടും തിന്മ കൊണ്ടുമൊക്കെ പരീക്ഷിക്കും. യായുഹല്ലദീനാമനു, ليبلونكم الله بشيء من الصيد تناله أيديكم ورماهكم ليعلم الله من يخافه بالغيب. സൂറ അൽ മാഇദയിലെ 94-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയുണ്ടായി, അല്ലയോ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ലിയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇ മിന സ്വൈദി തനാലുഹു ഐദീകും വരിമാഹുക്കും, നിങ്ങളുടെ കൈകൾ കൊണ്ടും ശൂലങ്ങൾ കൊണ്ടും വേട്ടയാടി പിടിക്കാവുന്ന വിധത്തിലുള്ള വല്ല ജന്തുക്കളെയും മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലിയഅലം അല്ലാഹു മയ്യ ഖാഫുഹു ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ അള്ളാഹുവെ ഭയപ്പെടുന്നവർ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണത്. ഫമനി അഴ്ചതാ ബാദദാലിക്ക ഫലഹു അദാബുൻ അലീം, അതിനുശേഷം അതിക്രമം കാണിച്ച ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ടുതരും, അത് നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ? പരീക്ഷണമാണ് ജീവിതം. ആറാമതായിക്കൊണ്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, അന്ന ഇൽമല്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ അഷിയാഇ അലാ ഖിസ്മൈൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് രണ്ട് രൂപത്തിലാണ്. ഇൽമുൻ ബി അന്നഹ സതൂജദ് വഹാദ അസ്ലിയുൻ, ഒരു കാര്യമുണ്ടാകുമെന്നത് അത് എന്നേ ഉള്ള ഒരു അറിവാണ്. വഇൽമുൻ ബി അന്നഹ വജദത് അതുണ്ടായി എന്നുള്ളത് അതും അള്ളാഹുവിൻ്റെ അറിവാണ്, അതുണ്ടാകുന്നു എന്നതും. വലിയ ആലം അള്ളാഹുല്ലദീന ആമനു എന്ന്, ഈമാനുള്ളവരറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഏഴാമതായി ഒരു കാര്യം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, അന്നല്ലാഹ തആല ഖദ് യുഖദ്ദിറുൽ മക്റൂഹ ലിഹിക മിൻ ബാലിഅത്തിൻ കസീറ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് ഖദറാക്കുന്നത് അതിൽ വലിയ ഒരു ഹിക്മത്തുണ്ട്. വലിയ ആലം അല്ലാഹുല്ലദീൻ ആമനു വയത്തഖദ് മിൻകും ശുഹദ, ഒരുപക്ഷെ യുദ്ധത്തിൽ രക്തസാക്ഷികളാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളായേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം, എന്നാൽ അതിൽ വലിയ ഹിക്മത്ത് അള്ളാഹുവിനുണ്ട്. മറ്റൊന്ന്, എട്ടാമത്തെ ഒരു കാര്യം, ഫളീലത്തു ഷഹാദ, രക്തസാക്ഷിത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. യത്തഖിദ മിൻകും, നിങ്ങളിൽ നിന്നുണ്ടാക്കാൻ. ഫക്കഅന്നഹു സുബ്ഹാനഹു ഇസ്തഫ ഹൗലായി ഷുഹദ വത്തഖദഹും ലിനഫ്സി, സ്വന്തം അള്ളാഹു രക്തസാക്ഷികളെ സ്വീകരിക്കുന്നു. പിന്നെ ഒമ്പതാമതായി, ഫളീലത്തു ഷുഹദായി ഉഹദ്, ഉഹദ് യുദ്ധത്തിലെ ഷുഹദാക്കളുടെ ശ്രേഷ്ഠത പ്രത്യേകമായി കൊണ്ട് പറഞ്ഞത്, വയത്തഖിദ മിൻകും ഷുഹദ അവലുമയ്യ ദുഹുലുഹ ഫിഹ ഷുഹദ ഉഹദ് റളിയല്ലാഹുന്നും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഷുഹദാക്കൾ ഉഹുദിൻ്റെ ഷുഹദാക്കളായിരിക്കുമെന്ന്. പത്താമതായി ആയത്തിൽ, ഇസ്ബാത്തുൽ മഹബത്തിലില്ലാ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ സംബന്ധിച്ച് അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അന്നല്ലാഹു യുഹിബ്ബു, അള്ളാഹ ഇഷ്ടപ്പെടുന്നു എന്നത്. ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. യദുല്ലു അലാ സുബൂത്തി ഹാലി ഗൈരിഹിം ഔലിയ ദിദ്ദിഹിം, ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ലെങ്കിൽ അതിനെതിരായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നത് അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇതുകൊണ്ട് തെളിവ് പിടിച്ചതായി കാണുവാൻ സാധിക്കും. ഷാഫിഈ റഹിമഹുല്ലയും മറ്റു പണ്ഡിതന്മാരുമൊക്കെ, അലാ സുബൂത്തി റുഇയത്തിൽ മുഅ്മിനീന ലിറബ്ബിഹിം ഫിൽ ആഖിറ, പരലോകത്ത് വെച്ച് സത്യവിശ്വാസികൾ റബ്ബിനെ കണ്ടുമുട്ടും എന്നതിന് തെളിവായിക്കൊണ്ട്. കല്ല ഇന്നഹും മർറബ്ബിഹിം യൗമൈദില്ല മഹ്ജൂബൂൻ, എന്നാൽ അങ്ങനെയല്ല, നിശ്ചയമായും അവരുടെ റബ്ബിനെ തൊട്ട് അവർ അന്നേ ദിവസം മറയിടപ്പെടുന്നതാണ്. അൽ ഫുജ്ജാർ, ഫുജ്ജാറുകളായ ആളുകളെ സംബന്ധിച്ച്, അങ്ങനെ ഈ കൂട്ടർക്ക് ഇടയിൽ മറയിടപ്പെട്ടാൽ അള്ളാഹുവിനെ കാണുന്നതിൽ നിന്ന് അത് അള്ളാഹുവിൻ്റെ കോപം കൊണ്ടാണ്. എന്നാൽ മറ്റുള്ളവർ അള്ളാഹുവിനെ കാണും എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, ഒരു നല്ല തെളിവ് പിടിക്കലാണ്. പക്ഷേ നമ്മളിവിടെ പറയുന്നു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വ്യക്തമാക്കുന്നു, ഫഹുനാ നഖൂൽ, ഇവിടെ നമ്മൾ പറയുന്നത്, ലമ്മ നഫൽ മഹബ്ബ അനിൽ ളാലിമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ളാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് നിഷേധിച്ചപ്പോൾ, ദല്ല അലാ സുബൂത്തി ഹാലിമൻ കാന ളിദ്ദുഹും, അതിനെതിരായ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു എന്നത് സ്ഥിരീകരിച്ചു. ലിഅന്നഹ ലൗകാനത്ത് മുൻതഫിയ അൻഹാഉലായി വഹാഉലായി ലം യകുൽ ലിതഖ്സീസി ളാലിമീന ഫായിദ, അതുകൊണ്ട് തന്നെ ഈ ആളുകളെ വെറുക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹബ്ബത്ത് ഉണ്ട്, അതല്ല ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നത് അറിയിക്കുന്നുണ്ട്. അഹ്ലു സുന്ന വൽ ജമാഅയുടെ, സലഫുകളുടെ വിശ്വാസം, യുസ്ബിത്തൂന അന്നല്ലാഹ തആല യുഹിബ്ബു അന്നഹു യുഹിബ്ബു വ യുഹിബ്ബു അയ്ദൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു, ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും, അള്ളാഹ് അവരെ ഇഷ്ടപ്പെടും, അവർ അള്ളാഹിനെയും ഇഷ്ടപ്പെടും. മഹബ്ബത്തുല്ലാഹി സുബ്ഹാനഹു വ തആല ഇദാ വഫഖൽ അബ്ദുലഹ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടമൊരടിമക്ക് അതിന് തൗഫീഖ് ലഭിക്കപ്പെട്ടാൽ അതിന് തുല്യമായി യാതൊന്നുമില്ല. അത്ര രുചികരമായ, മാധുര്യമേറിയ യാതൊന്നുമില്ല. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മഹബ്ബത്തിനെ സംബന്ധിച്ച് യജിദുൽ ഇൻസാനു ഫീ മഹബ്ബത്തില്ലാഹി ലദ്ദ ലാ തൂസഫ് അബദ, ഒരിക്കലും അത് വർണ്ണിക്കപ്പെടാൻ സാധ്യമല്ലാത്ത അത്രയും ആസ്വാദകരമായ ഒന്നാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നുള്ളത്. അതുകൊണ്ടാണ് ചില സലഫുകളൊക്കെ പറയുന്നത്, ലൗ യഅലമുൽ മുലൂക്ക് വബ്നാ ഉൽ മുലൂക്ക്, രാജാക്കന്മാരറിഞ്ഞിരുന്നുവെങ്കിൽ, രാജാക്കന്മാരുടെ മക്കളറിഞ്ഞിരുന്നുവെങ്കിൽ, മാ നഹ്നു ഫീഹി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, നമ്മളേതൊരു കാര്യത്തിലാണുള്ളത്, അക്കാര്യത്തിൻ്റെ മാധുര്യം അതിൻ്റെ മഹത്വം അവരറിഞ്ഞിരുന്നെങ്കിൽ വാളുകൾ കൊണ്ട് നമ്മോട് അവർ യുദ്ധം ചെയ്യാൻ വരും, തർക്കിക്കാൻ വരും. അല്ലാഹു അക്ബർ. ഈ രാജാക്കന്മാർ ദുനിയാവിൻ്റേതായ അനുഭൂതികളും ആസ്വാദനങ്ങളിലുമാണുള്ളത്, അവരുടെ മക്കളും അങ്ങനെ തന്നെ. പക്ഷേ അഹ്ബാബുല്ലാഹി വഔലിയാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും, അഅളം മിൻഹും ഫീ ഹാദൻ നഈം, ഈ രാജാക്കന്മാർ അനുഭവിക്കുന്ന അനുഭൂതികളുടെ അനുഗ്രഹങ്ങളെക്കാളും എത്രയോ മഹത്വമേറിയ അനുഗ്രഹത്തിലാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യിന്നഹു ഹയാതൻ തയ്യിബ, സത്യവിശ്വാസിയായിക്കൊണ്ട് ഏതൊരാണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവർക്ക് നല്ലൊരു ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മിൻ മദ്ഹബി അഹ്ലി സുന്ന വൽ ജമാഅ ഇസ്ബാത്തുൽ മഹബ്ബ ലില്ലാ, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട്, അത് സ്ഥിരപ്പെട്ടതാണെന്ന് അഹ്ലു സുന്ന വൽ ജമാഅ അത് സ്ഥിരീകരിച്ച കാര്യമാണ്. അന്നല്ലാഹ യുഹിബ്ബു അന്നഹു യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ജനങ്ങളിൽ അതിനെ നിഷേധിക്കുന്നവരുണ്ട്. മഹബ്ബത്തുള്ളയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലൈസ ഇൻകാർ തക്ദീബ്, കളവാക്കിക്കൊണ്ടുള്ള ഉറപ്പല്ല, ബൽ ഇൻകാർ തഅ്‌വീൽ, അത് വ്യാഖ്യാനിച്ചുകൊണ്ട് അൽ മുറാദു ബിൽ മഹബ്ബ ബിൽ അൽ ഇറാദ അവ സവാബ്, ചില ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. മഹബ്ബത്ത് കൊണ്ട് ഉദ്ദേശം അത് ഉദ്ദേശമാണ്, പ്രതിഫലമാണ്. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഇരീദു അൻ യുസീബഹും അവ യുസീബഹും, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നു. അഷ്അരിയാക്കളാണ് അങ്ങനെയുള്ള ആളുകൾ, അത് വ്യാഖ്യാനത്തിൻ്റെ അഹ്ലു തഅ്‌തീലിൻ്റെ ആളുകളാണത്. അപ്പോൾ അവരുടെ മദ്ഹബ് അത് ബാത്തിലായ മദ്ഹബാണ്. അഷ്അരിയത്ത് അള്ളാഹുവിൻ്റെ കിതാബിനെ തഹരീഫ് നടത്താൻ പാടില്ല, അതിനെ അതിൻ്റേതായ കൃത്യമായ വഴികളിലൂടെയല്ലാതെ തഅ്‌വീൽ, വ്യാഖ്യാനം നടത്തുവാനും പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈയൊരു 140-41 വചനങ്ങളിൽ നമുക്ക് വലിയ പാഠമാണുള്ളത്. ലുൽമിനെക്കുറിച്ച് താക്കീത് ചെയ്തു, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായി കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ലുൽമായി തീരുന്നു. ഒരുപാട് അക്സാമുകളുണ്ട് ലുൽമിന് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള ഹക്കിലുണ്ട്, മനുഷ്യരോടുള്ള ഹക്കിൽ ലുൽമ കാണിക്കലുണ്ട്, സമ്പത്തിലുണ്ട്, സ്വന്തത്തോടുണ്ട്, അതെല്ലാം വിരോധിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ലുൽമിൽ നിന്ന് വിട്ടുനിൽക്കുക. എത്രത്തോളം നമ്മൾ മനുഷ്യൻ ലുൽമുകളാകുന്നു, അള്ളാഹുവിൻ്റെ മഹബ്ബത്തിൽ നിന്ന് ദൂരെയാവും എന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വിജയങ്ങളും പരാജയങ്ങളും നൽകിയിട്ടുള്ളത് എന്നതുകൂടി ഉണർത്തുന്ന ഒരു കാര്യം ഇവിടെ പരാമർശിച്ചത്, വലിയുമഹിസ് അള്ളാഹുല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. വയംഹഖൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളെ ക്ഷയിപ്പിക്കുവാനും വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, യഥാർത്ഥ അഹ്ലു സുന്നൽ ജമാഅയുടെ വിശ്വാസാദർശത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശ്വാസികളെ ശുദ്ധീകരിക്കാൻ സൂറത്തു ആലിമ്രാനിലെ 141 വചനത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: يا من يرى ما في الضمير ويسمع انت المعد لكل
3: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണവിശേഷങ്ങളും ഒക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: ജീവിതത്തിലുടനീളം നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. വഴികാട്ടാനും അറിവ് തരാനും ഏതു പ്രയാസങ്ങളിലും ഒപ്പം നിൽക്കാനും കഴിയുന്ന ഒരു യഥാർത്ഥ മിത്രം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയ യാത്രയിലും ഒരുപോലെ തുണയാകുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിലോ, ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ജമീൽ മൊബൈൽ ആപ്പ്. അറബിയിൽ ജമീൽ എന്നാൽ വിശ്വസ്തനായ കൂട്ടുകാരൻ, സഹചാരി എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദിശാബോധം നൽകുന്ന ഒരു ഡിജിറ്റൽ കൂട്ടാളിയാണ് ജമീൽ ആപ്പ്. ദിനചര്യകൾക്കാവശ്യമായ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആൻ പഠനങ്ങൾ, ഹദീസ് വചനങ്ങൾ, പ്രമാണബദ്ധമായ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ, സമയബന്ധിതമായ ഓർമ്മപ്പെടുത്തലുകൾ തുടങ്ങി അനുദിന ജീവിതത്തിന് ആവശ്യമായ സമഗ്രമായ സവിശേഷതകൾ ഈ ആപ്പിൽ ഒരുക്കിയിരിക്കുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയും ഈമാനിന്റെ കരുത്തോടെയും സമയം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ജമീൽ നിങ്ങളെ ഉറപ്പായും സഹായിക്കുന്നു. സാങ്കേതികവിദ്യയെ നന്മയ്ക്കായും ആത്മീയ വളർച്ചയ്ക്കായും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന് മികച്ച ഉദാഹരണമാണ് ജമീൽ ആപ്പ്. ജീവിതയാത്രയിൽ അറിവിന്റെയും നന്മയുടെയും നല്ലൊരു സന്തത സഹചാരിയെ കൂടെ കൂട്ടാൻ ഇനി വൈകിക്കേണ്ടതില്ല. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ജമീൽ ആപ്പ്, നന്മയുടെ പാതയിൽ നിങ്ങളുടെ വിശ്വസ്ത സഹചാരി.

0: അംസൈന വ അംസൽ മുൽക്കുലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഈ ഒരു സായാഹ്നം നമ്മൾ ആരംഭിക്കുകയാണ്. ഈവനിങ് ലൈവ് കുട്ടികൾക്കായി. 85 90 745 845 നമ്പർ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുള്ള ആളുകൾ വേഗം ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് അതിലേക്ക് വീട്ടിലെ കുട്ടികളുടെ പ്രോഗ്രാമുകൾക്കൊന്ന് അയക്കുക. ഇവിടെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ അയക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പിന്നെ ഈവനിങ് ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ കമൻറ്റുകൾ അയക്കുക. സലാം പറഞ്ഞ് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേരുന്നു. പ്രാർത്ഥനകളോടെ നമുക്ക് ഈ ഒരു മണിക്കൂർ പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിലെ ഗ്രീൻ വാലി സ്കൂളിലെ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പസിലെ 3 വിദ്യാർത്ഥിനികളാണ് നമ്മുടെ കൂടെയുള്ളത്. ഇനായ, റഹ്മ, ഹൗല, 3 ആളുകളും ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അന്ന് പാട്ടൊക്കെ പാടി, എന്നേക്കാൾ മെച്ചപ്പെട്ട പാട്ടുമായിട്ടാണെന്ന് അവർ വന്നെന്നാ പറഞ്ഞ്. നമുക്ക് നോക്കാം, ആണോ? അടിപൊളിയായിരിക്കുമോ? സൂപ്പറാവോ റഹ്മ? അസ്സലാമു അലൈക്കും. ശ്രോതാക്കൾക്കല്ലേ, അപ്പൊ നിങ്ങൾ ഉഷാറാക്കും തന്നെയാണ് വിചാരിക്കുന്നത്. ആരൊക്കെ നമ്മളെ കൂടെ ഉള്ള നോക്കട്ടെ. നഫീസ കടാമ്പുഴ, അമീർ ടി എടത്തനാട്ടുകര, ജുമൈലത്ത് തുറക്കൽ, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, സഹൽ പി ഇടപ്പലം, സൈനബ മഞ്ചേശ്വരം, സുബൈദ ഇസ്മായിൽ മടിക്കേരി, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ആയിഷ അങ്ങാടിപ്പുറം, ദാ ഇവരൊക്കെ എങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെ എല്ലാവരും, ഖദീജ തൊടുപുഴ ഒക്കെ ഉണ്ട് ഇന്നത്തെ ഈവനിങ് ലൈവിൽ. അപ്പോൾ ഇന്നത്തെ ലൈവ് കേൾക്കാൻ ജമീല വി പി കാളിക്കാവ്, സന ഒറ്റപ്പാലം, സഫ്ന മുഹമ്മദ് പാണക്കാട്, നഫീസ കാടാമ്പുഴ അവരൊക്കെ ഉണ്ട്. ശരി, നമ്മളപ്പോൾ എന്തപ്പം നമ്മളിന്ന് ആദ്യത്തെ പ്രോഗ്രാം എന്തായിരിക്കും, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റഹ്മയാണ് ആദ്യത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അല്ലേ? എന്താ റഹ്മ, റഹ്മനെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച പരിചയപ്പെടുത്തിയല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ആഴ്ച ഇപ്പൊ ഈ സമയം നീ പരിചയപ്പെടുത്തി തുടങ്ങിയിട്ട് പാട്ടിലേക്ക് പോവാം. പറഞ്ഞു, റഹ്മന്റെ വീട് എവിടെയാ?
1: എന്റെ പേര് റഹ്മ കേച്ച്. എന്റെ വീട് എറണാകുളമാണ്. എറണാകുളം കലൂര്.
0: പിന്നെ കലൂര് സ്റ്റേഡിയത്തിന്റെ അടുത്താ?
1: കുറച്ചൊക്കെ അടുത്തോ.
0: സ്റ്റേഡിയം കാണുമോ വീട്ടിൽ
1: നിന്ന്?
0: എറണാകുളത്ത് എന്ത് കാണാൻ ആഗ്രഹമുള്ളത്?
1: ബീച്ച്
0: മാത്രം കണ്ടുപോയി കഴിഞ്ഞു, ആഗ്രഹം തീർന്നു. മലപ്പുറമാണോ എറണാകുളമാണോ എനിക്ക് ഇഷ്ടം?
1: രണ്ടും
0: കുഴപ്പമില്ല. എന്നാലും കുറച്ചുകൂടി ഭേദപ്പെട്ട രൂപത്തിൽ നോക്കുകയാണെങ്കിൽ
1: എറണാകുളമാണ്. കാരണം അവിടെ സിറ്റീസ് കൂടുതലാണ്. എനിക്ക് അങ്ങനെ ഇഷ്ടം.
0: സിറ്റി ഇഷ്ടം? സിറ്റിയിൽ പോയിട്ട് ബന്ധത്താ കിട്ടണം. കൊറേ കൊതുക് അടിച്ചിട്ട് ഹൂപ്പാടാളകി പോകും.

0: വീട്ടിൽ വളർത്തരുത് കേട്ടോ കൊതുകിനെ. ഓക്കെ, അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? റഹ്മ
1: ഇപ്പം
0: എറണാകുളം ഇഷ്ടമാണ്, സിറ്റി ഇഷ്ടമാണ് അല്ലേ, സിറ്റി വൈബാണ് അല്ലേ. എറണാകുളത്തെ സിറ്റിയുടെ ഒരു പ്രത്യേകതകളോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഏരിയ ഏതാണ് സിറ്റിയിൽ? മാനേജറാ? മാനേജർ കോഴിക്കോടാ?
1: അങ്ങനല്ല, സ്ട്രീറ്റ്സ് ഒക്കെ
0: മറ്റേ
1: എനിക്ക് ഇഷ്ടാ.
0: ഏ
1: സ്ട്രീറ്റ്സ്
0: അല്ല, അവിടെ പ്രധാനപ്പെട്ടതൊക്കെ അല്ലേ, നമ്മുടെ എന്താണ് എന്തൊരു സ്ക്വയറൊക്കെ അല്ലേ.
1: സെൻഡ്
0: പിന്നെ കൊച്ചി, കലൂര്, കൊച്ചി അങ്ങനെയുള്ള എറണാകുളം സിറ്റി എന്ന് പറയുമ്പോൾ കൊച്ചി അല്ലേ മെയിൻ ആയിട്ടുള്ളത് അല്ലേ. ശരി, ഏതായാലും പോട്ടെ, നീ ഓർമ്മ വരുവാണെങ്കിൽ പറയണ്ടേ, നമ്മൾ എന്ത് പരിപാടി എന്ന് അവതരിപ്പിക്കാം.
1: പോം ഒരു പോം
0: പോമാണ്,
1: ഇംഗ്ലീഷ്.
0: ഇംഗ്ലീഷ് പോം. ശരി.
1: ദി ആരോ ആൻഡ് ദി സോങ് ബൈ ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെലോ. ഐ ഷോട്ട് ആൻ ആരോ ഇൻ ടു ദി എയർ. ഇറ്റ് ഫെൽ ടു ദി എർത്ത്, ഐ ന്യൂ നോ വെയർ. ഫോർ സോ സ്വിഫ്റ്റ്ലി ഇറ്റ് ഫ്ലൂ ദി സൈറ്റ്. Could not follow in its flight. I breathed a song into the air. It fell to the earth, I knew not where. For who has sight so keen and strong that it can follow the flight of song? Long, long afterward, in an oak, I found the arrow still unbroke. And the song from the beginning to the end I found again in the heart of a friend.
0: എന്താ പറഞ്ഞു? അതുകൂടി പറയണം.
1: ഒരു ഈ നാരേറ്റർ ഒരു ആരോ എന്താണ് ഷൂട്ട് ചെയ്യാണ്, എന്താ സ്കൈലോട്ട്
0: ഒരു തെളിഞ്ഞ ആകാശത്തേക്ക് ഒരു ആരോ വിടുന്നു.
1: പിന്നെ അത് പറന്നു പോയി, പിന്നെ എങ്ങോട്ടാ പോയെന്നറിയില്ല. പിന്നെ അത് ഒരു എന്താണ് ഒരു പാട്ട് വിസ്പർ ചെയ്ത് അയാൾക്ക്, എന്നിട്ട് അതും അങ്ങോട്ട് പോയി. പിന്നെ
0: കുറച്ച് കഴിഞ്ഞപ്പോ ഒരു വിസ്പർ വന്നു,
1: അല്ല ആ നറേറ്റർ തന്നെ ഒരു പാട്ട് പാടി, ഞാൻ ചെറുതായിട്ട് പാടി, എന്നിട്ട് അതും ഇങ്ങോട്ടോ പറന്നുപോയി, അതും എങ്ങോട്ടോ അറിയില്ല. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഒരു ഓക്ക് മരത്തിൽ ആ ആരോ ഇങ്ങനെ ആ സെയിം ആരോ ഇങ്ങനെ പോയി കുത്തിയാണ്,
0: മുകളിലേക്ക് പോയത് ഓക്ക് മരത്തിൽ വന്ന് കുത്തി നിൽക്കുന്നു,
1: പൊട്ടിട്ടില്ല. അപ്പോൾ ആ മറ്റേ അപ്പോഴും ആ സോങ്ങും ഉണ്ട് അവിടെ, ആ സോങ് ഇങ്ങനെ അവൻ്റെ മനസ്സിൽ കൂടെ വന്ന്
0: അവിടെ വന്ന് കുത്തി നിൽക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പം നേരത്തെ ഒരു സോങ് ഇങ്ങനെ വിസ്പർ ചെയ്ത് പോയ സാധനം വീണ്ടും ഓക്കുമരത്തിൻ്റെ അടുത്തുനിന്ന് ആരോ കുത്തി നിൽക്കുന്ന പോലെ അവിടെ വീണ്ടും ഒരു സോങ്ങും കൂടി വരുന്നു. നേരത്തെ മിസ്സായി,
1: മൈൻഡിലേക്ക് വന്നത്,
0: മൈൻഡിലേക്ക് വന്നു, മൈൻഡിൽ വന്ന് കുത്തി നിൽക്കുന്നു എന്ന് പറയാം. പിന്നെ
1: അത്രയുള്ളൂ,
0: എന്താ മനസ്സിലായി?
1: എന്താണ് എങ്ങനെങ്കിലും എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്,
0: എല്ലാത്തിനും
1: ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അതെപ്പോഴും സംഭവിക്കും, എല്ലാം സംഭവിക്കും. ഇങ്ങനെ നമ്മളിങ്ങനെ ആ സംഭവിക്കില്ല പറഞ്ഞിരിക്കാൻ പാടില്ല.
0: അതായത് ഇപ്പൊ ഒരു അമ്പ് അങ്ങ് വിട്ടപ്പോ അതിനി അപ്രത്യക്ഷം, ഇനി അതിന്റെ കഥ എന്തോന്നും അറിയില്ല എന്ന് നമ്മൾ വിചാരിക്കണ്ട, കാരണം അതിന്റെ ഒരു റിട്ടേൺ ഉണ്ടാവും, തിരിച്ചു വരവുണ്ടാവും അല്ലേ. ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഹോപ്പ് അല്ലേ, എവ്രിതിങ് ഇറ്റ് വിൽ ബി വിത്ത് ഹോപ്പ്, ഉണ്ടാവൂലേ, പ്രതീക്ഷയോട് കൂടി ഉണ്ടാവും എല്ലാ കാര്യങ്ങളും, ഉണ്ടാവണം. യെസ് ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, വരുമ്പോഴൊരു കുന്തം, പോകുമ്പോൾ കുന്തങ്ങൾ 100 എണ്ണം, എന്തായിരിക്കും ഉത്തരം? ഇനായക്കറിയോ, റഹ്മക്കറിയോ, ഔലക്കറിയോ? ഔല ഭയങ്കര റിസർച്ചിലാണ്. ഔല പറയും, വരുമ്പോഴൊരു കുന്തമായിട്ടാണ് വരിക, പക്ഷെ പോകുമ്പോൾ ഒരുപാട് കുന്തങ്ങളായിട്ട് അത് മാറണം. അതിന്റെ ക്ലൂ തരാം.
1: നമ്മള് ജനിക്കുമ്പം ഒരു,
0: അതൊന്നുമല്ല, അതൊരു ഒരു ഒരു ഒരു മരത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. മരം ജനിക്കുന്നതൊന്നുമല്ല, ആ മരത്തുമ്മല് അതുമ്മല് അത് വരുന്ന സമയത്ത് ഒറ്റ കുന്തമായിട്ടാ വരിക, പക്ഷെ കുറെ കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കുന്തങ്ങളായി അത് മാറണം. പൂക്കളൊന്നുമല്ല, ഇലകളും അല്ല, അതൊരു എങ്ങനത്തെ മരാണെന്ന് വെച്ചാല് ശാഖകൾ ബ്രാഞ്ച് ഇല്ലാത്ത മരമാണ്. ബ്രാൻസ് ഇല്ലാത്ത മരാണെന്ന് നമ്മുടെ ശ്രോതാക്കൾ ആരൊക്കെ അയച്ചിട്ടുണ്ട് നമുക്ക് നോക്കാലോ. ഷിഹാബ് കൽപ്പറ്റ വയനാട്, റംല മുഹമ്മദ് പാണക്കാട്, ഇതിലേക്ക് നോക്കിയാണ്ട് ഉത്തരം പറയാൻ കണ്ടെത്തണ്ട കേട്ടോ.

0: റംല മുഹമ്മദ് പാണക്കാട്, അതുപോലെ തന്നെ ഇബ്രാഹിം അൽനൂർ ടെക്സ് ഉള്ളാൽ മാംഗ്ലൂർ, താഹിറ ടി കെ കാസർകോട്, മൈമൂന പാലത്തിങ്കൽ, നഫിസ പി എ താമരശ്ശേരി, ഖദീജ തൊട്ടുപുഴ, ജമില വി പി കളിക്കാവ്, സനാറ്റ് ആ നേരത്തെ പറഞ്ഞു നമ്മൾ. അപ്പോൾ ഇതാണ് ജമില വി പി കളിക്കാവ് പറഞ്ഞത് മുള എന്നാണ്. ഇനി ബോൾഗാട്ടി പാലസ് എറണാകുളമാണ്. ബോൾഗാട്ടി പാലസ് പോലുണ്ടോ, പോയിട്ടുണ്ടോ? ഇല്ല. ഇനി എറണാകുളം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശ്രോതാക്കൾ ഓരോരുത്തർ വന്നിട്ട് എന്നെ അങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്യും, പെരുമാറും. അപ്പോൾ ഇനി വേറെ ഏതാ ഉള്ളത്? കാറ്റാടിമരം അല്ല. റഫീഖ് ടൈലർ മാംഗ്ലൂർ പറഞ്ഞ കാറ്റാടിമരം അല്ല. വരലൂല് പോരട്ടെ പോരട്ടെ. ഇനി ആരൊക്കെയുള്ളത്? മഷാല്ല, എല്ലാവരും ഉഷാറാണല്ലോ. മൈമൂന പാലത്തിങ്കൽ ഉഷാറാണോ? ഉഷാറാണ്. ഇനി ആയി ഉഷാറാ? ഹൗല ഉഷാറാ? സെറ്റാ? നോക്കാം നമുക്ക്. പിന്നെ സന ഒറ്റപ്പാലൊക്കെ ഉണ്ട്. ശരി, പിന്നെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ. യെസ്, മൈമൂന പാലത്തിങ്കൽ അവർ പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. ഓല, തെങ്ങിൻ്റെ ഓല. വരുമ്പോഴൊരു കുന്തായിരിക്കും. ഇങ്ങനെ ഒരു കുന്ത വരുന്നുണ്ടല്ലേ തെങ്ങുമ്പലി. പിന്നെ അത് കുറെ കഴിഞ്ഞിട്ട് എന്താവുക? ഒരു 100
1: കുന്തായിരിക്കും.
0: ആം ഐ കറക്റ്റ്? യെസ്. അപ്പം സമ്മാനം ആര് കൊണ്ടുപോയിന്നോ? സമ്മാനം കൊണ്ടുപോയത് മൈമൂന പാലത്തിങ്കൽ. ചോദ്യം കേട്ടില്ല എന്നാണ് ഖദീജ തൊടുപുഴ പറഞ്ഞത്. ഇപ്പോൾ ഉത്തരം കേട്ടല്ലോ, അപ്പോൾ ചോദ്യം മനസ്സിലായില്ലേ. ശരി, ഇനി അടുത്ത പ്രോഗ്രാം ഹൗലയാണ് അവതരിപ്പിക്കേണ്ടത്. ഹൗല പറ, ഏതാ പ്രോഗ്രാം?
1: ഞാനൊരു ഇംഗ്ലീഷ് സ്റ്റോറിയാ പറയാൻ.
0: യെസ്, യു കാൻ സ്റ്റാർട്ട്. ഇംഗ്ലീഷ് സ്റ്റോറി റെഡി അല്ലേ?
1: അല്ലെങ്കിൽ ഒരു ഹിന്ദി
0: ഹിന്ദി
1: സ്റ്റേഷൻ. ഊച്ചേ പർവത ഗഹരി നദിയ രോക് നഹി പാതേ മുജ്കോ ധനേ വൻ ഉർ ഖേത് ഹരേ സബി ബഹൂത് പാതേ മുജ്കോ ദുനിയാ ബണ്ടയ ഹുവി ബർമ കി ഭാഷ കി ദിവരസി ഗർ ഗലി മേ ഗാവ് നഗർ മേ ബൈ ജാര ഫൈലാത്ത അമൻ ചെൻ ദീർ കഥരി മേ പ്രേം സരോവ സുഗയ ഇസാനോ മേ ചുപേ ജാൻവർ രൂപ ബദലത്തെ നൈ നൈ അഗർ കഹി മേ പങ്കി ഹോത്ത ദൂർ ദേശ് കോ ഉഡ് ജാത്ത പേർ ഹരു ഹർ പ്രാണിക്കോ സിർഫ് യഹി മൻ മേ ആത്ത.
0: ഇത് പോമാണ് അല്ലേ? ക്യാ സമജ് കിയാ? എന്താ മനസ്സിലായി? എന്റെ ആശയം,
1: ഇത് ഒരു കുട്ടി ഇങ്ങനെ പറയാം, അതൊരു പക്ഷിയാണെങ്കിൽ എന്തൊക്കെ ചെയ്യും എന്നാണ് പറയണത്. ഇതില്
0: ഒരു കുട്ടി ഈ ഒരു പക്ഷിയാണെങ്കിൽ എന്ത് ചെയ്യും? നല്ല ആശയാണല്ലോ.
1: ഇങ്ങനെ ഒരു വേറെ വേറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ പറന്നു പോവും. എന്നിട്ട് ചില സമയം ഈ മരത്തിൽ, എന്നിട്ട് ചില സമയം ആ മരത്തിൽ, എന്നിട്ട് അവിടുന്ന് നല്ല സ്വീറ്റായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കും. എന്നിട്ട് നല്ല ഹൈ മൗണ്ടെയിൻസിലും ഡീപ്പ് റിവേഴ്സിലും ഇങ്ങനെ പോകാറുണ്ട്. എന്നിട്ട് ഈ പക്ഷിയാണെങ്കിൽ സ്റ്റോപ്പില്ല, നിർത്തൂല, എല്ലായിടത്തും ഇങ്ങനെ പോയോണ്ടിരിക്കും. എന്നിട്ട് ഡീപ്പ് ഫോറസ്റ്റുകളും, എന്നിട്ട് നല്ല ഗ്രീൻ ഫാം ലൈക്ക് ഫീൽഡ്, എന്നിട്ട് എല്ലാത്തിനും ഓന് പക്ഷാണെങ്കിൽ ഇഷ്ടാവിനും. എന്നിട്ട് ഈ വേൾഡ് ഇപ്പോൾ ഒരു റിലീജിയനായിട്ട് ഡിവൈഡ് ആണെങ്കിലും കുറേ ലാംഗ്വേജസ് ഉണ്ടെങ്കിലും കുറേ വീടും സ്ട്രീറ്റും വില്ലേജും ടൗണും, എന്നിട്ട് എല്ലാവരും കൂടി ബ്രദർഹുഡ് സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് പീസ്, നല്ല വിശാലമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും, ചെറിയത് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും. എന്നിട്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ലേക്ക് ഒക്കെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ചിലതൊക്കെ ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട്. ചില ആനിമൽസ് ഉണ്ടാകും എന്നെ കൂടെ, ഫ്രണ്ട്സ് ആവാം അങ്ങനെയൊക്കെ. എന്നിട്ട് എല്ലാം ഇങ്ങനെ മാറിയോണ്ടിരിക്കുക ഓരോരോ ഇതിൽ. എന്നിട്ട് മനുഷ്യനായിട്ട് ജീവിക്കണമായിട്ട് നല്ലപോലെ സന്തോഷത്തിൽ ഒരു പക്ഷിയായിട്ട് ജീവിക്കാൻ പറഞ്ഞു.
0: യെസ്, നമ്മൾ സങ്കല്പിക്കുക അല്ലേ, മനുഷ്യൻ ഒരു പക്ഷിയാണെങ്കിൽ എന്ന് സങ്കല്പിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കലും അങ്ങനെ സങ്കല്പിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനൊരു കിളിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ. അതെന്തിനാ പറഞ്ഞത്? അതിന്റെ വേറെ തലാണ്. അത് നാളെ മരണവും മരണത്തിന് ശേഷം പരലോകത്തുള്ള വിചാരണയും സ്വർഗം നരകവും ഇതൊക്കെ ആലോചിച്ചിട്ട് പേടിയാണ്. അപ്പോ ഞാനൊരു കിളിയാണെങ്കിൽ ഇതൊന്നുമില്ലല്ലോ, പക്ഷിയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടോ, വിചാരണ ഉണ്ടോ, ഒന്നുമില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് നമ്മളതിന്റെ ഒരു ഭാഗത്ത് മനസ്സിലാക്കുക. വേറെ ഒന്ന് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു ഇമാജിനേഷൻ പവറിൽ വെച്ചിട്ട് നമുക്ക് നമ്മളൊരു കിളിയാണെങ്കിൽ, റഹ്മ ഒരു കിളിയാണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് റഹ്മക്ക് ചിറക് മുളച്ചൊന്ന് പൊട്ടിക്കും. അവർ റഹ്മ എന്ത് ചെയ്യും? പെട്ടെന്ന് ഇവിടുന്ന് ഇങ്ങനെ ഗ്രീൻ വാലി സ്കൂളിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചിറക് മുളച്ചാൽ എന്താ ആദ്യം ചെയ്യുക? പറക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയ സമയത്ത് മേലേക്ക് ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. എന്ത് ചെയ്യും? വീട്ടിലേക്ക് പറക്കുന്നു. ഓക്കെ, അപ്പൊ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് പറഞ്ഞു തരും അല്ലേ. ശരി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പൊ ഈ ആ കുട്ടി പറഞ്ഞില്ലേ എന്തെല്ലാം സങ്കല്പങ്ങൾ അല്ലേ റഹ്മ, എത്ര സ്ഥലത്ത് കൂടെ റിവറിലൂടെ നല്ല രസമായിരിക്കും. റിവറിലൊക്കെ കിളികൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതിൽ തൊട്ട് തൊട്ടില്ലാന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പൊങ്ങി പോകുന്നത് ഇഷ്ടമുള്ള മരത്തും പോലെ. ഏ, ഇവിടെ ഇരിക്കാൻ പാടില്ല, ഏ ഇങ്ങോട്ട് വരാൻ പാടില്ല, അങ്ങോട്ട് പോ, അവിടെ നിൽക്കരുത്, ഇവിടെ നിൽക്കരുത്. ഇതൊക്കെ ആരെയും പറയോ? ഇല്ല, എവിടെയും പോവാ. ഒന്ന് കഴിഞ്ഞാൽ അടുത്തുണ്ട് ബ്രാൻസ്, ഇഷ്ടംപോലെ ബ്രാൻസ് ഉണ്ട്. ഏത് കൊമ്പിലിരുന്നിട്ട് പാട്ട് പാടാം. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പോണത് അത് കിളികൾക്കുള്ള ലോകമാണ് അല്ലേ. നമുക്ക് സങ്കല്പിക്കാം, പക്ഷെ ഇസ് ഇറ്റ് റിയാലിറ്റി? അല്ലല്ലോ. പക്ഷെ നമ്മളെ സങ്കല്പങ്ങളാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എന്നാന്നോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ രക്തസാക്ഷിയായി കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് സ്വർഗത്തിലെ കിളികളായി മാറും. എന്നിട്ടോ കിളികൾ ഇങ്ങനെ പറന്ന് നടക്കും സ്വർഗത്തില്. രസായിരിക്കുന്നു അപ്പൊ അല്ലേ. അതുകൊണ്ടാണ് രക്തസാക്ഷിയായ ആളുകൾക്ക് യുദ്ധത്തിൽ മരണപ്പെട്ട ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇനിയും ഭൂമിക്ക് വന്ന് വീണ്ടും യുദ്ധം ചെയ്ത് മരിച്ചിട്ട് വീണ്ടും പോകാൻ അങ്ങനെ ആഗ്രഹമുണ്ട്. അത്രയും അവർക്ക് കിട്ടുന്ന പുണ്യാണത്. സ്വർഗത്തിൽ എത്തിയ നമുക്കിപ്പോ എന്തും ആഗ്രഹിക്കുന്നൊക്കെ ആവാം, ഇവിടുന്ന് കഴിയില്ല. സ്വർഗത്തിലെത്തിയിട്ട് ആദ്യം ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഒരാൾക്ക് എനിക്ക് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ ആദ്യത്തെ ആഗ്രഹം എന്തോ ഒരു കിളിയാവാനാണ്. അപ്പൊ കിളിയാവും. കിളി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആഗ്രഹം ഇനി വീണ്ടും മനുഷ്യനാണ്. അപ്പൊ മനുഷ്യനാവും. എന്താഗ്രഹിച്ച അതുപോലെ നടക്കും. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടുന്ന് അത് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ മൂലക്കൽ ഇരുന്നിട്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല, നടക്കൂല. പക്ഷേ നമ്മൾ എന്താവണം? നമ്മൾ കിളി എന്നാവണ്ട, നമ്മൾ ആരാവണം ശരിക്ക്? നല്ലൊരു മനുഷ്യനായ മതി. ആ മനുഷ്യനാവാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഓക്കെ, ശരി, നമ്മളെ ശ്രോതാക്കളിലേക്ക് നമുക്ക് പോവാം. മക്കയും മദീനയും കണ്ടുവരുമെന്ന് പറയൂ കുട്ടികളെ എന്ന് പറഞ്ഞു. കിളിയായിരുന്നെങ്കിൽ ഒരു സങ്കല്പമാണ്. പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത് പറ്റും? ഇഷ്ടപ്പെട്ട സ്ഥലമായ മക്കയും മദീനയൊക്കെ പോയി കണ്ടുവരും. പാസ്പോർട്ട് വേണ്ട അല്ലേ, ടിക്കറ്റ് വേണ്ട. ഓക്കേ, പിന്നെ വയറൊന്ന് വായ രണ്ട് വയറ്റ് നിറയെ മക്കൾ. ഉത്തരം, വയറൊന്ന് വായ രണ്ട് വയറ്റ് നിറയെ കുട്ടികളാണ്. ഉത്തരം പറയുന്നവര് പറഞ്ഞോളൂ.
1: വയറ് രണ്ട്, എന്താ ചോദ്യം?
0: വയറൊന്ന് പിന്നെയോ വായ രണ്ട് വയറ്റിൽ നിറയെ മക്കൾ. ഉത്തരം തീപ്പെട്ടി. ഒരു വയറല്ലേ ഉള്ളൂ, രണ്ട് വായല്ലേ, വയറ്റിൽ നിറയെ ആരുണ്ട്? കൊള്ളിമക്കൾ, തീപ്പെട്ടി കൊള്ളിമക്കൾ. ഓക്കെ, അപ്പൊ ഉത്തരം വേഗം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാ, ബാക്കിയുള്ളവർ ചിലപ്പോൾ വേഗം ഉത്തരം പറയായിരിക്കും. ജമീല കുമരനല്ലൂരാണ് ഈ ഉത്തരം അയച്ചിട്ടുള്ളത്, ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സൗണ്ട് വലിയ ലോ ആണെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ തന്നെയാണോ, എൻ്റെ സൗണ്ട് ലോ ആയിട്ട് ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. സാജിദ ഷൗക്കത്ത് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇതെന്താ അപ്പങ്ങൾക്ക് ഒരു പ്രത്യേക
1: നമ്മളുടെ ഹോസ്റ്റലിലത്തെ വാർഡൻ.
0: നിങ്ങളെ മെന്റർ ആണോ? യാ, വെരി ഗുഡ്. ശരി, അപ്പൊ ഇനി വേറെ ആരൊക്കെയാണ് കൂടെ ഉള്ളത്? തീപ്പെട്ടി എന്നുള്ള ഉത്തരം ഷംനാദ് ഖാൻ തീപ്പെട്ടി എന്നുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഷിഹാബ് കൽപ്പറ്റ വയനാട് പറഞ്ഞത്, ഇന്നത്തെ ലൈവിൽ സലാം സാറിന്റെ കൂടെ രണ്ട് പ്രതികൾ പൊളിക്കുന്നുണ്ടല്ലോ, ഇത്തരത്തിലുള്ള മക്കളെ വളർത്തിക്കൊണ്ടുവന്ന രക്ഷിതാക്കൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. മൂന്നാളുണ്ട്, രണ്ടാളാണ് വന്നിട്ടുള്ള പുറത്തേക്ക്, അടുത്താളിപ്പ് വരും. ഈ സംവിധാനത്തെ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നാണ്. സൗണ്ട് കുറവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെയാണോ അറിയില്ല. ശരി, ഇനി ഇനായ ഏതാണ് അവതരിപ്പിക്കുന്നത്?
1: പാട്ട്.
0: പാട്ടാണോ? പാടിക്കോ.

0: മഷാല്ലാ മഷാല്ലാ. അപ്പോ പണ്ട് പായക്കപ്പലിൽ അതാരെ പറ്റിയാ പറയണത്?
1: മാലിക് ദിനാർ
0: മാലിക് ദിനാർ ആരാ?
1: കേരളക്ക് ഇന്ത്യക്ക് ഇസ്ലാം പറഞ്ഞാൽ
0: കേരളത്തിലേക്ക് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആരാണ്? സ്വഹാബികളാണ് അല്ലേ? ഹൗല ആര്? മാലിക് ദിനാറും കൂട്ടരും അല്ലേ? അപ്പോൾ അവർ കേരളത്തിൽ ഇസ്ലാം സ്വീകരിച്ച് അവരിവിടെ വന്നപ്പോൾ അവർ കച്ചവടത്തിനെന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ ഇസ്ലാം പ്രചരണം ഉണ്ടായി. അങ്ങനെയാണ് കേരളത്തിൽ ചരിത്രം പറയുന്നത്. കുറേ ആളുകൾ എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിക്കണേ. ഇപ്പം നമ്മളെ വാപ്പാൻ്റെ വാപ്പാൻ്റെ വാപ്പാൻ്റെ വാപ്പാൻ്റെ വാപ്പാൻ്റെ വാപ്പാൻ്റെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പോവുകയാണെങ്കിൽ അവരൊക്കെ ആരായിരിക്കും? പണ്ടത്തെ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും. റഹ്മ മനസ്സിലാക്കണ്ടോ? അല്ല ഇനായി. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ നമുക്കിപ്പോൾ ഇനി നെക്സ്റ്റ് പ്രോഗ്രാമിൽ ശ്രോതാക്കളിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ആരൊക്കെയാണ്? ഓക്കെ, മാഷാല്ലാ, സൂപ്പർ പാട്ട്. ഇബ്രാഹിം അൽനോടെക്സ് ഉള്ള ആൾ, ജമീല കുമരനല്ലൂർ അടിപൊളി പാട്ട് എന്ന് പറഞ്ഞു. സൂപ്പർ പാട്ട് മോളെ നല്ലവണ്ണം പാടി ഉയരങ്ങളിൽ എത്തിക്കട്ടെ എന്നാണ് സാഹിറ ചെറുവണ്ണൂർ ഫറൂഖിൽ നിന്നും. സൗണ്ട് ലോ ആണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. സാഹിറ, അതെ, സൗണ്ട് ചെറിയ കുറവാണ്, സൗണ്ട് കുറവാണ് എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇന്നത്തെ ഈവനിങ് ലൈവിൽ ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നാളത്തെ കിളിയാവാൻ വേണ്ടിയിട്ട് ആദ്യം നിൽക്കണം. നാം ശ്രമിക്കുക, അല്ലാഹു വിജയിപ്പിക്കും. നാളത്തെ കിളികളാവാം അല്ലേ ഇൻഷാല്ലാ. പിന്നെ നമുക്ക് സാരോപദേശം കേട്ടതിന് ശേഷം വീണ്ടും തിരിച്ചു വരാം. മെഹനാസ് ഗഫൂർ, നഫീസ പി എ താമരശ്ശേരി അവരൊക്കെ മെസ്സേജ് അയച്ചു പാട്ടിനെ കുറിച്ചുള്ള നല്ല മെസ്സേജ്. പിന്നെ തീപ്പെട്ടി എന്നുള്ള ഉത്തരം പറഞ്ഞവരുണ്ട്. ഉത്തരം നമ്മൾ അപ്പം തന്നെ പറഞ്ഞിരുന്നു. സ്വരം നന്നായിട്ട് പാടിയിട്ടുണ്ട്, മോക്ക് കൂടുതൽ പാടാൻ കഴിയട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കെ. ഹന്ന വെളിമുക്കിൽ നിന്നും മാഷാല്ല പാട്ട് സൂപ്പറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഇനി സാരോപദേശത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആരും നിയന്ത്രിക്കാനില്ല, നമ്മെ ആരും നോക്കാനില്ല, നമ്മെ ആരും കാണാനില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെങ്ങനെയാണ് ബിഹേവ് ചെയ്യാറുള്ളത്, പെരുമാറാറുള്ളത്? ഒന്നിനെയും നമുക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. ആ സമയത്ത് മാന്യമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ ഒരു സെൽഫ് കൺട്രോളുള്ള ആളുകൾ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ശക്തമായ കഴിവാണ് യഥാർത്ഥത്തിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത്. നിങ്ങൾ ചരിത്രത്തിൽ കേട്ടിട്ടില്ലേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം അഴിമതിക്കെതിരെ സംസാരിച്ചു. പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് മകളോട് ഉമ്മ കൽപ്പിക്കുമ്പോൾ, പറ്റില്ല ഉമ്മ, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അത് വെറുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ അവർക്ക് ആരെയും ഭയക്കാനില്ല, കാരണം പാതിര സമയമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയോട് ഉമ്മ പറഞ്ഞത് ഉമറ് കാണൂലല്ലോ ഈ രാത്രിയിൽ എന്നാണ്. അപ്പോഴാണ് ആ പെൺകുട്ടി പറഞ്ഞത് ഉമറ് കാണില്ലെങ്കിലും അള്ളാഹു കാണുമല്ലോ. അപ്പം അതൊരു നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരേണ്ട ഒരു കൺട്രോളാണ്, ഒരു സെൽഫ് കൺട്രോൾ. ഇത് ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല കുട്ടികളായി മാറും, ഏറ്റവും നല്ല മനുഷ്യനായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ ചിലപ്പോൾ ആളുകൾ കണ്ടുപോകണമെന്നില്ല അല്ലേ. പീപ്പിൾ മേ നോട്ട് സി യു, അല്ലാഹ് ഓൾവേസ് സീസ് യു. നമുക്ക് മനുഷ്യന്മാരെ കണ്ണുവെട്ടിച്ച് എവിടെയും പോവാം, പക്ഷെ അള്ളാഹിൻ്റെ കണ്ണു വെട്ടിക്കാൻ കഴിയില്ല. യസ്തഖ്ഫൂന മിനന്നാസ് വല യസ്തഖ്ഫൂന മിനല്ലാഹ്. അള്ളാഹുവിനെ മറച്ചു വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം നമ്മൾ അള്ളാഹ് വേണ്ട എന്ന് വെച്ച കാര്യങ്ങൾ, ചിലപ്പോൾ നിസ്കരിക്കേണ്ടാവും, നോമ്പോൽക്കേണ്ടാവും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, അതോടുകൂടെ മാത്രം നമ്മളൊരു നല്ല അടിമയാവുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം എന്താണ്? ഇത്തഖിൽ മഹാരിം തകുൻ അബ്ദുന്നാസ്. നീ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. എന്നാൽ ജനങ്ങളിൽ ഏറ്റവും പടച്ചറബിനെ ആരാധിക്കുന്ന ഒരടിമയായിട്ട് നിനക്ക് മാറാൻ പറ്റുന്നതാണ്. അപ്പോൾ പടച്ചോൻ നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരാളുടെ ഒരു സാധനം ചോദിക്കാതെ എടുക്കുക, ചിലപ്പോൾ ഭക്ഷണ സാധനമായിരിക്കാം അല്ലെങ്കിൽ നല്ല വസ്തുക്കളായിരിക്കാം, അങ്ങനെ ഒരു നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ആരുമില്ലെങ്കിലും എന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്ന ഒരു നിലക്ക് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പടച്ചറബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് നമ്മൾ മാറും ഇൻഷാല്ലാ. അപ്പം അതിനുവേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സാരോപദേശമാണിപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവിൻ്റെ ആദ്യ പകുതി നമ്മളിവിടെ അവസാനിച്ചു കഴിഞ്ഞു. മറ്റൊരു പ്രോഗ്രാമിലേക്ക് നമുക്കിനി പോകണം. കുട്ടികൾ ഹൗലയും ഇനായും റഹ്മയും നമ്മുടെ കൂടെയുണ്ട്. അവരുടെ പ്രോഗ്രാമിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ആരാണ് ആദ്യത്തെ പ്രോഗ്രാമിനി? റഹ്മ, എന്തിനെ
1: പറ്റിയാണ്
0: മറ്റൊരു പോം?
1: ഇംഗ്ലീഷ് തന്നെ.
0: ഇംഗ്ലീഷ് തന്നെയാണ്. യെസ്.
1: Don't quit by Edgar Albert Guest. When things go wrong, as they sometimes will, when the road to trudging seems uphill, when the funds are low and the depths are high, you want to smile but you have to sigh, when care is pressing you down a bit, rest is must but don't you quit. Life is strange with its twists and turns, as every one of us must learn, and many a failure comes about when he might have one he has stuck it out. Don't give up though the pace seems slow. You must succeed with another blow. Success is failure turned inside out. The silver tint of the clouds of doubt. And you can never just tell how close you are. It may be the years though it seems far. So stick to the fight when you are the hardest hit. It's when things seem the worst that you must not quit.
0: Yes. ഇനി വേണ്ടതാണോ? ഇനി അതിനെക്കുറിച്ചാണ് പറയേണ്ടത്.
1: ഈ പോമിൽ എന്താണ്, നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പല പ്രശ്നമുണ്ടാവും, പക്ഷെ നമ്മൾ അതിനൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല. നമുക്ക് പലതും ചെയ്യാനുണ്ടാവും, പക്ഷെ നമ്മൾ അത് ചെയ്യാതല്ലാതെ വിട്ടുകൊടുക്കാൻ പാടില്ല. ലൈഫ് സ്ട്രേഞ്ചാണ്, കുറച്ച് പ്രശ്നമുണ്ടാവും, പക്ഷെ നമ്മൾ പഠിക്കണം വേണ്ടതിന്ന്, അല്ലാതെ നമ്മളിങ്ങനെ അത് പറഞ്ഞ് നിൽക്കാൻ പാടില്ല.
0: പ്രശ്നം എന്ന് പറഞ്ഞു നിൽക്കരുത്, പ്രശ്നങ്ങളിൽ നിന്ന് പഠനം നടന്നത് പ്രശ്നം പരിഹരിക്കാൻ നോക്കല്ലേ. പിന്നെ
1: നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ നിർത്താൻ പാടില്ല, കാരണം നമ്മൾ എത്ര ക്ലോസ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ എപ്പോഴും നല്ലോണം റെഡി ആയിട്ട് എപ്പോഴും ക്വിറ്റ് ചെയ്യാതെ നടക്കാം.
0: ക്വിറ്റ് ചെയ്യാതെ നടക്കാം, എപ്പോഴും റെഡി ആവാം. എന്തിനും റെഡി ആവണം, എന്തിനും. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, റെഡി ആവണം. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല എന്നർത്ഥം അല്ലേ. ഈ പ്രശ്നം എപ്പോഴുണ്ടാവുക? റഹ്മന്റെ അഭിപ്രായം പറയും, എപ്പോഴൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക?
1: പൈസ ഇല്ലാത്ത നേരത്ത്
0: ഒന്ന് പൈസന്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ
1: പിന്നെ
0: ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് ഇനായിക്ക് പറയാം, അവലക്കും പറയാം. ഇപ്പം നിങ്ങളെ പോലത്തെ ഒരു കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക?
1: മാർക്ക് കിട്ടാത്തപ്പോൾ
0: മാർക്ക് ഒരു പ്രശ്നമായിട്ട് മാറും അല്ലേ. അപ്പം മാർക്ക് എനിക്ക് കിട്ടൂല, അത് കുറവാണ്. അപ്പം ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുക?
1: നമ്മൾ പിന്നെ ഇമ്പ്രൂവ് ചെയ്യണം,
0: ഇമ്പ്രൂവ്മെന്റ്
3: ശ്രമിക്കണം.
0: ശ്രമം, അറ്റംപ്റ്റ് അല്ലേ, ഒരു ഒരു ശ്രമം നിലനിർത്തണം. പിന്നെ
3: ടെൻത്തിലൊക്കെ എത്തുമ്പോൾ എക്സാം എഴുതാനുള്ള,
0: ടെൻത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഡെയിലി ഡേ ടു ഡേ നമ്മൾ ഓരോ ഇഷ്യൂസിനെ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് കറണ്ട് അങ്ങ് പോയി, നമ്മൾ പഠിക്കാനിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ പ്രെഡിക്ഷൻ എന്തായിരുന്നു, ഇന്ന് ഒരു മണിക്കൂർ നമുക്ക് പഠിക്കണം, നാളെ എക്സാം ആണുള്ളത്, ഒരു മണിക്കൂർ നമ്മൾ പഠിക്കണം. പക്ഷെ ഒരു മണിക്കൂർ പോയിട്ട് 10 മിനിറ്റ് ആയപ്പോഴേക്കും കറണ്ട് പോയി. അപ്പോഴാണ് മെസ്സേജ് വരുന്നത്, ഇന്നിനി രാത്രി 7 മണിക്ക് നമ്മൾ പഠിക്കായിരുന്നു അല്ലെങ്കിൽ 8 മണിക്ക് പഠിക്കായിരുന്നു കുട്ടിക്കോ, അപ്പോൾ 9 മണി വരെ നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ഒരു ഇതുണ്ട്. 1 മണിക്കൂർ കൃത്യമായിട്ട് പഠിക്കണം നമ്മൾ വിചാരിച്ചിരുന്നു. 8:10 ആയപ്പോഴേക്കും കറണ്ട് പോയി. പിന്നെ നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം നമ്മൾ വിചാരിച്ചിരുന്നത് 9, 10 മണി വരെയൊക്കെ കറണ്ട് ഉണ്ടാവുന്ന, അപ്പോൾ വിവരം വന്നപ്പോൾ 10 മണിക്ക് ഇനി കറണ്ട് വരുള്ളൂ. 8, 9, 10 ഈ 3 മണിക്കൂർ, ആ 3 മണിക്കൂർ അപ്പോൾ പിന്നെ ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ പരിഹരിക്കും?
1: ടോർച്ച് എടുത്ത് പഠിക്കണം.
0: ആ ടോർച്ച് എടുത്ത് പഠിക്കണം. അതല്ലെങ്കിൽ ഓരോ പരിഹാരം നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അടുത്തുണ്ടാവണം അല്ലേ? പക്ഷെ അതിന് റെഡി ആവുമോ സാധാരണഗതിയിൽ? റഹ്മ റെഡിയാവോ? ഇവിടുന്ന് ബെഡായി വിടുക എന്നുള്ളതല്ലാതെ ശരിക്കും റെഡിയാവോ? പ്രശ്നത്തെ നമ്മൾ ഫേസ് ചെയ്യണ, ചിലപ്പോൾ അധികം ആൾക്കാർ സ്കിപ്പ് ചെയ്യും. എങ്ങനെ സ്കിപ്പ് ചെയ്യുക? നന്നിന്ന് പഠിക്കണ്ട, എന്നിട്ട് പകരം എന്ത് ചെയ്യുക? നാളെ എക്സാം ഹാളിൽ ചെയ്താൽ കറണ്ട് പോയി ആൻസർ ചെയ്തുമ്പോൾ ഇതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 1 കറണ്ട് പോയി, 2 കറണ്ട് പോയി. അങ്ങനെ ചെയ്താൽ പറ്റുമോ? പറ്റൂല. പിന്നെ പിന്നെന്ത് ചെയ്യണം?
1: രാത്രി
0: അതെ ആ സമയത്തിന് പഠിക്കാൻ പറ്റണം. അപ്പം അതിനെന്താ വഴി? ചിലപ്പം വഴി തിരി കിട്ടും, അന്വേഷിക്കണം, എല്ലാവരോടും ചോദിക്കണം. പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ മുമ്പിലേക്ക് നമ്മൾ കറണ്ട് പോയി, നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, എനിക്ക് പ്രശ്നമായി. അപ്പോൾ ആരൊക്കെയോ മലക്കുകളൊക്കെ വന്നിട്ട് പറഞ്ഞു എനിക്ക് പ്രശ്നമായില്ല, ഞാനൊരു മികുത്തിരി കൊടുന്നേട്ടാ എനിക്ക്, അങ്ങനെ പറയും മലക്കുകൾ ഒന്ന് പറഞ്ഞുതരൂ. പിന്നെ തൊട്ടപ്പുറത്തുള്ള അയൽവാസികളായ വീട്ടുകാരെ കൂടി വന്നിട്ട് അവിടെ ഒരു പ്രശ്നം സംഭവിച്ചു, അവർക്കൊരു വിളക്ക് കൊടുക്കട്ടെ, ഞാൻ വിളക്ക് കൊടുന്നേരോ. പിന്നെ ആരാണ് കണ്ടത്തിൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ടി വരാം? നമ്മൾ തന്നെ. വീട്ടിൽ നിന്ന് ഉമ്മ വന്ന് പറഞ്ഞുതരോ? ഇല്ല, നമ്മളെ പ്രശ്നം ആര് പരിഹരിക്കണം? നമ്മൾ തന്നെ പരിഹരിക്കും. അപ്പോൾ അതിനെ പരിഹരിക്കാൻ നമ്മളിങ്ങനെ ഇരുന്നിങ്ങനെ ഓർത്തിരുന്നാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഏറ്റവും പ്രശ്നം പരിഹരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ? സീക്കിംഗ് ആണ്, അന്വേഷണം. എന്താ അന്വേഷണം? പരിഹാരം എന്ത് എന്ന് കണ്ടെത്തലാണ്. എന്താ പരിഹാരം? ഒരു വെളിച്ചം കിട്ടണം. വെളിച്ചം കറണ്ട് തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ഫോൺ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ മെഴുകുതിരി ഉണ്ടായിരിക്കാം, ചിലപ്പോൾ വിളക്കുണ്ടായിരിക്കാം, ചിലപ്പം പുറത്ത് നിലാവിൻ്റെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അകത്ത് കാത്രി കറണ്ട് പോയിട്ടുള്ളൂ, പുറത്ത് സ്ട്രീറ്റ് ലൈറ്റിൽ കറണ്ട് ഉണ്ട്. ഒരു കുട്ടിയുടെ അടുത്ത് ഫുഡ് ബോയ് ഇല്ലേ, ഫുഡ് കൊണ്ട് ഡെലിവറി ബോയ്, ആ ഈ കുട്ടി രാത്രി എറണാകുളം സിറ്റിയിലാണ്, എവിടെ ഒരു പിന്നെ പാലത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ടുണ്ട്. ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇരുന്ന് കുത്തിരുന്ന് പഠിക്കണം. അപ്പോൾ അവന് പിറ്റേന്ന് എക്സാമാണ്. അപ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട്, എന്താ? വീട്ടിൽ പോയി ഇരുന്ന് പഠിക്കാൻ കഴിയണില്ല, പക്ഷേ അവൻ എന്തായാലും ക്യാഷ് ഇല്ല, ക്യാഷിനവൻ ജോലി ചെയ്തു, ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പഠനം എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ഇരുന്നിട്ട് ഇരുന്ന് ഫുള്ളിരുന്ന് നോക്കി പഠിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മുന്നിൽ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് പ്രശ്നങ്ങളൊരു വെല്ലുവിളി അല്ല. പക്ഷെ ഇതെല്ലാവർക്കും പറ്റുമോ? ഇല്ല. അത് പറ്റുന്നവരാണ് എന്താവുക?
1: സക്സസ്
0: ആവുക. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? എല്ലാം വെൽ സെറ്റിൽഡ്, വെൽ പ്ലാൻ ആയിട്ട് എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പഠനമായിരിക്കും. അപ്പോൾ പഠനത്തിൻ്റെ വെല്ലുവിളികളെ നമ്മൾ ചലഞ്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. പിന്നെന്തായിരിക്കും? വീട് വിട്ടത് എൻ്റെ ഹോം സിക്നെസ് ഉണ്ടാവും. അപ്പോൾ ഒരാൾ, എനിക്ക് ഹോം സിക്നെസ്സാണ്, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് മാനസിക പ്രശ്നമാണ്, എനിക്ക് ഉമ്മാനെ കാണണം. ജൂൺ മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഈ മാസമൊക്കെ എനിക്ക് വീട്, ഉമ്മ, ഉപ്പ, ഉമ്മ, ഉപ്പ, അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടായേക്കാം അല്ലേ, കുറച്ചൊക്കെ ഉണ്ടായേക്കാം. അപ്പം പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം. ചെയ്യണ്ടേ? ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം? നമ്മളങ്ങനെ ഇരിക്കേണ്ടി വരും. അവസാനം ഉമ്മ പറയോ, ഉമ്മ ഇപ്പം നാട്ടുകാരൊക്കെ ഒന്ന് പറയാം, ആ കുട്ടിക്ക് ഹോം സിക്നെസ് ആണ്. അപ്പോൾ ഗവൺമെൻറ്റും പറയും ഓൻ പഠിക്കണ്ട, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ പറയും ഹോം സിക്നെസ് ആയതുകൊണ്ട് ഓൻ പഠിക്കണ്ട, ഓന് 10ാം ക്ലാസ്സിൽ ആ പേപ്പർ ഉണ്ടായാൽ മതി, ഹോം സിക്നെസ്സിൻ്റെ പേപ്പർ, എന്നാൽ 10ാം ക്ലാസ്സിൽ പാസ്സാവും. അങ്ങനെ ഉണ്ടാവും? അങ്ങനെയൊന്നും നടക്കൂല. അപ്പം നമ്മൾ നമ്മൾ തന്നെ മനസ്സിലാക്കണ്ടേ, ആക്കണ്ടേ? ശരി. അപ്പോൾ ഓക്കെ, നമ്മളിനി നമുക്ക് ഇതവിടെ ജമീല വിപ്പി കാളിക്ക വായിച്ച് സൈഫുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? അടുത്ത ചോദ്യം ഖുറാൻ, ആ അടുത്തത് സോറി, അത് ചോദ്യമല്ല, ഖുറാൻ ക്ലാസ്സിലായതുകൊണ്ട് വൈകി എന്നാണ് ജമീല വി കെ പുന്നൂർ. ക്ലാസ്സിൽ കയറാൻ വൈകി, അപ്പോൾ പണിഷ്മെൻ്റ് കൊടുക്കണ്ടേ? വേണ്ടല്ലേ. നമ്മൾ ഈവനിങ് ലൈവിൽ കയറാൻ വൈകിയതിൻ്റെ ക്ഷമാപണം ചോദിച്ചിരിക്കുകയാണ്. പിന്നെ ഹന്ന വെളിമുക്ക്, മാഷാ അള്ളാ. റഹ്മ അസ്റ്റോണൈസിംഗ് എന്നാ എനിക്ക് കാണുന്നില്ല. ആസ്ട്രോണൈസിംഗ് എന്നോ പെർഫോമൻസ്, മേ അല്ലാ ബ്ലെസ് ദം. ഓ ആസ്ട്രോണൈസിംഗ് പെർഫോമൻസ് ആണ്, ചെറിയ പെർഫോമൻസ് ഒന്നും അല്ല കേട്ടോ റഹ്മ. ഹന്ന റഹ്മക്ക് പ്രത്യേക അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ്. ഖുർആനിൽ നിസ്കാരത്തെക്കുറിച്ച് എത്ര തവണ പ്രതിപാദിച്ചിട്ടുണ്ട്? ഹൗല പറയും. ഖുർആനിൽ എത്ര തവണ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഉത്തരം പറയുന്നാൽ വേഗം അയച്ചോളൂ. നോക്ക് നമുക്ക്. പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് ചില സ്ഥലത്ത്, ഇടിയുണ്ട്. ഇവിടെ ഉണ്ടോ ഇല്ലയെന്നാണ് ഫറൂഖിൽ നിന്ന് സഹിറ ചെറുവണ്ണൂർ അവർ ചോദിക്കുന്നത്. ഐഷ തോട്ടശ്ശേരി അറ, സലീമ ഒതുക്കുങ്ങൽ, മെഹനാസ് ഗഫൂർ അവരൊക്കെയുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്രോഗ്രാം എന്താ? ഖാലിദ് ബിനു വലീദ്, ഖാലിദ് ബിനു വലീദ് എന്നാണ് ഉത്തരം പറഞ്ഞത്. എന്തിൻ്റെ ഉത്തരം എന്നോ? സൈഫുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബിയാരാണ്. ശരിയാണ്, ഖാലിദ് ബിനു വലീദ്, ഉത്തരം ശരിയാണ്. പിന്നെയോ, റേഷൻ കടയിൽ കിട്ടാത്ത റേഷൻ ഏതാണ്? നിനക്ക് സമ്മാനം ആയിഷ അങ്ങാടിപ്പുറത്ത് തരൂ കേട്ടോ ഹൗല. ഓപ്പറേഷൻ ശരിയാണ് ഉത്തരം. അപ്പോൾ നമ്പർ അയച്ചു കൊടുക്കണ്ട കേട്ടോ, അവർക്ക് വീട്ടിലേക്ക് എത്തിച്ചോളും. വേണ്ടല്ലേ സമ്മാനം? വേണ്ട, ഹൗലക്ക് വേണ്ട, വേണ്ട. അപ്പോൾ പിന്നെ അവർ രക്ഷപ്പെട്ടു. പിന്നെ അതേപോലെ സാറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മക്കൾ മാഷാല്ലാ സൂപ്പറാണ് എന്നാണ് സാജിദ ഷൗക്കത്ത്. റഹ്മ സൂപ്പറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നോ, നിങ്ങൾക്ക് കിട്ടുന്ന ജ്യൂസിൽ നിന്ന് ഒരു ഓഹരി സൂപ്പറാണ് പറഞ്ഞവർക്ക് കൊണ്ടേ കൊടുക്കണം. കൊണ്ടു കൊടുക്കോ കുറച്ച്. ഓക്കെ നമുക്ക്. പിന്നെ 55 തവണ വന്നിട്ടുണ്ട് ഖുർആനിൽ നമസ്കാരത്തെ കുറിച്ച്. നീ എത്ര പറഞ്ഞു?
1: 55
0: അല്ലേ. ശരി, നമ്മൾ ഇനി അടുത്തൊരു പ്രോഗ്രാം. ഹൗല, യെസ്,
3: ഇംഗ്ലീഷ് സ്റ്റോറിയാണ്. ദെൻ നബീനെ പറ്റിയിട്ടാണല്ലോ. The Holy Prophet sallallahu alaihi wasallam's kindness. There was a woman who used to throw a little on the Holy Prophet sallallahu alaihi wasallam whenever he used to go to the masjid for salah. One day, as he was going past, he put his hand up to guard himself, but no rubbish came down. The Holy Prophet sallallahu alaihi wasallam was surprised as to why the woman had not thrown rubbish that day. So he went to see the woman. He found that she was very ill. The Prophet sallallahu alaihi wasallam gave her some food which she ate. She felt better. Looked at the Holy Prophet sallallahu alaihi wasallam and said, "I know you are the same man that I used to throw my litter on." The Holy Prophet sallallahu alaihi wasallam replied, "I know, but don't worry. I'm still here to help you." This is how this woman became a Muslim. Moral: show kindness even to those who treat you badly.
0: മാഷാല്ലാഹ്. അപ്പോ പിന്നെ അതിന്റെ ഒരു ആശയം കൂടി പറയണം ഹൗല.
3: നബി എല്ലാ സമയം നിസ്കാരത്തിന് പള്ളിക്ക് ഇങ്ങനെ നടക്കുമ്പോ ഒരു പെണ്ണുണ്ട്. ആ ഒരു പെണ്ണ് എല്ലാ സമയം നബി പള്ളിക്ക് നടക്കുമ്പോ ഇങ്ങനെ ഈ വേസ്റ്റ് അതൊക്കെ എടുത്തെറിയാറുണ്ട്. ഒരു ദിവസം നബി ഇങ്ങനെ പോണ ഡെയിലി ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അത് മേത്ത് കയറിയുന്നു. അപ്പോൾ കൈ ഇങ്ങനെ മേത്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചപ്പോൾ നോക്കുമ്പോൾ ഒരു ഇതുമില്ലേനു, ഒരു വേസ്റ്റ് ഒന്നുമില്ലേനു. പിന്നെ നബി കുറച്ച് സർപ്രൈസ്ഡ് ആയിരുന്നു. എന്താ ഈ പെണ്ണിൻ്റെ മേത്ത് ഇപ്പോൾ ഇതിടാത്ത, ഇന്ന് വേസ്റ്റ് ഒന്നും ഇടാത്ത വിചാരിച്ചിട്ട് നബി എന്താക്കി, ആ പെണ്ണിനൊന്ന് കാണാൻ പോയി. നോക്കുമ്പോൾ ആ പെണ്ണ് നല്ല പനി, നല്ലൊരു സുഖമില്ലായിരുന്നു. അപ്പോൾ നബി എന്താക്കി, കുറച്ച് ഫുഡും അതൊക്കെ ആയിട്ട് കൊണ്ടേ. അപ്പോൾ ആ പെണ്ണ് തിന്ന് എന്നിട്ട് ഓൾക്ക് കുറച്ച് സമാധാനമായി. അപ്പോൾ ഓൾ പറഞ്ഞു, എനിക്ക് ഓർമ്മ ഉണ്ട് നിന്നെ എൻ്റെ മേത്താണ് ആ വേസ്റ്റ് ഇടൽ, എനിക്കിപ്പോഴും എന്നെ ഓർമ്മ ഉണ്ട് പറഞ്ഞു. അപ്പോൾ നബി പറയാ, സാരില്ല, എനിക്കും അറിയാം, എന്തായാലും ഞാൻ ഉണ്ട്, എൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അങ്ങനെയാണ് ഈ പെണ്ണ് ഒരു മുസ്ലിമായിട്ട് മാറിയത്.
0: ശരി, ഓക്കെ, നെക്സ്റ്റ് പാട്ടാണോ? യെസ്.

0: ഓക്കെ, അപ്പോൾ മാഷാല്ലാ. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നമ്മുടെ ഈവനിങ് ലൈവിൻ്റെ മുക്കാൽ മണിക്കൂർ ഇവിടെ കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഇനി ഒരു കാൽ മണിക്കൂർ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് പാഠക്കുറിപ്പ് കേൾക്കാനുണ്ട്. ശ്രോതാക്കളുടെ കമൻസുകളിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു വരുമ്പോൾ, എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം ഏതാണ്?
1: ഗോവ.
0: ഗോവ എങ്ങനെയാവാ? എന്തിനു വന്നു എന്നാണ് ഗോവ എന്നുള്ളത്? ചിന്തിക്കാതെ ഉത്തരം പറയുന്ന ചോദ്യം. ഈ ചോദ്യം എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലവേദം ചോദിക്കുമ്പോൾ ചിന്തിക്കാതെ ഉത്തരം പറയും. ആര്? ഇനായും റഹ്മയും. ഏതാണ് ഉത്തരം? എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന മലയാളത്തിൽ കേരളത്തിലുള്ളൊരു സ്ഥലമാണ്. പക്ഷേ മലയാളത്തിലാണ് വേർഡ്, പക്ഷെ എന്തുണ്ട്? ഇംഗ്ലീഷിലായിരിക്കും. മലയാളത്തിലുള്ള പദം ഇംഗ്ലീഷിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് എന്തിനു വന്നു എന്നുള്ളത്. ആരൊക്കെ വേറെ പറയേണ്ടത് നോക്കട്ടെ. എല്ലാം ഭംഗിയായി, റബ്ബ് അനുഗ്രഹിക്കട്ടെ. മാഷാല്ലാ. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചത് ആരാന്നു? ആയിഷ അങ്ങാടിപ്പുറം ചോദിച്ചത്. നല്ലൊരു ചോദ്യമാണ് കേട്ടോ, ചിന്തിക്കേണ്ട ചോദ്യമാണ്. കഥയില്ലേ കുട്ടികളെ എന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടികൾക്ക് കഥയുണ്ട്, അതുകൊണ്ട് അവർ കഥ പറയുന്നില്ല. കഥ ഉണ്ടോ? റഹ്മ കഥ ഉണ്ടോ? ഏതൊക്കെ കഥ പറയണ്ടോ? അവല പറഞ്ഞ കഥയുണ്ട്, വേറെ കഥ ഇല്ലല്ലോ. ശരി, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയൂ. എന്തിനു വന്നു എന്ന് ഉത്തരം പറയട്ടെ. വൈക്കം. വൈക്കം സ്ഥലം അറിയാം? വൈക്കം സത്യാഗ്രഹം കേട്ടില്ലേ? വൈക്കം പറഞ്ഞ സ്ഥലല്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ കേട്ടില്ലേ? പിന്നെന്താ പറയണ്? തിങ്ക്. വൈക്കം എന്ന് പറയുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള എഴുത്തുകാരൻ്റെ വൈക്കത്ത്, വൈക്കം പറഞ്ഞ സ്ഥലമാണ്. ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലല്ലേ? എവിടെ? കോഴിക്കോടല്ല വൈക്കം. പിന്നെ കോഴിക്കോടല്ല, കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നതല്ലേ, അത് പിന്നെ ബേപ്പൂരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നത്. അപ്പോൾ വൈക്കം എന്നുള്ളതാണ് എന്ത്? എന്ത്
1: സ്ഥലം? എന്തിനു വന്നു?
0: ആ, എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം. ശരി, ഇനി വേറെ ഇതുപോലത്തെ വേറെ ഏതാ ഉള്ളത്? അടുത്ത പ്രോഗ്രാം ഇനി വേറെ ആരാ? നീയുള്ള പ്രോഗ്രാം ബാക്കിയുണ്ടല്ലോ. അറബിക് സോങ്. ഓക്കെ, ഒറ്റ മിനിറ്റ്. വൈക്കം എവിടെ ഉള്ളത്? എവിടെ? ഏത് ജില്ലയിലാണ്? എറണാകുളമല്ല, കോട്ടയം. കോട്ടയം ജില്ലയിലാണ് വൈക്കം. ഓക്കെ, പാട്ട് പഠിക്കും.

0: ഓക്കെ, പിന്നെ ഒരിക്കലേ അലി റള്ളാന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഹുദൈബിയ സന്ധിയുടെ ദിവസമാണ്. സന്ധിയിൽ ഒപ്പിടുന്നതിൻ്റെ മുമ്പ് രണ്ടടിമകളായ ആളുകൾ അഭയം തേടിയിട്ട് നബിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവരുടെ യജമാനന്മാർ, ഈ അടിമകളുടെ യജമാനന്മാരുണ്ടാവില്ല, അവർ വന്നിട്ട് പറയും, മുഹമ്മദേ, അവർ നിങ്ങളുടെ മതത്തിൽ താല്പര്യമുള്ളത് കൊണ്ടൊന്നുമല്ല വരുന്നത്, അടിമത്തത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന ചില വിശ്വാസികളായ ആൾക്കാർ, ആ ശരിയാണ് കേട്ടോ നബിയെ, ശരിയാണ്, അവരവരുടെ യജമാനന്മാർക്ക് മടക്കി കൊടുത്താൽ മതി, അവരിത് രക്ഷപ്പെടാൻ തൽക്കാലം വന്നതാണ് എന്ന് അവർ ചേർത്തുകൊണ്ട് ആ പറഞ്ഞു കേട്ട് വിശ്വാസികളായ ആളുകൾ അത് തന്നെ പറഞ്ഞു. ഇത് കേട്ട പ്രവാചകന് നന്നായിട്ട് ദേഷ്യം വന്നു. എന്നിട്ട് പറയാണ്, ഏ ഖുറൈശി സമൂഹമേ, നിങ്ങളുടെ പിരടികൾ ഛേദിക്കാൻ അള്ളാഹു ആരെങ്കിലും നിയോഗിക്കുന്നത് വരെ നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരും. അത്രയും വലിയ കാര്യങ്ങൾ പറയണത് പ്രവാചകൻ. അവർ അള്ളാഹുവിനാൽ മോചിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു അവരെ തിരിച്ചു കൊടുക്കുവാൻ വിസമ്മതിക്കുകയും ചെയ്തു. അപ്പം നബി പറഞ്ഞു, ഒരാളെ ഊഹിച്ചുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഒരു തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണെന്ന് നിങ്ങൾ എന്തിനാണ് ഊഹിച്ച് പറയണത് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ശക്തമായിട്ടത് പറഞ്ഞപ്പോൾ അതിനെതിരെ പറഞ്ഞു. അപ്പോൾ തൻ്റെ അനുയായികൾ ശത്രുക്കളുടെ വാക്കുകൾ വിശ്വസിച്ചിട്ട് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചപ്പോഴാണ് പ്രവാചകന് ഭയങ്കര ദേഷ്യം വന്നത്. അവർ ഇസ്ലാം സ്വീകരിക്കാനല്ല, അടിമത്തത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് കേവലം ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ആ വന്ന അടിമകളുടെ നേതാവ് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ട് മുസ്ലിങ്ങളായ ആളുകളും അതുതന്നെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും വലിയൊരു സന്ദേശം നമുക്ക് കിട്ടുന്നു. നമ്മൾ വെറുതെ ഊഹിച്ചിട്ട് അതങ്ങനെ ഇരിക്കും, ഇതിങ്ങനെ ഇരിക്കും, അത് ശരിയാ എന്ന് ഊഹം കൊണ്ട് ഒരു കാര്യം പറയരുത് എന്നുള്ളതിന് നബിക്ക് അത്രയും ദേഷ്യം. നമ്മൾ പുറമേ കാണുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് അതിനെ ഉൾക്കൊള്ളണം, അല്ലാതെ അവനങ്ങനെ ഇരിക്കും, ഇവളിങ്ങനെ ഇരിക്കും, ഇവളതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല എന്ന് ഈ സന്ദേശം നമ്മളെ പഠിപ്പിക്കുന്നു കേട്ടോ. ശരി, നമുക്കിനി പാഠക്കുറിപ്പിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പാഠക്കുറിപ്പിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ولا عاقبة للمتقين ولا عدوان إلا على الظالمين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് പാഠക്കുറിപ്പ് എന്ന ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുണകാംശ എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. നമ്മളൊക്കെ പല സമയത്തും കേട്ട ഒരു വാക്കായിരിക്കും ഗുണകാംശ എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ എല്ലാവരോടും വളരെ സ്നേഹത്തിലും വളരെ അടുപ്പത്തോടുകൂടെയുമൊക്കെ പെരുമാറിയ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്നൊരു ഏരിയ പ്രവാചകൻ കുട്ടികളോട് വളരെ സ്നേഹത്തോടെ പെരുമാറി എന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ കുട്ടികളാണല്ലോ, നമ്മളൊക്കെ കാര്യങ്ങൾ പഠിക്കുന്ന ചെറിയ പ്രായക്കാരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കുള്ള ഉപദേശവും പ്രത്യേകം നൽകിയതായിട്ടൊക്കെ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ പ്രധാനമായൊരു ഗുണമാണ് ഗുണകാംശ എന്നത്. അള്ളാഹുവിനോടുള്ള ഗുണകാംശ പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് കുട്ടികളെന്ന നിലക്ക് നമുക്ക് എന്ത് ഗുണകാംശയാണ് ഉണ്ടാകേണ്ടത് എന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് അതിനുള്ള ഉദാഹരണങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അദ്ദീനു അന്നസീഹ, മതം എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, നമ്മുടെ മതം ഇസ്ലാമാണ്. വളരെ ഗുണകാംക്ഷയോടുകൂടെ നമ്മൾ കൈകൊള്ളേണ്ട ഒന്നാണ് നമ്മുടെ ഈ ഇസ്ലാം. അതിലേറ്റവും ഒന്നാമതായി പഠിപ്പിച്ചത് നേരത്തെ പറഞ്ഞ അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷയാണ്. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഗുണകാംക്ഷ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകളായ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അള്ളാഹു ഏറെ കാരുണ്യമുള്ളവനാണ്. നമ്മളൊരു തെറ്റ് ചെയ്ത് ആ തെറ്റിൽ നമ്മൾ വിഷമിക്കുമ്പോൾ അള്ളാഹു നമ്മോട് പറയുന്നു, നിങ്ങളുടെ പാപത്തെ അള്ളാഹു പുറത്തു തരും. അള്ളാഹു ഗഫൂറാണ്, എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. അള്ളാഹു ഗാഫിറാണ്, ഗഫാറാണ്. ഖുർആനിലൊക്കെ ധാരാളം ഈ അർത്ഥത്തിൽ ഉപയോഗിച്ച പദങ്ങൾ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ മഗഫിറത്ത്, പാപമോചനം നേടിയെടുക്കുക എന്നത് വിശ്വാസികളുടെ ഒരു വലിയൊരു ആവശ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത് നൽകാമെന്നും പറയുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകളായ നമ്മളോടൊക്കെ
2: വളരെയധികം കാരുണ്യത്തിൽ വർത്തിക്കുന്നവനാണ്. അള്ളാഹുവിനോട് എത്ര കണ്ട് നമ്മൾ അങ്ങോട്ട് അടുക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനേക്കാൾ വേഗതയിൽ നമ്മിലേക്ക് അടുത്തു വരും എന്ന് പറയുന്ന പ്രവാചകന്റെ ഹദീസുകൾ കാണാൻ സാധിക്കും. നമ്മൾ എത്ര കണ്ട് നന്മകൾ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അതിനേക്കാൾ നമ്മോട് അടുപ്പം കാണിക്കാൻ സാധിക്കുമെന്ന് പ്രവാചകന്റെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ. നമ്മളൊക്കെ അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണല്ലേ. നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ കൈകളുയർത്തി പ്രാർത്ഥിക്കും, അള്ളാഹുവേ എൻ്റെ ജീവിതത്തിലെ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അള്ളാഹുവേ അതൊക്കെ നീക്കിത്തരണേ. അള്ളാഹുവേ എൻ്റെ ജീവിതത്തിലെ ഇന്ന ഇന്ന അനുഗ്രഹങ്ങളൊക്കെ നൽകണേ. അല്ല, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, ഞങ്ങൾക്കിടയിൽ സമാധാനം തരണേ, ധാരാളം കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുള്ള ബുദ്ധി എനിക്ക് നൽകണേ റബ്ബേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊക്കെ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കാറുള്ളത് നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അതിനൊക്കെ സാധിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ അത്തരണത്തിൽ പ്രാർത്ഥിക്കുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായി ബന്ധപ്പെട്ടുള്ള ഗുണകാംക്ഷ. രണ്ടാമത്, അള്ളാഹു നൽകിയ വേദഗ്രന്ഥം ഖുർആൻ, അതിനോടുള്ള ഗുണകാംക്ഷയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഖുർആനുണ്ട്, മദ്രസകളിൽ നമ്മൾ ഖുർആൻ ഓതി പഠിക്കുന്നുണ്ട്. ഉസ്താദുമാർ നമുക്ക് അത് ഓതിത്തരും, അതിൻ്റെ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് ഓതാനുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു തരും. അത് ഭംഗിയായി ഓതാൻ നമ്മൾ ശ്രമിക്കും. നമ്മുടെ കൈകളിലുള്ള ഡിവൈസസ്, മൊബൈൽ പോലുള്ളതൊക്കെ ഉപയോഗിച്ച് നമ്മളതിൻ്റെ ഖുർആൻ പാരായണങ്ങളൊക്കെ കേട്ട് പഠിക്കും. അപ്പോൾ ആ ഒരു ഗുണകാംക്ഷ ഖുർആനിലൂടെ നമ്മൾ കാണിക്കണം. എന്നും ഖുർആൻ പാരായണം ചെയ്യുന്ന ഏറ്റവും നല്ല കുട്ടികളിൽ നമ്മൾ ഉൾപ്പെടാനുള്ളൊരു ചെറിയ ശ്രമം നമ്മൾ നടത്തണം.
0: ഇപ്പോൾ പ്രിയമുള്ളവരെ, കൂട്ടുകാരെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നല്ല ചിന്തകളുള്ള പോംസ്, കഥ, മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടി ഇന്നത്തെ ലൈവ് ഇവിടെ സമാപിക്കുമ്പോൾ നമ്മൾ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളൊക്കെ പകർത്താൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിന് വിട ചോദിക്കാം. മറ്റൊരു ദിവസം വീണ്ടും കാണാം. ഇന്നത്തെ ഈവനിങ് ലൈവിൽ റഹ്മ, ഇനായ, ഹൗല ഇവരായിരുന്നു കുട്ടികളായിട്ട് ഉണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

പീസ് റേഡിയോ സ്വരം. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ എന്നു തുടങ്ങുന്ന വരികൾക്ക് ഈണം പകരുന്നത് ബാദുഷ മഞ്ചേരി.

പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ എന്ന ഗാനം ആലപിച്ചത് ബാദുഷ മഞ്ചേരി.

പെരിങ്ങാടിയിൽ ഒരു സ്രാമ്പിക്ക് മുമ്പിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടു. ഇന്ന് ഇവിടെ കൂടിയ കുട്ടികൾക്കൊന്നും എന്നെ പരിചയമില്ല. എങ്കിലും ഇവരുടെ രക്ഷിതാക്കളിൽ ചിലർക്കെങ്കിലും എന്നെ പരിചയം കാണും. ഈ ചുറ്റുവട്ടത്തിലുമുള്ള തെങ്ങുകൾക്ക് തീർച്ചയായും എന്നെ അറിയാം. അവ കേവലം ഒരാൾ മാത്രം ഉയരമുണ്ടായിരുന്ന കാലത്ത് ഞാൻ ഇവിടെ ഉസ്താദിൻ്റെ മർഹൂം മൗലാന കുഞ്ഞഹമ്മദ് ഹാജിയെപ്പറ്റി അങ്ങനെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഉസ്താദിൻ്റെ കീഴിൽ ഓതിത്താമസിച്ചിരുന്നു എന്ന മുഖപുരയോടുകൂടിയ പ്രസംഗം ലളിതവും കാര്യസമ്പൂർണവും കുട്ടികൾക്ക് ഗ്രാഹ്യവുമായിരുന്നു. യോഗം കഴിഞ്ഞ് മിക്കവാറും ആളുകൾ പിരിഞ്ഞുപോയപ്പോൾ ഞാൻ നേരെ ചെന്ന് സലാം ചൊല്ലി. മഹ്റജ് അനുസരിച്ച് വളരെ വടിവോടെ സലാം മടക്കിയത് ഇന്നും ഞാൻ ഓർക്കുന്നു. 14 വയസ്സായ ഈ അപരിചിതനെ അന്ന് അദ്ദേഹം പരിചയപ്പെട്ടു. എന്റെ പിതാവിന്റെ നാമം കേട്ട മാത്രയിൽ എന്നെ ആശീർവദിച്ചുകൊണ്ട് ശിരസിൽ കൈവയ്ക്കുകയും കുടുംബാംഗങ്ങളിൽ മിക്കവരെപ്പറ്റിയും പേരെടുത്ത് അന്വേഷിക്കുകയും ചെയ്തു. നല്ല പരിചയക്കാരെ കൂടി കണ്ടാൽ മറക്കുന്ന അരണബുദ്ധിയായ എനിക്ക് മൗലവി സാഹിബ് പിന്നെ കാണുമ്പോഴെല്ലാം എന്റെ പേരെടുത്ത് വിളിച്ചിരുന്നുവെന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിയിൽ വളരെ മതിപ്പുളവാക്കിയിട്ടുണ്ട്. മാമൂലുകളിൽ കുടുങ്ങി നട്ടം തിരിഞ്ഞിരുന്ന എന്റെ കുടുംബത്തിന് തൗഹീദിന്റെ പ്രകാശം കാണിച്ച് ആ കരയ്ക്ക് കയറ്റി രക്ഷപ്പെടുത്തിയത് മൗലവി സാഹിബായിരുന്നു. എഴുതപ്പെടാത്ത വീരസാഹസകഥയെ വെല്ലുന്ന ഒരു സംഭവ ചരിത്രകഥയുടെ ഒന്നാമത്തെ അധ്യായമായിരുന്നു അത്. മക്കാ മുശ്രിക്കുകളെ വെല്ലുന്ന ഒരു ഗ്രാമീണ സമൂഹം പ്രകൃതിയാ ശാന്ത സ്വഭാവിയായിരുന്ന എന്റെ വന്നി പിതാവിന് നേരെ സർവവിധ മർദ്ദനങ്ങളും അഴിച്ചുവിട്ടു. ഏകനായ അവരെ ചെറുക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിന് ലഭിച്ചത് കൊടുങ്ങല്ലൂരിൽ പോയി മൗലവിയെ സന്ദർശിച്ചപ്പോഴാണ്. ഗത്യന്തരമില്ലാതെ സർവസ്വവും ഉപേക്ഷിച്ച് സ്വദേശ പരിത്യാഗം വരിച്ചു. സഹാനുഭൂതിയുടെയും സമഭാവനയുടെയും കാലമായ 20-ാം നൂറ്റാണ്ടിലും ഹിജറ പോകാമെന്ന് അദ്ദേഹം കാണിച്ചുകൊടുത്തതും മൗലവി സാഹിബിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. എന്റെ സ്വന്തം കുടുംബത്തിൽ ഞങ്ങളുടെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിൽ മൗലവി സാഹിബ് ചെലുത്തിയ സ്വാധീനത്തിന്റെ കുറഞ്ഞ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ എത്ര 1000 കുടുംബങ്ങളെ ദൈവത്തിന്റെ ശിക്ഷയിലെന്നും കോപത്തിലെന്നും അവന്റെ കൃപാകടാക്ഷത്തിലേക്കും അനുഗ്രഹങ്ങളിലേക്കും ചെല്ലാനായി അവിടുന്ന് പ്രേരകമായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും സുന്നത്തിനുമനുസരിച്ച് ജീവിക്കാൻ മുസ്ലിങ്ങളെ പൊതുവിലും കേരളീയ മുസ്ലിങ്ങളെ വിശേഷിച്ചും അദ്ദേഹം ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. ആ പാവനമായ ജിഹാദിൽ തന്നെ അന്തരിക്കുവോളം ഉറച്ചു നിൽക്കുകയും ചെയ്തു. കൃപാലുവായ അള്ളാഹുവേ, നിന്റെ ദാസരെ നിന്റെ പ്രിയപ്പെട്ട അടിമകളാക്കുന്നത് ജീവിത ലക്ഷ്യമാക്കുകയും ആ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനായി മൗലവി സാഹിബ് സഹിച്ച കഷ്ടങ്ങളും ക്ലേശങ്ങളും ത്യാഗങ്ങളും സേവനങ്ങളും അറിയുന്ന നീ അവർക്ക് 1000-1000 മടങ്ങ് പ്രതിഫലങ്ങൾ നൽകി അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നൽകണമേ. 1941 ജൂണിൽ ഞാൻ തലശ്ശേരിയിൽ നിന്ന് ഇന്റർമീഡിയറ്റ് സർട്ടിഫിക്കറ്റും വാങ്ങി വരുമ്പോൾ ചെറിയ ഒരാവശ്യത്തിനു വേണ്ടി കോഴിക്കോട് ഇറങ്ങി. പരപ്പനങ്ങാടിക്ക് പോകാനായി മൗലവി സാഹിബ് സ്റ്റേഷനിലേക്ക് വരുന്നു കണ്ടു. സലാം പറഞ്ഞു. കൈപിടിച്ച് ഭാവി പരിപാടികളെപ്പറ്റി ചോദിച്ചു. ഒന്നും തീരുമാനിച്ചിട്ടില്ലെന്നും ഇനിയും പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെന്നും പക്ഷേ ഇനി മദ്രാസയിൽ പോയാലേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിനാൽ വളരെ ചിലവുണ്ടാകുമെന്നും ഞാൻ ചുരുക്കി പറഞ്ഞു. ഈ വണ്ടിക്ക് എന്റെ കൂടെ വാ, ഞാൻ ഒരു വഴിയുണ്ടാക്കിത്തരാം എന്ന് മൗലവി സാഹിബ് പറഞ്ഞതിനാൽ ഞാനും അദ്ദേഹത്തോടൊപ്പം യാത്രയായി. പരപ്പനങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ തിരൂരങ്ങാടിക്ക് നടക്കുകയാണ്. ഏതു വിധത്തിലായിരിക്കും മൗലവി സാഹിബ് എന്നെ സഹായിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന എന്നോട് അദ്ദേഹം, മദ്രാസിയിൽ എന്റെ നാട്ടുകാരായി കുറേ ഹോട്ടൽ വ്യാപാരികളുണ്ട്, അവരാരെയെങ്കിലും ഞാൻ നിന്നെ സഹായിക്കാനായി പ്രേരിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരന്നു പഠിച്ചിട്ടെന്താ പ്രയോജനം എന്ന് ഞാൻ യാതൊരു മുന്നാലോചനയുമില്ലാതെ പറഞ്ഞുപോയി. ഇതിനുള്ള സുദീർഘമായ മറുപടി ഞങ്ങളെ തിരൂരങ്ങാടിയിൽ എത്തിച്ചത് അറിഞ്ഞില്ല. പഠിക്കാൻ ആഗ്രഹമുള്ളവർ അവരെന്തിന് സഹായിക്കാൻ തയ്യാറുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കൽ ഒരിക്കലും തെറ്റല്ല. അതിന് ഇരക്കൽ എന്നു പറയാനും പാടില്ല. നീ പഠിച്ചു നന്നായാൽ ഒരുപക്ഷെ കഴിവ് കുറഞ്ഞവരെ നീയും സഹായിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ അവർ നിനക്ക് തരുന്നതും മറ്റുള്ളവർക്ക് നീ നൽകുന്നതും ഒരു നിത്യധർമ്മമായിരിക്കും. വ്യക്തികൾ പഠിച്ചുയർന്നതുകൊണ്ടേ സമുദായം ഉയരുകയുള്ളൂ. ഇത്തരം സംഗതികൾ സമർത്ഥിക്കാനായി ആയത്തും ഹദീസും മറ്റുദാഹരണങ്ങളും അദ്ദേഹം പറയുകയും ചെയ്തു. തിരൂരങ്ങാടി വെച്ച് 3 കണ്ടത്തിൽ കുഞ്ഞഹമ്മദ് സാഹിബ് MK ഹാജിയുമായി പരിചയപ്പെടുകയും മുഹമ്മദൻ കോളേജിനടുത്ത് അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ താമസിച്ച് പഠിക്കുകയാണെങ്കിൽ ആകെ വരുന്ന ചെലവിൽ പകുതി സംഖ്യ നൽകിയാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. ബാക്കി സംഖ്യയ്ക്ക് മറ്റൊരാളെ കണ്ട് വഴിയുണ്ടാക്കാമെന്ന് മൗലവി സാഹിബ് ഏൽക്കുകയും ചെയ്തു.

0: എന്റെ ആകെ ചിലവിൽ പകുതി വിട്ടുതരാമെന്ന് ഏറ്റ വ്യക്തിയോട് എനിക്ക് യഥാർത്ഥത്തിൽ വലിയ മതിപ്പും നന്ദിയും തോന്നിയിരുന്നില്ല. പക്ഷേ മദ്രാസിയിലെത്തിയപ്പോഴാണ് ആ മാന്യന് ഹോട്ടലിൽ ഒരു പങ്കുകാരൻ കൂടിയുണ്ടെന്നും അതിനാൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട മുഴുവൻ സംഖ്യയുമാണ് വിട്ടുതരുന്നതെന്നും അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴേക്കും പോസ്റ്റൽ വകുപ്പിൽ ഒരു ഉദ്യോഗം ലഭിച്ചതിനാൽ തൽക്കാലം ആരുടെ സഹായവും സ്വീകരിക്കേണ്ടി വന്നില്ല. മൗലവി സാഹിബിൻ്റെയും മറ്റും ശ്രമഫലമായി ആ ഉദാരന്റെ മകളെ തന്നെ 2 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ വിവാഹം കഴിക്കുകയും പോസ്റ്റൽ ജോജി രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സഹായവും സ്വീകരിച്ചുകൊണ്ട് ബിരുദം നേടുകയും ചെയ്തു. ഞാൻ ഈ കുറിക്കുന്നത് എന്റെ ആത്മകഥയല്ല, നേരെ മറിച്ച് മൗലവി സാഹിബ് എനിക്ക് ചെയ്തു തന്ന വ്യക്തിപരമായ സേവനങ്ങളിൽ ചിലത് അനുസ്മരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ മൗലവി സാഹിബിൻ്റെ പ്രേരണയും അധ്വാനവും കൊണ്ട് പഠിച്ചുയർന്ന പല വ്യക്തികളുമുണ്ടെന്നും എനിക്കറിയാം. നവീന വിദ്യാഭ്യാസ രീതിയോട് മൗലവി സാഹിബിന് ഇതര മതപണ്ഡിതന്മാരെപ്പോലെ വെറുപ്പുണ്ടായിരുന്നില്ലെന്നും മമത ധാരാളമുണ്ടായിരുന്നതിനും ഇതിൽ നിന്നും വ്യക്തമാകുമല്ലോ. മക്കളിൽ ഒരാളെ ഡോക്ടറും ഒരാളെ എഞ്ചിനീയറും ആക്കിയെന്നതും ഈ നിഗമനത്തിന് ശക്തി നൽകുന്നു. അറബി പദങ്ങൾക്ക് മലയാളത്തിൽ അർത്ഥം നൽകുന്ന ഒരു നിഘണ്ടുവിൻ്റെ അഭാവം പരിഹരിക്കാനായി ഞാൻ ചെയ്തിരുന്ന ശ്രമം മൗലവി സാഹിബ് അറിയുകയുണ്ടായി. പിന്നെ കാണുമ്പോഴെല്ലാം ഞാൻ ഏത് വാക്കുവരെ എത്തി എന്ന് അന്വേഷിക്കാതിരുന്നിട്ടില്ല. പൂർത്തിയായപ്പോൾ ഞാനത് കാണിച്ചു കൊടുക്കുകയും സസന്തോഷം അത് മറിച്ചു നോക്കുകയും ചില പദങ്ങൾ പ്രത്യേക താൽപ്പര്യത്തോടെ വായിച്ചു നോക്കുകയുണ്ടായി. ഇതെങ്ങനെയെങ്കിലും പ്രസിദ്ധീകരിക്കണം എന്നഭിപ്രായപ്പെട്ടുകൊണ്ട് എന്റെ പക്കൽ തന്നു. ഭാരിച്ച ചെലവ് വരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ അതിനെന്തെങ്കിലും വഴി കാണാം എന്ന് എന്നെ ധൈര്യപ്പെടുത്തി. സൂര്യപ്രകാശം കാണാത്ത അദ്ദേഹത്തിൻ്റെ പല അഭിലാഷങ്ങളിൽ അതും ഒന്നായി നിലകൊള്ളുന്നു. കോഴിക്കോട് വച്ച് ചേർന്ന 2 ഇസ്ലാമിക് സെമിനാറിന് ഞാൻ തയ്യാറാക്കിയ അറബി ഭാഷ മലയാളത്തിനു നൽകിയ പദസമ്പത്ത് എന്ന പ്രബന്ധം ഞാൻ വായിച്ചു കൊടുത്തത് മൗലവി സാഹിബ് വളരെ ആനന്ദത്തോടെ ആസ്വദിച്ചു. പിന്നീട് പലരോടും ശ്ലാഘിച്ച് പറഞ്ഞതായും എനിക്കറിയാൻ കഴിഞ്ഞു. ചുരുക്കത്തിൽ മൗലവി സാഹിബിൻ്റെ വിയോഗം മൂലം എനിക്കൊരു ഗുണകാംക്ഷയും തത്വജ്ഞനായ ഒരു ഉപദേഷ്ടാവും ഒരു മാർഗദർശിയും നഷ്ടപ്പെട്ടുപോയി. പക്ഷേ ഈ നഷ്ടം ഒരിക്കലും എൻ്റേതു മാത്രമല്ല, സംഖ്യമറ്റ മറ്റു ജനങ്ങളും ഈ അവകാശവാദം പുറപ്പെടുവിക്കുമെന്നും അത് വകവെച്ചു കൊടുക്കേണ്ടതുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു.
1: ഓർമ്മ ഇതോടെ സമാപിക്കുന്നു. കെ എം മൗലവിയുടെ ജീവചരിത്രത്തിന് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്. നിസ്വാർത്ഥകനായ മാർഗദർശകൻ ഇതായിരുന്നു ഇന്നത്തെ അധ്യായം.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കമ്പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: سبيل الدموع سبيل مريح تنا هدايا
4: എന്റെ പേര് മുഹമ്മദ് ഷഹീദ്. ഭാര്യന്റെ പേര് ജംസീന. ഞങ്ങളെ ജീവിതത്തിലെ ആദ്യത്തെ കൺമണിയാണ് ആസിം എന്ന ഞങ്ങളെ പൊന്നാരം മോന്. ഇവന്റെ ജീവിതം എന്ന് പറഞ്ഞാല് ഇവിടെ പറഞ്ഞ പോലെ തന്നെ 4 മാസത്തില് ആണ് ഇത് അറിയുന്നത്. അങ്ങനെ ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു 4 മാസമായി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ ഇങ്ങനൊക്കെ പ്രശ്നമുണ്ട്, ഉടൻ അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. നമുക്ക് ഒന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. മനസ്സില് സൃഷ്ടാവ് തോന്നിപ്പിച്ചത് തരണ. ഞാൻ എപ്പോഴും സൃഷ്ടാവിനോട് ചോദിക്കാറുണ്ട്, നീ പരീക്ഷിക്കുമെന്ന് ഞങ്ങളെ ഖുറാനിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ ചോദിച്ചു, പഠിച്ചവനെ അനക്കിന്നിഷ്ടല്ലേ, നീ പരീക്ഷിക്കുന്നു പറയുന്നുണ്ടല്ലോ, ഞാനാണെങ്കിൽ ഒന്നും അറിഞ്ഞിട്ടില്ല, പരീക്ഷണം അങ്ങനെയാണല്ലോ എല്ലാവരും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലേക്ക് ഓടിയത് അതൊരു പരീക്ഷണമായിരിക്കും. അങ്ങനെ പിന്നെ ഡോക്ടർമാർ ഒരുപാട് കമ്പൾസ് ചെയ്തു അബോർട്ട് ചെയ്യാൻ. ഞങ്ങൾ ഉറച്ച തീരുമാനത്തിൽ നിന്ന് എന്തു വന്നാലും സ്വീകരിക്കുന്നില്ല.
5: പലപ്പോഴും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കുട്ടിയുടെ പിതാവാണ് സംസാരിച്ച് പിതാവിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. ആസിമിന്റെ പിതാവായിരുന്നു സംസാരിച്ചത്. ആസിം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഈ അടുത്ത് നടന്ന നാഷണൽ ഗെയിംസിൽ നീന്തലിൽ സ്വർണ്ണ മെഡൽ നേടിയ വ്യക്തി കൂടിയാണ്. പലപ്പോഴും നമുക്കെല്ലാം മാതൃകയാണ് ആസിം.
6: തീർച്ചയായിട്ടും
5: നമുക്ക് മാതൃകയാണ്. പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടും പരിമിതികളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടും അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തിന്റെ ജനനസമയത്ത് അവരുടെ മാതാപിതാക്കൾ സഹിച്ച കുറച്ച് പ്രയാസങ്ങളാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഇന്റർവ്യൂവിൽ പറയുന്നത് നമ്മൾ കേട്ടത്.
6: പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കിൽ നമ്മൾ ശ്രദ്ധിച്ചത് കാരണം 4 മാസം ഡോക്ടർ പിന്നെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഉറച്ച തീരുമാനം എടുത്തവിടെ. കാരണം ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ജനിതക പ്രശ്നങ്ങളുണ്ട്, അവയവങ്ങൾ ഉണ്ടാവൂല, അതുപോലെ തന്നെ ബുദ്ധി ഉണ്ടാവൂല എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട്, പഠിച്ചവൻ എന്നെ പരീക്ഷിക്കുകയാണോ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അതിൽ നിന്ന് അവർ പിന്മാറി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വിധിയിലുള്ള വിശ്വാസത്തിൽ വിശ്വാസികളെ സംബന്ധത്തോളം, അതായത് മുസ്ലിമീങ്ങളെ സംബന്ധത്തോളം, വിധിയിൽ ഏതൊരു കാര്യം വന്നാലും അത് പഠിച്ചവൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ ആശ്വാസം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അന്ന് അവരാലോചിച്ച ആ പ്രയാസത്തിന് ഇന്ന് ആ കുട്ടിയെ കൊണ്ട് അവർക്ക് സന്തോഷം മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
5: പറയണ്ട, ഞാൻ ആസിമിന്റെ ഉപ്പയാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. വളരെ അറിയപ്പെടുന്നത് അങ്ങനെയാണ്.
6: വലിയൊരു പോയിന്റ് ആണ് അത്. കാരണം ആ 4 മാസത്തെ കുട്ടിയെ അവർ അബോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് പറയാൻ പറ്റൂല. അന്നെടുത്തൊരു തീരുമാനത്തിൽ അത് പടച്ചു അങ്ങനെ തോന്നിച്ചിട്ടുണ്ടാവും. വലിയൊരു കാരണം ആദ്യത്തെ ഒരു കുട്ടിയെ ജനിതക പ്രശ്നത്തോടു കൂടി ലഭിക്കാന്ന് പറഞ്ഞ ഒരു പിതാവിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഏതൊരു മാതാപിതാക്കളും തൻ്റെ പ്രസവിക്കുന്ന കുഞ്ഞ് അത് ഒന്നല്ല 5-ാമത്തെ കുട്ടിയാണെങ്കിലും നല്ല ആരോഗ്യമുള്ള കുട്ടീനെ കിട്ടണം ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. കുട്ടികളില്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്, എത്രയോ പിന്നെ ദമ്പതിമാരുണ്ട്, ഉള്ളവർക്ക് നല്ല സ്വാലിഹത്തായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈ പ്രാർത്ഥന വലിയൊരു നമ്മുടെ വിശ്വാസയുടെ ആയുധമാണ്. നമുക്കൊക്കെയും ദാമ്പത്യ ജീവിതത്തോട് ലഭിക്കുന്ന മക്കളൊക്കെ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള മക്കൾ ലഭിക്കാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യേണ്ടവരാണ്. പക്ഷേ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇങ്ങനെയുള്ള പരീക്ഷണം നൽകിക്കൊണ്ട് അത് അവരെ പരീക്ഷിക്കല്ല, നമുക്കും കൂടി പരീക്ഷണമാണ്. ഇപ്പോൾ അവയവങ്ങളില്ലാതെ ജനിച്ച ആ കുട്ടിയെ സംബന്ധിച്ചോളം നമ്മളെ നാളിച്ച് നോക്കിയേ, കയ്യും കാലും കണ്ണും കാതൊക്കെ ഉണ്ടായിട്ട് നമ്മളെന്ത് നേടി, അവനിപ്പോൾ നേടിയ ആ ഒരു ലെവലും നമ്മുടെ ഒരു ലെവലും നാളിച്ച് നോക്കിയേ. അപ്പോൾ പഠിച്ചവനെ ഒരു കുറവ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു എന്തെങ്കിലും പോസിറ്റീവ് അവർക്ക് അള്ളാഹു നൽകും എന്നും കൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും.
5: തീർച്ചയായിട്ടും ആസിമും നമുക്ക് മാതൃകയാണ്, ആസിമിൻ്റെ മാതാപിതാക്കളും നമുക്ക് മാതൃകയാണ്.
6: തീർച്ചയായിട്ടും
5: ആസിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇല്ലായ്മകളെ പറയുന്നവരാണ് നമ്മൾ. നമ്മൾ ആദ്യം ലൈവിൻ്റെ ആദ്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ കാണുക ഇല്ലായ്മകളെ കുറിച്ചാണ്. എന്നാൽ പരിമിതികളിൽ നിന്നുകൊണ്ട് ആസിം അവൻ്റെ നാട്ടിൽ കുറേ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്നാമതായി അവൻ പഠിക്കുന്ന LP സ്കൂൾ അവൻ മുഖ്യമന്ത്രിയെ കാണുകയും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ കാണുകയും അങ്ങനെ അത് UP സ്കൂളാക്കി മാറ്റി വീണ്ടും ഹൈസ്കൂളാക്കാനുള്ള പരിശ്രമത്തിലാണ്.
6: അതിന്റെ നെട്ടോട്ടം അതിങ്ങനെ ഇതിൽ ഫുള്ള് കേട്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈക്കോടതി വരെ പരിഗണനയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് മറ്റുള്ള അത് അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് ശേഷം ഒരു തലമുറക്ക് തന്നെ ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സമരം നടത്തുന്നത് കുട്ടി പറയുന്നുണ്ട്.
5: തീർച്ചയായിട്ടും അപ്പോൾ പരീക്ഷണങ്ങൾ മുന്നിൽ വരുമ്പോൾ അതിൽ പതറാതെ, അത് റബ്ബിന്റെ പരീക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞ ആസിമിന്റെ ഉപ്പ പറഞ്ഞേക്കാം, റബ്ബ് എന്താ എന്നെ പരീക്ഷിക്കാത്തത്, ഞാൻ ആദ്യം ആലോചിച്ചു. അപ്പോഴാണ് ഈ പരീക്ഷണത്തിന്റെ മുന്നിൽ വന്നത്. റബ്ബ് പരീക്ഷിക്കും, തീർച്ചയാണ്. നമ്മുടെ ജീവിതം എന്നുള്ളത് പരീക്ഷണത്തിന് മാത്രമായിട്ട് നമ്മെ നിയോഗിക്കപ്പെട്ടതാണ്. പരീക്ഷണങ്ങൾ മുന്നിലുണ്ടാകും, പരീക്ഷണങ്ങൾ മുന്നിലുണ്ടാകുമ്പോൾ അത് തരണം ചെയ്യുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്യണം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം എന്ന്
6: പറഞ്ഞു. പറഞ്ഞ കാര്യം കൂടിയാണ് സൂറത്തുൽ ബഖറ പറഞ്ഞത് പോലെ, നബ്ലുവന്നക്കും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാന തആല അവിടെ സന്തോഷിക്കുന്നവർ, സന്തോഷ വാർത്ത അറിയിക്കുന്ന ആർക്കാണ്?
5: അപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ അത് പരീക്ഷണങ്ങളെ നേരിടാനും അവിടെ ക്ഷമിക്കാനും എല്ലാം നമുക്ക് കഴിയേണ്ടതുണ്ട്. പല രീതിയിലും നമ്മെ പരീക്ഷിക്കും. ആയത്തിൽ തന്നെ കാണാം, ഹൗഫ് ഭയം കൊണ്ട്, പേടി കൊണ്ട്, ധന ആള് നഷ്ടം കൊണ്ട് എല്ലാം ഫലനഷ്ടം കൊണ്ട് എല്ലാം നമ്മെ പരീക്ഷിക്കും. ഏതൊരു പരീക്ഷണത്തിന് മുമ്പിലും നിരാശപ്പെടാതെ, എന്തിനാ റബ്ബ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്, എങ്കിൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, നമ്മൾ എന്ത് കുറ്റാ ചെയ്തത്, അത് നിരാശയുടെ ധിക്കാരത്തിന്റെ സ്വരങ്ങൾ. പലപ്പോഴും എന്ത് പരീക്ഷണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ട് നമ്മളെങ്ങനെ പരീക്ഷിക്കുന്ന, ബാക്കിയുള്ളവർക്കൊന്നും ഇല്ലാലോ എന്നുള്ള ഒരു അങ്ങനത്തെ ഒരു സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും ഒറ്റപ്പെട്ടാണെങ്കിൽ പോലും.
6: അതെ, ഈ പരീക്ഷണങ്ങൾ ലഭിക്കുന്ന സമയത്തും നമുക്കൊരുപാട് അനുഗ്രഹങ്ങളുണ്ട്, പക്ഷെ അത് അതിനെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. ഇല്ലായ്മയെക്കുറിച്ച് മാത്രമാണ് പലപ്പോഴും ആൾക്കാർ സംസാരിക്കാറുള്ളത്. ഒരു ഉദാഹരണത്തിന്, ഒരാളുടെ കച്ചവടം എങ്ങനെയുണ്ട് വെച്ചാൽ ഭയങ്കര മോശമാണെന്നാണ് പറയുക. ഇത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ അയാൾ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അപ്പുറത്തുള്ള പോസിറ്റീവ് കാണാതെ നെഗറ്റീവ് മാത്രം കാണുന്ന അവസ്ഥയിലാണ് പലപ്പോഴും ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആൾക്കാർ അതിലിങ്ങനെ പരിതപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം അള്ളാഹു നൽകിയ നിയമത്തിനെ തിരിച്ചറിയുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, ഈ പ്രയാസങ്ങൾ പറച്ചിലുണ്ടാവില്ല
5: തീർച്ചയായിട്ടും. അപ്പോൾ പരീക്ഷണങ്ങളിൽ പതറാതെ മുന്നോട്ട് പോവുക. പരീക്ഷണങ്ങൾ ഞാൻ മുന്നത്തെ ഒരു ലൈവിൽ സൂചിപ്പിച്ചിരുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ, ഒരു സ്വഹാബി കടന്നു വന്നു, ഒരു വ്യക്തി കടന്നു വന്നു. പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല പരീക്ഷണവും നേരിട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പരീക്ഷണം നേരിട്ടിട്ടില്ല, ഒരു പനി പോലും എനിക്ക് ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്, നരകാവകാശിയെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നോക്കിക്കൊള്ളട്ടെ എന്ന്. അപ്പോൾ പരീക്ഷണങ്ങളൊന്നുമില്ലാത്തവർ എല്ലാവരും നരകത്തിലാണ് എന്നല്ല, വഹിയുടെ അടിസ്ഥാനത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തി നരകത്തിലാണ് എന്ന് പഠിപ്പിച്ചത്. അപ്പോൾ അത് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്തെന്ന് വെച്ചാൽ, പരീക്ഷണങ്ങൾ ഉണ്ടായാലേ ജീവിതത്തിൽ നമുക്ക് സ്വർഗത്തിൽ, നമ്മൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ സുഖപരമായി ജീവിച്ച് നമ്മൾ മരിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൻ്റെ, നമുക്ക് ജീവിത വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാവണം, അതിൽ നമ്മൾ ക്ഷമിക്കണം. അതൊരു വിശ്വാസിയുടെ ക്വാളിറ്റി കൂടിയാണ്, ഏതൊരു പരീക്ഷണത്തിൽ അവൻ ക്ഷമിക്കും, അതവന് ഹൈറാണ് എന്ന് റസൂൽ പഠിപ്പിച്ച കാണാൻ സാധിക്കും.
6: വിശ്വാസികളെ സംബന്ധിച്ചോളം ഒരുപാട് സന്തോഷങ്ങളാണ് വിശുദ്ധ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്ത് വന്നാലും അത് റബ്ബിൽ നിന്നുള്ള ഒരു വിധിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ആശ്വാസമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്ത് ബാധിക്കുകയാണെങ്കിലും അത് അള്ളാഹു മുമ്പേ തീരുമാനിച്ച കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത്? അതിനുശേഷം നിരാശ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു വിഷയം കൂടിയാണ്. അൽഹംദുലില്ലാഹ്, ഏതൊരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഇഹലോകത്ത് പ്രയാസമാണെങ്കിലും പരലോകത്ത് അതിൻ്റെ വിജയമുണ്ട് എന്ന്

ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തിച്ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ടുവെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്തിരി വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ സ്വാദിക് തിരൂർ നമുക്കൊപ്പം ചേരുന്നു.
3: നടുവേദന ഉണ്ടാകുമ്പോൾ ഭൂരിഭാഗം ആളുകളും പേശി വലുവോ അല്ലെങ്കിൽ ഡിസ്കിന്റെ തകരാറോ മാത്രമായിട്ട് കരുതി അവഗണിക്കാറുണ്ട്. എന്നാൽ നട്ടലിന് പുറത്തുള്ള മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളും ഇതിന്റെ ചില ചെറിയ ശീലങ്ങളും നടുവേദനയായിട്ട് പ്രകടമാകാറുണ്ട്. അപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് വൃക്കയിലെ കല്ലുകളും അണുബാധയും. അതാണ് ഒരു ആന്തരികാവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പുറം വേദന ബാക്ക് പെയിൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്ന് വൃക്കയിലെ കല്ല്, കിഡ്നി സ്റ്റോൺസ്. അപ്പോൾ വൃക്കയിലെ കല്ല് അല്ലെങ്കിൽ അണുബാധ മൂലം നടുവിൻ്റെ മധ്യഭാഗത്തോ ഒരു വശത്തേക്ക് മാത്രമായോ കഠിനമായ വേദന വരാം. ഇത് പലപ്പോഴും അടിവയറ്റിലേക്കും തുടകളിലേക്കും വ്യാപിക്കാറുണ്ട്. മറ്റൊന്ന് ഗൈനക്കോളജിക്കൽ പ്രശ്നങ്ങളാണ്. സ്ത്രീകളിൽ എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ഗർഭാശയ മുഴകൾ, അഡിനോമയോസിസ് അല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നിവ നടുവേദനയായിട്ട് പ്രതിഫലിക്കാറുണ്ട്. മറ്റൊന്ന് ദഹന വ്യവസ്ഥയിലെ തകരാറുകൾ, ഒന്ന് പാൻക്രിയാസിലെ വീക്കം, പിത്താശയ കല്ലുകൾ അല്ലെങ്കിൽ അൾസർ എന്നിവയുടെയൊക്കെ വേദന നടുവിലേക്കും കൂടി അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊന്ന് അയോട്ടിക് അന്യൂറിസം വയറ്റിലെ പ്രധാന രക്തധമനി വീർക്കുന്ന ഗുരുതരമായ ഈ ഒരു അവസ്ഥ ചിലരുടെ അസഹനീയമായ നടുവേദന ആയിട്ട് തുടക്കത്തിൽ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ഒന്ന് ദൈനംദിന ശീലങ്ങളും ജീവിതശൈലികളും. ഇവിടെ ഒന്ന് പിൻ പോക്കറ്റ് പേഴ്സ് എന്ന് പറയും, അതായത് നമ്മൾ വാലിഡ് സയാറ്റിക്ക അല്ലെങ്കിൽ പിരിഫോമി സിൻഡ്രം എന്നൊക്കെ പറയുന്നത് കട്ടിയുള്ള പേഴ്സ് പാൻറ്റിൻ്റെ പിൻ പോക്കറ്റിൽ വെച്ച് ദീർഘനേരം ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡ്രൈവിങ്ങിലോ അല്ലെങ്കിൽ ഓഫീസിലോ അത് സയാറ്റിക് നെർവിനെ നെരക്കുകയും ഇടുപ്പിലും നടുവിലൊക്കെ വേദന ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ ബാക്ക് പോക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സ് വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നൊന്ന് തെറ്റായ ബെഡിൻ്റെ ഒരു ഇതും ഉറക്ക രീതിയും, ഒന്ന് അമിതമായ കുഴിയുന്നതോ അല്ലെങ്കിൽ തീരെ കട്ടിയുള്ളതോ ആയ ബെഡുകൾ എന്ത് ചെയ്യും, നട്ടെല്ലിൻ്റെ സ്വാഭാവിക വളവിനെ തകിടം മറിക്കുന്നു. അപ്പോൾ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നതും കഴുത്തിന് നടുവിന് അനാവശ്യമായ സമ്മർദ്ദമുണ്ടാക്കും. അപ്പോൾ ഇതും എന്ത് ചെയ്യാൻ ബാക്ക് പെയിന് ഒരു സാധ്യതയുണ്ട്. പിന്നെ പാദങ്ങളുടെ ഘടനാപരമായ തകരാറുകൾ, അഥവാ ഫ്ലാറ്റ് ഫുട്ട്. ചില ആളുകളുടെ കാലുകൾ ഫ്ലാറ്റ് ഫുട്ട് അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് പോലുമൊക്കെ എന്ത് ചെയ്യാം, ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സ്ത്രീകളിലൊക്കെ ഹൈ ഹീൽ ചെരുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബാക്ക് പെയിൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി മാറാറുണ്ട്. പിന്നെ ദുർബലമായ വയറിലെ പേശികൾ, നട്ടലിനെ താങ്ങി നിർത്തുന്നത് പുറകിലെ പേശികൾ മാത്രമല്ല വയറിലെ പേശികൾ കൂടിയാണ്. അപ്പോൾ അടിവയറ്റിലെ പേശികൾ ദുർബലമാകുമ്പോഴും നട്ടലിന് അമിതഭാരം താങ്ങേണ്ടി വരികയും അതും ബാക്ക് പെയിൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം വ്യവസ്ഥാപിതവും മെറ്റബോളിക്കുമായ ചില കാര്യങ്ങൾ, ഇപ്പോൾ വൈറ്റമിൻ B12 ൻ്റെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ വൈറ്റമിൻ D കുറവ് കൊണ്ടൊക്കെ എല്ലുകളുടെ ബലക്കുറവും നാടികളുടെ തകരാറുകളും സംഭവിച്ച അതും ബാക്ക് പെയിന് ഒരു കാരണമായിട്ട് കാണാം. പിന്നെ ആംഗിലോസിംഗ് സ്പോണ്ടലോസിസ് എന്ന് പറയുന്ന അണുബാധ, ചെറുപ്പക്കാരിലൊക്കെ അതിരാവിലെ അനുഭവപ്പെടുന്ന കഠിനവുമായ നടുക്കഴപ്പും ഇതൊക്കെ വാദസംബന്ധമായ രോഗത്തിൻ്റെ തുടക്കത്തിലുള്ള ചില ലക്ഷണങ്ങളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം. പുറത്തെ പേശികൾ സ്ഥിരമായിട്ട് വലിഞ്ഞു നിൽക്കാനും മസിൽ സ്പാസം തുടങ്ങാനൊക്കെ ഒരു കാരണമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള നമ്മൾ ബാക്ക് പെയിന് ഉണ്ടാകുമ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ഡോക്ടർമാരെ കാണേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, സാധാരണ വിശ്രമമോ അല്ലെങ്കിൽ ചെറിയ വ്യായാമം കൊണ്ടോ ഒന്നും ഈ ബാക്ക് പെയിൻ മാറുന്നില്ല എങ്കിൽ അതോടൊപ്പം താഴെയുള്ള ചില ഒരു ലക്ഷണങ്ങൾ, ഇപ്പോൾ മലമൂത്ര വിസർജനം പെട്ടെന്നുണ്ടാകുന്ന ഒരു നിയന്ത്രണമില്ലായ്മ, അഥവാ നമ്മുടെ കൺട്രോളിലല്ലാതെ മൂത്രം പോവുക, അങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കാലുകളിലേക്ക് നീണ്ടുവരുന്ന ഒരു തരിപ്പ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള തളർച്ച അല്ലെങ്കിൽ ഒരു മരവിപ്പ് ഇതൊക്കെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. പിന്നെ വിശദീകരിക്കാനാവാത്ത വിധം ശരീരഭാരം കുറയലും പനിയും ഈ ബാക്ക് പെയിനോടൊപ്പം തന്നെ ഭയങ്കരമായ ഒരു ക്ഷീണവും ശരീരഭാരം കുറഞ്ഞു പോകുന്നത് പോലെയൊക്കെ തോന്നുക അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുകയാണ് വേണ്ടത്. പിന്നെ രാത്രി കിടക്കുമ്പോഴും അല്ലെങ്കിൽ വിശ്രമിക്കുമ്പോഴൊക്കെ വേദന കൂടുതലായിക്കൊണ്ട് വരികയാണെങ്കിലും നമ്മൾ ഡോക്ടർമാരെ കണ്ട് കൃത്യമായി എന്തുകൊണ്ടാണ് ഈ ബാക്ക് പെയിൻ എനിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് കൃത്യമായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുകയുമാണ് ചെയ്യേണ്ടത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ക്ലാസ് എടുത്തത് ഡോക്ടർ സ്വാദിക് തിരൂർ.
4: പീസ് റേഡിയോ ഇൻസൈറ്റ്. ഇസ്ലാം സ്ത്രീവിരുദ്ധമോ? നമ്മോട് സംസാരിക്കുന്നു അബ്ദുറഷീദ് കുട്ടമ്പൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ശ്രഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ലോകത്ത് നിരവധി ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമകാലിക സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ അവസ്ഥകളും ഇസ്ലാമിന് സ്ത്രീയോടുള്ള നിലപാടുകളും. നമുക്കറിയാം, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അനിവാര്യമാണ്. അത് മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടെത്തുക സാധ്യമല്ല. വ്യക്തവും കൃത്യവുമായ ഈ മാർഗനിർദ്ദേശങ്ങൾ സൃഷ്ടാവിന് മാത്രമേ നൽകാൻ സാധ്യമാകുള്ളൂ എന്നതാണ് ആത്യന്തികമായ സത്യം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെയും ആ ഖുർആനിൻ്റെ വ്യാഖ്യാനമായ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെയും മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കുമുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ഇസ്ലാം സമർപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന കാലഘട്ടം നമുക്കറിയാം. മദ്യത്തോടും യുദ്ധത്തോടും അതുപോലെ തന്നെ വ്യഭിചാരത്തോടും താല്പര്യം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലേക്ക് അവിടുന്ന് കടന്നു വരികയാണ്. ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്ന കാരണത്താൽ മാത്രം ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. സ്ത്രീക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സമൂഹം, അവരിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. ഈ പാതകത്തിനെതിരെ അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവിടുന്ന് കൽപ്പിച്ചു, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നൽകുന്ന നിർദ്ദേശം, നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്. കാരണം നിങ്ങൾക്കും ആ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഭക്ഷണം നൽകുന്നത് നാമാണ് എന്ന അള്ളാഹുവിൻ്റെ വചനം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മാത്രവുമല്ല, മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്. അവിടെ ഈ നിസ്സഹായയായ കുഴിച്ചു മൂടപ്പെട്ട കുഞ്ഞ് ഹാജരാക്കപ്പെടും. ആ കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞിനോട് ചോദിക്കപ്പെടും, ഫൈദൽ മൗഊദത്തു സുഇലത്ത് ബി അയ്യി ദംബിൻ ഖുതിലത്ത്, എന്തൊരു തെറ്റിൻ്റെ പേരിലാണ് അവൾ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുമെന്ന്. അങ്ങനെ മരണാനന്തര ലോകത്ത് ശിക്ഷയുള്ള ഒരു പാതകമാണ് പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടുക എന്ന് അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് നൽകുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതേ വിധത്തിൽ സ്വത്തിൻ്റെ കാര്യത്തിൽ അവകാശമില്ലാതിരുന്ന സമൂഹത്തോട് പുരുഷന് മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്നതിൽ ഏതു പ്രകാരത്തിൽ അവകാശമുണ്ടോ അതേ വിധത്തിൽ തന്നെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന സമ്പത്തിൽ സ്ത്രീക്കും അവകാശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ചത്തിൻ്റെ നാഥൻ പഠിപ്പിച്ചു. അങ്ങനെ ജനിക്കാനുള്ള സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്വത്തവകാശവും ഇസ്ലാം സ്ത്രീക്ക് നൽകി. ആരാധനയുടെ കാര്യത്തിൽ ആരാധനാലയത്തിൻ്റെ കവാടങ്ങൾ, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാ, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ നിങ്ങൾ സ്ത്രീകൾക്ക് വിലക്കരുത് എന്ന് കൽപ്പിച്ചുകൊണ്ട് ആരാധനാലയത്തിൻ്റെ വാതിലുകൾ അവർക്ക് തുറന്നു കൊടുക്കാൻ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അങ്ങനെ അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യവും വകവെച്ചു കൊടുത്തു. അറിവുകൾ നേടുന്ന വിഷയത്തിൽ പ്രവാചകൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് അവർ സംശയങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് കണ്ട പ്രിയപത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് പറഞ്ഞു, എത്ര നല്ല സ്ത്രീകളാണ് നമ്മുടെ ഈ സ്ത്രീകൾ. അൻസാരി വനിതകളുടെ മതം പഠിക്കാനുള്ള അറിവ് നേടാനുള്ള താല്പര്യത്തെ പ്രവാചകൻ്റെ മുമ്പിൽ വെച്ച് അവർ പ്രശംസിച്ചുകൊണ്ട് പങ്കുവെക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്ത്രീയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള മതമാണ് ഇസ്ലാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാൾ രണ്ട് പെൺകുട്ടികളെ അവർക്ക് പ്രായപൂർത്തിയെത്തുന്നവരെ സംരക്ഷിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്താൽ ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് സമീപസ്ഥമായ രണ്ട് വിരലുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അങ്ങനെ മകളെന്നുള്ള നിലക്ക് അവൾക്ക് സ്നേഹവും കാരുണ്യവും ചൊരിഞ്ഞു കൊടുക്കണം. ഭാര്യ എന്നുള്ള നിലക്ക് സ്ത്രീക്ക് നൽകേണ്ടുന്ന അവകാശങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പ്രവാചകൻ കൽപ്പിച്ചു. ഒരിക്കലും തന്നെ അവളോട് അന്യായം കാണിക്കരുത്. നീ ഭക്ഷിക്കുന്നത് അവളെ ഭക്ഷിപ്പിക്കണം, നീ ധരിക്കുന്നത് അവളെ ധരിപ്പിക്കണം. മുഖത്തടിക്കുകയോ വൈരൂപ്യം വരുത്തുന്ന ശിക്ഷാമുറകൾ സ്വീകരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നവിടുന്ന് കൽപ്പിച്ചു. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ് എന്ന് അവിടുന്ന് ഉത്ബോധിപ്പിച്ചു. അങ്ങനെ ഭാര്യ എന്നുള്ള നിലക്ക് സ്ത്രീക്ക് നൽകേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. മൂന്നാമത്തേത് സ്ത്രീയുടെ റോള് മാതാവ് എന്നുള്ള നിലക്കാണ്. പ്രവാചകൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ഏറ്റവും ഉത്തമമായ പെരുമാറ്റം കൊണ്ട് ഞാൻ ഏറ്റവും കടപ്പെട്ടത് ആരോടാണ് എന്ന ചോദ്യത്തിന് ഉമ്മുക്ക നിൻ്റെ മാതാവിനോടാണ് എന്നവിടുന്ന് മറുപടി പറഞ്ഞു. വീണ്ടും ചോദിച്ചപ്പോഴും വീണ്ടും ചോദിച്ചപ്പോഴും എല്ലാം നിൻ്റെ മാതാവിനോടാണ് എന്നവിടുന്ന് പ്രതികരിച്ചു. നാലാമത്തെ തവണ വീണ്ടും ചോദിച്ചപ്പോൾ നിൻ്റെ പിതാവിനോട് എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. മാതാവിന് നൽകേണ്ടുന്ന ആദരവ്, അവരോട് കാണിക്കേണ്ടുന്ന ബഹുമാനം, അതാണ് ഈ വചനത്തിലൂടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. ആ മാതാവ് എത്രമാത്രം നാം അവർക്ക് ആദരവ് നൽകുന്നുവോ, അവരുടെ മനസ്സിൽ നമ്മളോട് എത്രമാത്രം പ്രാർത്ഥനയും നമ്മുടെ കാര്യത്തിൽ നല്ല ചിന്തയും ഉണ്ടാകുന്നുവോ, അതിനനുസരിച്ചാണ് രണ്ട് ലോകത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം കുടികൊള്ളുന്നത്. അങ്ങനെ മകളെന്ന നിലക്കും ഭാര്യ എന്ന നിലക്കും മാതാവെന്ന നിലക്കും അതേപ്രകാരം സഹോദരി എന്ന നിലക്കും ഒക്കെ സ്ത്രീക്ക് നൽകേണ്ടുന്ന ആദരവിനെ, ബഹുമാനത്തെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായി ഇസ്ലാം പഠിപ്പിച്ചു. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷന് തുല്യമാണോ എന്ന ചർച്ച സമൂഹത്തിലെ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. നമുക്കറിയാം ആദിപാപത്തിൻ്റെ കാരണം സ്ത്രീയാണ് എന്ന് വ്യക്തമാക്കുന്ന ദർശനങ്ങളുണ്ട്. സ്ത്രീക്ക് അവളുടെ ഹൃദയം കഴുതപ്പുലിയുടേതിന് സമാനമാണ് എന്ന് എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ഇസ്ലാം ഒരിക്കലും ആ കാര്യങ്ങളോട് യോജിക്കുന്നില്ല. തീർച്ചയായും ആദിപാപം അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ആ പഴം കഴിച്ചത് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വിലക്കപ്പെട്ട കന്നി ഭക്ഷിച്ചിടത്ത് രണ്ടുപേർക്കുമുള്ള പങ്കാളിത്തം തുല്യമാണ് എന്നർത്ഥം. ആ ഒരു കാരണത്തിൻ്റെ പേരിൽ സ്ത്രീ പാപിയാണ് എന്ന് പറയുക സാധ്യമല്ല. അതേപോലെ സ്ത്രീയുടെ മനസ്സ് വൃത്തികെട്ടതാണ് എന്ന് ഒരു നിലക്കും പുരോഗതിയുള്ള ഒരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രണ്ട് അസ്തിത്വങ്ങളാണ് സ്ത്രീയും പുരുഷനും. പ്രപഞ്ചത്തെ സംബന്ധിച്ച ഇസ്ലാമിൻ്റെ വീക്ഷണം, വമിൻകുല്ലി ശൈഇൻ ഖലഖന സൗജൈൻ, സകല വസ്തുക്കളെയും നാം സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ് എന്നാണ്. ഇണകളായാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളുടെയും നിലനിൽപ്പുള്ളത്. അതുപോലെ തന്നെ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. ഇണകൾ വ്യത്യസ്ത സ്വഭാവമുള്ളവയാണ്, വ്യത്യസ്ത അസ്തിത്വമുള്ളതാണ്, ഘടനാപരമായ വ്യത്യസ്തത ഉള്ളതാണ്. ആ വൈജാത്യവും വൈരുദ്ധ്യവും ഉൾക്കൊള്ളണം എന്നത് തന്നെയാണ് ബുദ്ധി നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പുരുഷനും സ്ത്രീയുമാകുന്ന രണ്ട് ഇണകൾ എല്ലാ അർത്ഥത്തിലും തുല്യമാവുക എന്ന് പറയുന്നത് പ്രാപഞ്ചിക സംവിധാനത്തിനെതിരാണ്. സ്ത്രീക്ക് സ്ത്രീയുടേതും പുരുഷന് പുരുഷൻ്റേതുമായ വ്യക്തിത്വവും അസ്തിത്വവുമുണ്ട്. എന്നാൽ രണ്ടുപേരും പൊതുവിൽ അംഗീകരിക്കേണ്ടുന്ന നിയമങ്ങളും നിയമാവലികളുമുണ്ട്. ആരാധനയുടെ വിഷയത്തിൽ, ജീവിതത്തിലെ സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ, എല്ലാത്തിലും സ്ത്രീക്കും പുരുഷനും പ്രതിഫലം തുല്യമാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നാൽ സ്ത്രീക്ക് പ്രത്യേകമായ ചില കാര്യങ്ങളിൽ അവൾക്ക് അവകാശങ്ങൾ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. വസ്ത്രം ധരിക്കുന്നിടത്ത്, ആഭരണങ്ങൾ അണിയുന്നിടത്ത്, പട്ട് പുരുഷന് നിഷിദ്ധമെന്ന് പഠിപ്പിച്ചപ്പോൾ അത് സ്ത്രീക്ക് അനുവദനീയമെന്ന് പഠിപ്പിച്ചു. സ്വർണം പുരുഷന് നിഷിദ്ധമെന്ന് പഠിപ്പിച്ചപ്പോൾ സ്ത്രീക്ക് അനുവദനീയമെന്ന് പഠിപ്പിച്ചു. പൊതുവായ നിയമങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ഈ രണ്ട് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിയമാവലികളും പ്രകൃതിമതമായ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതല്ലാതെ സ്ത്രീയെ എവിടെയെങ്കിലും താഴ്ത്തിക്കെട്ടുന്നതിൻ്റെ അവൾ സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിൽ ജീവിക്കേണ്ടവളാണ് എന്നുള്ള കൽപ്പന ഇസ്ലാമിൽ കാണുക സാധ്യമല്ല. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗാർഹികമായ ചുമതല അവൾക്കാണ്. അവളുടെ വീടിൻ്റെ കാര്യങ്ങൾ അവൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിലെ ഭരണാധികാരിയാണ് അവൾ. അവളതേക്കുറിച്ച് ചോദിക്കപ്പെടും എന്ന് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ നായകത്വം അവനാണ്. സ്ത്രീകളുടെ മേൽ അവർ ഭരണാധികാരികളാണ്. അതിനുള്ള കാരണം അവർക്ക് ചില സവിശേഷതകൾ സ്ത്രീകളെക്കാൾ കൂടുതൽ നൽകപ്പെട്ടിട്ടുണ്ട്. സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വവും പുരുഷനിലാണ് എന്ന നിലക്ക് കുടുംബ വ്യവസ്ഥതയിൽ അതിൻ്റെ നാഥനായി ഭരണാധികാരിയായി പുരുഷനാണ് ഉണ്ടാകേണ്ടത് എന്നതും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ പാരസ്പര്യ ബന്ധത്തിലൂടെ, നിർമ്മാണാത്മകമായൊരു സമീപനത്തിലൂടെ, പോസിറ്റീവായൊരു കാഴ്ചപ്പാടിലൂടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ നോക്കിക്കാണുകയും ഒരു സ്ത്രീക്ക് തൻ്റെ ശാരീരികമായ സൗന്ദര്യം പ്രകടമാക്കാതെ തൻ്റേതായ കാര്യങ്ങളിലേക്ക് മറ്റൊരാളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഭാവ പെരുമാറ്റങ്ങളില്ലാതെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചുകൊണ്ട് അറിവ് നേടുന്നതിനോ ആരാധനാലയങ്ങളിൽ പോകുന്നതിനോ ഇസ്ലാം വിലക്ക് ഏർപ്പെടുത്തുന്നില്ല. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിലെ പോലെ നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു അഴിഞ്ഞാട്ടത്തിന് സ്ത്രീകളെ അനുവദിക്കരുത് എന്നതാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. കാരണം സാമൂഹികമായ ധാർമ്മിക മൂല്യങ്ങളുടെ നിലനിൽപ്പിന് ഈ സൂക്ഷ്മത അനിവാര്യമാണ്. അങ്ങനെ വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട്, കുടുംബത്തിൻ്റെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട്, പുരുഷൻ്റെ കൂടെ നിന്നുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾക്ക് ഒരിക്കലും വിഘാതം സംഭവിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റ രീതികളിലൂടെ, ഉത്തരവാദിത്ത നിർവഹണത്തിലൂടെ സ്ത്രീയെ അതിന് പാകപ്പെടുത്തുകയും സ്ത്രീയുടെ ഉത്തരവാദിത്തവും സ്ത്രീയുടെ സ്ഥാനവും ഉയർത്തുകയാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ലിബറലിസത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും വക്താക്കൾക്ക് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കൽ അവരുടെ ഒരു ലക്ഷ്യമാണ് എന്നതുകൊണ്ട് ലഭ്യമാകുന്ന ഓരോ സന്ദർഭത്തെയും വിവാദങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഉപയോഗപ്പെടുത്തുകയും ഇസ്ലാമിലെ സ്ത്രീ അവൾ പീഡിപ്പിക്കപ്പെടുന്നു, അവൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന വ്യാജമായ ആരോപണങ്ങൾ മീഡിയകളിലൂടെ എന്നും നടത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം സ്ത്രീയെ വിൽപ്പനച്ചരക്കാക്കി മാറ്റണമെന്നതാണ്. ക്യാപിറ്റലിസത്തിൻ്റെ താല്പര്യങ്ങളും ലിബറലിസത്തിൻ്റെ താല്പര്യങ്ങളും സ്ത്രീയെ വിൽപ്പനച്ചരക്കാക്കുക എന്നതാണ്. ഇസ്ലാം ഒരിക്കലും അതിന് അനുമതി നൽകുന്നില്ല. അവൾക്ക് അവളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട്, അവളുടെ സാമൂഹികമായ സ്ഥാനം ഉയർത്തിക്കൊണ്ട്, സമൂഹ നിർമ്മിതിക്ക്, കുടുംബ നിർമ്മിതിക്ക് സ്ത്രീയുടെ പങ്കാളിത്തത്തെ ഉപയോഗപ്പെടുത്തുന്ന ക്രിയാത്മകമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തെറ്റിദ്ധാരണകൾ അകറ്റണം എന്നതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.
4: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാം സ്ത്രീ വിരുദ്ധമോ, ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ റഷീദ് കുട്ടമ്പൂർ.
6: أعوذ بالله من الشيطان الرجيم
7: وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال تكاد السماوات يتفطرن منه وتنشق الأرض وتخر

0: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം കടം വീട്ടാനുള്ള പ്രാർത്ഥന ഭാഗം 2 എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത് ഒരു പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം മാത്രമാണ്. ധാരാളം കടമ്പേറി പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ മാലികൽ മുൽകി തുഉത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാ. ഇവിടെ വരെയാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. ഇനി അതിൻ്റെ തുടർന്നുള്ള ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ, വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാനു ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ. ഇവിടെ വരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാനു ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ. ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്യത വരുത്തുകയും ചെയ്യുന്നു, നിന്റെ കൈവശമത്രേ നന്മയുള്ളത്, നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇഹലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും റഹ്മാനും അവ രണ്ടിൻ്റെയും റഹീമും നീ തന്നെയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അള്ളാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവെ, നീയാണ് റഹ്മാൻ, നീയാണ് റഹീം, എല്ലാവിധ നന്മകളും നിന്റെ കൈകളിൽ തന്നെയാണ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ആവർത്തിക്കാം. വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാനു ദുനിയാ വൽ ആഖിറ വറഹീമുഹുമാ. വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ വതുദില്ലു മൻ തശാഉ ബിയദികൽ ഖൈർ إنك على كل شيء قدير إنك على كل شيء قدير رحمن الدنيا والآخرة رحمن الدنيا رحمن الدنيا والآخرة رحمن الدنيا والآخرة ورحيمهما ورحيمهما ورحيمهما وتذل من تشاء بيدك الخير إنك على كل شيء قدير رحمن الدنيا والآخرة ورحيمهما. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി രണ്ട് ക്ലാസ്സിലും നാം പഠിച്ചത് ഒന്ന് ഒരുമിച്ച് ചൊല്ലി നോക്കാം. അല്ലാഹുമ്മ മാലികൽ മുൽക്കി തുഉത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير رحمن الدنيا والآخرة رحمن الدنيا والآخرة ورحيمهما. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അല്ലാഹു നമുക്ക് എല്ലാവിധ പ്രയാസങ്ങളും നീക്കിത്തരുകയും അനുഗ്രഹങ്ങൾ നമുക്ക് ചെരിയുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. വാഖിറദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ കടം വീട്ടാനുള്ള പ്രാർത്ഥന, അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ കേട്ടത്. പ്രാർത്ഥനാ പഠനം നിർവഹിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽഇജാബ ഓൺലൈൻ സംശയ നിവാരണത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾ പ്രമാണബദ്ധമായി നേരിട്ട് നിവാരണം നൽകുന്നതിന് വേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാനനായ മുഹമ്മദ് സ്വാദിഖ് മദീനയാണ്. അദ്ദേഹത്തെയും ശ്രോതാക്കളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കളുടെ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി ടെക്സ്റ്റായോ വോയിസായോ നിങ്ങളുടെ സംശയങ്ങൾ അയക്കാവുന്നതാണ്. നമുക്ക് ഫീഡ്ബാക്ക് വഴി വന്ന ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ഒരു പ്രത്യേക പ്രയോജനം ലഭിക്കാൻ വേണ്ടി സത്യം മറച്ചു വെച്ചാൽ കുറ്റം ചെയ്തവനാകുമോ എന്നാണ്. അദ്ദേഹം അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നത്, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി കണ്ണ് പരിശോധനയ്ക്ക് പോയി. അദ്ദേഹം കോണ്ടാക്ട് ലെൻസ് ധരിച്ചിരുന്നു. അവർ കണ്ണട ധരിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. കണ്ണട ധരിച്ചാൽ അദ്ദേഹത്തിന് കാഴ്ചശക്തി പ്രോപ്പറായി കഴിയില്ല. അങ്ങനെ ഈ കോണ്ടാക്ട് ലെൻസ് വെച്ചു എന്ന വിവരം അവരിൽ നിന്നും മറച്ചു വെച്ചു. ഇങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് നേടാനോ പുതുക്കാനോ വേണ്ടി ഈ വിവരം പറയാതെ വെച്ചത് തെറ്റായിരുന്നോ? തെറ്റായിരുന്നു എങ്കിൽ ഇനി എങ്ങനെ അത് തിരുത്തും എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ. റബ്ബി ശ്രഹ്ലി സദ്രി വയസ്സർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅൻ യാ റബ്ബൽ ആലമീൻ. ഒരു വിശ്വാസി എപ്പോഴും സത്യസന്ധനായിരിക്കണം. വാക്കുകൾ അമാനത്താണ്. വാക്കുകളുടെ കാര്യത്തിൽ അല്ലാഹു നാളെ പരലോകത്ത് ചോദ്യം ചെയ്യും. ഒരിക്കലും ഒരു വിശ്വാസി കളവ് പറയുന്നവനാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയക്കും അൽ മുസ്ലിമു ജബാന, ഒരു മുസ്ലിം ഭീരുവാകാൻ സാധ്യതയുണ്ടോ? റസൂലുള്ള പറഞ്ഞു, അയക്കാം, ഒരു വിശ്വാസി പിശുക്കനാകാൻ സാധ്യതയുണ്ടോ? ആയേക്കാം. അടുത്ത ചോദ്യം, ഒരു വിശ്വാസി കളവ് പറയുന്നവനാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ കൽപ്പന, വക്കൂനു മഅസ്വാദിഖീൻ, യാ അയ്യുല്ലദീന ആമനു തഖുല്ലാഹ വക്കൂനു മഅസ്വാദിഖീൻ, സത്യവിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയാകുക എന്നതാണ്. അതുകൊണ്ട് അവനവൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവസരത്തിനൊത്ത് കളവ് പറയുക എന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. ഇവിടെ കണ്ണട ധരിക്കാറുണ്ടോ എന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സന്ദർഭത്തിലോ മറ്റുമൊക്കെ ചോദിക്കുന്നത് അത് അയാളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, അയാൾക്ക് നന്മയാണ്. റോഡിൽ ഒരു വാഹനം ഓടിക്കുമ്പോൾ പൊതുജനങ്ങൾക്കതിൽ സുരക്ഷിതത്വമുണ്ട്. അവിടെ സത്യസന്ധന്മാരായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കപട വിശ്വാസിയുടെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സംസാരിച്ചാൽ കളവ് പറയുക എന്നതാണ്. അതുകൊണ്ട് നമ്മൾ അതിലൊന്നും ഒരു വിജയമുണ്ടാകുകയില്ല. സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ കയ്പാണെങ്കിലും പിന്നീട് മധുരിക്കും. എന്നാൽ കളവ് പറഞ്ഞവനായി കഴിഞ്ഞാൽ എന്നും അത് ദുഃഖത്തിന് കാരണമായിത്തീരും. അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായ ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെ കളവ് പറഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹത്തയുക്തബ ഇൻദല്ലാഹി കദ്ദാബ, കളവ് പറയുന്നവൻ എന്ന പേരിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തുമെന്നാണ്. കളവ് പറയുന്ന ആളുകൾക്ക് ബർസഖിൽ പോലും ശിക്ഷയുള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു. ചെറിയും മൂക്കും കണ്ണുമൊക്കെ ഇരുഭാഗങ്ങളിൽ നിന്ന് കൊളുത്തിട്ട് വരിക്കുമെന്ന് ബർസഖിലുള്ള അവരുടെ ശിക്ഷയെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചുരുക്കത്തിൽ, ഒരു വിശ്വാസി ഒരു കാരണവശാലും കളവ് പറയുവാൻ പാടില്ല. ഈ ചോദ്യകർത്താവ് അയാളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് കളവ് പറഞ്ഞതെങ്കിലും അതിൽ അദ്ദേഹത്തിനും പൊതുജനങ്ങൾക്കുമൊക്കെ ഒട്ടനവധി ദോഷങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. മാത്രമല്ല, എവിടെയാണോ അതിൻ്റെ സത്യസന്ധത ബോധ്യപ്പെടുത്തേണ്ടത് അവിടെ പോയി ഞാൻ പറഞ്ഞത് സത്യമല്ലായിരുന്നു, എനിക്ക് പിന്നെ കണ്ണട വെക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തിരുത്തി പറയേണ്ടതാണ്.
2: പലപ്പോഴും ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തൗഹീദ് ആദർശത്തിലുള്ള പള്ളിയിൽ ഇശാ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പോകുന്ന വഴിക്ക് സമസ്ത പള്ളിയിൽ ജമാഅത്ത് നടക്കാറുണ്ട്, എനിക്കതിൽ പങ്കെടുക്കാമോ എന്നാണ്.
3: അതെ, ഏത് പള്ളിയിൽ വെച്ചും നമസ്കരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തു മൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നതായി എങ്ങനെ നിങ്ങൾ കണ്ടു അതുപോലെ നമസ്കരിക്കുക. ആ രൂപത്തിൽ നമസ്കരിക്കുന്ന ഏത് പള്ളിയിൽ വെച്ചും നമസ്കരിക്കാവുന്നതാണ്. ബിദ്അത്തുൽ മുക്കഫിറ, കുഫറിലേക്കെത്തുന്ന ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ, അവർ മുസ്ലിം പേരുകളിലാണ് എങ്കിലും അത്തരത്തിലുള്ള വലിയ ബിദ്അത്തിൻ്റെ ആളുകളാണ് എങ്കിൽ അപ്പോൾ അത്തരം പള്ളികളിൽ നിന്ന് നമസ്കരിക്കേണ്ടതില്ല. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പള്ളികൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് വാദിക്കുന്ന, അതിനുവേണ്ടി ശബ്ദിക്കുന്ന ആളുകളാണ് എങ്കിൽ അതല്ലാത്ത എത്രയോ പള്ളികളുണ്ട്, ആ പള്ളികളിൽ പോയി നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടത്.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840 ഒരു സഹോദരിയുടെയാണ് ചോദ്യം. ഞാൻ ദീനീപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സാഹചര്യങ്ങളെല്ലാം നമ്മുടെ തൗഹീദി ആദർശ കൂട്ടായ്മയുടേത് തന്നെയാണ്. ഭർത്താവിൻ്റെ കൂടെ തഹജ്ജുദിന് പോലും എഴുന്നേൽക്കാൻ ഞാൻ അലാറം വെച്ച് എഴുന്നേൽക്കാറുണ്ട്. പക്ഷേ ഒറ്റക്കാവുന്ന സമയങ്ങളിൽ എനിക്ക് ഫർള് നിസ്കാരങ്ങളിൽ പോലും ഒഴിവാക്കാൻ തോന്നുന്നു, തീരെ ശ്രദ്ധ കിട്ടുന്നില്ല. എന്നാൽ കുറ്റബോധം തോന്നുന്നുമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ്.
3: ഒരു വിശ്വാസിക്ക് അടിസ്ഥാനപരമായി അറിയേണ്ടതാണല്ലോ 5 നേരം നമസ്കരിക്കണമെന്നത്. രാത്രികാലത്ത് ഭർത്താവിൻ്റെ കൂടെ തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് ഫർള് നമസ്കാരത്തിൽ വീഴ്ച വരുത്താൻ ആഗ്രഹിക്കുക? അതിനർത്ഥം നമസ്കാരത്തെക്കുറിച്ചുള്ള ബോധം അവരുടെ മനസ്സിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നല്ലേ. خلف من بعدين خلف الله والصلاة واتبع الشهوات فسوف يلقون غيا ധാരാളം പ്രവാചകന്മാരുടെ കഥ ഉദ്ധരിച്ച ശേഷം വിശുദ്ധ ഖുർആൻ പറഞ്ഞവർക്ക് ശേഷം ഒരു തലമുറ വന്നു, ദേഹേച്ഛകൾക്കനുസരിച്ച് ദേഹേച്ഛകൾക്കനുസരിച്ച് ജീവിച്ച് നമസ്കാരം ഉപേക്ഷിച്ച ആളുകൾ അവർ കയ്യ് നരകം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ശക്തമായ താക്കീതാണ്. നമ്മളും മറ്റുള്ള മതക്കാരും തമ്മിലെ വ്യത്യാസമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമസ്കാരമാണ്, പമൻ തറക്കഹ ഫഖദ് കഫർ, ആരാണ് നമസ്കാരം ഉപേക്ഷിച്ചവൻ കാഫിറായി എന്നാണ്. അതുകൊണ്ട് മനുഷ്യ മനസ്സിനെ വിപുലീകരിക്കാൻ വേണ്ടി ഇന്ന സ്വലാത്ത് തൻഹ അൽ ഫഹ്ഷായി വൽ മുൻകർ, വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും നമസ്കാരം മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു, സംസ്കരിക്കുന്നു എന്ന ആ തലത്തിലേക്ക് ആയിരിക്കണം നമ്മുടെ നമസ്കാരം എത്തേണ്ടത്. സത്യത്തിൽ നമസ്കാരം എന്നത് ഒരു ആനന്ദമായി തീരേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറയാറുണ്ടായിരുന്നു, അർഹന ബി സ്വലാത്ത് യാ ബിലാൽ, നമസ്കാരത്തിലൂടെ, ബിലാൽ വാങ്ക് വിളിക്കാറാണല്ലോ നമസ്കാരത്തിന് വേണ്ടി, അതിലൂടെ ഒരു റാഹത്ത് നീ ഉണ്ടാക്കിത്തരണമെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവങ്ങൾ ഹദീസിൽ കാണുവാൻ സാധിക്കും. അത്തരത്തിൽ തൻ്റെ റബ്ബുമായുള്ള മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ്. സുജൂദിൽ എനിക്ക് റബ്ബിനോട് ചോദിക്കാവുന്ന നിരവധി അവസരങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഓതുന്ന ആയത്തുകളുടെ അർത്ഥം വ്യക്തമായി ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പറയുന്ന ദിക്റുകളുടെ ആശയത്തിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും നമസ്കാരത്തിൽ ഒരു ഊർജ്ജസ്വലതയും ഖുശ്വും ലഭിക്കും. എപ്പോഴും ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
2: ഒരു സഹോദരി 4 വർഷമായി വിവാഹബന്ധം ഏർപ്പെട്ടിട്ടുണ്ട്. ആ സ്ത്രീക്ക് ഇപ്പോൾ ഒരു കല്യാണാലോചന വരുന്നു. വേറെ വിവാഹം കഴിക്കണം എങ്കിൽ ഇദ്ദ ഇരിക്കണം എന്നാണ് കുടുംബക്കാർ പറയുന്നത്. കാരണമായി അവർ പറയുന്നത് ഇവർ കോർട്ടിലാണ് ഡൈവേഴ്സ് ആയത്, മഹലിൽ അറിയിച്ചിട്ടില്ല എന്നാണ്. ഈ വിഷയത്തിൽ ഒരു വിശദീകരണം അത്യാവശ്യമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
3: ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് അവരെ വിവാഹമോചനം ചെയ്ത് കഴിഞ്ഞ് അവരുടെ ഇദ്ദ തീർന്നു കഴിഞ്ഞാൽ മറ്റ് വിവാഹത്തിന് അനുവാദമുണ്ട്. തൊലാഖ് എങ്ങനെയാണ്? ഒന്നുകിൽ ഭർത്താവ് പറയാൻ ഞാൻ നിന്നെ മൊഴി ചൊല്ലി തൊലാഖ് ചൊല്ലി എന്ന് പറയുകയോ അത് എഴുതുകയോ ചെയ്താൽ മതി. സാക്ഷികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തൊലാഖായി ഭവിച്ചു. പിന്നെ നമ്മുടെ നാട്ടിൽ അത് ഒരു പള്ളിക്കമ്മിറ്റിയെ അറിയിക്കുക, കോടതിയിൽ അറിയിക്കുക എന്നതൊക്കെ ഒരു ഔദ്യോഗിക നിലപാട് മാത്രമാണ്. ഇതൊന്നും അറിയിച്ചിട്ടില്ലെങ്കിൽ തന്നെയും ശരഈയായി മതപരമായി ദീനിൽ അത് തൊലാഖായി തീർന്നു. ആ തൊലാഖ് കഴിഞ്ഞ് പൊതുവെ ആർത്തവകാരികളായ സ്ത്രീകളാണ് എങ്കിൽ മൂന്ന് ആർത്തവിരാമശേഷമുള്ള ശുദ്ധിയോടുകൂടി അവരുടെ ഇദ്ദ പിരീഡ് തീരുകയും അവർക്ക് പിന്നീട് വിവാഹം ആലോചിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്യാവുന്നതാണ്.
2: എൻ്റെ ഭർത്താവ് ഒരു പുകവലിക്കാരനാണ്. 20 വർഷമായി ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ പുകവലി വളരെ കൂടുതലാണ്. നിസ്കാരത്തിൽ തീരെ ശ്രദ്ധയില്ല. നോമ്പാണെങ്കിൽ നോൽക്കാറുമില്ല. കൂടാതെ വീട് പണിയുടെ മേൽ ലോൺ എടുത്തിരിക്കുകയാണ്. ഞാൻ ആകെ ടെൻഷനിലാണ്. ഇനി എന്തുണ്ട് പരിഹാരം എന്നാണ് ഒരു സഹോദരിയുടെ ചോദ്യം.
3: ഭർത്താവിനെ കൊണ്ട് 20 വർഷമായി പ്രയാസപ്പെടുന്ന സ്ത്രീയാണ്. അദ്ദേഹം മുമ്പത്തേക്കാൾ അധികം പുകവലിക്കാറുണ്ട്. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വേണ്ട ശ്രദ്ധയില്ല, നോമ്പും ഇല്ല, പിന്നെ ലോൺ എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത്. സത്യത്തിൽ ഈ ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ വലിയ ഉത്തരവാദിത്വമുള്ള ആളാണ്. കുല്ലക്കും റായിൻ ബക്കുല്ലക്കും മസ്ഊലൂൻ അൻറഅയ്യത്തി. നിങ്ങളൊക്കെ ഭരണാധികാരികളാണ്. നിങ്ങൾക്ക് കീഴിലുള്ള ഭരണീയരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. അവിടെ ഭർത്താവ് തീർച്ചയായും ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തോ മക്കളെ സംരക്ഷിച്ചോ ദീനിയായ ചിട്ടയിൽ വളർത്തിയോ എന്ന ചോദ്യമുണ്ടാവും. പക്ഷേ ഭർത്താവ് തന്നെ ദീനിയായ അടിസ്ഥാന ചിട്ട പോലുമില്ലെങ്കിൽ വളരെ ദുരന്തപൂർണമാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ തീരെ നമസ്കരിക്കാത്ത ഒരു ഭർത്താവാണ് എങ്കിൽ ആ ഭർത്താവുമായി മുന്നോട്ട് പോകാൻ ഒരിക്കലും ആ സ്ത്രീക്ക് സാധിക്കുകയില്ല. അതിനേക്കാൾ ഖൈർ അവർക്ക് ആ വിവാഹം ഒഴിവാകലാണ് ഖുൽഉ ആവശ്യപ്പെടുകയാൻ ചെയ്യേണ്ടത്. ഭർത്താവിനെ ഉപദേശിക്കുക, നന്നാക്കാൻ ശ്രമിക്കുക. അതിനൊന്നും സാധ്യമല്ല എങ്കിൽ, അഥവാ ഭർത്താവ് നിസ്കാരം പോലും തീരെയില്ല എങ്കിൽ, പിന്നീട് എത്രയും പെട്ടെന്ന് ആ വിവാഹബന്ധം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, അള്ളാഹു ആ ഒരു ഭർത്താവിന് ഹിദായത്ത് പ്രദാനം ചെയ്ത് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: ഞാൻ അക്ഷയ കേന്ദ്രത്തിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ആളുകൾ ലോണിന് അപേക്ഷിക്കാൻ വേണ്ടി വരാറുണ്ട്. അവിടെ ലോൺ അപേക്ഷകൾ പൂരിപ്പിച്ച് നൽകുന്നതും പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നതും എൻ്റെ ജോലിയുടെ ഭാഗമായി ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. സാധാരണഗതിയിൽ അറിയാവുന്നതുപോലെ പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതും അതിന് സാക്ഷി നിൽക്കുന്നതും അതിൻ്റെ കണക്കെഴുതുന്നതും എല്ലാം തെറ്റാണ് എന്ന ആശയം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഈ ചോദ്യകർത്താവ്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇസ്ലാമികമായോ അല്ലെങ്കിൽ മറ്റ് രീതിയിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇതിൻ്റെ ശരിയായ വിധി എന്താണെന്നാണ് അവരുടെ ചോദ്യം.
3: അക്ഷയ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഓഫീസുകളിൽ ഒട്ടനവധി ജോലികളുണ്ട്. അതൊക്കെ അനുവദനീയമാണ്. എന്നാൽ നിഷിദ്ധമായ വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് നമ്മൾ ചെയ്യുകയില്ല, മറ്റുള്ള ആളുകൾ ചെയ്യട്ടെ എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത്തരം കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഇത്തരം ഒരു ഇത്തിഫാക്ക് സംസാരിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യൽ അനിവാര്യമാണ്. പലരും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, പൈസ വാങ്ങുന്നു കൊടുക്കുന്ന, അതിൽ തെറ്റ് കാണാത്ത പല ആളുകളും വിഭാഗങ്ങളും ഉണ്ടല്ലോ. അവരത്തരം ജോലികൾ ചെയ്യട്ടെ. അതല്ലാത്ത നിരവധി ജോലികൾ അല്ലാതെ തന്നെ അനുവദനീയമായതുണ്ട്. അത്തരം അനുവദനീയമായ ജോലികൾ ചെയ്യുകയാണ് വേണ്ടത്. മറ്റുള്ളതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക.
2: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഞങ്ങളുടെ അടുത്ത വീടുകളിൽ മരണപ്പെട്ടവരുടെ വീട്ടിൽ നിന്നും സ്ത്രീകൾ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം.
3: സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് അനുവദനീയമാണോ എന്ന വിഷയം പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയുള്ള വിഷയമാണ്. അതിൽ ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ, ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ, ഷെയ്ഖ് ഫൗസാൻ, ഇബ്നു ഖയ്യിം റഹിമഹുല്ല എന്നിവരുടെയൊക്കെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് ഖബർ സിയാറത്തിന് അത് ആ ഉദ്ദേശം വെച്ചുകൊണ്ട് പോകാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഓരോ വിഭാഗത്തിൻ്റെയും തെളിവുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. പൊതുവെ ഉമ്മു ആത്തിയ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകൾ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക. അവർ പറയുന്നു, നുഹീന അൻ ഇത്ബാഇൽ ജനാഇസി, മയ്യത്തിൻ്റെ കൂടെ പോകൽ ഞങ്ങളോട് വിരോധിക്ക വിരോധി

0: ആയിരിക്കും നല്ലത്. അള്ളാഹു തആല ആലം. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു.
1: ഹലോ, ഒരു കളർ ലൈനിലുണ്ടായിരുന്നു, സാങ്കേതിക തകരാറ് കാരണം അദ്ദേഹത്തിന് കോൾ മുഴിപ്പിക്കാൻ കഴിഞ്ഞില്ല. കൈവിരലുകൾ കൊണ്ട് മുദ്ര പിടിക്കുന്ന ചികിത്സ ചെയ്യുന്നത് ശരിയാണോ എന്നാണ്.
0: ചികിത്സയുടെ രൂപം എന്താണെന്നറിയില്ല. ഇന്ന കാലത്ത് പലതരത്തിലുള്ള ചികിത്സകൾ ഉണ്ട്. അതിൽപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടോ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടോ ഒക്കെയാണ് പൊതുവെ സാധാരണയായി ചികിത്സ നടത്താറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഏതൊരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിനൊക്കെ ചികിത്സയും ഇറക്കിയിട്ടുണ്ട്. അറിഞ്ഞവൻ അതറിഞ്ഞു, അറിവില്ലാത്ത ആൾക്ക് അത് അറിയുമില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഇവിടെയൊക്കെ ഭൂമുഖത്ത് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മരുന്ന് കുടിച്ച് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ രോഗം ഭേദമാകും. പക്ഷേ മരുന്ന് കുടിക്കണം, അതോടൊപ്പം ഇസ്ലാമികമായ റുഖിയകളും ഇസ്ലാമികമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന തിബ്ബുൻ നബി ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ ഒരു കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, റബ്ബിൻ്റെ തൗഫീഖോട് കൂടിയാണ്. അതല്ലാത്ത രൂപത്തിൽ ചെയ്യുന്ന പല ചികിത്സാ സമ്പ്രദായങ്ങളും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത്. എനർജി ഹീലിംഗ് എന്നൊക്കെ പറയുന്നത് അവിടെ മരുന്ന് കഴിക്കുന്നില്ല, കുറേ നേരം ഒരു കസേരയിൽ പോയി ഇരിക്കുകയും കണ്ണടക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അത്തരം രോഗികളായ ആളുകൾ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്ന് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഇവിടെ പ്രത്യേകിച്ചൊരു കാര്യകാരണ ബന്ധം പ്രകടമായി കാണാത്തത് കൊണ്ട് തന്നെ അത്തരം ചികിത്സകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഈ ഒരു പക്ഷേ ഈ പറയപ്പെട്ട ചോദ്യവും അത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാകാനാണ് സാധ്യത.
1: ഹലോ,
2: ഹലോ,
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
2: വാലൈക്കും സ്സലാം.
1: ചോദിച്ചോളൂ.
2: എന്റെ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഭർത്താവ് ഭയങ്കരമായിട്ട് എന്താ സിനിമ കാണുന്നു, പിന്നെ നമസ്കാരം അങ്ങനെ ഇല്ല. ആകെ 3 വർഷം നമസ്കാരം എപ്പോഴെങ്കിലും നിശ്ചയിച്ചാലായി ഇല്ല പറഞ്ഞാല് എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്നില്ല. ഞാനിത് എനിക്കുണ്ടെങ്കിൽ നല്ലോണം നിശ്ചയിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കൊറേ 21 കൊല്ലമായി പറഞ്ഞിട്ടൊന്നും മനസ്സിലാകുന്നില്ല. എങ്ങനെയാ ഞാൻ ആ മനസ്സിലാക്കി കൊടുക്കേണ്ടെന്നുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞിരുന്നു.
0: ഭർത്താവ് തീരെ നിസ്കരിക്കുന്നില്ല എന്നാണ് പറയുന്നത്, അത് എപ്പോഴെങ്കിലും നിസ്കാരമാണ്?
2: ഞാൻ വിളിച്ചാലും എല്ലാ കൂട്ടങ്ങൾ
0: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കാരം സ്വലാത്ത് എന്നത് അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലകളിൽപ്പെട്ട ഒന്നാണ്. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വേർതിരിവ് നമസ്കാരമാണ്. അല്ലാഹദുല്ലദി ബൈനനാ വബൈനഹും സ്വലാത്ത് ഫമൻ തറകഹ ഫഖദ് കഫർ. ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറായിപ്പോയി എന്നാണ്. കപട വിശ്വാസികളുടെ ലക്ഷണമാണ് നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധമാകുക, എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുക, ചിട്ടയില്ലാതിരിക്കുക, നമസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കുന്ന സമയത്തെക്കുറിച്ച് ചിട്ടയില്ലാതിരിക്കുക. ഇതൊക്കെ മുനാഫിക്കുകളുടെ ലക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിശ്വാസികളാണ്, ഒരിക്കലും കാഫിറോ മുനാഫിഖോ അല്ല. മാത്രമല്ല അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഒരു വിശ്വാസിയുടെ ഒരാളുടെ കർമ്മങ്ങളിൽ വെച്ച് നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരമാണ്. അതിൽ അയാൾക്ക് വീഴ്ചയുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വതആല മലക്കുകളോട് ചോദിക്കും, ആർക്ക് വല്ല തത്വ സുന്നത്തായ നമസ്കാരം ഉണ്ടോ, അതുകൊണ്ട് പരിഹരിക്കുക. ഇല്ല എങ്കിൽ വലിയ പ്രയാസം തന്നെയാണ്. ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മുഖേന അല്ലെങ്കിൽ ഭർത്താവ് ഇഷ്ടപ്പെടുന്ന ആളുകളിലൂടെ ഗുണദോഷിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അല്ലാ ഇലാഹല്ല ഫിൽ ഇസ്ലാമി മൻ തറക സ്വലാ, നമസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമിൽ യാതൊരുവിധ ഓഹരിയുമില്ല എന്നാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയിച്ചു തന്നത്. അതുകൊണ്ട് ഈ ഇതിൻ്റെ ഗൗരവം ഭർത്താവ്

0: ബോധ്യപ്പെടുത്തുക. അത് ഒരു പക്ഷേ നല്ല ഉപദേശത്തിലൂടെ, അദ്ദേഹം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലൂടെ. അതിനൊന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല എങ്കിൽ പിന്നീട് നിസ്കരിക്കാത്തൊരു ഭർത്താവുമായി മുന്നോട്ട് പോകുന്നത് ഉചിതമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: ഇത്രയും വ്യക്തമായല്ലോ. ഹലോ, ഉത്തരം വ്യക്തമായല്ലോ. പരമാവധി ശ്രമിക്കുക. അള്ളാഹു അദ്ദേഹത്തിന് സൽബുദ്ധി തോന്നുകയും തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഓർക്കട്ടെ. നമ്മളെല്ലാം പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലാണുള്ളത്. ഇവിടെ പല പള്ളികളിലും ജുമാ രണ്ടായി നടത്തുന്നു. ഒന്നാമത്തെ ജുമാ 11:53 ഖുത്ബ തുടങ്ങും. അത് കഴിഞ്ഞ് രണ്ടാം ഖുത്ബ 12:53 ആണ്. രണ്ടും വേറെ വേറെ പണ്ഡിതന്മാരാണ് നേതൃത്വം നൽകുന്നത്. ഇത് ഞാൻ കാൻബറയിൽ പോയപ്പോഴും കണ്ടു. എന്നാൽ നമ്മുടെ നാട്ടിലോ സൗദിയിലോ ഒന്നും ഇങ്ങനെ കാണുന്നുമില്ല. ഇത് ശരിയാണോ എന്നാണ്.
0: അടിസ്ഥാനപരമായി ഒരു പള്ളിയിൽ ഒരു ജുമാ ഉണ്ടാവുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അങ്ങനെയാണല്ലോ. എന്നാൽ ഇന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലുമൊക്കെ മുസ്ലിങ്ങൾ അധികരിച്ചു വരികയും പള്ളികൾക്ക് കുറവ് വരികയും ഒരു പക്ഷേ പുതിയ പള്ളികൾ നിർമ്മിക്കുവാനുള്ള അനുവാദം ലഭിക്കപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു നിർബന്ധ സാഹചര്യത്തിൽ അവർക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്നുള്ള നിലക്കാണ് ജുമാ നടത്തേണ്ട സമയമായി കഴിഞ്ഞാൽ ഒരു ജുമാ നേരത്തെയും ഒരു ജുമാ മറ്റൊരു ഇമാമിൻ്റെ കീഴിൽ മറ്റാളുകൾ മറ്റൊരു സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് അത്തരം ഒരു നിർബന്ധ സാഹചര്യത്തിൽ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ആധുനിക പണ്ഡിതന്മാർ ആ വിഷയമായി സൂചിപ്പിച്ചിരിക്കുന്നത്. അതല്ല എങ്കിൽ ഒരു പക്ഷെ ധാരാളം ആളുകൾക്ക്, ആ നാട്ടുകാരായ നാട്ടിൽ താമസിക്കുന്ന മുഖീമീങ്ങളായ ആളുകൾക്ക് നമസ്കാരം ഒഴിവാക്കേണ്ടി വരും. കാരണം പള്ളികൾ ചെറുതും ആളുകൾ ആധിക്യവും ആണ് അവിടെയുള്ളത്.
1: മദ്രസയോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം കൂടി നൽകുന്നൊരു സ്ഥാപനം. ഇവിടെ മദ്രസയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിനോ പരിചയമില്ലാത്ത, അവർ മാതൃക കാണിച്ചിട്ടില്ലാത്ത പല ബിദ്അത്തുകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആ പഠനത്തോടൊപ്പം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സിലബസാണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നു. അത്തരം ഒരു സ്ഥാപനത്തിലെ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന വിഷയത്തിൽ ഒരു തൗഹീദ് ലഭിച്ച ഒരു സഹോദരിയെ അധ്യാപികയായി അവിടെ ജോലി ലഭിക്കുകയാണെങ്കിൽ ആ ജോലി തുടരാമോ എന്നാണ്.
0: അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതുമായി ബന്ധമില്ല, മതപരമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ, ഭൗതികമായ കാര്യങ്ങളാണ്. അത് അനുവദനീയമാണ്. പ്രത്യേകിച്ച് ഇത്തരം വിദ്യാർത്ഥികളും അനാചാരങ്ങളും ഒക്കെയുള്ള കേൾക്കുന്ന കുട്ടികളാണ് എങ്കിൽ ആ കുട്ടികളെ ചെറിയ രൂപത്തെങ്കിലും തിരുത്താനുള്ളൊരു സാഹചര്യം ഉണ്ട് എങ്കിൽ അവിടെ ജോലി ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്നാൽ വെറും ഭൗതികമായ കാര്യങ്ങൾ തന്നെയാണ്, അത് മുഖേന താൻ അവിടെ ജോലിക്ക്, ഭൗതികമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ അത് ബിദ്അത്തിന്, ബിദ്അത്ത് ചെയ്യുന്നവർക്ക് ഒരു വളക്കൂറാണ് എങ്കിൽ അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ആ ജോലി ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
1: ബർത്ത്ഡേ വലിയ ആഘോഷം, അതായത് കേക്ക് പോലത്തെ കാര്യങ്ങളൊന്നും മുറിക്കാതെ ഒരു സന്തോഷത്തിന് വേണ്ടി ഗിഫ്റ്റ് മാത്രം കൈമാറാൻ പറ്റുമോ? ഞാൻ തീരെ ബർത്ത്ഡേ ആഘോഷിക്കാത്ത വ്യക്തിയാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കണ്ട എന്നതിൽ എന്നോട് യോജിച്ചു. പക്ഷേ ഒരു ഗിഫ്റ്റ് മാത്രം കൊടുക്കുന്നതിൽ പ്രശ്നമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം? തന്ന ഗിഫ്റ്റ് സ്വീകരിക്കാമോ എന്നൊക്കെയാണ്.
0: ഈ പണ്ട് ആളുകൾ ചക്കക്കുരു കഴിക്കൂല എന്ന് പറയുന്ന, ചക്കക്കുരു കഴിക്കണ്ട, പിലാക്കൽ കുരു കഴിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ പേരൊന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിം സംസ്കാരമല്ല ഒരാളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത്. മാത്രമല്ല ആവർത്തിച്ചു വരുന്ന ഈ ആഘോഷങ്ങൾ, ഈദ് എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷങ്ങൾ മാത്രം, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം പോലും ആഘോഷിക്കാൻ പാടില്ല എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയവരാണ് അഹ്ലു സുന്നൽ ജമാഅത്തിൻ്റെ ആളുകൾ. എങ്കിൽ പ്രവാചകൻ്റെ ജന്മദിനം പോലും ആഘോഷിക്കുവാൻ പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ല, മുൻഗാമികൾ കാണിച്ചു തന്നിട്ടില്ല, പ്രമാണങ്ങൾ അതിന് തെളിവുകളൊന്നുമില്ല എങ്കിൽ പിന്നീട് ഓരോരുത്തരും എങ്ങനെയാണ് സ്വന്തത്തിൻ്റെയോ അല്ലെങ്കിൽ മക്കളുടെയോ ജന്മദിനം ആഘോഷിക്കുക? സ്വാഭാവികമായി ആ ജന്മദിനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം അന്യമത സംസ്കാരങ്ങൾ ഒഴിച്ചു നിർത്തി ഒരു മുസ്ലിം അവൻ്റെ വ്യക്തിഗത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത്. ഉള്ളത് മതി, ഇല്ലാത്തത് പൂർണ്ണമായും ഒഴിവാക്കുക.
1: നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കുഴൽപ്പണക്കാരൻ നൽകുന്ന സക്കാത്ത് സ്വീകരിക്കാമോ എന്നാണ്.
0: കുഴൽപ്പണക്കാരൻ എന്ന് പറയുമ്പോൾ കുഴൽപ്പണം അത് രണ്ട് നിലക്ക് നോക്കുമ്പോഴും തെറ്റായിട്ടാണ് വരിക. ഒന്ന് മതപരമായി നോക്കുമ്പോൾ തെറ്റ് വരുന്നു, രണ്ട് രാജ്യത്തിലെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതും തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു കുഴൽപ്പണക്കാരൻ തരുമ്പോൾ അവിടെ ചിന്തിക്കേണ്ടത് അയാൾ അയാളുടെ വരുമാനത്തിൻ്റെ സ്രോതസ് ഈ കുഴൽപ്പണം മാത്രമാണ് എങ്കിൽ അപ്പോൾ അത് അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങളുടെ വരുമാനം ഹലാലല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. നേരമറിച്ച് അയാൾക്ക് ധാരാളം സംരംഭങ്ങളുണ്ട്, അതിൽ ഇത്തരം ഒരു വരുമാനത്തിൻ്റെ മാർഗം കൂടിയുണ്ടെങ്കിൽ അതും അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം അയാളുടെ ഹലാലായ സക്കാത്തിൻ്റെ ഭാഗങ്ങൾ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. എന്ത് തന്നെയായിരുന്നാലും ശരി, അയാളുടെ ആ തെറ്റിൻ്റെ ഭാഗങ്ങൾ നഹിം അൽമുൻകർ തിന്മ വിരോധിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840 നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840 സക്കാത്തിന് അർഹതയില്ലാത്ത വ്യക്തികൾ സക്കാത്ത് വാങ്ങുകയും അർഹരല്ലാത്തവർക്ക് സക്കാത്ത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാകട്ടെ കൂട്ടായ്മയാകട്ടെ എന്താണ് ഇവരോട് പറയാനുള്ളത്?
0: വളരെ ഗൗരവമായ വിഷയമാണ്. സക്കാത്ത് കമ്മിറ്റികൾ തീർച്ചയായും എന്താണ് സക്കാത്ത്, എങ്ങനെയാണ് സക്കാത്ത് സ്വരൂപിക്കേണ്ടതും ആർക്കാണ് വിതരണം ചെയ്യേണ്ടതും എന്ന കൃത്യമായ ബോധമുണ്ടായിരിക്കണം. നാട്ടിൽ കുറേ സക്കാത്തിൻ്റെ പേരിൽ പണം സംഭരിച്ച് ഞങ്ങൾ ഇത്ര ഈ വർഷം സംഭരിച്ചു എന്ന് പറയാൻ വേണ്ടിയാകരുത് സക്കാത്ത് കമ്മിറ്റികൾ. തീർച്ചയായും ഇതൊരു അമാനത്താണ്. അമാനാത്തിക്കും, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്, നിങ്ങൾ അമാനത്തുകൾ വഞ്ചിക്കുന്ന ആളുകളായി തീരും നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അർക്കാൻ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട സക്കാത്ത്, ആ സക്കാത്ത് വിതരണം ചെയ്യുന്നത് ആർക്കൊക്കെയായിരിക്കണം എന്ന് കൃത്യമായി സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ആ വിഭാഗം ആളുകൾക്ക് മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ. ഇത്തരം കമ്മിറ്റികൾ ഇസ്ലാമികമായ ധാരണയില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരം കമ്മിറ്റികൾക്ക് സക്കാത്ത് കൊടുക്കരുത്. തീർച്ചയായും അത്തരം കമ്മിറ്റികൾ മതപരമായ അറിവുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. പലപ്പോഴും ചോദിക്കാറുണ്ട്, യത്തീമിന് കൊടുക്കാൻ പാടുണ്ടോ, വിധവയ്ക്ക് കൊടുക്കാൻ പാടുണ്ടോ, രോഗിക്ക് കൊടുക്കാൻ പാടുണ്ടോ? ഇത്തരം ചോദ്യങ്ങളെ പാടില്ല. കാരണം ഖുർആനിൽ ഫക്കീർ, മിസ്കീൻ എന്നിത്യാദി 8 വിഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ യത്തീമുണ്ടോ, വിധവയുണ്ടോ, അതൊക്കെ ഒരു പക്ഷേ മിസ്കീൻ്റെ ഗണത്തിൽ ഉൾപ്പെട്ടേക്കാം. അത്തരം ചോദ്യങ്ങൾ അതറിയിക്കുന്നത് അവരുടെ അറിവില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ വല്ല കമ്മിറ്റികളോ വ്യക്തികളോ തന്നെ അനർഹരായ ആളുകൾക്ക് സക്കാത്ത് കൊടുത്താൽ ആ സക്കാത്ത് വീടുകയില്ല. അത്തരം ആളുകൾക്കാണ് സക്കാത്ത് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള സംരംഭങ്ങളിൽ ചേരേണ്ട ആവശ്യവും ഇല്ല. മറിച്ച് നമ്മുടെ നാട്ടിൽ ധാരാളം കൂട്ടായ്മകളുടെ സക്കാത്തിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന, പഠിച്ച് മനസ്സിലാക്കി വിതരണം ചെയ്യുന്ന ധാരാളം പള്ളികളോടനുബന്ധിച്ചുള്ള സക്കാത്ത് കമ്മിറ്റികൾ, ആ കമ്മിറ്റികൾ മുന്നോട്ട് അവരുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. കൃത്യമായി അവർക്ക് ധാരണയുണ്ടായിരിക്കും. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്.
1: ഹലോ, അസ്സലാമു അലൈക്കും.
2: പിന്നെ നമ്മള് ബാങ്കിന്റെ സമയമായി കഴിഞ്ഞാലോ, കുറച്ച് നേരം ഈ മോളെ വേണ്ടി വെയിറ്റ് ചെയ്യണം, ജമാഅത്തിനെ വിചാരിച്ചിട്ട് അതും വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ശരിക്കലാണോ ജമാഅത്തിനാണോ നല്ലത്?
1: ചോദ്യത്തിന്റെ ആദ്യ ഭാഗം ക്ലിയർ ആയി, രണ്ടാമത്തെ ഭാഗം മനസ്സിലായില്ല. എന്താണ് ബാങ്കിന്റെ സമയമായി കഴിഞ്ഞാൽ
2: കുറച്ച് കഴിഞ്ഞ മോള് വന്ന ജമാഅത്ത് നിസ്കരിക്കല്ലോ എന്ന് വിചാരിച്ച കുറച്ചു നേരം പിന്തിരിക്കുന്നതിന്റെ കുഴപ്പമുണ്ടോ?
1: ഏത് നമസ്കാരമാണ് ഉദ്ദേശിക്കുന്നത്?
2: പറഞ്ഞ നമസ്കാരങ്ങൾ സമയമായി ബാങ്ക് കൊടുത്താലും
0: ചോദ്യം ഇതാണ്. പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ നിസ്കരിക്കുകയാണ് വേണ്ടത്, അതല്ല അല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റും. ഏതാണ് ഉത്തമെന്നാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും ഉത്തമമായ പ്രവർത്തനങ്ങൾക്ക് അമലുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അസ്സലാത്തു അലാ വഖ്തിഹ, ഈ അസ്സലാത്തു അലാ ഔവലി വഖ്തിഹ, ഒന്നാമത്തെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കൽ ആണ് ഏറ്റവും ഉത്തമമായത് എന്ന്. എന്നാൽ അതോടൊപ്പം തന്നെ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ മഹത്വം അറിയാം, അതിൻ്റെ പുണ്യം 27 ഇരട്ടിയാണ് ഒറ്റയ്ക്കുള്ള നമസ്കാരത്തേക്കാൾ. അതുകൊണ്ട് തന്നെ അല്പം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജമാഅത്തായി നടക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ജമാഅത്തായി നമസ്കരിക്കുകയാണ് ഉത്തമം.
1: വ്യക്തമായല്ലോ?
2: നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമ്മൾ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൂടി നിർത്തുമ്പോൾ നിർത്തുന്ന സ്ഥലത്തിന് വ്യത്യാസമുണ്ട്,
1: ബാക്കിലുള്ളതിനും വീട്ടിൽ നിസ്കരിക്കുമ്പോഴാണോ ചോദ്യം?
2: അതെ, വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അഥവാ മക്കളെ കൂടെ മോനൊക്കെ ചിലപ്പോ തന്നിട്ട് വീട്ടിൽ നിസ്കരിക്കേണ്ടി വന്നാല് ആണുങ്ങളെ കൂടെ നിൽക്കുമ്പോ ബാക്കില് പെണ്ണുങ്ങളെ കൂടെ നിൽക്കുമ്പോ ഒന്നിച്ച് അങ്ങനെയുള്ളത്.
0: വീട്ടിൽ മെഹറമായ ആളുകൾ, ഇപ്പൊ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഒന്നിച്ച് നമസ്കരിക്കുകയാണ് എങ്കിൽ, സാധാരണ രണ്ട് സ്ത്രീകൾ അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാർ തമ്മിൽ നിസ്കരിക്കുക, രണ്ടേ രണ്ടാളുകൾ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിൻ്റെ തൊട്ട് ചാരു വലത് ഭാഗത്ത് അതേ ഒരു സഫിൽ തന്നെയാണ് മഅ്മൂം നിൽക്കേണ്ടത്. അതേപോലെ തന്നെ ഇതേ ഒരു രൂപത്തിലല്ല ഭാര്യയും ഭർത്താവും തമ്മിൽ നിസ്കരിക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും, ഭർത്താവ് ഇമാവും ഭാര്യ പിന്നിൽ ഒരു സ്വഫ് പിന്നിൽ ആണ് നിസ്കരിക്കേണ്ടത്. ഇതേപോലെ തന്നെ വീട്ടിലുള്ള ആളുകൾ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ നമസ്കരിക്കുമ്പോൾ ഒരാൾ, പുരുഷനായ ഒരാൾ, ഒന്നുകിൽ ഉപ്പയായിരിക്കാം അല്ലെങ്കിൽ മക്കളായിരിക്കാം, അവർ നിസ്കരിക്കുക. അതിൻ്റെ തൊട്ട് പിന്നിൽ ആൺകുട്ടികൾ നിൽക്കുക. അതിൻ്റെ തൊട്ട് പിന്നിൽ സ്വഫിലായി സ്ത്രീകൾ നിൽക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഒരേ വീട്ടിലുള്ള ആങ്ങളപ്പങ്ങന്മാരോ ആരെ ഭാര്യയും ഭർത്താവും ആണെങ്കിലോ മിങ്കളായി ഒരുമിച്ച് ചേർന്നുകൊണ്ടല്ല നമസ്കരിക്കേണ്ടത്, ആ സഫ് കെട്ടേണ്ട രൂപത്തിൽ തന്നെയാണ് സഫ് കെട്ടേണ്ടത്.
1: ഉത്തരം വ്യക്തമായല്ലോ? മുഖം നിറമ്മക്കാനും കറുത്ത പാടുകൾ ഒഴിവാക്കാനും ക്രീം പോലെയുള്ളവ ഉപയോഗിക്കുന്നതിൻ്റെ ഇസ്ലാമിക വിധി അന്വേഷിച്ചുകൊണ്ട് ആണ് ചോദ്യം. ഇങ്ങനെ ഉപയോഗിച്ച് നിറം വെക്കുന്നത് തെറ്റാണോ എന്നാണ്.
0: ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരു തശ്വീഹ് വിരൂപത, ഇപ്പോൾ മുഖത്ത് കുറേ പാടുകളും കലകളും ഒക്കെ വന്ന് അത് ഒരു മാറ്റുക എന്ന രൂപത്തിലാണെങ്കിൽ തെറ്റായ ഒരു കാര്യമല്ല. എന്നാൽ തന്നെയും അത് അത്തരം ക്രീമുകളും മറ്റും ഒക്കെ ഉപയോഗിക്കുന്നത് ശരീരത്തിന് കുഴപ്പമില്ല എന്ന മെഡിക്കൽ രംഗത്തുള്ള ആളുകളുടെ ഒരു പിന്നെ കയ്യൊപ്പ് അഥവാ അവരുടെ ഒരു അംഗീകാരം ഉണ്ടാകുമ്പോഴാണ് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നേരെ മറിച്ച് ഒരു ഇപ്പോൾ സാധാരണ പ്ലാസ്റ്റിക് സർജറി പോലുള്ള ശസ്ത്രക്രിയകൾ, അതൊക്കെ ഒരു വിരൂപത ഒഴിവാക്കുക എന്ന അർത്ഥത്തിലല്ല, കറുത്ത ശരീരമാണെങ്കിൽ വെളുപ്പാക്കി തീർക്കുക എന്ന രൂപത്തിൽ ഒരു സൗന്ദര്യത്തിൻ്റെ ലക്ഷണം എന്ന രൂപത്തിലാണെങ്കിൽ അപ്പോൾ അത് ഒഴിവാക്കേണ്ടതും ആണ്. അല്ലാഹു തആല ആലം.
1: ഇമാം തിർമിദി ഉദ്ധരിച്ച ഒരു അല്പം വലിയ ഒരു ഹദീസിൻ്റെ മത്തൻ അയച്ചുകൊണ്ടാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. ഇതിൽ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ പ്രവാചകൻ മുഖേന നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? അത്തരത്തിൽ ചെയ്താൽ ഇത് ഇടയാളന്മാരെ മുൻനിർത്തി പ്രാർത്ഥിക്കാനുള്ള തെളിവാകില്ല എന്നാണ്. ഹദീസിൻ്റെ വിശദ രൂപം വായിക്കാൻ സമയം പിടിക്കും. എന്നാലും അന്ന റജുലൻ ലറീർ അൽ ബസരി അത്ത അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അദു അല്ലാഹ അയ്യു ആഫിനി കല ഇൻഷിത്ത ദഅഉതു വ ഇൻഷിത്ത സബർത ഫഹു ഖൈറുൽ ലക എന്ന് പറഞ്ഞ് ആ ഹദീസ് തുടരുന്നു. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യകർത്താവിൻ്റെ സംശയം ഇതാണ്, ഇത് പ്രവാചകൻ മുഖേന നമുക്ക് പ്രാർത്ഥിക്കാമോ എന്നാണ്.
0: വിശുദ്ധ ഖുർആനിൽ ഒരായത്തിലെങ്കിലും, തിരുവചനങ്ങളിൽ ഒരു ഹദീസിലെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നതിന് യാതൊരുവിധ തെളിവുമില്ല. സാധാരണക്കാർ പറയാറുള്ളത് ഞങ്ങൾ റബ്ബിനോട് തന്നെയാണ് ചോദിക്കുന്നത്, പക്ഷേ മഹാന്മാർ നമ്മളെപ്പോലെയല്ലോ, ആ മഹാന്മാർ മുഖേന റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നാണ് പറയാറുള്ളത്. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് മുഖേന റബ്ബിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ അവരിൽ തന്നെയുള്ള പാണ്ഡിത്യമുണ്ട് എന്ന് പറയുന്ന ആളുകൾ പറയാറുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്ത് ചോദ്യവും അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കാം, പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ആളുകളും കുറവല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിനോട് മറ്റു മഹാന്മാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് മുഖേന പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് മുഖേന, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് മുഖേന ഇല്ല എന്നത് വ്യക്തമാണ്. ഖുർആനിൽ എത്രയോ പ്രാർത്ഥനകൾ, അവിടെയൊക്കെ റബ്ബന, അല്ലാഹുമ്മ എന്നീ പ്രയോഗങ്ങളാണ്. അതേപോലെ തന്നെ നമസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ മുഴുവൻ അള്ളാഹുവിനോട് നേരിട്ടാണ്. പ്രവാചകൻ്റെ ഹദീസുകളിലും ഒരു ഹക്ക് ജാഹ് ബർക്കത്ത് മുഖേന ഉള്ള ഇടയാളന്മാരോട് നിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയില്ല. മാത്രമല്ല വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹരീമിൽ സത്യനിഷേധികൾക്ക് ഉദാഹരണമായി അള്ളാഹു എടുത്തു കാണിച്ചത് നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരാണ്. കാനത്ത തഹ്ത അബ്ദൈനി മിൻ ഇബാദിന സ്വാലിഹീൻ, സച്ചരിതരായ രണ്ട് പ്രവാചകന്മാരുടെ കീഴിലുള്ള ഭാര്യമാരായിരുന്നു അവർ. അവരോട് നരകത്തിൽ പ്രവേശിക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഫലം യുഗനിയ അൻഹുമാ മിൻ അല്ലാഹി ഷൈഅ, ഈ രണ്ട് ഭാര്യമാർക്കും വേണ്ടി പ്രവാചകന്മാർക്ക് ഒന്നും ചെയ്തു കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാണ്. നൂഹ് നബിയുടെയോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് മുഖേന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രക്ഷിക്കുവാൻ സാധിച്ചില്ല എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇത് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇതിൽ തെളിവുണ്ടല്ലോ എന്ന് പലരും പറയാറുള്ളത്. ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് നബിയെ എനിക്ക് കാഴ്ചശക്തി നൽകണേ എന്നല്ല, മറിച്ച് എൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്നാണ്. അതാണ് അതിലുള്ളത്. അതേപോലെ തന്നെ അവിടെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്തുകൊണ്ട് റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നല്ല ആ സഹായി പറഞ്ഞത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഉളു എടുത്തു വരുവാൻ ആവശ്യപ്പെടുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന മുഖേന റബ്ബെ എൻ്റെ ഈ രോഗം ഭേദമാക്കണേ എന്നാണ് ആ സ്വഹാബി പ്രാർത്ഥിച്ചിരിക്കുന്നത്. അതിലൊന്നും തന്നെ ഹക്ക് ജാഹ് ബർക്കത്ത് മുഖേന റബ്ബിനോട് ഇടയാളന്മാരെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനോ റബ്ബല്ലാത്ത ആളുകളോട് ഇസ്തിഗാസയും ഇസ്തിആനയും ദുആവും നടത്തുവാനോ യാതൊരുവിധ രേഖയും ഇല്ല എന്നത് വളരെ വ്യക്തമാണ്.
1: നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് എല്ലാവരും വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്ന ഒരു പതിവാണല്ലോ. വാഹന ഇൻഷുറൻസ് ഏജൻസി ഒരു വിശ്വാസിക്ക് തുടങ്ങാമോ? അങ്ങനെ തുടങ്ങാം എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടോ?
0: ഒരു നിർബന്ധിത സാഹചര്യത്തിലാണല്ലോ നമ്മൾ ഇങ്ങനെ വാഹന ഇൻഷുറൻസിൽ പങ്കുചേരുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ അത് നിർബന്ധമായിരിക്കെ വാഹനം ഓടിക്കണമെങ്കിലോ വാഹനം വാങ്ങണമെങ്കിലോ നിർബന്ധമായും ഈ ഇൻഷുറൻസ് അനിവാര്യമാണ്. ആ അനിവാര്യ ഘട്ടം നിലനിർത്തിയാണ് നമ്മൾ ഇത്തരം ഇൻഷുറൻസിൽ പങ്കാളികളാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ജോലിക്കാരനോ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയോ ആയിട്ട് വർത്തിക്കുകയല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത്.
1: ഹലോ ഹലോ
3: ആ ഹലോ
1: അസ്സലാമു അലൈക്കും
3: റഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാ വബറകാത്തു.
1: ഓക്കേ, ചോദിച്ചോളൂ.
3: പറന്ന് നമസ്കാരം വരുമ്പോൾ തുടങ്ങി നമസ്കാരം തുടങ്ങി കഴിയുമ്പോഴത്തേക്കിന് ചില ആൾക്കാര് പിന്നെ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം പറന്നിലേക്ക് ജോയിൻ ചെയ്യുന്ന കാണുന്നുണ്ട്. അത് ശരിയായ രീതിയാണോ എന്നറിയാൻ വേണ്ടിയാണ്. പിന്നെ അതുമല്ല, നമുക്ക് സുജൂതി ചെയ്യുമ്പോഴത്തേക്കിനെ കൈമുട്ടി ഇങ്ങനെ കുത്തി പത്തി വെക്കാതെ പതിഞ്ഞു കിടന്നുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്.
0: രണ്ട് ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഫർള് നമസ്കാരം നടക്കുന്ന വേളയിൽ സുന്നത്ത് നമസ്കരിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അതിന് വ്യക്തമായ മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഇദാ ഉഖീമത്തി സ്വലാത്തു ഫലാ സ്വലാത ഇല്ല മക്തൂബ, ഇഖാമത്ത് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഫർള് നമസ്കാരമല്ലാതെ മറ്റൊരു നമസ്കാരവും ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ വരുമ്പോൾ അവിടെ ഫർള് നമസ്കാരം നടക്കുന്നുവെങ്കിൽ സുന്നത്ത് നമസ്കരിച്ച് ഫർളിലേക്ക് ചേരുകയല്ല വേണ്ടത്. ഏതുവരെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഒരാൾ സുന്നത്ത് നമസ്കരിക്കുകയായിരുന്നു, നമസ്കാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഫർളിൻ്റെ ഇഖാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ആ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞ് ഫർള് നമസ്കാരത്തിലേക്ക് ചേരുകയാണ് വേണ്ടത്. എന്നാൽ രണ്ടാമത്തെ റക്കാത്തിലാണ് എങ്കിൽ ആ നമസ്കാരം പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ ജമാഅത്തിലേക്ക് ചേരുകയാണ് ചെയ്യേണ്ടത് എന്ന്. ഇതാണ് ആ വിഷയത്തിൽ നിർദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഹനഫി മദ്ഹബിലുള്ള ആളുകൾ, മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ജോലിക്ക് വരുന്ന ആളുകൾ, സുബിഹ് നമസ്കാരത്തിലൊക്കെ ഒരു ഭാഗത്ത് ജമാഅത്ത് നടക്കുമ്പോഴും പള്ളിയുടെ മറ്റൊരു ഭാഗത്തുനിന്ന് അവർ സുന്നത്ത് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. അതല്ല സത്യത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ സുന്നത്ത് നഷ്ടപ്പെട്ട ഒരാൾക്ക് വേണമെങ്കിൽ ഫർള് നമസ്കാരത്തിന് ശേഷം പിന്നീട് ആ സുന്നത്ത് നിർവഹിക്കാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, സുജൂദിൽ കിടക്കേണ്ട സുജൂദിൻ്റെ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർത്തു അൻ അസ്ജുദ അലാ സബ്അത്തി അഅ്ളും, ഏഴ് അവയവങ്ങളിലായി സുജൂദ് ചെയ്യുവാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു. അതിൽ നെറ്റി എന്ന് പറഞ്ഞ വഷാറ ഇല അൻഫി, മൂക്കും അവിടെ നിലത്ത് പതിയണം എന്ന് പറഞ്ഞു. രണ്ട് കൈയിൻ്റെയും പള്ളകൾ, രണ്ട് കാൽമുട്ടുകൾ, രണ്ട് കാലിൻ്റെയും വിരലുകളുടെ പള്ളകളാണ്. അപ്പോൾ ഒരിക്കലും കൈ പിന്നെ കഫ് ഹാൻഡ് ഇതല്ലാതെ കൈത്തണ്ട നിലത്ത് പിന്നെ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്യുവാൻ പാടില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച ഒരു നമസ്കാരം കൂടിയാണ്. ഇംബിസാത്തിൽ കൽ, നായ അതിൻ്റെ കൈ നിലത്ത് വിരിച്ചതുപോലെ നിങ്ങൾ സുജൂദ് ചെയ്യുവാൻ പാടില്ല. അങ്ങനെ നായയുടെ കൈ നിലത്ത് വെക്കുന്ന രൂപത്തിൽ നമസ്കാരം നിർവഹിക്കുവാൻ പാടില്ല, സുജൂദ് അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി വിരോധിച്ച കാര്യം കൂടിയാണത്.
1: ഉത്തരം വ്യക്തമായല്ലോ.
3: ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോ ലൈഫ് ഇൻഷുറൻസ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ?
0: ഇൻഷുറൻസ് പൊതുവായ വിധികളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഓരോ കമ്പനികൾ, ആ കമ്പനികളുടെ ലാഭങ്ങൾക്ക് വേണ്ടി ഇൻഷുറൻസ് പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, അതേപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, LIC പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ ആ കമ്പനികളുടെ ലാഭമാണ് അവരാഗ്രഹിക്കുന്നത്. അവിടെ ആ ഒരു ഇടപാടിൽ മൈസർ, ചൂതാട്ട സമാനമായ വ്യവഹാരം വരുന്നുണ്ട്. രിബ, പലിശ സമാനമായ ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഖറർ, വഞ്ചന അവിടെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഇൻഷുറൻസുകൾ പാടില്ല എന്നാണ് പൊതുവെ പണ്ഡിതന്മാർ പറയാറുള്ളത്. നേരെ മറിച്ച് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു രാജ്യത്തിൻ്റെ പിന്നെ പ്രജകൾക്കുള്ള ആളുകൾക്കുള്ള ഒരു സഹായം എന്നുള്ള രൂപത്തിൽ ചില ഗവൺമെൻറ്റിൻ്റെതായ പരിരക്ഷകളുണ്ട്. അത് പേരിന് ഇൻഷുറൻസ് എന്നാണെങ്കിലും അവിടെ മാസാമാസത്തിലോ വർഷാവർഷത്തിലോ ഓരോ സംഖ്യ കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് ആളുകൾക്ക് പ്രത്യേകമായി കൊടുക്കുകയല്ല, മറിച്ച് ആ പാവപ്പെട്ട BPL കാർഡൊക്കെയുള്ള ആളുകളെ സഹായിക്കുക എന്ന അർത്ഥത്തിലാവുമ്പോൾ അത് അനുവദിക്കപ്പെടും എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: വ്യക്തമായല്ലോ. മക്കളുടെ പിതാവ് മരണപ്പെട്ടത് സിഹർ ബാധിച്ചാണെന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് മൂത്ത മകളിലേക്ക് ബാധിക്കുമോ എന്നറിയാൻ ആഗ്രഹമുണ്ട്. നിലവിൽ മകൻ ഏത് ബിസിനസ് തുടങ്ങിയാലും തടസ്സങ്ങളും ബർക്കത്തില്ലായ്മയും കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം മടി അനുഭവപ്പെടുകയാണ്. കുടുംബത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല, കല്യാണങ്ങൾ നടക്കുന്നില്ല, മക്കൾക്ക് പഠനത്തിൽ ഉയർച്ചയില്ല. ഈ സാഹചര്യത്തിൽ റുഖയ്യ ശറിയ ചെയ്യുന്നത് ഇസ്ലാമികമായി ശരിയാണോ എന്നും ഈ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്നും വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
0: അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വീട്ടിലോ കുടുംബത്തിലോ കുടുംബാംഗങ്ങൾക്കിടയിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതെല്ലാം സിഹറാണ് എന്ന് ഉറപ്പിച്ച് പറയുവാൻ യാതൊരുവിധ നിർവാഹവുമില്ല. പല പല കാരണങ്ങളാലും പല രോഗങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും. സിഹറാണ് എന്ന് ഉറപ്പിച്ച് പറയുവാൻ യാതൊരുവിധ സാധ്യതകളുമില്ല. എന്നാൽ പരീക്ഷണങ്ങളുണ്ടാവുമ്പോൾ അതിനൊക്കെ പരിഹരിക്കുവാൻ പറ്റിയ പല മാർഗങ്ങളും ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ട്, രോഗമാകുമ്പോൾ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ്, റബ്ബിനോട് ദ്വാർക്കുക എന്നുള്ളത് തന്നെയാണ്, അതേപോലെ തന്നെ റുഖിയ ശറഈയ, മതപരമായ ഇസ്ലാം അനുവദിച്ച റുഖിയകൾ അത് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് സിഹറാണ് എന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി, ആയേക്കാം എന്ന ധാരണയുണ്ടെങ്കിലും ശരി, അത്തരം റുഖിയ ശറഈയകൾ ഉപയോഗിക്കുക. ജീവിതത്തിൽ ചിട്ടകൾ പുലർത്തുക, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടതായ ദിക്റുകൾ പ്രാവർത്തികമാക്കുക, കുടുംബത്തിൽ നിഷിദ്ധങ്ങളായ അടയാളങ്ങളും മറ്റും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഒരു ഇസ്ലാമിക ചിട്ടയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ അള്ളാഹുവിൻ്റെ എല്ലാ സഹായങ്ങളും അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതൊക്കെ ചെയ്തിട്ടും പരീക്ഷണങ്ങൾ മാറുന്നില്ല എങ്കിൽ അനിസ്ലാമികമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ ഉള്ള ഒരു അനുവാദം അതിൽ ഇല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി പല പ്രവാചകന്മാർക്കും പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ബാക്കിയാണ് ഞാൻ എന്ന് മനസ്സിലാക്കി തവക്കുലാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്.
1: നമ്മൾ സമയം അവസാനിച്ചു. ധാരാളം ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകിയ താങ്കൾക്ക് അള്ളാഹുവർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതറിയിക്കുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ചോദ്യങ്ങൾ മനസ്സിലുണ്ട്, ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ, ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: ആത്മീയ ആനന്ദം തേടിയുള്ള ചില അന്വേഷണങ്ങളും യാത്രകളും, അത് ഒരു മനുഷ്യൻ്റെ ഒരു ആവശ്യമാണ്. പലവരും ആത്മീയ ആനന്ദവും ആത്മീയപരമായ ജീവിത ലക്ഷ്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതൊരു മനുഷ്യൻ്റെ സ്വാഭാവികമായ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അന്വേഷണമാണ്. എന്നാൽ ആ അന്വേഷണം അത് ഏത് രീതിയിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഏത് തലത്തിലേക്ക് അത് വരുന്നു, അതുകൊണ്ടുള്ള ഒരു ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാകുന്നു, അങ്ങനെ അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അമിത് ഭാഷ, എന്താണ് ആ ഒരു ആത്മീയ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോഴത്തെ ആ ഒരു ചർച്ചയിൽ പറയാനുള്ളത്?
5: അല്ല, ഈ പുതിയ ആത്മീയത ഒരു പുതപ്പാണ്. ചില യാഥാർത്ഥ്യങ്ങളൊക്കെ മൂടി വയ്ക്കുന്ന അല്ലെങ്കിൽ വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു പുതപ്പാണെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന വളരെ പ്രശസ്തനായ ഒരു യുക്തിവാദി ആണ് സാം ഹാരിസ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. 2014 ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വേക്കിംഗ് അപ്പ്, എ ഗൈഡ് ടു സ്പിരിച്വാലിറ്റി വിത്തൗട്ട് റിലിജിയൻ എന്നാണ്. അപ്പം അദ്ദേഹം അതിൽ പറയുന്ന, അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പിന്നെ കാഴ്ചപ്പാട്, ഒരു എത്തിക്കൽ സ്പിരിച്വലിസം എന്നൊന്ന് സാധ്യമാണെന്നുള്ള, നമുക്ക് സാധാരണ അറിയാം, സോറി, ഒരു എത്തിസ്റ്റിൻ്റെ ഒരു സ്പിരിച്വലിസം സാധ്യമാണെന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു സാധനം എന്താണ്, എത്തീസം എന്ന് പറയുന്നതും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതും രണ്ട് ദിശകളിൽ സഞ്ചരിക്കുന്ന ആശയങ്ങളാണെന്നാണ്. അപ്പോൾ ഇതെവിടെയാണ് ഇതിനെ യോജിപ്പിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പക്ഷെ അദ്ദേഹം വാദിക്കുന്ന വെച്ചാൽ, മതം, ഈ ദൈവം, ആരാധന, മതനിയമങ്ങൾ, മതങ്ങളുടെ ചട്ടക്കൂട്, ഇതൊന്നുമില്ലാതെ തന്നെ നമുക്ക് ആത്മീയ അനുഭൂതി സാധ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം നമ്മൾ പറയുന്ന മെഡിറ്റേഷന്, മൈൻഡ്ഫുൾനെസ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ധ്യാന സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമുക്കൊരു ഒരു ഹ്യൂമൻ ബീയിങ് എന്ന അർത്ഥത്തിൽ നമ്മുടെ തന്നെ ഒരു ആത്മീയ അന്വേഷണം നടത്താൻ പറ്റും എന്നൊരു വാദമുഖം അദ്ദേഹം വയ്ക്കുകയാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു റീസൺ ബേസ്ഡ് ആയിട്ടുള്ള, അത് അല്ലാതെ എന്താണ് പിന്നെ നമ്മളീ പറയുന്ന ആത്മാവിനെയോ മത ആശയങ്ങളെയൊന്നും ബേസ് ചെയ്തിട്ടില്ല. കാരണം മനുഷ്യനൊരു ചോദ്യങ്ങൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അവനൊരു ക്വസ്റ്റ് ഉണ്ടാകും, ആ ക്വസ്റ്റിനെ തൃപ്തിപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പിന്നെ പറ്റും എന്നാണ്. അപ്പോൾ നമുക്കിന്നറിയാം, അതായത് SBNR, സ്പിരിച്വാലിറ്റി, സ്പിരിച്വൽ ബട്ട് നോട്ട് റിലിജിയസ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ലോകത്തുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ തന്നെ ലിബറലായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി എന്താണ് രൂപപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെയുള്ള നമ്മൾ പറയുന്ന ഈ ഭക്തി പ്രസ്ഥാനങ്ങളുടെ, സൂഫിസം അടക്കമുള്ള ഭക്തി പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ചില കാരണങ്ങൾ അതുണ്ടായിരുന്നു. സമാനമായ ചില കാരണങ്ങൾ 19-ാം നൂറ്റാണ്ടിലും സംഭവിക്കുന്നുണ്ട്. അതിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന രൂപത്തിലുള്ള നവ സ്പിരിച്വൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നത്. പക്ഷെ അവർക്കൊന്നും മതത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് തന്നെ, കാരണം ഡാർവിനിസവും അതുപോലെ സൈക്കോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തൊരു സമയമായിരുന്നല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ നിഷേധിച്ചു കൊണ്ടുള്ള, എന്നാൽ ഈ ഒരു മനസ്സിൻ്റെ ഒരു ക്വസ്റ്റിന് തള്ളിക്കളയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത്തരം ഒരു അന്വേഷണത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലായൊരു കാര്യം വെച്ചാൽ, ഇപ്പറയുന്ന ഈ സാം ഹാരിസ് ആണെങ്കിലും എന്താണ് ക്രിസ്റ്റഫർ റിച്ച്മാൻ ആണെങ്കിലും അതുപോലെ നമ്മൾ മറ്റേ ഡോക്കിൻസ്, ഇവരെല്ലാം തന്നെ ഈ നമ്മുടെ കാലഘട്ടത്തിലുണ്ടായ നവ കൊളോണിയൽ ആക്രമണങ്ങളെയൊക്കെ അംഗീകരിച്ചവരാണ്. എന്നുവെച്ചാൽ ഇറാഖിൽ അധിനിവേശമാണെങ്കിലും അഫ്ഗാനിൽ അധിനിവേശമാണെങ്കിലും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ, പട്ടിണിയിലേക്ക് തള്ളിവിട്ട, മനുഷ്യത്വരഹിതമായ ഈ കൊളോണിയൽ ആക്രമണങ്ങളെയൊക്കെ ഇവർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് സ്പിരിച്വൽ അന്വേഷണത്തിൻ്റെ വലിയ താത്വിക വശങ്ങൾ പറയുന്നവർക്ക് ഇപ്പറയുന്ന ഈ ക്രൂരതകൾ എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, അത് മനസ്സിൽ വെച്ചോളി ഞാൻ പറയുന്നത്. എന്തായാലും ഈ വ്യക്തിപരമായി ജീവിതത്തിൻ്റെ അർത്ഥം തേടുക, അത്തരത്തിലുള്ളൊരു ആത്മീയ അന്വേഷണം നടത്തുക, ഈ ഒരാശയം പലപ്പോഴും ഈ മതവിരുദ്ധരായ ആളുകൾ പോലും അംഗീകരിക്കുകയും പറയുകയും ചെയ്യുന്നതാണ്. ഞാനത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതിൽ മതമുണ്ടോ എന്നുള്ള നമ്മളെന്താണ് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ പുറമെ രണ്ട് മൂന്ന് തരത്തിലുള്ള വേറെ ഈ അന്വേഷണങ്ങളുണ്ട്. ഇപ്പോൾ ഈ സൈക്കഡലിക് സ്പിരിച്വാലിറ്റി, അതായത് ലഹരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സിന് അത്തരത്തിലുള്ളൊരു ആനന്ദ അനുഭൂതിയിലേക്ക് പോകാൻ പറ്റും എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. അതിവിടെ പ്രയോഗവൽക്കരിച്ചിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇതുപോലെയാണ് മിസ്റ്റിക്കലായിട്ടുള്ള സ്പിരിച്വാലിറ്റി, അത് പിന്നെ വ്യാഖ്യാനാതീതമായിട്ടുള്ളൊരു സാധനമാണ്, പക്ഷേ നിങ്ങൾക്ക് അത്ര അനുഭൂതി തരാൻ നിങ്ങളുടെ ഗുരുവിന് കഴിയും. ഇത്തരം വാദമുഖങ്ങളുണ്ട്. എന്തായാലും ഈ ഒരു സെൽഫ് ട്രാൻസെൻഡലിസം എന്ന് പറയുന്ന, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഉണ്ട്, അതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന, അതിലേക്ക് ലയിച്ചു ചേരാൻ പറ്റുന്ന ആത്മീയത ഉണ്ട്. ആ രീതിയിലൊക്കെ തന്നെ ആത്മാന്വേഷണം നടക്കും എന്ന് പറയുന്ന വാദമുകളുണ്ട്. പക്ഷെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മളിന്ന് കാണുന്ന ഈ പരമ്പരാഗതമായി പറയുന്ന മതങ്ങൾ, ഈ മതങ്ങൾക്കെല്ലാം സബ്ജക്റ്റീവായിട്ടൊരു വശവുമുണ്ട്, ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു വശവുമുണ്ട്. സബ്ജക്റ്റീവായിട്ടുള്ള വശത്തിൽപ്പെട്ടതാണ് നമ്മൾ പറയുന്ന ഈ ഭക്തി, ആത്മീയ അനുഭവം, ആത്മജ്ഞാനം, ആത്മനിർവൃതി, ആത്മാനന്ദം, ഈവൺ ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ അത്തരത്തിലുള്ളതാണ്. ഇതൊരാൾ അനുഭവിക്കുന്നുണ്ടോ, ഏതളവിന് അനുഭവിക്കുന്നു എന്നൊന്നും ആർക്കും അളക്കാൻ എന്തില്ല പറ്റില്ല. അതുകൊണ്ട് തന്നെ ചില അളവുകോലുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മതത്തിന് ഈ വളരെ ഒബ്ജക്റ്റീവായിട്ട് ചില സാധനങ്ങളും കൂടെ വെച്ചിട്ടുള്ളത്. ഇതിനെയാണ് ഇപ്പറയുന്ന വിഭാഗങ്ങൾ നിഷേധിക്കുന്നത്. ഇപ്പോൾ നമസ്കാരം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എസൻഷ്യലായൊരു പാർട്ടാണ് ഒഴിവാക്കാൻ പറ്റില്ല. നമസ്കരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അള്ളാഹുവുമായിട്ട് അടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹുവുമായിട്ട് അടുത്തൊരാൾ നമസ്കരിക്കണോ, അല്ലെങ്കിൽ അള്ളാഹുവുമായിട്ട് അടുക്കാൻ മറ്റു മാർഗങ്ങളുണ്ടെങ്കിൽ പിന്നെ നമസ്കരിക്കേണ്ടതുണ്ടോയെന്ന് വെച്ചാൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കണം, അല്ലെങ്കിൽ സക്കാത്ത് എന്ത് ചെയ്യണം, കൊടുക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വിശന്നു വരുന്നവന് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ പറയണത് നഹനു നർസുക്കും വയ്യാക്കും, അയ്യാ നിങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ റിസ്ക് തരുന്ന ആരാണ്, പടച്ചോനാന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയില്ല, അതിലൊന്നും വെറുതെ കെട്ടിമറിയേണ്ടെന്ന് പറഞ്ഞാലോ. എൻ്റെ സ്വന്തം കുടിലിലിരുന്ന് എനിക്ക് മക്കത്ത് പോയി അനുഭൂതി ഉണ്ടാക്കാൻ പറ്റും, ഹജ്ജ് ചെയ്യുന്ന അനുഭൂതി ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഞാൻ യാത്ര ചെയ്യേണ്ടതില്ല, അത് ബുദ്ധിശൂന്യതയാണ് എന്ന് വാദിച്ചാൽ, അവിടെ ഈ സബ്ജക്റ്റീവായ ഒരു റിയാലിറ്റി അല്ലാതെ ഒബ്ജക്റ്റീവായ ഒരു അളവുകോൽ മതത്തിന് ഇല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ആലോചിച്ച് പറയാം, ഈ ചില ആളുകൾ പറയും താടിയിലല്ല മതം, മറ്റേ വസ്ത്രത്തിലല്ല മതം, ഭക്ഷണത്തിലല്ല മതം എന്നുവെച്ചാൽ, അത്തരത്തിലുള്ള നിഷ്കർഷണകളൊന്നും നിയമങ്ങളൊന്നും തന്നെ മതത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമേ ഇല്ല. അതിലൂടെ ഒന്നും നമുക്ക് മതത്തെ അളക്കാൻ, ഒരാളുടെ ഭക്തി അളക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് നോക്കിയാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പറഞ്ഞൊരു വചനമാണെന്ത്, ഒരാൾ സുബിഹിക്ക് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടാൽ അദ്ദേഹത്തിന് എന്തുണ്ട്, ഈമാൻ ഉണ്ടെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഒരേ ഒരു ഘടകമാണെന്നുള്ളതല്ല. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേസിൽ പറഞ്ഞില്ല, ഇപ്പോൾ നാല് കാര്യങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ അല്ലേ, അത് പിന്നെ മയ്യത്തിനെ എന്ത് ചെയ്തു, സന്ദർശിച്ചു, രോഗിയെ മയ്യത്തിൻ്റെ കൂടെ പോയി, രോഗിയെ സന്ദർശിച്ചു, അങ്ങനെ ഈ നാല് കാര്യങ്ങളിലും ആരെങ്കിലും ഒന്നിച്ച് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെന്താണ്, അത് ഭക്തിയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുകയാണ്. അപ്പോൾ വളരെ ഒബ്ജക്റ്റീവായ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഒരാൾക്ക് നിർവഹിക്കാൻ പറ്റണമെങ്കിൽ, കൃത്യമായിട്ട് ഞാൻ കൃത്യം എന്ന് പറയുന്ന വാക്കെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും ചെയ്യാമെന്നുള്ള അർത്ഥത്തില്ല, കൃത്യമായിട്ട് ഒരാൾക്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന് ഭക്തി ഉണ്ടാകണം. ഇവിടെ ഇതിനെയെല്ലാം തന്നെ ഇവരെന്ത് ചെയ്യും, നിഷേധിക്കും. ആ നിഷേധത്തിലൂടെ അവർ അവരുടേതായ ഒരു സൗകര്യമുള്ള ഒരു അന്വേഷണം, ഒരു ആത്മീയ മതം ഉണ്ടാക്കാൻ ചെയ്യുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഹിന്ദുമതത്തിൻ്റെ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സാധാരണ രീതിയിൽ തൊടാൻ പോവുക എന്ന് പറഞ്ഞാൽ കുളിച്ച് വൃത്തിയായി പലപ്പോഴും ഈറനോ കണിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നത്. എന്നാൽ വേറൊരു വിഭാഗം ആളുകൾ ചുടലയിൽ നിന്നുള്ള ഭസ്മം വാരി തേച്ച് അവർ ആനന്ദ നൃത്തം എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, ചിലപ്പോഴും ഈ ശവത്തിൻ്റെ മുകളിലൊക്കെ നിന്നുകൊണ്ട് നൃത്തം ചവിട്ടുന്ന അഘോരികളുണ്ട് അല്ലേ. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് മാച്ച് ചെയ്യുക? ആ ആനന്ദ നൃത്തം തവിട്ടുന്നവരും ആത്മീയ അന്വേഷണത്തിൽ തന്നെയാണ്, അവരും അതേ ദൈവത്തെയാണ് പ്രാപിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള റിയാലിറ്റിയെ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ മതത്തിനെന്തില്ല, അത്തരത്തിലുള്ള ഒരളവ് പോലും ഇല്ല എന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഒന്നാമത്തെ വശം, ചില കൃത്യമായിട്ട് എന്താണ് ഒരു അളവ് പോലുണ്ടാകും ഉണ്ട് എന്നുള്ള. അതല്ലാതെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വളരെ സൈലൻ്റായി കുറച്ചു നേരം ഗസലോ ഖവാലിയോ ഒക്കെ കേട്ട് പരസ്പരം എന്ത് ചെയ്തു ആലിംഗനം ചെയ്താൽ അയാൾ ഉഷാർ ഭക്തനാണ് എന്ന് പറയാം എന്ന് പറയാൻ ഇസ്ലാമിൽ എന്ത് ചെയ്യില്ല, പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി രണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ, ഈ നമ്മളെന്താ വെച്ചാൽ മത നവീകരണം, ചിലത് മത നശീകരണത്തിലേക്കുള്ള നവീകരണക്കാരം. അപ്പം നമ്മൾക്ക് കാണാൻ പറ്റും ഈ മതത്തെ പൊതുവേ നശിപ്പിച്ചിട്ടുള്ളത് നാല് കാര്യങ്ങളാണ്. ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പുതുതായിട്ട് ചിലത് കടത്തിക്കൂട്ടുക, അത് വേദഗ്രന്ഥങ്ങളിൽ വരെ എന്ത് ചെയ്യും ഉണ്ടാകും. അപ്പം ചില അത് ഉള്ളത് എന്ത് ചെയ്യും, പുറത്തേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ചില വേദഗ്രന്ഥങ്ങൾക്ക് ഒന്നിലധികം വേർഷൻസ് ഉണ്ടാകും, കാരണം അത് പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള നടക്കുന്നത്. ഇതൊരു വഴിയാണ്. രണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കലാണ്, ഇത് കാലത്തിനനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് ഇച്ഛാനുസരണക്ക് എന്ത് ചെയ്യുക, വേദഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുക. അങ്ങനെ ഒരു പിന്നെ നവീകരണം നടത്തും ചില, അല്ലെങ്കിൽ നശീകരണം നടത്തും. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ മതഗ്രന്ഥങ്ങൾക്കും മതങ്ങൾക്കൊക്കെ കാലോചിതമായ പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും ഇത് വേണം. അതിന് യോജിക്കാത്ത, കാലത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, മതത്തിൽ നിന്ന് തള്ളിക്കളയണം എന്നുള്ളൊരു വാദം വരും.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ റിയാൽ സ്വാലിഹീൻ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പിശാജിന്റെ മൂന്ന് കെട്ടുകൾ, ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 212-ാമത്തെ അധ്യായം ബാബു ഫളി ഖിയാമില്ലയിൽ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് വിവരിക്കുന്ന അധ്യായത്തിൽ നിന്ന് 1165-ാമത്തെ ഹദീസാണ് നാം ഇന്ന് പഠന വിധേയമാക്കുന്നത്. വഅൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ يعقد الشيطان على قافية رأس أحدكم إذا هو نام 3 عقد يضرب على كل عقدة عليك ليل طويل فارقض فإن استيقظ فذكر الله تعالى إن حلت عقدة فإن توضأ إن حلت عقدة فإن صلى إن حلت عقده كلها فأصبح نشيطا طيب النفس وإلا أصبح خبيث النفس كسلانا. മുത്തഫഖുൻ അലൈഹി. ഖാഫിയത്തുർ റഅ്സ് ആഖിറുഹു. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്ന് സുഖർ അദ്ദൗസി അൽ യമാനി റളിയല്ലാഹു അൻഹു, അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം. അബൂ ഹുറൈറ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുന്നിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹുനു. 5374 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅഖിദു ശൈത്വാനു അലാ ഖാഫിയത്തി റഅ്സി അഹദികും, നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയുടെ അവസാന ഭാഗത്ത്, ഖാഫിയത്ത് അതിൻ്റെ മൂർത്താവിൽ അതിൻ്റെ അറ്റത്തിൽ, പിശാച്ച് കെട്ടിടുന്നതാണ്, ബന്ധിക്കുന്നതാണ്. ഇദാഹുവ നാമ, അവൻ ഉറങ്ങിയാൽ. 3 ഉഖദൻ 3 കെട്ടുകൾ. യദ്രിബു അലാ കുല്ലി ഉഖദത്തിൻ അലൈക ലൈലുൻ ത്വവീലുൻ ഫർഖുദ്, ആ കെട്ടുകളായിക്കൊണ്ടേയിരിക്കും നീ ദീർഘമായി ഉറങ്ങുന്ന ആ ഒരു സമയമൊക്കെ. ഫഇൻ ഇസ്തൈഖള ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ, ഫദക്കറല്ലാഹു തആല എന്നിട്ട് അള്ളാഹുവിനെ സ്മരിച്ചാൽ, ഇൻഹല്ലത്ത് ഉഖദത്തുൻ ഒരു കെട്ടഴിഞ്ഞു പോവും. ഫഇൻ തവദ്ദഅ ഇനി എഴുന്നേറ്റുകൊണ്ട് വുദു ചെയ്താൽ, ഇൻഹല്ലത്ത് ഉഖദ രണ്ടാമത്തൊരു കെട്ടും അഴിയും. ഫഇൻ സ്വല്ല അങ്ങനെ നമസ്കരിച്ചാൽ, ഇൻഹല്ലത്ത് ഉഖദുഹു കുല്ലുഹ 3 കെട്ടും അഴിഞ്ഞു പോകും, എല്ലാ കെട്ടും അഴിയും. ഫഅസ്ബഹ നശീത്വൻ തയ്യിബൻ നഫ്സ് വളരെ ആക്റ്റീവായി നല്ല ഉന്മേഷത്തോടുകൂടി നല്ലൊരു മനസ്സോടുകൂടി പ്രഭാതത്തിലാകും. വ ഇല്ല ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, സുബഹിക്ക് എഴുന്നേറ്റിട്ടില്ല, അള്ളാഹുവിനെ സ്മരിച്ചിട്ടില്ല, വുളു ചെയ്തിട്ടില്ല, നമസ്കരിച്ചിട്ടില്ല എന്നതൊക്കെയാണെങ്കിൽ, വ ഇല്ല അസ്ബഹ ഖബീഥൻ നഫ്സ് വളരെ മടിയനായിക്കൊണ്ട് മോശമായ ഒരു നഫ്സോടുകൂടി ഒരു മനസ്സോടുകൂടിയായിരിക്കും പ്രഭാതത്തിലാവുക എന്നുള്ളത്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഖാഫിയത്തുർ റഅ്സ് എന്നുള്ളത് തലയുടെ അവസാന ഭാഗം എന്നതാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്ന കാര്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും തലകളിൽ നമ്മൾ ഉറങ്ങുമ്പോൾ 3 ഉഖദിൻ 3 കെട്ടുകളുണ്ട്. യഅഖിദുഹ വയുഹ്കിമുഹ, നമ്മുടെ തലയിൽ കെട്ടിടുന്നു, പിശാചിൻ്റെതാണ്. അലൈക്കലയിലും തൊവി, നിനക്ക് ദീർഘമായ രാത്രിയുണ്ട്. യുരീദ്വായി യുസബ്ബിത്വഹു അനിൽ ഖൈർ, നന്മയിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഷെയ്ത്താൻ ആ കെട്ടിടുന്നത് ദീർഘമായി ഉറങ്ങുന്നതിന്. ലാക്കിൻ ഇദാ ഖാമൽ ഇൻസാൻ, പക്ഷേ മനുഷ്യൻ ഉണർന്നാൽ, വദക്കറല്ലാഹ എന്നിട്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നു, ഉറങ്ങെഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാ അല്ലദീ അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുഷൂർ, അള്ളാഹുവിനെ ഓർക്കുന്നു, സ്മരിക്കുന്നു, ആയത്തുകളും അതുപോലെ തന്നെ ദിക്റുകളുമൊക്കെ ആയിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഇൻഹല്ലത്ത് ഉഖദ, പിശാച്ച് കെട്ടിയിട്ടതായ ബന്ധിച്ചതായ ഒരു ബന്ധനം അതഴിഞ്ഞു പോകുന്നു. ഫൈദ തവദ്ദഅ വുളു ചെയ്താൽ, ഇൻഹല്ലത്തിൽ ഉഖദ തുസ്സാനിയ രണ്ടാമത്തെ കെട്ടും അഴിയും. അതേപോലെ നമസ്കാരം കൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ, ഇൻഹല്ലത്തിൽ ഉഖദ തുസ്സാലിസ മൂന്നാമത്തെ കെട്ടും അഴിയുമെന്നത്. അങ്ങനെ സുബഹിയിലാകുന്നത് പ്രഭാതത്തിലാകുന്നത് നല്ല ഉന്മേഷവാനായിക്കൊണ്ട് ഒരു നല്ല മനസ്സോടുകൂടിയാണ്. അൽഹംദുലില്ലാ ഹാദ ദവാ ഉസഹലുൻ. ഷെയ്ഖ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, അൽഹംദുലില്ലാ അല്ലാഹുവിൻ സ്തുതി, ഈയൊരു മെഡിസിൻ വളരെ എളുപ്പമാണ്. ഉദ്കുരില്ലാ നീ അള്ളാഹു സ്മരിക്കുക. ഖുല്ലാ ഇലാഹില്ലല്ലാഹ്, ലാ ഇലാഹില്ലല്ലാഹ് എന്ന് പറയാം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുഷൂർ. അത് പറയാ. ഇഖ്റ അശ്ര ആയാത്തിൻ ഫി ആഖിരി സൂറത്തി ആലി ഇംറാൻ. ആലി ഇംറാൻ്റെ സൂറത്തിൽ അവസാനത്തെ പത്ത് ആയത്തുകൾ. ഇന്ന ഫി ഖൽഖി സമാവാതി വൽഅർദി വഖ്തിലാഫിൽ ലൈലി വന്നഹർ ലായാത്തി ലിഉലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ പറയാ. തവദ്ദു, വുദു ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തൻഹല്ല ഉഖദത്താനി, രണ്ട് കെട്ടുകൾ അവിടെ അഴിഞ്ഞു പോകുന്നതാണ്. എന്നിട്ട് സൊല്ലി, നീ നമസ്കരിക്കുക. അപ്പം മൂന്നാമത്തെ കെട്ടും അഴിയും. വലിഹാദ, അതുകൊണ്ട് യുസ്തഹബ്ബു, മുസ്തഹബ്ബാണ്. അന്നൽ ഇൻസാന, നിശ്ചയമായും ഒരു മനുഷ്യൻ, യഫ്തതിഹു ഖിയാമല്ലൈലി ബിറകഅത്തൈനി ഖഫീഫത്തൈനി, ഒരു രണ്ട് റക്അത്തെങ്കിലും രാത്രി നമസ്കാരം അതുകൊണ്ട് നിർവഹിക്കുക, അത് തുടങ്ങുക എന്നുള്ളത് അതനിവാര്യമായ കാര്യമാണ്. സ്വലാത്തല്ലൈലി ബിറകഅത്തൈനി ഖഫീഫത്തൈനി, ചെറുതായിട്ട് രണ്ട് റക്അത്ത് നമസ്കരിക്കും. വലി അന്ന ദാലിക അസ്റഉ ഫീ ഹല്ലി ഉഖദി ശൈത്വാൻ, അത് പിശാചിൻ്റെ ആ ബന്ധനങ്ങളെ, ആ ബന്ധിച്ചതിനെ വളരെ പെട്ടെന്ന് അഴിഞ്ഞു പോകുന്നതാണ്. ആ ഒരു നമസ്കാരം നിർവഹിക്കുക വഴി മൂന്ന് കെട്ടും അഴിഞ്ഞു പോകുമെന്നത്. സഹോദരങ്ങളെ, വഹാദിഹി മിൻ ഉമൂരിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ചാണിത്. ലാനുദ്രിഖുഹ നഹ്നു ബിഹവാസിന, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. ലാനുദ്രിഖുഹ ഇല്ലാ അൻ ത്വരീഖിൽ വഹി, വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്കിതറിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതാണ്. വയജിബു അലൈനാ അൻ നഖൂൽ, നമ്മുടെ മേൽ നിർബന്ധമാണ് പറയൽ. ആമന്ന വസദ്ദഖ്ന, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ സത്യപ്പെടുത്തി. ബിമാ അഖ്ബറല്ലാഹു ബിഹി വറസൂലുഹു, അല്ലാഹുവും അവൻ്റെ റസൂലും ഞങ്ങൾക്കറിയിച്ചു തന്ന കാര്യം. ലി അന്ന ഹാദാ ഹുവ ഹഖീഖത്തുൽ ഈമാൻ, കാരണം ഇത് ഈമാനിൻ്റെ യാഥാർത്ഥ്യമാണ്. വിശ്വസിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത്. ഞാനിത് കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ. ഞാനിങ്ങനെ തടവി നോക്കിയിട്ടങ്ങനെ തലയിലൊന്നും ആരും കെട്ടിട്ട് കാണുന്നില്ലല്ലോ, എൻ്റെ മുടിയൊന്നും അങ്ങനെ കെട്ടിയിട്ടില്ലല്ലോ എന്ന് പരിഹസിക്കാവതല്ല. അമ്മല്ലതീ ലാ യുഅ്മിനു ഇല്ലാ ഇദാ ശാഹദ ഫലൈസ ബിമുഅ്മിൻ, കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയുന്നവൻ ഒരിക്കലും വിശ്വാസിയല്ല. അതുകൊണ്ടാണ് കുഫാറുകളായ, നിഷേധികളായ ആളുകൾ ശിക്ഷ കാണുമ്പോൾ, മരണം കാണുമ്പോൾ അവർ വിശ്വസിക്കുന്നത്. ഫിർഔന് ആ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന സമയത്താണ്, താൻ നശിക്കുകയാണെന്ന് ബോധ്യപ്പെട്ട സമയത്താണ് അവൻ വിശ്വസിച്ചത്. ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ വാനമിനൽ മുസ്ലിമീൻ. സൂറത്ത് യൂനുസിലെ 90-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫിറൗൻ പറഞ്ഞത്, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അല്ലാഹയല്ലാതെ ഇലാഹില്ല, ബനു ഇസ്രായേലുകാരെ വിശ്വസിച്ചതായ ആ അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മുസ്ലിമാണെന്ന്. പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. വബഅദ അൻകാന യതസല്ലതു അലാ ബനി ഇസ്രായീൽ സ്വാറൽ ആന തബഅല്ലഹും അറാദ അയ്യുമിന ബിമാ ആമനു ബിഹി, അത് ശിക്ഷ കാണുമ്പോഴല്ല, വിശ്വസിക്കാൻ വേണ്ടി പറയപ്പെടുന്ന സമയത്ത്, വിശ്വസിക്കേണ്ടതായ സമയത്ത് അപ്പോൾ വിശ്വസിക്കണം. മരിക്കുന്നതിന് മുമ്പ്, മരണം വന്നെത്തുന്നതിന് മുമ്പ് ജീവിത യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അറിയിക്കപ്പെട്ടു. അള്ളാഹുവിനെ വെല്ലുവിളിച്ച് അനറബ്ബുക്കുമല്ലായ എന്ന് വെല്ലുവിളിച്ചവനാണ് ഫിറൗന്. നിഷേധിച്ചു, കളവാക്കി. അതുകൊണ്ടാണ് പറയപ്പെട്ടത് അൽ അനതു മീൻ, ഇപ്പോഴാണ് വിശ്വസിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നത് ഇപ്പോഴാണ് വിശ്വസിക്കുന്നത്. ലാ യൻഫഉ, യാതൊരു നിലക്കും ഉപകാരപ്പെടുകയില്ല അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട്. വഖദ് അസ്വൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ, നീ ധിക്കാരം കാണിച്ചതാണ് മുമ്പ്, മുഫ്സിദീങ്ങളിൽപ്പെട്ടവരായിരുന്നു. ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ ബോഡിയെ, നിന്റെ ശരീരത്തെ വരുന്ന തലമുറക്കാർക്ക് ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് ഞാനതിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞത് അതാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല ദൃഷ്ടാന്തമായിക്കൊണ്ട് ഫിറൗനെ കാണിച്ചു. ബനു ഇസ്രായേൽ വിശ്വസിച്ച ആ വിശ്വാസം സ്വീകരിക്കാൻ ഫിറൗൻ തയ്യാറായില്ല. ലോകത്തിന് തന്നെ വലിയൊരു ദൃഷ്ടാന്തമായി. ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിനക്ക് പിൻഗാമികളായി വരുന്ന ആളുകൾക്ക് നിന്റെ ശരീരം അത് ഞാൻ സംരക്ഷിക്കും, അതൊരു ദൃഷ്ടാന്തമായിക്കൊണ്ട്. വ ഇന്ന കസീറം മിനൻ നാസ് യഅൻ ആയാതിന ലഗാഫിലൂൻ, ജനങ്ങളിൽ നിന്ന് അധികം ആളുകളും അള്ളാഹുവിൻ്റെ ആയത്തുകളെക്കുറിച്ച്, അല്ല പറയുന്നത് നമ്മുടെ ആയത്തുകളെക്കുറിച്ച് ഗഫലത്തിലാണ്, അശ്രദ്ധരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഷെയ്ത്താൻ മൂന്ന് കെട്ടിടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇവിടെ പ്രത്യേകം ഉണർത്തുന്നു. ഫൽഹാസിൽ ഇതിൻ്റെ ഒരു ചുരുക്കം, യാ ഇഖ്വാനി എൻ്റെ സഹോദരങ്ങളെ, അന്ന ഹാദിഹിൽ ഉമൂർ അല്ലത്തി ഖദ് തസ്തബഇദുഹ ഉഖൂലുക്കും യജിബു അൻ തുസദ്ദിഖു ബിഹ, എൻ്റെ സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ബുദ്ധികൾക്ക് വിദൂരമായേക്കാം, പക്ഷേ നിങ്ങളത് സത്യപ്പെടുത്തൽ നിർബന്ധമാണ്. ഖാലഹൽ മഅസൂം, അത് പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത, തെറ്റുകൾ സംഭവിച്ചിട്ടില്ലാത്ത, തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവരായ മഅസൂമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയണം ആമന്ന വസദ്ദഖ്ന, ഞങ്ങൾ വിശ്വസിച്ചു സത്യപ്പെടുത്തി. ഒരിക്കലും നമ്മളിങ്ങനെ പറയാൻ പാടില്ല, ഞാനിങ്ങനെ തടവി നോക്കട്ടെ എൻ്റെ കൈ എൻ്റെ കാതിലും നനവൊന്നും കാണുന്നില്ല, പിശാച്ച് മൂത്രമൊഴിച്ചിട്ടുണ്ടോ എന്ന്, തലയിലിങ്ങനെ തടവി നോക്കട്ടെ കെട്ടിട്ടിട്ടുണ്ടോ എന്ന്. ഇത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് അതിൻ്റെ കാര്യം. അങ്ങനെയാണോ ഫഹൽ ബൗലു ഷെയ്ത്താൻ മിസ്ൽ ബൗലുൽ ഇൻസാൻ, മനുഷ്യന്മാർ മൂത്രമൊഴിക്കുന്ന പോലെയാണോ ഷെയ്ത്താൻ മൂത്രമൊഴിക്കുന്നത്? അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാര്യമാണ്. നമ്മളത് വിശ്വസിക്കുക, പിശാച്ച് മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക. നിസ്കാരത്തിൽ നിന്ന് നമ്മൾ വൈകി വരുമ്പോൾ, നിസ്കാരത്തെ തൊട്ട് എഴുന്നേൽക്കാതെ ഉറങ്ങുമ്പോൾ, അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചു തന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും. ഫൽവാജിബു ഫീ മിസ്ലി ഹാദിഹിൽ ഉമൂരി അൻ യുസദ്ദിഖൽ ഇൻസാനു വയുഅ്മിൻ, സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. വമാ അക്സറ മാ ഖഫിയ അലൈന, നമുക്കെത്രയോ കാര്യങ്ങൾ നമ്മിൽ നിന്ന് ഗോപ്യമാണ്, നമുക്കറിയില്ല. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാനോ അതല്ലെങ്കിൽ അനുഭവിക്കാനോ സാധിക്കാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വന്ന് ചോദിക്കുന്നുണ്ട്, യസ് അലൂനക അനിൽ

0: ചോദിക്കുന്നു നബിയെ, കുലിർ റൂഹു മിൻ അംരി റബ്ബി, അർറൂഹ് ആത്മാവ് സോൾ എന്നത് എന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. വമാ ഉതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വിജ്ഞാനത്തിൽ നിന്ന് അറിവിൽ നിന്നൊരൽപ്പം മാത്രമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല. അതായത് ലാ യുബ്ദീലക്കും മിനൽ ഇൽമി മാ തഅരിഫൂന ബിഹി മർറൂഹ്, ആത്മാവ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അറിവ് നിങ്ങൾക്ക് അറിയിക്കപ്പെട്ടിട്ടില്ല, അത് പ്രകടമാക്കി തന്നിട്ടില്ല, വെളിവാക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. വലമ്മ ജാ ഉസ്ഫൂറുൻ വനഖറഫിൽ ബഹർ, ഒരു കുരുവി വന്നുകൊണ്ട് സമുദ്രത്തിലിങ്ങനെ ഒന്ന് കൊത്തി. ഖാല ഖിദ്റു ലിമൂസ അലൈഹിസ്സലാം, ഖിദ്ർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു, മാ നഖസ ഇൽമി വഇൽമുക മിൻ ഇൽമില്ലാഹി ഇല്ലാ മിസ്ല മാ നഖസ ഹാദൽ ഉസ്ഫൂർ മിൻ ഹാദൽ ബഹർ, എന്റെയും നിങ്ങളുടെയുമൊക്കെ ഇൽമ് അറിവ്, മാ നഖസ ഇൽമി വഇൽമുക, എന്റെ നിങ്ങളുടെയൊക്കെ ഇൽമ് കുറഞ്ഞത് അള്ളാഹിന്റെ ഇൽമിനെ വെച്ച് നോക്കുമ്പോൾ ഏതുപോലെയാണ്? ഇല്ലാ മിസ്ല മാ നഖസ ഹാദൽ ഉസ്ഫൂർ മിൻ ഹാദൽ ബഹർ, ഈ സമുദ്രത്തിൽ നിന്ന് ആ ഒരു കുരുവി എത്രയാണോ കൊത്തിയെടുത്തത് അത്രയുള്ളൂ. അള്ളാഹുവിൻ്റെ ഇൽമ് ആ ബഹർ, സഹോദരങ്ങളെ, മാനക്കസഹു ഷൈ ആ, അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്ന് യാതൊന്നും കുറവ് വരികയില്ല, നമുക്കൊന്നും അറിയില്ല. വമാ ഊത്തീത്തു മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് കുറച്ച് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഫനഹ്നു ലാ നഅലമു ഇല്ലാ മാ അല്ലമന അല്ലാഹ്, അല്ലാഹു സുബ്ഹാന തആല പഠിപ്പിച്ചതല്ലാത്ത യാതൊന്നും നമുക്കറിയുകയില്ല. വമാ ഊത്തീന മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് കുറച്ചല്ലാതെ നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അഭയം തേടുക, ഖുർആനിലും സുന്നത്തിലും പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് വിശ്വസിക്കുക, അനുസരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ, പിശാജിന്റെ മൂന്ന് കെട്ടുകൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
1: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ദൃശ്യം. പൂർണിയയിലെ രാംഘട്ട് ഗ്രാമ വിശുദ്ധിയിൽ അലിഞ്ഞു ചേർന്ന ഒരു ദിവസം. നമ്മോടൊപ്പം ചേരുന്നത് നസ്റുല്ലാ സ്വലാഹി, കൂടെ വി ടി അബ്ദുസ്സലാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ ദൃശ്യം, അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഉത്തരേന്ത്യൻ യാത്രകളിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അറിഞ്ഞും അറിയിച്ചും ദൃശ്യം പ്രോഗ്രാമിലൂടെ കുറേ എപ്പിസോഡുകൾ നമ്മൾ മുന്നോട്ട് പോയി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളതാണ്. യാത്രയിലെ അനുഭവങ്ങളാകുമ്പോൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് അറിവുകൾ കൂടി, അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങൾ കൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. പലപ്പോഴും നമുക്ക് കേട്ടാൽ മടുക്കാത്ത കാര്യങ്ങളാണ് പലരുടെയും യാത്രാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുക. ഓരോന്നിലും ഓരോ വ്യത്യസ്തത നമ്മൾ കാണാറുണ്ട്. അപ്രകാരം തന്നെ വ്യത്യസ്തമായൊരു യാത്രയുടെ അനുഭവങ്ങളിലേക്കാണ് ഇൻഷാല്ലാ ഇവിടെ നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളുടെ ചോദ്യവും അതിൻ്റെ വിശദീകരണവും എന്നതൊഴിച്ച് രണ്ടുപേരും ഈ യാത്രയിൽ പങ്കാളികളായി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു അനുഭവത്തിൻ്റെ ഒഴുക്കായിരിക്കും മിക്കവാറും ഇതിൽ നിങ്ങൾക്ക് ദർശിക്കാനാവുക. കൂടെ ബഹുമാനനായ വി ടി അബ്ദുസ്സലാം സലാഹിയുണ്ട്. ഞങ്ങളുടെ സൂപ്പോൾ, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ബീഹാർ യാത്രയിലെ സൂപ്പോളിൽ നിന്ന് രാംഘട്ടെന്ന വളരെ വശ്യമനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവസാനിപ്പിച്ചത്.
4: കഴിഞ്ഞ എപ്പിസോഡിലെ കാറ് നമ്മുടെ പൂർണിയിലൂടെ കടന്നു വന്ന് രാംഘാട്ടിലെത്തി

0: കാത്തിരിക്കുന്ന റഹ്മത്തുള്ള സലഫിൻ്റെ
1: വീട്ടിലേക്ക്.
0: വീട്ടിലേക്കുള്ള വഴിയോരത്ത് അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ കാർ നിർത്തി, നമ്മുടെ സാധനങ്ങൾ ലഗേജുകളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ അവർ തിരിച്ചുപോയി.
1: അതിവേഗ ഹൈവേയിൽ നിന്ന് ഇനി നമ്മൾ കയറുന്നത്
0: ഗ്രാമത്തിലേക്കാണ്.
1: വളരെ ഇടുങ്ങിയ റോഡുകളുള്ള എന്നാൽ സുന്ദരവും വിശാലവുമായ ഒരൊറ്റപ്പെട്ട ഗ്രാമത്തിലേക്കാണ്.
0: മുമ്പ് പലപ്പോഴും രണ്ടോ മൂന്നോ തവണ പോയി പരിചയമുള്ള നസറുൽ സലൈക്കും
1: അതെ
0: കൂടെ ഉണ്ടായിരുന്ന ബഷീർ മാസ്റ്റർക്കും ഒരുപക്ഷെ അത്രക്ക് കൗതുകം
1: ഉണ്ടാവാൻ
0: കാണാൻ
1: സാധ്യതയില്ല
0: പോകുന്നതിൽ എന്ത് എന്നുള്ള ആകാംക്ഷ ഇല്ലെങ്കിലും ഞങ്ങൾ നിസാറിനെയും എന്നെയും സംബന്ധിച്ചിടത്തോളം
1: ആദ്യമായിട്ടാണ്.
0: കുറച്ചുകൂടിയും വ്യത്യസ്തമായി. നേരത്തെ നമ്മൾ സോപ്പോൾ ജില്ലയിൽ പല ഗ്രാമങ്ങളിലൂടെ കുറച്ചൊക്കെ കടന്നു പോകുന്നല്ലോ പോകുമ്പോഴും വരുമ്പോഴും. ഇത് നിങ്ങളുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതുപോലെ കുറച്ചുകൂടി വ്യത്യസ്തമായൊരു സ്ഥലത്തെ കാണാനുള്ള ആകാംക്ഷയും കൗതുകമൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, വലിയ വണ്ണത്തിലുള്ള പൈപ്പിൽ വെള്ളം ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നത്, പ്ലാസ്റ്റിക് പൈപ്പുകൾ. അപ്പോൾ കൃഷിയുടെ അലയൊലികളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അന്ന് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ചോളത്തിൻ്റെ സമയമാണ്, ചോളപ്പാടങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇടക്ക് ചില ക്യാബേജ് അതുപോലെ തന്നെ കൈപ്പങ്ങ കൃഷിയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അപൂർവമായിട്ട് കാണുന്ന ചില. അപ്പോൾ
1: അത് ഈ ഇതിൽ പറയുമ്പോഴേ നമ്മൾ ഇവിടെ ഇത് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് കൈപ്പങ്ങ കൃഷി എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഓർമ്മത്തിലേ വരുള്ളൂ അറിയാം. ഏറെ വന്നാൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള, അതുമല്ലെങ്കിൽ കുറച്ച് നമ്മൾ തമിഴ്നാട് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു തെങ്ങിൻ തോപ്പിൻ്റെ കുറച്ച് അപ്പുറത്ത് കാണുന്ന ഒരു രണ്ടോ മൂന്നോ ഏക്കർ കണക്കിൽ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ പാടത്ത് കാണുന്ന കയ്പം കൃഷിയാണ്. ഇത് നമുക്ക് നോക്കത്താ ദൂരത്ത് കയ്പാണെങ്കിൽ കയ്പ മാത്രം, വെണ്ടയാണെങ്കിൽ വെണ്ട മാത്രം, ഈ ക്യാബേജ് ആണെങ്കിൽ ക്യാബേജ് മാത്രം. അത്രയും വിശാലമായ പാടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ ഗ്രാംഘാട്ടിലേക്ക് പോകുന്നത്. ഈ വെള്ളത്തിൻ്റെ പൈപ്പ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പ്ലാസ്റ്റിക്കാണ്. വെള്ളം അതിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ അത്
0: ചപ്പി ചപ്പി
1: അതെ അതെ പതിഞ്ഞു കിടക്കും. അത് വെള്ളം നിറഞ്ഞാൽ അത് അങ്ങോട്ട് വീർത്ത് വലുതാവും. അതിൻ്റെ മേലെ വണ്ടി
0: കയറിയാലും കടന്നു പോകുന്നുണ്ട്,
1: വണ്ടി കയറിയാലും ഏതെല്ലാം വണ്ടി, ട്രാക്ടർ കയറുന്നുണ്ട്, ലോറി കയറുന്നുണ്ട് വണ്ടികൾ, നമ്മൾ യാത്രാവാഹനങ്ങൾ മൊത്തം അതിൽ കയറുന്നുണ്ട്. പക്ഷേ അതിനെന്ത് ചെയ്യൂല, കുഴപ്പം പറ്റാത്ത അത്ര ഒരു സംഭവമാണ് അതുള്ളത്.
0: ഞാൻ അവിടെ നമ്മൾ വണ്ടി നിർത്തിയ സമയത്തെ റഹ്മത്തുള്ള സൽഫിനെ ആദ്യമായിട്ട് കാണാം.
1: അതെ അതെ.
0: അപ്പോൾ അദ്ദേഹം നമ്മളെ ആദ്യമായിട്ട് കാണാം. എത്ര ഊഷ്മളമായിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചത്, വണ്ടിയിലേക്ക് കയറ്റിയത്. അപ്പം അദ്ദേഹത്തെക്കുറിച്ചൊരു മുൻ ധാരണ താങ്കൾ തന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് അറിയായിരുന്നു. എന്നിരുന്നാലും അവസാനം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയെന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വീട് കണ്ടിട്ടുണ്ട്, ഷറഫുദ്ദീൻ ഉസ്താദിൻ്റെ വീട് കണ്ടു, അതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ജ്യേഷ്ഠൻ്റെ വീടുകൾ കണ്ടു, പലതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വീട്ടിലേക്ക് അതിനേക്കാൾ എത്രയോ താഴ്ന്ന ഒരു ഒരു ലെവലിലേക്കുള്ള, അതിൽ വീടിന് ചുമരുകൾ കട്ടയോ മണ്ണോ കല്ലോ അല്ലാത്ത ചുമരുകൾ,
1: അതെ കട്ടയും കല്ലോടെ ഇല്ല
0: ഇല്ല, അങ്ങനെയുള്ളൊരു ചുമരുകൾ കൊണ്ട് പടുത്തുയർത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട്. അവിടെ മണ്ണ് പാകി അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുകൊണ്ട് പ്രത്യേകം മിനുസപ്പെടുത്തിയിട്ടുള്ള അകവും മുറ്റവും നടുമുറ്റവും നടുമുറ്റമുള്ള ഒരു വീട്,
1: നടുമുറ്റമുള്ള വീട്, നാല് ഭാഗം കെട്ടി,
0: നാല് ഭാഗം കെട്ടിയിട്ട് നടുമുറ്റുള്ള വീട്,
1: ആ നടുവില് മുറ്റത്തൊരു അടുപ്പും
0: അടുപ്പും
1: വലിയ അടുപ്പും കാര്യമൊക്കെ.
0: വളരെ കൗതുകമുള്ള ഒരു കാഴ്ച. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇരുന്ന് പോ എന്നാ നമുക്ക് ഒരു വേറെ എവിടെയോ ഒരു ലോകത്ത് എത്രയോ കാലം മുമ്പ് എങ്ങോ നമ്മൾ എത്തിയ പോലെ
1: അതെ
0: ഉള്ളൊരു അനുഭവം. പിന്നെ അതിനേക്കാളപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മുറിക്കകത്തേക്ക് കയറിയിരിക്കുമ്പോൾ അവിടെ വിരിച്ചു വെച്ചിരിക്കുന്ന ആതിഥ്യമര്യാദയുടെ വിഭവങ്ങൾ, ബേക്കറികൾ, അതിൽ വ്യത്യസ്തമായ പലഹാരങ്ങൾ,
1: പലഹാരങ്ങളുടെ പേരൊക്കെ പറയാൻ നിൽക്കണമെങ്കിൽ അതിന് അതിന് സമയം ഉണ്ടാകുള്ളൂ അല്ലേ. കാരണം നമ്മൾ നമ്മൾ നമ്മുടെ ഒരു തീന്മേശ കാണും. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു, നമുക്ക് വേണ്ടപ്പെട്ട ഒരു അതിഥി, ഏറെ വന്നാൽ ഒരു മൂന്നോ നാലോ ഇനി അധികം പോയാൽ അഞ്ചൈറ്റം. കണ്ണൂർ ഭാഗത്തൊക്കെ പോയാൽ ഒന്നുകൂടെ കൂടും, ഒരു അഞ്ചോ ആറോ ഐറ്റംസ് മധുര പലഹാരങ്ങളും ചായയും വെള്ളവും ഒക്കെ ആയിട്ട് ഉണ്ടാകുന്ന. എന്നാൽ ഇവിടെ എത്ര ഉണ്ടായിരുന്നു,
0: എത്രയോ അത്ര, അത് നമ്മൾ വിചാരിച്ചത് കഴിഞ്ഞു. പക്ഷെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ആദ്യം മധുരം തരുന്നു. മധുരം തരുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഹാബിറ്റ്, ആദ്യം തന്നെ മധുരം കൊടുക്കണം. നമ്മൾ നേരത്തെ പല സ്ഥലത്ത് പോയപ്പോഴൊക്കെ അവിടുന്ന് മധുരമാണ് ആദ്യം തരുന്നത്.
1: രാവിലെ ഞാൻ ലക്നൌവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇത് ആദ്യം കാണുന്നത്. അതായത് അതിരാവിലെ നമ്മൾ സുഭസംസ്കാരം കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കാൻ പോക്കുണ്ട്. അത് മൂന്നാൾ ഒന്നിച്ചാണ് പോവുക ചായ കുടിക്കാൻ പോകുമ്പോൾ. ആ ഒന്നിച്ച് പോകുന്നതെന്ന് വെച്ചാൽ 5 രൂപക്ക് 3 ആൾക്ക് ചായയും കടിയും കിട്ടും. 100 ഗ്രാം ജിലേബിക്ക് അന്ന് 2 രൂപയാണ്, 1 ഗ്ലാസ് ചായക്ക് 1 രൂപയാണ്. അപ്പോൾ 3 ആൾക്ക് ചായ 3 രൂപ, 2 രൂപക്ക് 100 ഗ്രാം ജിലേബിയും. ചായയും ജിലേബി. ചായയിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം.
0: നാട്ടിലെ ഷുഗർ രോഗികളൊന്നും പോവാതിരിക്കണം.
1: അതെ അതെ. അപ്പോൾ ചായക്ക് ജിലേബി കടി, അതോ ചായ നല്ല മധുരട്ടായിരിക്കും. മധുരമില്ലാത്ത ചായ ചോദിച്ചാൽ
0: കിട്ടൂല.
1: കിട്ടൂല.
0: നോക്കും മധുര ഇപ്പൊ പിന്നെയുണ്ട് ചില സ്ഥലത്ത് തീരല്ലേ. വേറെ
1: ഗ്രാമത്തിലില്ല, ഒരിക്കലുമില്ല. കാരണം അവർ ആദ്യം ചായ മധുരമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും, അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് തണുപ്പ് സമയത്താകുമ്പോൾ തിളച്ചുകൊണ്ടേ ഇരിക്കായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഒഴിച്ചു തരും. വിത്തൗട്ട് ചോദിച്ചാൽ അവർ മേലേക്ക് നോക്കുക എന്നല്ലാതെ അവർ ഉണ്ടാവില്ല. അതായത് ചായ മധുരമില്ലാത്തത് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ചായ ഉണ്ട്, ഒരു 12 വിഭവങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിലുണ്ട്.
0: അതെ അതെ.
1: മധുര പലഹാരങ്ങൾ മാത്രം
0: അതില് മിക്സർ പോലത്തെ സാധനം,
1: ലഡു ഉണ്ട്,
0: ലഡു ഉണ്ട്,
1: പിന്നെ ജിലേബി ഉണ്ട്,
0: ജിലേബി ഉണ്ട്,
1: പിന്നെ നമ്മളുടെ പൂന്തി രസഗുള ഉണ്ട്, പൂഞ്ചി പോലത്തെ സാധനം.
0: പിന്നെ നമ്മളിവിടെ നമ്മുടെ ലൈസിനെ പോലത്തെ അതിന്റെ ഒരു മിഠായി, ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ റൗണ്ട്.
1: അതെ അതെ അതെ. ബിസ്ക്കറ്റിന് 2-3 ഐറ്റം ഉണ്ട്, ഒക്കെ നല്ല പക്ക സാധനങ്ങൾ. മിച്ചർ ഉണ്ട്, മിച്ചർ ഐറ്റംസ്.
0: ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്.
1: ഇവരൊന്നും ഈ പറയണത് ഇവരൊന്നും ഒരു സാമ്പത്തികമായി അത്യാവശ്യം ലെവലിലേക്കുന്ന ആളുകളല്ല, വളരെ താഴ്ന്ന സാമ്പത്തിക നിലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിഥികളെ സ്വീകരിക്കാനുള്ള അവരുടെ ഒരു ആ ഒരു ഇതുണ്ടല്ലോ, ആഗ്രഹം, മനസ്സറിഞ്ഞ താല്പര്യം അതോടുകൂടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഇതോടുകൂടി നിന്ന്
0: കഴിഞ്ഞു.
1: അപ്പോഴാണ് ഞാൻ നിസാറിൻ്റെ മുഖത്തേക്ക് ശരിക്കും നോക്കിയത്, കാരണം അവനാദ്യത്തെ അനുഭവമാണ്. അപ്പം ഇത് ഒന്ന് കഴിഞ്ഞു, ചായയും കഴിഞ്ഞു. അപ്പം നമ്മളെടുത്ത് വെച്ച് പിന്നെ സംസാരത്തിന് ഇരിക്കുകയുള്ള ചെയ്യുക സാധാരണ നമ്മുടെ നാട്ടിൽ. അതൊക്കെ കഴിഞ്ഞ ഉടനെ ഉണ്ട് അനിയന്മാർ. അനിയന്മാർ എന്ന് പറഞ്ഞാലൊക്കെ ചെറിയ ചെറിയ അനിയന്മാരാണല്ലോ. അപ്പം അവർ ഓരോരുത്തർ ഇങ്ങനെ പാസ് ചെയ്ത് അടുത്ത വിഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് ചപ്പാത്തി, രണ്ടൈറ്റം റൊട്ടി,
0: റൊട്ടി
1: പിന്നെ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയ എന്തൊരു സാധനം, പിന്നെ അതിൽ തന്നെ ഈ പച്ചക്കറി ഐറ്റംസ് കുറേ
0: ഫ്രൂട്ട്സിന്റെ അത് വേറെ തന്നെ വരാണ്ട്. പിന്നെ വത്തക്ക, പിന്നെ നമ്മള് കക്കരി, ആപ്പിള്, പിന്നെ മാംഗോ ഉണ്ടെന്ന്
1: തോന്നുന്നു.
0: ഇതെല്ലാം കൂടിയിട്ട് അത് വേറെ ഐറ്റം.
1: അതെ. അതിന്റെ കൂടെ ഒരു ജ്യൂസ് തന്നു പറഞ്ഞു.
0: ജ്യൂസ് ഉണ്ടായി.
1: ബേൽ.
0: ആ ബേൽ, അത്
1: ബേൽപ്പാട്
0: ബീഹാറിലെ വേനൽക്കാലത്ത് കിട്ടും.
1: വേനൽക്കാലത്ത് കിട്ടുന്ന നമ്മളന്ന് പോണ സമയത്ത് എനിക്ക് തോന്നുന്നു ചൂടിന്റെ ആ ഒരു ആരംഭമൊക്കെയാണ്. രാവിലെ തന്നെ
0: സ്ട്രോങ്
1: സൂപ്പറിൽ നമ്മൾ നിൽക്കുന്ന സമയത്തൊക്കെ കുറച്ച് ചൂടുണ്ട്. പിന്നെ നമ്മൾ നേപ്പാളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് തണുപ്പൊക്കെ അനുഭവപ്പെട്ടത്. പകൽ കുറച്ച് ചൂടുള്ള സമയമാണ്. അപ്പൊ ചൂടുകാലത്ത് രണ്ട് കാര്യങ്ങൾ ഇതിവിടെ നടക്കാറുണ്ട്. അതായത് ചൂടുകാലത്ത് പിന്നെ ബീഹാറിൻ്റെയൊക്കെ ഓരങ്ങളിലൂടെ ഈ പെട്ടി വണ്ടികളില്ലേ, ഉന്തുവണ്ടികൾ, ആ ഉന്തുവണ്ടികൾ വലിയ കലത്തിൽ ഈ പിന്നെ ബേൽപ്പഴത്തിൻ്റെ ജ്യൂസ്
0: കിട്ടും,
1: കലക്കിയിട്ടുണ്ടാവും. അത് കലക്കണോ കണ്ടോ ചിലപ്പോൾ നമ്മൾ കുടിക്കുമോ എന്നുള്ളത് മറ്റൊരു വിഷയം. അത് അവരുടെ ഹാബിറ്റ്, അവരുടെ ഒരു സ്വഭാവമാണ്. എന്നാൽ വൃത്തിയുടെ കാര്യത്തിൽ അന്ന് അങ്ങനത്തെ ഒരു വിഷയമൊന്നും അവിടുത്തില്ല. അവർ ആ വൃത്തിയുടെ കാര്യത്തിൽ സാധനം തരുന്നതോ അതോ ഒന്നുമല്ല. നമ്മൾ ആ ഉണ്ടാക്കുന്ന രൂപമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ അത്ര തന്നെ ഒരു ആർട്ടിഫിഷ്യൽ കാര്യമൊന്നുമല്ല. വലിയ മൺകലത്തിലാണ് വലിയ മൺകലത്തിൽ ഇത്. പിന്നെ താഴെ ഐസിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മൺകലം വെച്ച് അതിൽ ഈ ബേലിൻ്റെ ജ്യൂസ് കലക്കി വെക്കും. 2 രൂപയാണ് ശരിക്ക്
0: ജ്യൂസിന്
1: വില ഇവിടെ. അത് വിറ്റ് ജീവിതമാർഗം കണ്ടെത്തുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ യാത്രയുടെ ഇടയിൽ എനിക്ക് തോന്നുന്നതിന് മുമ്പേ ഒരിക്കൽ ഇതേപോലെ ഒരു പച്ചയായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ രുചി അത്ര പിടിച്ചോളമെന്നില്ല. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തൊട്ട് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഈ വേലിൻ്റെ കച്ചവടക്കാരുണ്ട്. അപ്പം ഈ വേൽപ്പഴത്തിൻ്റെ ജ്യൂസ് അപ്പം അത് കലക്കിയിട്ട് 2 രൂപക്ക് വിൽക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് ഇത് 2 രൂപക്ക് ഇത് വിറ്റ് കഴിഞ്ഞാൽ എത്രയാണ് ഇവർക്ക് ഇതിൻ്റെ ലാഭം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് എത്രയാണ് ഈ പഴത്തിന് എത്രയാണ് ഇതിൻ്റെ വില, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് 2 രൂപക്ക് വിറ്റാൽ നിങ്ങൾക്ക് മുതലാവുക. കാരണം ഇതിൽ പഞ്ചസാര ചേർക്കണമല്ലോ, പിന്നെ ഒരു ജോലി എന്നുള്ള നിലക്ക് ആ കൂലിക്കാരന് കൂലിപ്പണിക്ക് കിട്ടണമല്ലോ, പിന്നെ ഇതെന്തായാലും അത് ഈ സാധനത്തിനും വില ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇതവർ കാട്ടിൽ പോയി ശേഖരിക്കുകയാണ്. അപ്പോൾ ബീഹാർ പരിസരങ്ങളിലുള്ള കാടുകളിൽ യഥേഷ്ടം നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ നെല്ലിക്ക പറിക്കാൻ പോകുന്നത്
0: പോലെ
1: എന്ന പോലെ ഇത് പിന്നെ ഇഷ്ടം പോലെ വിളയുന്നൊരു സമയമുണ്ട്. അതവരെന്ത് ചെയ്യും, പാകമായ സാധനം പറിച്ചു കൊണ്ടുവന്നിട്ടെന്ത് ചെയ്യും, അവരുടെ ഉപജീവന മാർഗം കൂടിയാണത്. അപ്പം നമ്മൾ അത്തരം ഒരുപാട് ആളുകളെ നമ്മൾ എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പം അതും ഇവരുടെ വീട്ടിൽ വിഭവമായിട്ട് നമുക്ക് എന്ത്
0: ചെയ്തിട്ടുണ്ട്,
1: തന്നിട്ടുണ്ട്. നമ്മൾ ഒരു പിന്നെ ബഷീർ മാസ്റ്റർ ഒരു അദ്ദേഹത്തിന്റെ സഹോദരനിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നൊരു ഒരു കോയൽക്കിണറുള്ള സംഭവം ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് വിളിച്ചിട്ട് നമ്മളതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. അത് നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പണി എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണാനൊക്കെ പോകുന്നുണ്ട്. ബഷീർ മാഷം നമ്മൾ
0: നമുക്ക് ആദ്യത്തെ അനുഭവം, കാരണം എങ്ങനെയാണ് കുഴൽക്കിണർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ.
1: അതവിടെ വിരിച്ചിട്ട സമയത്തേ മറ്റൊന്ന് ശ്രദ്ധിച്ചിരുന്നു, കമ്പം വിളയെടുപ്പിന്റെ സമയമാണ്. രണ്ട് രൂപത്തിൽ, ഒന്ന് ഇത് വെട്ടി കൂട്ടിയിട്ടിരിക്കണതും, പിന്നെ അത് ഈ മെഷീനിൽ വെച്ചിട്ട് ട്രാക്ടർ വന്നിട്ട് മെഷീനിൽ വന്നിട്ട് അത് എന്ത് ചെയ്യാണ്, അത് കറക്കി വിത്ത് വേറെയും
0: വിത്ത് വേറെ
1: ധാന്യം വേറെയും അതിന്റെ ചണ്ടി വേറെയും.
0: അവിടെ എടുത്തു പറയേണ്ട ഓരോ സാധാ സമയങ്ങളിലുള്ള കൃഷിയിൽ ഒരു സാധനം പോലും അവര് വേസ്റ്റ് അല്ല, എല്ലാ യൂട്ടിലൈസിങ് ഏറ്റവും മോഡലായിട്ടുള്ള
1: ഡീപ്പായിട്ട്
0: ചെയ്യുന്നത്. ഇപ്പൊ കമ്പത്തിന്റെ നമ്മൾ പറഞ്ഞു, കമ്പപ്പം മെഷീൻ വന്ന് ചെയ്യുകയാണെങ്കിലും കമ്പത്തിന്റെ ഈ ചണ്ടി ഉണ്ടല്ലോ വിത്ത്, അത് കത്തിക്കാൻ എടുക്കുന്നു അല്ലേ, അത് കത്തിക്കെടുക്കുന്നു. കമ്പം കഴിഞ്ഞ് പിന്നെ കമ്പത്തിന്റെ ഇലയും കാര്യങ്ങളാണെങ്കിൽ അത് കാലികൾക്ക് കൊടുക്കുന്നു, അതിന്റെ ഉണക്കിയിട്ട് കൊടുക്കുന്നു, അത് കട്ട് ചെയ്ത് പച്ചക്ക് കൊടുക്കുന്നു. പിന്നെ വേറെ കൃഷിയാണെങ്കിൽ അതെല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റും,
1: അതിന്റെ തണ്ടില്ലേ, തടി. ആ തടി രണ്ട് കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്, ഒന്ന് വിറകായിട്ട് ഉപയോഗിക്കുന്നു,
0: വിറകായിട്ട് ഉപയോഗിക്കും,
1: രണ്ട് അവരുടെ ചുമര അതാണ്,
0: ചുമരൽ. അതെ അതെ അതെ,
1: അതെടുത്ത് പറയേണ്ട സംഭവമാണ് അതിന്റെ ചുമര, അവരെ വീടിന്റെ ചുമര് അതാണ്.
0: നമുക്ക് വിറക് പണ്ടാണ് നമ്മൾ വിറക് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ വിറക് കത്തിക്കാൻ ഏത് കാലത്ത് ഒരേ വിറകുള്ള, ഇവർക്ക് കൃഷി മാറണമെന്നുവെച്ചാൽ ആ കൃഷി കൂടി
1: വിറകാണ്. അതെ, എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ കടല എടുക്കുന്ന സമയത്ത് അത് നിങ്ങൾ പ്രത്യേകം അവരോട് ചോദിക്കുന്നുണ്ട്, ഈ കടല വേർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ചണ്ടി എന്തിനു കൊടുക്കും? അപ്പോൾ കാലികൾക്ക് അതിൻ്റെ ഇലയും കാര്യമൊക്കെ കാലികൾ തിന്നും, അതിൻ്റെ വേരും കാര്യമൊക്കെ അവർ ജലാവൻ ഈ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും.
0: ജലാവൻ അധികം സ്ഥലങ്ങളിൽ കേട്ടിട്ടുള്ളത്.
1: അതെ അതെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ യൂട്ടിലൈസേഷൻ കംപ്ലീറ്റ്, എല്ലാ സാധനവും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതവിടെ പരത്തിയിട്ടതും അവിടെ കുട്ടികൾ അതിൻ്റെ മേലെ കൂടെ കളിക്കണതൊക്കെ നിസാറിന് ഭയങ്കര കൗതുകമായിട്ട് നിസാർ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം വീഡിയോയിലും കാര്യങ്ങളൊക്കെ പകർത്തി അവന് അവൻ്റേതായിട്ടുള്ള ഒരു റേഞ്ചിലൂടെ നടന്നിട്ടുണ്ട്. ഇപ്പുറത്ത് ഇതിൻ്റെ കുഴൽക്കിണറിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതും മദ്രസയിലേക്ക് പോകുന്നതും. അതിൻ്റെ ഇടയിൽ നമ്മളൊരാളെ കാണുന്നുണ്ട്. ആരാണ് ആള്?
0: അതിന്റെ ഇടയിൽ
1: അജ്മൽ
0: പറഞ്ഞൊരു കുട്ടിയാ നമ്മൾ. അത് ഞങ്ങൾ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന്, കാരണം നിങ്ങൾ ഈ
1: കുറച്ച് മുമ്പിലാണ്,
0: കുറച്ച് മുന്നിലാണുള്ളത്, അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഞങ്ങളെ നാടൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊരു ചോദ്യം. കാരണം ഒക്കെ ഈ ഗ്രാമത്തിലുള്ള കുട്ടികളുടെ ഒരു വിളയാട്ടാണ്, പിന്നെ വയലില് നിറയെ
1: ആടുകളും
0: കുട്ടികളും കോഴിയും പശുവും ഇതെല്ലാം ഇങ്ങനെ അലിഞ്ഞ്. അപ്പൊ നമ്മൾ ഓരോ കുട്ടികളെയൊക്കെ പുറകെ കുട്ടികളെ കണ്ട് കൗതുകം മാറി. അപ്പൊ പെട്ടെന്നൊരു കൂട്ടത്തിനിടയിൽ നിന്ന് മലയാളി, ആ ഞാന് കേരളത്തിൽ ഉണ്ടായിരുന്നു, ശരിക്കും മലയാളം. അപ്പോഴാണ് അജ്മലിനെ നമ്മൾ കാണുന്നത്, സംസാരിക്കുന്നത്.
1: അതെ അതെ, അങ്ങനെയാണ് നമ്മൾ അജ്മലിന്റെ ആ വീഡിയോ,
0: അജ്മലിന്റെ വീഡിയോ
1: കിടന്നത്,
0: അജ്മലിന്റെ പഠനവുമായി ആ വീഡിയോ വഴി നമുക്ക് അജ്മലിന്റെ പഠനത്തിന് സഹായിക്കാൻ പറ്റും.
1: നാട്ടിൽ അവന്റെ അധ്യാപകരെ ഒക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റും.
0: മലപ്പുറത്തായിരുന്നു അവൻ താമസിച്ചിരുന്നത്,
1: മലപ്പുറം.
0: അപ്പോ നമ്മുടെ ആയിഷ അക്കാദമിയിൽ അജ്മലിന്റെ ഉമ്മയുണ്ട്,
1: അവിടെ
0: വർക്ക് ചെയ്യുന്നുണ്ട്, ഉപ്പയുണ്ട്,
1: വർക്ക് ചെയ്യുന്നുണ്ട്
0: അവിടെ, വർക്ക്
1: ചെയ്യുന്നുണ്ട്
0: അല്ലേ. അത് കഴിഞ്ഞ് അജ്മല് ഇവിടുന്ന് അങ്ങോട്ട് എത്തിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല
1: നാട്.
0: പക്ഷെ കേരളം മുഴുവൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അവിടെ ജോലിയാക്കി.
1: പക്ഷെ
0: അപ്പൊ അവന്റെ പഠനം മുടങ്ങിയ സങ്കടത്തിലാണ്.
1: അങ്ങനെ നമ്മൾ അതിനുള്ളൊരു
0: വഴിയൊക്കെ
1: കണ്ടെത്തി, അതിൻ്റെ ഒരു വർഷത്തേക്കുള്ള പഠനവും കാര്യമൊക്കെ നമ്മൾ ഏറ്റെടുത്തു, അത് ചെയ്തു. പിന്നെയാണ് നമ്മൾ ഇവരുടെ മദ്രസയിൽ പോണത്. മദ്രസ വേറൊരു കാഴ്ചയാണ്. മദ്രസയുടെ അകം കുട്ടികളിരിക്കണതും കാര്യങ്ങളും പഠിക്കണതും അവരുടെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടറിയുന്നു. എന്നാലും അവിടെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടത്, ഏതൊരു ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോഴും അവിടെ അതിൻ്റേതായിട്ടുള്ള അച്ചടക്കമുണ്ട്, വൃത്തിയുണ്ട്, ഉള്ളത് നല്ല ക്ലീനാക്കിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അവിടെ പഠിക്കുന്നതും അവർ കിടന്നുറങ്ങുന്നതും ഓരോ റൂമിലാണ്. അതിൻ്റേതായിട്ടുള്ളൊരു വൃത്തിയേടോ കാര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ സ്കൂളിൽ, നമ്മൾ സ്കൂൾ ക്ലാസ് റൂം എന്നൊക്കെ നമുക്ക് കാണുമ്പോഴേക്ക് കടലാസുകളും അതുപോലെ തന്നെ ഈ പെൻസിലിൻ്റെയും അതുപോലെ തന്നെയുള്ള വേസ്റ്റുകളൊക്കെ ആയിട്ട് ഓരോ ദിവസവും ക്ലീനിങ് സ്റ്റാഫ് ഇല്ല എങ്കിൽ അവിടെ ഉണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഒതുക്കി. ഒരു വേസ്റ്റ് ബോക്സ് പോലും നമ്മളെവിടെയും കണ്ടിട്ടില്ല, വേസ്റ്റ് ബിൻ എവിടെയും നമ്മൾ കണ്ടിട്ടില്ല. അത്രയും ക്ലീനായിട്ട് കുട്ടികൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഡ്രസ്സും കാര്യമൊക്കെ അവർ അവരുടേതായിട്ടുള്ള ഒരു ഭാഗത്ത് ഒതുക്കി വെക്കുന്നു, അവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്നു. പിന്നെ നമ്മളവിടെ ചെയ്തൊരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. പെട്ടെന്ന് തന്നെ നമ്മളവിടുന്ന് തിരിച്ച് പോരാ. ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം
0: വൈകുന്നേരമായിട്ട് രാത്രി പിന്നെ നമുക്കൊരു പ്ലാനാണ്, പൂർണ്ണിയ ടൗണിലൊന്ന് പോയി കറങ്ങി വരണം.
1: അതെ, അതിൻ്റെ മുമ്പേ അജ്മലിൻ്റെ ഉമ്മാവാനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളാരോ പോകുന്നുണ്ടല്ലേ?
0: ആ, അജ്മലിൻ്റെ വീട്ടിലേക്ക്.
1: അപ്പൊ
0: അജ്മലിൻ്റെ വീട്ടില് ഞങ്ങൾ കാണിച്ചു തന്നു അജ്മലിൻ്റെ. അപ്പൊ ആ വീട്ടിലേക്ക് കയറുമ്പോൾ അജ്മലിന്റെ വീട് പിന്നെ ഇഷ്ടയോണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും അത് അവിടെയും ഇവിടെയൊക്കെ പൊളിഞ്ഞ് ഇതായി കിടക്കണം, മണ്ണാണ്, ഫുള്ള് മണ്ണാണ്, ജസ്റ്റ് ഇങ്ങനെ വാർത്തിട്ടിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടയോണ്ട്. പക്ഷെ ചില ഭാഗങ്ങളും വാർപ്പുമില്ല, അവിടെ എല്ലാവരും ഒന്നിച്ച് കുടുംബം താമസിക്കുകയാണ്. പക്ഷെ വീടിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ എന്ന് വെച്ചാല് നമ്മൾ ശരിക്കും ഇങ്ങനെ ഈ കല്ലുട്ടിക്കുഴിയിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത് പോലെ അതിങ്ങനെ അങ്ങനെയുള്ള ഒരു വെറുതെ ഒരു സ്ഥലത്ത് ഒരു കട്ടിലിട്ടാണ്, എങ്ങനെ ഒരു എന്നു ചെത്തിത്തേക്ക്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഒരു പിന്നെ ഒരിക്കൽ പൂർത്തിയാകാൻ പറ്റാത്ത വീടിൻ്റെ അകത്ത് ഒന്നിങ്ങനെ കണ്ട് വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ വെള്ളത്തിന് ശരിക്കും എന്തിൻ്റെ ഈ
1: അയൺ
0: കണ്ടന്റിൻ്റെ ചൊയാണ്, നിങ്ങൾക്ക് കുടിക്കാൻ പറ്റൂലേന്ന് അറിയില്ല. കുറച്ച് നമ്മൾ കുടിച്ചു. അപ്പോൾ ആവശ്യമ്പോൾ വീടൊക്കെ കാണിച്ചു വന്നു, ഇതാണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടുന്ന് നമ്മൾ തിരിച്ചു പോയിരുന്നത്.
1: അപ്പോൾ നമുക്ക് പൂർണിയ ടൗണ് കാണണം, അവിടുത്തെ ടൗണിലെ ഭക്ഷണങ്ങളും കാര്യങ്ങളും പരിചയപ്പെടണം, അങ്ങനെയൊക്കെ നമ്മളോട് ഉള്ളിലൊരു ധാരണ ഉണ്ട്. നമുക്ക് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ റഹ്മത്തിൻ്റെ വീട്ടിലേക്ക് നേരെ പോകുന്നു, പൂർണിയയിലേക്ക്. അവൻ്റെ അനിയനെയും കൂട്ടിയിട്ടാണ് നമ്മൾ
0: കൂട്ടിയിട്ട്
1: പൂർണിയയിലേക്ക് പോകുന്നത്.
0: പൂർണിയയിലെത്തിയിട്ട് പൂർണിയയിൽ ജസ്റ്റ് അങ്ങാടികളൊക്കെ കണ്ട് കുറച്ച് ഭക്ഷണം എന്തെങ്കിലും ചില അങ്ങാടിയിൽ സ്ട്രീറ്റ് ഫുഡൊക്കെ ഒന്ന് കഴിക്കുന്നു. അവിടെ കുറച്ച് കല്യാണത്തിൻ്റെ ഒരിതൊക്കെ നമ്മൾ കണ്ടത്.
1: അതെ അതെ അതെ അതെ, അവിടുത്തെ കല്യാണം പറയുകയാണെങ്കിൽ അത് വേറെ കാഴ്ചയാണ് അല്ലേ. പിന്നെ
0: ഹൈന്ദവരുടെ കല്യാണത്തിൻ്റെ കൊട്ടിഘോഷങ്ങൾ,
1: അതെ അത് രണ്ട് കൂട്ടരുടെയും എനിക്ക് തോന്നണം നല്ല മുസ്ലിംസിൻ്റെയും അങ്ങനെ തന്നെ ഒരു നല്ല
0: അങ്ങാടികളിൽ
1: അങ്ങാടി കല്യാണങ്ങളൊക്കെ ഭയങ്കര നല്ല. പിന്നെ ഈ കുതിര വണ്ടികളിലാണ് ആനയിക്കുക, രാത്രി തന്നെ അവർ പെണ്ണിനെയും അതുപോലെ തന്നെ ചെക്കനെയും ആനയിക്കും കല്യാണ മണ്ഡപങ്ങളിലേക്ക് കൊണ്ടുവരും. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ആഘോഷമാണ്, എത്ര ഇല്ലാത്തവനും നല്ല പണം പൊടിച്ചിട്ടുള്ള പരിപാടിയാണ് അവിടെ.
0: കഴിഞ്ഞ് നമ്മൾ പിന്നെ പിറ്റേന്ന് എത്തിയിട്ട് നമ്മളെ പ്ലാൻ എന്തായിരുന്നു?
1: പിന്നെ നമ്മൾ സിക്കിമിലേക്ക് പോകണം രാവിലെ.
0: നമ്മുടെ ഈ ഒരു ബീഹാറിൻ്റെ കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് വേറെ ഒരു കാഴ്ചകളിലേക്ക് കണ്ടു തുറക്കുകയാണ്.
1: പിന്നെ അതെ, ഈ ചൂടിനുള്ള ബീഹാറിൽ നിന്ന് നമ്മൾ നേരെ തണുപ്പിൻ്റെ സിക്കിമിലേക്ക് പോകുന്ന ഒരു
0: ഈ പൂർണ്ണിയിൽ നിന്ന് സിക്കിമിലേക്ക് എത്താൻ നമ്മുടെ റൂട്ട്
1: നമ്മൾ നേരെ സിലിഗുരി വഴിയാണ്.
0: സിലിഗുരി വഴി അതിൻ്റെ ഇടയ്ക്ക് ബംഗ്ലാദേശൊക്കെ കടന്ന് നമുക്ക് ആ യാത്ര നമുക്ക് പിന്നെ പറയാം
1: ഇൻഷാല്ലാ. ഇപ്പോൾ നമ്മൾ ബീഹാറിലെ ഈ ഒരു രാംഘാട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമം തന്നെ പറഞ്ഞപ്പോഴേക്ക് ഇനി പലതും പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാം കൂടെ പറയുമ്പോഴേക്ക് അതൊരു മുഷിപ്പുണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. രാംഘാട്ട് എന്ന ഈ ഒരു കൊച്ചു ഗ്രാമത്തെ കുറിച്ച് വർണ്ണിച്ചപ്പോഴേക്ക് അല്ലെങ്കിൽ പറഞ്ഞു തീർന്നപ്പോഴേക്ക് നമ്മൾ ഈ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, ഒരു എപ്പിസോഡിൻ്റെ സമയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ ബാക്കി അടുത്ത സിക്കിം യാത്രയും അനുബന്ധ കാര്യങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ദൃശ്യം. പൂർണിയയിലെ രാംഘട്ട് ഗ്രാമവിശുദ്ധിയിൽ അലിഞ്ഞു ചേർന്ന ഒരു ദിവസം. നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സലാഹി, കൂടെ വി ടി അബ്ദുസ്സലാം.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ, അമ്മാബാദ്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി വരുന്ന പിന്നെ ശ്രോതാക്കളുടെ സംശയങ്ങൾ, അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ, ചില കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഫീഡ്ബാക്ക് നമ്പറായിട്ടുള്ള 9544845840 ഈ നമ്പറിലേക്ക് വരുന്ന മെസ്സേജുകൾ, അതാണ് നമ്മുടെ ലൈവ് കൗൺസിലിംഗിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അൽഹംദുലില്ലാ, നമ്മോടൊപ്പം ബഹുമാനനായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹമുണ്ട് പീസ് റേഡിയോ സിഇഒ. ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ കുടുംബങ്ങളിൽ എത്രയോ ആശ്വാസമായി പ്രാർത്ഥനയോടുകൂടിയുള്ള ആ ഫീഡ്ബാക്കാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവർക്കും ഊർജ്ജം നൽകുന്നത്. ആ പ്രാർത്ഥന നിങ്ങളോട് ആദ്യം തന്നെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആരിസ് മൗലവിയെ സ്വാഗതം ചെയ്യാം. അസ്സലാമു
5: അലൈക്കും.
4: നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ. ആദ്യമായിട്ട് നമുക്കൊരു ചോദ്യമുള്ളത്, 25 ഒരു മകനെ കുറിച്ച് ഒരു ഉമ്മ അയച്ചൊരു ചോദ്യമാണ്. അതിൻ്റെ ഒരു ചുരുക്കം പറയുകയാണെങ്കിൽ, അവരുടെ പ്രസവം നേരത്തെയായിരുന്നു, അഥവാ തികയുന്നതിന് മുമ്പ് പ്രസവിച്ചിട്ടുണ്ട്. ഈ മോൻ പിന്നെ +2 പഠനം വരെയാണ് കൃത്യമായിട്ട് പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പഠനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഓരോ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴും അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ഇടക്ക് വെച്ച് നിർത്തും. ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ പല ജോലികൾ നോക്കാറുണ്ടെങ്കിലും കുറച്ച് സമയം മാത്രമാണ് ആ ജോലികളിലൊക്കെ നിൽക്കാൻ സാധിക്കുന്നത്, ഒരു സ്റ്റേബിളായിട്ട് ഒരു കൺസിസ്റ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും പറഞ്ഞു വെച്ചാൽ പോലും പള്ളിയിലേക്ക് പോകാൻ മടിയാണ്, ആളുകളെ ഫേസ് ചെയ്യാൻ ഇപ്പോൾ പ്രയാസം അനുഭവിക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താണ് ഞങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത് എന്നാണ് ഒരു മാതാവിൻ്റെ ഒരു ചോദ്യം.
5: അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം. ഇതൊരു ആത്മവിശ്വാസമില്ലായ്മയായിട്ടാണ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് സാധാരണഗതിയിൽ നമുക്ക് രണ്ട് രൂപത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ സാധാരണ കാണാറുള്ളത്. ഒന്ന്, അലക്ഷ്യമായി ജീവിക്കുന്ന ആളുകൾ, അവർക്കെന്താണ് പഠിക്കണം എന്നില്ല, അല്ലെങ്കിൽ നിസ്കരിക്കണം എന്നില്ല, ഭാവി എന്താവണം എന്നില്ല, ഒരു ജോലിക്ക് പോകണം എന്നില്ല, വാപ്പി ഇമ്മി എന്തായാലും പ്രശ്നമില്ല, അങ്ങനെ ഒരു അലക്ഷ്യമായ ജീവിതമുണ്ട്. കുറച്ച് കൂട്ടുകാരെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടി ഒന്ന് ചുറ്റിത്തിരിയാൻ നില്ലി കവിഞ്ഞ് ഒന്ന് ചിന്തിക്കുക, അങ്ങനത്തെ ആളുകളെക്കുറിച്ച് ഇതേ പരാതികൾ വരും, അവനാ കോഴ്സ് മുഴുവനാക്കുന്നില്ല, അത് ചെയ്യുന്നില്ല. പക്ഷേ ഇത് എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഇത് നമുക്ക് ചോദ്യം കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താ വെച്ചാൽ ഒരു ആത്മവിശ്വാസമില്ലായ്മയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തിക്കാണ് പ്രവേശിച്ച് കഴിയുമ്പോൾ ഏതൊരു സംഗതിക്കുണ്ടാവും അതിൻ്റെ ഒരു പ്രയാസകരമായൊരു ഘട്ടം ഉണ്ടാവുമല്ലോ, പ്രയാസകരമായൊരു ഘട്ടം. ആ പ്രയാസകരമായ ഘട്ടത്തേക്ക് എത്തുമ്പോൾ അത് പലപ്പോഴും നമ്മൾ ആ വിഷയത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തു ചെയ്യും, പിറകോട്ട് പോകാൻ തോന്നും. അങ്ങനെ തോന്നുന്ന ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ അവർ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ പോയിട്ടൊക്കെ തലയിടും, പക്ഷെ അതൊന്നും മുഴുവനാവില്ല. ഇപ്പോൾ ഇവനെന്താ വെച്ചാൽ ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ ഭയം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തോന്നിയത്. എന്താ വെച്ചാൽ ഒന്ന്, മനക്കരുത്തോടുകൂടെ നിൽക്കേണ്ട സമയങ്ങളിലെല്ലാം അവന് ഭയം പിറകോട്ടടിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണെന്ന് വിചാരിച്ചാൽ അവരുടെ ഒരു സമ്പൂർണ്ണമായൊരു ഹിസ്റ്ററി നമ്മളെടുക്കുക. അവരിതുവരെ എവിടെയൊക്കെയാണ് ഫെയിലിയർ ആയത്, അത് ഏത് ടൈമിലാണ് അവന് ഞാൻ ഈ കോഴ്സിന് പോകണില്ല എന്ന് പറഞ്ഞത്, ഏത് ടൈമിലായിരുന്നു, ചിലപ്പോൾ ഒരു പരീക്ഷൻ്റെ സമയത്താണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും അധ്യാപകന്മാരെന്തെങ്കിലും പ്രയാസങ്ങൾ സൃഷ്ടിച്ചപ്പോഴാണോ, എപ്പോഴാണ് അവൻ അതിന് പിൻവാങ്ങിയത്. ഒരു പ്രയാസഘട്ടത്തെ തരണം ചെയ്യാൻ കഴിയാതെയാണ് പിൻവാങ്ങിയതെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു രണ്ടോ മൂന്നോ നാലോ ഒക്കെ ഇൻസിഡൻസും അവൻ്റെ പഴയ ഹിസ്റ്ററി നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ആണെങ്കിൽ നമ്മളെന്താണ്, ഒരു ആത്മവിശ്വാസം അവന് പകർന്നു കൊടുത്താൽ എന്തു ചെയ്യും, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ആത്മവിശ്വാസമില്ലായ്മ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ചിലപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഇതുപോലെ ആദ്യത്തെ കുട്ടിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ അവൻ്റെ പ്രസവവും ജന്മമൊക്കെ ബന്ധപ്പെട്ടിട്ട് എന്തു ചെയ്യായിരിക്കാം അവന് ചിലപ്പോൾ ആദ്യ സമയത്ത് കൂടുതൽ, ഈ കുട്ടികൾ നേരത്തെ പ്രസവിക്കപ്പെടുമ്പോൾ കൂടുതൽ കുട്ടികൾ നമ്മളെ ആശ്രയിക്കുമല്ലോ, നമ്മളവരെ വല്ലാതെ സപ്പോർട്ട് ചെയ്യും, അവനോ സ്വന്തമായിട്ടൊന്നും കഴിയില്ല എന്നൊരു ആദ്യ സ്റ്റേജ് ഉണ്ടായിരിക്കും. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്തു ചെയ്യും, അവൻ മുതിർന്നു വരുമ്പോഴും അതേ അപ്രോച്ചായിരിക്കും പാരൻസ് സ്വീകരിക്കുക. അപ്പോൾ അവന് എന്തില്ല, സ്വന്തമായൊരു കാര്യം ചെയ്തിട്ടുള്ളൊരു പരിചയക്കുറവും അതിനെ അതിജീവിക്കാനുള്ളൊരു അധൈര്യമൊക്കെ അവനൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവും. സ്വന്തം കാര്യങ്ങൾ ചെയ്തൊരു കോൺഫിഡൻസ് ഉണ്ടാവാത്ത കാര്യം. ഇപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ ഉള്ളിലൊക്കെ ചെറിയ കുട്ടികളുടെ എന്ത് ചെയ്യും, അവരെ കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണമല്ലോ, അവരെക്കൊണ്ട് കഴിയാവുന്ന ജോലികൾ നമ്മൾ അവരെ കൊണ്ട് എന്ത് ചെയ്യണം ചെയ്യും. അങ്ങനെ ചെയ്യിപ്പിക്കണില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, മേജറായിട്ടുള്ള ജോലികളിൽ പ്രവേശിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങളൊരു അധ്യാപകനല്ലേ, ഇപ്പോൾ ഒരു അധ്യാപകനാകുന്നൊരാൾ ചോദിച്ചു, അധ്യാപകൻ്റെ ജോലി നിങ്ങൾ സ്വീകരിച്ചാലും ഒരു വേറൊരാൾ സ്വീകരിച്ചാലും രണ്ടാൾക്കും ഒരേ ഡ്യൂട്ടിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ജോലി കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുവരെ ഒരു സംഗതികൾ ഏറ്റെടുക്കാത്ത ഒരാൾ ആ രംഗത്തേക്ക് വന്നാൽ അവൻ അവിടെ ആകെ പതറിപ്പോവും. അപ്പോൾ ജീവിതത്തിൽ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ എന്തും ഏറ്റെടുക്കേണ്ടി വരും. അതിനുള്ളൊരു ആത്മവിശ്വാസം നേരത്തെ ആർജിച്ചിട്ടില്ലെങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ പതറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ ബേജാറാകാനുണ്ട്, ഇപ്പോൾ ഉമ്മയാകുമ്പോൾ ഉമ്മക്ക് ഒരു കുട്ടി, ഒരു പ്രത്യേകിച്ച് ഒരു ആൺകുട്ടിയൊക്കെ ആകുമ്പോൾ മുതിർന്നു വരുമ്പോൾ അവനെ ഒന്നിനും കഴിയണില്ല എന്ന് പറയുമ്പോഴും ഒരു ജോലിക്ക് പറ്റണില്ല, ഒരു കോഴ്സ് മുഖേനാക്കില്ല അറിയുമ്പോൾ അവർക്ക് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. പക്ഷെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവൻ്റെ കാരണം മനസ്സിലാക്കിയിട്ട് അവൻ്റെ കൂടെ നിന്ന് പോവുക. ചിലപ്പോൾ ഒരു കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ കുറച്ച് സമയം റിക്കവറാണ് വരെ അയാൾക്കൊരു ബാക്ക് സപ്പോർട്ട് കൊടുത്തൊരു ബെൻഡറെ പോലെ നിൽക്കാൻ പറ്റും. നിന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ നമുക്ക് എന്താ ഒരു കോഴ്സ് പറ്റുക, അങ്ങനെ ഒരു കോഴ്സ് വന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ആ കോഴ്സ് വേണം ചേർക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുക, നമ്മൾ എന്ത് ചെയ്യും എൻ്റെ കൂടെ നോക്കും. പൊതുവേ വിവാഹം കഴിക്കുന്ന സമയത്ത് ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ഒരു ആത്മവിശ്വാസമില്ലായ്മ. അപ്പോൾ അങ്ങനത്തെയൊക്കെ നമ്മൾ ചെയ്യുക എന്താ വെച്ചാൽ, നിങ്ങൾ പോയിട്ട് ഒരു പെണ്ണെ നോക്കിയും എന്നിട്ട് ഇഷ്ടപ്പെടുമോ നോക്കിയും, ആദ്യത്തെ പ്രൊസീജിയറൊന്നും പ്രശ്നമില്ലല്ലോ. അവസാനം വിവാഹം അടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിലും അപ്പോൾ നമ്മൾക്ക് സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു പിന്തുണ കൊടുത്താൽ അവർ ഈസിയായിട്ട് മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് റിക്കവറി എടുക്കാൻ പറ്റും. ഇനി അങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസോ ഇതിലൊക്കെ ചെറിയ സപ്പോർട്ട് കൊടുത്താൽ റെഡി ആക്കി എടുക്കാൻ പറ്റും.
4: ഇതൊന്നും 25 വയസ്സ് വിവാഹപ്രായത്തിലേക്ക് എത്തി അതിന് ടെൻഷനൊക്കെ
5: അതൊന്നും പ്രശ്നമില്ല. ശരിയാക്കി എടുക്കുമ്പോൾ നമുക്ക് എല്ലാറ്റിലും ശരിയാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു കൗൺസിലറെ കണ്ട് ഒരു ആത്മവിശ്വാസം കൊടുത്താൽ ശരിയാകാവുന്നുള്ളൂ ഞാൻ മനസ്സിലാക്കണം.
4: ഓക്കെ. അടുത്ത ഒരു ചോദ്യം വരുന്നത് ഒരു ഉമ്മയെ കുറിച്ചൊരു വിദ്യാർത്ഥിനി എഴുതിയതാണ്. ഞാനൊരു വിദ്യാർത്ഥിനിയാണ്. ഉമ്മയെ അടുക്കളയിലും മറ്റ് ജോലികൾക്കും സഹായിക്കാറുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്ന ഏതൊരു ജോലിയിലും അതിലെ കുറ്റങ്ങൾ ഉമ്മ കണ്ടെത്തുകയും അത് മാത്രം എടുത്തു പറയുകയും ചെയ്യും. അതിനാൽ ഉമ്മയെ സഹായിക്കാൻ മടിയാണ്. അത് മതപരമായിട്ട് തെറ്റാകുമോ? ഉമ്മയും ഞാനും ഒരു സിങ്കായിട്ടല്ല പോകുന്നത്. കുട്ടികളുടെ ഒരു ഭാഷയിലാണ് ഇതിലെ സിങ്കായിട്ടല്ല പോകുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിനി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പഠിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉമ്മയെ ധിക്കരിക്കാനും വയ്യ, അത് മതപരമായി തെറ്റാകും എന്നുള്ള ഒരു പേടിയോട് കൂടിയിട്ടാണ് ഒരു വിദ്യാർത്ഥിനി.
5: ഇത് മുതിർന്ന പെൺകുട്ടികളുടെ വീട്ടിലുള്ള ഒരു ക്രൈസിസാണ്. ഇത് ഒരു 90% വീടുകളിലും ഈ ഒരു പ്രശ്നമുണ്ട്. ഇതിലേറ്റവും വലിയ തിരിച്ചറിവുണ്ടാകേണ്ടത് ഉമ്മമാർക്കാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ എല്ലാ ഉമ്മമാർക്കും അവർ വീടുകളിൽ ജോലി ചെയ്യുന്നതിന് ഒരു പാറ്റേൺ ഉണ്ടാവും. പാത്രം എങ്ങനെ കഴുകണം, എവിടെ വെക്കണം, എപ്പോൾ കഴുകണം, മനസ്സിലെ? അതേമാതിരി പാചകം ചെയ്യുമ്പോൾ എന്താദ്യം ചെയ്യണം, എന്ത് പിന്നെ ചെയ്യണം എന്നതിനൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവും. ലോകത്ത് അവരെപ്പോലെ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മകളായാലും മരുമകളായാലും ഇവർ ചെയ്യും പോലെ അല്ലാതെ എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ അവർ മുറ്റടിക്കും, പക്ഷെ ഇവരടിക്കും പോലെ അല്ല അടിക്കുക. അവർ പാത്രം കഴുകും, ഇവർ കഴുകും പോലെ കഴുകുക. അപ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും, ഒരു ജോലി ചെയ്യുന്ന ആളോട് അത് ശരിയായില്ല, അത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു പ്രയാസം ഉണ്ട്. അതാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായി ചെറിയ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കുട്ടി അനുഭവിക്കുന്നൊരു ക്രൈസിസ് എന്താ വെച്ചാൽ ഉമ്മാനെ സഹായിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു സങ്കടം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒറ്റക്കുള്ള അടുക്കളയിൽ ഇങ്ങോട്ട് ആരും വന്നു നോക്കില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. എന്നാൽ വന്നാലോ, ഇതൊന്നും ശരിയായില്ല എന്നുള്ള കുറ്റപ്പെടുത്തലാവും. അപ്പോൾ വരിക വേണ്ടു, വരാതിരിക്കുക വേണ്ടു എന്നുള്ള ഒരു സംഘർഷം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അവസരം കൊടുക്കണം. എന്ത്, അവരെന്തൊക്കെ ചെയ്തോട്ടെ, ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ചെയ്യുക. മറിച്ച് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം കെടുത്തുന്ന സംസാരങ്ങൾ പലപ്പോഴും നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് കുട്ടികൾ വരട്ടെ, അവരെന്താണ് ചെയ്യട്ടെ, മനസ്സിലെ? അതിനവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. കുറച്ച് അവർ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, അത് റെഡിയായി കിട്ടും. ഇപ്പം ഞാൻ പറയാം, ഇങ്ങനത്തെ ഉമ്മമാരുടെ ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ അമ്മായിമാരുടെ അടുത്തായ സമയത്ത് ഇതേ പ്രശ്നം നിങ്ങൾ അനുഭവിച്ചിരുന്നില്ലേ? നിങ്ങൾ സ്വന്തം ഒരു വീടായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടേതായ നിലക്കുള്ള രൂപം നിങ്ങൾ ഉണ്ടാക്കി. അതേപോലെ നിങ്ങളുടെ മോൾക്കൊരു സ്വന്തം വീടാകുമ്പോൾ അവൾ അവളുടെ പാറ്റേൺ പ്രകാരം പോയിക്കോളും. ഇപ്പം എന്ത് ചെയ്യുക, ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവൾ ചെയ്യുന്ന പോലെ ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് ഒരാളുണ്ടായിരിക്കും, വീട്ടിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാനും പറ്റും, അതേപോലെ തന്നെ ഈ കുട്ടികളുടെ ഇത്ര മനോവിഷമങ്ങൾ തീർക്കാനും പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പലപ്പോഴും ഈ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഉമ്മമാരിപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം കുട്ടികൾ എന്ത് ചെയ്യുക, ഉമ്മ എന്താണോ ചെയ്യണത് തൽക്കാലം ഉമ്മ ചെയ്യുന്നത് പോലെ തന്നെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ സ്വന്തം ഇഷ്ടവും താല്പര്യമൊക്കെ എന്ത് ചെയ്യുക, തൽക്കാലം മാറ്റി നിർത്തി ചെയ്യുക. പിന്നെ ചില പെൺകുട്ടികൾക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയത് എല്ലാ ജോലിയും അവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇവിടെ തുടച്ചു തരാം, പിന്നെ എനിക്ക് പഠിക്കാണ്ട്, ഒരു നിശ്ചിത ജോലി മാത്രം ഏറ്റെടുക്കാം, അത് പെർഫെക്റ്റായിട്ട് ചെയ്യാം. രാത്രി ഉറങ്ങുന്ന സമയത്തിൽ പാത്രം ഞാൻ കഴിക്കോളാം, അത് നിങ്ങളുടെ ഇട്ട് പോയിക്കോളി, അത് ചെയ്യാം. അപ്പം എന്തെങ്കിലും ഒരു ജോലി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭാരം മാക്ക് ഒഴിവാകും. എല്ലാ ജോലിയും കൂടെ ഇടപെട്ട് ചെയ്യുമ്പോൾ ഒരു ഭാരം അവർക്ക് എന്തെങ്കിലും ഒഴിവാവില്ല. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യണ പോലെ അവർക്ക് എന്താവില്ല, ഫീൽ ചെയ്യില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അവർക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ ജോലി ഏറ്റെടുക്കുക, അത് ഭംഗിയായി ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോരായിരിക്കും ഇവർക്ക് തന്നത്.
4: ഓക്കെ, അടിപൊളി മറുപടിയാണ് കിട്ടിയത്. അൽഹംദുലില്ലാ. പലപ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത് 99% വീടുകളിലുള്ള
5: പ്രശ്നം
4: നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ വീട്ടിൽ മാത്രമേ ഇതുള്ളൂ എന്നുള്ളൊരു പ്രശ്നം കൂടിയാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ജീവിതത്തിൽ സംഭവിച്ച ഒരു തെറ്റിൻ്റെ പേരിൽ പങ്കാളി ഇടയ്ക്കിടയ്ക്ക് എന്നെ കുറ്റപ്പെടുത്തുന്നു. പരമാവധി ഞാൻ അത് ക്ഷമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മക്കളുടെ മുമ്പിൽ വെച്ച് പോലും ആവർത്തിക്കാറുണ്ട്. എൻ്റെ തെറ്റ് ഞാൻ റബ്ബിനോട് ഏറ്റു പറഞ്ഞതാണ്, പക്ഷെ വീട്ടിൽ സമാധാനം ലഭിക്കുന്നില്ല. എനിക്ക് സമാധാനം ലഭിക്കണം, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരണം എന്നാണ് ഒരു സഹോദരൻ.
5: എന്ത് തെറ്റാണെന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉണ്ടാകാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലേ അത് ഈ പൊതുവെ ദമ്പതികൾ വിട്ടുവീഴ്ച ചെയ്യൂല. അപ്പോൾ നമ്മുടെ വൈഫ് എന്തെങ്കിലും അവിഹിതം ചെയ്തു എന്നോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അവിഹിതം ചെയ്തു എന്ന് അവളെ അറിയുമ്പോൾ അത് മനസ്സിലിങ്ങനെ കിടക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ അത് എടുത്തിടും. അല്ലെങ്കിൽ അത് ചെയ്ത ആളല്ലേ, എന്ന അങ്ങനെ ഒരാളൊപ്പം പോയ ആളല്ലേ, അനക്ക് അന്നൊരു പ്രേമം ഉണ്ടായിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കും. അതായത് നമ്മുടെ പങ്കാളി നമ്മുടേത് മാത്രമായിരിക്കണം എന്നുള്ള ഒരു ഗൈറത്തുണ്ടല്ലോ, ഒരാത്മരോഷം, അത് പലപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവരിത് ഇങ്ങനെ റിപ്പീറ്റ് അല്ലാതെ ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ചെയ്യണത്. അപ്പോൾ ഞാൻ തെറ്റ് ചെയ്തു, അബദ്ധം ചെയ്തു, എനിക്കത് വിട്ടുവീഴ്ച തന്നുകൂടെ എന്ന് ചോദിക്കുന്നത് ന്യായമാണ്. ഒരാളത്ത് തെറ്റ് പറ്റി അയാളെ അതിൽ പശ്ചാത്തലപ്പിച്ചാൽ പിന്നെ അത് പറയണത് ശരിയല്ല. അപ്പോൾ അദ്ദേഹം ചെയ്യണത് തെറ്റാണ്, പക്ഷെ നമ്മൾക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ഇങ്ങനെയൊന്നും സംഭവിച്ച് പോയതുകൊണ്ട് അയാളെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, അതുകൊണ്ട് അയാൾ പറയണമെന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താ അറിയോ, ഈ ഇത് ഇയാൾ സ്ഥിരം പറഞ്ഞുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് അത് ഞാനിനി മൈൻഡ് ചെയ്യണില്ല, മനസ്സുക്ക് കൊടുക്കണില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കുക. മനസ്സിലെ? അപ്പോൾ ഇയാളിത് പറയുമ്പോൾ ഒന്നും തോന്നൂല നമുക്ക്. അപ്പോൾ നമ്മൾ അയാൾ പറയുമ്പോൾ നമ്മളിങ്ങനെ സങ്കടപ്പെടണവും ദേഷ്യപ്പെടുന്നതും പ്രതിഷേധിക്കുന്നതും കാണുമ്പോഴാണത് വീണ്ടും പറഞ്ഞു വരുന്നത്. നമ്മൾ വളരെ നിസ്സംഗമായി നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് പറയാൻ തോന്നില്ല, പിന്നെ അയാൾ സ്വാഭാവികമായിട്ട് നിർത്തിപ്പോവും. അത് പറയണത് ഒരു ശരിയില്ല എന്നുള്ളൊരു അപകർഷതയിലേക്ക് അയാൾ തന്നെ സ്വയം എത്തിച്ചേരും. അപ്പോൾ അതായിരിക്കും ഇവർക്ക് സ്വീകരിക്കാൻ പറ്റിയൊരു മാർഗം. പക്ഷേ നമ്മളെത്തെന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചില പരിണിതികൾ നമ്മൾ എന്ത് ചെയ്യൂല, അനുഭവിച്ചു കൊണ്ടേ ഇരിക്കും. കാരണം പെട്ടെന്നൊന്നും തീർന്നു പോരാ, അത് ഈ ഭൗതികമായ ചുറ്റുപാടിലൊരു കാര്യമാണ്. ഒരാളൊരു മോഷ്ടിച്ചു, അയാൾ തൗബയൊക്കെ ചെയ്തു വിചാരിക്കലോ, അയാളെ കള്ളൻ എന്നാണ് നാട്ടിൽ എന്ത് ചെയ്യുക അറിയപ്പെടുക. അതിപ്പോൾ അന്നേ കട്ടിലുള്ള ഇപ്പോൾ കക്കണമൊന്നുമില്ല, ഇപ്പം അയാൾ നന്നായിട്ട് പിന്നെ പള്ളിയിലൊക്കെ പോകുന്ന ആളാന്ന് പറഞ്ഞാലും ജനങ്ങളത് പറയും. പടച്ചോൻ സ്വീകരിച്ചിട്ടുണ്ടാവും, പക്ഷെ ആൾക്കാർ സ്വീകരിച്ചോളൊന്നുമില്ല.
4: ഇതിൽ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, മക്കളുടെ മുന്നിൽ വെച്ച് പോലും.
5: അതെ അതെ അതെ, ചെയ്യണ ഭയങ്കര തെറ്റാണ്, അത് സംശയമല്ല കാര്യത്തിൽ.
4: പങ്കാളികളെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ് കാര്യം എന്നുള്ളത്
5: ഉറപ്പായിട്ടും.
4: കോളേജിൽ പഠിക്കുന്ന മകള് ഈ അടുത്തായി വല്ലാതെ മേക്കപ്പുകൾ ഉപയോഗിക്കുന്നു. ഞാൻ എത്ര പറഞ്ഞിട്ടും എല്ലാവരും ഈ കാലത്ത് ഇങ്ങനെയാണ്, ഞാൻ മാത്രം ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ, ഞാൻ മാന്യമായ രൂപത്തിലാണല്ലോ വസ്ത്രം ധരിക്കുന്നത്, ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. എങ്ങനെയാണ് എൻ്റെ മോളോട് ഇക്കാര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളത്?
5: ഞാനിപ്പോൾ നമ്മുടെ ഗേൾസിൻ്റെ ഒരു പ്രോഗ്രാമിൽ അവിടുത്തെ ഒരു ഫാക്കൽറ്റി ഇതേപോലെ ഈ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നതിനെ പറ്റി പറഞ്ഞു എന്നാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് പെൺകുട്ടികൾ അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു, അതപ്പം തന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനി ഞാനൊരിക്കലും എന്ത് ചെയ്യില്ല എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കുക. കാരണം ഇതിന് പറ്റി നമുക്ക് അറിയാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, അത് ചെയ്തു വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഒരു പ്രഭാഷണം ഇങ്ങനെ കേട്ട് കഴിയുമ്പോഴേക്കും ഇതുവരെ കോസ്മെറ്റിക്സ് ഉപയോഗിച്ച ഒരു പെൺകുട്ടിക്ക് ഞാനത് മുഴുവനും തുടച്ച് കളഞ്ഞു എന്ന് പറയാമെങ്കിൽ അത് മനസ്സ് കടന്നാലേ പറ്റൂ. ഇതിപ്പോൾ എന്താ അറിയുമോ, വീടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യം, ഉമ്മാരുടെ ദീനീ ബോധം ഉണ്ടല്ലോ, അത് മക്കളിലൂടെ പ്രവർത്തിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഉമ്മൻ്റെ ദീനീ ബോധം, ഉമ്മക്കെന്താണ്, നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്, അതൊരു ടൈം തെറ്റാൻ പാടില്ല, അത് ആത്മാർത്ഥമായി നിർവഹിക്കണം എന്നുള്ളത് ഉമ്മയ്ക്ക് നമസ്കാരത്തെക്കുറിച്ചുള്ള ബോധമാണ്. ആ ബോധം വെച്ചിട്ട് മോള് നിസ്കരിക്കണം എന്നാണ് നടക്കും. ഈ കോസ്മെറ്റിക്സൊക്കെ അപകടമാണ്, അതൊക്കെ സൗന്ദര്യ പ്രദർശനമാണ്, അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊന്നും അള്ളാഹു റസൂൽ അനുവദിക്കാത്തതാണെന്നുള്ള ബോധം ഉമ്മക്കാണുള്ളത്, അവൾക്കില്ല. അതുകൊണ്ട് അവളോട് പറയുമ്പോൾ സ്വീകരിക്കാം. അപ്പം നമ്മൾ കുട്ടികളിൽ ഈ ബോധം ഉണ്ടാക്കാനും ദീനീപരമായ ചിന്താഗതികൾ വരാനുള്ള പരിശ്രമം, അതിലൂടെ മാത്രമേ നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റൂ.
4: ഈ ദീനീ ബോധം മക്കൾക്ക് കിട്ടാൻ വളരെ നല്ല അവസരങ്ങൾ ഈ സമയത്തുണ്ട്. പിന്നെ നമ്മൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇൻസ്പേസ് നടക്കുന്നുണ്ട്. അതുപോലെ പ്രോഫ്കൺ കഴിഞ്ഞ മാസമാണ് നടന്നത്, അതിലൊക്കെ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ മക്കളെയൊക്കെ പങ്കെടുപ്പിക്കാൻ
5: പ്രോഗ്രാമുകൾ നല്ല ഇഫക്റ്റീവാണ്. കാരണം അതവർ കേൾക്കും. ഒരു 10 കൊല്ലം ഉമ്മ അങ്ങനെ ഉപദേശിക്കണേൽ ഒരു വാക്ക് പോലും അവളുള്ളിൽ കയറിയിട്ടുണ്ട് അവർ. നേരെ മറിച്ച് ഇത്തരം ക്യാമ്പുകളിൽ വന്ന ഒരു 10 മിനിറ്റ് പ്രഭാഷണം ചിലപ്പോൾ ഹൃദയമാകെ മാറ്റും.
4: അമിതമായ വാശിക്കാരനായൊരു ഭർത്താവ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും വലിയ ദേഷ്യവും വാശിയുമാണ്, എത്ര ശ്രമിച്ചിട്ടും മാറുന്നില്ല. ഞാൻ സ്വയം നിയന്ത്രിച്ച് ആ അവസരത്തിൽ നിന്നും ആ സന്ദർഭത്തിൽ നിന്നും മാറി നിൽക്കും, എന്നാലും കുറവ് വരാറില്ല. എൻ്റെ ഭർത്താവിന് നല്ലൊരു സ്വഭാവം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് കിട്ടിയത്.
5: എന്തായാലും ഇതൊക്കെ തന്നെ വളരെയധികം ഒരു ബുദ്ധിമുട്ടിക്കലാണല്ലോ ഭാര്യമാരെ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ സ്ത്രീ അവിടെ തന്നെ നിലനിന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ടാണ് ഇവരിത് ആവർത്തിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ അവസരം കിട്ടുമ്പോൾ മാത്രമേ മനുഷ്യനെന്തേയുള്ളൂ മാറുള്ളൂ. ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഭാര്യനെ ഉപദ്രവിച്ചാൽ അവൾ എൻ്റെ ഒപ്പം ഉണ്ടാവില്ല എന്നെപ്പോഴയാൾക്ക് തോന്നുവോ അപ്പോൾ മാത്രമേ മാറി ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ തെറ്റണം പിണങ്ങണമെന്നല്ല ഞാൻ പറയണത്, എനിക്കൊരു മനസ്സമാധാനം കിട്ടണില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോയി ഒരു മാസം നിന്നിട്ട് വരാറുണ്ടേ, കുട്ടികളുടെ അടുത്തിട്ട് എന്ത് ചെയ്യാണ്, വീട്ടിൽ പോയി ഒരു മാസം വിരുന്ന് ഓർക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അവളുടെ അസാന്നിധ്യത്തിലാണ് ആ സാന്നിധ്യം എത്രമാത്രം വലുതാന്ന് മനസ്സിലാവും. ഇങ്ങനെ ഒന്നും അല്ലെങ്കിൽ എന്താ അറിയുക, എന്ത് ചെയ്താലും ഇങ്ങനെ നിന്ന് പോകും, വേറെ നിവർത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവരിതിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അവർക്കൊരു തിരിച്ചറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഇത് വേണമെന്നല്ല. പിന്നെ ഇത്തരം ആളുകളോട് നമുക്ക് അങ്ങനെ പെരുമാറാനും അവർക്ക് നമ്മുടെ അസാന്നിധ്യം ബോധ്യപ്പെടുത്തി കൊടുക്കാനും പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യരുത്, ഇവരനാവശ്യമായി നമ്മളെ ഉപദ്രവിക്കണതിനൊന്നും നമ്മൾ വില കൊടുക്കരുത്. വാരി തന്നെ ജാഹിരി എന്നുണ്ടല്ലോ, അവർ അവഗണന എന്നുള്ളത്, അത് നമ്മൾ അവഗണിക്കുക. അതൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കണില്ല എന്നുള്ളതിലൊക്കെ എന്ത് ചെയ്യുക, നിന്ന് മുന്നോട്ട്. അപ്പോൾ കുറച്ചൊക്കെ അതിൻ്റെ ഒരു അവസാനം ഉണ്ടാവും. എന്തായാലും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സഹിച്ചു പോകാൻ നമ്മളോട് ആരും പറയണില്ല. ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് കുറച്ച് മനസ്സുറപ്പോടുകൂടെ ചിന്തിക്കുക.
4: ഞാനൊരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഉപ്പയുടെ ഒരു അവിഹിതം ഞാൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഉപ്പാനോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ആ ഒരു വിഷമത്തിൽ നിന്ന് റിക്കവറായി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ഉമ്മയുടെ ഒരു അവിഹിതവും കണ്ടുപിടിച്ചു. പതിവായി ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നു, ഫോൺ വിളിക്കുന്നു, രാവിലെയും രാത്രിയും എല്ലാം എനിക്കിപ്പോൾ പഴയതുപോലെ എൻ്റെ ഉപ്പനെയും അല്ല രാവിലെയും രാത്രിയുമൊക്കെ എനിക്കിപ്പോൾ പഴയതുപോലെ എൻ്റെ ഉപ്പനെയും ഉമ്മനെയും ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ പറ്റുന്നില്ല. എൻ്റെ ഉമ്മ നല്ല ദീനീബോധമുള്ള ഒരാളായിരുന്നു, നല്ല ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇതിനെക്കുറിച്ചെല്ലാം ബോധമുള്ള ഒരു വ്യക്തിക്ക് വീണ്ടും ഇങ്ങനത്തെ തെറ്റുകളിലേക്ക് എങ്ങനെ പോകാൻ സാധിക്കുന്നു? എനിക്കിപ്പോൾ വൈവാഹിക ബന്ധങ്ങളിലെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ഞാൻ അത്രയും വിശ്വസിച്ചിരുന്ന എൻ്റെ പേരൻസ് അവർ പോലും ഇങ്ങനെയായില്ലേ? എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല. ആരോട് പറയാനും പറ്റാത്ത അവസ്ഥയാണ്. വീട്ടിലിരിക്കാൻ പോലും തോന്നുന്നില്ല. എപ്പോഴും അവരെ അല്ലേ കാണേണ്ടത് എന്നാണ് ചോദിച്ചത്.
5: ശരിക്കും നമ്മളീ പിന്നെ വിവാഹിതരക്കായ ആളുകൾ നല്ലവരായി ജീവിക്കാൻ തെറ്റുകളിൽ നിന്ന് എന്തുകൊണ്ട് വിട്ടുനിൽക്കണം എന്നുള്ളതിന് നമ്മൾ ഭയപ്പെടുന്ന കുറേ കാര്യം ഉണ്ടാകും. നമ്മൾ നരകത്തെ ഭയപ്പെടുന്നു, പാപങ്ങളിലൂടെ നമുക്കുണ്ടാകാവുന്ന വിപത്തുക്കളെ നമ്മൾ ഭയപ്പെടുന്നു. എന്നാൽ അതുപോലെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ത്, നമ്മളെ ബഹുമാനിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ കണ്ണുകളെ നമ്മൾ ഭയപ്പെടും. ഇത് ഞാൻ പല കുട്ടികളിൽ നിന്ന് ഞാൻ കേട്ടൊരു കാര്യമാണ്, മനസ്സിലെ. അപ്പോൾ അത് ഈ വാപ്പൻ്റെ ഉമ്മൻ്റെയൊക്കെ അവിഹിതങ്ങൾ കാണുകയറിഞ്ഞാൽ അതൊക്കെ ഭയങ്കര മാരകമായ കാര്യങ്ങളാണ്. കാരണം പുതിയ തലമുറയിലെ പല രക്ഷിതാക്കളും അത്രമാത്രം കെയർലെസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ വാപ്പക്ക് അവിഹിതം ഉണ്ടായതുകൊണ്ട് തന്നെ ആ വാപ്പക്ക് എന്തില്ല, ഉമ്മനോടുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ ഉമ്മ ഉമ്മൻ്റെതായ വഴിയും അന്വേഷിച്ചു, രണ്ടാളും അവിഹിതത്തിലേക്ക് പോയി. രണ്ടാളും ഒന്നിച്ച് വിഹിതമായി ജീവിക്കേണ്ടതിന് പകരം ഒരാൾ അവിഹിതത്തിലേക്ക് പോകുമ്പോൾ രണ്ടാളും അവിഹിതത്തിലെത്തിച്ചേരുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയിൽ അതുണ്ടാക്കുന്ന ഇഫക്റ്റുകൾ ഭയങ്കരമാണ്. ഒന്ന്, വാപ്പല്ലാതെ ആവുകയാണ്. ഇത് വാപ്പ ജീവിച്ചിരിക്കെ തന്നെ വാപ്പല്ലാതെ ആവും. കാരണം വാപ്പ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബഹുമാനം, ആദരവ്, ആത്മവിശ്വാസം ഇത് മുഴുവനും പോയില്ലേ. അപ്പോൾ വാപ്പല്ലാത്ത മാതിരി, അതേമാതിരി ഉമ്മ എന്ത് ജീവിതത്തിൽ ഏറ്റവും അധികം സദാചാരം പറഞ്ഞ് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട ഉമ്മയാണ്. ഇനി ആരവളോട് പറയും? ഈ ഉമ്മ പറഞ്ഞാൽ വല്ലതും അവൾ കേൾക്കുമോ? അതിലേറെ അപകട കുട്ടി അവസാനം പറഞ്ഞാണെന്ത്, എനിക്കിനിയൊരു വിവാഹ ജീവിതത്തിൽ ആരെയും വിശ്വാസമല്ല. കാരണം ഞാൻ ഇത്രയും വിശ്വസിക്കുന്ന വാപ്പിയും ഇങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏതെങ്കിലും വല്ല പുരുഷനുണ്ടാവുക അവിഹിതമല്ലാത്തതെന്നാണ് അവൾ ചോദിക്കുന്നത്. ന്യായമാണ് ആ ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഈ മാതാപിതാക്കൾ ചെയ്യുന്നത് ഭയങ്കരമായ അക്രമമാണ്. അവരെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാണ്, മാറി ചിന്തിക്കണം. പക്ഷെ നമുക്ക് ഈ പെൺകുട്ടിയോട് പറയാനുള്ളത് എന്താണ്, ഇവർ രണ്ടുപേരും തെറ്റ് ചെയ്യുന്നു വെച്ചാൽ ലോകത്തുള്ളവർ മുഴുവൻ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല, മനസ്സിലെ. നമ്മൾ നമ്മുടെ ലൈഫിനെ ചാലഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു നല്ല വഴിക്ക് പോകണം. കാരണം പരലോകത്ത് വരുന്നത് എല്ലാവരും കുല്ലുഹും വാത്തി ഹിയോമൽ കിയാമത്തി ഫർദ്ദ, ഒറ്റയ്ക്കാണ് വരിക. അപ്പോൾ വാപ്പിയും ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെയായി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി സൂക്ഷ്മതയോടുകൂടെ പോവുക. ഒരു നല്ല ഇവരിൽ നിന്ന് നമുക്കൊരു സംരക്ഷണം കിട്ടണില്ലെങ്കിൽ, ഒരു ഭർത്താവ് നമുക്കുണ്ടെങ്കിലല്ലേ സംരക്ഷണം കിട്ടുക. അവിടെ നല്ലൊരു വിവാഹം നടക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നല്ല ദീനീ പശ്ചാത്തലത്തിലുള്ള ഒരാളെ അന്വേഷിച്ച് വിവാഹം കഴിക്കുക.
4: ഇവിടെ നമുക്ക് ഇതിന്റെ കൂടെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ പുതുതലമുറയിലെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് വിവാഹത്തിനോട് നോ പറയുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യും. പക്ഷെ അതിന് കാരണമാവുന്ന ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ട്.
5: അതൊക്കെ നമ്മൾ എന്തായാലും അവോയ്ഡ് ചെയ്യണം.
4: അടുത്ത ഒരു ചോദ്യം നമുക്ക് കിട്ടിയത്, എന്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്ത വീട്ടിൽ അവർ ടൂറ് പോകാൻ നിർബന്ധിക്കുന്നു. പക്ഷെ ഈ ടൂറ് പലപ്പോഴും ചെറുക്കൻ കേന്ദ്രങ്ങളിലേക്കൊക്കെയാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പൊ അവൾക്ക് അത് ഒട്ടും താല്പര്യമില്ല. മകളുടെ ഭർത്താവ് വല്ലാതെ അതിനു വേണ്ടി അവരെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, 22 വയസ്സ് വരെ ഞങ്ങൾ ഇതുപോലുള്ള ഒരു കേന്ദ്രത്തിലേക്കും അവളെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ഇനിയും അങ്ങനെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു യാഥാസ്ഥിക കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ് ഞങ്ങൾ രണ്ട് വിഭാഗവും എന്നും ഈ സഹോദരി എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ദീനി കാര്യങ്ങളിൽ കർശന നിലപാട് എടുക്കുന്നത് കൊണ്ട് മകളുടെ കുടുംബജീവിതത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ഞാൻ അവളോട് എന്ത് തന്നെയായാലും പോകേണ്ട എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്.
5: ആദർശവിരുദ്ധമായ പശ്ചാത്തലത്തിൽ ആദർശപരമായി ജീവിക്കുക എന്നുള്ളത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഫിറോവിൻ്റെ ഭാര്യയെ അള്ളാഹു വിശ്വാസികൾക്ക് ഉപമയായിട്ട് എടുത്തു കാണിച്ചത്. കാരണം ഫിറോവിൻ്റെ കൊട്ടാരമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു വിശ്വാസിനിയായി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മുജാഹിദ് ഫാമിലിയിൽപ്പെട്ട ഒരാൾ ഇതൊക്കെ മനസ്സിലാക്കി ഇങ്ങോട്ട് ഒരു യാഥാസ്ഥിക കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തതാണെങ്കിൽ അത് അവർ ചെയ്തൊരു തെറ്റാണ്. അതുകൊണ്ട് കുട്ടി പ്രയാസപ്പെടുന്നുള്ളിൽ അപ്പോൾ ഒരു ഉത്തരവാദിയെ കാണാൻ പറ്റും. ഇതിപ്പോൾ രണ്ട് കൂട്ടരും ഈ ആദർശമുള്ളതാണ്. പക്ഷേ എങ്ങനെയോ അവർക്ക് ആദർശം കിട്ടി, അപ്പോൾ അവരെ കല്യാണമൊക്കെ അങ്ങനെ നടന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ പിടിച്ചു നിൽക്കണം. നമുക്ക് ശിർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. വേറെ എന്ത് നന്മകൾ ചെയ്തിട്ടും ശിർക്ക് ചെയ്താൽ കഴിഞ്ഞില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ടൂറുകൾ പോകണം, അതിൻ്റെ കൂട്ടത്തിൽ വരണം. ഭർത്താവ് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ വരാം, പക്ഷേ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല, അവിടെ ഞാൻ ഇറങ്ങൂല, അതിനാണെങ്കിൽ ഞാൻ പോരാന്ന് പറയും. അതിപ്പോൾ മാതാപിതാക്കളെയും അനുസരിക്കണ്ട എന്ന് അള്ളാഹു പറഞ്ഞ കാര്യമാണെന്ത്? വൈൻ ജാഹദാക്ക അലാൻ തുഷരിക്ക ഭീഷ്. അപ്പോൾ എന്തെങ്കിലും പങ്ക് ചേർക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നീ അത് ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഭർത്താവിനെ അനുസരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ വഴിക്ക് പോകാം. പക്ഷേ ബന്ധം തകരാറാവാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിപരമായി ശ്രദ്ധിക്കുക.
4: ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. 2 കുട്ടികളുണ്ട്. അദ്ദേഹം അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് 4 വിവാഹം കഴിക്കണമെന്ന്. ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്ന തിരിച്ചു പോയ സമയത്തേക്കും 2-3 സ്ത്രീകളുമായിട്ട് കോണ്ടാക്റ്റായി. ഞാൻ അതൊക്കെ കണ്ടുപിടിച്ചപ്പോൾ കല്യാണം കഴിക്കാനാണെന്ന് പറഞ്ഞു. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു. വളരെ മോശമായ ചാറ്റുകളാണ് ഞാൻ കണ്ടത്. ഇപ്പോഴും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നു. ഞാൻ ആകെ പ്രശ്നത്തിലാണ്. ഒരു സൊല്യൂഷൻ പറഞ്ഞു തരണം.
5: അവിഹിതങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അയാൾക്കിപ്പോൾ അയാളുടെ സെക്ഷുവലായ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ അവിഹിതങ്ങളിലേക്ക് പോകുന്നതെന്നാണ് അയാളുടെ ന്യായമെങ്കിൽ വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ അവകാശമുണ്ട്. അപ്പോൾ ഈ സഹോദരി ചിന്തിക്കേണ്ടത് അയാളൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇത്തരം അവിഹിതങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്, ഏതായാലും അയാൾ വേറെ പെണ്ണുങ്ങളുമായിട്ട് ജീവിതം ഷെയർ ചെയ്യുമ്പോൾ ഇവർക്കുണ്ടാകുന്നൊരു മാനസിക പ്രയാസം ഉണ്ടല്ലോ. അതിപ്പോൾ ഒരു ഭാര്യയാണെങ്കിൽ അയാളെ ഭാര്യൻ്റെ ഒപ്പമാണല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കല്ലേ നല്ലത്? ഏതായാലും വേറെ സ്ത്രീകളൊപ്പം പോകുന്നുണ്ട്. അപ്പോൾ അത് ലീഗലായൊരു വിവാഹത്തിലൂടെ ഒരു സ്ത്രീയാണെങ്കിലോ എന്ന് ചിന്തിക്കലായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ വിവാഹം കഴിക്കണം എന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ചാൽ നിങ്ങൾ ഈ ചാറ്റിങ്ങും പരിപാടിയൊക്കെ നിർത്തുമെന്നൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അതിനൊക്കെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ വിവാഹം കഴിച്ചോട്ടെ എന്ന് വിചാരിക്കലേക്കായിരുന്നു നന്നാവുക. കാരണം ഈ 100 പെണ്ണുങ്ങളായിട്ട് അവിഹിതങ്ങൾ നടത്തുന്നതിനേക്കാളും നല്ലത് ഷറഈയായി ലീഗലായ ഒരു ബന്ധമായിരിക്കുമല്ലോന്ന് തോന്നുന്നത്.
4: മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യമില്ല. ഈ അടിക്കടി ഭാര്യമാരോട് ഈ ഞാൻ വിവാഹം കഴിക്കും എന്ന് പറയണത് അത് പലപ്പോഴും നമ്മൾ പല ഭാഗങ്ങളിലും കേൾക്കുന്ന ഒരു കാര്യം.
5: ഇതൊക്കെ എന്താ പറയുക, ഈ ഭാര്യഭർത്തൃ ബന്ധങ്ങളിലൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാത്തുള്ളത് പറയുള്ളൂ. ഇപ്പോൾ നമ്മൾ നാളെ നല്ല സ്മൂത്തായിട്ട് പോകുന്ന ആൾ ഭാര്യനോട് എന്ത് ചെയ്യാണ്, ഞാൻ കല്യാണം കഴിക്കുന്ന തന്നെ അവിടെ തീർന്നില്ല. അങ്ങനെ തീരാനൊന്നുമില്ലാത്തോലേ അത് പറയുള്ളൂ. ഏയ്, നമുക്ക് ഇനി വൈഫും നമ്മൾ തമ്മിലൊരു ബന്ധമല്ല. എന്തും പറയാന്നുണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് നല്ലൊരു ബന്ധത്തിൽ പോകുന്ന ആൾ ഞാനൊരു പെണ്ണിട്ടാണെന്ന് അയാൾ അവളോട് പറയല്ലോ. പറഞ്ഞാൽ അവിടെ അവസാനിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ തീരെ ഉത്തരവാദിത്തമില്ലാത്ത ചില ആളുകൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
4: 5 മക്കളുടെ ഉമ്മയാണ്, 4 ബോയ്സും ഒരു മോളുമാണ്. മൂത്ത ആള് 14 വയസ്സ്, ഹാഫിലാണ്. രണ്ടാമത്തെ ആള് 12 വയസ്സ്, ഇഫിലിന് പഠിക്കുന്നു. ഇവർ രണ്ടുപേരും ഹോസ്റ്റലിലാണ്. ഇഫിൽ ക്യാമ്പസിൽ പിന്നെ ആർട്സ് ഡേക്ക് ഫോൺ മിസ്യൂസ് ചെയ്തതിൻ്റെ പേരിൽ ഹാഫിലായ മകനെ ക്യാമ്പസിൽ നിന്നും പറഞ്ഞു വിട്ടു. മകൻ ഫോണിൽ കാണാൻ പാടില്ലാത്ത വീഡിയോ കണ്ടുവെന്ന് പറയുന്നു. അവൻ സമ്മതിച്ചു എന്ന് ഉസ്താദും പറയുന്നു. മകന് എന്താണ് ഇങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യം? വീട്ടിൽ ഫോൺ യൂസ് ചെയ്യാൻ നൽകാറില്ല, ടി വി ഇല്ല, എന്നിട്ടും എന്താണ് ഇങ്ങനെ? ഞാനും ഉപ്പയും, ഉപ്പ ഒരു പ്രവാസിയാണ്, വളരെ വിഷമത്തിലാണ്. ദൗറ കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ച് ദിവസമായി ഉറക്കം തന്നെ ഇല്ല. എത്രയും വേഗം എനിക്ക് ഈ ഒരു പ്രശ്നത്തിന് ഉത്തരം നൽകുമോ? ഇത് മാറ്റിയെടുക്കാൻ എന്താണ് വഴി? ഞാൻ വളരെ ആക്റ്റീവായ അവൻ വളരെ ആക്റ്റീവായൊരു മോനാണ്, ഉസ്താദിനും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം വളരെ പെട്ടെന്ന് നൽകണമെന്നാണ് ഒരു സഹോദരി ആവശ്യപ്പെട്ടിട്ടുള്ളത്.
5: ചിലപ്പോൾ ഒരു 10-14 വയസ്സാകുമ്പോഴേക്കും ആൺകുട്ടികൾക്ക് എന്തു ചെയ്യും, ഇത് ഈ രൂപത്തിലെ ചിന്തകൾ വരും. അത് പ്രകൃതിപരമായ കാര്യമാണ്. അപ്പം എന്ന് വെച്ചാൽ പിന്നെ അതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യനെന്താണെന്ന് വെച്ചാൽ അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് വല്ലതിനു കൂടി ഫുറൂജിയും ഹാഫിലും നന്മാരി വിശ്വാസം നമ്മളെ എന്തു ചെയ്യും, കുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ പ്രേരിപ്പിക്കും. അപ്പോൾ ആ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യില്ല, നമ്മളെ തെറ്റൊന്ന് മാറി നിൽക്കും. എന്നാൽ അത്രയൊന്നും ബോധമില്ലാത്തൊരു 14-15 ഒക്കെ വയസ്സാകുമ്പോൾ എന്തു ചെയ്യും, കുട്ടികൾ അവർക്ക് ഫോണും സ്വന്തമായിട്ടുണ്ടാകുമ്പോൾ ഈ അശ്ലീല സൈറ്റുകളിലൊക്കെ കയറും. പിന്നെ ചിലപ്പോൾ ഈ ഹോസ്റ്റലുകളിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്വവർഗ ബന്ധങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിലൂടെയൊക്കെ ഈ സെക്ഷലായിട്ടുള്ള തെറ്റായ ചിന്താഗതികളിലേക്ക് കുട്ടികൾ എത്തും. അപ്പോൾ അതിപ്പോൾ നമ്മൾ ബേജാറാണ്ട് കാര്യമൊന്നുമില്ല, അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് പക്ഷേ അത് തുടരുന്നതും മുന്നോട്ട് പോകുന്നതും തെറ്റാണല്ലോ, ഹറാമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അപകടാവസ്ഥയെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് പിൻവാങ്ങിക്കണം. കാരണം അതവരുടെ വിവാഹ ജീവിതത്തെ ബാധിക്കും, അവരുടെ പഠനത്തെ ബാധിക്കും, ഈ പറഞ്ഞ ഹിഫലും എല്ലാ കാര്യങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന കാര്യമാണ്. അത് അവരെ സീരിയസ് ആയിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ത് ചെയ്യും, മാറുമെന്ന് ഞാൻ മനസ്സിലാക്കണം.
4: ഓക്കെ, അൽഹംദുലില്ലാ, ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ധാരാളം ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. ഇൻഷാല്ലാ അടുത്തൊരു ലൈവ് കൗൺസിലിംഗ് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. ഒരുപാട് പ്രശ്നങ്ങൾ, പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നാണ്. നമുക്ക് നിരാശയടഞ്ഞ് അതിലാകെ സങ്കടപ്പെട്ട് നിൽക്കേണ്ടവരല്ല നമ്മൾ. നമ്മുടെ പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള സംവിധാനങ്ങളിൽ അറിയിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, ആളുകളുടെ പേരുകൾ പോലും വെളിവാക്കാതെയാണ് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും പീസ് റേഡിയോക്ക് ഉണ്ടാവണം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കുണ്ടാവണം, ആ രൂപത്തിൽ ഉണ്ടാവട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, tune to reality.
6: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നന്മ കൽപ്പിക്കും മുമ്പ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൺ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ മറ്റുള്ളവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുകയും അവരിൽ കാണുന്ന തിന്മകൾ വിരോധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ, നമ്മൾ വിലക്കുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ, ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. മറ്റുള്ളവരിൽ കാണുന്ന തിന്മകൾ വിലക്കുമ്പോൾ ആ തിന്മകൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പിഴുതെറിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. സൂറത്തുൽ ബക്കറയുടെ 44-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നൊരു കാര്യം, അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൂന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ. വേദക്കാരെ കുറിച്ചുള്ള പറയാണ്, നിങ്ങൾ മനുഷ്യരോട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യുകയാണോ? നിങ്ങളാകട്ടെ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ സൂറത്തു സൊഫിൻ്റെ 2-3 ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്, യാ യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ പറയുന്നത്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച തെറ്റാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളോട് നന്മ കൽപ്പിക്കുമ്പോൾ, നമ്മൾ മറ്റൊരാളോട് തിന്മ വിരോധിക്കുമ്പോൾ, നമ്മൾ കൽപ്പിക്കുന്ന നന്മകൾ നമ്മൾ പ്രാവർത്തികമാക്കാറുണ്ടോ? നമ്മൾ വിരോധിക്കുന്ന തിന്മകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ? ഇത് നമ്മൾ ചിന്തിക്കണം. അല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശിക്ഷകൾക്ക് കാരണമായിത്തീരുന്ന ഒന്നാണത്. മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് ദഅവത്ത് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാമാ അൻഹാക്കും അൻഹു, അഥവാ ഏതൊന്നിനെക്കുറിച്ച് ഞാൻ നിങ്ങളെ വിരോധിക്കുന്നുവോ അതിലേക്ക് തിരിഞ്ഞ് നിങ്ങളുമായി വ്യത്യാസം പ്രവർത്തിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അഥവാ നിങ്ങളോട് വിലക്കുന്ന കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അങ്ങനൊന്നും ചെയ്യുന്നില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ശക്തമായ ഒരു ശിക്ഷ ഹദീസുകളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുഅ്താ ബിർറജുലി യൗമൽ ഖിയാമ, പരലോകത്ത് ഒരു മനുഷ്യനെ കൊണ്ടുവരും, ഫയുൽഖാ ഫിന്നാർ, എന്നിട്ട് അയാളെ നരകത്തിലേക്കെറിയപ്പെടും. അപ്പോൾ നരകത്തിലേക്കെറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, അതിനുശേഷം നരകത്തിൽ അയാൾ അനുഭവിക്കുന്ന ശിക്ഷയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അപ്പോൾ നരകത്തിൽ എല്ലാവർക്കും ഒരേപോലത്തെ ശിക്ഷകളാവുകയില്ലല്ലോ, വ്യത്യസ്ത ശിക്ഷകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും, അവരുടെ തിന്മകൾക്കനുസരിച്ച് വ്യത്യസ്ത ശിക്ഷകൾ. ഇവിടെ പറയുന്ന മനുഷ്യൻ ഇയാളെ നരകത്തിലേക്കെറിഞ്ഞ് ഫതന്തലിഖു അഖ്താബു ബത്നിഹി, അയാളുടെ കുടൽമാലകൾ പുറത്തേക്ക് ചാടും, ഫയദൂറു ബിഹാ കമാ യദൂറുൽ ഹിമാറു ഫിർറഹ, എന്നിട്ട് കഴുത തിരികല്ലിന് ചുറ്റും കറങ്ങുന്നത് പോലെ അയാൾ സ്വന്തം കുടലിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും, ഫയജ്തമിഉ ഇലൈഹി അഹ്ലുന്നാർ, അപ്പം നരകാവകാശികളൊക്കെ അയാളുടെ അരികിലേക്ക് വരും, എന്നിട്ട് ചോദിക്കും, യാ ഫുലാൻ മാലക്, അലം തക്കുൻ തഅ്മുറു ബിൽ മഅറൂഫി വതൻഹാ അനിൽ മുങ്കർ, എന്താണ് നിന്റെ അവസ്ഥ? നീ ഞങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയല്ലേ, പിന്നെ നീ എങ്ങനെ ഇവിടേക്കെത്തി? അപ്പോൾ ആ മനുഷ്യൻ പറയും, ബല, അതെ, കുന്തു ആമുറു ബിൽ മഅറൂഫ് വലാ ആതീഹി വ അൻഹാ അനിൽ മുങ്കരി വ ആതീഹി, ഞാൻ നിങ്ങളോട് നന്മ കൽപ്പിച്ചിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ പ്രവർത്തിച്ചിരുന്നില്ല. ഞാൻ നിങ്ങളോട് തിന്മകൾ വിരോധിച്ചിരുന്നു, എന്നാൽ ആ തിന്മകളൊക്കെ ഞാൻ പ്രാവർത്തികമാക്കിയിരുന്നു. അള്ളാഹു തമ്മിൽ കാത്തിരക്ഷകുമാറാവട്ടെ. അതുകൊണ്ട് നന്മ കൽപ്പിക്കുമ്പോൾ നമ്മൾ കൽപ്പിക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. മറ്റൊരാളോട് നിസ്കരിക്കാൻ പറയുമ്പോൾ, മറ്റൊരാളോട് ദിക്റുകൾ ചൊല്ലാൻ പറയുമ്പോൾ, മറ്റൊരാളോട് ഖുർആൻ ഓതാൻ പറയുമ്പോൾ, മറ്റൊരാളുടെ ഔറത്ത് മറക്കാൻ പറയുമ്പോൾ, ഇതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മറ്റൊരാളോട് തിന്മ വിരോധിക്കുമ്പോൾ കണ്ണുകൾ താഴ്ത്തണം, സംഗീതം ഉപേക്ഷിക്കണം, സിനിമ പോലുള്ള വൃത്തികേടുകൾ ഉപേക്ഷിക്കണം, ഹറാമായ സംസാരങ്ങൾ ഉപേക്ഷിക്കണം, ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ അതൊഴിവാക്കിയിട്ടുണ്ടോ എന്നത് ഉറപ്പുവരുത്തണം. ഇങ്ങനെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ അതാദ്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടാണ് നമ്മൾ ഉപദേശങ്ങൾ നൽകേണ്ടത്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ്. അള്ളാഹു എല്ലാവിധ തിന്മകളിൽ നിന്നും നാം എവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. നന്മ കൽപ്പിക്കും മുമ്പ് ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വീട് വിട്ടിറങ്ങിപ്പോകുന്നതും. അവസാനം പ്രൊഫൈൽ പിക്ചറിൽ കണ്ട സുന്ദരനെയും സുന്ദരിയെയുമല്ല നേരിൽ കാണുന്നതെന്ന് അറിയുമ്പോഴേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ട്രാപ്പിലകപ്പെട്ടു പോകുന്നതും അയാൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടുതന്നെ ഭാര്യയും മക്കളുമൊക്കെയായി സമാധാനത്തോടെ ജീവിക്കുന്ന അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെയൊന്നും പോകാൻ പാടില്ലായിരുന്നു. എന്നിട്ടും അതാരാണെന്നും എന്താണെന്നും അറിയാൻ അയാൾക്ക് വെറുതെ ഒരു ക്യൂരിയോസിറ്റി.
1: ഒരു പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്.
2: ഒരു ട്രാപ്പ് പോലെ അല്ലേ?
1: ഈ ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ, ഇൻസ്റ്റാഗ്രാം. പക്ഷേ ഇന്ന് ഇന്നത്തെ യുവത്വം അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൂടുതലും അതിലാണ്. നമ്മളൊക്കെ, നമ്മൾ കുറച്ച് മുതിർന്ന ആളുകൾ, നമുക്ക് ആ ഇൻസ്റ്റയോട് അത്ര താല്പര്യം ഇല്ല എങ്കിലും കുട്ടികളൊക്കെ അതിൽ തന്നെയാണ്. അപ്പൊ അതിലെ ഫ്രണ്ട്സുകൾ,
2: നമുക്കറിയാത്ത കുറേ ലോകങ്ങൾ അതിൽ അവർ അല്ലേ സൃഷ്ടിച്ചെടുക്കുന്നു.
1: അപ്പൊ അതിൽ പരിചയപ്പെടുന്ന ചില പരിചയങ്ങൾ അതാരാണെന്ന് അറിയില്ല.
2: സാധാരണ വഴിവക്കിലും ബസ്സിന്റെ യാത്രയിലും അതേപോലെ തന്നെ ഓഫീസ് മീറ്റിങ്ങുകളിലും ഒക്കെ ഉള്ള പരിചയങ്ങൾ ഇന്ന് തീർത്തും ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ കൂട്ടുകാര്, അവരുടെ ബന്ധങ്ങള് ഒക്കെ ഇൻസ്റ്റാ,
1: ഫേസ്ബുക്ക്,
2: അറിയില്ല.
1: അങ്ങനത്തെ ചില സൗഹൃദ വലയങ്ങളിൽ അകപ്പെട്ടു പോയ,
2: അതെ അതെ,
1: ആ സൗഹൃദ വലയങ്ങളിൽ ചാറ്റ് ചെയ്ത് സംസാരിച്ച് ആ ചാറ്റുകള് അതിരുകടന്ന് അവർക്കിടയിലുള്ള സൗഹൃദം വളർന്ന് അത് മറ്റൊരു തലത്തിലേക്ക് എത്തി, പിന്നെ ഒക്കെ വലിച്ചെറിഞ്ഞ്.
2: തീർച്ചയായും
1: കുടുംബത്തെ,
2: അതായത് ഒരു ഹായ് വിടുന്ന ആളുടെ മനസ്സ് എന്താണ് എന്ന് ഇപ്പുറത്തെ സ്ക്രീനിന്റെ അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ലല്ലോ. എന്റെ അപ്പുറത്തുള്ള, നേരെ മറിച്ച് നമ്മൾ കണ്ട് സംസാരിച്ച്, നമ്മൾ യാത്രയിൽ ഒരാളെ പരിചയപ്പെടുന്നത് പോലെയല്ല.
1: കണ്ട് സംസാരിക്കുമ്പോ പോലും ചിലപ്പോ നമുക്കത് കിട്ടൂല, ഇയാളെ മനസ്സ് കിട്ടൂല.
2: അതെ അതെ അതെ,
1: കാണുന്നില്ല എന്നുള്ളത്
2: അതെ അതെ
1: അത്ര വലിയ ഒരു ആഘാതം ഉണ്ടാക്കുന്നത്.
2: അതെ അതെ,
1: അതിനകത്ത് ഒരുപാട് വാർത്തകള് സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
2: നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ഒക്കെ അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
3: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അദ്ധ്യായം സൂറ അൽ ബഖറയുടെ 155-156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങൾ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം, അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കലികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെക്കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെക്കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി

0: കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മാഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 155 156 വചനങ്ങൾ.
1: പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, അള്ളാഹുവിലേക്കടുക്കാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു സലാഹുദ്ദീൻ അൽഹിക്കമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ധൃതിയിൽ അടുക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഈ ലോകത്തിലെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും ഒരു മനുഷ്യന് രക്ഷാമാർഗമാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യൻ ചെയ്യേണ്ടതും അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഓടിയടുക്കുക എന്നുള്ളതാണ്. സൂറത്തു ദാരിയാത്തിൻ്റെ 50-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് കൽപ്പിക്കുന്നത് അവങ്കലേക്ക് ധൃതിയിൽ ചെല്ലാനാണ്. അല്ലാഹു പറയുന്നു, ഫഫിറൂ ഇലല്ലാഹ് ഇനി ലക്കും മിൻഹു നദീറു മുബീൻ. അതിനാൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിച്ചെല്ലുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയാൻ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിങ്കിൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകും. ശ്രോതാക്കളെ, ഭയമേകുന്ന കാര്യങ്ങളിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണല്ലോ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുവാനും അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാനും ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നത്. ഈയൊരു മനസ്സ് ഒരു വിശ്വാസിക്ക് വേണമെന്നുള്ളത് സ്വഹാബത്തിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈനിക ആവശ്യത്തിന് പറഞ്ഞയച്ച ഒരു ചെറിയ സംഘത്തിൻ്റെ ഇടയിലുണ്ടായൊരു സംഭവം ഇമാം ബുഖാരി മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടുപേരും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. ബഅസ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ സരിയ്യത്തൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ പറഞ്ഞയച്ചു. വ അമ്മറ അലൈഹിം റജുലൻ മിനൽ അൻസാർ, അൻസാറുകളിൽ നിന്നുള്ളൊരു വ്യക്തിയെ അവരുടെ നേതാവാക്കി. വ അമറഹും അൻ യുതീഉഹു, കൂടെയുള്ള സ്വഹാബത്തിനോട് ഈ നേതാവിനെ അനുസരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും ചെയ്തു. യാത്രക്കിടയിൽ എന്തോ ഒരു പ്രശ്നത്തിൽ ആ നേതൃത്വം ഏറ്റെടുത്തിരുന്ന വ്യക്തി തൻ്റെ കൂടെയുള്ള ആളുകളോട് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അലൈസ ഖദ് അമറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ തുതീഉനി, നിങ്ങളെന്നെ അനുസരിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ലേ? അവർ പറഞ്ഞു, അതെ കൽപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞെങ്കിൽ നിങ്ങൾ പോയി വിറകുകൾ ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് തീ കത്തിക്കുക, എന്നിട്ട് ആ തീയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുക എന്ന്. അങ്ങനെ അവർ ഫജമഉ ഹത്തബൻ, അവർ വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. ഫഔഖദു, അവരത് കത്തിച്ചു. എന്നിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നേതാവ് പറഞ്ഞതനുസരിച്ച് ആ തീയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവർ തയ്യാറെടുത്ത സമയത്ത് ചിലർ മറ്റു ചിലരിങ്ങനെ നോക്കുകയാണ്. ഒരാൾ പറഞ്ഞു, ഇന്നമാ തബിഉന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിറാറം മിനന്നാർ, തീയിൽ നിന്ന് രക്ഷപ്പെടാനാണ്, അതായത് നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മളൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയത്. അഫനദുഖുലുഹ, ഇനി ആ തീയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണോ എന്നാണ്. അങ്ങനെ അവരങ്ങനെ ആ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തീ കെടുകയും ആ നേതാവിൻ്റെ അവരുടെ അമീറിൻ്റെ ദേഷ്യമടങ്ങുകയും ചെയ്തു. പിന്നീട് ഈ വിഷയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുത്തപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നന്മകളിലാണ് നേതാവിനെ അനുസരിക്കേണ്ടതുള്ളോ എന്ന്, തിന്മ കൽപ്പിച്ചാൽ അനുസരിക്കേണ്ടതില്ല എന്ന് സാരം. ഞാൻ ഈ ചരിത്ര സംഭവം നിങ്ങളുടെ മുന്നിൽ ഓർമ്മിപ്പിച്ചത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിച്ചത്, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുക്കാൻ ശ്രമിക്കുന്നത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് എന്ന് സ്വഹാബികൾ പറഞ്ഞ ഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ്. ഈ രംഗത്ത്, അതായത് അള്ളാഹുവിലേക്ക് ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടുക എന്ന വിഷയത്തിൽ മൊത്തത്തിൽ ആളുകൾ രണ്ട് വിഭാഗത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്നതിൽ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ്, അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അടുക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അടുക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിലേക്കാണ്, അഭയം തേടുന്നത് അള്ളാഹുവോടാണ്, ഇവരാണ് ഭാഗ്യവാന്മാർ. രണ്ടാമത്തെ ഒരു വിഭാഗം, അവർ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഓടിയടുക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിലേക്കല്ല, മറ്റു പലതിലേക്കുമാണ്. ഇവർ ഇരുലോകവും നഷ്ടപ്പെടുന്ന ദൗർഭാഗ്യവാന്മാരാണ് എന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഭൗതികമായ പ്രശ്നങ്ങളാകട്ടെ, പരലോകത്ത് വിജയിക്കുന്ന വിഷയമാകട്ടെ, ഈ വിഷയത്തിലുമെല്ലാത്തിലും അവൻ അഭയം തേടി ചെല്ലേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക്. ഇവിടെ ഈ ആയത്തൊന്ന് പരിശോധിച്ചാൽ ഫഫിറു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുക എന്ന് പ്രയോഗിച്ചു. പക്ഷേ എന്തിൽ നിന്നാണ് ഓടിച്ചെല്ലേണ്ടത് എന്ന് പറഞ്ഞില്ല. ഫിറാർ എന്ന ഓടിച്ചെല്ലൽ എന്ന അർത്ഥത്തിൽ വരുന്ന പദം പൊതുവിൽ ഉപയോഗിക്കുക, ഭയപ്പെടുന്ന പേടിക്കുന്നൊരു കാര്യത്തിൽ നിന്ന് ഓടുമ്പോളാണ്. ഒരാൾ സിംഹത്തെ കണ്ട് പേടിച്ചോടുക, അങ്ങനെ രക്ഷയെ ആഗ്രഹിച്ച് അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ഓടുന്ന സന്ദർഭത്തിലാണ് ഈ പദം ഉപയോഗിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഭയപ്പെടുത്തിയ വിഷയം ഇവിടെ പറയണം. അതെന്തുകൊണ്ട് പറഞ്ഞില്ല? അതിന് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു അടിമയെ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുന്നതിൽ നിന്ന് അകറ്റുന്ന എല്ലാ തടസ്സങ്ങളും അതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നൊരു കാര്യമാണ്. ജീവിതത്തിൽ തിന്മ സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അള്ളാഹുവിൽ നിന്നകറ്റും, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുന്നൊരു വിഷയമാണല്ലോ. അങ്ങനെ എന്തൊക്കെയുണ്ടോ അവയിൽ നിന്നെല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുന്നു എന്ന ഒരു ഉമൂമിൻ്റെ പൊതുവായ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള അർത്ഥം ലഭിക്കാനാണ് അതിവിടെ പറയാതിരുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ മുന്നിൽ അത്തരത്തിൽ തടസ്സങ്ങളായി വരുന്ന അവൻ പേടിക്കേണ്ടുന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മൂന്നെണ്ണാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശിർക്കാണ്. ശിർക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ തൗഹീദിലായിക്കൊണ്ട് ജീവിക്കണം. ശിർക്കിൽ അകപ്പെടാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാലയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും വേണം. പിന്നീട് ബിദഅത്താണ്. ബിദഅത്തുകൾ അകപ്പെടാതിരിക്കാൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സുന്നത്തുകൾ സജീവമാകണം. അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ച കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ശീലം അവനുണ്ടാവുകയും വേണം. മൂന്നാമത്തേത് പാപങ്ങളാണ്. തിന്മകൾ സംഭവിക്കുന്നതിൽ നിന്ന് ആ ഒരു തടസ്സത്തെ നീക്കി ആ ഒരു ഭയപ്പെടുന്ന വിഷയത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? അള്ളാഹു സുബ്ഹാനഹു വതാല എന്നെ കാണുന്നു, നിരീക്ഷിക്കുന്നു എന്ന ബോധം മനസ്സിൽ നട്ടുവളർത്തുകയും അതുപോലെ സംഭവിച്ച തിന്മകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാലയോട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിന്നുള്ള അള്ളാഹുവിലേക്കുള്ള ഓടിച്ചല്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് ഈ ഒരു ആയത്തിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി കടന്നു വരും. അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഓടിച്ചെല്ലുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്, അവൻ ഓടിച്ചെല്ലുന്നത് അള്ളാഹുവിലേക്കാണ്. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്ത്, അറിവ് അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ മഹത്തത്വങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് മനസ്സിലാക്കി, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കി, അള്ളാഹു ശിക്ഷിക്കുമെന്നതിനെക്കുറിച്ചും അള്ളാഹു കരുണ ചൊരിയുമെന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുക എന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. കാരണം നമ്മൾ ആരിലേക്കാണോ അഭയം തേടുന്നത്, ആ അഭയം തേടുന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവ് നമുക്കുണ്ടാകുമ്പോൾ ആ അഭയം തേടാനുള്ളൊരു ആഗ്രഹവും നമ്മുടെ മനസ്സിൽ ശക്തമാകും. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ശക്തമാകുമ്പോൾ അത് വർദ്ധിച്ചു വരുന്നതനുസരിച്ച് അവൻ അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് അടുക്കാനുള്ള താല്പര്യവും അവനിൽ വർദ്ധിക്കും. അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നമ യഖ്ഷ അല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, തൻ്റെ അടിമകളിൽ അള്ളാഹു സുബ്ഹാനഹു വതാലയെ ഭയപ്പെടുന്നത് അവനെക്കുറിച്ച് അറിവുള്ളവർ മാത്രമാണ് എന്ന് സൂറത്തു ഫാത്തിറിൻ്റെ 28-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അതായത്, ആരെങ്കിലും അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവനാകുന്നുവോ അവൻ അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുകയും അള്ളാഹു നിരോധിച്ച തിന്മകളിൽ നിന്ന് കൂടുതൽ അകന്നു നിൽക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് ചുരുക്കം. ചുരുക്കത്തിൽ, അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി അനിവാര്യമായും ഉണ്ടാകേണ്ടത്. രണ്ടാമത്, ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏത് മാർഗമാണ് അവൻ സ്വീകരിക്കേണ്ടത് എന്നൊരു വ്യക്തിക്ക് കൃത്യമായ അറിവുണ്ടാകണം. അതേതാണ് മാർഗം? പണ്ഡിതന്മാർ വിശദീകരിച്ചു, ലുസൂമു താഅതിഹി സുബ്ഹാന, അള്ളാഹു സുബ്ഹാനഹു വതാലയെ അനുസരിക്കുക എന്നുള്ളതാണ് ആ മാർഗം. അള്ളാഹുവിനെ ധിക്കരിക്കാതെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. ഫഫിറു ഇലല്ലാ എന്ന ആയത്തിനെ വിശദീകരിക്കവേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുക. വഅമലൂ ബിതാഅതിഹി, അതിലേക്ക് ചേർത്തിക്കൊണ്ട് അദ്ദേഹം പറയുക, അള്ളാഹു അനുസരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു പഠിപ്പിച്ചു തന്ന ശരിയായ പാതയിൽ ചലിക്കണമെന്ന് ചുരുക്കം. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മനുഷ്യൻ ശ്രമിക്കേണ്ടതുണ്ട്. അതിന് എന്തൊക്കെയാണ് അള്ളാഹു കൽപ്പിച്ചത് എന്നും എന്തിനെ തൊട്ടൊക്കെയാണ് അള്ളാഹു നിരോധിച്ചത് എന്നും കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. മൂന്നാമത്, അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് അടുക്കാൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യം, ഇങ്ങനെ അടുത്താൽ അവനക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള ഒരു രക്ഷാമാർഗമാണത്. നാളെ പരലോകത്ത് വിജയിക്കുന്നതും ആ വിഭാഗമാണ്. കാരണം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കാണ് അവരടുക്കുന്നത്. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്കാണ്, തൃപ്തിയിലേക്കാണ് അവർ അടുക്കുന്നത്. അവർ മാത്രമാണല്ലോ നാളെ പരലോകത്ത് വിജയിക്കുന്നത്. ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖില അൽജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കാൻ, അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലാൻ ഒരു മനുഷ്യനെ സഹായിക്കുന്ന ഭാഗം പരിശുദ്ധ ഖുർആനെ ധാരാളമായി അറിയാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തുക എന്നുള്ളത്. പ്രത്യേകിച്ചും സൂറത്തു ദാരിയാത്തിൽ ഫഫിറു ഇലല്ലാ എന്ന് പറഞ്ഞ 50-ാമത്തെ ആയത്തിൻ്റെ തൊട്ടുമുമ്പ് പറഞ്ഞ ആയത്തുകളെക്കുറിച്ച് വിശദമായൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാകും. നോക്കൂ, 31-ാമത്തെ ആയത്തു മുതൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിവിധങ്ങളായ ആളുകൾക്ക് നൽകിയ ശിക്ഷകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചില ദൂതന്മാരെ, മലക്കുകളെ കുറ്റവാളികളാക്കപ്പെട്ടൊരു ജനതയിലേക്ക് പറഞ്ഞയച്ച് അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ശിക്ഷ ലഭിച്ചതിനെക്കുറിച്ചാണ് 31-ാമത്തെ ആയത്തു മുതൽ ആദ്യം പറയുന്നത്. അതിനുശേഷം മറ്റ് ജനതകൾക്ക് ലഭിച്ച ശിക്ഷയും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉണർത്തി. ആദിൻ്റെ ചരിത്രം ഉണർത്തുന്നുണ്ട്, സമൂദിൻ്റെ ചരിത്രം ഉണർത്തുന്നുണ്ട്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ചില അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ ഉന്നതമായ സൃഷ്ടികളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നു. അത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലുന്നത് ആരിലേക്കാണോ ആ അള്ളാഹുവിൻ്റെ കുദിറത്ത് എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. എന്തൊക്കെയാണത്? ആകാശം, അതുപോലെ ഭൂമി, അതുപോലെ എല്ലാ വസ്തുക്കളെയും ഇണകളായി സൃഷ്ടിച്ചത്, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉണർത്തി. എന്നിട്ടാണ് അള്ളാഹു പറയുന്നത്, ഫഫിറൂ ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിച്ചെല്ലുക എന്നുള്ളത്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അള്ളാഹുവിലേക്കല്ലാതെ നമുക്കൊരു വേറൊരാളിലേക്ക് അഭയം തേടാൻ കഴിയില്ല. ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന, ഒരു ദിക്ർ, അത് ഓർമ്മപ്പെടുത്തുന്ന ഇതേ കാര്യമല്ലേ? അള്ളാഹുമ്മ അസ്ലം തു നഫ്സി ഇലൈക്ക്. നമ്മളതിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയ അതിലൊരു വാചകം, ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്ക്. അള്ളാഹുവേ, നിന്നിലേക്കല്ലാതെ ഞങ്ങൾക്കൊരു അഭയകേന്ദ്രമില്ല, ഒരു രക്ഷാ സങ്കേതമില്ല എന്ന് പറയാൻ, പ്രഖ്യാപിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയത് കാണാൻ കഴിയും. അതൊരു മനുഷ്യൻ ദിവസവും അവസാന വാചകമാക്കുകയും എന്നിട്ട് ആ രാത്രിയിൽ മരണപ്പെടുകയും ചെയ്താൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുത്തവ അൻ ചാലൽ ഫിത്ര, ഫിത്രത്തിലാണ്, ശരിയായ പ്രകൃതിയിലായിക്കൊണ്ടാണ് അവൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക, തിന്മകളിൽ നിന്ന് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക, ആ വിഷയത്തിൽ നമ്മൾ ധൃതി കാണിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പന ആ വിഷയത്തിൽ ധൃതി കാണിക്കാനാണ്. സാരിഉ ഇലാ മഗ്ഫിറ, അവിടെയും ധൃതി കാണിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, അള്ളാഹുവിലേക്ക് അടുക്കാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് സലാഹുദ്ദീൻ അൽഹിക്കമി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നാം കേൾക്കുന്നത് ഐ ജാലകം. സുരക്ഷിതമായി ഡോക്യുമെന്റ്സ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ഐ മേഖലയിലെ വിദഗ്ധരായ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകൾ തീർച്ചയായും നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് ഒരു പുതിയ അറിവായിരിക്കാം. അത് നമ്മൾക്ക് അറിയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നോർപ്പെടുത്തുകയാണ്. സാലിഹ് ഇബ്രാഹിമാണ് ഈ ഒരു വിഷയവുമായി ഇന്ന് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത്.
1: ഐ ജാലകം പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് ഡിജി ലോക്കർ. ഡിജി ലോക്കർ എന്നുള്ളതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐ ആക്ട് പ്രകാരം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സേവ് ചെയ്യാനും എടുത്തു വെക്കാനും ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്നുള്ളത്. DIGI നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. DIGI LOCKER പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിജി ലോക്കറിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണും കുറച്ച് പേരും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. OTP കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും, പൂർത്തീകരിക്കാൻ പറ്റും. വൺസ് ഡിജി ലോക്കർ അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, നമ്മുടെ മെയിൽ ID ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. വൺസ് രജിസ്ട്രേഷൻ സക്സസ് ആയിക്കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്താൽ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളെ പേര് കാണിക്കും. അതേപോലെ നമ്മളെ പ്രൊഫൈലിൽ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫോട്ടോ കാണിക്കും. നമ്മുടെ ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ, നമ്മൾ അപ്ലോഡ് ചെയ്യപ്പെട്ട ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ എന്ത് ചെയ്യും, ഇതിൽ കാണാം. പ്ലസ് പുതുതായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ. ഇപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാൾ, ഫ്രഷായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ, ഫ്രഷായിട്ട് ലോഗിൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ആൾ ഈ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെർച്ച് ഫോർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഏത് തരം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ലോക്കറിൽ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആധാർ കാർഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ ആധാർ കാർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. ഇതേപോലെ വ്യത്യസ്ത ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഈ ഡിജിറ്റലി ഈ ലോക്കറിനകത്ത് എടുത്തു വെക്കാനുള്ള സംവിധാനമാണ്. സോ ഏത് സമയത്തും നമുക്ക് ഇത് ആക്സസ് ചെയ്യാനും അതേപോലെ പിന്നെ ഉപയോഗപ്പെടുത്താനും ഷെയർ ചെയ്യാനും വേറൊരാൾക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരാപ്പാണ് ഡിജി ലോക്കർ. ഇതിനകത്ത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ഡ്രൈവൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഡിജി ലോക്കറിനൊരു ഡ്രൈവ് ഉണ്ട്. ഈ ഡ്രൈവിൽ 1 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. എന്ത് തരം ഡോക്യുമെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ പുതുതായിട്ട് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനോ സെപ്പറേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് എടുത്ത് വെക്കാനൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് എംപ്ലോയിയുടെ ഡോക്യുമെൻറ്റ്സ്, സർവീസ് റെക്കോർഡ്സ്, പേ സ്ലിപ്സ്, അതേപോലെ NPS സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ അടുത്തു നിന്ന് നമുക്ക് ഡോക്യുമെൻസുകൾ ഇതിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ, ഫെച്ച് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിജി ലോക്കറിന് അകത്തുണ്ട്. ദെൻ യെസ്, നമുക്ക് സെർച്ചിങ് പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ കാണാൻ പറ്റും. പിന്നെ മെനുവിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതിൻ്റെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മെനുവിൽ പോയാലും ലോഗൗട്ട് ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. സോ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ രേഖകൾ, നമ്മുടെ അതൊരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, നല്ലൊരു ഒരു ഡിജിറ്റലി ഒരു ലോക്കറിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എടുത്തു വെക്കാനും എപ്പോൾ വേണമെങ്കിലും ഏത് അവസ്ഥയിലുള്ള സമയത്ത് ഫോണ് കയ്യിലുണ്ടെങ്കിൽ ഈ ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റാനും ചെയ്യാനും ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഐ ജാലകം. സുരക്ഷിതമായി ഡോക്യുമെൻ്റ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ വിഷയത്തിൽ സാലിഹ് ഇബ്രാഹിമായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സു തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാന തആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: زانت للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم
5: وابوا മുതിർന്നവർക്ക് ബാല്യത്തിലേക്ക് ഒരു മടക്കയാത്ര, ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർകോസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർ വീശി കളിചെടികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ റമദാൻ വരുമ്പോൾ അതിനു വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങും. അരിയൊക്കെ പൊടിപ്പിച്ച്, പൊടിയൊക്കെ ശേഖരിച്ച് വെച്ച്, അല്ലെങ്കിൽ പള്ളിയിൽ കുറച്ച് സമയം ഇരിക്കാൻ വേണ്ടി നമ്മൾ ജോലിയൊക്കെ ഒന്ന് ക്രമീകരിച്ച് സമയമൊക്കെ ഒന്ന് മാറ്റി, അതേപോലെ തന്നെ നമ്മൾ റമദാനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താ ഒരു നിശ്ചിത സംഖ്യ, നമ്മുടെ റമദാനിലെ ദാനങ്ങൾക്ക് വളരെ വലിയ പ്രതിഫലമുണ്ട്. ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്തതും റമദാനിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം നമ്മുടെ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ ദിവസ വരുമാനത്തിൽ നിന്നോ നമ്മൾ മാറ്റിവെക്കാം. പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്കത് ചിലവഴിക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം നിശ്ചയിക്കാം. ഒരു പക്ഷേ ദാവ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നൽകേണ്ടി വരും, ഇഫ്താറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകേണ്ടി വരും. പലപ്പോഴും വീട്ടിൽ പല ആളുകളും സാമ്പത്തികത ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കേണ്ടി വരും. അതേപോലെ റമദാനിൽ വരുന്ന പല കളക്ഷനുകളുണ്ടാവും, അതിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോന്നിനും എത്ര കൊടുക്കും അതിൻ്റെ മുൻഗണന അനുസരിച്ച് കൊണ്ട് നമ്മൾ നീക്കി വെച്ചാൽ നമുക്കതൊരു പ്രയാസമാവില്ല. അങ്ങനെ നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചിട്ടില്ലെങ്കിലോ പിരിവിൻ്റെ ആധിക്യം ഒരു പക്ഷേ നമുക്കൊരു വിഷമകരമായി തോന്നിയേക്കും. അതുകൊണ്ട് ഒരു നിശ്ചിത വിഹിതം മാറ്റിവെക്കാം. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ പീസ് റേഡിയോ കൂടെ നിങ്ങളുടെ ആ ഒരു പരിഗണനയിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ വെളിച്ചം കിട്ടുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന് മാസത്തിലെ ശമ്പളമായും ഇവിടുത്തെ കറണ്ട് ചാർജായിട്ടും മറ്റു കാര്യങ്ങളായിട്ടും ധാരാളം എക്സ്പെൻസ് വരുന്നുണ്ട്. ഒരു ചെറിയ വിഹിതം നമ്മുടെ ഈ പിന്നെ പീസ് റേഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഡൊണേഷൻ എന്നുള്ള ഓപ്ഷനുണ്ട്. അതിലൂടെ പോയാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ നിന്നും പേ ടി എം എന്നൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നേരിട്ട് അക്കൗണ്ടിൽ നിന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു സംഖ്യ കൊടുത്ത് ഇതിനെ കൂടെ സഹായിക്കണം, പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സഹായിക്കും.
7: നിങ്ങൾക്കും സാമ്പത്തികമായി സഹായിക്കാം. ഓൺലൈൻ വഴി സംഭാവനകൾ അയയ്ക്കാൻ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ, UPID എന്നിവ ലഭിക്കും. ഈ ഓപ്ഷനിൽ കാണുന്ന ഡൊണേറ്റ് വഴി UPI എന്ന ബട്ടൺ പ്രസ് ചെയ്ത് UPI ആപ്പുകൾ വഴി നേരിട്ട് പണമയക്കാനും സാധിക്കും. പണമയച്ചു കഴിഞ്ഞാൽ 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് റെസീപ്റ്റ് കൈപ്പറ്റാനും മറക്കരുത്. നൽകുന്ന സംഖ്യയുടെ കനമല്ല, കൽബിന്റെ കരുതലാണ് പ്രധാനം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി. എന്നും എന്നും സ്നേഹക്കൂട്.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ യുഗചരിതം പരിപാടിയുടെ സമയമായിരിക്കുന്നു. ആരോപണങ്ങൾ പ്രശസ്തി വർദ്ധിപ്പിച്ചു, ഭാഗം ഒന്ന്. ഈ വിഷയം അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരു അധ്യായമാണ്, ആരോപണങ്ങൾ പ്രശസ്തി വർദ്ധിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ശത്രുക്കൾ ധാരാളം ആരോപണങ്ങൾ തൊടുത്തുവിടുകയുണ്ടായി. എന്നാൽ ഇതിലൂടെ ജനങ്ങൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മികവും വളർച്ചയും പ്രശസ്തിയും സ്ഥാനവും വർദ്ധിക്കുക മാത്രമാണ് ഉണ്ടായത്. മാത്രവുമല്ല, പല ആരോപണങ്ങൾക്കും ചിലർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ പോലും ഇടയാക്കിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞു പരത്തിയ ആരോപണങ്ങളുടെ നിജസ്ഥിതി അറിയാനായി അവിടുത്തെ സമീപിച്ച ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് തിരിച്ചു പോകുന്ന കാഴ്ചകളാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടാതിരിക്കാനും മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാതിരിക്കുവാനുമായിരുന്നല്ലോ ശത്രുക്കൾ ഈ വേലകളെല്ലാം ഒപ്പിച്ചത്. എന്നാൽ ഏതൊരു ലക്ഷ്യത്തിനായി ശത്രുക്കൾ ആരോപണങ്ങൾ മെനഞ്ഞുണ്ടാക്കിയോ അതെല്ലാം തകിടം മറിയുന്നതായാണ് ഇസ്ലാമിക ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. ശത്രുക്കളുടെ മുഴുവൻ കുതന്ത്രങ്ങളും ഫലം കാണാതെ തകർന്നടിയുന്നതായാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു സംഭവം കാണുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ദിമാദ് മക്കയിൽ വന്നു. അദ്ദേഹം അസദ് ഷനുഅയിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ജിന്നു ബാധിച്ചവരെ മന്ത്രിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം മക്കക്കാരിലെ ചില വിഡ്ഢികളെ കേൾക്കുകയുണ്ടായി. അവർ പറയുന്നു, തീർച്ചയായും മുഹമ്മദ് ഭ്രാന്തനാകുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇയാളെ ഞാൻ കണ്ടിരുന്നെങ്കിൽ എന്റെ കയ്യാൽ അള്ളാഹു അദ്ദേഹത്തിന് ശമനം നൽകിയേക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ അദ്ദേഹം നബിയെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, ഓ മുഹമ്മദ്, തീർച്ചയായും ഞാൻ ഇതുപോലുള്ള ജിന്നു ബാധിച്ചവരെ മന്ത്രിക്കുന്നവനാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് എന്റെ കയ്യാൽ അവൻ ശമനം നൽകുന്നു. അതിനാൽ താങ്കൾക്കും ഞാൻ മന്ത്രിക്കേട്ടയോ? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, തീർച്ചയായും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. നാം അവനെ സ്തുതിക്കുകയും അവനോട് സഹായം തേടുകയും ചെയ്യുന്നു. അള്ളാഹു ഏതൊരുവനെ സന്മാർഗത്തിലാക്കിയോ അവനെ വഴിപിഴപ്പിക്കുന്നവനായി ആരുമില്ല. അവൻ ആരെ വഴികേടിലാക്കിയോ അവനെ സന്മാർഗത്തിലാക്കുന്നവനുമില്ല. അള്ളാഹുവല്ലാതെ ആരാധ്യരില്ലെന്നും അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. തീർച്ചയായും മുഹമ്മദ് അവന്റെ അടിമയും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതിനുശേഷം അദ്ദേഹം അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വാചകങ്ങൾ എനിക്ക് ഒരിക്കൽ കൂടെ ആവർത്തിച്ചാലും? അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവ മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞു. അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജ്യോത്സ്യന്റെ വാക്കുകളും മാരണക്കാരന്റെ വാക്കുകളും കവികളുടെ വാക്കുകളും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വചനങ്ങളെപ്പോലെ ഞാൻ കേട്ടിട്ടില്ല. തീർച്ചയായും ഈ വചനങ്ങൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്നവയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ കൈകൾ എനിക്ക് നൽകിയാലും ഇസ്ലാമിന്റെ പേരിൽ ഞാൻ അങ്ങേക്ക് ഉടമ്പടി ചെയ്യാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ അദ്ദേഹം നബിക്ക് കരാർ ചെയ്തു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, താങ്കളുടെ ജനതയോടും ഇപ്രകാരം ചെയ്യുമോ? അദ്ദേഹം പറഞ്ഞു, എന്റെ സമൂഹത്തോടും ഞാൻ ഇപ്രകാരം ചെയ്യും. മക്കയിൽ നിന്ന് അകലെയുള്ള ഒരു നാട്ടുകാരനാണ് ദിമാദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആദ്യകാലത്ത് മുസ്ലിം ആയിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മക്കയിൽ വരികയാണ്. മക്കയിൽ എത്തിയപ്പോൾ മക്കക്കാർ പ്രവാചകനെക്കുറിച്ച് മുഹമ്മദ് ഭ്രാന്തനാണെന്നും അവന് ജിന്ന് ബാധിച്ചിട്ടുണ്ടെന്നും എല്ലാം പറയുന്നത് കേൾക്കാനിടയായി. മക്കക്കാർ ഇപ്രകാരം പറയുന്നത് ആരും അദ്ദേഹത്തെ പിന്തുടരാതിരിക്കാൻ വേണ്ടിയാണ്, പ്രവാചകനിൽ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് മക്കയിൽ എത്തിയ ദിമാദ് റളിയല്ലാഹു അൻഹുവിന് അറിയുമായിരുന്നില്ല. ദിമാദ് റളിയല്ലാഹു അൻഹു ഇപ്രകാരമുള്ള രോഗികളെ ചികിത്സിക്കുന്ന ആളായിരുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ ഈ പറയപ്പെട്ട മുഹമ്മദിനെ ചികിത്സിച്ച് സുഖപ്പെടുത്താം എന്ന് ആത്മാർത്ഥമായി അദ്ദേഹം വിചാരിച്ചു. തന്റെ ചികിത്സയിലൂടെ അള്ളാഹു അദ്ദേഹത്തിന് ശമനം നൽകിയാലോ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇസ്ലാമിലേക്ക് വരുന്നതിനു മുമ്പുള്ള സന്ദർഭമാണിത്. അങ്ങനെ ദിമാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു, ഓ മുഹമ്മദ്, അദ്ദേഹം മുസ്ലിമായിട്ടില്ലല്ലോ. അതിനാലാണ് നബിയെ അദ്ദേഹം ഇപ്രകാരം അഭിസംബോധന ചെയ്തത്. ഇതുപോലെ ഭ്രാന്ത്, ജിന്നുബാധ തുടങ്ങിയ രോഗങ്ങൾക്ക് മന്ത്രിച്ച് ചികിത്സിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ കൈയാൽ പലർക്കും ശമനം ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ താങ്കളെയും ഞാൻ ചികിത്സിക്കട്ടെയോ എന്നദ്ദേഹം വളരെ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. ദിമാദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്കെത്തിക്കാൻ കാരണം ശത്രുക്കൾ പടച്ചുണ്ടാക്കിയ ഈ കള്ള ആരോപണങ്ങളായിരുന്നു എന്നത് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദിമാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപാകുലനായില്ല. മറിച്ച് അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനോട് സഹായം ചോദിക്കുകയും പിന്നീട് ഷഹാദത്ത് കലിമ ഉരുവിടുകയും ചെയ്തു. നബിയുടെ ഈ മഹദ് വചനങ്ങൾ കേട്ടപ്പോഴേക്ക് ദിമാദ് റളിയല്ലാഹു അൻഹുവിന് ചില കാര്യങ്ങൾ മനസ്സിലായി. ഈ വചനങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കാൻ നബിയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനു വേണ്ടി 3 തവണ അവ ആവർത്തിച്ചു. ജ്യോത്സ്യന്മാരുടെയും മാരണക്കാരുടെയും കവികളുടെയും എല്ലാം സംസാരം നന്നായി അറിയാവുന്ന അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് മക്കയിലെ വിഡ്ഢികൾ പ്രചരിപ്പിക്കുന്നതുപോലെ ഒരു ഭ്രാന്തന്റെ സംസാരമല്ല. അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ മുസ്ലിമാകാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഉടമ്പടി ചെയ്യാൻ അവിടുത്തെ കരങ്ങൾ നീട്ടിക്കൊടുക്കാൻ ദിമാദ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സമൂഹത്തോടും ഈ കാര്യം പറഞ്ഞ് അവരോട് മുസ്ലിമാകാൻ കരാർ ചെയ്യുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു. ഇൻഷാഅല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ആരോപണങ്ങൾ പ്രശസ്തി വർദ്ധിപ്പിച്ചു എന്നതിന്റെ 1 ഭാഗം അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി.
2: ഹൃദയായി വരൂ സത്യസന്മാർഗമേ.
3: നമ്മൾ ജീവിക്കുന്നത് വിവരങ്ങളുടെ ഒരു വൻ കടലിലാണ്. ചുറ്റിലും പുകഞ്ഞു കത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ ചർച്ചകളും വാർത്തകളും നിമിഷങ്ങൾ തോറും മാറ്റിമറിക്കപ്പെടുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നൊരു കാലഘട്ടം. ഇവിടെയാണ് യഥാർത്ഥ വെളിച്ചത്തിൻ്റെ പ്രസക്തി. ബാഹ്യമായി കേൾക്കുന്നതിനപ്പുറം വിഷയങ്ങളുടെ ആഴങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ഇറങ്ങിച്ചെന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സംഭവമുണ്ടാകുമ്പോൾ വികാരത്തള്ളിച്ചയിലല്ല, വിചാരത്തോടെയും വിവേകത്തോടെയുമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ആനുകാലികവും സങ്കീർണവുമായ വിഷയങ്ങളിൽ കേവലം ഒരു വ്യക്തിഗത അഭിപ്രായത്തിനപ്പുറം ദൈവിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള വ്യക്തമായ ഇസ്ലാമിക വീക്ഷണം മനസ്സിലാക്കുക എന്നത് ഏവർക്കും അനിവാര്യമായ ഒന്നാണ്. സത്യവും മിഥ്യയും കൂട്ടിക്കലർത്തപ്പെടുന്ന ഇക്കാലത്ത് കാണാക്കാഴ്ചകൾക്കപ്പുറത്തുള്ള യാഥാർത്ഥ്യം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. ആനുകാലിക മതരാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ വിഷയങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന സുതാര്യവും ആധികാരികവുമായ നിലപാടുകൾ സംശയങ്ങൾക്കിടയില്ലാത്ത വിധം നിങ്ങളിലേക്ക് എത്തിക്കുന്ന വേദി ചിന്തിക്കുന്ന മനസ്സിന് കൃത്യമായ ദിശാബോധവും വഴിവിളക്കും നൽകുന്ന അറിവിൻ്റെ ശബ്ദം. ചിന്തകൾക്ക് കൃത്യമായ തെളിമ നൽകാൻ ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി കൃത്യം 8:30 വിസ്ഡം സ്പോട്ട്ലൈറ്റ്. നിങ്ങളുടെ കാതുകളിൽ സത്യത്തിൻ്റെ വെളിച്ചമെത്തുന്നു. ലൈവായി കേൾക്കാം ഡയലോഗ് TV യൂട്യൂബ് ചാനലിലൂടെയും പീസ് റേഡിയോ ആപ്പിലൂടെയും. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ട് മാറി അറിവിൻ്റെ വെളിച്ചം പരക്കട്ടെ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡയലോഗ് TV യൂട്യൂബ് ചാനൽ. ഡൗൺലോഡ് ചെയ്യൂ പീസ് റേഡിയോ ആപ്പ്. വിസ്ഡം സ്പോട്ട്ലൈറ്റ്, എക്സ്പ്ലോറിംഗ് ദി അൺസീൻ. കാഴ്ചകൾക്കപ്പുറത്തെ സത്യം തിരിച്ചറിയാം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് റേഡിയോയിൽ ഇസ്ലാമിക് പാരന്റിംഗ് കോഴ്സ് ക്ലാസ് 11 ആധുനിക വെല്ലുവിളികളും ആദർശ കുടുംബ അന്തരീക്ഷവും എന്ന വിഷയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ബഹുമാനനായ ടി കെ അഷ്റഫ് സാഹിബാണ് ക്ലാസ് എടുക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പാരൻറ്റിങ് കോഴ്സിൽ ഇതുവരെയും ഉള്ള എപ്പിസോഡുകൾ കേൾക്കാനുള്ളൊരു തോഫിക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇന്ന് നമ്മളീ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സെഷനുകളുടെ 10-ാമത്തെ എപ്പിസോഡ് അഥവാ ഒരു അതിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് ആകത്തുക നമ്മൾ ആറ്റിക്കുറുക്കി പറഞ്ഞാൽ ഒരു 5 പോയിൻ്റുകളാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. അതിലൊന്നാമത്തത് നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ബോധ്യം സംബന്ധിച്ചുകൊണ്ടാണ്. അതായത് മക്കൾ അള്ളാഹു ഏൽപ്പിച്ച ഒരു അമാനത്താണ് എന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു. അതേപോലെ തന്നെ അവരൊരിക്കലും ഒരു കാഠിന്യമോ അവഗണനയോ അല്ല, മറിച്ച് ദൃഢതയും അതോടൊപ്പം തന്നെ ആർദ്രതയും ചേർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ശൈലിയിലാണ് നമ്മൾ അവരോട് പെരുമാറേണ്ടത് എന്നതാണ് ഒരു ആശയം നമ്മൾ പഠിച്ചത്. മറ്റൊന്ന് കുട്ടികളുമായിട്ടുള്ള ആശയവിനിമയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഫോണുകളൊക്കെ മാറ്റിവെച്ച് പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കാനും വീടുകളെ ഒരു സേഫ് സ്പേസായി ഒരു സുരക്ഷിതമായ സ്ഥലമാക്കി മാറ്റാനും നമ്മളും മക്കളും ചേർന്നുകൊണ്ടുള്ള ഒരു എക്കോസിസ്റ്റം വീട്ടിലുണ്ടാകണമെന്നതാണ് രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. മൂന്നാമത്തൊരു കാര്യം നമ്മുടെ ഒരു ആത്മപരിശോധനയാണ്. അതായത് ഈ ശാപവാക്കുകൾ, പരിഹാസങ്ങൾ, കുട്ടികൾ തമ്മിലുള്ള താരതമ്യങ്ങൾ, ഇവ കുട്ടികളുടെ മനസ്സിനെ ഏൽപ്പിക്കുന്ന മുറിവുകൾ വളരെ വലുതാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കൾ മാറാൻ ആദ്യം മാറേണ്ടത് രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരുമാകുന്നു എന്നതായിരുന്നു അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടും പഠനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് വീടാണ് ഒന്നാമത്തെ ക്ലാസ് റൂം. ഡിജിറ്റൽ ലോകത്തെ കെണികളെ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ് കുടുംബത്തിന് ഒരു സ്ക്രീൻ പോളിസി നമ്മൾ ഉണ്ടാക്കണമെന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. മക്കളുടെ മാർക്കിനേക്കാൾ അവരുടെ സ്വഭാവ രൂപീകരണത്തിനാണ് യഥാർത്ഥത്തിൽ മുൻഗണന നൽകേണ്ടത് എന്നതും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ഒരു വളരെ രത്നച്ചുരുക്കമാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ പകർത്തി വരുന്നുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു കേവലം കേൾവിയായി ചുരുങ്ങിപ്പോകാതെ ഈ കാര്യങ്ങൾ വീട്ടിൽ പ്രാവർത്തികമാക്കണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഇന്ന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പറയാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആധുനിക വെല്ലുവിളികളും ആദർശ കുടുംബവും എന്നതാണ്. നമുക്കറിയാം ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ വെല്ലുവിളികളെ നമുക്ക് 2-3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയും. അതിലൊന്ന് ലിബറൽ ചിന്തകളുടെ നിശബ്ദമായ കടന്നുകയറ്റം തന്നെയാണ്. അതായത് നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ലിബറൽ സംസ്കാരം ആയി മാറുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ, യൂട്യൂബ്, അതേപോലെ തന്നെ കാർട്ടൂണുകൾ, ഗെയിമുകൾ, ഇവയിലൂടെയൊക്കെ ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റി, ലൈംഗിക അരാജകത്വം തുടങ്ങിയ ആശയങ്ങൾ കുട്ടികളിലേക്ക് വൻതോതിൽ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നമ്മളൊരിക്കലും തന്നെ ഭയപ്പെടുകയല്ല വേണ്ടത്. പകരം പുറത്തുനിന്നുള്ള തെറ്റായ വിവരങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്നതിന് മുൻപ് അതിന് പ്രതിരോധം തീർക്കുക എന്നതാണ്. അതായത് പ്രായത്തിനനുസരിച്ച് ശരിയായ ആദർശവും ബോധവൽക്കരണവും മാതാപിതാക്കൾ തന്നെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ഇതിനൊരു പരിഹാരമായിട്ട് നമുക്ക് നിർദ്ദേശിക്കാൻ. അതൊരു ഇൻഫോംഡ് പാരൻ്റ് ആവുക എന്നതാണ്. അതായത് എന്താണ് സമൂഹത്തിൽ നടക്കുന്നത്, എന്താണ് നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബത്തെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ബോധമുള്ള രക്ഷിതാവുക എന്നതാണ് പ്രധാനം. ഒരാൾ ഒരു ചളിയിൽ ആണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കും നിങ്ങൾ. അപ്പോൾ വളരെ സ്മൂത്തായി അയാളെ കാലിങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അയാൾക്ക് അതൊരു സുഖമായി അനുഭവപ്പെടുകയാണെങ്കിലോ, ഓ നല്ല രസമുണ്ട്, ഈ പോക്ക് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് പിന്നെ മുട്ടുവരെ എത്തും, അരവരെ എത്തും, അങ്ങനെ കഴുത്ത് വരെ എത്തും, അതുവരെയൊക്കെ സുഖം ഉണ്ടാവും. പിന്നെ അവന് നമ്മുടെ വായും മൂക്കും മൂടുമ്പോഴാണ് നമുക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്കൊന്ന് പെടയാൻ പോലും കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ഇതുപോലെയാണ് നമ്മളറിയാതെ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് ഈ ഒരു ലിബറൽ കാഴ്ചപ്പാടുകൾ, സംസ്കാരങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ലൈംഗിക അരാജകത്വം, അതായത് ഒരു ജെൻഡർ ഫ്ലൂയിഡിറ്റി കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളാദ്യം തിരിച്ചറി, ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ലിബറൽ സംസ്കാരത്തിൻ്റെ വായിൽ. ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ കുടുംബവും മാത്രമല്ല ഈ നാട് മുഴുവൻ അതിൻ്റെ വായിലൂടെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്, വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവുണ്ടായാൽ തന്നെ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെളിയിൽ, ഞാനൊരു ചെളിയിൽ പൂന്തിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ബോധമുള്ളവരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു, ഒന്നുമില്ലെങ്കിൽ വഴിയെ പോകുന്ന ആളുകളോട് നമ്മളൊന്ന് ശബ്ദമുണ്ടാക്കി അവരുടെ ശ്രദ്ധ നമ്മിലേക്ക് കൊണ്ടുവന്നെങ്കിലും നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ബോധ്യമാണ് പ്രധാനം. അതായത് ലിബറൽ സംസ്കാരത്തിൻ്റെ ഈ ഒരു മലവെള്ളപ്പാച്ചിൽ അവിടെ നിന്ന് ഉരുൾപൊട്ടി അത് വലിയ വെള്ളപ്പൊക്കമായി കുത്തൊഴുക്കായി അത് വന്ന് വലിയ നഗരങ്ങളിലൂടെ അങ്ങാടികളിലൂടെ മുങ്ങി അതിങ്ങനെ കടന്നു വന്ന് നമ്മുടെ തൊടിയിലൂടെ വന്ന് നമ്മുടെ വീടകത്തിൽ എത്തി നമ്മളതിൻ്റെ കഴുത്തറ്റം മുങ്ങി നിൽക്കുന്നു എന്ന ബോധ്യമാണ് ഒരു രക്ഷിതാവിന് ഇന്നുണ്ടാകേണ്ടത്. പക്ഷേ ഇത് ലിബറലിസം വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എന്തോ ഒരു സംഗതിയാണ്, അത് നിന്നെ ബാധിക്കൂല എന്നാണ് ധാരണ. ശരിക്കും പല ആളുകൾക്കും അത് അവനവൻ്റെ വീട്ടിലെത്തിയത് പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം എനിക്ക് ഒന്നാമത് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ലിബറൽ സംസ്കാരത്തിൻ്റെ കടന്നു കയറ്റത്തെ നമ്മൾ ശരിക്ക് ചെറുക്കണം എന്നത് തന്നെയാണ്. അപ്പം അത് എന്താണ് ലിബറൽ സംസ്കാരം? അത് കുട്ടികൾ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ ബോധ്യപ്പെടുത്തണം ആ കുട്ടികളെ, ശരിയായ രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് വന്നിട്ട് പരിശോധിക്കുക, അത് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. കാരണം ഈ പാഠപുസ്തകങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടനവധി കാഴ്ചപ്പാടുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മകനാണെങ്കിൽ, മകളാണെങ്കിൽ ആ പാഠപുസ്തകം സ്വമേധയാ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ ഇതാണ് ഇതിൽ ശരി, ഇത് തെറ്റാണ്, ലിംഗസമത്വം എന്നല്ല ഉപയോഗം.

ാണ് ഷിർക്കെതിരെ പോരാടലാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാമൂഹിക ജീർണതകൾക്കെതിരെ പിന്നെ അരാജകത്വങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം സ്വവർഗതിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വേച്ഛാധിപതികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയവരൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അരാജകത്വങ്ങൾക്കെതിരെ, അധാർമികതകൾക്കെതിരെ, മൂല്യച്യുതികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതായിരുന്നില്ല ഒരു പ്രവാചകൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാ പ്രവാചകന്മാരുടെയും ഒന്നാമത്തേത്, ആദ്യത്തെ പ്രബോധന ദൗത്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ തന്നെ അള്ളാഹു മുഹമ്മദ് റസൂലുള്ള എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ, അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥമായി ആരാധനക്കർഹനെ മറ്റാരുമില്ല. അള്ളാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ അവനെ പങ്കു ചേർക്കരുത്. തൗഹീദ് പഠിപ്പിക്കാനും ഷിർക്കിൽ നിന്നും നിങ്ങൾ ശിർക്കിലേക്ക് നിങ്ങൾ പോകരുതെന്ന് പഠിപ്പിക്കാനും വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളും ചെയ്യേണ്ട പ്രബോധനത്തിൻ്റെ ഒരു രീതിശാസ്ത്രം ഇതാണ്. ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത് എന്ന് പ്രബോധനം ചെയ്യണം എന്താണ്? അത് തൗഹീദ് തന്നെയാണ്. കാരണം അള്ളാഹു പഠിപ്പിക്കുന്നു, ഇന്നഹു മയുശ്രിക്കില്ല ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഒരാൾ ശിർക്ക് ചെയ്താൽ അവൻ്റെ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഹറാമാക്കി കളയും. ഉവാഹുന്നാർ, അവൻ്റെ നിത്യസങ്കരം അള്ളാഹു നരകമാക്കി തീരും. ഇന്നഹു അള്ളാഹു മറ്റൊരിക്കൽ പഠിപ്പിച്ചത് ശിർക്ക് ചെയ്ത അള്ളാഹു അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ പങ്കു ചേർക്കുന്നതിന് ഒരിക്കലും പുറത്തുവരില്ല. വയഗഫിറു മാ ദൂന ദാലിക ലിമൻ യശ, അതല്ലാത്ത എന്തെല്ലാം പാപങ്ങളുണ്ടോ അതൊക്കെ ഉള്ള പുറത്തുവരും. ഒരു മനുഷ്യൻ മുഴുവൻ തിന്മകൾ ചെയ്താലും അവൻ്റെ ജീവിതത്തിൽ തൗഹീദ് ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ പാപങ്ങൾ മുഴുവനെ പുറത്ത് നേരെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. അല്ലായെങ്കിൽ പാപങ്ങൾക്കുള്ള ശിക്ഷകൾക്ക് ശേഷം അവനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. എന്നാൽ തൗഹീദ് ഇല്ലാത്ത ഒരു വ്യക്തി എത്രത്തോളം നന്മകൾ ചെയ്താലും ആ നന്മകളൊന്നും അവന് ഉപകാരപ്രദമാവുകയില്ല. അവൻ നേരെ നരകത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് ചെന്നാവധിക്കുമെന്ന് ഉള്ളതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും പരമപ്രധാനമായും തൗഹീദ് പ്രബോധനം ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെയും പ്രബോധന ദൗത്യം ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് തൗഹീദ് പ്രബോധനം തന്നെയാണ്. അങ്ങനെ തൗഹീദ് പ്രബോധനം ചെയ്തപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാത്തവരെ നിങ്ങൾ വിളിച്ച് തേടാൻ പാടില്ല എന്ന് പഠിപ്പിച്ചപ്പോഴൊക്കെ അവിടെ നടന്നത് എന്താണ്? അത് അടുത്തായിട്ടുള്ള പഠിപ്പിക്കുന്നത് വക്കാല പറഞ്ഞു. അൽ മലഅ്, മലഅ് എന്ന് പറഞ്ഞാൽ നേരത്തെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയം പഠിപ്പിക്കുന്നിടത്തും അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. മലഅ് എന്ന് പറഞ്ഞ പ്രമാണി, ആ നാട്ടിലെ ഉന്നതിയിലുള്ള ആളുകൾ എന്നർത്ഥം. പ്രമാണികൾ പറഞ്ഞു, എങ്ങനെയുള്ളത്? മിൻ കൗമിഹി, അവരുടെ കൗമിൽ, ആ പ്രവാചകൻ്റെ കൗമിലുള്ള, ആ പ്രവാചകൻ്റെ സമൂഹത്തിലുള്ള പ്രമാണികൾ, പ്രമാണി പറഞ്ഞു. എങ്ങനെയുള്ള പ്രമാണിമാർ? അല്ലദീന കഫറൂ, അവരെന്താണ്? നിഷേധിച്ചവർ, അഥവാ തൗഹീദുള്ളവരല്ല, മുഅ്മിനീങ്ങളല്ല, നിഷേധികളായ കുഫ്ഫാറുകളായ ആ പ്രവാചകൻ്റെ സമൂഹത്തിലെ പ്രമാണിമാരായ ആളുകൾ ആ പ്രവാചകനോട് പറഞ്ഞു. പിന്നെയോ അവർ എന്ത് ചെയ്തു? വക്കദ്ദബു ബിലിഖാഇല്ലാഹിറ, വക്കദ്ദബൂ, അവർ കളവാക്കി. കദിബ് എന്ന് പറഞ്ഞാൽ കളവ് എന്നാണ്, കദ്ദബ എന്ന് പറഞ്ഞാൽ കളവാക്കി എന്നാണ്. കദ്ദബൂ, അവർ കളവാക്കി. എന്താണ് കളവാക്കിയത്? ബിലിഖാഇല്ലാഹിറ, ലിഖാ കണ്ടുമുട്ടൽ, ലിഖാഇൽ ആഖിറത്തി, ആഖിറത്തിൻ്റെ, പരലോകത്തെ കണ്ടുമുട്ടുക എന്നതിനെ അവർ നിഷേധിച്ചു. എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടില്ല, അള്ളാഹുവിനെ നിഷേധിച്ചു, അതോടൊപ്പം തന്നെ പരലോകത്തെ കളവാക്കി. പരലോകം എന്ന ഒന്നുമില്ല എന്ന രൂപത്തിൽ അവർ കളിയാക്കുകയുണ്ടായി. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? വ അച്ചറഫിനാഹും ഫിൽ ഹയാത്തി ദുന്യ, വ അത്തറഫിന, അത്തറഫ എന്ന് പറഞ്ഞാൽ സുഖാഡംബരങ്ങൾ എന്നർത്ഥം. അത്തറഫ, അള്ളാഹു സുഖാഡംബരങ്ങൾ നൽകി. അത്തറഫിന, നാം സുഖാഡംബരങ്ങൾ നൽകിയിട്ടുണ്ട്. ഹും, അവർക്ക്, ഫിൽ ഹയാത്തി ദുന്യ, ഈ ദുനിയാവിൽ, ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാനുള്ള, അടിച്ച് പൊളിച്ച് ആർമാദിക്കാൻ മാത്രമുള്ള സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും നാം നൽകിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ എന്താണ്? സുഖസൗകര്യങ്ങളുള്ള, ആഡംബരങ്ങളുള്ള, എല്ലാവിധ ഭൗതിക നേട്ടങ്ങളും ഉള്ള ആളുകൾ. അതോടൊപ്പം തന്നെ അവർ അള്ളാഹുവിനെ നിഷേധിച്ചു, പരലോകത്തെ കളവാക്കി. അങ്ങനെ നിഷേധിയും തെമ്മാടികളുമായി ജീവിച്ചിരുന്ന അവരുടെ കൂട്ടത്തിലെ ഉന്നതന്മാർ, അവർക്ക് സമ്പത്തുണ്ട്, ഭൗതികമായ എല്ലാ വിഭവങ്ങളുമുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് അഹങ്കാരമുണ്ടായി. ഇത് വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട വിഷയമാണ്. സമ്പത്ത് കൂടുമ്പോൾ നമ്മൾക്ക് അഹങ്കാരം വരുന്നതിന് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഹങ്കാരമാണ് ഒരു വ്യക്തിയെ നന്മകൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ തടയാൻ പ്രേരിതമാക്കുന്നത്. പ്രവാചകനെ പഠിപ്പിച്ചില്ലേ, നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. ആരുടെയെങ്കിലും കൽബിൽ മിസ്ഖാലു ദർറത്തിൻ മിൻ കിബരിൻ, അണുമണി തൂക്കം ഒരുവൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലായുദുഹുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ അഹങ്കാരത്തിൻ്റെ വിശദീകരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചു. അതെന്താണ്? ബത്തറുൽ ഹഖ്ഖി വഗംതുന്നാസ്, രണ്ടു കാര്യങ്ങളാണ്.
ഒന്ന്.

0: അത്തറുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കുക. കിവറങ്ങ് കൂടിക്കഴിഞ്ഞാൽ സത്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നത് ഞാൻ പറയുന്നിടത്താണ്. അതുകൊണ്ട് മറ്റൊരാളിൽ പറയുന്ന എനിക്ക് വിശ്വസിക്കേണ്ട ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. ആ സത്യത്തെ നിരാകരിക്കാൻ അവന് കഴിയും. അപ്പോൾ അത് കിബറാണ്. വഹംതുന്നാസ്, ജനങ്ങളെ കൊച്ചാക്കാനാണ്. ഇവിടെ എന്താണ്? സമ്പത്ത് അവർക്കുണ്ട്, അതുകൊണ്ട് അവർ അഹങ്കരിച്ചു. ആ അഹങ്കാരം സത്യനിഷേധത്തിലേക്ക്, പരലോകത്തെ കളവാക്കുന്നതിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം എന്താണ്? മാ ഹാദാ ഇല്ല ബഷറുൻ. മാ ഹാദാ, ഇതല്ല, ഇല്ല ബഷർ, മനുഷ്യരല്ലാതെ. മാ ഹുവ ഇല്ല ബഷർ എന്ന് പറഞ്ഞിട്ടില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞ അതേ വർത്തമാനമാണ്. ഹാദ എന്ന് പറഞ്ഞ അറബി ഭാഷയിൽ സാധാരണ ഇത് വസ്തുവിനെ സൂചിപ്പിക്കാനും, ഹുവ എന്നാണ് വ്യക്തിയെ സൂചിപ്പിക്കാനും വേണ്ടി പറയുക. എന്നാൽ വ്യക്തിയെ സൂചിപ്പിക്കാൻ ഹാദ എന്ന് ഭാഷാവർ പ്രയോഗിക്കാറുമുണ്ട്. പക്ഷെ ഇവിടെ മാ ഹാദ ഇല്ല ബഷർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഒരു മനുഷ്യനായി പോലും അംഗീകരിക്കാൻ അവർക്ക് സാധ്യമാകാത്ത രൂപത്തിൽ കളിയാക്കുന്ന, കുറവാക്കുന്ന, ഇതെന്തൊരു സാധനമാണ് എന്ന രൂപത്തിൽ പറഞ്ഞു എന്ന രൂപത്തിലാണ്. അപ്പോൾ മാ ഹാദ ഇല്ല ബഷർ, ഇതൊരു മനുഷ്യനല്ലാതെ വേറൊന്നുമല്ല. എങ്ങനെയുള്ളത്? മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ളത്. യഅ്കുലു, അവൻ ഭക്ഷിക്കുന്നു, അവൻ തിന്നുന്നു. മിമ്മാ തഅ്കുലൂന, നിങ്ങൾ തിന്നുന്ന ഒന്ന്, നിങ്ങൾ തിന്നുന്നത് തന്നെയാണ് അവനും തിന്നുന്നത്. വയശറബു തഅ്കുലൂന മിൻഹു, നിങ്ങൾ തിന്ന്, വയശറബു, അവൻ കുടിക്കുന്നു. മിമ്മാ തശറബൂൻ, നിങ്ങൾ കുടിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങളെപ്പോലെ തിന്നുന്ന, നിങ്ങളെപ്പോലെ കുടിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. അപ്പോൾ നോക്കൂ, അഹങ്കാരികൾ, സമ്പത്തുള്ള ആളുകൾക്ക് അഹങ്കാരമുണ്ടാകുന്നു. അഹങ്കാരമുണ്ടാകുമ്പോൾ സത്യത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് തടസ്സമാകും. എത്ര സമ്പത്തുണ്ടെങ്കിലും കൂടുതൽ വിനയം, ശുക്ർ കാണിക്കാനായിരിക്കും നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് പാവങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ റസൂൽ പഠിപ്പിച്ചു. ഇല്ലെങ്കിൽ അഹങ്കാരം നമ്മളെ പിടികൂടുകയും സത്യത്തിൽ നിന്നും വഴിദൂരം ആയിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അവർ പറഞ്ഞ കാര്യം എന്താണ്? മാ ഹാദ ഇല്ല ബഷറുൻ മിസ്ലുക്കും, യഅ്കുലു മിമ്മാ തഅ്കുലൂന മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂൻ, നിങ്ങൾ തിന്നും പോലെ, നിങ്ങൾ കുടിക്കും പോലെ, തിന്നേയും കുടിക്കും ചെയ്യുന്ന മനുഷ്യനാണ് ഇതെന്ന് എല്ലാ പ്രവാചകന്മാരും ഇത് കേട്ടിട്ടുണ്ട്. പിന്നെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇത് മലക്കനല്ല അയക്കാമായിരുന്നു, പക്ഷെ അള്ളാഹ് അയച്ചില്ല, ഇതൊരു മനുഷ്യൻ മാത്രമാണ് എന്നാണ്. പ്രവാചകന്മാരൊക്കെ അള്ളാഹു മനുഷ്യന്മാരുടെ കൂടെ തിരഞ്ഞെടുത്ത് അയച്ച എന്തിനാണ്? മനുഷ്യന്മാരല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പറ്റിയതല്ലെന്ന് അവർ പറയുമായിരുന്നു. മനുഷ്യനാകുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മനുഷ്യനും പറയുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ഇതേ വർത്തമാനം അവർ പറഞ്ഞിട്ടുണ്ട്. മലിഹാദ റസൂൽ, ഇതെന്തൊരു മനുഷ്യനാണ്, അവൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രമാണ്. കുലത്ത് ആം വയം ഷീഫിൽ അസ്വാഖ്, ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു എന്ന രൂപത്തിൽ ഒന്നുമില്ല. സാധാരണ നിങ്ങളെപ്പോലെ അങ്ങാടിയിൽ നടക്കുന്ന, നിങ്ങളെപ്പോലെ ഭക്ഷിക്കുന്ന, നിങ്ങളെപ്പോലെ കുടിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ മാത്രമാണ് ഇവർ. അതുകൊണ്ട് അവനെ നിങ്ങളാരും വിശ്വസിക്കേണ്ട, അവനെ നിങ്ങളെ അംഗീകരിക്കേണ്ട, അവനെ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമൊന്നും നമ്മൾക്കില്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള നിഷേധങ്ങൾ, ഈ രൂപത്തിലുള്ള കുറവാക്കലുകൾ, മനുഷ്യന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കലുകളൊക്കെ അവർക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി? അതിൻ്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നു. അവർക്ക് ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആഡംബരങ്ങൾ നൽകി. സമ്പത്തും അധികാരങ്ങളും അതേപോലെ തന്നെ സുഖ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ മതിമറന്നു പോകുന്ന അവസ്ഥ മനുഷ്യന്മാർക്കുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ അവസ്ഥകൾ എടുത്തു നോക്കൂ. വലിയ പൈസ ഉണ്ടാകുമ്പോൾ സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, കുട്ടികളാകട്ടെ, സ്വന്തമായി സ്വന്തം കാര്യം നിൽക്കാൻ സമ്പത്തുണ്ട്. ആ സമ്പത്ത് കൊണ്ട് എന്തും ചെയ്യാമെന്നാണ്. വലിയ വലിയ പിന്നെ വാഹനങ്ങൾ വാങ്ങുന്നു, അതുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു, മറ്റു തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. എൻ്റെ വീട് വലുതാണെങ്കിൽ അതിന് മതിൽ കെട്ടിയാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, അവൻ എൻ്റെ വഴിയിലൂടെ നടക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമ്പത്ത് കൂടുമ്പോൾ കിബറുണ്ടാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. ആ സമ്പത്തുണ്ടാകുമ്പോൾ വലിയ ഫോണുകൾ വാങ്ങാൻ പറ്റുമ്പോൾ, നല്ല വസ്ത്രങ്ങൾ വാങ്ങാൻ പറ്റുമ്പോൾ, ആ വസ്ത്രങ്ങൾ കൊണ്ട് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണത്തെ മാറ്റിവെക്കുവാൻ, അതേപോലെ തന്നെ അള്ളാഹുവിനെ പരിഹസിക്കുവാൻ, അങ്ങനെയൊക്കെ നടക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ലാതാകുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ അഹങ്കാരം കൊണ്ട് അവർക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സമ്പത്തുണ്ടാകുന്നത്, ആഡംബരങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ വലിയ പ്രയാസമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ഈ ദുനിയാവിനെ പഠിപ്പിച്ച കാര്യം എന്താണ്? ഈ ദുനിയാവ് ആദ്യ ഹയാത്തു ദുനിയ ലഇബുൻ വലഹുൻ, ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് കളിയും ചിരിയും വിനോദവും വർത്തമാനങ്ങളും മാത്രമാണ്, വേറൊന്നുമല്ല. വേറൊന്നുമല്ല. ഇവിടെ നമ്മൾ ജീവിച്ചാൽ ഇവിടെ നമ്മൾ മരിക്കും. നൈമിഷികമായ ആഡംബരങ്ങളും സുഖങ്ങളും മാത്രമാണ് ഈ ലോകത്ത് കിട്ടുന്നത്. എന്നാൽ വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖ, പരലോകമാണ് ഏറ്റവും ഉന്നതമായതും എന്നെന്നും ബാക്കിയാകുന്നതുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ധാരണ ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിക്ക് ശേഷം അയച്ച പ്രവാചകനും ആ പ്രവാചകനെ പറഞ്ഞ തൗഹീദിൻ്റെ പ്രഖ്യാപനവും ആ തൗഹീദ് പ്രഖ്യാപിച്ചപ്പോൾ അവിടുത്തെ പ്രമാണിമാർ നിഷേധിച്ചതുമാണ് അല്ലാഹു ഇവിടെ പഠിപ്പിച്ചത്. ഇതിൽ നമുക്കുള്ള പാഠം എന്താ? ആ പ്രമാണിമാരെ പോലെ നിഷേധികളായി നമ്മൾ മാറാനും വേണ്ടി പാടില്ല. ആ പ്രവാചകന്മാരെ പോലെ എതിർപ്പുകളുടെയും ആക്ഷേപങ്ങളുടെയും ഒക്കെ നടുവിൽ ഈമാൻ മുറുകെ പിടിക്കുവാൻ, ഇസ്ലാം മുറുകെ പിടിക്കുവാൻ, അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിനി വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അന്നൂർ കോഴ്സ് അറിയിപ്പ്. അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ പഠിതാവായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അന്നൂർ എൻ്റെ ഫോണിൽ കിട്ടുന്നില്ല. കുറേ ശ്രോതാക്കൾ ഇത്തരം ഫീഡ്ബാക്കുകൾ അയക്കുന്നുണ്ട്. ചിലർ പാസ്വേഡ് മറന്നു, മറ്റു ചിലർക്ക് യൂസർ നെയിം അറിയില്ല, കുറേ ശ്രോതാക്കൾ റിവൈൻഡ് ഓപ്ഷനും മെറ്റീരിയൽ വിൻഡോയും കണ്ടിട്ടേയില്ല. പീസ് റേഡിയോ കുടുംബാംഗങ്ങളുടെ ഇത്തരം നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇനി മുതൽ എല്ലാ മാസവും ഒന്നാം ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ പീസ് റേഡിയോ ടെക്നിക്കൽ വിങ്ങിന്റെ വെർച്വൽ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമോതുന്നു. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴിയോ 9544795099 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ അടിയന്തര പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിന്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിന്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ,

0: ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു: നിങ്ങൾ കടിപിടികൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്. അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
1: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000-ൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000-കണക്കിന് ശ്രോതാക്കൾ. 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ. 50-ലേറെ സ്ഥിരം അവതാരകർ. 100-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഇൻസൈറ്റ്. സ്ക്രോളിംഗ് നിസ്സാരവൽക്കരിക്കരുത്. നമ്മോടൊപ്പം ചേരുന്നു ഷംജാസ് കെ അബ്ബാസ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ഈ മതപരമായ വിഷയങ്ങളെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അതെല്ലാം പ്രാകൃതമാണ്, അതല്ലെങ്കിൽ മതം ഒരുപാട് പരിഷ്കരിക്കേണ്ടതുണ്ട് എന്നെല്ലാം പറയുന്ന ഒരു വിഭാഗം ആളുകളെക്കുറിച്ചെല്ലാം നമ്മൾ പരാമർശിക്കാറുണ്ട്. അത്തരം ആളുകൾ മതത്തിനുള്ളിലും പുറത്തെല്ലാം ഉണ്ട് എന്നും പറയാറുണ്ട്. പുതിയ കാലത്ത് ഈ നാസ്തികർ അല്ലെങ്കിൽ യുക്തിവാദികൾ എന്നെല്ലാം പറയുന്ന ആളുകൾ അത്തരം വാദങ്ങളുമായി വരുന്ന ആളുകളാണ്. ഈ മതമെല്ലാം കാലഹരണപ്പെട്ടതാണ്, അതുകൊണ്ട് ഇനി പുതിയ കാലത്ത് മാനവികതയാണ് വേണ്ടത് എന്നെല്ലാമാണ് അവരുടെ വാദം. എന്നാൽ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് പുതിയ കാലത്ത് ഉടലെടുക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഇത്തരം ആളുകൾക്കൊരു വലിയ വളമാണ്. ഈ പറയുന്ന നാസ്തിക അല്ലെങ്കിൽ ഹിന്ദുത്വ വിഭാഗങ്ങൾക്കെല്ലാം വലിയ വളം നൽകുന്ന ഒരു വിഭാഗം ആളുകളാണ്. എന്നാൽ മറുഭാഗത്ത് ഇസ്ലാമികമായ വിശ്വാസങ്ങളെ പൂർണ്ണമായി തങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട്, സ്വന്തം അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട് ഇസ്ലാമിനെ മാറ്റുക, തങ്ങൾ മാറിയില്ലെങ്കിലും ഇസ്ലാം മാറിയാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നെല്ലാം പറയുന്ന ഒരു വാദമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, ലോകത്ത് ബില്യൺ കണക്കിന് മുസ്ലിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആ ഇസ്ലാം അവർക്ക് പറ്റാത്തതുകൊണ്ട് ഒരു നോൺ പ്രാക്ടീസിങ് മുസ്ലിമായി മാറുക, അവിടെ ഞങ്ങളെല്ലാം ഇസ്ലാമിനുള്ളിലുള്ളതാണ് എന്ന് പറയുകയും എന്നാൽ പൂർണ്ണമായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ പിൻപറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് ധാരാളമായി വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് കാരണം ഈ പുതിയ കാലം എന്നുള്ളതോ ആധുനികത എന്നുള്ളതോ ഒന്നുമല്ല, മറിച്ച് മനുഷ്യൻ മറ്റുള്ളവരുമായി ചേർന്നുള്ള ഇൻഫ്ലുവൻസ്, സ്വാധീനം, അതിൻ്റെ സാധ്യതകൾ കൂടുതൽ കൂടിയെന്നുള്ളതാണ്. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ കാലത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായ ചിന്തകൾ അതെല്ലാം ഉടലെടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ദീനി ഖലീലിഹി, അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും അവനെന്ന് പറയുന്ന സ്വന്തം ചുറ്റുമുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ്, സ്വാധീനം ഒരു മനുഷ്യൻ്റെ വിശ്വാസങ്ങളെ, ആദർശങ്ങളെ, നിലപാടുകളെ, അയാളുടെ തീരുമാനങ്ങളെല്ലാം എങ്ങനെ ബാധിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അൽഗോരിതമിക് ബബിൾ എന്നെല്ലാം പറയുന്നത്. ഈ ബബിൾ, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ബബിൾ എന്ന് പറയുന്നത് അതൊരു മനുഷ്യനെ യഥാർത്ഥത്തിൽ കാലാകാലം വഴിതെറ്റിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായ ഒന്നാണെന്നുള്ളതാണ്. അത്രയും പവർഫുള്ളാണ് പുതിയ കാലത്തെ അൽഗോരിതങ്ങൾ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയോ, ഈ നോൺ പ്രാക്ടീസിങ് മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം ആളുകൾ ഉടലെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മതപരമായ വിശ്വാസങ്ങളും തങ്ങളുടെ ആചാരങ്ങളും കർമ്മങ്ങളും എല്ലാം സ്വന്തം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയും മൊബൈൽ ഫോണിലൂടെയും എല്ലാം കാണുന്ന വ്യത്യസ്തമായ ജീവിതങ്ങൾ, അത്തരത്തിലുള്ള സുഖലോലുപതകൾ ഇതെല്ലാം കാണുമ്പോൾ തങ്ങളുടെ മതം ഇതിനെല്ലാം തടസ്സമാണ് എന്നൊരു തോന്നൽ ഇത്തരം ആളുകൾക്ക് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. അഥവാ വരണ്ട മതമാണോ എന്നുള്ളതും, നനവുള്ള ഭൂമിയാണെന്നുള്ളതും. അതുകൊണ്ട് ഈ വരണ്ട മതത്തിൽ നിന്നും നനവുള്ള ഭൂമിയിലേക്ക് നടന്നകലട്ടെ എന്നുള്ളതൊക്കെയാണ് ഇത്തരം ആളുകൾ പറയാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് ഇവർ പകരം വെക്കുന്ന കാര്യം എന്താണ്? അത് പലപ്പോഴും ഈ പറയുന്ന ഹ്യൂമാനിറ്റിയാണ്. ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഹെഡോണിസ്റ്റിക് എന്നെല്ലാം പറയുന്ന, ഹെഡോണിസം എന്നെല്ലാം പറയുന്ന മാനവികതയുടെ വാദം എന്നുള്ളതാണ്. എന്താണ് ഈ മാനവികതയുടെ വാദം? സഹോദരങ്ങളെ, ശരിക്കും മനുഷ്യരാൽ തീരുമാനിക്കപ്പെടുന്ന ഒന്നാണ് മാനവികത എന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരായിട്ടുള്ള എല്ലാവരെയും ആ ഒരു വർഗത്തിനുള്ളിൽ ഉൾപ്പെടുത്തണമായിരുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചരിത്ര പുരുഷന്മാരുണ്ട്, വലിയ ത്യാഗങ്ങൾ ചെയ്ത ത്യാഗികളുണ്ട്. അത്തരം ആളുകളെല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് നമുക്ക് ലോകത്ത് കനത്ത അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരം ആളുടെ ഹ്യൂമാനിറ്റിയുടെ പരിധിയിൽ എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ വരാത്തത്? അവരുടെ ചിന്തയാണെങ്കിലും അവരുടെ മാനവികതയാണെങ്കിലും. അപ്പോൾ ഇത്തരം ആളുകൾ പലപ്പോഴും പറയുന്നത് ഹാം പ്രിൻസിപ്പിൾ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ ഉപദ്രവിക്കാതെ പോലും അവനെ ഉപദ്രവിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് വർദ്ധിച്ചു വരുന്ന പുതിയ കാലത്ത് ഈ മെൻ്റൽ ഹെൽത്ത് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കൗൺസിലിംഗ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ മതപരമായ വിശ്വാസങ്ങളെല്ലാം ഒരു ഭാഗത്ത് തള്ളിയിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്കും ജീവിത രീതികളിലേക്കും എല്ലാം പോകുന്ന ആളുകൾ, അവരെന്തെല്ലാമോ നേടിയെന്നും എന്തെല്ലാമോ മാറ്റങ്ങളും പുരോഗമനങ്ങളെല്ലാം അവർ ആവാഹിച്ചിട്ടുണ്ട് എന്നെല്ലാം ചിന്തിക്കുമ്പോൾ തന്നെയും ജീവിതത്തിൽ വലിയ പരാജയത്തിലേക്കാണ് അത്തരം ആളുകൾ നീങ്ങുന്നത് എന്നുള്ളതിൽ വല്ല ഒരു സംശയവുമില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞിട്ട് വളരെ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഫമന അഅറദാ ദിക്രി ഫഇന്ന ലഹു മഅയ്ശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. അപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങാനാണ് യഥാർത്ഥത്തിൽ നിരന്തരമായി നമ്മുടെ എല്ലാം സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ആളുകളായിട്ട് ഈ ലിബറൽ മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുകയാണ്. എന്നാൽ ഈ ലിബറൽ മുസ്ലിം കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് വിലയിരുത്തുന്നിടത്ത് വലിയ രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സ്വന്തം ആശയത്തെ പൂർണ്ണമായി പിൻപറ്റാത്ത ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നമ്മുടെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ അവർക്ക് മറ്റുള്ളതിലും ശരിയുണ്ട്, മറ്റേതിലും ശരിയുണ്ട്, അതുകൊണ്ട് എല്ലാ ശരികളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ശരിയായിട്ട് ചേർത്ത് ഒരു വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കാൻ സാധിക്കില്ലല്ലോ. മറിച്ച് അദ്ദേഹം ഒരു ഒരു ഒരു ആശയത്തിൻ്റെ പുറകിൽ കൃത്യമായി വോട്ട് ചെയ്യാനും തിരഞ്ഞെടുക്കാനും എല്ലാം ശ്രമിക്കണം എന്നുള്ളതാണ്. ഇത് ഒരിക്കലും മതപരമായ ഒരു വിഷയത്തെ കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കൃത്യമായും പറയുകയാണ്. ഇവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു ഒരു ചിട്ടവട്ടത്തിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അവൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ആ ശരിതെറ്റുകളെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന എല്ലാ ആളുകൾക്കും ആ ശരിതെറ്റുകൾ കൃത്യമായി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ആളുകൾ എന്ത് ഹ്യൂമാനിറ്റി പറഞ്ഞിട്ടും ആ ഹ്യൂമാനിറ്റിയിൽ എങ്ങനെയാണ് ഇന്ന കാര്യം ശരിയാവുന്നത്, ഇന്ന കാര്യം തെറ്റാവുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദം എന്നുള്ളതാണ്. അത് പൂർണ്ണമായും അത്തരം ആളുകളുടെ മുൻപിൽ ചെല്ലുന്ന ഉത്തരവാദിത്തമാണെന്നുള്ളതാണ്. ഏത് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയാണ് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. പരിഷ്കാരികൾക്കിടയിലെ മുസ്ലിം ജീവിതങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ അറിയണം. അവിടെ ഇത്തരം ആളുകൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന കൃത്യമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ഇവിടെ സാമുദായികമായും അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ള നാമം കൊണ്ട് മാത്രമെല്ലാം വലിയ ചൂഷണങ്ങൾ നേരിടുന്നൊരു കാലത്ത് നമുക്ക് വളരെ വ്യക്തമായ രൂപത്തിലൊരു ചിന്ത അത്തരം കാര്യങ്ങളെക്കുറിച്ച് വേണമെന്നുള്ളതാണ്. അവിടെ ഈ ലിബറൽ മുസ്ലിങ്ങൾ നോൺ പ്രാക്ടീസിങ്ങും പ്രാക്ടീസിങ്ങും മുസ്ലിം ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മെ ബാധിക്കേണ്ടതില്ല എന്ന് കൂടി ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. അവ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇത്തരം ക്ലബ്ബുകളെല്ലാം ഉടലെടുത്തിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട വായനശാലകളുമായി ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാട് നമ്മൾ ഇപ്പോൾ അവരിൽ നിന്നും കൃത്യമായും കളക്ട് ചെയ്യണമെന്നുള്ളതാണ്. അവിടെ ഇത്തരത്തിലുള്ള മതപരമായ ചിന്തകളെ വിശ്വാസങ്ങളെ എങ്ങനെയാണ് പുതിയ കാലത്ത് വക്രീകരിക്കുന്നത് എന്നുള്ള ചിന്തകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ നിയമങ്ങളുടെയും കാലാധിപത്യമായ ഒരു ചിന്ത എന്ന് പറയുന്നത് എല്ലാ കാലത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഇസ്ലാമിക നിയമങ്ങളെല്ലാം അള്ളാഹു ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, മുസ്ലിം ചിന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിക ആചാരങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ എന്നുള്ളത്. അത് ഇസ്ലാമികമായ ഒരു മുസ്ലിം അവൻ്റെ ജീവിതത്തിൽ നിരന്തരമായും പാലിക്കേണ്ട ഒന്നായതുകൊണ്ട് തന്നെ അവൻ്റെ നിരന്തരമായ ചിന്തകൾ അതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമസ്കാരം, നോമ്പ് പോലെയുള്ള കാര്യങ്ങൾ. ഇത് ഏത് കാലത്തും ഒരു മനുഷ്യന് ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ മറുഭാഗത്ത് ഓരോ കാലഘട്ടത്തിൽ അവസാനിച്ചു പോയ എന്തെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട് നമ്മുടെ നാട്ടിൽ, ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ അത്തരം അനുഷ്ഠാനങ്ങളോ ആചാരങ്ങളോ ഒന്നും തന്നെ ഏറ്റെടുക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അത് മായ്ക്കപ്പെടുന്നു എന്നുള്ളത് വലിയ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇസ്ലാമികമായ അത്ഭുതങ്ങൾ, അതല്ലെങ്കിൽ ഖുർആൻ മുതൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു മനുഷ്യന് കാണിച്ച് നൽകുന്ന വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളായി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും അത്തരത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുടെ കലവറയാണ് ഒരു മനുഷ്യനെ അള്ളാഹു ഒഴുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇവിടെ വളരെ പ്രധാനമായും നമ്മൾ മനസ്സിൽ കോർത്തു വെക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാലം എത്ര മാറിയാലും നമ്മുടെ ചുറ്റുമുള്ള ലോകം എത്ര മാറിയാലും നന്മ തിന്മകളെക്കുറിച്ചുള്ള അളവുകോലുകൾ വ്യത്യസ്തപ്പെട്ടാലും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകൾ എത്ര മാറിയാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുമേഖലയിലും ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മതത്തിൻ്റെ ദർശനത്തിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ കാഴ്ചപ്പാടുകളെ, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ നിയമങ്ങളെ, ശരിതെറ്റുകളെ പൂർണ്ണമായ അർത്ഥത്തിൽ സംതൃപ്തിയോടുകൂടി പിൻപറ്റാനുള്ള ഒരു തൗഫീഖാണ് യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അള്ളാഹു അത്തരം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും പുതിയ കാലത്ത് ഇസ്ലാമികമായ ചിന്തകളെ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശ്രമകരമായി തന്നെ നേരിടുന്നുണ്ട് എന്നതിൽ സംശയമില്ല. അത് കുടുംബത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും സാമൂഹികമായാണെങ്കിലും എല്ലാം ഇസ്ലാമോഫോബിയെ തടിച്ചു വളർന്നൊരു കാലത്ത് ഇത്തരം കാര്യങ്ങൾ സംവദിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു ബെയർ മിനിമമായി നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഇത്തരം ചിന്തകൾ നമുക്ക് കൂടുതൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള നവോത്ഥാനത്തിന് തുടക്കമാവുകയും നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇസ്ലാമിൻ്റെ പൂർണ്ണമായ സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ, ഇസ്ലാമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നോൺ പ്രാക്ടീസിങ് ആയ ജീവിതത്തിനപ്പുറത്തേക്ക് ഇസ്ലാമിനുള്ളിൽ നിൽക്കുമ്പോൾ, മുസ്ലിം നാമധാരിയായി ജീവിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ സുന്ദരമായ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ സാധിക്കുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്. സ്ക്രോളിംഗ് നിസ്സാരവൽക്കരിക്കരുത്. നമ്മോട് സംസാരിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
5: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായി ഒന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: സൗന്ദര്യം ആപേക്ഷികമാണ്, എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒന്നല്ല സൗന്ദര്യബോധം. ഒരാൾക്ക് മനോഹരമായി തോന്നുന്ന വ്യക്തിയോ വസ്തുവോ മറ്റൊരാൾക്ക് മനോഹരമായി തോന്നണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവരുടെ ഹൃദയത്തിലും ഒരുപോലെ സൗന്ദര്യം അനുഭവപ്പെടുന്ന 5 കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ദ ബ്യൂട്ടി ഓഫ് ദ മൈൻഡ് ഈസ് ഇൻ ഗുഡ് തോട്ട്സ്. ഏറ്റവും നല്ല ബുദ്ധി എന്നുള്ളത് നല്ല നല്ല ചിന്തകളാണ്. ദ ബ്യൂട്ടി ഓഫ് ദ ടങ്ക് ഈസ് ഇൻ സൈലൻസ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നാവ് മൗനമുള്ള നാവാണ്. ദ ബ്യൂട്ടി ഓഫ് വേർഡ്സ് ഈസ് ഇൻ ട്രൂത്ത്സ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള വാക്ക് സത്യസന്ധതയാണ്. ദ ബ്യൂട്ടി ഓഫ് ഫേസ് ഈസ് ഇൻ വേർഷിപ്പ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള മുഖം നന്മയുള്ള മുഖമാണ്. ഏറ്റവും അവസാനത്തെ 5-ാമത്തെ സൗന്ദര്യം, ദ ബ്യൂട്ടി ഓഫ് ഹേർട്ട് ലൈസ് ഇൻ ഫ്രീ ഫ്രം എൻവി. അസൂയകളിൽ നിന്ന് മുക്തമായ ഒരു ഹൃദയം ആണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഹൃദയം.
7: അപ്പൊ 5 സൗന്ദര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് മനസ്സിന്റെ സൗന്ദര്യം അല്ലേ,
6: മുഖത്തിന്റെ സൗന്ദര്യം, വാക്കിന്റെ സൗന്ദര്യം, അതേപോലെ തന്നെ നാവിന്റെ സൗന്ദര്യം, ബുദ്ധിയുടെ സൗന്ദര്യം. ഈ 5 സൗന്ദര്യങ്ങൾ ആണൊരു മനുഷ്യന്റെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുമിക്കപ്പെടേണ്ടത് എന്നതാണ് ഇന്ന് പകർന്നു നൽകാനുള്ള ചിന്ത.
8: قد كفاني علم ربي من سؤالي.
9: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
10: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
9: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
10: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോക്ക് ശേഷം പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ സുഹേർ പാണ്ടിക്കാടിന്റെ കൂടെ. സലാം സുലാഹി.
1: ഓക്കെ, അപ്പോ ഇൻസൈറ്റ് ആണല്ലോ നമ്മൾ ആദ്യ പ്രോഗ്രാം.
0: അതെ,
1: ഡോക്ടർ ഹിലാൽ സലീം സി പി ആണ് ഇൻസൈറ്റിൽ. ഒളിമ്പിക്സിൽ വോക്ക് വൈറസ് ബാധ, ഇതൊരു ഒരു ചിന്തനീയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അപ്പം ഇൻസൈറ്റിൽ നമ്മൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടാണ്. നമ്മൾ മോർണിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന്. പുതിയതായി വരുന്ന ആളുകളൊക്കെ ഇത് കഴിഞ്ഞ് ഇനിയൊന്നുമില്ല, പൂട്ടിയേക്കാൻ നിൽക്കണ്ട,
0: ഇനിയാണ് പ്രോഗ്രാം.
1: വൈബായ പ്രോഗ്രാമിലൂടെ നമ്മൾ പോകണം. ആദ്യം ഇൻസൈറ്റ് അപ്പം ഇതൊന്ന് കേട്ടോക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മാഇൻ. അമാബാദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, 2024 ഒളിമ്പിക്സ്, അത് പിന്നെ പാരീസിൽ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു ഘട്ടം അതിൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 2024 പാരീസിലെ ഒളിമ്പിക്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പം, അത് മറ്റ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒളിമ്പിക്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ കഴിഞ്ഞ ഇതുപോലെയുള്ള വലിയൊരു മാമാങ്കം കഴിഞ്ഞിട്ടുള്ളത് ഖത്തറിലെ വേൾഡ് കപ്പ് ആയിരുന്നു. 2022 ഖത്തറിൽ നടന്നിട്ടുള്ള ഫുട്ബോൾ വേൾഡ് കപ്പ് ആയിരുന്നു. അന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പിന്നെ ഖത്തറിലെ വേൾഡ് കപ്പിൽ അവർ LGBT ആയിട്ടുള്ള ആശയങ്ങളെ അവർ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങളെ അവർ പിന്നെ അത് പാടില്ല എന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. ആ ഗ്രൗണ്ടിൽ തന്നെ പ്രതിഷേധമുണ്ടായി. ജർമ്മൻ നാഷണൽ ഫുട്ബോൾ ടീം, അവർ ഗ്രൗണ്ടിൽ പിന്നെ വാ പൊത്തിക്കൊണ്ട്, അവരുടെ എല്ലാ കളിക്കാരും വാ പൊത്തിക്കൊണ്ടുള്ള ആംഗ്യം വരെ അന്നുണ്ടായി. അപ്പോൾ അന്ന് ഈ LGBT ആശയം, അല്ലെങ്കിൽ ഒരു വോക്ക് ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന ആളുകൾ, അവർ വലിയ വായിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു, നിങ്ങൾ ഖത്തറിൽ ഇതൊക്കെ കാണിച്ചോളൂ, പക്ഷേ ഞങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് ഞങ്ങളുടെ കാലമാണ്, കാരണം അടുത്ത വേൾഡ് കപ്പ് ഇനി അമേരിക്കയും മറ്റു രാഷ്ട്രങ്ങളൊക്കെ നടത്തുന്നത്, അവിടെ ഞങ്ങൾ കാണിച്ചു തരാം, അടുത്ത ഒളിമ്പിക്സ് നടത്തുന്നത് പാരീസിലാണ്, ഞങ്ങൾ കാണിച്ചു തരാം എന്നവരന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ പാരീസിലെ ഒളിമ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ അതിൻ്റെ ഒന്നാമത്തെ ദിവസം അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള ഓരോ രാജ്യം പാരീസ് ഒളിമ്പിക്സിന് പിന്നെ അതിനെ പിന്നെ നടത്തുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള ചില കൾച്ചറും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ചൈനയിലായിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ റഷ്യയിലായിക്കഴിഞ്ഞാലും കഴിഞ്ഞ പിന്നെ വർഷങ്ങളിൽ ഒളിമ്പിക്സ് നടന്നിട്ടുള്ള രാജ്യങ്ങൾ നമ്മൾ ഓരോന്നും പരിശോധിച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല രീതിയിലുള്ള പിന്നെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ഉദ്ഘാടന ദിവസം ഉണ്ടാവുക. പാരീസ് ഒളിമ്പിക്സിൽ, ഫ്രാൻസിൽ നടന്നിട്ടുള്ള പാരീസ് ഒളിമ്പിക്സിൽ നമ്മൾ കാണുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ദിനം ഈ പിന്നെ ഇതിൻ്റെ ഈ ഉദ്ഘാടന ദിവസം തന്നെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് സപ്പർ എന്നുള്ളത് പിന്നെ അന്ത്യത്തായം, അന്ത്യ അവസാന അത്താഴം എന്നൊക്കെ നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള പിന്നെ ലാസ്റ്റ് സപ്പർ, ബൈബിളിൽ വളരെ പ്രധാനമായി അവരുടെ റിലീജിയനുമായി ബന്ധപ്പെട്ട്, ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനമായി കാണുന്ന ഒരു സന്ദർഭമാണ് ലാസ്റ്റ് സപ്പർ എന്നുള്ളത്. യേശുവിനെ പിന്നെ ഒറ്റിക്കൊടുത്തിട്ടുള്ള ജൂദാസും മറ്റ് പിന്നെ 11-ഓ 12-ഓ ആളുകളും ചേർന്ന് അവർക്ക് യേശു ഒരു പിന്നെ സപ്പർ കൊടുക്കുകയാണ് എന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ചരിത്രം വേറെ കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ കളിയാക്കിക്കൊണ്ട്, അതിൻ്റെ ചിത്രം പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, ആ ചിത്രത്തെ കളിയാക്കിക്കൊണ്ട് യേശുവിൻ്റെ, അല്ലെങ്കിൽ പിന്നെ അവർ പറയുന്ന യേശുക്രിസ്തുവിൻ്റെയും കൂടെ ഉണ്ടായിരുന്ന പിന്നെ അനുയായികളുടെയും സ്ഥാനത്ത് വളരെ വികൃതമായിട്ടുള്ള, വളരെ വൃത്തികെട്ടിട്ടുള്ള രീതിയിലുള്ള, വളരെ വൾഗറായിട്ടുള്ള, അതുപോലെ തന്നെ ആ രീതിയിലുള്ള കുറേ ആളുകൾ അണിനിരന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു പരിപാടി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യം പാരീസ് ഒരു രാജ്യം ഒളിമ്പിക്സിന് വേദിയാകുമ്പോൾ ആ രാജ്യത്തുള്ള കൾച്ചറാണ് ആ പിന്നെ ഒളിമ്പിക്സിൻ്റെ ആദ്യ ദിനം കാണിക്കുക. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഒരു മതത്തെ പിന്നെ അപഹസിച്ചുകൊണ്ടൊരു ബ്ലാസ്ഫമസ് ആയിട്ടുള്ള പിന്നെ മതത്തെ നിന്ദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് അവിടെ അന്ന് നടന്നിട്ടുള്ളത്. അതുമാത്രമല്ല പിന്നെ മറ്റ് പല രീതിയിലുള്ള ഈ പറഞ്ഞിട്ടുള്ള പിന്നെ അവരുടെ തന്നെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുള്ള, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, ബൈബിളിലുള്ള പിന്നെ പുറപ്പാട് പുസ്തകത്തിൽ, അവരുടെ പുറപ്പാട് പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എന്നാൽ മോശയെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ, ജനം ആരോണിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക, ഞങ്ങളെ മിശ്രൈ ദേശത്തു നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയുന്നൊരു ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാം പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുന്ന ആ ഒരു അശരീരി കേട്ട് അങ്ങോട്ട് മലയുടെ മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ താഴെ ഉണ്ടായിരുന്ന ആളുകൾ, അവർ ഒരു പശുക്കുട്ടി ആരാധിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം. ഇതേ കാര്യം പിന്നെ ബൈബിളിൻ്റെ പഴയ നിയമത്തിലുള്ള പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ കാര്യത്തെ പരിഹസിച്ചുകൊണ്ട് മറ്റൊരു പിന്നെ കാര്യം അവിടെ നടക്കുകയാണ്. അതേപോലെ തന്നെ ഇതേപോലെ ബൈബിളിൻ്റെ പിന്നെ റവലേഷൻ പുസ്തകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പരിഹസിച്ചുകൊണ്ടും വേറൊരു സംഗതി നടക്കുകയാണ്. ഇങ്ങനെ ഒരു മതത്തെ നിന്ദിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് അന്ന് അവിടെ നടന്നത്. പക്ഷെ ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പിന്നെ പല ഭാഗത്തു നിന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ഭാഗത്തു നിന്ന് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. അപ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ മാപ്പ് പറയുകയാണ്, അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കൾച്ചറാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഇങ്ങനെ ആർക്കെങ്കിലും പിന്നെ ഒരു അത് അവരുടെ പിന്നെ വികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് പറയുകയാണെന്ന് പറഞ്ഞു. ഇത് ഈ മാപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ അത് ഒരു മാപ്പായി മാത്രം കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഫ്രാൻസിലാണ് നടക്കുന്നത്. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ ആളുകളാണ്, ഞങ്ങൾ പിന്നെ ഞങ്ങൾ സംസാര സ്വാതന്ത്ര്യത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആൾക്കാരാണ്. ആ ഒരു സംസാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ പേരിലാണ് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ കാർട്ടൂൺ വരച്ചിട്ടുള്ള ഷാർളി ഹെബ്ദോ പോലെയുള്ള പലതിനെയും അവർ പിന്നെ അവർക്ക് പിന്തുണ കൊടുത്ത ആൾക്കാരാണ് ഫ്രാൻസ്. പക്ഷേ അതേപോലെ തന്നെ മറ്റ് ഇപ്പോൾ ഈ ഇതേ ഒളിമ്പിക്സിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിജാബ് ഇട്ടിട്ടുള്ള അവരുടെ തന്നെ രാജ്യത്തെ ഒരു പ്രതിനിധി, ഹിജാബ് ഇട്ട ഒരു അത്ലറ്റ്, അവരെ ഈ ഹിജാബ് ഇട്ടുകൊണ്ട് ഈ ഒരു പിന്നെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ രാഷ്ട്രമാണ്. കാരണം ഞങ്ങൾ പിന്നെ മതവുമായി ബന്ധപ്പെട്ട് അങ്ങനെ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഒരു മാറി നിന്ന് നോക്കുകയാണെങ്കിൽ, ക്രൈസ്തവതയെ പരിഹസിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം വരുമ്പോഴേക്ക് എന്ത് സംഭവിക്കുകയാണ്? അവിടെ വലിയ മാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. പക്ഷേ അതേസമയം ഇസ്ലാമിനെ വളരെ കൃത്യമായി പരിഹസിക്കുന്ന ആൾക്കാരെ പിന്നെ അവർ പിന്താങ്ങുന്നു എന്നുള്ളത് കാണാൻ കഴിയും. അപ്പം പക്ക ആൻറ്റി ഇസ്ലാം, ആൻറ്റി റിലീജിയസ് ആയിട്ടൊക്കെ നമ്മളിങ്ങനെ കാണാമെങ്കിലും ആൻറ്റി ഇസ്ലാമായിട്ടുള്ളൊരു സ്റ്റാൻഡ് കൂടി നമുക്കവിടെ വ്യക്തമാകുന്നു എന്നുള്ളത് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ ഇപ്പോൾ പിന്നെ വേറൊരു സംഗതി ഇതിൽ കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഗതി നടന്നു ഇങ്ങനെ പിന്നെ ക്രൈസ്തവതയെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടുള്ളൊരു പരിപാടി നടന്ന സമയത്ത് പിന്നെ പല മലയാളത്തിലുള്ള കേരളത്തിലെ പല പാതിരിമാരായിട്ടുള്ള ആൾക്കാരടക്കം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റേതെങ്കിലും ഒരു മതത്തിനെതിരെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നോ പ്രതികരണം ഉണ്ടാവുക? ഇത് മറ്റേതെങ്കിലും ഒരു സി നമ്മൾ ആലോചിക്കേണ്ടത്, സ്വന്തം മതത്തിനെതിരെ ഇങ്ങനെ ഒരു പരിഹാസം നടന്നു, നമ്മൾക്ക് എല്ലാവർക്കും അതിൽ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മളാരും മറ്റൊരു മതത്തെ മോക്ക് ചെയ്യണം, പരിഹസിക്കണം എന്നുള്ളതിനെ പിന്തുണക്കുന്ന ആൾക്കാരല്ല. അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പക്ഷം. ആര് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു ചിഹ്നങ്ങളെ അതിനൊന്നും പരിഹസിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമിൻ്റെ രീതിയല്ല. പക്ഷേ ഈ ആളുകൾ ചെയ്തെന്താണ്, അവരുടെ ആരാധ്യ വസ്തുക്കളെ അല്ലെങ്കിൽ അവർ ആരാധ്യമായി കാണുന്ന കാര്യങ്ങളെ പരിഹസിച്ചപ്പോൾ അവർ നേരെ പറയുന്ന എന്താണ്, ഇത് മറ്റേതെങ്കിലും ഒരു മതത്തെ ആണെങ്കിൽ നിങ്ങൾ എന്താ ഇവിടെ എന്താണ് സംഭവിക്കുക, അഥവാ ഇസ്ലാമിനെതിരൊക്കെ ആണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം, സ്വന്തം മതത്തിനെതിരെ ഒരു കാര്യം വന്നപ്പോൾ അത് നേർക്ക് നേരെ പറയാൻ കഴിയാതെ അതും ഇസ്ലാമിൻ്റെ തലക്ക് കൊണ്ടിടുക എന്നുള്ളതാണ് ഈ പാതിരിമാരായിട്ടുള്ള ആൾക്കാർ. അവരോട് വളരെ ബഹുമാനമുണ്ട്, പക്ഷേ നിങ്ങളുടെ പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പിന്നെ വളരെ വേദനയോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒളിമ്പിക്സിൽ നമ്മൾ കാണാൻ കഴിയുന്ന മറ്റ് പല കാര്യങ്ങളും കാണാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ പിന്നെ ഇസ്രായേലും ഫലസ്തീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനസൈഡ് അവിടെ നടക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഹൃദയമുള്ള എല്ലാവരും ഫലസ്തീനെ പിന്തുണക്കും. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ഒളിമ്പിക്സുകളായിട്ട് ഒളിമ്പിക്സിൽ റഷ്യ പങ്കെടുക്കുന്നില്ല, റഷ്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം പങ്കെടുക്കുന്നില്ല. അതിന് കാരണം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പിന്നെ ഡോപ്പിംഗ് ടെസ്റ്റിൽ

0: പക്ഷേ വളരെ കൃത്യമായി ലോകം മുഴുവൻ അറിയുന്ന ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഇവിടെ നടക്കുമ്പോൾ, ആ യുദ്ധം നടത്തുന്ന ഫലസ്തീനിലുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന, അവിടെയുള്ള ആളുകളെ ചുട്ടുകൊല്ലുന്ന ഇസ്രായേലിനെതിരെ ഒരക്ഷരം മിണ്ടാൻ എന്നുള്ളത് മാത്രമല്ല, അവരെ ഈ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഒളിമ്പിക്സിൻ്റെ കമ്മിറ്റിക്കില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. ആർക്കെതിരെയാണ് ഇതിപ്പം ചില ആളുകൾ നടത്തുന്ന യുദ്ധങ്ങൾ മാത്രം യുദ്ധങ്ങളായി പരിഗണിക്കുകയും മറ്റു ചില കാര്യങ്ങളെ കാണാതെ വെക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ അത് ഹിപ്പോക്രസിയാണ്. ഇനി ഇത് മാത്രമല്ല, ഏറ്റവും റീസെൻ്റായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വിവാദം കൂടി ഉണ്ടായി. ആ വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ബോക്സർമാർ, ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുമല്ലോ, ഒളിമ്പിക്സിൽ നടക്കുമല്ലോ, അപ്പോൾ ആ ഒളിമ്പിക്സിൽ ബോക്സിംഗ് നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഇമാൻ ഖാലിഫ് എന്ന് പറയുന്ന അൾജീരിയയുടെ ഒരു താരവും, അതേപോലെ തന്നെ ഏഞ്ചല കാരിനി എന്ന് പറയുന്ന ഇറ്റലിയുടെ മറ്റൊരു താരവും കൂടി ബോക്സിംഗിൽ ഏർപ്പെട്ടു. അപ്പോൾ ഈ ബോക്സിംഗിൽ ഏർപ്പെട്ട സമയത്ത് ഈ ഇമാൻ ഖാലിഫ് എന്ന് പറയുന്ന ഈ അൾജീരിയൻ താരം, അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം 2023 ഡൽഹി, ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്, അതിലവർക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല, അതിനവരെ വിലക്കിയിരുന്നു. ആ വിലക്കിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിൽ മെയിൽ ഹോർമോണായിട്ടുള്ള, പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുതലാണ്, അതുപോലെ തന്നെ അവരുടെ ക്രോമസോം എക്സ് വൈ ആണ്, അതാ പുരുഷൻ്റെ ക്രോമസോമിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരെ വിലക്കിയിരുന്നത്. പക്ഷേ ഈ ആൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കണം, ഒളിമ്പിക്സിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, എതിരാളിയായിട്ടുള്ള ഏഞ്ചല കാരിനിയെ 46 സെക്കൻഡ് കൊണ്ട് ഒരൊറ്റ പഞ്ചിൽ പിന്നെ ഔട്ടാക്കണം. ആ ഏഞ്ചല കാരിനി എന്ന് പറയുന്ന ഓപ്പോസിറ്റുള്ള താരം, അവർ പിന്നെ ഈ ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞിട്ട് നേരെ കോച്ചിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട് ഇത് സമ്മതിക്കാൻ പറ്റില്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇയാളെന്താണ്, അതായത് സ്ത്രീകളുടെ വിഭാഗത്തിലാണ് മത്സരിക്കുന്നതെങ്കിലും ഒരു പുരുഷൻ്റെ ഹോർമോണുള്ള, അല്ലെങ്കിൽ ഒരു ടെസ്റ്റോസ്റ്ററോൺ ഒരു പുരുഷൻ്റെ അത്രയും ഉള്ള ഒരാളാണ് അപ്പുറത്ത് മത്സരിക്കുന്നത്. എന്നിട്ട് പോലും അതിനെ അംഗീകരിക്കുകയാണ് IOC ചെയ്തിട്ടുള്ളത്, ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ, അവർ അതിന് പിന്നെ മറുപടിയായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ആൾക്കാരുടെയും ഏജും ജെൻഡറും ഞങ്ങൾ പരിഗണിക്കുക പാസ്പോർട്ട് വെച്ച് മാത്രമാണെന്നാണ്. ആൾക്കാരുടെ ഏജും ജെൻഡറും ഞങ്ങൾ പരിഗണിക്കുക പാസ്പോർട്ട് വെച്ച് മാത്രമാണ്. പാസ്പോർട്ടിൽ ഇവർ സ്ത്രീയാണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പിന്നെ സ്ത്രീയായി മാത്രമേ പരിഗണിക്കാൻ സാധിക്കൂ. യഥാർത്ഥത്തിൽ നമ്മൾക്കറിയാം, LGBTQIA+ ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം നമ്മൾ പറയുന്ന ചർച്ചകളിലൊക്കെ പല രീതിയിലുള്ള ഇത്തരം ഉദാഹരണങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ ഉദാഹരണങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ LGBTQIA+ ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് അയാളുടെ സ്വത്വം, അത് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ് എന്ന് എനിക്ക് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ, അത് എന്നെ പെണ്ണായി അംഗീകരിച്ചിരിക്കണം, എൻ്റെ പാസ്പോർട്ടിൽ പെണ്ണ് എന്ന് വന്നിരിക്കണം, സ്ത്രീ എന്ന് വന്നിരിക്കണം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു അത് സമൂഹത്തെ കുട്ടിച്ചോറാക്കും. കാരണം ഈ രീതിയിൽ ഒരാൾക്ക് പിന്നെ പാസ്പോർട്ടിൽ പെണ്ണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് സ്ത്രീകളുടെ ബോക്സിംഗിൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഗ്രഷൻ കൂടുതലായിരിക്കും, അവരുടെ മസിൽ പവർ കൂടുതലായിരിക്കും, അവരുടെ ഒറ്റയിടയിൽ ഒരുപക്ഷെ ഒരു സ്ത്രീ അവിടെ വീണേക്കാം. അപ്പോൾ ഇത് പരിഗണിക്കാതെയാണ് യഥാർത്ഥത്തിൽ ഇൻക്ലൂഷൻ, അല്ലേ, പാസ്പോർട്ട് വെച്ച് മാത്രമേ ഞങ്ങൾ പരിഗണിക്കൂ, അവിടെ നമ്മൾ വേറെ ക്രോമസോം ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പിന്നെ ഹോർമോൺ ടെസ്റ്റിങ്ങോ ഒന്നും നമ്മൾ ചെയ്യില്ല, അതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. കാരണം LGBTQIA+ നമ്മൾ ഇൻക്ലൂഷൻ ആണല്ലോ പറയുന്നത്, അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ പാസ്പോർട്ടിൽ എന്താണോ ഉള്ളത് അതുമാത്രം നമ്മൾ എന്ത് ചെയ്യും, നമ്മളവിടെ പരിഗണിക്കൂ എന്നവർ പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ, ഒരുപക്ഷെ വളരെ ചെറുപ്പകാലം മുതൽ സ്ത്രീയായി വളർന്നിട്ടുള്ള ഒരാൾ, അങ്ങനെ തന്നെയാണ് ഇമ്രാൻ പിന്നെ ഖാലിഫിനെ കുറിച്ച് പറയുന്നത്, അവർ അങ്ങനെ തന്നെയാണ് സ്ത്രീയായിട്ട് തന്നെയാണ് വളർന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ സ്ത്രീയായി വളർന്ന ഒരാൾക്ക് പോലും ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലായതുകൊണ്ട് ഇത്രത്തോളം ഒരു 46 സെക്കൻഡ് കൊണ്ട് അപ്പുറത്തുള്ള എതിരാളിയെ ഇടിച്ചിടാമെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ, നാളെ പിന്നെ ഈ പറഞ്ഞ പോലെ US UK പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ, നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അവർ LGBTQIA+ ഐഡിയോളജി അംഗീകരിക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇനി നാളെ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ ഞാൻ ഒരു പുരുഷൻ വന്നിട്ട് ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാസ്പോർട്ടിൽ സ്ത്രീ എന്ന് മാത്രമേ അടയാളപ്പെടുത്തൂ. അപ്പോൾ ആ പാസ്പോർട്ട് അനുസരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, സ്ത്രീകളുടെ വിഭാഗത്തിൽ പങ്കെടുക്കാം. സ്ത്രീകളുടെ വിഭാഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സ്ത്രീകളെ വളരെ സിമ്പിളായി അടിച്ചിട്ടുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഗോൾഡ് മെഡൽ നേടാൻ കഴിയും. അപ്പോൾ ഇത്രയും ഈ രീതിയിൽ സമൂഹം തന്നെ കൊട്ടിച്ചോറാവുന്ന രീതിയിലുള്ള വോക്ക് ഐഡിയോളജീസ് അല്ലെ, അത് ഈ പറയുന്ന ഒളിമ്പിക്സിൽ നമ്മൾ വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ദിവസം മുതൽ ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി വോക്ക് ഐഡിയോളജീസ് കാണുകയാണ്. ഖത്തറിൽ നിങ്ങൾ കാണിച്ചതിന്, ഖത്തറിൽ നമുക്കറിയാം മദ്യം ഇല്ലാത്ത, LGBTQ ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ളൊരു സംഗതിയാണ് ഖത്തറിൽ നടന്നതെങ്കിൽ അതിന് ഞങ്ങൾ കാണിച്ചു തരാം എന്നവർ പറഞ്ഞത് അവരിപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. വോക്ക് ഐഡിയോളജി അത്രത്തോളം ഈ ഒളിമ്പിക്സിൽ നമുക്ക് കാണാൻ കഴിയുന്നുള്ളത് തന്നെയാണ് ഇവിടെ ഈയൊരു ഒളിമ്പിക്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ അവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്തായാലും ഇനിയും ഒളിമ്പിക്സിന് ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട്, എന്തൊക്കെ തമാശകൾ ഇനിയും ഉണ്ട് എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബറക്കല്ലാഹു ഫീക്. ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ.

0: ശ്രോതാക്കളിലേക്ക് എത്തിയ ഇൻസൈറ്റ് ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒളിമ്പിക്സ് വോക്കിൽ വൈറസ് ബാധ എന്ന ആ ടൈറ്റിൽ നിന്നുകൊണ്ടുള്ള ഡോക്ടർ ഹിലാൽ സലീം CP യുടെ സംസാരമാണ്.
1: നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയില്ലല്ലോ 1 മിനിറ്റ് ടോക്ക്, ഇനി എന്ത് 1 മിനിറ്റ് ടോക്കിൽ എന്ത്, അങ്ങനെ അതേപോലെ നമ്മൾ ഇൻസൈറ്റ് കഴിഞ്ഞാൽ ഇനി എന്ത് എന്ന് ചോദിച്ചാൽ പാട്ടാണ്.
0: ആ ഒരു മൊത്തത്തിൽ നമ്മുടെ ഫീൽ തന്നെ മാറും അല്ലേ.
1: യെസ്, സ്വരമാണ്. തായിഫ് നഗരി തന്നെ എന്ന് തുടങ്ങുന്ന ഒരു മനോഹര ഗാനത്തിന് വേണ്ടി കാത്തുനിൽക്കാം.

0: മഷാല്ലാ, വളരെ മനോഹരമായി പാടി. ഇനി നമ്മൾ കൃത്യമായ ആരോഗ്യ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ഒരു ബാധ്യതയാണല്ലോ. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധിയായ പല വിഷയങ്ങളും ചർച്ച ചെയ്യാറുള്ള പീസ് റേഡിയോയിൽ
1: നമ്മളെ ഹൃദ്രോഗത്തെ തടയാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമാണ് ഇതൊന്ന് കേൾക്കൂ ഹൃദ്രോഗം തടയുന്ന ടൈറ്റിലാണ്.
0: യെസ്,
1: ആരൊക്കെ പങ്കെടുക്കുന്നു?
0: ഡോക്ടർ ഷഫീഖ് മാട്ടുമൽ, അദ്ദേഹം കോഴിക്കോട് ആസ്ട്രമീം ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ആണ്.
1: കൂടെ ഉള്ള ഒരാൾ കൂടിയുണ്ട്.
0: യെസ്, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രതിനിധി കൂടിയായ ഡോക്ടർ
1: അബ്ദുൽ മാലിക്. രണ്ട് ഡോക്ടർമാർ കൂടുമ്പോൾ ഹൃദയത്തെ നമുക്ക് കുറച്ചുകൂടി മനോഹരമാക്കാം.
0: യെസ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നത് കോഴിക്കോട് ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് മാട്ടുമൽ. പ്രിയ ഡോക്ടറെ, ആരോഗ്യ വിചാരത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: വലൈക്കും സ്ലാം.
2: സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ഒരു അസുഖം, ആ ഒരു മാരകാസുഖത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും, അതിലെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഭക്ഷണത്തിലെ ഭക്ഷണശൈലിയിൽ വരുന്ന മാറ്റങ്ങളും അതെങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. ഇന്ന് അതിൻ്റെ തുടർച്ചയിലേക്ക് പോകുമ്പോൾ, പലതും കഴിക്കാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. എണ്ണ, മീറ്റ് അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. സോ ഏറ്റവും ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇനിയിപ്പോൾ എന്താ കഴിക്കാൻ പാടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഹൃദയത്തിന് നല്ല ഭക്ഷണം എന്ന് പറയുന്ന കാർഡിയോ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ കാർഡിയ ഹെൽത്തി കാർഡിയ ഫ്രണ്ട്ലി ഡയറ്റ് എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ.
3: തീർച്ചയായും നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്, കാർഡിയ ഹൃദയം സംരക്ഷിക്കാനുള്ളത്. നമ്മളതിൻ്റെ അളവുകളും കണ്ടന്റും അതുപോലെ അത് ഉണ്ടാക്കുന്ന രീതിയും, ഇതിലാണ് ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഹാർട്ടിന് ശാസ്ത്രീയമായി ഹൃദയത്തെ സംരക്ഷിക്കാൻ കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന അതേ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിലും അതുപോലെ അത് കഴിക്കുന്ന അളവിലും ചെറിയ രീതി വരുത്തുക എന്നുള്ളതാണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ എടുക്കുമ്പോൾ ഒരു പിരമിഡിൻ്റെ കൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ട്രഡീഷണലി ഇപ്പോൾ നമ്മൾ ചെറുപ്പകാലം മുതലേ നമ്മുടെ ഒരു ഭക്ഷണം എടുത്തു വയ്ക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ പാത്രം, അതിലൊരു വലിയൊരളവിൽ ചോറ്, അതിൻ്റെ അറ്റത്ത് ഇത്തിരി പച്ചക്കറികൾ, കുറച്ച് മീന്, പിന്നെ എണ്ണയിൽ പൊരിച്ച പപ്പടമോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, ഇതാണ് നമ്മുടെ ട്രഡീഷണലിയുള്ള. അതിലെ അളവാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. നമ്മുടെ ആ വലിയ കൂന ചോറിന് പകരം ആ സീരിയൽസിന്റെ എമൗണ്ട്, കാർബിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് കുറച്ച് ചെറുതാക്കുക,
2: ധാന്യത്തിന്റെ എമൗണ്ട് കുറയ്ക്കുക,
3: വളരെ അധികം കുറയ്ക്കുക, ധാന്യം കുറയ്ക്കുക. അതിന്റെ അടുത്ത് കിടക്കുന്ന പച്ചക്കറിയുടെ എമൗണ്ട് അത് നന്നായിട്ട് കൂട്ടുക, വേവിച്ചതും പിന്നെ മറ്റൊരു പോർഷൻ വേവിക്കാത്ത സാലഡുകൾ, ക്യാരറ്റ്, ബീട്രൂട്ട്, കക്കരി മുതലായ വേവിക്കാത്ത പച്ചക്കറികൾ, പിന്നെ ഇലകൾ, വേവിക്കാത്ത ഇലകൾ, ഇതൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. ഈ ഒരു അളവാണ് കൂടുതൽ വേണം. ഇതായിരിക്കണം മെയിൻ പോർഷൻ, സൈഡ് പോർഷൻ ആയിരിക്കണം സീരിയൽസ്, ചോറിൻ്റെ അളവ്.
2: നമ്മൾ
3: ഉത്തരേന്ത്യയിൽ കണ്ടിട്ടില്ലേ, ഉത്തരേന്ത്യയിൽ അവരൊരു ചെറിയൊരു കപ്പിലാണ് കൊണ്ടുവന്ന് ചോറ് കഴിക്കുക, അവർ കൂടുതൽ ചപ്പാത്തി ഇത് ചെയ്യുന്ന ആളുകൾ. അപ്പം ചോറ് എന്ന് പറയുന്ന ഒരു നമ്മൾക്കൊരു വൈകാരിക ബന്ധമാണ്, അതിൽ നിന്നങ്ങ് മാറണം നമ്മൾ.
2: ഉച്ചക്ക് പ്രത്യേകിച്ച് നമുക്ക്
3: അതെ ചോറ് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷേ ഇത്രയും ചോറ് നിന്ന കമ്മ്യൂണിറ്റി നമ്മൾ മാത്രമേ ഉള്ളൂ ആക്ച്വലി. ഇപ്പോൾ വീട്ടിൽ എവിടെ പോയാലും റൈസ് കഴിക്കുന്നവരുണ്ട്, പക്ഷെ അവർ റൈസിൻ്റെ അളവ് കുറച്ചായിരിക്കും. അപ്പോൾ അതിൽ റൈസ് അല്ലാത്ത ഘടകങ്ങൾ, റൈസ് സീരിയൽസ് അല്ലാത്ത ആ ഘടകങ്ങൾ കൂട്ടുക. അപ്പോൾ നമ്മൾ ഈ പിരമിഡ് കൺസെപ്റ്റിൽ, പിരമിഡ് എന്ന് പറയുന്ന ഓരോ ബ്ലോക്കുകൾ അടുപ്പിച്ചുണ്ടാക്കി വെക്കുക, അപ്പോൾ വീതി കൂടിയ ബ്ലോക്ക്, ഏറ്റവും താഴെയുള്ള ആ ബ്ലോക്കായിട്ട് നമ്മൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് സാലഡ്സിനെ എടുക്കുക.
2: ഓക്കെ,
3: അപ്പോൾ അതായിരിക്കണം നമ്മുടെ വയറിൻ്റെ ആമാശയത്തിന് ഫില്ല് ചെയ്യുന്ന മേജർ പോർഷൻ,
2: പ്രധാന അളവ്.
3: സെക്കൻഡ് ആയിട്ട് വരുന്നത് ആണ് സീരിയൽസ്, ധാന്യങ്ങൾ,
2: ഓക്കെ,
3: കാർബോഹൈഡ്രേറ്റ്. അതിൽ ചോറ്, പിന്നെ അതുപോലെ ചപ്പാത്തി, അതിൽ ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത്, പിന്നെ ഉപയോഗിക്കാൻ പറ്റിയത് റാഗിയൊക്കെയാണ്. നമ്മൾ പ്രായമാകുമ്പോൾ പ്രത്യേകിച്ചും പ്രമേഹം വന്നവർക്ക് റൈസ് കൂടുന്നതിനനുസരിച്ച് ഷുഗർ ഭയങ്കര കുത്തനെ കൂടും. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റീവായിട്ട് പല ധാന്യങ്ങളും, ചപ്പാത്തി ആകുമ്പോൾ നമ്മൾ ചപ്പാത്തി എണ്ണം കുറയ്ക്കുന്നത് വഴി നമ്മൾ അതിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ചപ്പാത്തിയുടെ കൺസെപ്റ്റ്. അതേപോലെ തന്നെ റാഗി, കുട്ടികൾക്ക് കൊടുക്കുന്ന റാഗി, കുട്ടികൾക്ക് കൊടുക്കാൻ കാരണം അതിലെ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ്. അപ്പോൾ ആ റാഗി ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരുന്ന ആ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പം ഈ സീരിയൽസാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തത് ആണ് ഫിഷ്, മുട്ട മുതലായ സംഭവങ്ങൾ. അപ്പോൾ ഫിഷ്, നമ്മുടെ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ പോലെ ഫിഷ് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ചെറിയ തരം മത്സ്യങ്ങൾ, കഴിയുന്നതും എണ്ണയില്ലാതെ തേങ്ങയില്ലാത്ത ടൈപ്പ് മസാല ഇട്ടിട്ടുള്ള പ്രിപ്പറേഷൻസ്, അല്ലെങ്കിൽ ആവി കൊള്ളിച്ചതോ അല്ലെങ്കിൽ തന്തൂർ ടൈപ്പ് ചുട്ടതോ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് എണ്ണയില്ലാതെ. അതിന് പുറത്ത് എണ്ണ ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒലീവ് എണ്ണ പോലത്തെ എണ്ണകൾ. അതിലും ചെറിയ അളവിലാണ് നമ്മുടെ മാംസങ്ങൾ വരുന്നത്, റെഡ് മീറ്റ് പ്രത്യേകിച്ചും. ചിക്കന് പൊതുവെ ഫാറ്റിന്റെ അളവ് കുറവായതുകൊണ്ട് ചിക്കൻ കഴിക്കാം, കഴിയുന്നതും ഡീപ് ഫ്രൈ ആയി ഉള്ളത് ഒഴിവാക്കിയിട്ട് തന്തൂറിലും അതുപോലെ തവായിലും അല്ലെങ്കിൽ കറിയും ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉപയോഗിച്ച് ചിക്കൻ ഉപയോഗിക്കാം. റെഡ് മീറ്റ് വളരെയധികം കുറയ്ക്കുന്നത് തന്നെയാണ്
2: പ്രായമായ
3: പൂരകങ്ങളായ ഫാറ്റ് അടങ്ങിയിട്ടുള്ള മീറ്റുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. മട്ടൺ, ബീഫ് മുതലായവയാണ്. പിന്നെ പോർക്ക്, ഇതും റെഡ് മീറ്റിൽ പെടും. ഇതിൽ ഏറ്റവും ഈ പിരമിഡിന്റെ ഏറ്റവും മേലെയുള്ളത് നമ്മുടെ ഗീ, വനസ്പതി, നെയ്യ് മുതലായ ഐറ്റംസ് ആണ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട, ഇത് വളരെ സൈലന്റ് ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെ കടന്നു പോകുന്ന സംഭവമാണ്. ഈ ബേക്കറികൾ വന്നപ്പോൾ രുചികരമായ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഈ വനസ്പതിയും നെയ്യും, നെയ്യിലിട്ട പലഹാരങ്ങൾ. നമ്മൾ ഈ മാംസം കഴിക്കുന്ന കമ്മ്യൂണിറ്റിയും അതുപോലെ മറ്റ് വെജിറ്റേറിയൻസ്, നോർത്ത് ഇന്ത്യയിലൊക്കെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന സംസ്ഥാനങ്ങളിലും ഹാർട്ട് അറ്റാക്കിന്റെ തോതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെ കാരണങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായത് ഇതാണ്, അവര് മധുരപലഹാരങ്ങൾ എണ്ണയിൽ ഉണ്ടാക്കിയ മധുരപലഹാരങ്ങൾ വളരെയധികം കഴിക്കുക. അപ്പോൾ മാംസം കഴിക്കാത്തതുകൊണ്ടുള്ള യാതൊരു അഡ്വാൻറ്റേജും അവർക്ക് കിട്ടുന്നില്ല ഇത് കാരണം. അപ്പോൾ അത് ഏറ്റവും കേടായിട്ട് ഈവൻ മാംസത്തിനേക്കാളും മേലെയാണ് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ അത് നമ്മൾ ഇപ്പോഴേ യുവതലമുറയെ ശീലിപ്പിക്കണം.
2: ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കേരളക്കാർ ഉപയോഗിക്കുന്ന ഭക്ഷണം എത്ര എമൗണ്ട്, ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തോത് എത്രയാണോ അത് നേരെ റിവേഴ്സ് ചെയ്യുക. അതായത് നമ്മൾ ശരിക്കുള്ള ശൈലി കുറേ ചോറ്, കുറച്ച് പച്ചക്കറി, അതും പൊരിച്ച മീൻസ് വറുത്ത പച്ചക്കറി, ഐ മീൻ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത പച്ചക്കറി, പിന്നെ വറുത്ത ഒരു രണ്ടോ മൂന്നോ വലിയ മീൻ കഷ്ണങ്ങൾ, അതായത് ചെറുമീനല്ല വലിയ മീൻ കഷ്ണങ്ങൾ, പിന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ബീഫ്, ചിക്കന്, അതും വേവിച്ചതല്ല, അതും ഫ്രൈ ആക്കിയത്, പിന്നെ പപ്പടം നിർബന്ധമാണ്, പപ്പടം നിർബന്ധമാണ്, പിന്നെ ഇതുപോലെ തന്നെ ഈ മുട്ട, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ആ ഒരു കാര്യം നേരെ റിവേഴ്സ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മള് മനസ്സിലാക്കിയത്. ചോറിന്റെ അളവ് കുറച്ചിട്ട് വേവിച്ച പച്ചക്കറിന്റെയും വേവിച്ച മീനിന്റെയും എണ്ണം കൂട്ടുക.
3: ഇതെല്ലാം ഒഴിവാക്കി ജീവിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല. കാരണം നമ്മുടെ കാലാകാലങ്ങളായിട്ട് ആദ്യമ മനുഷ്യൻ തന്നെ മൃഗങ്ങളെ വേട്ടയാടി കൊന്ന് ജീവിച്ചിട്ടാണ്, മാംസം കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ ഇത് നമുക്ക് കേടില്ലാത്ത രൂപത്തിൽ നമുക്ക് എങ്ങനെ കഴിക്കാം, അതാണ് റിസർച്ച്.
2: അളവ് ഒന്ന് ക്രമീകരിക്കുക,
3: അളവ് ക്രമീകരിക്കുക, കുക്കിംഗ് രീതി ടോട്ടലി മാറ്റുക. ഇതൊന്നും ഒഴിവാക്കി ജീവിക്കുന്ന പ്രായോഗികമല്ല. എല്ലാവരും രുചി ആണ് പ്രാഥമികമായി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, നമ്മുടെ രുചിയാണ് ഭക്ഷണത്തിന്റെ സംതൃപ്തി. പിന്നെ നമ്മുടെ ഒരു വർക്ക് കൾച്ചറിൽ പിന്നെ ഏറ്റവും പ്രായോഗിക മെത്തേഡ് ഇതാണ്. നമ്മൾ ആഴ്ചയിൽ അഞ്ചു ദിവസം മിനിമം, ആറു ദിവസം വർക്ക് ചെയ്യുന്നതാണ്, അഞ്ചു ദിവസം മിനിമം വർക്ക് ചെയ്യുന്നതാണ്. വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ ഭക്ഷണം വളരെ മിതമായിട്ട് ചെയ്യുക, കഴിയുന്നതും ഹോട്ടൽ ഭക്ഷണങ്ങളും ഇതും ഒഴിവാക്കുക. സ്വന്തമായി എല്ലാവരും കുക്കിംഗ് പഠിക്കുന്നത് നല്ല, ഒരു ഡിഷെങ്കിലും ഒരു ദിവസം സ്വന്തമായി കുക്ക് ചെയ്തുണ്ടാക്കുന്ന നല്ല ശീലമാണ്. അപ്പോൾ നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് ഭക്ഷണം കണ്ടുപിടിച്ച് എന്നും ആഴ്ചയിൽ അഞ്ചു ദിവസം നല്ല ആരോഗ്യപരമായ മിതമായ കാലറിയുള്ള ഭക്ഷണം കഴിക്കുക. രണ്ട് ദിവസം വീക്കെൻഡിൽ നമ്മൾ ഹൃദയത്തിന് നമ്മൾ ക്രേവ് ചെയ്യുന്ന, നമ്മൾ ആർത്തിയോടെ കാത്തിരിക്കുന്ന ആ ഫുഡിനെ കഴിക്കുക. അത് ഉമ്മ ഉണ്ടാക്കുന്നതായാലും ഭാര്യ ഉണ്ടാക്കുന്നതായാലും അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷനിൽ പോയിട്ടായാലും അത് നന്നായിട്ട് കഴിക്കുക. ആ ദിവസങ്ങളിൽ കൂടുതൽ എക്സസൈസും ചെയ്യുക. അതാണ് ഏറ്റവും പ്രായോഗികമായ ഒരു സ്റ്റെപ്പ്.
2: ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ്, നമ്മൾ അഞ്ചോ ആറ് ദിവസം നല്ല ഫുഡ്, മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഇപ്പൊ എല്ലാവരും ഹോട്ടലിൽ പോയിട്ട് പുറത്ത് ഹോട്ടലിൽ പോയിട്ട് ഒന്നിച്ച് ഫാമിലി ഒന്നിച്ച് പോയി കഴിക്കുന്നു. അതിനുള്ള സൗകര്യം ഒന്ന് വീട്ടിലെ അടുക്കള പോക്കണ്ട, വീട്ടിലെ ഗൃഹനാഥക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കുട്ടികൾക്ക് തന്നെ പുറത്ത് പോയിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പോയി നല്ല ഫുഡ് കിട്ടുക എന്നുള്ള സന്തോഷമാണ്. അത് ഇന്ന് ആഴ്ചയിൽ അഞ്ച് ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു, രണ്ട് ദിവസം മാത്രമേ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് പലപ്പോഴും ടൗൺ ഏരിയയിൽ പ്രത്യേകിച്ച് കാണുന്നൊരവസ്ഥ.
3: പിന്നെ മറ്റൊന്ന്, ഹോട്ടലിൽ പോയി പോകുമ്പോഴും ഹോട്ടൽ രണ്ട് തരത്തിലുള്ള ഭക്ഷണങ്ങളും അവൈലബിൾ ആണ്. ഷെഫിനോട് കുക്കിനോട് പറഞ്ഞിട്ട് നമുക്ക് എണ്ണ ഇല്ലാതെ തരാം. അപ്പോൾ മയണൈസ് ഒഴിവാക്കിയിട്ട് എല്ലാ ഭക്ഷണവും ഓർഡർ ചെയ്യുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ആരോഗ്യം ഈ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. ആ പർട്ടിക്കുലർ ഡിഷിൽ എനിക്ക് വേണ്ടി മയണൈസ് ഇടണ്ടെന്ന് പറയും. അതേപോലെ നമുക്കും പറയാം, എനിക്കൊരു ഫിഷ് കറി വേണം, പക്ഷെ അതിൽ ഈ എണ്ണ വളരെ കുറച്ചിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ ചെയ്യാവുന്നേ ഉള്ളൂ. അമിതമായി പൊറോട്ട കഴിക്കുന്നതിന് പകരം ചപ്പാത്തി എന്ന് പറഞ്ഞിരുന്ന എണ്ണയില്ലാതെ ചപ്പാത്തി ഓർഡർ ചെയ്യാം. ആരോഗ്യം നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെയാണ്.
2: അതെ. അപ്പോ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു അവസാനത്തെ ഒരു 5 മിനിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകിച്ചും വീട്ടമ്മമാർ വളരെ കൂലങ്കുശമായിട്ട് ചിന്തിച്ച് ഒരു മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊന്ന് നമ്മൾ ചർച്ചയ്ക്ക് വന്നിരുന്നത് എക്സസൈസിനെ കുറിച്ചാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ഭക്ഷണം എന്ന് പറയുന്നു, രണ്ടാമത്തെ എക്സസൈസ് പറയുന്നു. എക്സസൈസ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മുൻകാലങ്ങളിൽ ഉപകരണങ്ങൾ കുറവായിരുന്നു, വാഹനങ്ങൾ കുറവായിരുന്നു, കൂടുതലായിട്ട് നടക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ജോലിക്കിൻ്റെ ഇടയിലും തന്നെ. ഇപ്പം ഇന്ന് വീട്ടിലും ഉപകരണങ്ങളാണ്, പുറത്തു ഉപകരണങ്ങളാണ്, വളരെയധികം ശരീരം ഒരു അധ്വാനം ഇല്ലാതെ ജീവിക്കുന്ന അവസ്ഥകൾ. ഇത് എത്രമാത്രം ഹാനികരമായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട്?
3: സൗകര്യങ്ങൾ കൂടിയപ്പോഴാണ് ഈ ഒരു യന്ത്രങ്ങൾ സൗകര്യങ്ങൾ ഒക്കെ കൂടിയപ്പോഴാണ് നമ്മുടെ വ്യായാമത്തിൻ്റെ തോത് കുറഞ്ഞു വന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ തീർച്ചയായും സൗകര്യങ്ങളില്ലാതെ എന്തായാലും ആരും ജീവിക്കാൻ പോകുന്നില്ല, വാഹനങ്ങളില്ലാതെ. കാരണം സമയം വിലപ്പെട്ടതായതുകൊണ്ടാണ് എല്ലാവരും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി സമയം കണ്ടെത്തി ഈ വ്യായാമത്തിന് പ്രത്യേക ജോലിയായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഹാർട്ടിനെ സംരക്ഷിക്കാൻ നമ്മൾ എത്രത്തോളം വ്യായാമം ചെയ്യണം, അതാണ് വളരെയധികം എക്സ്റ്റെൻസീവായിട്ട് പഠനങ്ങൾ നടത്തിയൊരു മേഖലയാണിത്. എക്സസൈസിനെ കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാർഡിയോ പ്രൊട്ടക്റ്റീവ് ഹാർട്ട് പ്രൊട്ടക്റ്റീവ് എക്സസൈസ് എന്നിപ്പോൾ പറയുന്നത് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും മിനിമം 30 മിനിറ്റ് ബ്രിസ്ക് വാക്കിംഗ്, മിതമായ അളവിൽ ഒരു മിതമായ വേഗതയിലുള്ള നടത്തം, ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാർഡിയോ പ്രൊട്ടക്റ്റീവ് എക്സസൈസ്. അതായത് 150 മിനിറ്റ് ഒരാഴ്ചയിൽ, 30 മിനിറ്റ് ഇടേ 5 ദിവസം. മിതമായ നടത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക് സംസാരിക്കാൻ പറ്റണം, പക്ഷെ നല്ല കിതപ്പോട് കൂടിയായിരിക്കണം സംസാരിക്കാൻ പറ്റണം. വളരെ ഈസിയായി സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ലോ ആണ്. തീരെ സംസാരിക്കുന്നതിന് പറ്റുന്നില്ല, നിങ്ങൾ ഓടുന്ന അത് അത്രയ്ക്ക് എത്തിയിട്ടുണ്ട്, അപ്പം അത്രയ്ക്ക് വേണ്ട. ആ ഒരു ബ്രിസ്ക് വാക്കിംഗ് ഓൺ ആൻ ആവറേജ് ഒരു 40 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു 4 കിലോമീറ്റേഴ്സ് കവർ ചെയ്യും.
2: അപ്പൊ കൈവീശി നടക്കുന്നത്,
3: കൈവീശി നന്നായിട്ട്
2: ചെറുതായിട്ട്.
3: അതെ, നിങ്ങൾക്ക് സുഹൃത്ത് സംഭാഷണങ്ങളുമായിട്ട് സുഹൃത്തുക്കളുടെ കൂടെ നടക്കാം, ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ നടക്കാം, നിങ്ങൾക്ക് അതൊക്കെ മാനസിക
2: കേട്ട് നടക്കാം.
3: അതെ, ടീച്ചർ റേഡിയോ കേട്ട് നടക്കാം. അപ്പോ അതൊക്കെ മാനസിക ഉല്ലാസം കൂട്ടുന്നതും മാനസിക ഉല്ലാസം വളരെയധികം ഹാർട്ടിന് ഹൃദ്രോഗത്തെ തടയാൻ കഴിവുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കൂടെ നടക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റ് പല പ്രായോഗിക കാര്യങ്ങൾ, നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ലിഫ്റ്റ് കൂടുതലുണ്ടെങ്കിൽ കഴിയുന്ന ലിഫ്റ്റ് ഒഴിവാക്കുക, നിങ്ങൾ സ്റ്റെപ്പ് കയറുക, എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും. അതെ, പിന്നെ മറ്റ് എക്സസൈസുകൾ, അതായത് എറോബിക് എക്സസൈസുകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ചിലപ്പോൾ നടക്കാൻ പറ്റാത്തവർക്ക്, കാരണം ഞാൻ നേരിടുന്ന വലിയൊരു ക്വസ്റ്റ്യൻ അതാണ്, സാറേ എൻ്റെ മുട്ട് വേദനയാണ്, എനിക്ക് തീരെ നടക്കാൻ വയ്യ, ഞാൻ എങ്ങനെ നടക്കും? അതോടുകൂടി എക്സസൈസ് എന്നുള്ള ചാപ്റ്റർ അവിടെ അവിടെ അവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അടുത്തതിന് എന്നോട് ഡോക്ടർ പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അതിന് ഇഷ്ടം പോലെ വഴികളുണ്ട്. നിങ്ങളൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അടുത്തുള്ള അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓരോ അവയവത്തിനും ഓരോ ഭാഗത്തേക്കുള്ള ഓരോ മസിലിനുള്ള എക്സസൈസ് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ നീന്താൻ സൗകര്യമുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ മുട്ടിന് വേദനയുള്ളവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് നീന്തലാണ്. പക്ഷെ അതിന് എല്ലാവർക്കും സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ഈ പുഴകളൊക്കെ അപകടകാരികളാണ്. അപ്പോൾ അത് അതിന് സൗകര്യവും സേഫ്റ്റിയും ഉള്ള ഭാഗത്ത് നിങ്ങൾ നീന്തുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് നീന്തലാണ്. പിന്നെ മറ്റുള്ള എക്സസൈസ്, ഇരുന്നിട്ടുള്ള എക്സസൈസുകൾ എല്ലാവരും പഠിക്കണം. ഈ മുട്ടിന് വേദനയുള്ള ആളുകൾക്ക് കിടന്നിട്ടും നമ്മുടെ ബാക്ക് സ്പൈൻ, സ്പൈനിന് ചുറ്റുള്ള മസിലുകൾ, അതായത് നമ്മൾ കമഴ്ന്ന് കിടന്ന് കാലും അതുപോലെ തലയും പൊക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സ്പൈനിൻ്റെ മസിലാണ് ആക്ട് ചെയ്യുന്നത്. ആ എക്സസൈസുകൾ ഡെയിലി 10 പ്രാവശ്യം പ്രാക്ടിക്കലി നമ്മുടെ ഉരവേദന നടുവേദനയ്ക്കുള്ള ഏറ്റവും പ്രിവെൻറ്റീവ് എക്സസൈസാണ് ഇതിൽപ്പെട്ട്. അപ്പോൾ അതുപോലെ ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അതുപോലെ ഓരോ വിഭാഗം നമ്മുടെ ജോയിൻറ്റിന്, ഇപ്പോൾ ഡയബറ്റീസ് രോഗികൾക്ക് ഷോൾഡറിന് എപ്പോഴും വേദനയുണ്ടാവും, ഷോൾഡർ ഉറച്ചു പോകും, നമ്മുടെ പെരിയാർത്രൈറ്റിസ് എന്ന് നമ്മൾ പറയുന്ന അസുഖം. അതിൻ്റെ ഏറ്റവും ഇത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. പഴയകാല സ്ത്രീകൾക്ക് ഇത് കുറവായിരുന്നു എന്ന് പറയും, കാരണം വെള്ളം കൂരുന്ന ആ എക്സസൈസ് ഉണ്ടാകുമ്പോൾ, അതെ, ആ ഇടുക്കിലൊക്കെ ഉണ്ടാകുമ്പോൾ അത് കുറയുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള എക്സസൈസുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ജിമ്മിൽ പോകുന്ന കാര്യം പറയുകയാണെങ്കിൽ, ജിമ്മിൽ പോകുന്നത് നല്ലതാണ്. ജിമ്മിൽ പോയിട്ട് എറോബിക് എക്സസൈസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ്
2: ചെയ്യുക.
3: എറോബിക് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഇതാണ്. അതായത് ബേസിക്കലി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ആണ് നമ്മുടെ കാലറി മസിലുകൾ ഇത് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ വിഗറസായിട്ട് എക്സസൈസ് ചെയ്യും, മസിലിലേക്കുള്ള കാലറി റിക്വയർമെൻറ്റ് കൂടുതലാവുകയും നമ്മൾ എടുക്കുന്ന ഓക്സിജനേറ്റഡ് ഓക്സിജൻ അത്രയ്ക്ക് വരില്ല എന്ന് ഓക്സിജൻ അത്രയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിൽ മസിൽ നമ്മുടെ എന്താ പറയുക മറ്റ് ഭാഗങ്ങൾ അത് അത്ര ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് അല്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ അമിതമായി വെയിറ്റ് എടുക്കുന്ന ജിമ്മുകൾ.
2: ഓക്കെ,
3: അപ്പോൾ അത് നമ്മുടെ എൻഡ്യൂറൻസ് അതുപോലെ കായികക്ഷമത ഇതൊക്കെ വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരം ഫിറ്റാക്കാനും അതൊക്കെ വളരെ നല്ല, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് കംപ്ലീറ്റ് കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ.
2: ലെവലാണ് അതിലും,
3: അതെ അതെ, അതിലും ഒരു മോഡറേഷൻ ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഹാർട്ടിന് പ്രൊട്ടക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള എക്സസൈസുകളാണ്. അത് മിതമായിട്ടുള്ള ഈ എക്സസൈസ് ഇത് തീർച്ചയായും ചെയ്തിരിക്കണം. കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അതിന് അതിൻ്റെതായ ദോഷങ്ങളുണ്ട്. പിന്നെ മസിൽ കൂട്ടാനും അതിനും വേണ്ടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു വരുന്ന കുറെ പ്രൊഡക്ട്സ് ഉണ്ട്.
2: ആ
3: പ്രോട്ടീൻ ഡ്രഗ്സ് ഇതുണ്ട്, അതൊരിക്കലും കഴിക്കരുത്. പലതിലും സ്റ്റിറോയിഡ് കണ്ടന്റ് പെട്ടെന്ന് ശരീരം അത് ശരീരത്തിന് ഹാനികരമാണ്. അപ്പൊ നമ്മൾ മസിൽ ഉണ്ടാക്കാനുള്ള ഭക്ഷണം നിങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം തന്നെ.
2: പിന്നെ മറ്റൊന്ന് എക്സസൈസിനെ കുറിച്ച് പറയുമ്പോൾ സാറ് സ്ട്രെസ് എന്ന ജോലി ഭാരം എന്നുള്ളൊരു കാര്യം പറഞ്ഞു, എത്രമാത്രം അത് ഹൃദയത്തിന് ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട് ഈ ജോലിയിലെ അല്ലെങ്കിൽ മറ്റുള്ള ജീവിതത്തിലെ വീട്ടിലെ ആണെങ്കിലും മാനസിക സമ്മർദ്ദം എന്നുള്ളത് ഇന്ന് വളരെ വ്യാപകമാണ്. ചെറിയ കുട്ടികളിൽ വരെ സമ്മർദ്ദമുള്ള ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഹൃദ്രോഗത്തിന് കാണുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ?
3: തീർച്ചയായും തീർച്ചയായും. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ അതുപോലെ നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കാത്തതിന് നമ്മുടെ അടുത്തേക്ക് വന്ന കാര്യങ്ങളാണ് ഈ അസുഖങ്ങളെല്ലാം, ജീവിതശൈലി രോഗങ്ങൾ. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സ്ട്രെസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ നിങ്ങൾ അവിടെ രാവിലെ എത്തി അവിടുന്ന് വൈകുന്നേരം ഇറങ്ങുന്നവരെയായിരുന്നു പണ്ട് ജോലി. ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ എന്ന് വന്നതിന് ശേഷം നിങ്ങൾ പ്രാക്ടിക്കലി വീട്ടിലെത്തിയാലും നിങ്ങൾ ജോലി ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രാത്രി ഉറക്കത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം അതോടുകൂടി നഷ്ടപ്പെടും. നിങ്ങൾ പരിപൂർണമായിട്ടും ഈ ഒരു ജോലിയുടെ അതുപോലെ ആ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന അതിന്റെ പിന്നിലാണ്. പണ്ട് 10 മണിക്ക് ഓഫീസിലെത്തി 6 മണിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ആ ഇല്ല, പിന്നെ വേറെ ഒന്നും ഇല്ല, പിന്നെ ഫാമിലി അല്ലെങ്കിൽ അവനവന്റെ കാര്യങ്ങളുമായിട്ടാണ്. അപ്പോൾ മാനസിക ഉല്ലാസം തീർച്ചയായും ഹാർട്ടിനെ സംരക്ഷിക്കാൻ ഉതകുന്നതാണ്. നമ്മൾ അത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കണ്ടെത്തണം, എനിക്ക് എവിടെയാണ് ഏതിലാണ് പിന്നെ മാനസിക സന്തോഷം കിട്ടുന്നത്. അത് ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാനസിക ഉല്ലാസം കണ്ടെത്തുക എന്നുള്ളതാണ്.
2: ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു ചർച്ചയിൽ സ്വാഭാവികമായിട്ടും വരേണ്ടത് പുകവലി അതുപോലെ മദ്യപാനം എന്നുള്ളതാണ്. നമുക്കറിയാം പുകവലിനെ കുറിച്ച് മദ്യപാനത്തെ കുറിച്ച് മുമ്പും പീസ് റേഡിയോയിൽ ചർച്ചയിൽ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ ഹൃദയമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എത്രമാത്രമുണ്ട് എന്നാണ് വിശദീകരിക്കുന്നത്?
3: പുകവലിയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ, പ്രിവെന്റബിൾ റിസ്ക് ഫാക്ടർ.
2: നമുക്ക്
3: സിമ്പിളായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായും ഹാർട്ടിൻ്റെ ഇതിൽ ആയുസ് വർദ്ധിക്കാൻ കാരണമുള്ള. ആക്ച്വലി ടൊബാക്കോ ഇസ് ദ നമ്പർ വൺ കില്ലർ നൗ. അപ്പോൾ അത് ക്യാൻസറിൻ്റെ രൂപത്തിലായാലും അറ്റാക്കിൻ്റെ രൂപത്തിലായാലും മുടി, നഖം എന്നീ ഭാഗങ്ങളിലൊഴികെ എല്ലാ ഒട്ടുമിക്ക ശരീരഭാഗങ്ങളിലും ക്യാൻസർ ഉണ്ടാക്കാൻ എറ്റിയോളജിയിൽ നമ്മൾ തെളിയിക്കപ്പെട്ടിട്ടുള്ള, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടൊബാക്കോ. അപ്പോൾ അതേപോലെ ടൊബാക്കോ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ അതുപോലെ കാലിൻ്റെ ബ്രെയിനിൻ്റെ കിഡ്നിയുടെ ഇതിലെയൊക്കെ രക്തക്കുഴലുകളിൽ അത്തറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന അസുഖം, അതായത് നമ്മൾ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അസുഖത്തിന്
2: ബ്ലോക്ക്
3: ഉണ്ടാവുന്ന ആ പ്രക്രിയയെ ആക്സിലറേറ്റ് ചെയ്യുകയാണ്. ഈ ബ്ലോക്ക് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് നമ്മൾ ബ്ലോക്ക് ഇതൊന്നും നമ്മൾക്കൊരിക്കലും ഒരു എന്താ പറയുക ചിരഞ്ജീവിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് 60-70 വയസ്സായി കഴിഞ്ഞാൽ കോശങ്ങൾ ഡീജനറേറ്റ് ചെയ്ത് ഓരോ അസുഖങ്ങളായി നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞേ പറ്റൂ. അതിനെ സ്പീഡ് കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. അതെങ്ങനെ സ്പീഡ് കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ റിസർച്ചും ചെയ്യുന്നത്. ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും ഒക്കെ റിപ്പയർ വർക്കാണ്. ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോയി ഇടിച്ചു, ഒരു പ്രശ്നമായി, അപ്പം നമ്മൾ റിപ്പയർ ചെയ്യുന്നു, വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്നു. പക്ഷേ ഏറ്റവും പ്രായോഗികത ഉള്ളത് അതിനെ തള്ളി നീക്കി കൊണ്ടുപോകാൻ ഉള്ളത്, അതിനാണ് നല്ല ജീവിതശൈലി വേണമെന്ന് പറയാൻ കാരണം. അത് ആക്ച്വലി ചെറുപ്പത്തിലെ തുടങ്ങണം. നമ്മുടെ ഈ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇപ്പോൾ വളരെ അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് അടുത്ത തലമുറയെ ഇപ്പോഴേ നമ്മൾ ആരോഗ്യകരമായ എക്സസൈസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, സ്കൂളിലൊക്കെ കൂടുതൽ വ്യായാമങ്ങളിലെ കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്ലസ് ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
2: സ്കൂളിൽ പലപ്പോഴും നീന്തൽ പരിശീലനം അല്ലെങ്കിൽ സ്പോർട്സ് എന്നുള്ളതൊക്കെ ഉണ്ട്. എന്നാൽ അതേ കുട്ടികളെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർക്ക് അനാരോഗ്യമായ ഭക്ഷണം മാത്രമാണ് കൊടുത്ത് ശീലിപ്പിക്കുന്നത്.
3: അതെ, അതുപോലെ പിന്നെ പഠനത്തിന്റെ സ്ട്രെസ്സും ഉണ്ട്. നമ്മുടെ കരിക്കുലത്തിന്റെ ആ ഒരു ഭാരം കാരണവും കുട്ടികൾക്ക് ചിലപ്പോൾ
2: നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്.
3: അതെ,
2: പിന്നെ മറ്റൊന്ന് മദ്യപാനത്തെ കുറിച്ച് സാറൊന്ന് സൂചിപ്പിച്ചില്ല. മദ്യപാനം എത്രമാത്രം ഹാനികരമാണ് എന്നുള്ളതൊന്ന് പറയാം.
3: മദ്യപാനം ഇത്തിരി ആൽക്കഹോളൊക്കെ അടിക്കുന്നത് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളൊരു ധാരണ നമുക്ക് സമൂഹത്തിലുണ്ട്. അതിൻ്റെ ഒരു സയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ റെഡ് വൈൻ, ഫ്രഞ്ച് വൈൻ ആണ് ഇത് പലപ്പോഴും പഠനങ്ങൾക്ക് ഉപയോഗിച്ചത്, അതിൽ കവിഞ്ഞ് ആൽക്കഹോളിന് യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല എന്ന് മാത്രമല്ല, ആൽക്കഹോൾ, ഹാർഡ് ആൽക്കഹോൾ, വിസ്കി, ബ്രാൻഡി മുതലായവ അത് അമിതമായ അളവിൽ ഉപയോഗിക്കുന്നത് ബ്ലഡ് പ്രഷറിൻ്റെ അമിതമായ വേരിയേഷൻ, സ്ട്രോക്ക് റേറ്റ് ഇതൊക്കെ കൂട്ടും, കാർഡിയോമയോപ്പതി, ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി മുതലായ അസുഖങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഒക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. മദ്യം കുറയ്ക്കുന്നത് തന്നെയാണ് ആരോഗ്യത്തിന് ഉത്തമമായിട്ടുള്ളത്.
2: ഓക്കെ, അപ്പൊ ചെറിയ അളവിൽ നല്ലതാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആളുകളൊന്നും ചെറിയ അളവിൽ നിൽക്കാറില്ല,
3: കണ്ടിട്ടില്ല.
2: മദ്യാസക്തിയിലേക്ക് പോയി അതിന് അടിമപ്പെടുന്ന അവസ്ഥയാണ് പലപ്പോഴും കാണാറുള്ളത്. അപ്പോ ഇന്നത്തെ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ സമയപരിധി ഉള്ളതുകൊണ്ട് ഈ ഒരു ചർച്ച വൈൻഡ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു കേട്ട കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലും കേട്ട കാര്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ജീവിതശൈലി, ഭക്ഷണം കാര്യത്തിലാണെങ്കിലും ശരി, നമ്മുടെ എക്സസൈസിലാണെങ്കിലും ശരി, ആ ഒരു കാര്യത്തിൽ നമ്മളുടെ ഗൃഹനാഥന്മാരും ഗൃഹനാഥകളും കൃത്യമായ ഒരു ഉൾക്കാഴ്ചയോടുകൂടി വരും തലമുറയെ ആരോഗ്യകരമായി വളർത്തിയെടുക്കാൻ മുന്നോട്ട് വരണം എന്നാണ് നമ്മൾ ഈ ഒരു സമയത്ത് സൂചിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ച് ഹോട്ടൽ ഭക്ഷണങ്ങളും ബേക്കറി ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും നമ്മുടെ നിത്യമായ ഒരു ഡെയിലി റുട്ടീൻ അല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കണം. ആ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു സമയത്ത് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രോതാക്കളോട് ഒരു അവസാനമായിട്ടൊരു മെസ്സേജ് എന്തെങ്കിലും പ്രത്യേകിച്ച് കൊടുക്കാനുണ്ടോ?
3: നമ്മുടെ ഇതിലെ വിപ്ലവം വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളയിൽ തന്നെയാണ്.
2: അതെ,
3: വിപ്ലവം തുടങ്ങുമ്പോൾ നമ്മുടെ വരും തലമുറയെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുക. നമ്മുടെ കുട്ടികൾ എല്ലാവരും എന്താണ് കുക്കിംഗ് എന്നും എന്താണ് എങ്ങനെയാണ് ഈ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാവുന്നത് കണ്ടു വളരണം. ഓരോ ചെറിയ ചെറിയ ഡിഷുകളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൽ ഹെൽത്തി ഏതാണെന്നും അൺഹെൽത്തി ഏതാണെന്നും നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ, അത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെ അത് അവർ പഠിക്കണം. കുട്ടികളൊക്കെ ഇപ്പോഴേ കുക്കിംഗ് പഠിപ്പിക്കണം. അവർ ഓരോരുത്തരും ഇത്തിരി കുക്ക് ചെയ്യാൻ പഠിക്കുന്നത്, ആണായാലും പെണ്ണായാലും കുക്ക് ചെയ്യാൻ പഠിക്കുന്നത് ഹെൽത്തി ആയിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ ഭാവിയിൽ അവർക്കത് ഉപകരിക്കും. അപ്പോൾ ആ ശീലം ഇപ്പോഴേ വളർത്തിയെടുത്ത് എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കാനുള്ള ഒരു കൾച്ചർ നമ്മൾ ചെറുപ്പത്തിലേ വളർത്തിയെടുത്ത് കൊണ്ടുവരണം.
2: ഓക്കെ, ഈ ഒരു മിതത്വം എന്നുള്ള വാക്ക് പറഞ്ഞപ്പോഴാണ് ഖുർആനിലെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മിതത്വം സൂചിപ്പിച്ചത് ഈ ഒരു സമയത്ത് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിലും ആവശ്യത്തിന് കഴിക്കുന്ന അനാവശ്യ ഭക്ഷണം നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയില്ല, അത് അനാരോഗ്യത്തിനാവാത്ത അവസ്ഥ ഉണ്ടാവണം എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന കോഴിക്കോട് ആസ്റ്റർമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഷെഫീഖ് മാട്ടിമലിനെ ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ്. തുടർ എപ്പിസോഡുകളിൽ കൂടുതൽ വിഭവങ്ങളുമായി ഇൻഷാല്ലാ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ആരോഗ്യ വിചാരം ഇവിടെ സമാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, റേഡിയോ വൈബ്സ് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിനി പ്രാർത്ഥനാ പഠനമാണ്. വാഹനത്തിൽ കയറുമ്പോൾ എന്ത് പ്രാർത്ഥനയാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ പ്രാർത്ഥന കുറച്ചുകൂടി മനോഹരമായിട്ട് ഓർമ്മിക്കാനും പഠിക്കാനും പഠിക്കാത്തവർക്ക് പഠിക്കാനും പറ്റിയ അവസരമാണ്. അബ്ദുള്ള മുഹസിൻ വണ്ടൂരാണ് അവതരിപ്പിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. വാഹനത്തിൽ കയറുന്ന സമയത്ത് അതിൻ്റെ മര്യാദകളും അതിൻ്റെ പ്രാർത്ഥനകളും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വാഹനത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ 3 തവണ ആദ്യമായി നമ്മൾ ബിസ്മില്ല ബിസ്മില്ല എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണം. 3 തവണ നമ്മൾ ചൊല്ലണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അൽഹംദുലില്ലാ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. ഈ പ്രാർത്ഥനയുടെ അർത്ഥം, ഞങ്ങൾക്ക് വേണ്ടി ഈ വാഹനത്തെ വിധേയമാക്കി തന്നവൻ എത്ര പരിശുദ്ധനാണ്, ഞങ്ങൾക്കിതിനെ ഇണക്കുവാൻ കഴിയുമായിരുന്നില്ല, തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് തിരിച്ചെത്തുന്നവൻ തന്നെയാകുന്നു എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്കൊന്നു പഠിക്കാം. അറിയാത്ത ചില ആളുകളെങ്കിലും ഉണ്ടാവും, അവർക്ക് വേണ്ടി ഈ ഒരു പ്രാർത്ഥന ആവർത്തിക്കാം. അൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ സഖറ ലനാ സുബ്ഹാനല്ലദീ സഖറ ലനാ സുബ്ഹാനല്ലദീ സഖറ ലനാ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ هذا وما كنا له مقرنين له مقرنين له مقرنين سبحان الذي سخر لنا هذا وما كنا له مقرنين سبحان الذي سخر لنا ഹാദാ വമാ കുന്ന ലഹു മുഖരിനീൻ വഇന്ന ഇല റബ്ബിന ലമുൻഖലിബൂൻ വഇന്ന ഇല റബ്ബിന ലമുൻഖലിബൂൻ വഇന്ന ഇല റബ്ബിന ലമുൻഖലിബൂൻ الحمد لله سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون
2: ഈ പ്രാർത്ഥന നാം മനപ്പാടമാക്കണം. അതുപോലെ തന്നെ അതിന് ശേഷം മൂന്ന് പ്രാവശ്യം അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയതിനു ശേഷം വീണ്ടും ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത.
4: ഈ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷേ ഈ ഒരു സമയത്ത് ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കണം. സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അള്ളാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നിശ്ചയം ഞാൻ എന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അതിനാൽ നീ എനിക്ക് പുറത്തു തരണമേ, നിശ്ചയം പാപങ്ങളെ നീയല്ലാതെ പൊറുക്കുകയില്ല എന്നതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം.
2: സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി فإنه لا يغفر الذنوب إلا أنت سبحانك إني ظلمت نفسي فاغفر لي فإنه لا يغفر الذنوب إلا أنت سبحانك إني ظلمت نفسي فاغفر لي فإنه لا يغفر الذنوب إلا أنت.
4: ഇപ്പോൾ നാം പഠിച്ചത് വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനകളാണ്. വാഹനത്തിലേക്ക് കാലെടുത്ത് വെച്ചാൽ ബിസ്മില്ലാ എന്ന് മൂന്ന് തവണ ചൊല്ലുകയും
2: അൽഹംദുലില്ലാ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ
4: എന്ന പ്രാർത്ഥനയും ചൊല്ലുക. ശേഷം അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നിവ മൂന്ന് തവണ ചൊല്ലണം. അതിനുശേഷം
2: സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന പ്രാർത്ഥനയും കൂടി ചൊല്ലണം എന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായത്. ഈ രണ്ട് പ്രാർത്ഥനയും നിർബന്ധമായി നമ്മൾ ചൊല്ലുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ബറക്കല്ലാഹു ഫീക്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമുക്ക് പകർത്താൻ ഉതകുന്ന പ്രാർത്ഥനകളാണ് പ്രാർത്ഥനാ പഠനത്തിൻ്റെ വിവിധ എപ്പിസോഡുകളിലൂടെയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൽ കയറുമ്പോഴുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു നമ്മൾ ഇന്ന് പഠിച്ചത്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.
1: കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പ്രോഗ്രാമാണ് പൂമരത്തണൽ. പൂമരത്തണൽ പ്രോഗ്രാമിലേക്കാണ് നമ്മളിനി പോകുന്നത്. കുട്ടികളുണ്ടെങ്കിൽ അവരെ കേൾപ്പിക്കാം, അല്ലെങ്കിൽ കുട്ടികളായി നമുക്ക് വന്ന് കേൾക്കാം.
0: അംജദ് മദനിയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത്. ഇസ്ലാം കാര്യങ്ങൾ കേട്ട് തിരിച്ചു വരാം.
5: അൽഹംദുലില്ലാഹി والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പീസ് റേഡിയോ. ഇപ്പോൾ പൂമരത്തണലിൽ എന്ന കൊച്ചുകൂട്ടുകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമിലേക്ക് വന്നെത്തിയിട്ടുള്ള മുഴുവൻ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, കൂട്ടുകാരികളെ, കഴിഞ്ഞ ഓരോ എപ്പിസോഡും ഒരുപാട് നല്ല അറിവുകളും ഒരുപാട് കഥകളും ഒരുപാട് പാട്ടുകളും അങ്ങനെ ഓരോ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ലേ? ആ അവസരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് പീസ് റേഡിയോയിലൂടെ. കൂട്ടുകാരെ, എന്തിനാണ് ഈ നല്ല നല്ല അറിവുകൾ നമ്മൾ നേടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ നല്ല നല്ല അറിവുകൾ നമ്മൾ ശേഖരിക്കുന്നത്? അറിവുകൾ ശേഖരിച്ച അറിവുകളെല്ലാം ജീവിതത്തിൻ്റെ ഓരോ സമയത്ത് ചെയ്ത് നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടണം അല്ലേ? സ്വർഗം കിട്ടുക എന്നുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും നല്ല കുട്ടികളായി നന്മ ചെയ്യുന്നവരായി ജീവിക്കുന്നത്? അതെ. അപ്പോൾ സ്വർഗം കിട്ടാൻ നല്ല നല്ല അറിവുകൾ നമ്മുടെ അടുത്തുണ്ടാവണം, അല്ലേ? നോക്കൂ നിങ്ങൾ, സ്വർഗം

വഴി സ്വർഗം കിട്ടാൻ എന്താണൊരു വഴി? ആ വഴി എന്താണ്? അറിവുകൾ മാക്സിമം നേടുക എന്ന വഴിയാണ്. കൂട്ടുകാരെ, നമ്മളൊക്കെ അറിവുകൾ നേടുന്നില്ലേ? ആ അറിവുകൾ നേടുമ്പോൾ ഒന്നുകൂടെ ആലോചിച്ചാൽ, അറിവുകൾ നേടാൻ എന്തു വഴി? ഖുർആനും സുന്നത്തും തന്നെ വഴി. അറിവുകൾ നേടാൻ എന്തു വഴി? ഖുർആനും സുന്നത്തും തന്നെ വഴി. അപ്പോൾ ഖുർആൻ പഠിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അതല്ലേ സുന്നത്ത്? ആ സുന്നത്തും പഠിച്ച് അങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിലെത്താനുള്ള അറിവുകൾ കിട്ടുക. കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ പഠിക്കുന്നത് എന്ന്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുക വഴി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാകുന്ന സ്വർഗലോകത്ത് എത്തിച്ചേരാൻ പറ്റും, അല്ലേ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലേ? എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്, എന്തെല്ലാം സുഖങ്ങളാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്? ആർക്കാണിത്? ആർക്കാണ് അല്ലാഹു ഇത് ഒരുക്കി വച്ചത്? ആർക്കാ കൂട്ടുകാരെ? ഏറ്റവും നല്ല കുട്ടികൾക്ക്, ഏറ്റവും നല്ല നന്മ ചെയ്യുന്ന കൂട്ടുകാർക്ക്, അങ്ങനെയുള്ള കൂട്ടുകാരികൾക്ക്, അവർക്കു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ ഓരോ സുഖങ്ങൾ ഒരുക്കി വച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ നന്നായി പഠിക്കുന്ന കുട്ടികളില്ലേ? നമ്മളൊക്കെ അങ്ങനെയുള്ള കൂട്ടുകാരല്ലേ? ഖുർആനിൽ നിന്ന് ഒരുപാട് കാണാതെ പഠിച്ച, അല്ലേ, ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച ഒരുപാട് കൂട്ടുകാരില്ലേ? ഇല്ലേ കൂട്ടുകാരെ? ആലോചിച്ച് നോക്കൂ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലേ, അവർക്കൊക്കെ നാളെ സ്വർഗത്തിൽ വലിയ നേട്ടം കിട്ടും. വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? അവരോട് പറയും, നിങ്ങൾ പഠിച്ച ഖുർആൻ ഓതിക്കോളൂ, അതിനനുസരിച്ച് സ്വർഗത്തിൻ്റെ ഉയരങ്ങളിലേക്ക്, മുകളിലേക്ക് അതാ കയറി അങ്ങനെ പോയിക്കോളൂ എന്ന് പറയും. അപ്പോൾ അവർക്ക് എന്ത് ഉള്ളത് കൊണ്ട് അങ്ങനെ കിട്ടിയത്? അറിവുള്ളത് കൊണ്ട്, അല്ലേ? ഈ അറിവ് നമുക്ക് കിട്ടണം. ഖുർആനിൻ്റെ അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാവണം, സുന്നത്തിൻ്റെ അറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്ന നല്ല കൂട്ടുകാരായി, നല്ല കൂട്ടുകാരികളായി വളരണം. ശരി, നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു പ്രാർത്ഥനയില്ലേ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? എന്താ? റബ്ബി സിദ്നീ ഇൽമാ, റബ്ബി സിദ്നീ ഇൽമാ. അല്ലാഹുവേ, രക്ഷിതാവേ, എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കണം, അല്ലേ? റബ്ബി സിദ്നീ ഇൽമാ, അല്ലാഹുവേ എനിക്ക് ഉപകാരമുള്ള അറിവ് എനിക്ക് നൽകണേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ ചൊല്ലുകയും ആ പ്രാർത്ഥന അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ അറിവുകൾ ഉണ്ടാകുന്നു. നേടിയ എല്ലാ അറിവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നതോടുകൂടെ ഒരുപാട് പുണ്യം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഇനിയോ കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേടുന്ന അറിവ്, നമ്മുടെ അറിവ്, ആ അറിവിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ചില 6 കാര്യങ്ങളുണ്ട്, ചില 5 കാര്യങ്ങളുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളൊക്കെ ചെറിയ കുഞ്ഞു കുട്ടികളായ സമയത്ത് ഉമ്മയോ ഉപ്പയോ ഇക്കാക്കയോ ഇത്താത്തയോ ഒക്കെ പാടിത്തന്ന, അല്ലേ, ചില 5 കാര്യങ്ങൾ, അത് പഠിക്കണം, പഠിച്ചിട്ടില്ലെങ്കിൽ സ്വർഗം കിട്ടൂല എന്നൊക്കെ പറയുന്ന ആ വരികൾ ഓർമ്മയില്ലേ? അല്ലേ, 5 കാര്യങ്ങൾ ഏതായിരുന്നു? 6 കാര്യങ്ങൾ ഏതായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയായിരുന്നു, അതിൻ്റെ പേരെന്തായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ കൂട്ടുകാരെ കിട്ടിയോ? കിട്ടിയോ? നമുക്കെല്ലാവർക്കും കിട്ടിയോ? അതെ, ആ 6 കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്നു ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ. 6 വിശ്വാസ കാര്യങ്ങൾ എന്നല്ലേ? നമ്മളൊക്കെ പഠിച്ച ചില പാട്ടുകളിൽ അങ്ങനത്തെ വരി ഉണ്ടായിരിക്കും, അല്ലേ?
ആറെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം.

അര്യമെന്ന്. നമ്മളൊക്കെ പഠിച്ച ഒരു പാട്ടാണ്. ആറെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ആറു കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങളുണ്ട് എന്ന് അല്ലേ. അതുപോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളില്ലേ, നമുക്കറിയുന്ന ഇസ്ലാം കാര്യങ്ങളില്ലേ, അതെത്രയാ? അഞ്ച് കാര്യങ്ങൾ അല്ലേ, നമുക്കെല്ലാവർക്കും അറിയുന്ന അഞ്ച് കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ. ഈ രണ്ടു കാര്യങ്ങളും ശരിക്ക് പഠിച്ച ആൾക്കാർക്ക്, ശരിക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകാൻ ഒരുക്കി വച്ചതാണ് കൂട്ടുകാരെ സ്വർഗം. അതിലെ ഇസ്ലാം കാര്യങ്ങളെപ്പറ്റി നമുക്കെല്ലാവർക്കും പഠിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാ. പൂമരത്തണലിൽ എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിലൂടെ, ഇതിൻ്റെ തുടർന്നു വരുന്ന എപ്പിസോഡുകളിലൂടെ ഇൻഷാ അല്ലാ പാട്ടായി, കളിയായി, കഥയായി, ചിരിയായി, വളരെ സന്തോഷത്തോടു കൂടെ ആ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും ഇൻഷാ അല്ലാ. ഇനിയോ നോക്കൂ കൂട്ടുകാരെ, ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ പാട്ടുപാടി നമ്മൾ പഠനം തുടങ്ങിയാലോ അല്ലേ. നമുക്കറിയുന്ന ഒരു പാട്ടുണ്ട്, അത് ഇൻഷാ അല്ലാ അവസാനം പാടാം. ഇപ്പോൾ ഈ ഒരു പാട്ടിലൂടെ നമ്മൾ തുടങ്ങണം. നിങ്ങൾ കേട്ടിട്ടുള്ള നല്ല ഒരു കൊച്ചുഗാനം അല്ലേ. എല്ലാവരും കൂടെ പാടണം, എല്ലാവരും പഠിക്കണം, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. എല്ലാവരും അതിന് തയ്യാറാണ്, നല്ല കൂട്ടുകാരാണ്, നല്ല കൂട്ടുകാരികളാണ്. അപ്പോൾ നമുക്ക് പാടാം. അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങൾ, അവയിൽ ഒന്ന് ഷഹാദത്ത്. അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങൾ, അവയിൽ ഒന്ന് ഷഹാദത്ത്. അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ഓരോന്നോരോന്ന് നമുക്ക് പറയാനുണ്ട്. എന്താ? അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങൾ, അവയിൽ ഒന്ന് ഷഹാദത്ത്. കൂട്ടുകാരൊന്ന് മനസ്സിൽ ചൊല്ലി നോക്കൂ, അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങൾ, അവയിൽ ഒന്ന് ഷഹാദത്ത്. നിങ്ങളുടെ കൈകൾ ഇപ്പോൾ എവിടെയാണ്? ആ കൈകൾ കൊണ്ട് ആംഗ്യം പിടിക്കണം, ആംഗ്യം കാണിക്കണം. അപ്പൊ കൈകൾ ഉയർത്തിപ്പിടിച്ച്, നേരെ നിവർത്തി പിടിച്ച് നമുക്ക് പറയണം. എന്ത്? അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങൾ, അവയിൽ ഒന്ന് ഷഹാദത്ത്. അപ്പൊ അവയിൽ ഒന്ന് ഷഹാദത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചൂണ്ടുവിരലിങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ പറയണം. ഒന്നാമത്തെ കാര്യം അതാണ് എന്ന്. ഇൻഷാ അല്ലാ അഞ്ചു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഒന്ന്, ഷഹാദത്ത് എന്ന് പറയുന്ന കാര്യം അല്ലേ. ആ പാട്ടിൻ്റെ അടുത്ത വരി എന്താണ് നിങ്ങൾക്കറിയോ? കൂട്ടുകാർക്കറിയോ? എല്ലാവരും റെഡിയല്ലേ?

നമസ്കാരം. കൂട്ടുകാരെ, ഇസ്ലാം കാര്യങ്ങളിലെ ഒന്ന് ഷഹാദത്താണ്. ഇൻഷാ അല്ലാ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം. രണ്ടാമത്തെ കാര്യമോ, അഞ്ചു നേരത്തെ നമസ്കാരമാണ്. അഞ്ചു നേരം നമസ്കരിക്കുന്ന കുട്ടികൾ അവരായിരിക്കും ഏറ്റവും നല്ല കുട്ടികൾ, അല്ലേ? ഇനിയോ, ഇസ്ലാം കാര്യം രണ്ടാണോ? അല്ല, അഞ്ചെണ്ണമില്ലേ. മൂന്നാമത്തെ കാര്യം എന്താണ്? നമുക്ക് പാട്ടുപാടി തന്നെ ചോദിക്കാം, അല്ലേ?

ആണ്. മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, അള്ളാഹു നൽകുന്ന സമ്പത്ത്, അള്ളാഹു നൽകുന്ന സ്വത്ത്, പണം, ഇതിനൊക്കെ പാവപ്പെട്ട കുറേ ആളുകൾക്ക് വിഹിതങ്ങൾ കൊടുക്കണ്ടേ? നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ആളുകളെ നമ്മൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ആരാ കൂട്ടുകാരെ സഹായിക്കുക? നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അങ്ങനെ ഒരുപാട് ഒരുപാട് പാവപ്പെട്ട ആളുകളില്ലേ? അവർക്കൊക്കെ കൊടുക്കാനുള്ള ഒരു വിഹിതം അള്ളാഹു നമ്മുടെ സ്വത്തിൽ തന്നിട്ടുണ്ട്, നമ്മുടെ സമ്പത്തിൽ തന്നിട്ടുണ്ട്. അതെന്തു ചെയ്യണം? ആ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും ആ പാവപ്പെട്ടവർക്ക് നൽകുകയും ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ കാര്യം അല്ലേ. നാലാമത്തെ കാര്യമാണ് നമുക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. നാലാമത്തെ കാര്യം എന്താണത്?

നോമ്പാണ്. നാലാമത്തെ കാര്യം, പരിശുദ്ധ റമദാൻ മാസം വരുമ്പോൾ നോമ്പ് നോൽക്കലാണ്. നിങ്ങൾക്കറിയോ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചെറിയ ചെറിയ കുട്ടികൾ പറയില്ലേ, ഞാന് ഈ റമദാൻ മാസം 8 നോമ്പ് നോറ്റു, ഞാന് 13 നോമ്പ് നോറ്റു. എൻ്റെ ഉമ്മ എന്നെ നോമ്പിന് നേരത്തെ വിളിച്ച് അത്താഴൊക്കെ തന്നതുകൊണ്ട് ഞാൻ 28 നോമ്പ് നോറ്റു, ഫുള്ള് നോമ്പ് നോറ്റു എന്ന് പറയുന്ന ഒരുപാട് കൂട്ടുകാരെ നിങ്ങൾ കേട്ടിട്ടില്ലേ, നല്ല നല്ല കൂട്ടുകാരെ. ആ നാലാമത്തെ കാര്യം അതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ. നാലാമത്തേതെന്താണ്? റമദാൻ മാസം നോമ്പാണ്. നാലാമത്തെ കാര്യം, പരിശുദ്ധ റമദാനിൽ നോമ്പ് നോൽക്കലാണ്, നോമ്പ് അനുഷ്ഠിക്കലാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അങ്ങനെ നോമ്പ് നോൽക്കുന്ന കൂട്ടുകാരാണ്. ഇനിയോ ഇസ്ലാം കാര്യം ഒന്നുകൂടെ ബാക്കിയില്ലേ? അഞ്ചാവണ്ടേ? വേണ്ടേ? എന്താ അഞ്ചാമത്തെ കാര്യം? നമുക്ക് ചോദിക്കാം, എന്താ ചോദ്യം?

ഹജ്ജാണ്. അഞ്ചാമത്തെ കാര്യം എന്താ? അത് ഹജ്ജാണ്. ഈ അഞ്ചു കാര്യങ്ങൾ, ഇത് നമ്മളെല്ലാവരും നന്നായി പഠിച്ച് പഠിച്ചതുപോലെ ഈ അഞ്ചു കാര്യങ്ങൾ ചെയ്താൽ അവർക്കുള്ളതാണ് കൂട്ടുകാരെ സ്വർഗമെന്ന് പറയുന്നത്. കൂട്ടുകാരെ, നമ്മളെല്ലാവരും ഒരിക്കൽ കൂടി ഈ പാട്ട് പൂർണ്ണമായി ഒന്ന് പാടണം. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ഈ പാട്ട് നമ്മളിതാ ഈ പൂമരത്തണലിൻ്റെ ഈ എപ്പിസോഡ് കഴിയുമ്പോഴേക്ക് ഇൻഷാ അല്ലാ ഈ പാട്ട് നമുക്ക് മനഃപ്പാഠമാക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവർക്കും ചൊല്ലിക്കൊടുക്കണം. ശരി, എന്താ തുടങ്ങാം അല്ലേ? എല്ലാവരും തുടങ്ങിക്കോളൂ. റെഡി? 1 2 3 സ്റ്റാർട്ട്.

നമസ്കാരം. എല്ലാ കൂട്ടുകാരും ആംഗ്യം മറന്നുപോയോ? കൈകൾ ഉപയോഗിച്ച് ആംഗ്യം നമസ്കാരം എന്ന് പറയുമ്പോൾ കൈകെട്ടുന്ന പോലെ കാണിച്ച് അങ്ങനെ ആംഗ്യം കാണിക്കണം. ഓക്കേ?

ജാണ് കൂട്ടുകാരെ, കൂട്ടുകാരികളെ, ഈ അഞ്ചു കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ അഞ്ചു കാര്യങ്ങൾ ഏറ്റവും നന്നായി പഠിക്കണം, അതുപോലെ ചെയ്യണം അല്ലേ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? അഞ്ചാണ് ഇസ്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞ ഈ കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊക്കെ നഷ്ടമായിരിക്കും അല്ലേ? നഷ്ടത്തിൽ പെട്ടുപോകും. ജീവിതത്തിൽ നാം ചെയ്യുന്ന നന്മകൾ ഒന്നും ഇല്ലാതെയായാൽ പിന്നെ എന്താ കിട്ടുക? നമ്മളൊക്കെ ചെറുപ്പത്തിലേ കേട്ട രണ്ടുപേരി പാട്ടില്ല ഇസ്ലാം കാര്യത്തെക്കുറിച്ച്? ഇസ്ലാം

0: ആണ്.
1: എന്താ പറഞ്ഞത്? ഇസ്ലാം കാര്യം അഞ്ചെണ്ണമുണ്ട്, ഈമാൻ കാര്യം ആറെണ്ണമുണ്ട്. അവകൾ അറിയൽ ഫർളാണ്, നിർബന്ധമാണ്. അതറിയാതിരിക്കാൻ പറ്റൂല. നന്നായി അറിയണം, നന്നായി പഠിക്കണം. അങ്ങനെ അത് അറിഞ്ഞാൽ പഠിച്ചാൽ അവർക്ക് സ്വർഗം, ഇല്ലെങ്കിലോ നരകമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നരകത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? നരകം എത്ര പ്രശ്നമാണ്! നരകത്തിൽ എന്തെങ്കിലും സുഖം കിട്ടുമോ? എന്തെങ്കിലും സുഖം കിട്ടുമോ? ഒരു സുഖവും കിട്ടൂല അല്ലേ? നരകത്തിൽ എന്താ ഉള്ളത്? ആ, നല്ല ശക്തമായ തീയാണ്. കല്ലില്ലേ കല്ല്, നമ്മൾ റോഡ് സൈഡിൽ റോഡിലും അവിടെയൊക്കെ കാണുന്ന കല്ലില്ലേ, മതിലൊക്കെ കെട്ടുന്ന കല്ല്, ആ കല്ല് നരകത്തിലിട്ടാൽ അത് കരിഞ്ഞു പോകുമെന്നാണ്, ഉരുകി പോകുമെന്നാണ്. അപ്പം നമ്മുടെ ഈ ശരീരമൊക്കെ നരകത്തിലെത്തിപ്പെട്ടാൽ ആരാണ് കൂട്ടുകാരെ നമ്മെ സഹായിക്കുക? നമ്മളൊക്കെ ഇങ്ങനെ കത്തിയെരിയൂലേ, കത്തി കത്തി പോവൂലേ നമ്മൾ? ആലോചിച്ച് നോക്കൂ, എത്ര വേദനയായിരിക്കും അല്ലേ? നല്ല വിശക്കണ സമയത്ത് തിന്നാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ എന്താ കിട്ടുകയെന്നറിയോ? എന്താണെന്നറിയോ? എന്താ കൂട്ടുകാരെ കിട്ടുകയെന്നറിയോ? ആ, നമുക്ക് കിട്ടുന്നത് തിന്നാൻ തരുന്നതും തീയായിരിക്കും. തീ തിന്നാൻ പറ്റുമോ? തീ തിന്നാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല അല്ലേ, അത്രയും പ്രയാസമായിരിക്കും. ഇനി മാത്രമല്ല, നരകത്തിൽ കിടന്ന്, ഈ തീയിൽ കിടന്ന് കരിഞ്ഞ് ശരീരമൊക്കെ ചോര വന്ന് അതൊക്കെ പഴുത്ത് അവിടെ നിന്നുള്ള ചലമൊക്കെ ഇങ്ങനെ ശരീരത്തു നിന്ന് വരൂലേ, അതാണ് നമുക്ക് കുടിക്കാൻ തരാന്നാണ്. ഔ, കേൾക്കുമ്പോൾ തന്നെ അറപ്പാകുന്നു അല്ലേ, വെറുപ്പ് തോന്നുന്നില്ല നമുക്ക്? കുടിക്കാൻ കഴിയോ? ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, കേട്ടിട്ട് തന്നെ ഛർദ്ദിക്കാൻ വരുന്നു അല്ലേ? ആ നരകം നമുക്ക് വേണോ കൂട്ടുകാരെ? തണുത്ത വെള്ളം ചോദിച്ചാൽ തണുത്ത ഐസായി പോകുന്ന രൂപത്തിലുള്ള വെള്ളമാണ് തരാം. ചൂടുവെള്ളം ചോദിച്ചാലോ? ചൂടുവെള്ളം കുടിച്ചിട്ട് കഴുത്തും അതുപോലെ തന്നെ നമ്മുടെ കൊടലുകളുമൊക്കെ ഉരുകി ഉരുകി പോരും. അങ്ങനെയുള്ള ശിക്ഷ മാത്രം കിട്ടുന്ന സ്ഥലമാണ് നരകം. ആ നരകം നമുക്ക് വേണോ? ഒരിക്കലും വേണ്ട. നമ്മളെല്ലാവരും കൊതിക്കുന്നത് സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ലോകമാണ്. ഏതാണ് ആ ലോകം? ആ ലോകത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രയോ നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വച്ചിട്ടുണ്ട്. അതെന്തു ചെയ്യണം? നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, പഠിക്കണം. നോക്കൂ, നിങ്ങൾ സ്വർഗത്തിലെത്തിച്ചേർന്നാൽ നമുക്ക് ഇഷ്ടമുള്ള എന്തും എപ്പോഴും കിട്ടും. അതാണ് സ്വർഗം. നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം കിട്ടാൻ വേണ്ടി കുറേ കരഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമോ? ആ, ചിലപ്പോൾ അടി കിട്ടും അല്ലേ? നിന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ വാശി പിടിച്ച് കരയരുത് എന്ന് പറഞ്ഞ്? ചിലപ്പോൾ

എന്തും മനോഹരായിരിക്കും അല്ലേ പ്രിയപ്പെട്ടവരെ? ഇനിയോ അവിടെ ഏതാ നല്ല പഴുത്ത് പാകമായ നല്ല പഴങ്ങളുണ്ടാകും. എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഫ്രൂട്ട്സ്. നമ്മൾ കണ്ട ആപ്പിളില്ലേ, നമ്മൾ കണ്ട വേറെ ഒരുപാട് ഫ്രൂട്ട്സ് അല്ലേ. ഈ ഇതൊന്നുമല്ല, ഇതൊക്കെ ഇവിടുത്തെ ലോക്കലല്ലേ, ഇതൊക്കെ വളരെ ചെറുതല്ലേ, നിസ്സാരമായതല്ലേ. അള്ളാഹു നമുക്കൊരുക്കി വെച്ച ആരും കണ്ടിട്ടില്ലാത്ത, ഒരാളും ചിന്തിച്ചിട്ട് പോലില്ലാത്ത അങ്ങനെയുള്ളൊരു ലോകത്ത് എത്ര സന്തോഷമാണ് നമുക്ക് ഒരുക്കി വെച്ചത് അറിയോ? എന്നിട്ടോ ആ പഴങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴേക്ക് ആ മരം നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുമെന്നാണ്. പഴങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വരും, നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമെന്നാണ്. അത്രയും വലിയ സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കിട്ടാൻ നമുക്ക് വേണ്ടത് അറിവുകളാണ്. അറിവുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് ഈമാൻ കാര്യങ്ങളാണ്, ഇസ്ലാം കാര്യങ്ങളാണ്. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും ഇൻഷാ അല്ലാ ഓരോന്നോരോന്നായി നമുക്ക് പഠിക്കണം. പഠിച്ച് പഠിച്ച് എല്ലാം ചെയ്യണം അല്ലേ. നമ്മൾ പാടി വെച്ച ഇസ്ലാം കാര്യത്തെക്കുറിച്ചുള്ള പാട്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഈ സമയം ഒരിക്കൽ കൂടി അത് ഓർമ്മപ്പെടുത്തുന്നു.

ഷഹാദത്ത്. കൂട്ടുകാരെ, എൻ്റെ കൂടെ, ഇതിൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലിക്കുക, ഓരോരുത്തരും ചൊല്ലിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് ഇന്നത്തെ പൂമരത്തണലിൻ്റെ ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കേ.

0: അഞ്ചാമത്തത്, അഞ്ചാമത്തത്, അഞ്ചാമത്തത് എന്താ? അഞ്ചാമത്തത് ഹജ്ജാണ്. അഞ്ചാമത്തേതെന്താണ്? അഞ്ചാമത്തത് ഹജ്ജാണ്. ഈ അഞ്ചു കാര്യങ്ങൾ, അതാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടുന്ന ഇസ്ലാം കാര്യങ്ങൾ. ഇൻഷാ അല്ലാ വിശദമായി അതിൽ ഓരോന്നും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ പകർത്താം. അതുവഴി എല്ലാ സുഖങ്ങളും അല്ലാഹു ഒരുക്കി വച്ച സ്വർഗലോകത്ത് സന്തോഷത്തോടു കൂടെ എത്തിച്ചേരാം. അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കൂട്ടുകാരായി നന്മകൾ ചെയ്യുന്ന, നന്മകൾ പഠിക്കുന്ന, നന്മകൾ പറഞ്ഞുകൊടുക്കുന്ന, നന്മകൾ പകർത്തുന്ന, നന്മകൾ വിതറുന്ന നല്ല കൂട്ടുകാരായി, നല്ല കൂട്ടുകാരികളായി പൂമരത്തണലിൽ വന്നിരിക്കുന്ന മുഴുവൻ കൂട്ടുകാരെയും കൂട്ടുകാരികളെയും അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. വ ആഖിർ ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: അപ്പോൾ അംജദ് മദനി വളരെ മനോഹരമായി ഇസ്ലാം കാര്യങ്ങൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് പൂമരത്തണലിലൂടെ ശരിക്കും നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. കുട്ടികളായി കേട്ടവർക്കും അതുപോലെ തന്നെ കേട്ട കുട്ടികൾക്കും ഒക്കെ പ്രത്യേക സന്തോഷമറിയിക്കുന്നു. പൂമരത്തണലിൽ അവസാനിച്ചു.

0: ഇനി നുറുങ്ങുകളുടെ സമയമാണ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നുറുങ്ങുകളിൽ നിന്ന് ബഹുമാന്യനായ ഇബ്നു അലി അടത്തനാട്ടുകാരൻ രചിച്ച ന്യൂജൻ ഓൾഡ്ജൻ

0: ഡാഡീസ്. അബ്ദുസ്സമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകുന്നത്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
1: ന്യൂജൻ ഓൾഡ് ജെൻ ഡാഡീസ്, എഴുത്ത് ഇബിനു അലി എടത്തനാട്ടുകര. ആ ഡോക്ടറെ കാണിച്ചാലേ മകൻ പരിശോധിക്കാൻ തയ്യാറാകൂ. കഷ്ടിച്ച് സംസാരിച്ചു തുടങ്ങാൻ മാത്രം പ്രായമെത്തിയ മകനെ ചൂണ്ടി ഒരു സുഹൃത്ത് പറഞ്ഞതാണിത്. മാറ്റം സർവത്രയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കൾ പിതാവിന്റെ പിന്നിൽ നടക്കുന്നവരും മുന്നിൽ നടക്കാൻ മടിക്കുന്നവരും ഒരു വേള ചില രക്ഷിതാക്കൾ ഇങ്ങനെയെ പറ്റൂ എന്ന് ഷടിക്കുന്നവരുമായിരുന്നു. ഇന്നത്തെ മക്കൾക്ക് ഒപ്പം നടക്കുവാനാണ് ഇഷ്ടം, ഒരു വേള മുന്നിലും. അതിൽ പിതാക്കൾക്കും പ്രശ്നമില്ല. ഫീസ് അടയ്ക്കാനോ പുസ്തകമോ പേനയോ വാങ്ങാനോ പണം പാസ്സാകണമെങ്കിൽ പണ്ട് മക്കൾ ഉമ്മയെന്ന ഇടയാളൻ വഴി പിതാവിലേക്ക് അർത്ഥനയെത്തിച്ച് കാത്തിരിക്കണമായിരുന്നു. തീരുമാനമറിയണമെങ്കിൽ അപേക്ഷ വീണ്ടും പുതുക്കി നൽകുകയും വേണ്ടിയിരുന്നു. ഇന്ന് മക്കളൊറ്റ പ്രസ്താവനയാണ്. ഇന്ന ആവശ്യത്തിന് ഇന്ന് ഇത്ര പണം കിട്ടാതെ സ്കൂളിലേക്ക് പോകില്ല. ഗതിമുട്ടിയ പിതാക്കൾ അവരുടെ കടുംപിടുത്തത്തിന് മുമ്പിൽ കീഴടങ്ങാറാണ് പതിവ്. ചിലപ്പോഴെങ്കിലും അത് മാതാപിതാക്കളെ വിലവെക്കാതെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് എത്താറുമുണ്ട്. പണ്ടുകാലത്ത് ഗൃഹനാഥൻ പൂമുഖത്തോ കോലായിലോ ഇരിക്കുന്നുണ്ടെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ അടുക്കളയിലേക്കുള്ള കുറുക്കുവഴി താണ്ടി അകത്തേക്ക് നുഴഞ്ഞു കയറുമായിരുന്നു. മക്കൾ അങ്ങനെയാണ് ചെയ്തിരുന്നത്. എവിടെ പോയിരുന്നു, എന്തിനു പോയതാണ്, വൈകിയതെന്തേ, എന്തായിരുന്നു പരിപാടി എന്നിങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ചോദിക്കാതെയും പിതാമുഖത്തുനിന്ന് വരുന്നത് ഒഴിവാക്കാനായിരുന്നു അത്. ഇന്ന് ചില പിതാക്കളെങ്കിലും മക്കൾ വരുന്നത് കാണുമ്പോൾ മുൻവഴിയിലെന്ന് മുങ്ങാറാണ് പതിവ് എന്നതാണ് സത്യം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തുസൂക്ഷിക്കാനുള്ളതാണ്. അത് മക്കളോട് കാണിച്ചാൽ വില പോകും, മക്കൾ അനുസരണക്കേട് കാണിക്കും എന്നൊക്കെയാണ് ചില പഴഞ്ചൻ ധാരണകൾ. ഇന്നാണെങ്കിലോ ന്യൂജൻ മക്കളുടെ കളിക്കൂട്ടുകാരൻ എന്ന നിലയിലേക്ക് വേറെ ഒരു ലെവലിലേക്ക് പിതാക്കൾ എത്തിപ്പെട്ടിരിക്കുന്നു. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള അന്തരം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പണ്ട് ഉള്ളത് വച്ച് വിളമ്പിക്കഴിച്ച് തൃപ്തിപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് അടുക്കളയിലെ മെനു നിശ്ചയിക്കുന്നത് കുട്ടികളായി മാറിയിരിക്കുന്നു. പഴയ തലമുറയുടെ ഈഗോ പൂർണ്ണമായും വിട്ടുമാറാത്ത പിതാക്കളിപ്പോൾ ഇല്ലെന്ന് പറഞ്ഞുകൂടാ. അവർ മക്കളോട് വിശിഷ്യ ആൺമക്കളോടുള്ള മസിലുപിടുത്തം ഇപ്പോഴും പൂർണ്ണമായി അയച്ചിട്ടില്ല. മക്കൾക്ക് നേരിട്ടൊന്നും പറയാൻ നേരം കൊടുക്കാത്തവരുണ്ട് ഇപ്പോഴും. എണ്ണം കുറവാണെങ്കിലും മക്കളോട് മസിൽ പിടിച്ചാലും പേരമക്കളോട് സ്നേഹം കണക്കില്ലാതെ പരസ്യമായി പ്രകടിപ്പിക്കുവാൻ ഇതിൽ പലരും മടി കാണിക്കാറില്ല എന്നത് സന്തോഷദായകമാണ്. മക്കൾ മുതിർന്ന് സ്വന്തമായൊരു പേരിലും നിലയിലുമെത്തുമ്പോൾ മകന്റെ ഉപ്പ എന്ന നിലയിൽ മകന്റെ പേരിനോട് ചേർത്ത് അറിയപ്പെടാറുണ്ട് പലരും. അതിഷ്ടപ്പെടാത്ത ചില പിതാക്കളുടെ പെരുന്തച്ഛൻ കോംപ്ലക്സ് ചുരുക്കം കുടുംബങ്ങളിലെങ്കിലും ചില്ലറ അസ്വസ്ഥതകളല്ല വരുത്തിവെക്കുന്നത്. മക്കൾ വളർന്ന് മുതിർന്ന് നിരച്ചു തുടങ്ങിയെങ്കിലും സമ്പന്നരോ മുതിർന്ന ജീവനക്കാരോ ആയാലും ചില പിതാക്കളെങ്കിലും മക്കളെ ഗൗനിക്കാറേയില്ല. ഭൂതകാലത്തിലെ കണിശതയും സഹനവും ദാരിദ്ര്യവും ഒരനുഭവവും നൽകിയ കാഠിന്യതയാകാം ഇത്തരം ഓൾഡ് ജെൻ പിതാക്കളുടെ ഈ പെരുമാറ്റത്തിന് പിന്നിലെ കാരണം. കാലപ്പഴക്കത്തിന്റെ കടുംപിടുത്തവും കാർക്കശ്യവും ജനാധിപത്യരാഹിത്യവും വെടിഞ്ഞ് പണ്ടത്തെ നല്ല കാലത്തിന്റെ തടവറയിൽ നിന്ന് പുറത്തിറങ്ങി പഴയ തലമുറ സ്നേഹപ്രകടനത്തിന്റെയും പരിഗണനയുടെയും തലത്തിലേക്ക് എത്തിരി താഴേണ്ടതുണ്ട്. ന്യൂജൻ മക്കളാണെങ്കിൽ എന്തും പറയാം, എന്തും ചോദിക്കാം, ചെയ്യാം എന്ന ലെവലിൽ നിന്ന് ആദരവിന്റെയും ബഹുമാനത്തിന്റെയും തലത്തിലേക്ക് ഉയരേണ്ടതായിട്ടുമുണ്ട്. സ്നേഹാദരങ്ങളടങ്ങിയ ഒരു മാതാ പിതാ പുത്രബന്ധത്തിലൂടെ മാത്രമേ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന കുടുംബമാകാൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം.
2: അപ്പോ സുഹൃക്ക, നമ്മൾ ഈ നുറുങ്ങുകള്, എനിക്ക് വേണ്ട നുറുങ്ങുകൾ ചില മുമ്പൊക്കെ നിങ്ങൾ നുറുങ്ങൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നല്ലോ. അപ്പൊ നുറുങ്ങുകൾ ഒരു നുറുങ്ങ് എന്ന് പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു വാക്കുകൾ കൊണ്ട് വലിയ രാശിലോകം നമുക്കിങ്ങനെ കേട്ടു പോകാനും നല്ല ചിന്തകൾ എവിടെയൊക്കെ ചേർത്ത് വെക്കാനും പറ്റിയ നല്ലൊരു ഒരു സന്ദേശമായിരിക്കും നുറുങ്ങുകളിലൂടെ പലപ്പോഴും നമുക്ക് കിട്ടാറുള്ളത്. ഇന്ന് കിട്ടിയത് ന്യൂജൻ ഓൾഡ് ജെൻ ഡാഡീസ്. ഇതുമായി ബന്ധപ്പെട്ട് ഇബിനു അലി എടത്തനാട്ടുകരയുടെ രചനയുടെ ശബ്ദാഖ്യാനം അബ്ദുസ്സമദ് കല്ലടിക്കോടിലൂടെയാണ് നമ്മളത് കേട്ടത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിനി പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന വളരെ വൈജ്ഞാനികമായ അസ്മാ ഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. അബ്ദുർ റൌഫ് അൽ ഹക്കിമിയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമമായ അൽ ഹമീദ് എന്ന നാമമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലൽ ഉഖദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വിജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരമേറിയ, പുണ്യമേറിയ ഒരു വിജ്ഞാനമാണ് നാം പഠിച്ചു വരുന്നത്. അല്ലാഹുവിനെക്കുറിച്ചുള്ള അറിവ്, അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതിൻ്റെ തേട്ടം, അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ പഠിച്ച് പ്രാവർത്തികമാക്കുന്നതിലൂടെ സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗം എളുപ്പമാകുന്നു എന്ന തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടാകണം എന്നത് സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത് അള്ളാഹു അൽ ഹമീദ് ആണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഹമീദ് എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. അൽ ഹമീദ് എന്ന് പറയുമ്പോൾ അള്ളാഹു അങ്ങേയറ്റം സ്തുത്യർഹനാണ് എന്നതാണ്. അള്ളാഹു സ്തുതിക്കപ്പെടുന്നവനിൽ ഏറ്റവും മഹോന്നനാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തൊരുപാട് ആളുകൾ സ്തുതിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായ സ്തുതി, സർവ സ്തുതിയും അത് റബ്ബിന് മാത്രമാണ്. അവനാണ് അൽ ഹമീദ് എന്നുള്ളവൻ. സർവസ്തുതിക്കും അർഹനായിട്ടുള്ളവനാണ് അൽ ഹമീദ് ആയ അള്ളാഹു സുബ്ഹാനഹു വതആല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആവർത്തി വന്ന ഒരു നാമമാണ് അൽ ഹമീദ് എന്ന നാമം. പക്ഷേ അത് പറയുമ്പോഴൊക്കെയും അതിന് തൊട്ടുമുമ്പായിക്കൊണ്ട് മറ്റു ചില നാമങ്ങളെ കൂടി ചേർത്ത് പറയുന്നുണ്ട്. അൽ ഹമീദ് എന്ന് പറയുമ്പോൾ അൽ ഗനിയുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ അസീസുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ ഹക്കീമുൽ ഹമീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അൽ വലിയുൽ ഹമീദ് എന്നിങ്ങനെ വ്യത്യസ്തമായ നാമങ്ങൾ ചേർത്തു പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം, ലോകത്ത് സ്തുതിക്കപ്പെടുന്നവർ പല രൂപത്തിലാണ്. സമ്പത്ത് കൊണ്ട് സ്തുതിക്കപ്പെടുന്നവരുണ്ട്, അധികാരങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവരുണ്ട്, അതുപോലെ തന്നെ അവരുടെ തറവാടിത്വം കൊണ്ട് സ്തുതിക്കപ്പെടുന്നവരുണ്ട്. എന്നാൽ ഇതെല്ലാം ഒരാൾക്ക് പൂർണ്ണമായും എന്നെന്നും നിലനിൽക്കുന്ന ഒരു സ്തുതിയല്ല. ഇനി ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇകഴ്ത്തപ്പെടുന്ന ആളുകളും സമുദായത്തിലും ലോകത്തും കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹു അങ്ങേയറ്റം സമ്പന്നുടയവനാണ്. ആ സമ്പത്തുടയവൻ നമുക്കെല്ലാം അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. ആ അനുഗ്രഹം നൽകുന്ന അനുഗ്രഹദാതാവിനാണ് സർവസ്തുതിയും സമർപ്പിക്കേണ്ടത്. നമുക്കൊരാളൊരു ഉപകാരം ചെയ്യുമ്പോഴേക്ക് ഒന്നുകിൽ ഇംഗ്ലീഷിലാണെങ്കിൽ താങ്ക്സ് എന്ന് പറയും, അല്ലെങ്കിൽ അറബിയിലാണെങ്കിൽ ജസാക്കുമുള്ള ഖൈർ എന്ന് പറയും. ഒരു നന്ദി സൂചകം, ഒരു സ്തുതി അവനെ കീർത്തിക്കും, അല്ലെങ്കിൽ മറ്റു സദസ്സുകളിൽ അവനെക്കുറിച്ച് പറയപ്പെടും. എന്നാൽ ജീവിതത്തിൻ്റെ ജീവനിടിപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈ ലോകത്ത് സംവിധാനിച്ച് നമ്മുടെ മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവും കാഴ്ചപ്പാടും നമുക്ക് നൽകി അതിനനുസരിച്ചുള്ള ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇവിടെ സംവിധാനിച്ചു വച്ച് എന്നിട്ട് നമ്മെ പടച്ച റബ്ബിനെ, ആ റബ്ബ് എല്ലാ അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കണം, അങ്ങനെയുള്ള ഒരുത്തനല്ലേ യഥാർത്ഥത്തിൽ സ്തുതിക്കാൻ അർഹനായിട്ടുള്ളവൻ. നിസ്സാരമായ ചെറിയൊരു ഉപകാരം ചെയ്തവനോട് പോലും നമുക്കൊരു കാരുണ്യവും ഒരു സ്നേഹവും അവനോടൊരു ബന്ധവും നമുക്കുണ്ടാവുമെങ്കിൽ ഇതെല്ലാം സംവിധാനിച്ച അള്ളാഹുവിനോട് നമുക്ക് നന്ദി കാണിക്കാനുണ്ട്. നമുക്ക് സർവ്വതും സമർപ്പിക്കേണ്ടതുണ്ട്. സ്തുതി മുഴുവൻ ആ ഹമീദായ അള്ളാഹുവിന് മാത്രമാണ്. ഇതിവിടെ അള്ളാഹു മറ്റു നാമങ്ങളോട് ചേർത്തു പറയാൻ കാരണമെന്താണ്? അള്ളാഹു ഗനിയാണ്, ഹമീദുമാണ്. അള്ളാഹു ഹക്കീമാണ്, ഹമീദുമാണ്. അള്ളാഹു അസീസാണ്, ഹമീദാണ്. അള്ളാഹു അലീമാണ്, ഹമീദാണ്. അള്ളാഹു വലിയാണ്, അതുപോലെ തന്നെ ഹമീദുമാണ്. എന്തുകൊണ്ട് ഈ നാമങ്ങൾ ചേർത്തുകൊണ്ട് അള്ളാഹു ഹമീദിനോട് ചേർത്തു പറഞ്ഞു? കാരണം ദുനിയാവിൽ ഗനിയുണ്ട്, സമ്പത്ത് ധാരാളമായവരുണ്ട്. ആ സമ്പത്ത് കൊണ്ട് ഒരു പക്ഷേ നിന്ദ്യരായിക്കൊണ്ട് പോയവർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ സമ്പത്ത് കൊണ്ട് ഉപകരിച്ചവരും ഉപകരിക്കാതെ പോയവരും ഈ ലോകത്ത് കഴിഞ്ഞു പോകുമ്പോൾ ഉപകരിച്ചവർ ഒരു പക്ഷേ ഒരു നിശ്ചിത കാലത്ത് അവരെ വാഴ്ത്തപ്പെട്ടേക്കാം, സ്തുതിക്കപ്പെട്ടേക്കാം. എന്നാൽ ഏറ്റവും പരിപൂർണവും ഏറ്റവും ഉന്നതിയായതും പൂർണ്ണമായ സർവതുമായ സ്തുതി അത് അള്ളാഹുവിന് മാത്രമാണ്. അവനാണ് അൽ ഹമീദ്. അതാണ് നമുക്ക് ഈ നാമത്തിൻ്റെ അർത്ഥമായിക്കൊണ്ട് പഠിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹക്കീം. ലോകത്തൊരുപാട് തത്വജ്ഞാനമുള്ള ആളുകളുണ്ട്, പക്ഷെ അവരൊക്കെയും അവരുടെ തത്വജ്ഞാനങ്ങൾ കൊണ്ട് ഇകഴ്ത്തപ്പെട്ടിട്ടുമുണ്ട്, ചിലപ്പോൾ പ്രശംസിക്കപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ചിലതൊക്കെയും അവരുടെ മരണത്തോടുകൂടി അത് അവസാനിച്ചു. അള്ളാഹു ആകട്ടെ മരിക്കാത്തവനാണ്, ഹയ്യുൻ ലാ യമൂത്ത്. അവൻ തത്വജ്ഞാനിയാണ്, അവൻ എന്നും സ്തുതിക്കപ്പെടുന്നവനാണ്. അതുകൊണ്ടാണ് അൽ ഹക്കീമുൽ ഹമീദ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല വലിയാണ്, ഹമീദാണ്. ഈ ലോകത്ത് ചില സ്ഥാനമാനങ്ങളുള്ളവരുണ്ട്, അതുപോലെ തന്നെ അധികാരമുള്ളവരുണ്ട്, രക്ഷാധികാരിയായി നിൽക്കുന്നവരുണ്ട്. എന്നാൽ ഇതൊക്കെയും ശാശ്വതമായതല്ല, നിസ്സാരമായ ചുരുങ്ങിയ കാലയളവിൽ മാത്രമുള്ള ചില അധികാരങ്ങളും ചില മേൽക്കോയ്മകളും മാത്രമാണ്. എന്നാൽ അള്ളാഹുവിൻ്റേത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഹമീദ് എന്ന് പറയുമ്പോൾ എന്നെന്നും നിലനിൽക്കുന്ന ഗനിയായ അള്ളാഹുവിന് സർവസ്തുതിയും, എല്ലാ നിലയ്ക്കും കീഴ്പ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാത്തിൻ്റെയും രക്ഷാധികാരിയായി അധികാരിയായി നിലകൊള്ളുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ, എല്ലാ തത്വജ്ഞാനങ്ങളും നമുക്ക് അവതരിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുന്ന ആ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഹമീദ് എന്ന് പറയുമ്പോൾ ശരിക്ക് സ്തുതിക്കപ്പെടുന്നവൻ, അതാണ് ശരിക്കുള്ള അർത്ഥം. എന്നാൽ ചില ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്തുത്യർഹമായ സ്ഥാനങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. നമ്മൾ ബാങ്കിന് ശേഷം ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തരുമ്പോൾ മഖാമ മഹ്മൂദ്, സ്തുത്യർഹമായ ഒരു സ്ഥാനം, ഒരു സ്ഥലം, അതേതാണ്? നാളെ മഹ്ശറയിൽ എല്ലാവരെയും വിചാരണയ്ക്ക് വിളിക്കും. ഓരോരുത്തരും അവർ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചുള്ള വിയർപ്പിൽ മുങ്ങി നിൽക്കും. അങ്ങനെ മുങ്ങി നിൽക്കുന്ന സമയം, എല്ലാവർക്കും അത് അസഹനീയമാകുന്ന സമയത്ത് ഓരോ സമുദായത്തിൻ്റെ ആളുകളും അവരുടെ അമ്പിയാക്കന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹുവിനോടൊന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരോടും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരോടും ഇങ്ങനെ ചോദിച്ച് അവരെല്ലാം അവർ ജീവിതത്തിൽ ഈ ലോകത്ത് ചെയ്ത ചില സ്കലിതങ്ങൾ കാരണം റബ്ബിനോട് ചോദിക്കാൻ മടി കാണിച്ച് നിൽക്കുകയും അങ്ങനെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുമ്പോൾ ആ പ്രവാചകൻ അവിടെ ആ ഷഫാഅത്തിന് വേണ്ടി ഈ ലോകത്ത് അള്ളാഹു നൽകിയ ഒരു അവസരത്തെ പരലോകത്തേക്ക് വേണ്ടി ഉമ്മത്തിനു വേണ്ടി മാറ്റിവെച്ച പ്രവാചകൻ അന്ന് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ സുജൂദിലായിക്കൊണ്ട്, ദീർഘനേരം സുജൂദിലായിക്കൊണ്ട് ഷഫാഅത്ത് ചെയ്യും. അപ്പോൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നുണ്ട്, ഫഅഹ്മദു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ അങ്ങേയറ്റം ഹംദ് ചെയ്തു. ബി തഹ്മീദിൻ, ഏറ്റവും നല്ല ഒരു ഹംദ്. ഏത്, എങ്ങനെയുള്ളതാണ്? യുഅല്ലിമുനി, എനിക്ക് പഠിപ്പിക്കപ്പെട്ട, എനിക്ക് പഠിപ്പിക്കപ്പെട്ട ആ ഒരു ആ ഹംദ് കൊണ്ട് റബ്ബിനെ അങ്ങേയറ്റം സ്തുതിച്ചുകൊണ്ടാണ് ആ ദീർഘനേരം സുജൂദിൽ കിടന്നത്. എന്നിട്ട് ആ ഹദീസിൻ്റെ ബാക്കി റസൂലുള്ള പറയാണ്, ലം യഹ്മദുഹു ബിഹ അഹദുൻ ഖബ്ലി വലാ യഹ്മദുഹു ബിഹ അഹദുൻ ബഅദി, എനിക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഹംദ് മറ്റൊരാളും പ്രാർത്ഥിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. എനിക്ക് ശേഷം ഇനി ആരും അങ്ങനെയുള്ള ഒരു ഹംദ് പറയാനും പോകുന്നില്ല. അങ്ങനെയുള്ള ഹംദ് പറയുന്ന ഒരു വേള, ഒരു സദസ്, അതാണ് മഖാമ മഹ്മൂദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു ഹംദിനുടയവനാണ്. അതുകൊണ്ടാണ് അൽ ഹമീദ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്, മനസ്സിലാക്കി നൽകുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ധാരാളമായി കൊണ്ട് ഈ നാമത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വ്യത്യസ്ത സന്ദർഭങ്ങളിലൂടെ റബ്ബിന് സ്തുതി അർപ്പിക്കാൻ വേണ്ടി നമുക്ക് അവസരങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. നിസ്കാരത്തിലാകട്ടെ, നിസ്കാരത്തിന് പുറമെയാകട്ടെ, നിസ്കാരത്തിന് മുന്നോടിയാകട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തുടക്കം, ഉറക്കം എഴുന്നേൽക്കുന്നതു മുതൽ ഉറക്കത്തിലേക്ക് മടങ്ങുന്നതുവരെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും ഹംദ് പറയുവാനും നമുക്ക് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക സമയങ്ങൾ, സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, എണ്ണങ്ങൾ എല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ ഹംദിനുടയവനാണ്. ഹംദിനർഹിക്കുന്നവൻ അവൻ മാത്രമാണ്. പൂർണ്ണമായും സർവസ്തുതിയും അത് അള്ളാഹുവിനു മാത്രമാണ്. പണ്ഡിതന്മാർ നമുക്ക് ഈ ഇതിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു തന്നത്, ഹുവൽ മുസ്തഹിഖു ലി അൻ യുഹ്മദ, അള്ളാഹുവാണ് ഹംദിനുടയവൻ, അതിന് അവകാശമുള്ളവൻ അവൻ മാത്രമാണ്. എന്നിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, കാരണം അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്, ഈ ലോകത്തെ സംവിധാനിച്ചത്, നമുക്ക് വേണ്ട ഉപജീവനങ്ങൾ ഏർപ്പെടുത്തിയത്, ആകാശവും ഭൂമിയും ഒക്കെ ഈ രൂപത്തിൽ തർത്തീബാക്കിയിട്ടുള്ളത് അത് അള്ളാഹുവാണ്. അങ്ങനെയുള്ള ഒരുവനെയല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ സ്തുതിയർപ്പിക്കേണ്ടത്? നിസ്സാരമായ ഒരു സഹായം ചെയ്യുമ്പോഴേക്ക് നമ്മൾ ആ വ്യക്തിയോട് തിരിച്ച് നന്ദി പ്രകടനം കാണിക്കുമ്പോൾ, ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്ന ഇനിയും തരാൻ ഉദ്ദേശിക്കുന്ന റബ്ബിനെയല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ഹംദ് പറയേണ്ടത്? ആ ഹംദ് നമ്മൾ സദാ അവന് വർഷിക്കേണ്ടതുണ്ട്. അവൻ ഹംദിനുടയവനാണ്. നമ്മൾ ആരും അള്ളാഹുവിനെ ഹംദ് നടത്തിയിട്ടില്ലെങ്കിലും സ്തുതിച്ചിട്ടില്ല എങ്കിലും അള്ളാഹുവിൻ്റെ പദവിക്ക് ഒന്നും കുറയാൻ പോകുന്നില്ല. നമ്മൾ എന്തിനാണ് അള്ളാഹുവിന് ഹംദ് നൽകുന്നത്? അനുഗ്രഹങ്ങൾ നമുക്കിനിയും വർഷിക്കാനാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നിത്യവും ഹംദുമായി ബന്ധപ്പെട്ട് തിരുവചനങ്ങളിലും വിശുദ്ധ ഖുർആനിലും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകൾ പഠിപ്പിച്ചപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കണമെന്ന് പറഞ്ഞ ചില വേളകളുണ്ട്. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഈ ഭക്ഷണം തന്ന റബ്ബിന് നന്ദി കാണിക്കണം, അങ്ങനെ അൽഹംദുലില്ലാ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കുമ്പോൾ, പിന്നെ ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പരീക്ഷിക്കപ്പെട്ട വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ബതലാ കബിഹി വഫദ്ദലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ലീല എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെയെല്ലാം ഹംദാണ് മുന്തി നിൽക്കുന്നത്. മാത്രമല്ല, നിസ്കാരത്തിൻ്റെ മുന്നോടിയായിക്കൊണ്ട് വുദൂവിന് ശേഷവും ബാങ്കിന് ശേഷവും ഒക്കെയുള്ള പ്രാർത്ഥനകളൊന്ന് പരിശോധിക്കുക. നിസ്കാരത്തിൽ തന്നെയും റുക്കു കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് പോകുമ്പോൾ സമി അല്ലാഹു ലിമൻ ഹമീദ, അങ്ങനെ അവിടെയും ഹംദിനെ കുറിച്ച് പറയുന്നു. നിസ്കാരശേഷം അൽഹംദുലില്ലാ 33 പ്രാവശ്യം, ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 പ്രാവശ്യം. ഇങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങൾ, എത്രയെത്ര സാഹചര്യങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി നൽകിയിട്ടുണ്ട്. ഇനി ഹംദിൻ്റെ ശ്രേഷ്ഠത പറയുമ്പോൾ മാത്രം എത്ര ശ്രേഷ്ഠതയാണ് തിരുവചനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നത് ദുനിയാവിലെ ഏറ്റവും വലിയ 4 വചനങ്ങളാണ് എന്നാണ് തിരുവചനത്തിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ 4 വചനങ്ങളെ എടുത്തു വച്ചിട്ട് പോലും പണ്ഡിതന്മാർ പറഞ്ഞത് സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹുമൊക്കെ അതിനൊക്കെയും 10-20 കൂലിയൊക്കെ ഉള്ളൂ, എന്നാൽ അതിനേക്കാൾ കൂലിയാണ് ഹംദിന് ലഭിക്കുക എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹിക്കും 20 നന്മയാണ്, എന്നാൽ അൽഹംദുലില്ലാഹിക്ക് 30 നന്മയെന്ന് പ്രത്യേകം പഠിപ്പിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു ഹംദിനുടയവനാണ്. വിശുദ്ധ ഖുർആനിൽ 6 അധ്യായം 1 വചനത്തിൽ അൽഹംദുലില്ലാഹില്ലദി ഖലഖസ് സമാവാതി വൽ അർദ് വജഅല ദുലുമാതി വന്നൂർ, അല്ലാഹു പറഞ്ഞില്ലേ ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അവിടെ തുടങ്ങിയത് ഹംദ് കൊണ്ടാണ്. അൽഹംദുലില്ലാ, അൽഹംദ് സർവസ്തുതിയും റബ്ബിനാണ്. അങ്ങനെയുള്ള റബ്ബ് എല്ലാ നിലക്കും സ്തുതിക്കർഹനാണ് എന്നതാണ് അൽഹമീദ് എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത്. മാത്രമല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന സമയം നമുക്കറിയാം, നീതിയോടുകൂടി വിധി തീർപ്പാക്കിയതിന് ശേഷം വഖുലിയ ബൈനഹും ബിൽ ഹഖ്, അള്ളാഹു സുബ്ഹാനഹു തആല സത്യ ന്യായത്തോടുകൂടി കൃത്യമായി ആരോടും അനീതി കാണിക്കാതെ വിധി തീർപ്പാക്കിയതിന് ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ വഖീലൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ആദ്യം പറയുന്ന വചനമാണ് വഖീലൽ ഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നാണ് ആദ്യം പറയുന്നത്. സർവസ്തുതിയും റബ്ബിനാണ്. ഇങ്ങനെ എല്ലാ നിലക്കും ഇഹത്തിലും പരത്തിലും നമുക്ക് നന്മ നേടിത്തരുന്ന ഏറ്റവും മഹത്തരമായ വചനമാണ് യഥാർത്ഥത്തിൽ അൽഹമീദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നന്മകളേകും, നന്മകൾ വർഷിക്കും. മാത്രമല്ല, ഇനിയും നമുക്ക് ഹംദിൻ്റെ മഹത്വങ്ങൾ കാണാൻ സാധിക്കും. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ, ഈ അൽഹമീദ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യവും റബ്ബിനെ അധികമായിക്കൊണ്ട് സ്തുതിക്കണം എന്നുള്ളത്. കാരണം ഓരോ സെക്കൻഡിലും എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സദാ അവനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും സ്തുതിക്കുകയും ചെയ്യണം. അതിൽപ്പെട്ടതാണ് ഏറ്റവും മഹനീയമായ അൽഹംദ് എന്നത്. നമുക്ക് ഹദീസുകളിൽ കാണാം അൽഹംദുലില്ല എന്നത് തംല ഉൽ മീസാൻ, വിചാരണയുടെ ആ ഒരു തുലാസ് അതിൽ കനം തൂങ്ങുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ല എന്നത് അതും മീസാനിനെ നിറയ്ക്കുകയും അത് ആകാശ ഭൂമികളോളം വലിപ്പമുണ്ടാവുകയും ചെയ്യുമെന്നാണ്. അത്ര കണ്ട് ഭാരമുള്ള ഒരു വലിയ ഭാരം മീസാനിൽ നിറയുമെന്നാണ്. അതുകൊണ്ട് ഹംദ് എന്നത് നിസാരമല്ല എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ഈ പ്രാർത്ഥന സ്വർഗത്തിലൊരു ഈത്തപ്പന നട്ടാൽ അത് നമുക്ക് കായ്ഫലങ്ങൾ നൽകിക്കൊണ്ടിരുന്നാൽ എത്ര നന്മയായിരിക്കും. ദുനിയാവിലൊരു കൃഷി ചെയ്താൽ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കോ വേണ്ടി മാത്രം അത് നമുക്ക് ഉപകാരം തന്നേക്കാം. എന്നാൽ സ്വർഗത്തിൽ നമ്മൾ കൃഷി ഈ ദുനിയാവിൽ വെച്ച് തന്നെ വിത്തിട്ട് അതിനെ മുളപ്പിച്ച് നടാൻ അതിനെ പിന്നെ പരിപോഷിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചാൽ എത്ര വലിയ നേട്ടമാണ് നമുക്ക് കാത്തിരിക്കുന്നത്. അത് ഈ ഹംദ് കൊണ്ട് നമുക്ക് സാധിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രമല്ല സുബ്ഹാനല്ലാഹ് വബിഹംദിഹി ഹംദിനെ ഹംദ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തിയാൽ ഒരു ദിവസം 100 പ്രാവശ്യം പറഞ്ഞാൽ ഹത്തല്ലാഹു അൻഹു ദുനൂബഹു അവൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു മായ്ച്ചു കൊടുക്കും. അവിടെ നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ് വഇൻ കാനത് അക്സറ മിൻ സബദിൽ ബഹർ, കടലിൻ്റെ നുരയോളം പതയോളം അത്ര കണ്ട് തിന്മകൾ ചെറു പാപങ്ങൾ അവനിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിലും അത്രയും തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കാൻ അള്ളാഹു തയ്യാറാണ്. അതാണ് ഹംദിൻ്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് ഈ അൽഹമീദ് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഒന്ന്, സർവസ്തുതിയും അള്ളാഹുവിനു മാത്രമുള്ളതാണ്. അവനാണ് ഹംദിനുടയവൻ. സ്തുതിക്ക് ഏറ്റവും കൂടുതൽ അർഹിക്കുന്നവൻ അവൻ മാത്രമാണ്. അതുപോലെ തന്നെ ഇരു ലോകത്തും വാഴ്ത്തപ്പെടുന്നവനും പുകഴ്ത്തപ്പെടുന്നവനും അള്ളാഹു മാത്രമാണ്. ഈ ലോകത്താകട്ടെ പരലോകത്താകട്ടെ, അവിടെ ഇരു ലോകത്തും വാഴ്ത്തപ്പെടുന്നവനും പുകഴ്ത്തപ്പെടുന്നവനും അള്ളാഹു മാത്രമാണ്. എന്നെന്നും വാഴ്ത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്നെന്നും വാഴ്ത്തുന്നവൻ അള്ളാഹു മാത്രമാണ്. അതോടൊപ്പം അവന് സ്തുതി അർപ്പിക്കുന്നതിലൂടെ ഇഹത്തിലും പരത്തിലും വലിയ നന്മകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. കൂടുതൽ പഠിക്കുക, ഹംദ് കൂടുതലായി ചൊല്ലാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: അപ്പോൾ അസ്മാഉൽ ഹുസ്ന നമ്മൾ കേട്ടു. നല്ലൊരു പഠന സെഷൻ. കേട്ട ഒരു സ്ഥിതിക്ക് നമുക്കറിയാം, നമ്മൾ കേട്ടത് അൽഹമീദ് എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട അബ്ദുറൌഫ് അൽഹിക്കമിയുടെ സംസാരമാണ്. കൂടുതൽ ഇതുപോലെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും കഴിയട്ടെ. ഇനി കഥ പറയാൻ പരിപാടിയാണ്.
0: പ്രിയപ്പെട്ടവരെ, കഥ കേൾക്കാൻ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്കിഷ്ടപ്പെട്ട നമ്മുടെ അബ്ദുസലാം വീട്ടിയുടെ ഈ ഒരു കഥ ഒന്ന് കേട്ടു നോക്കാം. കുറുക്കനും കുഞ്ഞാടും, വില കൂടിയ സമ്മാനം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പതിവ് പോലെ നമുക്ക് 2 കഥകൾ കേൾക്കാം. ഒന്നാമത്തെ കഥ കുറുക്കനും കുഞ്ഞാടും. ഒരു ദിവസം ഒരു കുഞ്ഞാട് മറ്റുള്ള ആടുകളുടെ കൂടെ വിശാലമായ പുൽമേട്ടിലിങ്ങനെ മേയുകയായിരുന്നു. നല്ല ഇളം പുല്ലുകളുള്ള സ്ഥലം പുൽമേടിൻ്റെ അറ്റത്തായി അത് കണ്ടെത്തി. കുഞ്ഞാട് പുല്ല് തിന്ന് തിന്ന് മറ്റുള്ളവരിൽ നിന്നും വളരെ അകലെയായി. തൻ്റെ അടുത്തേക്ക് ചെന്നായ വരുന്നുണ്ടെന്നറിയാതെ അവൾ വളരെ ആസ്വദിച്ച് ഇളം പുല്ലുകളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നു. ചെന്നായ തൻ്റെ അടുത്തെത്തിയത് ഒരു ഞെട്ടലോടെയാണ് അവൾ അറിഞ്ഞത്. തൻ്റെ മേൽ ചാടി വീഴും മുമ്പ് രക്ഷപ്പെടാനുള്ള പോംവഴികൾ അവൾ ആലോചിച്ചു. ബുദ്ധി പ്രയോഗിച്ചാലേ രക്ഷയുള്ളൂ. ചെന്നായോട് ഏറ്റുമുട്ടി ജയിക്കുവാനുള്ള ശക്തി തനിക്കില്ല. അവൾ വിനയസ്വരത്തിൽ ചെന്നായോട് അഭ്യർത്ഥിച്ചു, ക്ഷമിക്കണം, എന്നെ ദയവ് ചെയ്ത് ഭക്ഷിക്കരുത്. എൻ്റെ വയറ്റിലിപ്പോൾ നിറയെ പുല്ലാണ്. നിങ്ങൾ കുറച്ചു നേരത്തേക്ക് കാത്തു നിൽക്കുക, അപ്പോഴേക്കും എന്റെ മാംസം കൂടുതൽ രുചികരമായിത്തീരും. ഇളം പുല്ല് കഴിച്ച ഉടനെയുള്ള മാംസത്തിന് നല്ല രുചിയുണ്ടാകില്ല. ചെന്നായ ഈ കുഞ്ഞാട് പറഞ്ഞത് സത്യമാണെന്ന് വിചാരിച്ചു. അത് കുറച്ചു നേരം കാത്തു നിൽക്കാമെന്ന് സമ്മതിച്ചു. കുറച്ച് സമയത്തിന് ശേഷം കുഞ്ഞാട് പറഞ്ഞു, നിങ്ങൾ എന്നെ നൃത്തം ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ എന്റെ വയറ്റിലെ പുല്ല് വളരെ വേഗം ദഹിക്കും. ഇതും സത്യമാണെന്ന് ചെന്നായ കരുതി. അങ്ങനെ കുഞ്ഞാട് നൃത്തം ചെയ്യാൻ തുടങ്ങി. കുഞ്ഞാടിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ആഗ്രഹമാണുള്ളത്. ചെന്നായ തന്നെ കടിച്ചു കീറി തിന്നുന്നത് ആലോചിച്ചപ്പോൾ അവളുടെ ഭയം കൂടി. പെട്ടെന്നവൾക്ക് മറ്റൊരു സൂത്രം തോന്നി. അവൾ പറഞ്ഞു, എന്റെ കഴുത്തിലെ മണിയെടുത്ത് നിങ്ങൾക്ക് കഴിയുന്നത്ര ശക്തിയിൽ കിലുക്കുക. മണിയൊച്ച കേട്ടാൽ എനിക്ക് കൂടുതൽ വേഗത്തിൽ നൃത്തം ചെയ്യാൻ കഴിയും. അപ്പോ പുല്ല് വേഗം ദഹിക്കും. നിങ്ങൾക്ക് രുചികരമായ എന്റെ മാംസം തിന്നുകയും ചെയ്യാം. കുഞ്ഞാടനെ തിന്നാനുള്ള കൊതിമൂത്ത ചെന്നായ മണിയെടുത്ത് ശക്തിയായി അടിക്കാൻ തുടങ്ങി. ആട്ടിടയൻ ദൂരെ നിന്ന് ഈ ശബ്ദം കേൾക്കുകയും കാണാതായ കുഞ്ഞാടിനെ തേടി തന്റെ നായ്ക്കളെ മണിയടിയൊച്ച കേട്ട ഭാഗത്തേക്ക് അയക്കുകയും ചെയ്തു. കുരച്ചുകൊണ്ട് ഓടി വരുന്ന നായ്ക്കളെ കണ്ടപ്പോ ചെന്നായ തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ചെന്നായയുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞാട് മറ്റുള്ള ആളുകളുടെ സമീപത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. കൂട്ടുകാരെ, പലപ്പോഴും കരുത്തിനേക്കാൾ ബുദ്ധിയോടെയുള്ള നീക്കങ്ങൾക്ക് നമ്മെ ആപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയും. ചിന്തയില്ലാത്ത പ്രവർത്തനം നമ്മെ ആപത്തിൽ ചാടിക്കുകയും ചെയ്യും. ആപൽഘട്ടങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ബുദ്ധിപൂർവം പ്രവർത്തിക്കുകയും ചെയ്യുക. അടുത്ത കഥ കേൾക്കണ്ടേ? കഥയുടെ പേര് വില കൂടിയ സമ്മാനം. ആ യുവാവ് വളരെ സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും നല്ല മാർക്കോടെയാണ് വിജയിച്ചിട്ടുള്ളത്. അവൻ്റെ മാതാവ് അവൻ ചെറിയ കുട്ടിയായിരിക്കെ മരിച്ചുപോയി. അതിനാൽ പിതാവ് മാത്രമാണ് സ്വന്തമെന്ന് പറയാനുള്ളത്. വളരെ ലാളിച്ചും സ്നേഹിച്ചുമാണ് അവൻ്റെ പിതാവ് അവനെ വളർത്തിയത്. ഒടുവിൽ അവൻ ഉന്നത ബിരുദം നേടി. അവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് അവനായിരുന്നു. അവന് വാഹനങ്ങളോട് വലിയ താൽപ്പര്യമായിരുന്നു. ഒരുപാട് മാസങ്ങളായി അവനൊരു സ്പോർട്സ് കാർ വാങ്ങുവാൻ പിതാവിനോട് ആവശ്യപ്പെടുവാൻ തുടങ്ങിയിട്ട്. ബിരുദദാന ദിവസം സമ്മാനമായി തനിക്ക് താൻ ആവശ്യപ്പെട്ട കാർ വാങ്ങിത്തരണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. നോക്കാം എന്ന് മാത്രമായിരുന്നു പിതാവിൻ്റെ മറുപടി. അങ്ങനെ ബിരുദദാന ദിവസം ആഗതമായി. അന്നേ ദിവസം തൻ്റെ പിതാവ് തനിക്ക് ആ കാർ സമ്മാനിക്കുമെന്നവൻ പ്രതീക്ഷിച്ചു. അന്ന് രാവിലെ അവൻ്റെ പിതാവ് അവനെ തൻ്റെ അരികിൽ വിളിച്ചു വരുത്തി അവനോട് പറഞ്ഞു, മോനെ, നിന്റെ ഉമ്മ മരിച്ച ശേഷം നിന്നെ ബുദ്ധിമുട്ടൊന്നും അറിയാതെ ഞാൻ വളർത്തി. നീ വളരെ മിടുക്കനായി വളർന്നു. ഇന്ന് നീ ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ചിരിക്കുന്നു. എനിക്കതിൽ വലിയ അഭിമാനമുണ്ട്. നിന്നെ ഞാൻ വളരെയേറെ സ്നേഹിക്കുന്നു. അദ്ദേഹം തൻ്റെ മകന് ഭംഗിയായി പൊതിഞ്ഞ ഒരു പെട്ടി സമ്മാനിച്ചു. ആകാംക്ഷയോടെയും അതിലുപരി അല്പം ആശങ്കയോടെയും കൂടി മകൻ ആ പെട്ടി തുറന്നു. അതിലവൻ കണ്ടത് ഒരു പുതിയ ഖുർആൻ കോപ്പിയായിരുന്നു. വളരെയധികം ദേഷ്യത്തോടെ ശബ്ദമുയർത്തിക്കൊണ്ടവൻ ചോദിച്ചു, ഇതാണോ നിങ്ങൾ എനിക്ക് വാങ്ങിയ സമ്മാനം? എത്ര നാളായി ഞാനൊരു സ്പോർട്സ് കാർ വാങ്ങിത്തരാൻ പറയുന്നു, എന്നിട്ട് വാങ്ങിത്തന്നിരിക്കുന്നത് ഒരു ഖുർആൻ മാത്രം. ആ വിശുദ്ധ ഗ്രന്ഥം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. മോനെ, നിൽക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എന്ന് പിതാവ് ഉറക്കെ വിളിച്ചു പറഞ്ഞെങ്കിലും അവൻ അതൊന്നും കേട്ടില്ല. അതിനുശേഷം വർഷങ്ങൾ കുറേ കഴിഞ്ഞു. അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നതേയില്ല. പിതാവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചതുമില്ല. അവൻ മറ്റൊരു നാട്ടിൽ കച്ചവടത്തിലേർപ്പെട്ട് വലിയ സമ്പന്നനായി മാറി. കൊട്ടാരസമാനമായ വീട് പണിതു. ആ നാട്ടിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചു. അങ്ങനെ ഭാര്യയോടും മക്കളോടും ഒന്നിച്ച് സുഖമായി താമസിച്ചു വരുന്നതിനിടയിലാണ് പിതാവിനെ കാണണമെന്ന ആഗ്രഹം അവൻ്റെ മനസ്സിലുദിച്ചത്. ഇപ്പോ വയസ്സായിട്ടുണ്ടാവും, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും താൻ ഇതുവരെ അന്വേഷിച്ചില്ലല്ലോ. വളരെയേറെ തന്നെ സ്നേഹിച്ച പിതാവിനോട് താൻ അന്ന് ചെയ്തത് വലിയ അക്രമം തന്നെയാണ്. വീട് വിട്ട ശേഷം ആദ്യമായി അവൻ പിതാവിനെ അന്നോർത്തു കരഞ്ഞു. മകൻ പോയ ശേഷം അയാൾ ദുഃഖിതനായാണ് കഴിഞ്ഞുകൂടിയത്. വർഷങ്ങൾക്ക് ശേഷം അയാൾ മകനെക്കുറിച്ച് അന്വേഷിക്കുകയും അവൻ കുടുംബസമേതം എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പിണങ്ങിപ്പോയ മകൻ തന്നെ കാണുവാൻ വരുമോ എന്ന് നോക്കട്ടെയെന്ന ചിന്തയാൽ അവനെ പോയി കണ്ടില്ല. എത്രയും പെട്ടെന്ന് പിതാവിൻ്റെ അടുത്ത് ചെന്നെത്തണം എന്നായി അവൻ്റെ ചിന്ത. അങ്ങനെ നാട്ടിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നതിനിടയെ പിതാവിൻ്റെ മരണവാർത്ത അയാളെ തേടിയെത്തി. അയാൾ വർദ്ധിച്ച സങ്കടത്തോടെ നാട്ടിലേക്ക് പുറപ്പെട്ടു. പിതാവിൻ്റെ ശരീരം മറവ് ചെയ്തു കഴിഞ്ഞ ശേഷമാണ് അയാൾ വീട്ടിലെത്തിയത്. ജനിച്ചു വളർന്ന വീട്ടിലെത്തിയപ്പോൾ അയാൾക്ക് വല്ലാത്ത കുറ്റബോധവും സങ്കടവും തോന്നി. തൻ്റെ പിതാവിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ തിരയുന്നതിനിടയിൽ അയാൾ വർഷങ്ങൾക്ക് മുമ്പ് താൻ ഉപേക്ഷിച്ചു പോയ പിതാവ് സമ്മാനിച്ച ആ ഖുർആൻ അവിടെ കണ്ടെത്തി. അയാൾ കണ്ണീരോടെ ഖുർആൻ തുറന്ന് പേജുകൾ മറിച്ചു. വരികൾ വായിക്കുന്നതിനിടയിൽ ഒരു കാറിൻ്റെ താക്കോൽ താഴെ വീണു. പണ്ട് അയാൾ ആഗ്രഹിച്ച ആ കാറിൻ്റെ ഡീലറുടെ പേരെഴുതിയ ഒരു ടാഗും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ടാഗിലെ തീയതി അയാളുടെ ബിരുദാനന്തര ദിവസത്തിൻ്റെ തീയതിയായിരുന്നു. അന്ന് സമ്മാനിച്ചത് വെറുമൊരു ഖുർആനായിരുന്നില്ല, താൻ ഇഷ്ടപ്പെട്ട കാറുമുണ്ടായിരുന്നു. തൻ്റെ മുൻകോപം മൂലം സത്യം മനസ്സിലാക്കുവാൻ താൻ തയ്യാറായില്ല. അവൻ ആ താക്കോൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു.
2: കഥ പറയാൻ പ്രോഗ്രാം അവസാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി യാത്രാ വിവരണമായ ദൃശ്യം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ദൃശ്യത്തിൻ്റെ ഒരു പ്രത്യേകത നയനമനോഹര കാഴ്ചകളുടെ ദൃശ്യാനുഭവം ഒരുക്കുന്ന ദൃശ്യത്തിൽ ഇന്ന് ഇന്ത്യയെ കണ്ടുകൊണ്ടൊരു യാത്ര. ഡോക്ടർ ലബീബ് നാലകത്തും പീസ് റേഡിയോ പ്രതിനിധിയായ അബ്ദുസ്സലാം വീട്ടിയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ദൃശ്യം പ്രോഗ്രാമിൽ നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ലബീദ് നാലകത്താണ്. അരീക്കോട് സുല്ലം സലാം ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് ട്രെയിനറും GCC രാജ്യങ്ങളും മറ്റു ഏഷ്യൻ രാജ്യങ്ങളുമടക്കം 12 വരുന്ന രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ ജീവിതാനുഭവമുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ലബീദ് നാലകത്തിനെ ഈ ദൃശ്യം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു
6: അലൈക്കും
5: സർ. നമ്മൾ ദൃശ്യം പരിപാടിയിൽ ഇതുപോലെ യാത്രാനുഭവങ്ങളുള്ള ആളുകളുമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ശ്രോതാക്കൾക്ക് കൂടുതൽ താല്പര്യമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സാറിനെ ഒന്ന് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. സാറിൻ്റെ ഒരു കുടുംബം അതുപോലെ തന്നെ പ്രദേശം മറ്റ് അനുഭവങ്ങളിലൂടെ നമുക്ക് തുടങ്ങാം.
6: ഞാൻ അരീക്കോട് സ്വദേശിയാണ്. പിതാവ് അബ്ദുള്ള മാഷ്, മാതാവ് സെൽമ ടീച്ചർ. നേരത്തെ രണ്ടാളുകളും അധ്യാപകരായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ സ്വാതന്ത്ര്യവും അതുപോലെ യാത്രകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അംഗീകാരമൊക്കെ ഉള്ള ഒരു കുടുംബമാണ്. ഖുറാനിൽ സീറൂഫില്ലർലി ഫന്ദുറു കൈഫ ഖാന അക്ബത്തുൽ മുഖദീമി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും ഞാൻ ചെറുപ്പത്തിലെ കണ്ടുവന്ന ഒരു സംഗതി, വല്യപ്പ നല്ല യാത്രക്കാരനായിരുന്നു, യാത്രകൾ ഇഷ്ടംപോലെ നടത്താറുണ്ട്. ആ യാത്രയുടെ അനുഭവങ്ങളും മറ്റു സംഗതികളൊക്കെ ഞങ്ങൾക്ക് കഥ പോലെ കുട്ടിക്കാലത്ത് പറഞ്ഞു തരുമായിരുന്നു. വല്യപ്പ ആ കഥയൊക്കെ പറഞ്ഞിട്ടാണ് സ്വാഭാവികമായിട്ടും സുബൈക്ക് പള്ളികൾക്ക് കൊണ്ടുവന്ന രീതി ഉണ്ടായത്. അതൊരു ചെറുപ്പത്തിലെ ഒരു 4 വരെയുള്ള ഒരു അനുഭവമാണ്. പിന്നെ കണ്ടത് പിതാവ് യാത്രകൾ നിരന്തരം കൂടുതൽ യാത്രകൾ ഈ വിദേശ രാജ്യങ്ങളിലേക്കല്ല, മറ്റ് ഇന്ത്യയിലെ വിവിധ രാജ്യങ്ങളിലേക്ക്, വിവിധ പിന്നെ സ്റ്റേറ്റുകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു കണ്ടുവരുന്ന ആ രീതിക്ക് തന്നെ വീണ്ടും തുടരുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉണ്ടായിട്ടുള്ള ഒരു ഭാഗം. കാരണം പിതാവിന് ഒരു സമയത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് പിതാവിൻ്റെ എല്ലാ കൂട്ടുകാരും അതിന് പകരം മകനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ നിലക്ക് എന്നെ കൊണ്ടുപോയി. വാപ്പൻ്റെ ടീമാണ് സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സുകളായിട്ടുള്ള ആളുകളാണ്. അവരുടെ ഏകദേശം 40 വയസ്സ് കുറഞ്ഞ എന്നെ അതിലേക്ക് സെലക്ട് ചെയ്തു കൊണ്ടുപോയി. അതൊരു 16 ദിവസത്തെ ഒരു ഇന്ത്യ സന്ദർശനമായിരുന്നു. അതായത് കേരളത്തിൽ നിന്ന് തുടങ്ങി അഹമ്മദാബാദ്, രാജസ്ഥാൻ, ജയ്സാൽമീർ അങ്ങനെ അടങ്ങുന്ന കാശ്മീർ അടക്കം തിരിച്ചു വരുന്ന ഒരു 16 ദിവസത്തെ യാത്രയായിരുന്നു. അപ്പോൾ അതിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി ആ ഭാഗത്തേക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നേടി.
5: അതൊക്കെ എത്രാമത്തെ വയസ്സിലായിരുന്നു?
6: അതൊരു 23-24 കല്യാണം കഴിക്കുന്നതിൻ്റെയൊക്കെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇത്.
5: അപ്പോൾ അതാണ് നിങ്ങളുടെ യാത്രയുടെ ഒരു ആദ്യ അനുഭവം തുടങ്ങുന്നത് അവിടെ നിന്നാണ്?
6: തീർച്ചയായും. നമ്മൾക്ക് അങ്ങനെ യാത്രയിലേക്ക് എന്നെ എടുത്ത് വെച്ചത് പിതാവും പിതാവിൻ്റെ പിതാവ് എന്ന വല്യപ്പയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ വന്നതുകൊണ്ട് താഴ്വഴിയായി വരുന്ന ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി. വിവാഹത്തിന് ശേഷവും പല യാത്രകളും പ്ലാൻ ചെയ്യാനും അതിനൊക്കെ ഫുൾ സപ്പോർട്ട് കിട്ടാനും നിമിത്തമായിട്ടുണ്ട്.
5: അത് ട്രെയിനിലുള്ള യാത്രയായിരുന്നില്ല,
6: ട്രെയിൻ യാത്രയാണ്. 16 ദിവസത്തെ ട്രെയിൻ യാത്രയാണ്. ഒരു ആദ്യം അഹമ്മദാബാദക്ക് പോവും, 2 ദിവസത്തെ യാത്ര കഴിഞ്ഞതിന് ശേഷം 2 ദിവസം അവിടെ തങ്ങും, അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലുള്ള സ്ഥലങ്ങൾ കാണും. പിന്നെ രാജസ്ഥാനിലേക്ക് പോവും, രാജസ്ഥാനിൽ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് വിവിധ സ്ഥലങ്ങൾ കണ്ടിട്ട് അവിടുന്ന് മൗണ്ട് ആബു അവിടെ 1 ദിവസം നിന്ന് പിന്നെ അവിടുന്ന് ജയ്സാൽമീർ പിന്നെ കാശ്മീരിലേക്ക് മടക്കം മനാലി കുളു ഷിംല അടക്കമുള്ള ഭാഗങ്ങൾ വന്നിട്ട് അവസാനം ഡൽഹിയിൽ നിന്ന് നേരിട്ട് ട്രെയിൻ
5: തിരിച്ചു. അപ്പോൾ നമുക്ക് യാത്രയുടെ വിശദമായ ചൂടേറിയ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിൻ്റെ മുമ്പ് ഈ യാത്രകൾ എങ്ങനെയാണ് ശരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പം ഇന്ന് ഒരുപാട് ഈ 10-12 വരുന്ന രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു, അതിൽ ഇന്ത്യയിൽ തന്നെ എല്ലാ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലൂടെയും പോയി കഴിഞ്ഞു. ഈ യാത്രകൾ എങ്ങനെയാണ് ശരിക്കും പ്ലാൻ ചെയ്യുന്നത്?
6: ഞങ്ങളുടെ ഒരു ടീമുണ്ട്. ആ ടീമിന് ഒരു യാത്ര പോകുന്നതിൻ്റെ ഒരു 6 മാസം മുമ്പ് തന്നെ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഷെഡ്യൂൾ ഇടും. അതിന് പ്രധാനമായിട്ടും നൗഷാദ് സാറാണ്, അരീക്കോടുള്ള നൗഷാദ് സാറാണ് അതിന് ലീഡ് ചെയ്യുക. നൗഷാദ് സാർ ഇല്ലാത്ത യാത്രകളുണ്ടായിട്ടുണ്ട്, അതും ഇതേപോലെ ഒരു 6 മാസം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യും. അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് കാണേണ്ടത് നോക്കിയിട്ട് ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള ഒരു രീതി, അതിലെ പിന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുസ്തകമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ കുറേ ഏരിയകൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാമങ്ങളിലെ എങ്ങനെ ഏത് സ്പോട്ടിൽ നിന്നാണ് നമുക്ക് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ കാണാത്ത സ്ഥലത്തിനെ മുമ്പ് തന്നെ ഒരു മാസം മുമ്പ് ഞങ്ങൾ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള വിവരണം നടത്തും. ടീമിൻ്റെ ഒരു 5-6 ആൾക്കാരുള്ള പോകുന്നതാണെങ്കിൽ ഓരോ വീട്ടിലും ഓരോ സിറ്റിംഗ് ഉണ്ടാവും. ആ സിറ്റിങ്ങിൽ പ്രധാനമായിട്ടും ആ സ്ഥലങ്ങളെക്കുറിച്ച്, ആ സ്ഥലത്തിൻ്റെ ഭംഗിയെക്കുറിച്ച്, സ്ഥലമൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, നമ്മൾ വായനയിലൂടെ കിട്ടിയിട്ടുള്ള ആ അനുഭവം നമ്മൾ തിരിച്ച് അവരോട് പറഞ്ഞു കൊടുക്കും.
5: ഒരു ഇമാജിനേഷൻ
6: റിയലായിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ വിവരണത്തിലുള്ള അതേ സ്പോട്ട് കണ്ടിട്ടൊന്നുമില്ല മുമ്പ്, പക്ഷെ കാണുന്ന സമയത്ത് നമുക്കൊരു
5: നല്ലൊരു കണക്ഷൻ
6: ഉണ്ടാവും.
5: തീർച്ചയായും. അതുപോലെ പിന്നെ ഇങ്ങനെ ഒരു യാത്രയുടെ ഒരു പ്രത്യേകത, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഒരു ടീം ഇതായിട്ടാണ്, ഒറ്റക്കായിട്ടുള്ള യാത്രകൾ അങ്ങനെ നടത്തിയോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു സാധാരണ സോളോ യാത്ര പോലെ അങ്ങനെ നടത്തി?
6: അതും പോയിട്ടുണ്ട്.
5: പോയിട്ടുണ്ട്. അധികവും ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെയുള്ള യാത്രകളാണ്
6: അധികവും പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുള്ളതാണ്. പിന്നെ ബുള്ളറ്റ് എടുത്ത സമയത്ത് ഓരോ റൂട്ടിലേക്കാണ് പോകും. അപ്പൊ നമുക്ക് താമസിക്കേണ്ടത് ഉണ്ടാവും. ചിലത് ഇപ്പം വയനാട് പോയിട്ട് അവിടുന്ന് കുടക് വഴി അങ്ങനെ ഹൈദരാബാദക്കൊക്കെ എത്തിയിട്ടുള്ള യാത്രകളുണ്ട്.
5: പിന്നെ നമുക്ക് ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്തായിരിക്കും, നിങ്ങളുടെ ഈ യാത്രയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്തായിരിക്കും?
6: സാധാരണ രീതിയിൽ യാത്രകൾ എന്ന് പറഞ്ഞാൽ 3 തരത്തിലാണുള്ളത്. ഒന്ന് VIP യാത്ര, കാരണം എല്ലാം ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ AC കോച്ചിൽ അങ്ങനെയൊക്കെ പോയിട്ടുള്ള ഒരു രീതിയാണ് ഉണ്ടാവും. അത് നേരത്തെ തന്നെ ഒന്നിനും നമുക്കതിന് താമസം വരില്ല, എല്ലാം പ്ലാൻഡായിട്ട് ഇങ്ങനെ ഉണ്ടാവും. അതൊരു ഒരു യാത്രയാണ്. അത് അത്തരം ആളുകൾക്ക് ഏറ്റവും ഹൃദ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പിന്നെ ഒരു സുഖകരമായിട്ടുള്ള യാത്രയല്ല. ഒന്നുമില്ല, അവരിങ്ങനെ പറഞ്ഞിരുന്നു, അല്ലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഏത് സ്ഥലം എന്നുള്ള പോലും നമുക്കറിയില്ല, അങ്ങോട്ട് പോകണമെങ്കിൽ അനുഭവങ്ങൾ കിട്ടൂല. അപ്പോൾ അതൊരു ഒരു യാത്ര, ഞാൻ മൂന്ന് തരത്തിലുള്ള യാത്രയും ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്ന് തോന്നിയിട്ടുള്ളൊരു സംഗതിയാണ്. അതേസമയത്ത് രണ്ടാമത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളെ അത് കൂടുതൽ പഠിക്കാൻ വേണ്ടി പോകുന്ന യാത്ര. അതൊന്നും പ്ലാൻ ചെയ്തിട്ട് ഷെഡ്യൂളില്ല ഇല്ലാത്ത സംഗതിയായിരിക്കും. മൂന്നാമത്തെ ഒരു പ്ലാനും ഇല്ലാതെ പോകുന്ന യാത്ര, അതിൽ എവിടെ എത്തും എന്നുള്ളതൊരു ധാരണ ഉണ്ടാവില്ല.
2: അത് ടീമിന്റെ കൂടെ തന്നെ
6: പ്ലാൻ ഇല്ലാതെ ഉണ്ട്. ഒരു സുബൈക്ക് ഇങ്ങനെ പള്ളിയിൽ നിന്നുള്ള ചർച്ചയിൽ ആ പള്ളിയിൽ നിന്ന് ആ ഉടുത്ത ഡ്രസ്സുമായിട്ട് പോയിട്ട് രണ്ടു മൂന്നും ദിവസം കഴിഞ്ഞിട്ട് വന്ന യാത്രകളുണ്ട്. ആരെങ്കിലും കാറോ വാഹനങ്ങളൊക്കെ പിന്നീട് സംഘടിപ്പിച്ച് അങ്ങനെ പോയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആരോടും പറയാതെ പോയ യാത്രകളും കൂട്ടത്തിലുണ്ട്.
2: അപ്പൊ നമുക്ക് പിന്നെ ഇന്ത്യയിലേക്കുള്ള യാത്ര കൊണ്ടാണ് നിങ്ങൾ ആ യാത്രയുടെ ഒരു കമ്പം തുടങ്ങിയത് അവിടെ നിന്നാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അപ്പൊ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് തുടക്കം? ഫസ്റ്റിൽ നിങ്ങൾ പോയിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ആദ്യ യാത്ര
6: 28
2: വർഷം മുമ്പ്. അതിനുശേഷം ഇന്ത്യ കണ്ടെത്തൽ എന്ന ഭാഗമായിട്ട് നിങ്ങൾ എത്ര തവണ അതുപോലെ പിന്നെ നടത്തിയത്? തൊട്ട് മുമ്പ് എത്ര?
6: 10-15 പ്രാവശ്യം
2: പിന്നെ പോയിട്ടുണ്ട്.
6: ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച പോയത് ആസാം, ബീഹാർ, ബംഗാൾ, ജാർഖണ്ഡ് ഈ നാല് ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു. അതൊരു
2: ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം അതിലേക്ക് പോണതിന് മുമ്പ് ആദ്യം നിങ്ങളെ ചെറുപ്പത്തിൽ നടത്തിയ യാത്രയും പിന്നെ നിങ്ങളുടെ യാത്രയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും?
6: സ്വാഭാവികമായിട്ടും ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഉള്ള ആളുകൾ പറയുന്ന രീതിയിലുള്ളൊരു അനുഭവമാണ്. അതേസമയത്ത് ഇപ്പോൾ നമ്മൾ പോയത് നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിൽ തന്നെ വന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇന്ന ഏരിയയിലേക്ക് പോകണം, അവിടെ ഇന്ന ഭാഗങ്ങളുണ്ട്, അവരുടെ ജീവിത സംസ്കാരങ്ങൾ രീതികളെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ടാണ്. അതേസമയത്ത് ആദ്യത്തെ യാത്ര എന്ന് പറഞ്ഞാൽ വേറെ പിന്നെ ടീം അവരുടെ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ പഠിക്കാനുള്ള രീതിയാണ്.
2: അപ്പൊ അവിടെ കണ്ട ഞാൻ ഒന്നുകൂടി ചോദിക്കുന്ന വെച്ചാൽ അന്നത്തെ ഒരു ഇന്ത്യ ഇന്നത്തൊരു ഇന്ത്യ ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ യാത്ര?
6: നല്ല മാറ്റങ്ങളുണ്ട്. കാരണം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ 1960s-70s ഒക്കെ ഉള്ള കറണ്ടില്ലാത്ത, റോഡില്ലാത്ത, വലിയ അനുഭവങ്ങളില്ലാത്ത ഒരു കേരളമുണ്ട്. 1960s-70s എന്നൊക്കെ പറഞ്ഞ സമയത്തുണ്ടായിരുന്ന മനുഷ്യന്മാർ ജീവിച്ചിട്ടുണ്ട്. ആ അനുഭവമാണ് സത്യത്തിൽ ഈ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും അനുഭവമുള്ള ഒരു ആസാമിലെ യാത്ര. ഞങ്ങള് ഗുവാഹട്ടിയിൽ ഇറങ്ങി, ഫ്ലൈറ്റ് ഇറങ്ങി, അവിടുന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വാഹനങ്ങൾ വന്നു, കാറ് വന്ന് അവിടെ നിർത്തി, ഒരു സ്ഥലത്ത് നിർത്തി. പക്ഷേ എന്തിനാ നിർത്തിയെന്ന് നമുക്കറിഞ്ഞില്ല. എന്തിനാണ് വാഹനം നിർത്തിയത്? പിന്നെയാണ് അറിയണത് ഈ ബൈക്ക് കാത്ത് കാറ് പോകാത്ത ഏരിയയാണ്, കാറ് പോകൂല ആ ഭാഗത്തേക്ക്. അപ്പോൾ അവര് ബൈക്കിനെ വെയിറ്റ് ചെയ്യാണ്, ബൈക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ബൈക്കിന് മാത്രം ഒരു രണ്ട് സൈക്കിളല്ല, കുറച്ചും കൂടി ഒരു ബൈക്കൊക്കെ പോകാവുന്ന ഏരിയയിലാണ് ഞങ്ങൾ എത്തിയത്. ആ ഗ്രാമത്തിൻ്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ബൈക്കും പോവില്ല, പിന്നെ നടക്കാണ്. അങ്ങനെയുള്ള നടപ്പ അത് എങ്ങനെയാണ് നടന്നത്? ഞാനൊക്കെ എൻ്റെ ഈ ശരീരം വെച്ചിട്ട് എത്രയോ കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് എത്തുന്നത്. അപ്പോൾ ഇത്തരം ആളുകൾ ഇപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു സാധനത്തിന് വേണ്ടി ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി വരുന്നു. ഏകദേശം ഇന്നൊക്കെ നമുക്കിങ്ങനെ 15-16 കിലോമീറ്ററൊക്കെ നടന്നിരുന്നു എന്നൊക്കെ പണ്ട് പറയാറുണ്ട്, നമ്മളെ ഉമ്മമാര് വലിയമാരൊക്കെ പറയാറുണ്ട്.
2: അതേ അവസ്ഥ
6: ഇന്നുണ്ട്, ഇന്ന് ഇപ്പോഴുണ്ട് ഈ ഗ്രാമങ്ങളിൽ.
2: ആസാമിലുണ്ട്,
6: ബീഹാറിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്, അതുപോലെ ബംഗാളില്.
2: വൈദ്യുതി ഒന്നും ഇല്ലാത്ത
6: ഒന്നുമില്ല അവിടെ, വൈദ്യുതി ഇല്ല. ഞങ്ങള് മൊബൈൽ ഇങ്ങനെ എടുത്തിരുന്നു, പിന്നെ റേഞ്ച് ഇല്ല. നോക്കുമ്പോൾ കറണ്ട് തന്നെ ഇല്ല, പിന്നെന്താ എങ്ങനെ റേഞ്ച് ഉണ്ടാവുക? പിന്നെ വെള്ളത്തിന് നമ്മൾക്ക് ധാരാളമായിട്ട് ബാത്റൂമിലേക്കൊക്കെ ധാരാളമായിട്ട് വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവിടെ ഒരു ഒരു കപ്പ് വെള്ളം കൊണ്ട് തന്നെ ധാരാളമാണ്,
2: ധാരാളം
6: അത്രയും അങ്ങനെ ശീലിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല.
2: അവിടുത്തെ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അവരുടെ ഒരു സംസാരത്തെ മനസ്സിലാവണം?
6: കൃത്യമായിട്ട് നമ്മളൊരു ഒരു മാറ്റം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ യാത്രകളിൽ. ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളും മറ്റു സംഗതികളൊക്കെ കൂടിയാണ്ട് ഇപ്പോൾ ഓരോ ചെറിയ ചെറിയ സംരംഭങ്ങൾ നടത്തി വരുന്നുണ്ട്. കേരള മോഡൽ എന്നുള്ളത് നിൽക്കാണ് നമ്മളൊക്കെ ചെയ്തു വരുന്നത്. നമ്മളങ്ങനെ 1960s ഒരു പിന്നെ ധാരണയില്ലാത്ത ആൾക്കാർ ഇത്ര വികസിച്ചുവെങ്കിൽ, 10, 30, 40 കൊണ്ട് ഇങ്ങനെ വികസിച്ചുവെങ്കിൽ ആ നാടിനെയും വികസിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ധാരണയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ നമ്മളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരു അറബികളോ അല്ലെ വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാരോ ഒക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതേപോലെയാണ് അവർ നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളൊരു ധാരണയിലാണ് അവരുള്ളത്. നല്ല പ്രതീക്ഷയിലാണ് അവരുള്ളത്.
2: ഞാനേ അതിലിപ്പോൾ പറയാം, നമ്മളിപ്പോൾ വികസനം പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വിദ്യാഭ്യാസപരമായിട്ടുള്ളതാണല്ലോ കാര്യം. അപ്പോൾ അവിടെയുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥകളൊക്കെയാണ്. ഇപ്പോൾ ഇത്രയും ഉള്ളേരികളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ്റെ അവസ്ഥ എന്തായിരിക്കും?
6: ഈ പ്രദേശങ്ങളിലൊക്കെ ഞാൻ ഏകദേശം ഒരു 400 ഗ്രാമങ്ങളിലൂടെ പോയിട്ടുണ്ട് ഈ ഏരിയയിൽ. അല്ല ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ പല ഗ്രാമങ്ങളിലൂടെ 400 ഗ്രാമങ്ങളിലൂടെ പോയിട്ടുണ്ട്. ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ മെമ്പർമാരായിട്ടുള്ള ആൾക്കാർ എം പിമാർ അല്ലെങ്കിൽ MLA എല്ലാ പ്രദേശങ്ങളിലുമുണ്ട്. അവർക്കൊന്നും ഈ സാധാരണക്കാർക്ക് ഈ MLAനോ അല്ലെങ്കിൽ MP പ്രാപ്തിയല്ല, ഒരു വേറെ തലമാണ്, ആ തലത്തിലേക്ക് പോവാണ്. ഒരു MLAന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാന്നുള്ളൊരു ധാരണ നമ്മളില്ല. ഇപ്പോൾ നമ്മളൊരു റോഡ് കേടുന്നു, നമ്മൾ ആദ്യം പോവുക മെമ്പറുടെ അടുത്തേക്ക് പോകും. ആ മെമ്പർ മുഖാന്തരം ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 2-3 കഴിഞ്ഞിട്ട് അതിൻ്റെ റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഏരിയക്ക് പോകും. ത്രിതല പഞ്ചായത്താണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലൊക്കെ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ ആണെങ്കിലും നമുക്ക് പ്രാപ്തിയാണ്. ഇതുപോലെയുള്ള ഒരു സംവിധാനം ഈ പ്രദേശങ്ങളിലൊന്നുമില്ല. കാരണം ഇന്ത്യയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിലും ആ ഗ്രാമത്തിന്റെ ഒരു അന്നാന്ന് തിന്നാവുന്ന സംഗതികൾ ഉണ്ടാക്കുക എന്നല്ലാതെ
2: അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം.
6: അല്ല നാളെ എന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയില്ല.
2: അവരുടെ മക്കളൊക്കെ എന്താ ചെയ്യണം? അവരുടെ കൂടെ ജോലി
6: ചെയ്തുകൊണ്ടിരിക്കും, മക്കളൊക്കെ കൂടെ ജോലി ചെയ്യും. ജോലി ചെയ്യാത്ത ആൾക്കാർ വെറുതെ കളിച്ചു കിടക്കും, അല്ലെങ്കിൽ പിന്നെ ഒന്ന് വിദ്യാഭ്യാസം തീരെ ഇല്ല.
2: നല്ല
6: വിദ്യാഭ്യാസമുള്ള ഏരിയയിലുണ്ട് ഈ ഭാഗങ്ങളിൽ, ഈ ഗ്രാമങ്ങളിൽ തന്നെ പബ്ലിക് സ്കൂൾ രണ്ട് സെക്ടറാണ് അവിടെ ഉള്ളത്. ഒന്ന് ഗവൺമെന്റിന്റെയും മറ്റൊന്ന് പബ്ലിക് സ്കൂൾ. പബ്ലിക് സ്കൂളുകൾ എന്ന് പറഞ്ഞാല് അത്രമാത്രം ഫണ്ട് ഇറക്കിക്കൊണ്ടുള്ള രീതിയിലുള്ള പബ്ലിക് സ്കൂളുകളാണ്. അതിന് ഈ സാധാരണക്കാർക്ക് അത് പ്രാപ്തിയല്ല. ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അധ്യാപകർ ഉണ്ടെങ്കിൽ തന്നെ അത്ര ക്വാളിഫൈഡും അല്ല, അവർക്ക് അങ്ങനെയുള്ള ആത്മാർത്ഥതയില്ല. അപ്പോൾ രണ്ട് സെക്ടറായിട്ടാണ് ഉള്ളത്. പബ്ലിക് സ്കൂളുകളിൽ വളരെ ഫീസും സംഗതികളൊക്കെ പറയും, അത്തരം ആളുകൾ അങ്ങനെ ആ ഒരു പോർഷനിലേക്ക് പോകും. അവർ ജോലിയാണെങ്കിലും അല്ല ഉയർന്ന രീതിയിലാണെങ്കിലും, ഇപ്പൊ ഒമാനിൽ പോയിട്ടുള്ള അനുഭവമുണ്ട്. ഒമാനിൽ ഒരു മീറ്റിംഗ് കൂടിയ സമയത്ത് ഈ ഞങ്ങൾ പറയുന്ന ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ഒരാൾ ഒരു എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞങ്ങൾ കൂടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ആലോചിച്ചു എങ്ങനെയാണ് ഇപ്പോൾ ഇയാൾ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഈ പബ്ലിക് സെക്ടറിൽ വന്നാണ്. അപ്പോൾ അവർ പഠിച്ചു പോയിട്ടുള്ള എൻ്റെ ഭാവി അല്ലെ എൻ്റെ കുട്ടികൾ എൻ്റെ നാട്ടുകാരെ ഞാൻ നോക്കണം എന്നുള്ളൊരു ഒരു ചിന്തയോ മറ്റു സംഗതികളോ ഇല്ല. അതൊരു ഒരു രീതിയാണ്. ഇപ്പോൾ ഞാൻ സിൽച്ചാർ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ബീഹാറിൽ പോയ ഇവിടുത്തെ അസമിലെ സിൽച്ചാർ യൂണിവേഴ്സിറ്റിയിൽ പോയ സമയത്ത് അവിടെ ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ ഇവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ അവർക്ക് ആ രീതി വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ സുഹൃത്ത് അവിടെ സിൽച്ചാറിലുണ്ടായിരുന്നു, പിന്നെ എൻ്റെ ഒരു ബന്ധു അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഇങ്ങനെ പറഞ്ഞ് കുറച്ചൊക്കെ ഒന്നോ രണ്ടോ ക്യാമ്പുകൾക്കൊക്കെ നമ്മൾ കൂടെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇല്ല. ഗവൺമെൻറ് സെക്ടറിലാവുമ്പോൾ പഠനമില്ല. അവർക്ക് ചില ആളുകളൊക്കെ പറയുന്നത് പിന്നെ അവിടെ ഒരു 1000 ഒരു കുട്ടിക്ക് ഗവൺമെൻറ് കൊടുക്കുകയാണ്
5: ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്
6: കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആറും ഏഴും എട്ടും മക്കളൊക്കെയാണ് ഒരു ഒരു കുടുംബത്തിലുണ്ടാകും. അപ്പോൾ ആ കുട്ടികൾ സ്വാഭാവികമായിട്ടും പഠനത്തിന് അങ്ങോട്ടും പോകും, പക്ഷെ അവിടെ കൃത്യമായ പഠനം കിട്ടണമില്ല,
5: അവർക്ക് ആ ക്യാഷ് കിട്ടണമെന്നുള്ള
6: ഒരു രീതി മാത്രമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഗവൺമെൻറ് സ്കൂളുകൾ ഏറ്റവും പിന്നെ പി എസ് സി ഒക്കെ വന്ന് നന്നായി കഴിവുള്ള അധ്യാപകർ അവിടെ എടുക്കുന്ന സമയത്ത് മറ്റതും കഴിവുള്ള അധ്യാപകർ തന്നെയാണ്, പക്ഷെ അവർ സ്വാഭാവികമായിട്ടും ആ ട്രെയിനിങ്ങുകളുടെ പരിശീലനത്തിൻ്റെ അഭാവം കൊണ്ട് കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല.
5: ഓക്കെ മാഷാല്ല സാർ, അപ്പം നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കാം. അടുത്തൊരു എപ്പിസോഡിൽ ഇതിൻ്റെ തുടർ ഭാഗമായിട്ട് മറ്റ് യാത്രാവിശേഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ട നമ്മൾ നമ്മുടെ കൂടെ പങ്കെടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡോക്ടർ ലബീദ് മേലകത്താണ്. സുലം സലാം ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് ട്രെയിനറും ഒക്കെ ആയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി യാത്രാ അനുഭവങ്ങളുള്ള ഡോക്ടർ ലബീദ് മേലകത്തായിരുന്നു നമ്മുടെ കൂടെ ഇതുവരെ സംവദിച്ചിരുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഓക്കെ, അപ്പോൾ ഡോക്ടർ ലബീദ് മേലകത്ത് ഇന്ത്യയെ കണ്ടുകൊണ്ടൊരു യാത്ര എന്ന ദൃശ്യം പ്രോഗ്രാം നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംസാരമായിരുന്നു.

0: മഷാല്ലാ. ഇനി റേഡിയോ വൈബ്സിൽ അൽ ഉസൂൽ, സ്വഹാബത്തിന് അറിയൽ, അതിൻ്റെ ഭാഗം ഒന്നാണ് അൽ ഉസൂലിൽ. ബഹുമാനിയനായ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി പതിവ് പോലെ അൽ ഉസൂലിൽ ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നു, കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹദീസിൻ്റെ നിദാന ശാസ്ത്രം പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി കടന്നു വരുന്ന ഒരു വിജ്ഞാന ശാഖയെ സംബന്ധിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ നാം ഉൾക്കൊള്ളിക്കുവാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ മഅരിഫത്തു സ്വഹാബ, സ്വഹാബത്തിനെ മനസ്സിലാക്കൽ. എന്താണ് സ്വഹാബത്തിനെ മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പ്രഥമമായി ശ്രവിച്ച ശ്രോതാക്കളാണ് പ്രവാചകൻ്റെ സ്വഹാബത്ത്. ആ സ്വഹാബത്തിലൂടെയാണ് പ്രവാചകൻ്റെ തിരുവചനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ സ്വഹാബത്താണ് പ്രവാചകൻ്റെ സുന്നത്തുകൾ നമുക്ക് കൈമാറിത്തന്ന് ലോകത്തിൻ്റെ മുന്നിൽ പ്രചരിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഉസൂലുൽ ഹദീസിൻ്റെ വിജ്ഞാനത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മഅരിഫത്തു സ്വഹാബ എന്നുള്ളത്. കാരണം ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കണ്ണി മുറിയാതെ ചേർന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം. എങ്കിൽ മാത്രമാണ് പ്രവാചകനിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ആൾ സ്വഹാബിയല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ആ ഹദീസിൽ പ്രവാചകനും ഈ വ്യക്തിക്കുമിടയിൽ ഒരാൾ കളഞ്ഞുപോയിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. അപ്പോൾ ഹദീസ് പൂർണ്ണമായും സ്വീകാര്യയോഗ്യമാവുകയില്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് സ്വഹാബിയാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ ഹദീസിനെ മുത്തസലായി മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന

ഈ ഒരു മഅരിഫ, ഈ മഅരിഫത്തു സ്വഹാബ, അതേപോലെ തന്നെ മഅരിഫത്തു താബിഈൻ എന്നിങ്ങനെയുള്ള ചില നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില വിജ്ഞാന ശാഖകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 10-20 കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒരു മുഹദ്ദിസ് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ആ വിഷയങ്ങൾ സംസാരിക്കാം ഇൻഷാഅല്ലാ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഅരിഫത്തു സ്വഹാബ, സ്വഹാബത്തിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നതിനെ കുറിച്ചാണ്. സ്വഹാബ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാഷാപരമായി സുഹബത്ത് അഥവാ സഹവാസം എന്നതിൽ നിന്നാണ് സ്വഹാബി അല്ലെങ്കിൽ സ്വാഹിബ് എന്ന പദമൊക്കെ ഉണ്ടായിട്ടുള്ളത്. സ്വഹാബത്ത് എന്നുള്ളത് അസ്ഹാബ്, സ്വാഹിബുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമായ അൽ അസ്ഹാബ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഭാഷാപരമായി ഉപയോഗിച്ചു വരുന്നത്. സ്വഹാബിമാർ, ഓ കൂടെ സഹവസിച്ചവർ, കൂട്ടുകാർ എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാപരമായ വിവക്ഷ. ഉസൂൽ ഹദീസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ഡിതന്മാർ അതിനെ നിർവചിച്ചിട്ടുള്ളത് മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമൻ വമാത അലൽ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിമായി കണ്ടുമുട്ടുകയും അങ്ങനെ മുസ്ലിമായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്ത വ്യക്തികൾക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. വലോ തഖല്ലലത് ദാലിക രിദ്ദത്തുൻ അലൽ അസ്ഹി, ഇനി അയാൾ മുസ്ലിമായതിനു ശേഷം പിന്നീട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, പിന്നെ അയാൾ മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ അയാളും സ്വഹാബിയാണെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രവാചകനെ മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമൻ വമാ തഅല ഇസ്ലാം, പ്രവാചകനെ ജീവനോടെ മുസ്ലിമായി ദർശിക്കുകയും പ്രവാചകനെ മുസ്ലിമായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ അവസ്ഥയിൽ ഒരാൾ ദർശിക്കുകയും പിന്നീട് അയാൾ മരിക്കുമ്പോഴും മുസ്ലിമാണ് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുമുണ്ട് എങ്കിൽ അയാൾക്ക് നമ്മൾ പറയുന്ന പേരാണ് അസ്വഹാബി എന്നുള്ളത്. ആ സ്വഹാബിയെ മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഫായിദ, ഉപകാരം, അതിൻ്റെ ഗുണം നമ്മൾ വിശദീകരിച്ചു. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തി അയാൾ സ്വഹാബിയാണ് എന്ന് തിരിച്ചറിയുക? സ്വഹാബിമാർ പ്രവാചകൻ്റെ കൂടെ ജീവിച്ച ആളുകളാണ്. പക്ഷേ ഏതൊക്കെ ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചത്, പ്രവാചകനുമായി കൊണ്ട് സഹവസിച്ചത്, പ്രവാചകൻ്റെ കൂടെ യാത്രകളിലും നാടുകളിലും പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഗ്രഹിക്കാൻ സാധിക്കും? 5 കാര്യങ്ങളിലൂടെ നമുക്ക് സ്വഹാബത്തിനെ മനസ്സിലാക്കാം. 1, അത്തവാത്തുർ, മുത്തവാത്തിറായി വന്നിട്ടുള്ള റിവായത്തുകൾ. ലോകത്ത് അറിയപ്പെട്ട വിജ്ഞാനമാണ് ഇന്ന ആള് സ്വഹാബിയാണ് എന്നുള്ളത്. ഉദാഹരണം, 4 ഖലീഫമാർ, അതിൽ തന്നെ പ്രഥമ ഖലീഫയായ അബൂബക്കരിൻ റളിയല്ലാഹു അൻഹു, 2 ഖലീഫയായിരുന്ന മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അപ്രകാരം അൽ അശ്റത്തുൽ മുബശ്ശിറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സ്വഹാബിമാർ. ഇവരൊക്കെ സ്വഹാബിയാണ് എന്ന കാര്യം മുത്തവാത്തിറാണ്, ലോകത്ത് പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിവുള്ള ജ്ഞാനമാണ്. അതറിയാത്തവർ വളരെ വളരെ വിരളമായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് സ്വഹാബത്തിനെ മനസ്സിലാക്കാം. സമൂഹത്തിൽ, പ്രത്യേകിച്ചും ഇസ്ലാമിക സമൂഹത്തിൽ, പ്രവാചകന്റെ ചരിത്രത്തിൽ അറിയപ്പെട്ട

0: ഒരു വ്യക്തി, അയാൾ സഹാബിയാണോ അല്ലേ എന്ന കാര്യത്തിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ ഒരു സംഗതി, അശ്ഷുഹുറ പ്രശസ്തിയാണ്. പ്രശസ്തി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അയാൾ വലിയ വ്യക്തിത്വമായി വളർന്നു വന്നു, ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയായി, സ്വാഭാവികമായും അയാൾക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും. ഈ കാരണങ്ങളൊന്നുമല്ല നമ്മൾ ശുഹുറത്ത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു സംഭവം നടക്കുന്നു. ആ സംഭവത്തിൻ്റെ കാരണക്കാരനും ആ സംഭവത്തിൻ്റെ ദൃക്സാക്ഷിയും ആ സംഭവം നേരിട്ടു കണ്ട അതിൽ പങ്കെടുത്ത സ്വഹാബിമാരും പറയുന്ന ആ രീതിയിൽ മഷഹൂറായിട്ടുള്ള ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിലോ അതല്ലെങ്കിൽ ക്ലാസുകളിലോ ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട് അനവധി നിരവധി സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ലഭ്യമാണ്. അങ്ങനെ ലഭ്യമായ ഗ്രന്ഥങ്ങളിൽ ചിലത് വളരെ പ്രശസ്തമായിത്തീരും, ശുഹുറത്തുണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രവാചകന്റെ സദസ്സിൽ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിൽ ആ യാഥാർത്ഥ്യത്തിൻ്റെ കക്ഷിയെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? ആ രീതിയാണ് ശുഹുറത്ത്. അങ്ങനെ അയാൾ പ്രവാചകനുമായി കൊണ്ട് അയാൾക്കിടയിൽ നടന്ന ഒരു സംഭവം വളരെ പ്രസിദ്ധമായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ സംഭവത്തിൽ ഇടപെട്ട വ്യക്തി സ്വഹാബിയാകുന്നു എന്നുള്ളത്. നമുക്കറിയാമല്ലോ ഉക്കാശ ബിൻ മെഹ്സൻ റളിയല്ലാഹു അൻഹു, ഉക്കാശത്ത് ബിൻ മെഹ്സൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം വളരെ പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്ത് അവിടുത്തെ പള്ളിയിൽ ഇരിക്കുന്ന വേളയിൽ ഒരു സംഭവം വിശദീകരിച്ചു. എൻ്റെ ഉമ്മത്തിൽ നിന്ന് 70,000 ആളുകൾ ഒരു ശിക്ഷയോ വിചാരണയോ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ആരാണ് ആ വ്യക്തികളെന്ന് പ്രവാചകൻ വിശദീകരിച്ചില്ല. എന്തൊക്കെയാണ് അവരുടെ സവിശേഷതകൾ അത് പ്രവാചകൻ പറഞ്ഞില്ല. സ്വഹാബത്ത് അവർക്കിടയിൽ ചർച്ചകൾ നടത്തി, പല അഭിപ്രായങ്ങളും അവർ രേഖപ്പെടുത്തി. അത് കുറച്ച് ശബ്ദം ഉയർന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു, സദസ്സിലേക്ക് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് ഇവർ എന്ന് വിശദീകരിച്ചു. 4 വിശേഷണങ്ങൾ അവർ മന്ത്രിപ്പിക്കാൻ ആവശ്യപ്പെടാത്തവരാണ്, ശകുനം നോക്കാത്തവരാണ്, തീ പൊള്ളിച്ചുകൊണ്ടുള്ള ചികിത്സകൾ നടത്താത്തവരാണ്, അള്ളാഹുവിൻ്റെ പേരിൽ അപാരമായ തോഫീക്ക് കൊണ്ട് തവക്കുലാക്കുന്നവരാണ്. ഇങ്ങനെയുള്ള 4 വിശേഷണങ്ങൾ പ്രവാചകൻ പറഞ്ഞു കഴിയേണ്ട താമസം ഈ ആളുകൾ വിചാരണ കൂടാതെ അദാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പറയേണ്ട താമസം ഉക്കാശത്ത് ബിൻ മെഹ്സൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു നിന്നു, എന്നെ കൂടി അതിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി പ്രവാചകരെ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. പ്രവാചകൻ അത് ചെയ്തു. ഉടനെ തന്നെ മറ്റൊരു വ്യക്തി കൂടി എഴുന്നേറ്റിരുന്നു. അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞു, സബക്കക ഉക്കാശ, ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു. ഈ സംഭവം നമ്മളിവിടെ അനുസ്മരിച്ചത് പ്രവാചകൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഈ സഹാബിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഒരു സംഗതി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അഥവാ ശുഹുറത്ത് കൊണ്ട് ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു, ആ രീതിയിൽ ശുഹുറത്ത് കൊണ്ട് ഒരു സഹാബിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മറ്റൊന്നാണ് ലിമാം ബിൻ ഥഅലബ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കിലേക്ക് വന്ന് ഇസ്ലാമിനെ കുറിച്ചും കാര്യങ്ങളുമൊക്കെ ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കി. ലാ അസീദു അലാ ഹാദാ, ഞാനിതിനേക്കാളൊന്നും വർദ്ധിപ്പിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് പോയ ആ മനുഷ്യൻ. ചരിത്രത്തിൽ പ്രസിദ്ധമാണ് ആ സംഭവം. ഞാനത് ആ വിഷയം ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ പോലെ സമൂഹത്തിൽ ഇവരുടെ പ്രവർത്തനം കാരണമായിക്കൊണ്ടുണ്ടായ ചില സംഗതികൾ, ആ സംഗതികൾ ഷുഹറത്തായി മഷൂറായി വരും. അപ്പോൾ അവരും മഷൂറായി വരും. മറ്റൊന്ന് ഇഖ്ബാറു സഹാബിയിൻ, ഒരു സഹാബി പറയുന്നു, അഥവാ ഇദ്ദേഹത്തെ പോലെയുള്ള മറ്റൊരു സഹാബി ഇയാൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുകയാണ്, ഇയാൾ സഹാബിയാകുന്നു എന്നുള്ളത്. മറ്റൊന്ന് താബിഈകളിൽപ്പെട്ട പ്രഗത്ഭരായ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ, അതല്ലെങ്കിൽ സഹാബിമാർ, അവർ ഇന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാകുന്നു എന്ന് പറയുക. മറ്റൊന്ന് ഇഖ്ബാറു സിഖത്ത് മിന താബിഈൻ, താബിഈകളിൽ നിന്ന് സിഖത്തുകളായ ആളുകൾ പറയുക. മറ്റൊന്ന് ഇഖ്ബാറുഹു അൻ നഫ്സിഹി ഇല്ലാ ഇൻ കാന അദൂലൻ വകാനത് ദഅവാഹു മുൻമിമിക്കതൻ, തന്റെ സ്വന്തം നഫ്സിനെ അത് ബോധ്യപ്പെടുത്തുക. വകാനത് ദഅവാഹു മുംകിന, എന്നാൽ ഞാൻ സഹാബിയാണ് എന്നൊരാൾ പറയുന്നു, അതും ഒരു തെളിവാണ്. കാരണം സഹാബികൾ ഒരിക്കലും ചീത്ത പറയുകയില്ല. അതേസമയം ഈ പറയുന്ന വ്യക്തി ഒരു അദലല്ല, സഹാബിയാണോ എന്നുള്ളതാണ് തർക്കം. സഹാബിയാണെന്ന് സ്ഥിരപ്പെട്ട കഴിഞ്ഞാൽ അയാൾ അതിലും താമുള്ളവനാവുകയുള്ളൂ. അതേസമയത്ത് ഇയാൾ സഹാബിയാണോ അല്ലേ എന്ന തർക്കത്തിൽ അയാൾ അയാളെക്കുറിച്ച് തന്നെ പറയുന്നു, ഞാൻ സഹാബിയാണ് എങ്കിൽ ആ ഒരു ന്യായം മുംകിനത്താണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ സ്വഹബത്ത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ സഹാബികളെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് നമ്മൾ വിശദീകരിച്ചു. ഇനി സ്വഹാബത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രത്യേകത എന്താണ്? നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ് സ്വഹാബത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി എണ്ണിപ്പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്ഥൈര്യം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് പ്രവാചകന്റെ സ്വഹാബത്ത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി പണ്ഡിതന്മാർ പറഞ്ഞു, സ്വഹാബ റളിയല്ലാഹു അൻഹും കുല്ലുഹും അദുൽ, എല്ലാ സ്വഹാബിമാരും അദുലുള്ളവരാണ്. അദുലെന്ന് പറയുമ്പോൾ ഒരു റാവിയുടെ ഹദീസുകൾ സ്വീകരിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് റാവി ആദിലാവുക എന്നുള്ളത്. സ്വഹാബിയാണെങ്കിൽ ആ ഒരു അദിലിന്റെ വിഷയം പരിശോധിക്കേണ്ടതില്ല. കാരണം സ്വഹാബത്ത് കുല്ലുഹും അദൂൽ, എല്ലാവരും ആദിലാണ്, എല്ലാവരുടെ ഹദീസുകളും നമുക്ക് സ്വീകരിക്കാം പരമ്പര ശരിയാണെങ്കിൽ. അപ്പോൾ സ്വഹാബത്ത് എല്ലാവരും അദൂലുകളാണ്. അതിൽ ഫിത്നയിൽ അകപ്പെട്ട സ്വഹാബികളുണ്ട്, ഫിത്നകളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള സ്വഹാബിമാരുണ്ട്. ഏത് തരത്തിലുള്ളവരായിരുന്നാലും അവർ എല്ലാവരും അദൂലുകളാണ്. അവരുടെ ഹദീസുകൾ സ്വീകാര്യമാണ്. അവരുടെ അദാലത്തിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുവാനോ അതിനെ തലനാരിഴ കീറിമുറിച്ച് അവരുടെ അദാലത്തുകൾ പരിശോധിക്കാനോ ഒരാൾക്കും സാധ്യമല്ല, അത് പാടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിശുദ്ധ ഖുർആനിലും എല്ലാം വളരെയധികം പുകഴ്ത്തി സംസാരിച്ചതായി നമുക്ക് കാണുക സാധ്യമാണ്. ഉദാഹരണമായി റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അയാളുടെ ഹദീസുകൾ സ്വീകാര്യമല്ല എന്ന് പറയാൻ ഒരിക്കലും ആളല്ല. അതുകൊണ്ട് തന്നെ സഹാബത്തുകൾ എല്ലാവരും അദൂലുകളാണ്. ഒരു സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തമായി കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് ക്ലിയറായി കഴിഞ്ഞു, ബാക്കിയുള്ളത് നമ്മൾ പരിശോധിച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ സഹാബത്തിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും നമ്മൾ ഒരു ബഹസില്ലാതെ, ഒരു പരിശോധനയില്ലാതെ സഹാബത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഇനി അവർക്കിടയിൽ സംഭവിച്ചിട്ടുള്ള യുദ്ധങ്ങളുണ്ട്, പല ഫിത്നകളുമുണ്ട്, അതിൻ്റെ കൃത്യമായ കാഴ്ചപ്പാട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനുണ്ട്. അത് എന്താണ് എന്ന് ചോദിച്ചാൽ, സഹാബത്തുകൾ എല്ലാവരും ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാരാണ്. അക്കാരണം കൊണ്ട് തന്നെ ഗവേഷണത്തിൽ അബദ്ധം സംഭവിച്ചാലും സുബദ്ധത്തിലെത്തിയാലും രണ്ടിനും പ്രതിഫലമുണ്ട്. അതുകൊണ്ട് അവർക്ക് സംഭവിച്ച അബദ്ധമാണെങ്കിലും ഇനി അവർക്ക് സംഭവിച്ച സുബദ്ധമാണെങ്കിലും അവർക്ക് പ്രതിഫലമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തിൽ ഒരഭിപ്രായം പറഞ്ഞ് അവരുടെ അദാലത്തും ചോദ്യം ചെയ്ത് മുന്നോട്ടു പോകുന്ന രീതി ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഒറ്റ വാക്കിൽ അതിന് സഹാബത്തു റളിയല്ലാഹു അൻഹും കുല്ലുഹും അദുൽ എന്ന ഒറ്റ വാക്കിൽ പണ്ഡിതന്മാർ ആ വലിയ ആശയത്തെ ഒതുക്കുകയാണ്. ചുരുക്കത്തിൽ, സഹാബത്തിൻ്റെ ആരാണെന്നും അവരുടെ മഹത്വം എന്താണെന്നും അവരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ബാക്കി വരുന്ന വിഷയങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഗ്രഹിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മതത്തെക്കുറിച്ച് ആഴത്തിൽ ജ്ഞാനം നേടി ജ്ഞാനികളായി ജീവിക്കുവാൻ നമുക്കെല്ലാം അനുഗ്രഹം ചൊരിഞ്ഞു തരുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: بارك الله فيك جزاك الله خيرا. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൻ്റെ ഈ അവസാന സമയത്ത് ഏറ്റവും വൈജ്ഞാനികമായ ഒരു പ്രോഗ്രാം കൊണ്ട് തന്നെയാണ് നമ്മൾ അവസാനിക്കുന്നത്. സ്വഹാബത്തിന് അറിയൽ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ടത്. ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി പീസ് റേഡിയോ വൈബ്സിൽ സ്നേഹക്കൂടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
2: സ്നേഹക്കൂട് നമുക്കറിയാം കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ശരിക്കും കുളിർത്തന്നലാവുന്ന ഒരു പ്രോഗ്രാമാണ്. കൗമാരവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു പാർട്ട് ടു ആണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ ചർച്ച ചെയ്യുന്നത്. ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സാറാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഇൻഷാല്ലാ നമുക്കൊന്ന് കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം. കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ പി സാദാണ് നമ്മോടൊപ്പമുള്ളത്. ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്നത്തെ ആദ്യ ചോദ്യം ഇതാണ്, പഠനവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. കൗമാരകാലത്ത് കുട്ടികൾ അനുഭവിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
4: അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ്. എങ്ങനെയാണ് നല്ല ഒരു കരിയർ സെലക്ട് ചെയ്യുക, എങ്ങനെ നല്ല ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക, തൻ്റെ പഠനം എങ്ങനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം അഭിരുചി മനസ്സിലാക്കാതെയാണ് പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളെ കോഴ്സിന് ചേർക്കാറുള്ളത്. കുട്ടികളുടെ താല്പര്യം, പഠന താല്പര്യം, കുട്ടികളുടെ അഭിരുചി, കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ ഒരു സാമ്പത്തിക ഭദ്രത, ഇങ്ങനെയുള്ള ഒരുപാട് എലമെൻസ്, ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട് വേണം കുട്ടികളെ ഒരു കോഴ്സിന് ചേർക്കാൻ. എന്നാൽ ചില പേരൻസ് കുട്ടികളെ അവരുടെ താല്പര്യമോ അഭിരുചിയോ സാമ്പത്തിക അവസ്ഥയോ ഒന്നും മനസ്സിലാക്കാതെ ചില കോഴ്സുകൾക്ക് പറഞ്ഞു വിടാറുണ്ട്. ഇതവരിൽ ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് തനിക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ പഠിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ അതവരുടെ മനസ്സിനെ തളർത്തി ഒരവസ്ഥയിലേക്ക് അതവരെത്തിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ ജീവിതം തന്നെ ഒരു നിരാശയോടുകൂടി കാണുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ പോവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ സ്കില്ലുകൾ, അവരുടെ നൈപുണികൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ താല്പര്യ മേഖല കണ്ടെത്തി, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, അവരുടെ അഭിരുചിയെ കണ്ടെത്തി പഠനത്തിന് വേണ്ടി രക്ഷിതാക്കൾ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരർത്ഥത്തിൽ നമ്മുടെ മക്കളെ ഉയരങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ കൗമാരത്തിൽ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വിദ്യാഭ്യാസ മേഖലയിലാണ്. പഠിക്കുന്ന സ്ഥാപനത്തിലെ അധ്യാപകർ ശരിയായ രൂപത്തിൽ ക്ലാസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ എടുക്കുന്ന ക്ലാസുകൾ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ സിലബസ് കൃത്യമായി കവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ക്യാമ്പസിൽ കുട്ടികൾ അനുഭവിക്കുന്ന റാഗിങ്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ആത്മീയമായിട്ടുള്ള തലങ്ങളെ ഉണർത്തുന്ന ധാർമ്മികമായ വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തി, ഇതൊക്കെ തന്നെ കുട്ടികളിൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. രണ്ടാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾ അവരുടെ സമപ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് ഭീഷണി നേരിടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ടായിരിക്കും, സഭാകമ്പം ഉണ്ടായിരിക്കും, ഒരു ഓഡിയൻസിനെ എങ്ങനെ ഫേസ് ചെയ്യണം, കാര്യങ്ങൾ എങ്ങനെ ഭംഗിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇതിലൊക്കെ മടിയുള്ള ചില കുട്ടികളുണ്ടാവും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ കുടുംബ സാഹചര്യമാണ്. വളരെ റിസർവ്ഡായിട്ട് റെസ്ട്രിക്റ്റഡായിട്ട് കുടുംബത്തിൽ വളർത്തപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അപകർഷതാബോധം സ്വയം അനുഭവിക്കുന്ന കുട്ടികൾ സമപ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സിൽ നിന്ന് ബുള്ളിയിങ് എന്നാണ് ഇംഗ്ലീഷ് പറയുക, അവർ ഭീഷണിപ്പെടുത്തപ്പെടുമ്പോൾ അതവരുടെ ആത്മധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും ചോർത്തിക്കളയുകയും പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം കൗമാരത്തിൻ്റെ പ്രത്യേകതകൾ എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. കാരണം അവർ അങ്ങനെ വളരുകയാണ്. വളരുന്ന ഘട്ടത്തിൽ ജീവിതത്തിൽ കൗമാരത്തിൽ ഇത്തരത്തിലുള്ള ആന്തരികമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ അവബോധം കുട്ടികൾക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ ഇത്തരം കോൺഫ്ലിക്ട്സിനെ അല്ലെങ്കിൽ ചാലഞ്ചുകളെ, ഇത്തരം വെല്ലുവിളികളെ ഓവർകം ചെയ്യാൻ, നേരിടാൻ കുട്ടികൾക്ക് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലെങ്കിൽ കൗമാരത്തിൽ നമ്മുടെ പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നം ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ അവരുമായിട്ട് ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ പോലും ഒരു ഫ്രണ്ടിൻ്റെ, ഒരു സുഹൃത്തിൻ്റെ ഒരു സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അതുപോലെ തന്നെ ചലനങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇൻറ്റിമേറ്റായിട്ടുള്ള ഒരു ആത്മസുഹൃത്ത് വേണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് തൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഒരേ സെക്സിൽപ്പെട്ട, ഒരേ ലിംഗത്തിൽപ്പെട്ടവർ തന്നെ ആവണം എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല. കാരണം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നവർ കണക്കാക്കുകയാണ്. മതപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ്, മതപരമായിട്ടുള്ള വിലക്കുകൾ അവർ ഇതിൽ പരിഗണിക്കുന്നില്ല. ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്നത് തൻ്റെ ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്മേറ്റ് ആയിട്ടുള്ള കുട്ടികളിൽ ആൺകുട്ടികളാണുള്ളത്, അപ്പോൾ അവരുമായിട്ട് ബുക്സ് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നോട്ട്സ് ഷെയർ ചെയ്യുന്നു, ഇതൊക്കെ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതികളാണ്. അതുകൊണ്ട് അവരുമായി ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതിൽ എന്താണ് പ്രശ്നം? തീർച്ചയായും പ്രശ്നങ്ങളുണ്ട്. കാരണം ആ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊണ്ടാണെങ്കിലും പിന്നീട് അത് ഒരു ലവ് അഫെയറിലേക്ക് പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ അങ്ങനെയുള്ള ഒരു സെക്സ്വൽ അട്രാക്ഷൻ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇസ്ലാം വ്യക്തമായിട്ട് അത്തരം കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഗൈഡൻസ് അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്നുള്ളതാണ്. ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിൻ്റെ മാർഗത്തിലാണ്. പലപ്പോഴും ഡ്രഗ് അഡിക്ഷൻ പോലെയുള്ള തിന്മകളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാനുള്ള പ്രധാനപ്പെട്ട സ്രോതസ് അല്ലെങ്കിൽ കാരണമാവുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പാണ്. അതുകൊണ്ട് ഈ ഫ്രണ്ട് ആരായിരിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കണം. ആ ഫ്രണ്ട്ഷിപ്പിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുട്ടികൾക്ക് ആ പ്രായത്തിലുണ്ടാവും. സ്വാഭാവികമായി ഫ്രണ്ട്ഷിപ്പ് സ്വീകരിക്കുമ്പോൾ ആ ഫ്രണ്ട്സുമായിട്ട് കലഹിക്കാനും അല്ലെങ്കിൽ അവരുമായി പിണങ്ങാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് ആ ഒരു അറിവ് നൽകുക, ഷെയർ ചെയ്യുക എന്നുള്ളത് പാരൻസിൻ്റെ ബാധ്യതയാണ്. അതായത് വി ഹാവ് ടു ടീച്ച് ഗേൾസ് ഇറ്റ് ഈസ് ഓൾ റൈറ്റ് ടു ഫൈറ്റ് വിത്ത് ഫ്രണ്ട്സ്. സാധാരണ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കലഹിക്കുന്ന ഒരു മോഡിലേക്ക് കൗമാരത്തിൽ കുട്ടികളെത്തും. അപ്പോൾ അവരുമായി പിണങ്ങുന്ന അല്ലെങ്കിൽ കുറച്ച് ദിവസം പിണങ്ങി നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് കൊടുക്കാൻ പാരൻസിന് സാധിക്കണം. കാരണം ഫ്രണ്ട് തന്നെ വിളിക്കുന്നില്ല, തനിക്ക് മെസ്സേജ് അയക്കുന്നില്ല, തന്നിൽ നിന്ന് ഗിഫ്റ്റ്സ് സ്വീകരിക്കുന്നില്ല, ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ വലിയ ഗ്ലൂമിനെസ് അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതുണ്ട്, നാം വിചാരിക്കുന്നത് പോലെയല്ല ലോകം ചലിക്കുന്നത് എന്നുള്ള ഒരു അറിവ് കൂടി പ്രത്യേകിച്ച് ഫ്രണ്ട്സുമായിട്ടുള്ള ഇടപെടലിൽ രക്ഷിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ റൈറ്റ് കമ്പനിയിലാണോ, ശരിയായിട്ടുള്ള കമ്പനിയിലാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ലെസ്ബിയനിസം എന്നുള്ള ഒരു ട്രെൻഡ് നമുക്കറിയാം. ആൺകുട്ടികളാണെങ്കിൽ ഹോമോസെക്സ്വാലിറ്റി, സ്വവർഗരതി, ഒരേ ലിംഗത്തിൽപ്പെട്ട ആൺകുട്ടിയും തമ്മിലുള്ള സെക്സ്വൽ അട്രാക്ഷൻ ഉണ്ടാകുന്നു, ആ രൂപത്തിലുള്ള രതി വൈകൃതങ്ങളിലേക്ക് അത് നീങ്ങുന്നു. അതുപോലെ പെൺകുട്ടികൾ ഹോസ്റ്റലിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരേ ലിംഗത്തിൽപ്പെട്ട പെൺകുട്ടികളുമായിട്ട് തന്നെ അവർക്ക് ആ ഒരു ഇൻറ്റിമസി ഉണ്ടാകുന്നു. പിന്നീട് ഇത്തരം ലെസ്ബിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാവിയിൽ വൈവാഹിക ജീവിതം നയിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നു. കാരണം അവരുടെ ഏറ്റവും വലിയ മെൻ്റൽ അറ്റാച്ച്മെൻറ്റും ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റും ഒരേ സെക്സിൽപ്പെട്ട പെൺകുട്ടികളുമായിട്ടാണ്. ഇത് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം പ്രായം ചെന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ലെസ്ബിയനിസം എന്താണെന്നോ ഹോമോസെക്സ്വാലിറ്റി എന്താണെന്നോ ഉള്ള അറിവൊന്നുമില്ല. അതുകൊണ്ട് ഒരു പുതപ്പിനുള്ളിൽ രണ്ടാളുകൾ കിടക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു വചനം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ജ്യേഷ്ഠനും അനിയനുമാണെങ്കിലും അല്ലെങ്കിൽ രണ്ട് സഹോദരിമാരാണെങ്കിലും ഒരേ കട്ടിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്, പഠിപ്പിക്കേണ്ടതുണ്ട്. വളരെ സൂക്ഷ്മത പുലർത്തേണ്ട രംഗങ്ങൾ ആണത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് കൗമാരത്തിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യമാണ്. മറ്റൊന്ന്, ഈ കൗമാരത്തിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി അവരുടെ മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പീരീഡ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. കാരണം പ്രായപൂർത്തിയാവുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ത് എന്ന് കൃത്യമായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ധർമ്മമാണ്. പല കുടുംബങ്ങളിലും പല രക്ഷിതാക്കളും അതൊക്കെ അവരങ്ങ് പഠിച്ച് ഇരിക്കും എന്നുള്ള രൂപത്തിൽ അതിനെ സംബന്ധിച്ച് ഒരു പ്രീ ഇൻഫോർമേഷൻ കിട്ടാതെ പോകുന്നു. ഇത് വലിയ മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ മെൻസസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പീരീഡ്സിനെ സംബന്ധിച്ച് ഒരുപാട് മിസ്കൺസെപ്റ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും അവർക്കുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ ബയോളജിക്കൽ സ്റ്റാറ്റസ് എന്താണ്, തങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് മാസമുറയെ സംബന്ധിച്ച്, മെൻസസിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു നോളജ് നമ്മുടെ കുട്ടികൾക്ക് ആ പ്രായമാകുമ്പോൾ കിട്ടേണ്ടതുണ്ട്. അവർക്കുള്ള സംശയങ്ങൾ കൃത്യമായി നിവാരണം നടത്തുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ഈ പ്രായത്തിൽ അവർക്കുണ്ടാകുന്ന ടെൻഷൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഗർഭധാരണം എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ശരിയായിട്ടുള്ള നോളജ് കുട്ടികൾക്ക് കിട്ടാത്തത് കൊണ്ട് പല രൂപത്തിലും കുട്ടികൾ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജീവിതത്തിലെ ഫാക്റ്റുകളെ കൃത്യമായി ആക്സെപ്റ്റ് ചെയ്യാനുള്ള, സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം കുട്ടികളിൽ നമ്മൾ വളർത്തണം. എല്ലാ മാസവും 5 ദിവസമോ 6 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ തുടർച്ചയായി ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്, പ്രക്രിയയാണ് മെൻസസ് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് നാച്ചുറലാണ്, പ്രകൃതിപരമാണ്, അത് താൻ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു അറിയിപ്പാണ് അതുകൊണ്ട് തനിക്ക് നൽകപ്പെടുന്നത് എന്ന് ഒരു നാച്ചുറലായിട്ട് അതിനെ റിസീവ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്കാണ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകേണ്ടത്. അതുപോലെ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിനെ എങ്ങനെ നേരിടണം, ഉദാഹരണമായിട്ട് ആദ്യമായി പീരീഡ്സ് ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് ആ പീരീഡ്സിനെ എങ്ങനെ നേരിടണം. കാരണം ഒരുപാട് ഉത്കണ്ഠകൾ സമപ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇൻഫോർമേഷൻ സ്വീകരിക്കുന്നുണ്ട്. വികലമായിട്ടുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങളായിരിക്കും സമപ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സിൽ നിന്ന് ഈ കുട്ടികൾക്ക് കിട്ടുക. അതുകൊണ്ട് അവർ മിസ്ഗൈഡ് ചെയ്യപ്പെട്ടേക്കാം. അതുകൊണ്ട് ഒരു പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മെൻസസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് എന്താണ് മെൻസസ് എന്നും ആ സന്ദർഭത്തിൽ നാം സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്നും അവരുടെ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നടപടികളാണ് ഓരോ കുട്ടിയും സ്വീകരിക്കേണ്ടത് എന്നും ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുണ്ടാകും? ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ട്. പ്രത്യേകിച്ച് ആ പീരീഡ്സിൻ്റെ ഘട്ടത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന വയറുവേദന അല്ലെങ്കിൽ ഹെഡേക്ക് അതുപോലെയുള്ള അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ശരിയായിട്ടുള്ള ഒരു അവെയർനെസ് അല്ലെങ്കിൽ അവബോധം കിട്ടാത്തത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ എല്ലാ സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് ഇത്തരം ഒരു സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ അവസ്ഥയിലേക്ക് നീങ്ങുന്ന കുട്ടികളാണെങ്കിൽ, മെൻസസ് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ, അണ്ടർവെയർ അതുപോലെ തന്നെ നാപ്കിൻസ് ഇതൊക്കെ തൻ്റെ കയ്യിൽ കരുതണം എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കൂടി കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, ഇന്ന് ഓപ്പോസിറ്റ് സെക്സിനോടുണ്ടാവുന്ന എതിർലിംഗത്തോടുണ്ടാവുന്ന ഒരു വലിയ അട്രാക്ഷൻ ഈ പ്രായത്തിലുണ്ടാവും. അതായത് കൗമാരത്തിൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ഒരു വലിയ അട്രാക്ഷൻ ആകർഷണം ഉണ്ടാവും. ഇതൊരു ഫാക്റ്റാണ്. അപ്പോൾ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ആ ഒരു ആകർഷണീയതയെ എല്ലാം ലവ് അഫെയറായിട്ട് വ്യാഖ്യാനിക്കാതെ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനും ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ കൊടുക്കണം. പലപ്പോഴും കൗൺസിലിങ്ങിൽ കുട്ടികൾ പറയുന്ന ഒരു പരാതി, എൻ്റെ ഉപ്പയോടും ഉമ്മയോടും എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിനെ ചൊല്ലി എന്നെ സംശയിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലുണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു കുട്ടി ലവ് ലെറ്റർ തന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള ഒരു മെസ്സേജ് അയച്ചു, ഈ വിഷയം ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാരൻസിനോട് തുറന്ന് പറഞ്ഞു, പിന്നീട് പാരൻസ് ആ കാര്യം ചൊല്ലി അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ നിരന്തരം ഹറാസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് അത് എങ്ങനെ നേരിടണം എന്നുള്ള അറിവില്ല. അതുകൊണ്ട് പ്രായം ചെന്ന മുതിർന്ന ആളുകൾ, പക്വതയുള്ളവർ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ആകർഷണീയത എന്നുള്ളത് പ്രായത്തിൻ്റെ ഒരു സ്വാഭാവികതയാണ് എന്ന് ആദ്യം പറഞ്ഞു കൊടുക്കുക. രണ്ട്, അത്തരം സന്ദർഭത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട രീതികൾ എന്താണ്, അല്ലെങ്കിൽ സമീപനം എന്താണ്? ശരിയായ രൂപത്തിൽ ടച്ച് ചെയ്യാനും സ്പർശിക്കാനും അത്തരത്തിലുള്ള ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക്, ശാരീരികമായിട്ടുള്ള സാമീപ്യത്തിലേക്ക് എത്താനും ശ്രമിക്കുമ്പോൾ വട്ട് ഈസ് ഡു ആൻഡ് വട്ട് ഈസ് ഡോൺ, എന്താണ് ശരി എന്താണ് തെറ്റ്, ചെയ്യാൻ പാടുള്ളത് എന്ത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ന് കൃത്യമായി അസർട്ടീവായിട്ട് വ്യക്തമാക്കാൻ ഒരു രക്ഷിതാവിന് സാധിക്കണം. പല കുട്ടികളും ട്രാപ്പ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നിയന്ത്രണ രേഖകൾ കൃത്യമായിട്ട് പാരൻസ് പറഞ്ഞു കൊടുക്കാത്തതാണ്. പിന്നെ കുട്ടികളെ കാര്യമായി നമ്മൾ പഠിപ്പിക്കേണ്ടത് നോ പറയാനാണ്. അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു വ്യക്തി തന്നോട് അത്തരത്തിലുള്ള ആകർഷണീയതയും താല്പര്യവും കാണിക്കുമ്പോൾ നോ പറയാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതും, ജീവിതത്തിൽ കൂടുതൽ അടുത്ത് അത്തരത്തിലുള്ള ഇടപെടലിലേക്ക്, പ്രത്യേകിച്ച് സെക്സ്വലായിട്ടുള്ള ഇൻ്റർകോഴ്സിലേക്കും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കും നീങ്ങിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന സീരിയസ് കോൺസിക്വൻസസ് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, ഗർഭധാരണം അതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള അവബോധം കുട്ടികൾക്ക് വളരെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് റൊമാൻസ്, എന്താണ് സെക്സ്, എന്താണ് പ്രണയം, എന്താണ് ലൈംഗികത, ഇതൊന്നും തന്നെ കുട്ടികൾക്കറിയില്ല. അതുകൊണ്ട് അതിൻ്റെ എ ടു സെഡ് അവരുടെ പ്രായമനുസരിച്ച് അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും ധർമ്മമാണ്. മറ്റൊരു പ്രധാന പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസാണ്. കൗമാരത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ദി ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ മീഡിയ, എസ്പെഷ്യലി പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഇതൊക്കെ കുട്ടികളിലുണ്ടാക്കുന്ന സംഘർഷങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ്. കാരണം ഏറിയ സമയവും നമ്മുടെ കുട്ടികൾ ചിലവഴിക്കുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെയാണ്. അതുകൊണ്ട് അവരുടെ പേഴ്സണാലിറ്റി മോൾഡ് ചെയ്യുന്നതിൽ, അവരുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ആവട്ടെ, ചാറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ അത്തരം ന്യൂസുകളാവട്ടെ, ഒരു പെൺകുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ അവർ ആരോടൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത്, നമുക്കറിയാം ഇന്ന് സ്കൂളുകളും കോളേജുകളും ഒക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. 8-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ വീണ്ടും ഒരുമിച്ച് കൂടുകയും സംവദിക്കുകയും ചെയ്യുന്നു. ഇന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടത് മാറുന്നുണ്ട്. കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്കത് പറയാതിരിക്കാൻ വയ്യ. ഈ അടുത്ത് ഒരു പെൺകുട്ടി, അവൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളും അവളുടെ ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ വില്ലനായിട്ട് വന്നിരിക്കുന്നത് എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പാണ്. കാരണം അവർ രണ്ടുപേരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം പരാജയമാണ്. ആ പരാജയത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ വേറെയുണ്ട്. എന്നാൽ പിന്നീട് സംഗതികൾ വഷളാവാൻ കാരണമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവർ സ്കൂളിൽ പഠിച്ച സന്ദർഭത്തിലുള്ള ഒരു പ്രണയം, ആ പ്രണയം വീണ്ടും പുനർജനിക്കാൻ ഹേതുവായത് വാട്സപ്പ് കൂട്ടായ്മയാണ്. ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടി രണ്ട് കുട്ടികളുടെ അമ്മയായിട്ടുള്ള, ഉമ്മയായിട്ടുള്ള ഈ പെൺകുട്ടി ഈ പുരുഷനുമായിട്ട് നിരന്തരം ഫോണിൽ കൂടി ചാറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള ആഭാസകരമായിട്ടുള്ള ഫോട്ടോസൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ദുരന്തത്തിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ ചാലഞ്ചായി ഇന്ന് മാറുന്നുണ്ട്. അതുകൊണ്ട് കൗമാരത്തിൽ എത്തുന്ന കുട്ടികൾ അവർ ഉപയോഗിക്കുന്ന ഈ ഓൺലൈൻ മാധ്യമങ്ങളെ, സോഷ്യൽ മീഡിയയെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഉപയോഗപ്പെടുത്തുന്നത്? പ്രത്യേകിച്ച് ഒരിക്കലും കാണാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു എഡിക്ഷൻ തലത്തിലേക്ക് പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പോണോഗ്രാഫി സൈറ്റ്സ്. പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും നിരന്തരമായി നഗ്നമായിട്ടുള്ള ചിത്രങ്ങൾ, വീഡിയോസ് ദർശിക്കുകയും ആ ഒരു തലത്തിൽ അവർ അതിൻ്റെ എഡിക്ഷനിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. ഇത് പെൺകുട്ടികളും ഇത് ചെയ്യുന്നുണ്ട്, ആൺകുട്ടികളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ എത്തിപ്പെട്ട് അതിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് തന്നെ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഇൻഫോർമേഷൻ നമ്മുടെ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഓൺലൈൻ വയലൻസാണ്. അതായത് TVയിലും വീഡിയോ ഗെയിംസിലും അൺഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്രാക്ടീസുകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ കുട്ടികൾ ഒരു അഗ്രസീവ് ബിഹേവിയറിലേക്ക്, അല്ലെങ്കിൽ വളരെ വയലൻ്റായി പെരുമാറുന്നതിലേക്ക് എത്തിക്കുന്നു. പ്രത്യേകിച്ച് പബ്ജിയെ പോലെയുള്ള വീഡിയോ ഗെയിംസ് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ, അത് കൗമാരത്തിലുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, കാണുന്നതോടുകൂടി അതവരുടെ മാനസിക വ്യാപാരങ്ങളെ സ്വാധീനിക്കുകയും അങ്ങേയറ്റം പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് അവരുടെ മനസ്സ് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആ കുട്ടികൾക്ക് സോഷ്യൽ റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. കുടുംബത്തിൽ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ പൂർത്തീകരിക്കണം, പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, കാര്യങ്ങൾ എങ്ങനെ മെമ്മറൈസ് ചെയ്യണം, ഇതിലൊക്കെ തന്നെ വീഴ്ചകൾ വരികയാണ്. കാരണം വളരെ സാഹസികമായിട്ടുള്ള രംഗങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ബാലൻസിനെയും അതുപോലെ തന്നെ അവളുടെ തുലനാവസ്ഥയെയും അത് ബാധിക്കുന്നു. അത് അവരിൽ വികലമായിട്ടുള്ള ചിന്തകൾ സമ്മാനിക്കാനും അവരുടെ വ്യക്തിത്വത്തെ സാരമായി ബാധിക്കാനും പോകുന്നു എന്നുള്ളത് പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കൗമാരം എന്നുള്ളത് കാറ്റും കോളും നിറഞ്ഞ പ്രായമാണ്. ആ പ്രായത്തിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സൈബർ എഡിക്ഷൻ, ആ സൈബർ എഡിക്ഷൻ തലത്തിലേക്ക് കുട്ടികൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതവരുടെ പഠനത്തെ ബാധിക്കും. അപ്പോൾ ആ പഠനം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോളേജിലോ സ്കൂളിലോ ഒന്നും ചേർത്തിട്ടൊരു കാര്യമില്ല. കാരണം കുട്ടികൾക്ക് സ്വയം പഠിക്കാനുള്ള താല്പര്യവും ആ ഒരു പിന്നെ മുൻഗണനയും അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പാരൻസ് ലക്ഷക്കണക്കിന് രൂപ അവർക്ക് പഠനത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
3: താങ്ക് യു സർ. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഡ്രഗ് അഡിക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഈ ഘട്ടത്തിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത ഏറെയാണല്ലോ. ഇതേക്കുറിച്ച് എന്താണ് താങ്കളുടെ വിലയിരുത്തൽ?
4: വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. കൗമാരത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് എഡിക്ഷൻ. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഡ്രഗ് അബ്യൂസിലേക്ക് നീങ്ങുന്നത്. നമുക്കറിയാം, പഠനം എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ് എന്ന് പറയാറുണ്ട്. വിജയത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ കുറുക്കുവഴികളില്ല. പ്രത്യേകിച്ച് കോമ്പറ്റിറ്റീവ് എക്സാമിൻസിന് വേണ്ടി, മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ സമപ്രായത്തിലുള്ള ക്ലാസ്മേറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ചില ഡ്രഗ്സുകൾ ഉപയോഗിക്കുകയാണ്. അവരെന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് കിട്ടുന്ന സന്ദേശം, മെസ്സേജ്, നീ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ബൂസ്റ്റ് യുവർ മെമ്മറി ഓർ ഇറ്റ് ഇൻക്രീസസ് യുവർ മെമ്മറി പവർ, യു വിൽ ബി മോർ എനർജറ്റിക്, നീ കൂടുതൽ എനർജറ്റിക് ആവും, വളരെ കാര്യക്ഷമതയോടുകൂടി പഠനത്തെ നിലനിർത്താനും കാര്യങ്ങൾ സുന്ദരമായി ചെയ്യാനും നിനക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്ന മേഖലയാണ് ഡ്രഗ്സ്. പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ടായിരിക്കാം ഡ്രഗ്സ് അവർ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ കഞ്ചാവട്ടെ, ഹാൻസാവട്ടെ, ക്രിസ്റ്റലാവട്ടെ, ഏത് മാരകമായിട്ടുള്ള ഡ്രഗ്സ് ആണെങ്കിലും തുടങ്ങുന്നത് അവരുടെ ഫ്രണ്ട്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നീട് അത് കൈവിട്ടു പോവുകയാണ്. ഈ അടുത്ത് ഒരു ഡ്രഗ് അഡിക്റ്റിനെ കൗൺസിൽ ചെയ്ത ഘട്ടത്തിൽ അവൻ പറഞ്ഞു, അവനും അവൻ്റെ ഭാര്യയും തമ്മിലുള്ള മെറിറ്റൽ ലൈഫ് പരാജയത്തിലേക്ക് പോയ ഘട്ടത്തിൽ ഏതോ ഒരു വ്യക്തി അയാളോട് പറഞ്ഞു, നീ ഈ ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ഭാര്യയുമായിട്ട് ഏറ്റവും നല്ല ഒരു സെക്സ്വൽ റിലേഷൻഷിപ്പിലേക്ക് പോവാൻ സാധിക്കും. മറ്റൊന്ന്, നിനക്കുള്ള ലൈംഗികമായിട്ടുള്ള പ്രയാസങ്ങളെ പരിഹരിക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും നല്ല ഒരു മെഡിസിനാണ് ഇത് എന്നുള്ള വ്യാജേനയാണ് ഈ ക്രിസ്റ്റൽ എന്ന ലഹരി ഈ പയ്യന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അവനത് ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിച്ച ആദ്യ നാളുകളിൽ ജോലിസ്ഥലത്താണെങ്കിലും തൻ്റെ ബെഡ്റൂമിലാണെങ്കിലും തൻ്റെ ഭാര്യയുമായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ അവന് ആദ്യ നാളുകൾ സാധിച്ചു. പിന്നീട് അതിന് അവൻ എഡിക്റ്റഡ് ആവുകയും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് അത് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ, ഇതുണ്ടാക്കുന്ന വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങൾ, കുടുംബപരമായിട്ടുള്ള നഷ്ടങ്ങൾ എന്താണ് എന്ന് ആരും തന്നെ പറഞ്ഞു കൊടുക്കാറില്ല. അവരുടെ കുടുംബജീവിതത്തെയും വ്യക്തിജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മതപരമായിട്ടുള്ള ജീവിതത്തെയും പാടെ തകർത്ത് കളയുന്ന ഏറ്റവും വലിയ വില്ലനാണ് ഡ്രഗ്സ്. ഇന്ന് കോളേജുകളിൽ, പ്രൊഫഷണൽ കലാലയങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടി ഡ്രഗ് മാഫിയകൾ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു ബിസിനസ് കൂടിയാണ്. വലിയ മാഫിയകൾ അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ കരിയേഴ്സായി ഉപയോഗപ്പെടുത്തുന്ന നിഷ്കളങ്കരായിട്ടുള്ള നല്ല സൗന്ദര്യമുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമാണ്. പെൺകുട്ടികളെ ഇത്തരം ഒരു ഗാങ്ങിലേക്ക് ചേർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലഹരി നുണയുന്ന പെൺകുട്ടികൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. പിന്നീട് അത് അതിൻ്റെ വാഹകരായിട്ട് ഈ പെൺകുട്ടികൾ മാറുകയാണ്. അപ്പോൾ ഇന്ന് കൗമാരത്തിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സബ്സ്റ്റൻസ് യൂസ് എന്നുള്ളത്. അതായത് ലഹരി ഉപയോഗം. അത് ഹാൻസാവാം, കഞ്ചാവാകാം, ഹീറോയിൻ ആവാം, ക്രിസ്റ്റലാവാം, മാരകമായിട്ടുള്ള പല മരുന്നുകളും ഇന്ന് വിപണിയിലുണ്ട്. അത് സ്വായത്തമാക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അതെല്ലാം നമ്മുടെ പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പ്രാപ്യമാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഇതിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള ഒരു വിവരം അല്ലെങ്കിൽ അറിവ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ദുരന്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് കഞ്ചാവ് പോലെയുള്ള മാരക ലഹരി ഉൽപ്പന്നങ്ങൾ ഒരു വ്യക്തി ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിൻ്റെ സമഗ്രതയെ, ഇൻ്റഗ്രിറ്റിയെ ബാധിക്കുകയും അവൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുകയും അവൻ പാടെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുള്ളത് ഒരു വസ്തുതയാണ്. കോഴിക്കോട് കുതിരവട്ടം എന്ന് നമ്മൾ അറിയപ്പെടുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരുപാട് കേസുകൾ, എൻ്റെ ലൈവായിട്ട് ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്, ഒത്തിരി കേസുകൾ ഡി അഡിക്ഷൻ കേസുകളായിട്ട് അവിടെ ഉണ്ട്. എന്നാൽ ലഹരിയിൽ നിന്ന് മോചനം തേടുന്ന ആളുകൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ആ ലഹരി മുഖേന ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്ന് മോചനം തേടുക എന്ന് പറയുന്നത് വളരെ റിസ്കിയാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് സ്ഥിരമായിട്ട് കഞ്ചാവ് പോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അതവരിൽ ഉണ്ടാക്കുന്നത്. ഇതവർക്ക് മാനസിക ജന്യമായ രോഗങ്ങൾ, സൈക്കോളജിക്കൽ അല്ല, സൈക്കാട്രിക് ഡിസീസ്, സൈക്കാട്രിക് ഇൽനെസ്സാണ് ഉണ്ടാക്കുക, ഭ്രാന്തിലേക്കാണ് കുട്ടികൾ എത്തിപ്പെടുക. അതുകൊണ്ട് ഇതിൻ്റെ ഭീകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധം വളരെ നേരത്തെ കൗമാരത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകുക എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാരമാണ് എന്നാണ് സഹോദരനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.
3: ഇത്രയും നേരം വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി സർ. ഈ എപ്പിസോഡിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രൊഫസർ കെ പി സാദാണ്. അദ്ദേഹം നമ്മളോട് പങ്കുവച്ച വിഷയം കൗമാരം പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ അറിയേണ്ടത് എന്നതായിരുന്നു. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
1: ഇതോടുകൂടി ഇന്നത്തെ പീസ് റേഡിയോ മോർണിംഗ് വൈബ്സിന്റെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാല്ലാ ഏറെ രസകരമായ, തീർത്തും വൈജ്ഞാനികമായ ഒരുപാട് പ്രോഗ്രാമുകളുമായി ഇനി അടുത്തൊരു സെക്ഷനിൽ നമ്മൾ ഇരിക്കും ഇൻഷാ അല്ലാഹ്.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: മഷാല്ലാ, നമ്മൾ മധുരം ഖുർആനിൽ ഇന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറ അൽ ബക്കറയിലെ 260-ാമത്തെ ആയത്താണ്. നമുക്കറിയാം പാരായണം നിർവഹിച്ചത് അഷേഖ് അബൂബക്കർ അശ്ശാത്തിരി ആയിരുന്നു.
1: ഇബ്രാഹിം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ റബ്ബെ, മരണപ്പെട്ടവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണിച്ചു തരണമേ. അവൻ അള്ളാഹു പറയാണ്, നീ അതിൽ വിശ്വസിച്ചിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഇല്ലാതെ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്, എങ്കിലും എന്റെ ഹൃദയമൊന്ന് സമാധാനമടയാൻ വേണ്ടി ചോദിച്ചാണ് റബ്ബേ എന്ന് ഇബ്രാഹിം നബി പറയാണ്. അപ്പൊ റബ്ബ് പറയാണ്, എന്നാൽ നീ ഒരു കാര്യം ചെയ്യൂ, നീ പക്ഷികളിൽ നിന്ന് ഒരു നാലെണ്ണം പിടിക്കുക, എന്നിട്ട് അവയെ നിന്റെ അടുക്കലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊള്ളുക. പിന്നീട് അവയിൽ നിന്നുള്ള ഓരോ അംശം എന്ന് പറഞ്ഞാൽ പക്ഷികളെ കഷ്ണമാക്കി എല്ലാ ഓരോ മലകളിലേക്കും ആക്കിക്കൊള്ളുക. പിന്നെ നീ അവയെ മാടി വിളിക്കുക, അവ നിന്റെ അടുക്കലേക്ക് ചിതറി, വിവിധ മലകളിലേക്കായത് ചിതറി നിന്റെ അടുക്കലേക്ക് ഓടി വരുന്നതാണ്. അള്ളാഹു പ്രതാപശാലിയും അഗാധജ്ഞനുമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഇതാണ് ആ വചനത്തിൻ്റെ ആശയം. അപ്പോൾ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അവിടെ ഒരു ചോദ്യം വരുന്നത്. ഇബ്രാഹിം നബിയുടെ ചോദ്യം എങ്ങനെയെന്നുള്ളത് അറിയാനുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് സംശയങ്ങളുണ്ടാവാം. സംശയം ഉണ്ടാകുക എന്നുള്ളത് രണ്ട് രൂപത്തിൽ സംശയമുണ്ടാവും. ഒന്ന് വിശ്വാസമല്ലാത്ത സംശയമുണ്ടാവും, ഓൾറെഡി വിശ്വസിച്ചിട്ടില്ല എന്നിട്ട് വെറുതെ സംശയം ചോദിക്കാം. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അല്ലേ, വിശ്വസിക്കാതെ എനിക്കങ്ങനെ വിശ്വാസമല്ല എന്നിട്ട് വെറുതെ സംശയം ചോദിച്ചിട്ട് ഇടങ്ങാറാങ്ങനെ. പക്ഷേ ഇബ്രാഹിം നബി ചോദിച്ച സംശയം അത് വിശ്വാസത്തോടുകൂടി തന്നെ ഒന്നുകൂടി യക്കീനാവാൻ, ആ ചോദ്യമാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അതാണ് നമുക്ക് കുറച്ചുകൂടി യക്കീനാവാനുള്ള സംശയം ഉണ്ടാക്കിയിരിക്കേണ്ടത്.
0: ഓക്കെ, പിന്നെ കരീനെക്കുറിച്ച് നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് അദ്ദേഹം തജ്വീദ്, ഖിറാഅത്ത് ശാസ്ത്രങ്ങളിലൊക്കെ തുടങ്ങിയ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തുകയും സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങൾ, ഇമാമത്ത്, ദഅ്‌വ പഠന രീതികൾ എന്നീ മേഖലകളിലുള്ള പ്രത്യേക പരിശീലനം, ഇതൊക്കെ അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നു എന്നുള്ളതാണ്.
2: പീസ് റേഡിയോയിൽ ഇനി ഇപ്പോൾ വഴികാട്ടി. റിയൽ എസ്റ്റേറ്റിലെ അത്ഭുത നിർമ്മിതികൾ, സൗദിയുടെ പുതിയ ദിശ. അനസ് ഫസ്ലുദ്ദീനുമായി പീസ് റേഡിയോ പ്രതിനിധി അബ്ദുൽ ജബ്ബാർ വിളത്തൂർ നടത്തുന്ന അഭിമുഖമാണ് ഇനി നാം കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. വഴികാട്ടിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ്. ഇത്രതരം റിയൽ എസ്റ്റേറ്റുകൾ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ റിയൽ എസ്റ്റേറ്റ് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന വിഷയം ആണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ടും പിന്നീട് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ത്, അതെങ്ങനെ എന്നൊക്കെ നമ്മൾ ബഹുമാന്യ അനസിൽ നിന്ന് നമ്മൾ കേൾക്കുകയുണ്ടായി. അതിൻ്റെ അടുത്ത ഒരു തുടർച്ചയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് അനസിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഏവരെയും വളരെ സന്തോഷത്തോടു കൂടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
4: വലൈക്കും അസ്സലാം.
3: കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു.
4: അതെ, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ സൗദി അറേബ്യയുടെ ഒരു പ്രധാന റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല മറ്റ് പല മേഖലകളിലും ഏറ്റവും ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് EPIF എൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻ്റ് ആണ്. അപ്പോൾ അതിൽ പ്രധാനമായും കുറേ ഗിഗാ പ്രോജക്ട്സ്, ഗിഗാ മെഗാ പ്രോജക്ട്സുകൾ പ്രഖ്യാപിച്ചു. അതൊരു ജസ്റ്റ് ഒരു പ്രോജക്റ്റ് അല്ല, ഒരു രാജ്യത്തിൻ്റെ തന്നെ മൊത്തം റീഷേപ്പ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ വിഷൻ 2030 അവർ ബന്ധപ്പെട്ട് രാജ്യത്തിന് തന്നെ മൊത്തത്തിൽ അതിൻ്റെ മുഖം തന്നെ മാറ്റുന്ന ഒരു ഒരു ഒരു ലോങ് ടൈം വിഷനുള്ള സംഗതികളാണ്. അപ്പോൾ പലപ്പോഴും ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ലോകത്തിൻ്റെ ഇപ്പോൾ നമുക്ക് തന്നെ നമുക്കറിഞ്ഞുകൂടാത്ത രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആയിരുന്നു പലപ്പോഴും ആൾക്കാരുടെ. പക്ഷേ ഇന്നിപ്പോൾ സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഉടനെയുള്ള പല പ്രോജക്റ്റുകളും ലോകത്തിലെ തന്നെ വലിയ വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കപ്പെടുന്ന പ്രോജക്റ്റുകൾ ആണ് ഇപ്പോൾ നിലവിലുള്ളത്.
3: അത്
4: പ്രധാനമായും ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള ഗിഗാ പ്രോജക്ട്സിൽ നിയോം ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, റെഡ് സി കോസ്റ്റൽ ഏരിയ വരുന്ന ഒരു വലിയ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഈ നിയോം എന്നുള്ള ഒരു ഭൂപ്രദേശം. അതിനകത്ത് ഈ കോസ്റ്റൽ ഏരിയ, റെഡ് സി കോസ്റ്റൽ ഏരിയ വരുന്നുണ്ട്, പിന്നെ മലകളാൽ അതെ ചുറ്റപ്പെട്ട സ്ഥലങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്. പിന്നെ അത് മാത്രമല്ല വേറെ റെസിഡൻഷ്യൽ പ്രോജക്റ്റ് വരുന്നുണ്ട്, റോഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി, പിന്നെ വേറെ ഒരുപാട് കമ്പനികൾ, നൂറുകണക്കിന് കമ്പനികൾ പി എഫിൻ്റെ കീഴിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്. അപ്പോൾ പിന്നെ എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഖിദിയ എന്നുള്ള ലോകത്തിൽ തന്നെ വലിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഒരുപാട് വേൾഡ് റെക്കോർഡുകളുള്ള അങ്ങനെ കുറേ സംവിധാനങ്ങൾ, കുറേ പ്രോജക്റ്റുകൾ ഈ പി എഫിൻ്റെ
3: അതെല്ലാം വിജയിപ്പിച്ചു തരട്ടെ. ഇവിടെ ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിൻ്റെ കാര്യത്തിൽ, സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് അതിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എല്ലാ രാജ്യത്തും ഇതേപോലെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചിട്ട് എല്ലാ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്
4: അതെ ഉണ്ട്. പക്ഷെ സൗദി അറേബ്യ പറഞ്ഞാലും ഏറ്റവും അതിന്റെ ഫണ്ടിന്റെ വോളിയം വേൾഡ്, ഞാൻ മുന്നേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, വേൾഡ് സിക്സ്ത് ലാർജസ്റ്റ് ആണ്. ഇപ്പൊ നിലവിലുള്ള അസറ്റ് ഏകദേശം $1 trillion മുകളിൽ ഉണ്ട്. അപ്പൊ $1 trillion എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അതിന്റെ പൂജ്യത്തിന്റെ എണ്ണം അത്ര ഇതാണ്, ട്രില്യൺ.
3: നല്ല ഇൻകം കിട്ടുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ആ ഇൻകം വെച്ചിട്ടാണ്
4: വീണ്ടും അതെ അതെ ഗവൺമെന്റിന്റെ പൈസ പല പ്രോജക്ടുകളിലേക്ക് വേണ്ടി
3: നിക്ഷേപിക്കുന്നുണ്ട്.
4: അത് രാജ്യത്തിനകത്തുണ്ട്, രാജ്യത്തിന്റെ പുറത്ത് പല കമ്പനികളെ ഈ പി എഫ് അക്യൂർ ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത്. അതുപോലെ ഇന്റർനാഷണൽ ഐടി, അതെ അതെ ഐടി മേഖല, ഹോസ്പിറ്റാലിറ്റി, ബാങ്കിങ് മെഡിക്കൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് വിവിധ സ്ഥലങ്ങളിലൊക്കെ ഈ പി എഫ് ഇൻവെസ്റ്റ്മെന്റ്.
3: ഇതിപ്പോ ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ വരുമാനം, ചില വ്യക്തികൾ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ സൂക്ഷിച്ചു വെക്കുന്നു. എന്നാൽ മറ്റു ചില വ്യക്തികൾ ആ വരുമാനം മറ്റുള്ള അത് എങ്ങനെ പോഷിപ്പിക്കാം എന്നുള്ള നല്ല രീതിയിൽ പോഷിപ്പിക്കാം.
4: അതായത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനം കൂടിയാണല്ലോ. അപ്പൊ പൂഴ്ത്തിവെക്കൽ നമുക്ക് നിരോധിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന പൈസ ഞാൻ പൂഴ്ത്തിവെച്ചു, അല്ലെങ്കിൽ മാർക്കറ്റിലെ
3: ആൾക്കാർക്ക്, ഞാൻ പറഞ്ഞത് അതിങ്ങനെ വെറുതെ ഒരു
4: പ്രൊഡക്ടിവിറ്റി. ഇസ്ലാമിൽ ഞാൻ തുടക്കത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ഒരു ലക്ഷ്യം നമ്മൾ സമ്പാദിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം
3: ആണെന്നുള്ള.
4: അപ്പോ നമ്മുടെ സമ്പാദ്യം ഇപ്പോ തരിശു ഭൂമി, ഇവിടെ ഇപ്പോ ഒരു വൈറ്റ് ലാൻഡ് ടാക്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ഭൂമി വെറുതെ ഇടാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പൈസ ഉണ്ടെങ്കിൽ ഭൂമി വാങ്ങി ഇട്ടേക്കും, ഒരു 5-10 വർഷം കഴിയുമ്പോൾ കൊടുക്കും. അപ്പോ എന്താ അവിടെ സംഭവിക്കുക? അപ്പൊ ഭൂമി ആവശ്യക്കാർക്ക്
3: ഉപയോഗിക്കാൻ
4: പറ്റില്ല, ആവശ്യം ഉള്ള സാധനത്തിന് വില കൂടി കൂടി കൂടി വരും. അപ്പൊ പക്ഷെ ഇവിടെ അത് ഗവൺമെന്റ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വൈറ്റ്, അതായത് ലാൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡെവലപ്മെന്റ് ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എവറി ഇയർ 2.5% ലാൻഡ് വാല്യൂ കൊടുക്കേണ്ടി
3: വരും,
4: സക്കാത്ത് ഓൺ ടോപ്പ് ഓഫ് പിന്നെ ഉണ്ട് വെക്കുമ്പോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ആൾക്കാര്,
3: ആരും വെറുതെ
4: ഇടില്ല. അപ്പൊ ആൾക്കാർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകും.
3: ഓക്കെ ഓക്കെ. നമ്മളിപ്പോ പറഞ്ഞല്ലോ പിന്നെ സൗദി അറേബ്യയിലെ കുറെ പ്രൊജക്ടുകൾ പറഞ്ഞതില് നിയോമിനെ കുറിച്ച് പറഞ്ഞു പോയല്ലോ. ആളുകൾക്ക് നിയോം എന്താണെന്നുള്ളതൊന്നും കൂടി ഒന്ന് വ്യക്തമാക്കി, എന്താണ് നിയോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും അറിയാം നിയോം നിയോം നിയോം, പക്ഷെ എന്താണെന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ പറ്റുമോ?
4: നിയോം എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ, ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രോജക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ലോങ് ടൈം വിഷൻ തന്നെയാണ് ഈ റെഡ് സി പിന്നെ മൗണ്ടൈൻ. അവിടുത്തെ ഭൂപ്രകൃതി ഒരു വല്ലാത്ത ഭൂപ്രകൃതി.
3: സൗദിയുടെ ഏത് ഭാഗത്താണ് നിയോം വരുന്നത്?
4: അത് പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത്, റെഡ് സി കോസ്റ്റൽ ഏരിയ. അവിടുന്ന് നിയോമിന്റെ എൻഡ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ജോർദാൻ, ഫലസ്തീൻ, ഈജിപ്റ്റൊക്കെ നമുക്ക് ആ ഒരു കോർണറിൽ ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ രീതിയിൽ. അങ്ങനെയാണ് ഒരു ഭൂപ്രകൃതി. അത് മാത്രമല്ല, ഈ നിയോമിന്റെ ആ ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ പോപ്പുലേഷന്റെ 1/3 വിത്തിൻ 5-6 hours എന്നാണ് എൻ്റെ ഓർമ്മ റീച്ച് ചെയ്യാൻ പറ്റുന്ന ആ അങ്ങനെയുള്ള ജിയോഗ്രഫിക്കലി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആ ലൊക്കേഷൻ.
3: ലോകത്തിന്റെ
4: 1/3
3: പോപ്പുലേഷൻ
4: ഏറ്റവും കുറഞ്ഞ 5-6 hours ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന ഒരു ഇതാണ്. ഏകദേശം 26,500 square kilometers കവർ ചെയ്യുന്ന ഒരു ഏരിയയാണ് നിയോം. നിയോമുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സബ് ഡിവിഷൻ പ്രോജക്റ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഒന്ന് ലൈൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ അത് വിശദമായിട്ട് ഓരോന്നൊന്ന് ചുരുക്കി പറയാം. ലൈൻ ഉണ്ട്, ഒക്സഗൺ എന്നൊരു ഇൻഡസ്ട്രിയൽ ഫ്ലോട്ടിംഗ് സിറ്റി ഉണ്ട്, ട്രൊജേന എന്ന് പറഞ്ഞിട്ട് ഒരു മൗണ്ടെയിൻ ബേസ്ഡ് പ്രോജക്റ്റ് ഉണ്ട്, പിന്നെ സിന്ധല എന്ന് പറഞ്ഞൊരു അൾട്രാ ലക്ഷറി റിസോർട്ട് പ്രോജക്റ്റ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം നിയോമിന്റെ വിവിധ
3: ഭാഗങ്ങളാണ്.
4: പിന്നെ പ്രധാനമായും ഹോസ്പിറ്റാലിറ്റി ടൂറിസം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ലോകത്തിലെ ജനങ്ങളെ സൗദിയിലേക്ക്

0: ഡ്രീം പ്രൊജക്റ്റാണ്. ഏകദേശം ഒരു 170 കിലോമീറ്റർ ലെങ്തിൽ, ഒരു 200 മീറ്റർ വീതിയിൽ, 1.5 കിലോമീറ്റർ പൊക്കത്തിൽ,
1: അതാണ് 1.5 കിലോമീറ്റർ
0: പൊക്കം. അത് ഒരു 3 ലെയറായിട്ടാണ് ഇതിന്റെ ഒരു പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതില് ഏറ്റവും മുകളില് 170 കിലോമീറ്റർ ലെങ്ത്, അതിന്റെ പ്രഖ്യാപിച്ചപ്പോ 170 കിലോമീറ്റർ ലെങ്ത്, 200 മീറ്റർ വീതി, 500 മീറ്റർ പൊക്കം, അങ്ങനെയുള്ള രണ്ട് ഗ്ലാസ് വാളുകൾക്കിടയിലുള്ള ഒരു സിറ്റിയാണ് ഈ ലൈൻ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിന്റെ പ്രത്യേകത, ഒരുപാട് പ്രത്യേകതകളുണ്ട്, അല്പട്ട ഏതാനും ചില പ്രത്യേകതകളെന്ന് പറയാം. നെറ്റ് സീറോ എനർജി, അതായത് കാർബൺ എമിഷൻ ഇല്ലാത്ത റിന്യൂവബിൾ, 100% റിന്യൂവബിൾ എനർജി ആണ് ഇത് കംപ്ലീറ്റ് റൺ ചെയ്യുക.
1: വിശദമാക്കി പറഞ്ഞാൽ
0: എങ്ങനെയാണ് റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ? എന്താ നമ്മുടെ, നമ്മളിപ്പോ ഇപ്പോ പവർ എങ്ങനെയാ വരിക? നമ്മുടെ ഡീസൽ ജനറേറ്ററോ അല്ലെങ്കിൽ ജനറേറ്റർ പ്രോജക്ട് അവിടെ വെച്ചാൽ ഇപ്പം നമ്മൾ സോളാർ പോലെ, പിന്നെ അല്ലെങ്കിൽ അതുപോലെ റിന്യൂവബിൾ എനർജി പലതരത്തിലുണ്ട്. അപ്പോൾ ആ റിന്യൂവബിൾ എനർജി വെച്ചിട്ട് റൺ ചെയ്യുന്ന ഈ കംപ്ലീറ്റ്ലി ഈ ഒരു പ്രോജക്റ്റിൽ വേറെ പുറത്തുനിന്ന് പവർ ഔട്ട്സോഴ്സ് ഉണ്ടാവില്ല. അതിനകത്ത് തന്നെ ഈ എക്സ്റ്റേണൽ ഫ്യൂവൽ ഒന്നും എമിഷൻ നടത്താതെ, അതെല്ലാം റിന്യൂവബിൾ എനർജി വഴിയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്നത് സോളാർ എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ. അത് സോളാർ വർക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ അന്തരീക്ഷത്തിന് വേറെ ഒന്നും മലിനീകരണം സംഭവിക്കുന്നില്ല എന്നതുപോലെ പല അത്യാധുനിക ടെക്നോളജികൾ വെച്ചിട്ടാണ് ഇതിന്റെ ഒരു ഓപ്പറേഷൻ വരിക എന്നുള്ളത്. അതൊരു പ്രധാന പ്രത്യേകത. പിന്നെ ഇതിലെ മുകളിലുള്ള ലെയർ എന്ന് വെച്ചാൽ അവിടെയാണ് കൊമേഴ്സ്യൽ റെസിഡൻഷ്യൽ, ആൾക്കാർ താമസിക്കുന്ന സ്ഥലം, ഏറ്റവും മുകളിലുള്ള ലെയറാണ്. മൂന്ന് ലെയറാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഈ റിയൽ എസ്റ്റേറ്റ് വലിയ എക്സിബിഷന് പോകുമ്പോൾ ഇവരുടെ ഇതിനകത്ത് സ്റ്റോളിൽ അവരിങ്ങനെ അതിൻ്റെ സെക്ഷൻ വെച്ചിട്ട് തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലാണ് ആൾക്കാർ താമസിക്കുന്നതും. കൊമേഴ്സ്യൽ ആക്ടിവിറ്റി, അതായത് 15 മിനിറ്റ് എന്നെ ഓർമ്മ, വളരെ വാക്കബിൾ ഡിസ്റ്റൻസിൽ, അവിടെ വാഹനത്തിൻ്റെ ആവശ്യമില്ല, വാക്കബിൾ ഡിസ്റ്റൻസിൽ നമ്മുടെ വീട്, നമ്മുടെ പിന്നെ ജോലിസ്ഥലം, സ്കൂള്, ഇതെല്ലാം വിത്തിൻ വാക്കബിളിൽ പോവുക. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആയാസമില്ലാതെ അവൻ്റെ എല്ലാ ദൈനംദിന എല്ലാ പ്രവൃത്തികളും നടക്കുക.
1: റോഡിൽ കിടക്കണ്ടല്ലേ?
0: ഏറ്റവും മുകളിൽ ലെയറിൽ വാഹനങ്ങളേ ഇല്ല, എല്ലാം നമുക്ക് എന്തൊക്കെയാണ് ഒരു മനുഷ്യന് വേണ്ടത്? നമ്മൾക്ക് വീട് വേണം, പിന്നെ നമ്മുടെ നിത്യ നമ്മുടെ ജോലി അല്ലെങ്കിൽ പിന്നെ ഓഫീസോ അല്ലെങ്കിൽ ബിസിനസ്സോ അതെല്ലാം ഒരു സ്ഥലത്ത് തന്നെ നടക്കും. പിന്നെ സ്കൂള്, അതെല്ലാം ഒറ്റ സ്ഥലത്ത് തന്നെ
1: നടക്കും.
0: വേറൊരിടത്തും യാത്ര പോകേണ്ടതല്ല. രണ്ടാമത്തെ ലെയറിലാണ് ഇതിൻ്റെ യൂട്ടിലിറ്റി നെറ്റ്വർക്ക്, ഇപ്പോൾ വാട്ടറോ പവറോ അങ്ങനെയുള്ള നെറ്റ്വർക്ക് എല്ലാം വരുന്നത് രണ്ടാമത്തെ ലെയറിലാണ്. വളരെ അധികം വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ഏറ്റവും താഴെ വരുന്നത് ഇതിൻ്റെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെയുള്ള ഹൈപ്പർ ലൂപ്പ് ഉണ്ടല്ലോ, പിന്നെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഹൈപ്പർ ലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം വരുന്നത് ഏറ്റവും താഴത്തെ ഇതിലാണ്. അത് ഒരു എൻഡിൽ നിന്നും അടുത്ത എൻഡിലേക്ക് 15-20 മിനിറ്റ് കൊണ്ട് എത്തും, 170 കിലോമീറ്റർ. അതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഈ ലൈൻ്റെ.
1: ഏകദേശം എപ്പോഴൊക്കെയാണ് അതിൻ്റെ?
0: അത് ഓൾറെഡി ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതൊരു ലോങ് ടൈം പ്രോജക്റ്റാണ്. കൃത്യമായി ഇത്ര വർഷം എന്ന് ഒരു നിശ്ചയിക്കപ്പെട്ടതായിട്ട് കാണുന്നില്ല, എൻ്റെ അറിവിലില്ല.
1: പക്ഷേ ഈ ആളുകളെ ഒരു ആളുകൾ പറയുന്ന കേൾക്കാം, നിയോമിൽ നിർത്തിവെച്ചു, ലൈൻ നിർത്തിവെച്ചു എന്നൊക്കെ ഇങ്ങനെ ഓരോ പല വാർത്തകൾ.
0: അത് ലൈൻ ആദ്യം പ്രൊജക്ട് പ്രഖ്യാപിച്ചപ്പോൾ ഒരു 170 കിലോമീറ്റർ ആണ് പ്രഖ്യാപിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം അങ്ങനെ ഔദ്യോഗികമായി നിർത്തിവെച്ചതായിട്ടൊന്നുമില്ല. ഇപ്പോഴും കറന്റ്ലി അവിടെ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്പീഡ്, അതായത് വളരെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 170 കിലോമീറ്റർ ചെയ്യുന്നതിന് പകരം അതിനെ വിവിധ ഫേസുകളാക്കി എന്നുള്ള ഒരു അനൗദ്യോഗികമാണ്, ഔദ്യോഗികമായിട്ടുള്ളതല്ല എന്നുണ്ട്. പക്ഷേ സ്റ്റിൽ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അത് വെറും ഒരു ഡ്രീം പ്രോജക്റ്റ് അല്ല. ഈ സൗദി അറേബ്യ പ്രഖ്യാപിച്ച പ്രോജക്റ്റുകളൊന്നും അങ്ങനെ ഒരു ഡ്രീം അല്ല. എല്ലാം നടക്കുന്ന കാര്യം, കഴിയുന്ന കാര്യമേ പറയാറുള്ളൂ എന്നുള്ള പോലെ. അത് ഒരുപാട് ചലഞ്ചസ് ഉള്ള ഒരു പ്രോജക്റ്റാണ്. ഈ ഒരുപാട് കോംപ്ലക്സ് സംവിധാനം, അതുപോലെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ മീറ്റർ, ഇപ്പോൾ നമ്മളറിയാം നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ നമുക്കൊരു ധാരണ ഉണ്ടാവും, അതിൻ്റെയൊക്കെ 100 കണക്കിന് 1000 കണക്കിന് ഇരട്ടി പോവും ഇതിൻ്റെ ഒരു സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. അത്രയധികം കോംപ്ലക്സ് സിസ്റ്റമാണ്. അതെ അതെ അതെ.
1: ഇനി മറ്റുള്ള ഒരു 2-3 പ്രോജക്റ്റ് പറഞ്ഞല്ലോ നിങ്ങൾ.
0: ആ പിന്നെ ഉള്ളത്

0: ഒക്സഗൺ
1: ഒക്സഗൺ
0: എന്ന് പറഞ്ഞൊരു അതൊരു ഇൻഡസ്ട്രിയൽ ഫ്ലോട്ടിംഗ് സിറ്റിയാണ്. അതും ഒരു ഡ്രീം പ്രോജക്റ്റ് തന്നെയാണ്. അതിപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഫേസ് റൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അതൊരു ലോകത്തെ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ വിവിധ സിറ്റികളായിട്ടാണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പ്രധാന ഘടകമാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു സ്ഥലത്തിന് ജിയോഗ്രഫിക്കലി തന്നെ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജിയോഗ്രഫിക്കലി പൊസിഷൻ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഒരു വളരെ AI എനേബിൾഡ് ആയിട്ടുള്ള അത്യാധുനിക നെക്സ്റ്റ് ജനറേഷൻ ഒരു പോർട്ട്, അതൊരു ഈ ഒക്സഗൺ എന്ന് പറയാൻ ഹെക്സഗൺ ഷേപ്പിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. അതൊരു മോഡുലാർ സ്കെയിലബിൾ ആണ്. അങ്ങനെ നാളുകൾ കഴിയുന്നതോറും ഇങ്ങനെ നമ്മുടെ ഇതുണ്ട് ബ്ലോക്ക് വെച്ചിട്ട് ഡെവലപ്പ് എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഉള്ളത്. അതാണ് ഒക്സഗൺ ഒരു പ്രധാന ഇൻഡസ്ട്രിയൽ ഫ്ലോട്ടിംഗ് പ്രോജക്റ്റ്. പിന്നെ ലൈൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സിൻഡ്രൽ പറഞ്ഞ അൾട്രാ ലക്ഷറി റിസോർട്ട് പ്രോജക്റ്റ് ആണ്. അവിടെ ഉള്ള ഇപ്പോൾ നമുക്ക് അത് നിയോമിൻ്റെ ഈ ഏരിയയിൽ വരുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ഹോട്ടൽ ഒരു ദിവസം താമസിക്കുന്ന നമുക്കറിയാം, ഒരു പിന്നെ ഇവിടെ ഒക്കെ ഒരു 300, 400, 500 ഇനി വളരെ സ്റ്റാർ പോയി കഴിഞ്ഞാൽ 3000, 4000 ഒക്കെ ഒരു പക്ഷെ പെർ ഡേ. അവിടെ നിന്ന് കഴിഞ്ഞാൽ 20,000 റിയാൽ പെർ ഡേ വരുന്ന രീതിയിലുള്ള അൾട്രാ ലക്ഷറി അവിടെയൊക്കെ ആൾക്കാർ വരുന്നു എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ഒന്നോ രണ്ടോ വീക്കെൻഡ് ചിലവഴിക്കാൻ അവരുടെ പ്രൈവറ്റ് ജെറ്റിൽ അവരോട് വന്ന് അവരുടെ അവിടുത്തെ ഒരു ഒന്നോ രണ്ടോ ചിലവഴിച്ച് അവർ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും അൾട്രാ അത് ആ ഒരു ആ റേഞ്ചിലുള്ള ലോകത്ത് പല സ്ഥലങ്ങളിലും ഉണ്ട് ഇങ്ങനെയുള്ള അൾട്രാ ലക്ഷറി. അത് മിഡിൽ ഈസ്റ്റിലേക്ക് അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് ആദ്യമായിട്ടാണ് നിയോമിലേക്ക് വരുന്നത്. അതാണ് ഈ സിന്തല്ല എന്നുള്ള അത് ഓൾറെഡി അതിൻ്റെ ഫസ്റ്റ് ഫേസ് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. നമുക്ക് ഇതിനകത്ത് നെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് ട്രൊജേന എന്ന് പറഞ്ഞിട്ട് അതൊരു ഇപ്പോൾ ജബൽ ലൂസ് ഒരു പക്ഷേ സൗദി അറേബ്യയിലുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലം, തണുപ്പ് കാലത്ത് മഞ്ഞ് കൊണ്ട് പഞ്ഞി വിരിച്ച പോലെ മഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ് ജബൽ ലൂസ്. ഏകദേശം സമുദ്ര നിൽപ്പിൽ നിന്ന് 2,600 മീറ്റർ പൊക്കമുള്ള പ്രദേശമാണ് ഈ ജബൽ ലൂസ് എന്ന് പറയുന്നത്. ജബൽ ലൂസ് അപ്പോൾ അതിനെ ബന്ധപ്പെട്ടാണ് ഈ ട്രൊജേന. അതായത് വർഷം മുഴുവനും 365 ദിവസവും പലവിധ ആക്ടിവിറ്റികൾ കൊണ്ട് അതിനെ ആ ഒരു ഫുൾ, അതായത് ഒരു അതിൻ്റെ പ്രത്യേകത ട്രൊജേനിൻ്റെ പ്രത്യേകത ലോകത്തിലെ ആദ്യമായ മാൻമെയ്ഡ് സ്കീ റിസോർട്ട്. സ്കീ റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മഞ്ഞിൽ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റിയാണ് ഈ സ്കീ. അത് ആക്ച്വലി മഞ്ഞ് സമയത്തുണ്ടാവും, പക്ഷെ മഞ്ഞ് സമയം കഴിഞ്ഞ് അതിപ്പോൾ പൊതുവേ തണുപ്പൻ പ്രദേശങ്ങളിലാണ് ഈ ഒരു സംഭവം ചെയ്യാറ്. പക്ഷേ ഇവിടെ വർഷത്തിൽ 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞെന്നൊരു സംഭവമില്ല. പക്ഷേ അവിടെ ആ സമയത്ത് ആർട്ടിഫിഷ്യലി ആർട്ടിഫിഷ്യലി മഞ്ഞ് ഉണ്ടാക്കിയിട്ട് സ്കീ റിസോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ മഞ്ഞ് ഉരുകി വന്ന് പിന്നെ അവിടെ ഒരു മാൻമെയ്ഡ് ലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഏകദേശം ഒരു അതിനും ഒരു വേൾഡ് റെക്കോർഡ് ഉള്ളതാണ് ഇത്രയും വലിയ മാൻമെയ്ഡ് ലേക്ക്. അവിടെ ഈ വിൻ്റർ സമയങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, അങ്ങനെ 365 ദിവസം പല രീതിയിലുള്ള സ്കീ അല്ലെങ്കിൽ ലേക്ക് ആക്ടിവിറ്റീസുകൾ, എൻ്റർടൈൻമെൻറ്റ്, അതൊക്കെ അതിനുള്ള കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസിൽ മാറ്റം വരുത്തുക, അതാണ് ഈ ട്രൊജേന ആയിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പലതരത്തിലുള്ള ഹോട്ടലുകൾ ഇവിടെ ഇപ്പോൾ ഡെവലപ്മെൻ്റ് ഇപ്പോൾ നിലവിൽ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിയ ഈ ആക്ടിവിറ്റികളിലൊക്കെ ഉള്ള സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള സ്റ്റാഫ് അക്കോമഡേഷൻ, പിന്നെ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള അതെല്ലാം ഓൾറെഡി ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു വലിയ പ്രോജക്റ്റിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകളാണ് ഇതെല്ലാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതെല്ലാം രാജ്യത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ.
1: ഇവിടെ നമുക്ക് ഇപ്പോൾ അനസിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സൗദി അറേബ്യ വളരെ ഒരു കുതിപ്പിലേക്ക് നീങ്ങുകയാണ്, നീങ്ങിക്കഴിഞ്ഞു. നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷ ഉണ്ട്. ഇൻഷാ അള്ളാ ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇനിയും സൗദി അറേബ്യയുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് അല്ലേ?
0: തീർച്ചയായും അത് നമുക്ക് നിയോമിനെ പറ്റി തന്നെ നമുക്ക് മണിക്കൂറുകൾ തന്നെ സംസാരിക്കേണ്ട.
1: റേഡിയോന്റെ ഒരു സമയപരിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു എന്ന് മാത്രം, ഇനിയും കൂടുതൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: വലൈക്കും അസ്സലാം.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി, സൗദി അറേബ്യയിലെ പുതിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ നാം കേട്ടത്. റിയൽ എസ്റ്റേറ്റിലെ അത്ഭുത നിർമ്മിതികൾ, അനസ് ഫസ്ലുദ്ദീനുമായി പീസ് റേഡിയോ പ്രതിനിധി നടത്തിയ ചർച്ചയാണ് ഇപ്പോൾ നാം കേട്ടത്.

0: പണം എത്രയോ ചെലവഴിക്കുന്നുണ്ട് നാം. ഭക്ഷണത്തിന്, വസ്ത്രത്തിന്, വീടിന്, വാഹനത്തിന്, യാത്രയ്ക്ക് തുടങ്ങി പല പല വഴികളിൽ. ഇതിന്റെ എല്ലാം ഫലം നമ്മിലോ വീട്ടുകാരിലോ കൂട്ടുകാരിലോ ഒതുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങളോ മാസങ്ങളോ, അങ്ങേയറ്റം ഏതാനും കൊല്ലങ്ങളോ മാത്രം നിലനിൽക്കുന്നു. വൈകാതെ അതെല്ലാം ഓർമ്മയിൽ നിന്നും പോലും വേറിട്ടു പോകുന്നു. എന്നാൽ കൊല്ലങ്ങൾ നീളുന്ന, പതിനായിരങ്ങളിലേക്കെത്തുന്ന, അവരിൽ നന്മയുടെ പ്രഭ പരത്തുന്ന ചില വസ്തുതകളുണ്ട്, ചില സംഗതികളുണ്ട്. പീസ് റേഡിയോ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന മഹത്തായ ഒരു സവിശേഷമായ സംഗതിയാണ്. നിങ്ങൾ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുകയുടെ അനന്തരഫലം ശബ്ദമായി, ടെക്സ്റ്റായി, വീഡിയോ ആയി ലക്ഷങ്ങളിൽ മാനസാന്തരമുണ്ടാക്കും. ഒരുപക്ഷേ നമ്മുടെ മരണശേഷം പോലും അവ നിലനിൽക്കും. ആയിരങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരിക്കും പീസ് റേഡിയോ. പീസ് റേഡിയോയെ സാമ്പത്തികമായി സഹായിക്കൂ. നീണ്ടകാലം വറ്റാത്ത പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇന്ന് എല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ് മധുര ഖുർആനിൽ കേൾക്കാനുള്ളത്. സൂറത്തു യാസീനാണ്. യാസീനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ധരിച്ചു വെച്ചൊരു സംഗതി, ഖൽബുൽ ഖുർആൻ ഏതാന്ന് ചോദിച്ചാൽ യാസീൻ എന്നാണ് പറയാറുള്ളത് എല്ലാവരും. പക്ഷെ ആ സംഗതി സഹീഹായ സംഗതി അല്ല. അത് മൊത്തത്തിൽ ആളുകൾ അങ്ങനെ പറയാറുണ്ടെങ്കിലും സഹീഹായ റിപ്പോർട്ടുകൾ ഇല്ല എന്നാണ് പറയാറുള്ളത്. എന്തായാലും ഒരുപാട് ആശയങ്ങൾ നമ്മൾക്ക് പഠിക്കാനുള്ള വിശാലമായ അർത്ഥങ്ങൾ, വിശദീകരണങ്ങൾ ആവശ്യമായ സൂറത്താണ് സൂറത്തു യാസീൻ. അതിൻ്റെ അവസാന ഭാഗത്തെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. 81 മുതൽ 83 വരെയുള്ള വചനങ്ങൾ ഇൻഷാ അല്ലാഹ് മധുരം ഖുർആനിലേക്ക്.

0: മാഷാ
1: അല്ലാ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ വചനം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, കാരണം നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഇവിടുന്നൊരാൾ നമ്മളോട് സംസാരിക്കുന്ന കാര്യം അല്ല അത്. വാനലോകങ്ങൾക്കപ്പുറത്ത് നിന്ന് ഈ കണ്ട ആകാശഭൂമികളെയെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച റബ്ബ്, അവൻ സൃഷ്ടിച്ച സൃഷ്ടികളോടുള്ള സംവേദനം, ആ ഒരു സംസാരം, അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഹൃദയം കണക്റ്റായി പോവുകയാണ്. നോക്കൂ, ഒരു രാത്രിയിൽ ആകാശത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വെറും കുറച്ച് നക്ഷത്രങ്ങളാണോ? അല്ല, അനന്തമായ വിശാലതയിൽ അസംഖ്യം നക്ഷത്രങ്ങളും ഗാലക്സികളും നിലകൊള്ളുന്ന നമ്മുടെ ഈ ഭൂമി അതൊരു ഭാഗത്ത് നിലകൊള്ളുന്നു. നമ്മുടെ ഈ ഭൂമി ആ വിശാലമായ പ്രപഞ്ചത്തിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രം. ആ ഭൂമിയിൽ തന്നെ ഒരു ഒരു ഒരു 75-90% വെള്ളം കൊണ്ട് നിറക്കപ്പെട്ടത്. അതിലുള്ള കരയിൽ അസംഖ്യം ജന്തുജീവജാലങ്ങൾക്കിടയിൽ ഏറ്റവും ചെറിയൊരു മനുഷ്യൻ, നിസ്സാരനായ മനുഷ്യൻ, ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ആ മനുഷ്യനിലേക്ക് പ്രത്യേകം സെലക്ട് ചെയ്യപ്പെട്ട് മനുഷ്യനെ തിരഞ്ഞെടുത്ത് ഈ മഹാപ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തെ സംവിധാനിച്ച സൃഷ്ടാവ് മനുഷ്യനോട് സംസാരിക്കുകയാണ്. സൂറത്ത് യാസീലിലെ ഈ വചനത്തിലൂടെ ഇതൊക്കെ സൃഷ്ടിച്ച എനിക്ക് മനുഷ്യനെ സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമാണുള്ളത് അല്ലേ?
0: ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ അവരെ പോലെയുള്ളതിനെ സൃഷ്ടിക്കുവാനും കഴിവുള്ളവനല്ലയോ? ബല എന്നുള്ളതാണ് അവിടെ വരുന്നത്. ബല എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അതെ എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പം കുറച്ചുകൂടിയും ഇതിൽ അമനുമൽ തഫ്സീർ കൊടുത്ത് അല്ലാതെ കഴിവുള്ളവനല്ലാതെ പിന്നെ എന്താന്നുള്ള, യെസ് അതെ, അവൻ തന്നെയാണ് സർവജ്ഞനായ മഹാസൃഷ്ടാവ്.
1: ഈ സൃഷ്ടിപ്പ് എന്ന് പറയുമ്പോൾ അള്ളാഹു അതിനൊന്നുകൂടി ഒരു ഡെഫിനിഷൻ കൊടുക്കണം. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ കുൻ ഫയകൂൻ.
0: അതെ,
1: മനുഷ്യൻ സൃഷ്ടിക്കുന്നത് അല്ല, സൃഷ്ടിച്ചു വെച്ച സംവിധാനങ്ങളിൽ നിന്ന് ഓരോന്നിനെയും ഘടിപ്പിച്ചും യോജിപ്പിച്ചും കണ്ടെത്തിയും ചിന്തിച്ചും സമയങ്ങളെടുത്തുമൊക്കെയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ സൃഷ്ടാവിൻ്റെ സൃഷ്ടിപ്പിൽ കുൻ എന്നുള്ളൊരൊറ്റ വാക്ക് മതി.
0: പക്ഷേ ഈ ആയത്തുകൾ പഠിക്കുമ്പോഴേ ഇതിന് തൊട്ട് മുമ്പിലുള്ള ഭാഗമുണ്ട്, ഒരു നുരുമ്പിയ എല്ലാം എടുത്തിട്ട് ചോദിക്കണ്ടല്ലോ, ഇതാരാണ്, പിന്നെ ഇനി ആരാ ഇതിന് പുനരുജ്ജീവിപ്പിക്കാൻ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഒരു വലിയ ഒരു മറുപടിയാണ്, ശരിക്കും വായടപ്പൻ മറുപടിയാണ്. ഇത്രയും ആകാശഭൂമികളെ സങ്കീർണമായിട്ടുള്ള മനുഷ്യ ശരീരം പോലും, സുബ്ഹാനല്ലാഹ്, അതിങ്ങനെ ഓരോന്ന് പിന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് റബ്ബ് സുബ്ഹാന തആല അതിനെ സംവിധാനിച്ചിട്ടുള്ളത് മനസ്സിലാവും.
2: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിശപ്പ് ഭാഗം 2. നമ്മോടൊപ്പം ചേരുന്നു അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം വയറു നിറക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന വാക്ക് നമ്മളെല്ലാവരും പലപ്പോഴായി കേട്ട ഒരു കാര്യമായിരിക്കും. പ്രിയമുള്ളവരെ, അത് കേവലം ഒരു വാക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മലയാള ഭാഷ കൃത്യമായി അറിയാതിരുന്ന അറബികളുടെ കച്ചവട സംഘങ്ങൾ അവർ കേരളത്തിലൂടെ ഇന്ത്യയിലേക്ക് കച്ചവട സാധനങ്ങളുമായി കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ കേരളത്തിൻ്റെ പല ചെറിയ ഗ്രാമങ്ങളിലും കച്ചവടാവശ്യത്തിനായി അറബികൾ വരുമ്പോൾ അവർക്ക് അവരുടേതായൊരു സംസ്കാരമുണ്ടായിരുന്നു. ഭക്ഷണത്തിൻ്റെ പൊതികളിങ്ങനെ നിരത്തിവെക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ വിശപ്പ് മാറിയോ എന്ന് അന്വേഷിക്കുന്ന ഒരു സംസ്കാരം, അത് ഇസ്ലാമിൻ്റെ മനോഹരമായ ഒരു സംസ്കാരമായിരുന്നു. നമ്മളൊക്കെ എത്ര ഭക്ഷണമാണ് വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്! പ്രിയമുള്ളവരെ, പട്ടിണി മറന്നുകൊണ്ട്, വിശപ്പ് മറന്നുകൊണ്ടൊരു കളി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം ഒരു വർഷം മുമ്പ് ഒരു ആഗസ്റ്റ് മാസത്തിലെ ഒരു വെള്ളിയാഴ്ച അങ്ങകലെ ഗാസയുടെ പള്ളിയിൽ വെച്ച് ഒരു ഖുതുബ നടന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ അധികം സൗകര്യങ്ങളൊന്നുമില്ലാത്ത താൽക്കാലികമായൊരു ഷെഡ് മാത്രം കെട്ടിയ ഒരു പള്ളിയിൽ ഖതീബ് പറഞ്ഞ ഒരു രണ്ട് വാക്കുകളുണ്ട്. ലാ അഖ്ദിറു കലാം ബിസബബിൽ ജുഅ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ആ വിശപ്പ് കാരണം നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വലാ തഖ്ദിറു അലസ്സിമാഇ ബിസബബിൽ ജുഅ, വിശപ്പ് കാരണം എൻ്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കാനും കഴിയുന്നില്ല, അതുകൊണ്ട് വാഖിമിസ്സലാ, നമസ്കാരത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം എന്നുള്ളത്. പ്രിയമുള്ളവരെ, വെറും 10 or 25 വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു ഖുത്ബയായിരുന്നു അന്ന് ഗാസയിൽ ആ പള്ളിയിൽ വെച്ച് നടന്നത്. ഗാസയിലെ പള്ളിയിലെ മിമ്പറിൽ ഖതീബ് ഇത് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുന്നുണ്ടോ ഒരു വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടൊരു ഖതീബിന് ഖുത്ബ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത്, കേട്ടിരിക്കാൻ അവിടെയുള്ള ജനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുന്നുണ്ടോ? നമ്മളറിയണം ആ വിശപ്പിൻ്റെ വില എന്താണെന്നുള്ളത്. എവിടെ നിന്നോ വരുന്ന ഭക്ഷണത്തിന് വേണ്ടി വരി വരിയായി കുഞ്ഞു മക്കളിങ്ങനെ വരുമ്പോൾ അവിടെ കുഴഞ്ഞു വീണു പോവുകയാണ്. ഭക്ഷണത്തെ മുന്നിൽ കണ്ട് അതിലേക്ക് കൈകളിങ്ങനെ എത്തിക്കുമ്പോൾ, അതിലേക്ക് നടന്നെടുക്കുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങൾ, ഫലസ്തീനിൻ്റെ മക്കൾ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. ഈജിപ്തിൽ നിന്ന് ഭക്ഷണവുമായി ഒരു പാരച്ചൂട്ട് വന്നിറങ്ങുന്ന സമയത്ത് അതിൻ്റെ മേലെ തടിച്ചു കൂടുന്ന മക്കൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, ഭക്ഷണത്തിൻ്റെ പേരിൽ, വിശപ്പിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഗാസയുടെ മണ്ണിൽ മരിച്ചു വീണിട്ടുള്ളത്. മുലപ്പാല് കൊടുക്കാൻ ഉമ്മാൻ്റെ മാരടത്തിൽ നിന്നൊരു തുള്ളി മുലപ്പാല് പോലും കിട്ടാതെ, പോഷകാഹാരങ്ങളില്ലാതെ, ഒന്നും കഴിക്കാൻ കഴിയാത്ത ചോര പൈതലുകളാണ് ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. മണ്ണിൽ വീണ ഭക്ഷണത്തെ അത് കഴിക്കണ്ട, കളഞ്ഞേക്ക് എന്ന് പറയുന്ന ആളുകൾ അവരോട് പറയുകയാണ്, കയ്യിലുള്ള ഒരിത്തിരി ധാന്യത്തിൻ്റെ പിടിയിൽ കുറച്ച് മണ്ണ് ചേർത്തിയിട്ടെങ്കിലും അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കി തൻ്റെ മക്കളുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉമ്മമാരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചോറിൽ കല്ല് കടിക്കുന്നുണ്ട്, ഭക്ഷണത്തിൽ ഉപ്പ് കൂടിപ്പോയി, കറിയിൽ ഉപ്പ് കുറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഭാര്യയോട് ശകാരിക്കുന്ന ആളുകൾ, ഈ ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തീന്മേശയിൽ നിന്ന് തട്ടിക്കളയുന്നവരെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇത്തിരി വരുന്ന ധാന്യപ്പൊടിയിൽ മണ്ണ് കലർത്തിക്കൊണ്ട് റൊട്ടി ഉണ്ടാക്കി ഭക്ഷിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ വീട്ടിൽ 2 തുടർച്ചയായി രാവിലെ ചായക്ക് ഉപ്മാവാണ് എങ്കിൽ, പുട്ടാണ് എങ്കിൽ, നമ്മൾ പറയും, ഈ വീട്ടിലെന്നും പുട്ടാണല്ലോ, ഈ വീട്ടിലെന്നും ദോശയാണല്ലോ, ഉപ്മാവാണല്ലോ എന്ന് ചോദിച്ച് സ്വന്തം ഉമ്മാൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ശകാരവർഷം തീർക്കുന്നവരെ, അറിയണം നാം അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച്. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ വിശപ്പ് സഹിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് നമ്മൾ അറിയണം. നമ്മുടെ വീട്ടിലെ മക്കളോട് നമ്മളൊന്നൊരു ആഗ്രഹം ചോദിച്ചാൽ അവർ പറയും, എനിക്ക് സൈക്കിള് വേണം, അല്ലെങ്കിൽ ബാർബി ടോയ്സുകൾ വേണമെന്നായിരിക്കും അവർ പറയുക. എന്നാൽ നമ്മൾ ആ ഫലസ്തീനിലുള്ള മക്കളോടൊന്ന് ചോദിക്കണം, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന്. അവർ പറയും, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ മതി എന്നുള്ളത്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണം എന്നാണ് അവർ പറയുക. പ്രിയമുള്ളവരെ, ഇത്രയൊക്കെ ആയിട്ടും അവർ അള്ളാഹുവിനെ മറന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു കുട്ടി പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി എനിക്ക് ഭക്ഷണം കിട്ടിയിട്ട്, പക്ഷേ അൽഹംദുലില്ല, ഞാൻ പുല്ല് കഴിക്കാൻ എനിക്ക് സാധിച്ചു. എല്ലാ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ടൊരു നേരം അൽഹംദുലില്ല പറയാൻ മറന്നിട്ടിറങ്ങിപ്പോകുന്നവരാണ് നമ്മൾ. ആലോചിച്ച് നോക്കണം, ഇത് സ്വമേധയാൽ ഉണ്ടാവുന്ന ഒരു പട്ടിണിയല്ല, ബോധപൂർവം അവരെ പട്ടിണിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് പല ആളുകളും. ഉന്മൂലന നാശത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, പ്രിയമുള്ളവരെ, നമ്മൾ പോലും അവരുടെ അവസ്ഥയെക്കുറിച്ച് മറന്നില്ലേ? ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത പട്ടിണിയാണ്. അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ എത്തുന്നത് നിലച്ചു, അത് തടഞ്ഞു വെക്കപ്പെട്ടു. അതുപോലെ മറ്റുള്ള ചികിത്സാ സൗകര്യങ്ങൾ എല്ലാം തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥ. പൂർണ്ണമായും ആ നാട്ടിലെ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കുറച്ചു കാലം മുമ്പ് നമ്മൾ കണ്ടുകഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഫലസ്തീനിന്റെ മക്കളെ, വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പാവപ്പെട്ട ആളുകളെ, ദരിദ്രരെ, എല്ലാവരെയും ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പ്രേമുള്ളവരെ, 3 നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അതിനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ടാകുമ്പോൾ, 1 നേരത്തിന് പോലും ഭക്ഷണം കഴിക്കാൻ, ഭക്ഷണമില്ലാതെ, ധാന്യമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് നമുക്ക് വിശപ്പില്ലാതെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ നൽകിയെന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ, അത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ ദീനിൽ നിന്ന് ഒഴിവായി പോകാതെ, മാറിപ്പോവാതിരിക്കാൻ, ഇസ്ലാമിൽ അടിയുറച്ച് ജീവിക്കാൻ, നന്മകൾ ചെയ്തുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ, വിശപ്പ് സഹിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളെ അവരിൽ നിന്ന് ഇല്ലാതാക്കാൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം വിശപ്പ് ഭാഗം 2. നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
6: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേസ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.
7: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. സൂഫിസമല്ലിത് ലിബറലിസം. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മുഹമ്മദ് ഷമീൽ ടി, കൂടെ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.
1: സൂഫിസം ഇപ്പോൾ കാര്യമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇസ്ലാമിൻ്റെ പുതിയൊരു വേർഷൻ, ഒരു പ്രണയാതുരമായ വേർഷനൊക്കെ അവതരിപ്പിച്ച് ക്യാമ്പസ് കുട്ടികളെ കയ്യിലെടുക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ച് കുറേ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഊരു ചുറ്റാൻ ഇറങ്ങിയിട്ടുള്ളൊരു സന്ദർഭത്തിലാണ് ഉള്ളത്. അപ്പോൾ മറ്റേത് ഇതുവരെ മുസ്ലിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാം, അതെന്തോ ഒരു വേറൊരു ഒരു വരണ്ടുണങ്ങിയ ഇസ്ലാം, അതൊരു പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇസ്ലാം. അതിനപ്പുറത്ത് ഇപ്പോൾ നമ്മളിതാ എല്ലാ നിലക്കും ഒരു സ്വതന്ത്രമായ, അല്ലെങ്കിൽ ആ നിലക്ക് കുറച്ചുകൂടി ആളുകൾക്ക് ഭയങ്കര ആക്സെപ്റ്റബിളായ ഒരു പുതിയ ഇസ്ലാമിനെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ രൂപത്തെ, സൂഫിസത്തെ ഞങ്ങളിതാ മുന്നോട്ട് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആളുകൾ മുന്നോട്ട് വരുന്നൊരു സാഹചര്യത്തെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എന്താണ് അവരുടെ മുന്നിൽ, അവരെ എന്തിലേക്കാണ് സത്യത്തിൽ നയിക്കുന്നത്?
2: അല്ല, കേരളത്തിൽ ഇപ്പോഴുണ്ടായ ഈ വിവാദങ്ങൾ, അത് എത്രമാത്രം ഈ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിശാലമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് പറയാൻ ഇപ്പം എന്തെങ്കിലും അറിയില്ല, ഉറപ്പില്ല. പക്ഷേ ഇന്ത്യയിലുടനീളം നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിലൊന്നെന്താ വെച്ചാൽ, നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നുള്ള ഈ രണ്ട് ഇൻവെർട്ടർ കോമേഴ്സിന് കിടക്കുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഗുഡ് മുസ്ലിം സൂഫിയും ബാഡ് മുസ്ലിം മറ്റ് വിഭാഗങ്ങൾ എക്സ്ട്രീമിസ്റ്റുകളായി ചിത്രീകരിപ്പിക്കപ്പെടുന്ന മറ്റ് വിഭാഗങ്ങളുമാണ്. ഇതിവിടെ കൃത്യമായി തന്നെ പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ ആശയമാണ്. മാത്രവുമല്ല, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിന്നെ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ തന്നെയാണ് ഇവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി മുന്നോട്ട് പോകുന്നത്. 2023 ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് നടന്നു. ആ നാഷണൽ എക്സിക്യൂട്ടീവിൽ അതിൻ്റെ സമാപനത്തിൽ മോദി നടത്തിയൊരു സ്പീച്ചുണ്ട്. ആ സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മളിപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചാണ് ഇതുപോലെ പറഞ്ഞിരുന്നത്, നടന്നു കഴിഞ്ഞു. ആർട്ടിക്കിൾ 370 നമ്മൾ മറ്റേ അബ്രഗേറ്റ് എന്ന് പറഞ്ഞത് എന്ത് ചെയ്തു, നടന്നു കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചോളം ഇതിൻ്റെ ബിയോണ്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കണം. അദ്ദേഹം ചിലൊരു ഹിന്ദുത്വയുടെ സാച്ചുറേഷനിലേക്ക് പോകേണ്ട സമയമാണ്. അപ്പോൾ അടുത്തൊരു 10 വർഷത്തേക്കുള്ളൊരു അജണ്ട നമ്മൾ തീരുമാനിക്കുകയാണ്. അതിനകത്ത് ഒന്നാണ് ഭറോസാക്കാരിസ്ത, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണത്, ഭറോസാക്കാരിസ്ത എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വസ്തതയുടെ ഒരു ബാന്ധവം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ആരുമായിട്ട്? ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത വിഭാഗങ്ങളെ കൂടെ കൂട്ടി ചേർക്കാൻ വേണ്ടിയിട്ട്. അതിലൂടെ മാത്രമേ നമുക്ക് ഈ സാച്ചുറേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദുരാഷ്ട്രം സ്ഥാപിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ സമയത്തും എന്തായിട്ടില്ല, അവരുദ്ദേശിക്കുന്ന ഒരു നമ്പറിലേക്ക് എത്തിയിട്ട്, 400-ലേക്കോ അല്ലെങ്കിൽ മറ്റേ 3-ലൊന്നിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ 5 വിഭാഗങ്ങൾ, അവർ പറഞ്ഞാൽ 5 വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാന്നതാണ്. അതിലൊന്നാമതായിട്ട് മോദി പറഞ്ഞത് സൂഫികളെന്നാണ്. സൂഫി വിഭാഗത്തെ നമ്മളുമായിട്ട് അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നീട് ക്രിസ്ത്യൻ ചർച്ചുകളും സന്ദർശിക്കണം, സിഖുകാരെ ചെയ്യണം, അങ്ങനെയൊക്കെ വിദ്യാർത്ഥികളോട് സംവേദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, സൂഫി വിഭാഗമാണ് ഇത്. കാരണം മറ്റേ വിഭാഗം എന്ന് പറയുന്നത് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജിയിലുള്ളവരും നമ്മളെന്താണ് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവരും ആണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക നോക്കുക, ഇത് യഥാർത്ഥത്തിൽ 23 തുടങ്ങിയതല്ല, 2015 ബറേൽവി മറ്റേ എന്താ നമ്മൾ അവരുടെ സംസ്ഥാനത്ത് എന്താ പറയുക, എന്തായാലും ബറേവലി മുസ്ലിങ്ങൾ ഇവരുടെ വലിയൊരു സമ്മേളനം വിളിച്ച് ചേർക്കുകയും അതിനകത്ത് മോദി പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ സാക്ഷാൽ കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാരും ഖലീൽ ബുഹാരി തങ്ങളടക്കമുള്ളവരൊക്കെ അന്ന് അതിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും കാണാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ അന്ന് തന്നെയും ഈ പറയുന്ന വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ധാരണ തന്നെയാണ് അവർക്ക് ഉള്ളത്. ഇത് പിന്നെ ഒരു പീസ്ഫുൾ ആൾട്ടർനേറ്റീവ്, ഇസ്ലാമിൻ്റെ ഒരു പീസ്ഫുൾ ആൾട്ടർനേറ്റീവ് ഞങ്ങളാണ് എന്ന് ഈ പറയുന്ന ബറേൽവികളും സൂഫികളും സ്വയം പറയുകയും ഞങ്ങൾ ചേർത്ത് പിടിക്കണമെന്ന് ഇതിൻ്റെ നേതാക്കളൊക്കെ അവരോടും പറയുന്നുണ്ട്. എന്തായാലും ബി ജെ പിയുടെ മൈനോരിറ്റി സെല്ലിന് അവരുടെ ഒരു ഔട്ട്റീച്ച് സ്ട്രാറ്റജി എന്ന നിലയിലാണ് ഇത് കൊടുക്കുന്നത്, ഔട്ട്റീച്ച് സ്ട്രാറ്റജി എന്ന്. വെറും എന്തല്ല, പിന്നെ ഒരു ഒരു പറച്ചിലല്ല. പിന്നെ മാത്രമല്ല അവിടെ ഒരു കൾച്ചറൽ മെസ്സേജായിരുന്നു അത്. അപ്പോൾ കൃത്യമായ അജണ്ടയോടെ അല്ലെങ്കിൽ ഒരു പിന്നെ പ്ലാനോടെ തന്നെയാണ് ഈ സാധനം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സൂഫി സംവാദ് മഹാ അഭിയാൻ എന്ന് പറയുന്ന ഒരു വലിയ ഈ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഇത് കേവലം ഒരു പിന്നെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല ചെയ്തനർത്ഥം. അങ്ങനെ അതിനകത്ത് പിന്നെ മോദി പങ്കെടുക്കുകയും അദ്ദേഹം ഇവരെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. സൂഫി നേതാക്കളെ, സൂഫി വിഭാഗക്കാരെ ഒക്കെ പറയുന്നുണ്ട്. രസം എന്താ വെച്ചാൽ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താ വെച്ചാൽ, ഈ നമ്മളൊരു 1000 വർഷത്തെ അടിമത്തം ഉണ്ടല്ലോ, ഏത് മറ്റേ ഈ മുഗളൽ ഒക്കെ, അതിനിടയിൽ തന്നെയാണ് ആര് വരുന്നത്, ഈ സൂഫികൾ വരുന്നത്. പല സൂഫി നേതാക്കളും അന്ന് ഈ മുഗളരെയും മറ്റു മറ്റേയും പിന്തുണച്ചവരുമാണ്. അപ്പോൾ അദ്ദേഹം വെച്ചാൽ സൂഫികൾ നല്ലവരായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ അക്രമികളായ വിദേശികളായ മറ്റേ മുസ്ലിം രാജാക്കന്മാർ മോശക്കാരുമായിരുന്നു എന്ന് പറയാൻ ഇവരങ്ങോട്ട് കയ്യിലെടുത്ത് തട്ടി മാറ്റാനാണെന്ന് ഈ ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ എന്താണ് ഈ സമ്മേളനത്തിൽ നടത്തുന്നത്, എന്തോ ഒരു പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അതിനകത്ത് സൂഫി ഇദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹം മറ്റേ വലിയ ഒരു പുരസ്കാരമൊക്കെ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ് നടത്തം. രണ്ടെന്താ വെച്ചാൽ ഈ പസമാനന്ദ മുസ്ലിം, നമ്മളാ വാക്ക് കേട്ടോ എനിക്കറിയില്ല, പസമാനന്ദ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ OBC ദളിത് മുസ്ലിങ്ങൾ, ഇവരെ കൂടെ എന്തു ചെയ്യണം, BJP യുമായിട്ട് അടുപ്പിക്കണം. കാരണം ഇവിടെ അവർ പറഞ്ഞാൽ അഷ്റഫി മുസ്ലിങ്ങൾ, അഷ്റഫി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എലീറ്റ് മുസ്ലിങ്ങൾ, ഇവർ അവഗണിക്കുന്നവരാണ് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്. അതിൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമൊക്കെ ഉണ്ട്. നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവിടുത്തെ ഈ കാസ്റ്റിസത്തിൻ്റെ വിഭജനങ്ങളൊക്കെ മുസ്ലിം കടയിലും കുറേ ഉണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ അവരെ നമ്മൾക്ക് ഹുക്ക് ചെയ്യാൻ പറ്റും, അവരെ നമുക്ക് നമ്മളോട് അടുപ്പിക്കാൻ പറ്റും. ആ ഈ ദളിത് അല്ലെങ്കിൽ ബാക്ക്വേർഡ് മുസ്ലിം ക്ലാസ്സുകൾ നമ്മളെ കൂടെ കൂട്ടുന്നതാണ് ഈ വാക്കൊരു പെർഷ്യൻ വാക്കട്ടില് ഈ പസമാനന്ദ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ എന്താണ്, വീണുപോയവർന്നോ അല്ലെങ്കിൽ
1: തട്ടിക്കളയപ്പെട്ട
2: അരികുവൽക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ ഇവിടെ കണക്കനുസരിച്ച് 80-85% മുസ്ലിങ്ങളും ഈ വിഭാഗമാണ്. അപ്പോൾ അവരെ ഒപ്പം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ആശയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1998 അലി അൻവർ അൻസാരി എന്ന് പറയുന്ന ഒരാൾ ഈ പ്രയോഗം കൊണ്ടുവരുന്നത്. അദ്ദേഹം എന്താ വെച്ചാൽ എല്ലാ ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റിയാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എത്തിപ്പെടുന്ന സ്ഥാനമാനങ്ങൾ, MLA സ്ഥാനം, MP സ്ഥാനം, മന്ത്രിസ്ഥാനം, ഇതെല്ലാം തന്നെ ഈ അഷ്റഫികളാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അരികുവൽക്കരിക്കപ്പെടുന്ന ദളിതരായ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ് മുസ്ലിം കിട്ടണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 10-16 അജണ്ടകളൊക്കെ എന്താണ് മുന്നോട്ട് വെച്ച് ഇത് വന്നു. അപ്പോൾ ഇന്ന് ഇദ്ദേഹം പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഈ മോദി അല്ലെങ്കിൽ BJP വിഭാഗം അദ്ദേഹത്തെ കൂട്ടുപിടിക്കുന്നുണ്ട്, അടുപ്പിക്കുന്നുണ്ട്. ആ അടുപ്പിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു നമുക്ക് കാണാൻ പറ്റും. നിലവിലുള്ള ഒരു മുസ്ലിം ഈ മേധാവിത്വം, ആ മേധാവിത്വം തകർക്കപ്പെടാതെ ഈ ഇതിനകത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശാധികാരങ്ങൾ ലഭ്യമാവുകയില്ല, അതിന് മോദിജി സഹായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് കാണിച്ചാൽ മാത്രം അതിൻ്റെ ഭാഗമായിട്ടെന്ന് വെച്ചാൽ ഈ ഡാനിഷ് അസദ് അൻസാരി അദ്ദേഹത്തെ എന്ത് ചെയ്യു, UP ഇതിനകത്ത് മന്ത്രിയാക്കി മാറ്റിയവർ. അതുപോലെ തന്നെ ജാവേദ് അൻസാരി എന്ന് പറയുന്ന കക്ഷിയെ മറ്റേ മദ്രസ ബോർഡിൻ്റെ ചെയർമാനാക്കിയിട്ടുണ്ട്. അങ്ങനെ പല ഇതുകളും ഈ പറഞ്ഞ അൻസാരികൾക്ക്, ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് അവർ കൊടുക്കുകയും ഇവരെ കൂട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണഫലവും അനുഭവിച്ചു. രാംപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ 40% മറ്റുള്ള UPയിലെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. അതിനകത്ത് നമ്മുടെ അഖിലേഷിൻ്റെ പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ട് BJP ജയിച്ചു. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം അസംഗർ, അസംഗറും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഒരു ആര് ജയിക്കണം നിശ്ചയിക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. അവിടെയും ഇതുപോലെ BJP ജയിച്ചു. അതൊക്കെയും ഇവരുടെ ഈ സപ്പോർട്ടോടെയാണ് എന്ന് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഈ വളരെ ആസൂത്രിതമായി തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫാക്ടർ. ഒപ്പം മുസ്ലിങ്ങളെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വഴി എന്ന് പറയുന്നത് അവരെ കൊന്നൊടുക്കലല്ല, അത് എളുപ്പമല്ലല്ലോ. മറിച്ച് എന്താണ്, ഈ പറയുന്ന ആശയത്തെ ഈ സൂഫി ആശയത്തെ, അല്ലെങ്കിൽ അതിൻ്റെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം, ഇപ്പോൾ നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവം അല്ലെങ്കിൽ അള്ളാഹു തൻ്റെ സൃഷ്ടികൾ എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള മാർഗനിർദ്ദേശം പ്രവാചകന്മാരിലൂടെ അവതരിപ്പിച്ച് നൽകിയതാണ്. അതിന് വേദഗ്രന്ഥങ്ങളും നൽകിയതാണ് നമ്മൾ തേട് പറയാം. എന്നാൽ സൂഫിസത്തെക്കുറിച്ചുള്ള ഒരു ഒരു പല ഡെഫിനിഷനും ഉണ്ടാവട്ടോ, ഞാൻ ഒന്ന് വായിച്ചുതരാം. ദിവ്യപ്രണയത്തിൻ്റെ സംഗീതസാന്ദ്രമായ സ്വരപദത്തിലെ താള ലക്ഷമാണ് ലക്ഷണമാണ് സൂഫിസം. ഇതും നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷുമായിട്ട് എന്താ മന്ത്രുള്ളത്? അപ്പോൾ അവിടെ ആകെ വരുന്നത് എന്താണ്? ദിവ്യപ്രണയം, സംഗീതം, പിന്നെ സ്വരം, പദം, താളം, നൃത്തം, സംഗീതം, ഇതെല്ലാം കൂടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, അടുപ്പിക്കുകയല്ല അവർ പറയുന്നത്, ലയിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ലയിക്കാൻ പറ്റുന്ന, മനുഷ്യനും ദൈവവും ഒന്നാകുന്ന, രണ്ടല്ലാതെയാകുന്ന ഒരവസ്ഥ. അതൊരു വലിയ അനുഭൂതിയാണ്, ദിവ്യാനുഭൂതിയാണ്. അതിലേക്ക് വിലയം പ്രാപിക്കാൻ പറ്റുന്ന ഒന്നിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്, ഇത് സമ്പൂർണ്ണമായും അലിസ്ലാമികമായ ആശയമാണെന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഇത്തരത്തിൽ ഉള്ള ഒരു പിന്നെ റിച്വൽസ്, പ്രാക്ടീസസ്, ഇത് ഒരിക്കലും ഇസ്ലാം ആഗ്രഹിക്കുന്ന ഒരു കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഒരു സംസ്കാരത്തിൻ്റെ സൃഷ്ടിക്കുതകുന്നതല്ല. അത് മറ്റേ നമുക്ക് പറയാം, ഇത് ഇതിലേക്ക് കൊണ്ടുപോകുള്ളൂ. ഇത് എളുപ്പത്തിൽ അടുപ്പിക്കാൻ പോകുന്നത് ഇന്നുള്ള സ്വതന്ത്ര ലിബറൽ സംസ്കാരത്തിലേക്ക് മാത്രം ആയിരിക്കും. അതുകൊണ്ടാണ് അവരൊക്കെ കൂടെ അതിന് പിന്തുണയ്ക്കുന്നത്. ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിം അല്ല, പക്ഷേ ഞാൻ സൂഫി പക്ഷത്താണ്. എനിക്കങ്ങനെ ഈ പറയുന്ന നമസ്കാരം, നോമ്പ്, ഇത്തരം കാര്യങ്ങളിലൂടെ മാത്രമേ ഒരു മുസ്ലിമാകാൻ പറ്റൂ എന്നുള്ള ചിന്തയില്ല. അതിനേക്കാളും എത്രയോ ഉത്തമമായ മാർഗമാണ് നമ്മൾക്ക് ഈ പറയുന്ന സൂഫികൾ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്ലാമിൽ നിന്ന് പൂർണ്ണമായിട്ടും ആളുകളെ വലിച്ചൂറ്റിയെടുക്കാൻ, ഡീവിയേറ്റ് ചെയ്ത് മറ്റൊരു ഒരു ആൾട്ടർനേറ്റീവ് ഇസ്ലാമിനെ സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ എന്തായാലും അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്നുണ്ട്. അതിലേക്ക് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപകടം എന്തായാലും ഒന്നുകൂടെ മനസ്സിലാക്കണം. ഇത് ഒക്കെ കഴിഞ്ഞാൽ ഈ പറയുന്ന സൂഫിയും സലഫിയും ഒക്കെ ചണ്ടിയാണ്. എല്ലാവരെയും ഒരുപോലെ തിരസ്കരിക്കുന്ന അല്ലെങ്കിൽ ഒക്കെയും അടിച്ചമർത്തുന്ന അവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് തങ്ങൾ മാത്രമായിട്ട് രക്ഷപ്പെടുമെന്ന് പണ്ട് ജൂതന്മാരുടെ ഈ മറ്റേ നാസി ഇതിനകത്ത് ചിലരൊക്കെ ധരിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകൾ നാസി ജർമ്മനിയിൽ കമ്മ്യൂണിസ്റ്റുകൾ ആദ്യം എന്ത് ചെയ്തു? മറ്റേ ഹിറ്റ്ലറെ പിന്തുണച്ചു. കാരണം അന്ന് സ്റ്റാലിൻ എന്ത് ചെയ്തിരുന്നു? പിന്നെ ജർമ്മനിനെ പിന്തുണച്ചിരുന്നു. പിന്നീട് ഓർക്കെതിരെ എന്ത് ചെയ്തു? അവരെയും കോൺസൺട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അബദ്ധജടിലമായിട്ടുള്ള ഈ ആശയങ്ങളോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് എത്രയും എളുപ്പത്തിൽ നമ്മുടെ കഴുത്ത് കത്തിക്ക് താഴേക്ക് വെച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ്. അത് പൊതുവായ മുസ്ലിങ്ങളെങ്കിലും മനസ്സിലാക്കട്ടെ. ഇതിൻ്റെ അപകടത്തിൽ പോയി പെടാതിരിക്കുന്നേ മാത്രമേ പറയാനുള്ളൂ.
1: തീർച്ചയായിട്ടും ലിബറലിസവും അതേപോലെ RSS ഒക്കെ ഒരുപോലെ പുൽകാൻ അല്ലെങ്കിൽ ഒരുപോലെ അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സൂഫിസം അതെന്തായാലും ഇസ്ലാമിൻ്റെ ഒരു നേരായ വേർഷൻ ആവില്ല എന്ന ഒരു ലോജിക്കെങ്കിലും അപ്ലൈ ചെയ്യണമെന്നാണ് അതിൻ്റെ അപ്ലൈ ചെയ്യണമെന്നതാണ് അതിൻ്റെ പിന്നാലെ പോകുന്നവരോട് നമുക്ക് വളരെ വിനീതമായി പറയാനുള്ളത്. ശരിയായ ഇസ്ലാമിനെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ശരിയായ ഇസ്ലാമിനെ പഠിക്കാനും ആ ഇസ്ലാമിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനും പരിശ്രമിക്കുക. ഏതായാലും ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, സൂഫിസം അല്ലിത് ലിബറലിസം, സ്പോട്ട്ലൈറ്റ് ചർച്ചയുടെ പ്രസക്തമായ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്തത് മുഹമ്മദ് ഷമീൽ ടി, കൂടെ അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.
3: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യസംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട. സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه, وصلى الله على محمد وعلى آله وصحابه أجمعين. أما بعد, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സായാഹ്ന പരിപാടികൾ തുടരുന്നു. ഇപ്പോൾ ഇന്ത്യൻ സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പീസ് റേഡിയോയിൽ ഇനി അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി അവതരിപ്പിക്കുന്ന ചുവരെഴുത്ത് എന്ന പ്രോഗ്രാം കേൾക്കാം. ഇസ്ലാമിന്റെ പൗരാണിക ചരിത്രത്തെയും വ്യക്തികളെയും വസ്തുനിഷ്ഠമായി നോക്കിക്കാണുന്ന ചുവരെഴുത്ത് എന്ന പ്രോഗ്രാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ചരിത്രങ്ങളുടെ വസ്തുതകളിലേക്കുള്ള അന്വേഷണമാണ്. നമുക്ക് കാതോർക്കാം

0: കാലം മായ്ക്കാത്ത കാൽപ്പാടുകൾ, ചുവരെഴുത്ത്, തമസ്കരണത്തിന്റെ കരിമ്പടക്കെട്ടിലാണ് ഇന്ന് പല ചരിത്രങ്ങളും. ഈ ചരിത്രങ്ങളെ തെറ്റുദ്ധാരണകളിൽ നിന്ന് മോചിപ്പിക്കണം, വസ്തുതയുടെ തുലാവെളിച്ചത്തിലേക്ക് എടുത്തുവെക്കണം. എങ്കിൽ പലതും പകൽ പോലെ വെട്ടിത്തിളങ്ങും. ഇസ്ലാമിന്റെ പൗരാണിക ചരിത്രത്തെയും വ്യക്തികളെയും വസ്തുനിഷ്ഠമായ കോണിലൂടെ നോക്കിക്കാണുന്ന പുനരവതരണം ചുവരെഴുത്ത്.
1: പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യരെ, ചുവരെഴുത്തെന്ന ഈ തുടർ പരിപാടിയിൽ സംസാരിച്ചു വച്ചത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് അധികാരവും ഭരണവും ഖിലാഫത്തും ഹസൻ റളിയല്ലാഹു തആല അൻഹു ഒഴിഞ്ഞ് കൊടുക്കുകയും അങ്ങനെ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലെ ആദ്യത്തെ രാജാവായി സ്ഥാനാരോഹണം നടത്തുകയും ചെയ്ത സംഭവമാണ്. പ്രസ്തുത വിഷയത്തിൽ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഏതാനും കാര്യങ്ങളാണ് നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. ഇന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹുവുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങൾ, ചരിത്ര വസ്തുതകൾ, അതാണ് നമ്മളുടെ ചുവരെഴുത്തിൽ വിഷയീഭവിക്കുന്നത്. അതിൽ ഒന്ന്, മുആവിയ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇസ്ലാമത ആശ്ലേഷണമാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് എന്ന് അതൊരു വിഷയമായി പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫതഹാക്കിയപ്പോൾ ആ മക്ക ഫതഹിൽ നിർബന്ധിതരായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരിൽ ഒരാളാണ് മുആവിയ എന്നും, അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇതര സഹാബികളെപ്പോലെ പദവിയും സ്ഥാനവും അർഹിക്കുന്നവനല്ലെന്നും ഒരു ധാരണ പലരാലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിജസ്ഥിതി അറിയേണ്ടതും വസ്തുത അന്വേഷിക്കേണ്ടതും ചരിത്ര വിദ്യാർത്ഥികളായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്ന് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മക്കം ഫതഹ് ആകുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചാലും മക്കം ഫതഹ് ആയതിനു ശേഷം ഇസ്ലാം സ്വീകരിച്ചാലും ഇസ്ലാം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ വിഷയത്തിൽ പറഞ്ഞു, വക്കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത് എവിടെയാണ്? ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫതഹി വഖാതൽ ഉലൈക അഅ്ളമു ദറജത്തൻ മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു വക്കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന. അൽ ഫതഹിന് മുമ്പായി, മക്ക ഫതഹ് ആകുന്നതിന് മുമ്പായി, അത് ഹുദൈബിയ സന്ധി ആയാലും മക്കം ഫതഹ് ആയാലും, രണ്ടഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ, ധർമ്മസമരം നടത്തിയവർ, അതിനുശേഷം ചെലവഴിക്കുകയും ധർമ്മസമരം ചെയ്യുകയും ചെയ്തവർ ഇവരോട് തുല്യരാവില്ല എന്നാണ്. അഥവാ മുമ്പ് സ്വീകരിച്ചവരോട് ശേഷം സ്വീകരിച്ചവർ തുല്യരാവുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. മുമ്പ് ചെലവഴിച്ചവർ, ധർമ്മസമരം നടത്തിയവർ, അവരാണ് കൂടുതൽ ശ്രേഷ്ഠർ, ഉത്കൃഷ്ടർ. ശേഷം സ്വീകരിച്ചവർ മുമ്പ് സ്വീകരിച്ചവരോടൊരിക്കലും തുല്യമാവുകയില്ല. ലാ യസ്തവി മിൻകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. പക്ഷേ വക്കുല്ലം വഅദല്ലാഹ്, എല്ലാവർക്കും അള്ളാഹു അൽ ഹുസ്ന, സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ മക്ക ഫതഹാകുന്നതിന് മുമ്പ് സ്വീകരിച്ചാലും ശേഷം സ്വീകരിച്ചാലും ഒക്കെ ഈമാനികമായ ഒരു പര്യവസാനം വിധിക്കപ്പെട്ട സഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗാർഹരാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹു മക്കം ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വന്നാൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് അറിയിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഇസ്ലാമിന് വേണ്ടി കാഴ്ചവെച്ച ത്യാഗ സന്നദ്ധമായ കർമ്മങ്ങൾ, ജിഹാദുകൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയെഴുത്തുകാരനായിരുന്നു മുആവിയ എന്ന് പറയുമ്പോൾ തിരുസവിധത്തിൽ എത്രമാത്രം വിശ്വസ്തനായിരുന്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു. അതേപോലെ തന്നെ അദ്ദേഹം തിരുവിയോഗ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനങ്ങൾ, അതെല്ലാം നമുക്ക് ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മക്കം ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇകഴ്ത്തി അവതരിപ്പിക്കുന്ന ചില പേനയുന്തികളുണ്ട്. അമവികളോടുള്ള വിമർശന ബുദ്ധിയും അബ്ബാസികളോടുള്ള പക്ഷപാതിത്വവും നിമിത്തം പല എഴുത്തുകാരും ചരിത്രത്തിൽ ഈ ഒരു ഭാഗം ഉദ്ധരിച്ച് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ മോശപ്പെടുത്തിയിട്ടുണ്ട്. വിശിഷ്യ ഷീ പക്ഷപാതിത്വം തലയിൽ കയറിയ ചരിത്രകാരന്മാർ മക്കം ഫതഹിൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീഴിൽ വന്ന നിലയുറപ്പിക്കേണ്ടി വന്ന അവിടെ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ അവർക്ക് ഇസ്ലാം സ്വീകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും അങ്ങനെ ആ ഒരു നിർബന്ധിതാവസ്ഥയിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വരുത്തി തീർക്കുകയുമാണ് പല എഴുത്തുകാരും. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് പ്രവേശിച്ചു. മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഓരോരുത്തരോടും നിസ്ലാഹു സല്ലല്ലാഹു തങ്ങൾ ഒരിക്കലും അക്രമം ഉദ്ദേശിച്ചിട്ടില്ല, രക്തചിന്തലും ഉദ്ദേശിച്ചിട്ടില്ല. അത് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിസ്ലാഹു സല്ലല്ലാഹു തങ്ങൾക്ക് അത് സാധിക്കുമായിരുന്നു. നിസ്ലാഹു അലൈഹി സല്ലല്ലാഹു തങ്ങളെ ആക്രമിച്ചവർ, ഒരു കാലത്ത് ദ്രോഹിച്ചിരുന്നവർ, നബിയെ സ്വഗേഹത്തിൽ നിന്ന് അടിച്ചിറക്കിയവർ, അതേപോലെ തന്നെ നിസ്ലാഹു അലൈഹി സല്ലല്ലാഹു തങ്ങളെ മാനസിക ശാരീരിക പീഡകൾക്ക് വിധേയരാക്കി സ്വന്തം നാട്ടിൽ ജീവിതം പോലും നിഷേധിച്ചവരാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. നിസ്ലാഹു അലൈഹി സല്ലല്ലാഹു തങ്ങൾ അവിടെ പ്രഖ്യാപിച്ചത് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർ നിർഭയരാണ്, സ്വന്തം ഭവനങ്ങളിൽ കഥകടച്ചിരിക്കുന്നവർ നിർഭയരാണ്, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവർ നിർഭയരാണെന്ന് പറഞ്ഞ് ഒരു കാലത്ത് തന്റെ എതിരാളികളായിരുന്ന ആളുകൾ അവർക്കൊക്കെയും നിർഭയത്വം പ്രഖ്യാപിച്ച് അവരോട് ആയുധപ്രയോഗത്തിന് ഒരുമ്പെടാതെ ഭവനങ്ങളിൽ നിർഭയരായി കഴിയാൻ, മസ്ജിദുൽ ഹറാമിൽ നിർഭയരായി കഴിയാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഒരു റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് അഹുൻ കരീം ഉബ്നു അഖിൻ കരീം, നീ ഒരു മാന്യ സഹോദരനാണ്, മാന്യ സഹോദരന്റെ മകനാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ തസ്രീബ അലൈക്കും, ഇന്നേ ദിവസം നിങ്ങൾക്കെതിരിൽ ഒരു പ്രതികാര നടപടിയുമില്ല, ഇദ്ഹബു ഫഅൻതു മുത്തലഖ, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ സ്വതന്ത്രരാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വെറുതെ വിടുകയുണ്ടായി എന്നാണ്. ഇവിടെ ഇദ്ഹബു ഫഅൻതു മുത്തലഖ എന്ന് പറയുന്ന ഈ ഒരു നിവേദനത്തെ ഇമാം ഇബ്നു ഇസ്ഹാഖൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥത്തിൽ സീറയിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ചരിത്രകാരന്മാരായ പലരും അതിനെ നിരൂപിച്ചിട്ടുണ്ട്, ആ റിപ്പോർട്ടിനെ നിരൂപിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും പ്രസിദ്ധമായിട്ടുള്ള റിപ്പോർട്ടാണത്. മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ഇകഴ്ത്തുന്ന ആളുകൾ ഈ ഇദ്ഹബു ഫഅൻതു മുത്തലഖ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോടാണ് പറഞ്ഞത്? അവർ നിർബന്ധിതരായി ഇസ്ലാമിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു ഇദ്ഹബു ഫഅൻതു മുത്തലഖ, ആ തുലഖായിൽ ഒരാളാണ് മുആവിയ എന്ന രീതിയിലാണ് അവതരിപ്പിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇനി അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മതാശ്രയം അതിൻ്റെ തുടക്കം അല്പം നിർബന്ധത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണെങ്കിൽ തന്നെയും അതിൻ്റെ തുടർച്ചയും ഒടുക്കവും വളരെ ക്ഷേമമായിരുന്നു, വളരെ ഉഷാറായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഏറെ മികച്ചതായിരുന്നു. യഥാർത്ഥത്തിൽ തുടക്കവും ഈ പറയപ്പെടും വിധം ആയിരുന്നില്ല. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചത് എന്നതിൽ ഇസ്ലാമിക ചരിത്രകാരന്മാർക്കിടയിൽ രണ്ടഭിപ്രായം കാണാം. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹം മക്ക ഫതഹാകുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ അഭിപ്രായമാണ് പ്രബലമായിട്ടുള്ളത്. ചില ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും പറഞ്ഞു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് മക്ക ഫതഹായ വർഷത്തിലാണ്, ഹിജറയുടെ 8 മക്ക ഫതഹാകുന്നത്, ആ വർഷത്തിലാണ് മുആവിയ ഇസ്ലാം സ്വീകരിച്ചത് എന്ന് പറയുന്നു. ചിലർ പറയുന്നു അല്ല, അതിനു മുമ്പാണ്. അത് ഹിജ്റയുടെ 7 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രസിദ്ധമായ ഉംറത്തുൽ ഖദ നിർവഹിച്ച വേളയിൽ എന്നാണ്. എന്താണ് ഉംറത്തുൽ ഖദ? ഉംറത്തുൽ ഖദ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉംറത്തുൽ ഖദിയ എന്ന് പറഞ്ഞാൽ, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ 6 1400 സഹാബികളുമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ പുറപ്പെട്ടു. അന്ന് മക്ക ഫത്ഹായിട്ടില്ല, റിപ്പബ്ലിക് ആയിട്ടില്ല. അന്ന് ബഹുദൈവ വിശ്വാസികളുടെ കൈകളിലാണ് മക്കയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിക്കാൻ വേണ്ടി പോയി. മക്കയോടടുത്ത് എത്തിയപ്പോൾ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം

വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മടങ്ങി. അടുത്ത വർഷം അഥവാ ഹിജ്റയുടെ 7-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഉംറ അത് വീട്ടാൻ നിർവഹിക്കാൻ വീണ്ടും വരികയുണ്ടായി. അതുകൊണ്ടാണ് ഹിജ്റയുടെ 7-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഉംറക്ക് ഉംറത്തുൽ ഖളാ, ഖളാഇൻ്റെ ഉംറ എന്ന് പേര് വരുന്നത്. ഈ ഉംറത്തുൽ ഖളാഇൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം ആശ്ലേഷിച്ചു സ്വീകരിച്ചു എന്നതാണ് പണ്ഡിതന്മാരിൽ പ്രമുഖരായവർ പലരും ഉണർത്തിയിട്ടുള്ളത്. ഇമാമു ദ്ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് അസ്ലമ ഖബ്ല അബീഹി ഫി ഉംറത്തുൽ ഖളാ, ഉംറത്തുൽ ഖളാഇൽ മുആവിയ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചു. അത് ഖബ്ല അബീഹി, അദ്ദേഹത്തിൻ്റെ വാപ്പ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പാണ്. എന്നിട്ടും ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ താരീഖുൽ ഇസ്ലാമിൽ വബഖിയ യഖാഫു മിനൽ ഖുറൂജി ഇലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബീഹി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചെങ്കിലും ഇസ്ലാമിനെ പ്രഖ്യാപിച്ചില്ല. കാരണം എന്താ? ഉപ്പ അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചില്ല, അതുകൊണ്ട് തന്നെ ഉപ്പയെ ഭയന്ന് ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹം പുറത്തു പറയാതെ നിൽക്കുകയും അങ്ങനെ വഅളഹറ ഇസ്ലാമഹു യൗമൽ ഫതഹി, മക്ക ഫതഹായ ആ നാളിൽ തൻ്റെ ഇസ്ലാം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം അന്ന് അബൂ സുഫിയാൻ എന്ന പിതാവും ഇസ്ലാം സ്വീകരിച്ചു, അതുകൊണ്ട് തന്നെ ഉപ്പനെ ഭയക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇസ്ലാം സ്വീകരിച്ചത് പിന്നീട് തുറന്ന് പറയുകയും അത് പ്രകടിപ്പിക്കുകയും ഉണ്ടായി. ഇതാണ് ഇമാം അൽ ഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഉണർത്തിയത്. ഇതാണ് ശരിയായ അഭിപ്രായം. മുആവിയ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചത് മക്ക ഫതഹാകുന്നതിന് മുമ്പാണ്. മക്ക ഫതഹാകുന്നത് ഹിജ്റയുടെ 8-ാം വർഷത്തിലാണ്. എന്നാൽ ഹിജ്റയുടെ 7-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറത്തുൽ ഖളാ നിർവഹിക്കുവാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ മുആവിയ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വിഷയത്തിൽ മറ്റ് ഒരു സംഭവമുണ്ട്. അതെന്താ? ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന, ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുആവിയ റളിയല്ലാഹു തആല പറയാണ്, ഖസ്സർതു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി വസല്ലം ബിമിഷ്ഖസിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങളുടെ മുടി ഞാൻ ഒരു കത്രിക കൊണ്ട് വെട്ടിച്ചുരുക്കി എന്ന്. ഇവിടെ നബി സല്ലല്ലാഹി വസല്ലം തങ്ങളുടെ മുടി മുആവിയ റളിയല്ലാഹു തആല കത്രിക കൊണ്ട് വെട്ടിച്ചുരുക്കി എന്ന് പറയുമ്പോൾ അതെപ്പോഴാണ്? അതൊരു ഉംറയെ തുടർന്നാണ്. ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ തല മുണ്ഡനം ചെയ്യുക ചെയ്തത് ഹജ്ജത്തുൽ വദാഇ, അത് ഹിജ്റയുടെ 10-ാം വർഷത്തിലാണ്. മുആവിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങളുടെ മുടി വെട്ടിയത് ഒരു ഉംറയെ തുടർന്നാണ്. ഹജ്ജത്തുൽ വദാഇൽ അബൂ തൽഹ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങളുടെ തല മുണ്ഡനം ചെയ്തു, എന്നിട്ട് ആ മുടി വിതരണം ചെയ്ത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാം, ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാം. അപ്പോൾ ഹജ്ജത്തുൽ വദാഇ അല്ല ഇവിടെ ഉദ്ദേശം. പിന്നെ എപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങളുടെ മുടി മുആവിയ റളിയല്ലാഹു തആല വെട്ടിയത്? അത് പല പണ്ഡിതന്മാരും ഉണർത്തി, ഉംറത്തുൽ ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ നിർവഹിച്ചു ഹിജ്റയുടെ 7-ാം വർഷത്തിൽ. ആ ഉംറയെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ മുടി മുണ്ഡനം ചെയ്യുകയല്ലേ ചെയ്തത്, പ്രത്യുത വെട്ടുകയാണ് ചെയ്തത്. അതും നബി സല്ലല്ലാഹി വസല്ലം തങ്ങൾക്ക് മുടി വെട്ടിക്കൊടുത്തത് അത് മുആവിയ റളിയല്ലാഹു തആലനുമായിരുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം അൽ ഹാഫിളു ഇബ്നു ഹജർ റഹിമഹുള്ളാഹി പോലുള്ളതായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വിഷയം ഉംറത്തുൽ ഖളാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല മുടി വെട്ടിക്കൊടുത്തത്, തലമുടി റസൂലുള്ളാഹിക്ക് വെട്ടിക്കൊടുത്തത് മുആവിയ റളിയല്ലാഹുവിനാണ്. അപ്പോൾ അന്ന് അദ്ദേഹം മുസ്ലിമാണ് എന്നർത്ഥം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, മക്കം ഫതഹിന് മുമ്പ് മുആവിയ റളിയല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം ആശ്ലേഷിച്ചിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയം ഇവിടെ നമ്മൾ ഉണർത്താൻ കാരണം, മുആവിയ റളിയല്ലാഹു തആലാൻഹുവിൻ്റെ ഇസ്ലാം മത ആശ്ലേഷണം അത് മക്കം ഫതഹിൽ കുറേ ആളുകൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു നിർബന്ധിതാവസ്ഥയിലെന്നോണം ഇസ്ലാം പ്രഖ്യാപിച്ച രീതിയിൽ പ്രഖ്യാപിക്കലായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുന്ന വിഷയത്തിൽ ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ മക്കം ഫതഹിന് മുമ്പ് സ്വീകരിച്ചാലും മക്കം ഫതഹിന് ശേഷം സ്വീകരിച്ചാലും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇസ്ലാം മതം അനുസരിച്ച് ജീവിച്ച് അതിനനുസരിച്ചുള്ള

0: മരണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നോട്ടം. മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം ഇസ്ലാമികമായി ജീവിക്കുകയും പിന്നീട് അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനങ്ങൾ നിർവഹിക്കുകയും ത്യാഗം സമ്പൂർണമായ പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്ത മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ തബൂക്ക് യുദ്ധത്തിൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്ത മഹാനാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. നമുക്കറിയാം സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു തആല ലഖദ് താബല്ലാഹു അലൻ നബി എന്ന് തുടങ്ങി നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കും മുഹാജിർ അൻസാറുകൾക്കും വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു പ്രശംസിച്ച് പറഞ്ഞൊരു വിഭാഗം ആളുകളുണ്ട്. അതാരാണ്? തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത വിശ്വാസികളാണ്. അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു എന്ന് പറഞ്ഞ അവരെ പുകയ്ത്തി പറഞ്ഞില്ലേ? കപട വിശ്വാസികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവതീർണമായ ആയത്താണത്. അള്ളാഹു സുബ്ഹാനഹു തആല പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു എന്ന് വിശേഷിപ്പിച്ച ആ വിഭാഗത്തിലെ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തബൂക്കിൽ പങ്കെടുത്തു എന്നുള്ളതാണ്, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹ്യ എഴുത്തുകാരനായിരുന്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു. പലതവണ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്യ ഇറങ്ങുമ്പോൾ മുആവിയയുടെ അടുക്കലേക്ക് ആളപ്പറഞ്ഞയക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി തനിക്ക് അവതീർണമായ വഹ്യ എഴുതി വെക്കാൻ രേഖപ്പെടുത്താൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതേപോലെ സമുദ്രം താണ്ടി ഒരു നാവികപ്പട പോയി, അവർ രാജാക്കന്മാർ രാജസിംഹാസനത്തിന് എന്ന പോലെ യുദ്ധം നയിക്കും, അവർക്കെല്ലാം അവരെല്ലാവരും ഫഖദ് ഔജബു സ്വർഗം അനിവാര്യമാക്കി, അല്ലെങ്കിൽ സ്വർഗം അനിവാര്യമാക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നൊക്കെ അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉമ്മു ഹറാം ബിന്ത് മിൽഹാൻ റളിയല്ലാഹു അൻഹയിൽ നിവേദനം ചെയ്യുന്ന പ്രസിദ്ധമായ ഹദീസ്. നാവികപ്പട അവർ സ്വർഗം അനിവാര്യമാക്കി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആ നാവികപ്പടയിൽ അതിൻ്റെ ചീഫ് ഇൻ കമാൻഡർ മുആവിയ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ അത് മുആവിയ റളിയല്ലാഹു തആലന്റെ സ്ഥാനം അറിയിക്കുന്നതാണ്. ഇതേപോലെ കുറേ വിഷയങ്ങൾ ഇൻഷാല്ലാഹ് ഒരു പിന്നെ അടുത്ത വിഷയത്തിൽ മുആവിയ റളിയല്ലാഹു തആലന്റെ സ്ഥാനം അറിയിക്കുന്ന ഏതാനും വിഷയങ്ങൾ, അതേപോലെ തന്നെ തിരുമൊഴികൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പിന്നെ അതേപോലെ മഹത്തുക്കളുടെ വചനങ്ങളും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇവിടെ ഒരു ഭാഗം ഈ ഒരു വിഷയത്തിൽ മുആവിയ റളിയല്ലാഹു തആലന് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സഹാബിയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ മുആവിയ റളിയല്ലാഹു തആലന്ഹു സഹാബികളിലേക്ക് കടന്നു ചെല്ലാനുള്ള അല്ലെങ്കിൽ സഹാബികളുടെ മുമ്പിൽ ഒരു മറ മാത്രമാണ്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മറ ആരെങ്കിലും പിച്ച് ചീന്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവർ മുആവിയയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, പിന്നെ മുആവിയക്കപ്പുറം ആ മറയ്ക്ക് പിന്നിലുള്ള സഹാബികളെയാണ് ഉദ്ദേശിച്ചത്. സഹാബികളെ മുഴുവൻ ഇകയ്ത്തുവാനും മോശപ്പെടുത്തുവാനും അവർ മുആവിയയാകുന്ന മറ പിച്ച് ചീന്തുക മാത്രമാണ് ചെയ്യുന്നത്, അതായിരുന്നു അവരുടെ ഉന്നം. യഥാർത്ഥത്തിൽ മുആവിയ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ, അതേപോലെ സച്ചരിതരായ മഹത്തുക്കളുടെ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു നല്ല മാതൃകാപരമായ ഒരു ചരിത്രമാണ് മുആവിയ റളിയല്ലാഹുവിൻ്റെ ചരിത്രം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. തൽപര കക്ഷികൾ വിശിഷ്യ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടത് അബ്ബാസി ഖിലാഫത്തിലാണ്. അബ്ബാസി ഖിലാഫത്തിൽ പേനയന്തികളായ പല എഴുത്തുകാരും പല ചരിത്രകാരന്മാരും അമവികളോട് എതിരിൽ വികാരം വെച്ചു പുലർത്തിയിട്ടാണ് അവരുടെ തൂലികയുന്തിയിട്ടുള്ളത് എന്നുള്ളതൊരു ചരിത്ര വസ്തുതയാണ്. അതുകൊണ്ട് അവരുടെ രചനകളിൽ പല വരികളും അവർ അമവികൾക്കെതിരിൽ വിശിഷ്യ മുആവിയ, അദ്ദേഹത്തിൻ്റെ ഉപ്പയായ അബൂ സുഫിയാൻ, അതേപോലെ തന്നെ അമവി ഭരണാധികാരികളായിട്ടുള്ള മുആവിയ റളിയല്ലാഹുവിൻ്റെ ശേഷക്കാർ അവരെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. പല ആരോപണങ്ങളുമുണ്ട്, പക്ഷേ അതിൽ ഈ ഒരു ഭാഗം ഒരു പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് ഇവിടെ ഈ ചുവരെഴുത്തെന്ന നമ്മുടെ ഈ പംക്തിയിൽ അത് ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ മുആവിയ റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട് ഉണർത്തിയ വരികൾ ചിലത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രമാത്രം മഹനീയനായിരുന്നു സഹാബിയായ മുആവിയ എന്ന് നമുക്ക് നന്നേ ബോധ്യപ്പെടും. ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ല പറയുന്നു, വ മുആവിയത്തു ഖാലുൽ മുഅ്മിനീൻ വ കാതിബു വഹീല്ലാ വ അഹദുൽ ഖുലഫ വ അഹദു ഖുലഫായിൽ മുസ്ലിമീൻ റളിയല്ലാഹു അൻഹും. മുആവിയ മുഅ്മിനീങ്ങളുടെ ഹാൽ. ഹാൽ എന്ന് പറഞ്ഞാൽ അമ്മാവൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. നബിയുടെ ഭാര്യമാരിൽ ഒരാളാണ് മുആവിയ റളിയല്ലാഹു അൻഹയുടെ അനുവിൻ്റെ സഹോദരി ഉമ്മു ഹബീബ റംല ബിന്ത് അബീ സുഫിയാൻ. അപ്പോൾ റംല എന്ന ഉമ്മു ഹബീബയുടെ സഹോദരനാണ് മുആവിയ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ വിശ്വാസികളുടെ മാതാക്കൾ. അപ്പോൾ മാതൃ സഹോദരൻ എന്ന നിലക്കാണ് ഇവിടെ മുആവിയ റളിയല്ലാഹുവിനെ ഇബ്നു ഖുദാമ അറിയിക്കുന്നത്. അതേപോലെ വഖാതിബു വഹിയില്ല, അള്ളാഹുവിൻ്റെ വഹി എഴുതിയ വ്യക്തിയാണ് മുആവിയ. പിന്നെ വാഹദു ഖുലഫായിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ഖലീഫമാരിൽ ഒരാൾ. ഇത് ഇബ്നു ഖുദാമയുടെ വർണ്ണനയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാണ്, വത്തഫഖൽ ഉലമാ വഅലാ അന്ന മുആവിയത അഫ്ളു മുലൂക്കി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മുആവിയ എന്നതിൽ പണ്ഡിതർ ഏകോപിച്ചിരിക്കുന്നു. ഫൈനൽ അർബായത്ത ഖബ്ലഹു കാനു ഖുലഫ നുബുവത്തിൻ, കാരണം മുആവിയ റളിയല്ലാഹുവിൻ്റെ മുമ്പ് നാല് പേർ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, അവർ ഖുലഫ നുബുവ നുബുവത്തിനെ തുടർന്നുള്ള ഖലീഫമാരായിരുന്നു. വഹു അവ്വലുൽ മുലൂക്ക്, മുആവിയ ആകട്ടെ രാജാക്കന്മാരിൽ ആദ്യത്തെ വ്യക്തിയാണ്. കാന മുൽക്കുഹു മുൽക്കൻ വറഹ്മ, മുആവിയയുടെ രാജഭരണം അത് രാജഭരണവും കാരുണ്യവുമായിരുന്നു. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഫലം യകും മിൻ മുലൂക്കിൽ മുസ്ലിമീന ഖൈറു മിൻ മുആവിയ, മുആവിയയേക്കാൾ ശ്രേഷ്ഠനായ രാജാക്കന്മാർ മുസ്ലിമീങ്ങളിൽ ഉണ്ടായിട്ടില്ല. വലാ കാന നാസു ഫി സമാനി മുൽക്കിൻ മിൽ മുലൂക്കി ഖൈറു മിൻഹും ഫി സമാനി മുആവിയ, മുആവിയയുടെ കാലത്ത് ജനങ്ങൾ എത്രമാത്രം ഉത്തമരായിരുന്നുവോ ആ ഒരവസ്ഥ ഒരു രാജാക്കന്മാരുടെയും കാലഘട്ടത്തിൽ ജനങ്ങൾക്കുണ്ടായിട്ടില്ല. ഇതും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഉണർത്തിയതാണ്. ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ള മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ തർജ്ജമ നൽകവേ പറഞ്ഞത്, വഅജ്മഅത്തി റഅായ അലാ ബൈഅതിഹി ഫീ സനത്തി 41, ഹിജ്റയുടെ 41 മുആവിയയ്ക്കുള്ള അനുസരണ പ്രതിജ്ഞയിൽ പ്രജകളെല്ലാവരും ഏകോപിച്ചു. അഥവാ ഹിജ്റയുടെ 40 ഹസൻ റളിയല്ലാഹു തആല അൻഹു സ്ഥാനം ഒഴിഞ്ഞു. 41 മുആവിയ റളിയല്ലാഹു തആല അൻഹു അധികാരം ഏൽക്കുന്നത്. അതോടുകൂടിയിട്ട് എല്ലാവരും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു, ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ആ ഒരു അവസ്ഥ ഹസൻ റളിയല്ലാഹു തആല അൻഹു പോലും കിട്ടിയിട്ടില്ല. കാരണം ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഇറാഖിലുള്ളവർ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും സിറിയക്കാർ സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ വിശാല മനസ്കതയിൽ അദ്ദേഹം സ്ഥാനം മുആവിയക്കൊഴിഞ്ഞു നൽകിയപ്പോൾ എല്ലാവരും, ഹിജാസുകാരും, ഇറാഖുകാരും, സിറിയക്കാരും എല്ലാം അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുകയാണ് ഉണ്ടായത്. ഫലം യസൽ മുസ്തഖില്ലൻ ബിൽ അംരി ഫി ഹാദിഹിൽ മുദ്ദത്തി ഇലാ ഹാദിഹി സന അല്ലത്തി കാനത് ഫിഹ വഫാതുഹു, എന്നിട്ട് പറയാണ് മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം 41 അധികാരമേറ്റു, അദ്ദേഹം 60 മരണപ്പെടുന്നത്. അതുവരേക്കും ഇതേപോലെയായിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാഖുകാരും സിറിയക്കാരും ഈജിപ്റ്റുകാരും ഹിജാസിലുള്ളവരുമെല്ലാം അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഒത്തുജീവിച്ചു എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള അൽ ബിദായ വൻ നിഹായയിൽ ഉണർത്തുന്നത്. ഇബ്നു കസീർ പറയാണ്, കാന ഹലീമൻ വഖൂറൻ റഈസൻ സയ്യിദൻ ഫിന്നാസ്, വിവേകിയായിരുന്നു, പ്രൗഢനായിരുന്നു, അതേപോലെ ജനങ്ങളിൽ നേതാവായിരുന്നു, കരീമൻ ആദിലൻ ഷഹ്മൻ, പ്രതിഭയായിരുന്നു, നീതിമാനായിരുന്നു, ഔദാര്യവാനായിരുന്നു. ഇത് ഇമാം ഇബ്നു കസീർ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് ഉണർത്തിയ വരികളാണ്. കാന ജയ്യിദ സീറത്തി ഹസന തജാവുസി ജമീലൽ അഫ്വി കസീറ സിത്രി റഹിമഹുല്ലാഹു തആല. ഇബ്നു കസീർ പറയാണ്, അദ്ദേഹത്തിൻ്റെ ചരിത്രം നല്ല ചരിത്രമാണ്, വിട്ടുവീഴ്ചയുള്ള വ്യക്തിയാണ്, മാപ്പേകുന്ന നല്ല രീതിയിൽ മാപ്പേകുന്ന വ്യക്തിയായിരുന്നു തുടങ്ങി, ഇതേപോലെ അദ്ദേഹം വളരെ നല്ല സ്വഭാവങ്ങളുള്ള ആളായിരുന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള പറയാണ്. ഇമാം ഇബ്നു അബിൽ ഇസ്സുൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഅവ്വലു മുലൂക്കിൽ മുസ്ലിമീൻ മുആവിയത്തു വഹുവ ഖൈറു മുലൂക്കിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ആദ്യത്തെ രാജാവാണ് മുആവിയ, അദ്ദേഹം മുസ്ലിം രാജാക്കന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠനാണ്. ഇമാമു ദഹബി താരിഖുൽ ഇസ്ലാമിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിയർ ആലാമുൽ നുബലായിൽ മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാണ്, അമീറുൽ മുഅ്മിനീൻ മലിക്കുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ രാജാവ്, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീർ. അതേപോലെ അദ്ദേഹം പറയാണ്, വ മുആവിയത്തു മിൻ ഖിയാരിൽ മുലൂക്കിൽ ലദീന ഗലബ അദ്ലുഹും അലാ ദുൽമിഹിം. രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിരുന്നു മുആവിയ. എങ്ങനെയുള്ള രാജാക്കന്മാർ? അക്രമത്തേക്കാൾ നീതി മികച്ചു നിന്നിരുന്ന രാജാക്കന്മാർ, അവരിൽ ശ്രേഷ്ഠനാണ് മുആവിയ. ഇതൊക്കെ ഇസ്ലാമിക ലോകത്ത് ചരിത്രമെഴുതിയ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാണ്. ഒരു വിഭാഗത്തോട് പക്ഷപാതിത്വം പുലർത്തി, മറ്റൊരു വിഭാഗത്തോട് അവഗണന വെച്ച് പുലർത്തി രചന നടത്തിയ എഴുത്തുകാരല്ല. പിന്നെയോ, നീതിയുടെ തുലാസിൽ ചരിത്രം പഠിച്ച് എഴുതിയ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ആളുകളെ അളന്നു മനസ്സിലാക്കിയ പണ്ഡിതന്മാർ, അവരുടെ രചനകളിൽ മുആവിയ റളിയല്ലാഹു തആലാനു ആരി എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇമാം ഇബ്നു ഖുദാമ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ, അതേപോലെ ഇമാം ഉസ്സഹബി തുടങ്ങിയ മഹത്തുക്കൾ. നമുക്കറിയാം, ഇസ്ലാമിക ചരിത്രം നമ്മൾ യഥാവിധം വായിക്കുവാൻ അവലംബിക്കുന്ന ചരിത്ര പുരുഷന്മാരാണ്, ചരിത്രകാരന്മാരായ പണ്ഡിതന്മാരാണ് ഇവരെല്ലാം. അപ്പോൾ അവരുടെയൊക്കെ രചനകളിൽ മുആവിയക്കുള്ള വർണ്ണനകളാണ് നമ്മളിവിടെ കേൾക്കുകയുണ്ടായത്. എന്നാൽ പക്ഷപാതികളായ പല ചരിത്രകാരന്മാരും ചരിത്രമെഴുതിയപ്പോൾ മുആവിയ റളിയല്ലാഹു തആലാനെ വളരെ മോശമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഇവിടെ ഇന്ന് നമ്മൾ എടുത്തു ഉദ്ധരിച്ചു.
1: ജസാകുമുല്ലാ ഖൈർ. അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല അൽ മദീനി അവതരിപ്പിച്ച ചുവരെഴുത്തി എന്ന പ്രോഗ്രാമാണ് നിങ്ങൾ ഇതുവരെ

0: ഒരു വീൽ ചെയറിൽ ജീവിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിക്ക് നടക്കാൻ കഴിയൂല, മറ്റുള്ള കുട്ടികൾ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരു കുട്ടിയാണ്. എന്നാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ക്ലാസ്സിൽ, ഇപ്പം ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ വീൽ ചെയറിൽ പഠിക്കുന്ന സ്വാധീനമില്ലാത്തൊരു കുട്ടി ഒരു ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ, ഒരു ക്ലാസ്സിൽ 40 കുട്ടിയാണെന്ന് വിചാരിച്ചു, അപ്പോൾ ബാക്കി 39 കുട്ടികളിൽ ചില കുട്ടികൾ എന്ത് ചെയ്യും, ഓ ഇപ്പോൾ ഇവനെ കൊണ്ട് ഇടങ്ങാറാവും, ഇങ്ങനെ പല മനസ്ഥിതിയുള്ള കുട്ടികളുണ്ടാവും. എന്നാൽ ചില കുട്ടികൾ അവർ പഠിക്കാത്തവരായിരിക്കാം, പക്ഷേ അങ്ങനെയുള്ള ചില കുട്ടികളുണ്ട് ഇവനൊക്കെ എല്ലാ സപ്പോർട്ടും, ഇവന് ഭക്ഷണ സമയമായ ഭക്ഷണം പ്ലേറ്റ് വാങ്ങിച്ച് കൊണ്ടു കൊടുക്കുന്ന ആൾക്കാർ, ഇവൻ എന്തെങ്കിലുമൊക്കെ വേറെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇവന് ബുക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഇവൻ്റെ ബാഗ് താങ്ങി ഇവൻ്റെ കൂടെ വണ്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പിന്നെ സന്നദ്ധരായ കുട്ടികളും, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളെ കാണാം. അങ്ങനെയൊക്കെയുള്ള കുട്ടികളും ഇന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ സഹവർത്തിത്വ മനോഭാവം ഇല്ലാത്ത കുട്ടികളാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ?
1: അതെ അതെ.
0: മുസ്തഫ സാർക്ക് അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? അവർ
1: ഈ ഒരു ചിന്താ വിഷയത്തിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളൊക്കെ അധ്യാപകരാണ്, നമ്മുടെ മുമ്പിൽ വ്യത്യസ്ത കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൽ എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇന്നും ലൈവാണ് ആ കുട്ടി, അതായത് ഫാത്തിമ അൻഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ ജീവിതത്തിൽ കണ്ണ് കാണൂല, കണ്ണിൻ്റെ കാഴ്ച, രണ്ട് കണ്ണിനും കാഴ്ച ഇല്ലാത്തൊരു കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി വളരെ ഉയരങ്ങളിലാണ് എന്ന് നമുക്ക് മഷാല്ലാ നമുക്ക് പറയാൻ കഴിയും. പാട്ടുപാടാൻ കഴിവുണ്ട്, അതുപോലെ ഒരുപാട് കമ്പ്യൂട്ടറിലൊക്കെ, കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് 10-ാം ക്ലാസ് പരീക്ഷ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കുട്ടിയാണ് ഫാത്തിമ അൻഷി.
0: രണ്ട് കണ്ണും പൂർണ്ണമായിട്ടും കാണൂല,
1: രണ്ട് കണ്ണും കാണൂല. മറ്റുള്ള കുട്ടികൾ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് പരീക്ഷ എഴുതിയ കേരളത്തിലെ ആദ്യത്തെ പെൺകുട്ടിയാണ്. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്,
0: തിരുവനന്തപുരം.
1: ആ അതെ അതെ. അപ്പോൾ നല്ല ഒരുപാട് കഴിവുണ്ട്, നല്ല ഇൻ്റലിജൻ്റ് ആണ് കുട്ടി. അപ്പോൾ അള്ളാഹു ഒരു കൈ ഒരാൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ പകരം മറ്റൊന്ന് കൊടുക്കും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള.
0: നിങ്ങൾ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്?
1: തീർച്ചയായിട്ടും.
0: അപ്പോൾ ആ കുട്ടി പഠിക്കുമ്പോൾ ആ കുട്ടിയുടെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു ഇടപഴകലും സമീപനമൊക്കെ?
1: അതെ, അതാണ് ഞാനിത് സൂചിപ്പിക്കാൻ കാരണം. ആ കുട്ടിയുടെ കൈ പിടിച്ച് കുട്ടിയെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നു, അതുപോലെ മറ്റു ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനൊക്കെ അതിൻ്റെ കൂടെ കുട്ടികളുണ്ടാവും. അതിലേറെ വലിയൊരു സംഭവം എന്താ വെച്ചാൽ, ആ കുട്ടിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാദറാണ്, മദറാണ്. എവിടെ പോകുമ്പോഴും അവരില്ലാതെ പോകൂല. അത് തീർച്ചയായിട്ടും ഏത് കുട്ടികൾക്കും രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടാവുമെങ്കിലും അത് വലിയൊരു സപ്പോർട്ടാണ്. അവരെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ആ കുട്ടിയുടെ ഉയർച്ചയ്ക്ക്
0: വേണ്ടിയിട്ട്.
1: അതാണ്, കുട്ടികളും അതേപോലെ തന്നെയാണ്, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും.
0: ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പിന്നെ മലപ്പുറം കോട്ടപ്പള്ളി ഗേൾസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഷറഫുന്നീസ ടീച്ചറെ ഓർമ്മ വരികയാണ്.
1: ടീച്ചർ
0: രണ്ട് കണ്ണും കാണാത്ത ടീച്ചറാണ്.
1: അതെ.
0: പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പഠിച്ച റബ്ബ് രണ്ട് കണ്ണും അവർക്ക് കൊടുത്തിട്ടില്ല എങ്കിലും നമ്മളെക്കാൾ എത്രയോ അനുഗ്രഹങ്ങൾ, ഒരുപാട് നിഅമത്തുകൾ പഠിച്ചവൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ആ ടീച്ചർ അവിടെ ജോയിൻ ചെയ്യുന്നത്, വേറെ ഒന്നോ ട്രാൻസ്ഫർ ആയി വന്ന് ജോയിൻ ചെയ്യണം. ഒറ്റ പ്രാവശ്യം, ഒന്നോ രണ്ടോ പ്രാവശ്യമാണ്. വലിയ സ്കൂളാണ്, ക്ലാസ് റൂമുകൾ പലയിടത്താണ്, മുകളിലും താഴൊക്കെ ആയിട്ടുണ്ട്. ഈ ടീച്ചർക്ക് വേണ്ടി ഒരു ക്ലാസ് റൂമും മാറ്റേണ്ടി വന്നിട്ടില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം കുട്ടികൾ കാണിച്ചു കൊടുത്തു, കൈ പിടിച്ച് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, പിന്നെ പോകുന്നത് ഈ ടീച്ചർ ഒറ്റയ്ക്കാണ്,
1: സ്വന്തമായിട്ട്.
0: അതുമാത്രമല്ല, പിന്നെ ആ ടീച്ചർ നല്ല പാട്ടുകാരിയാണ്. ആ ഈ പിന്നെ മേളകളിലും വലിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് മാപ്പിളപ്പാട്ടൊക്കെ അവതരിപ്പിക്കുന്ന ആ നിലക്കുള്ള കഴിവും ആ ടീച്ചറിലുണ്ട്. അതുപോലെ തന്നെ ഒരു സുരേഷ് മാഷ് ഓർമ്മ വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണ്, അഥവാ ഇവരെ കൈ പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരാവശ്യം വരാത്ത രീതിയിൽ, അത് അങ്ങാടിയിലൂടെ അല്ല, സ്കൂളിലെ ക്യാമ്പസിലുള്ള ഓരോ ക്ലാസ് റൂം, സ്റ്റാഫ് റൂം, ബാത്റൂം, ഇവിടെയൊക്കെ ഇവർ ഒന്നോ രണ്ടോ തവണ പരിചയിച്ചാൽ പിന്നെ ഇവർ സ്വയം അവിടേക്കൊക്കെ വെച്ചുകൂത്താതെ വീഴാതെ പോവണം.
1: അടുത്തും
0: നമുക്കൊക്കെ രണ്ട് കണ്ണുണ്ട്, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, കാല് വെച്ചുത്തി എന്നൊക്കെ
1: പറയാം.
0: അതെ, പലപ്പോഴും വല്ലാത്തൊരു പിന്നെ അനുഗ്രഹമാണത്,
1: അതൊരു പ്രത്യേക അനുഗ്രഹമാണ്.
0: അപ്പൊ നമ്മൾ കണ്ണ് കാണാത്ത ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞത്, ഇത് മാത്രമല്ല പല നിലക്കുള്ള പിന്നെ ഈ നിലക്കുള്ള അവസ്ഥകളിൽ കഴിയുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളെ ക്ലിപ്പിലുള്ള ശരിക്കും വീൽചെയറിൽ സ്വാധീനമില്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചാണ്, കണ്ണു കാണാത്ത കുട്ടിയല്ല. ആ കുട്ടിക്ക് മറ്റുള്ള ആളുകൾ ചെയ്തു, കൂടെയുള്ള സഹപ്രവർത്തകർ അഥവാ കൂടെയുള്ള വിദ്യാർത്ഥികൾ ചെയ്തു കൊടുക്കുന്ന കുറെ നന്മകളെ സംബന്ധിച്ചാണ് നമ്മൾ ആ വീഡിയോയിൽ ആ ചിന്ത വിഷയത്തിൽ കേൾക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത് പറഞ്ഞപ്പോ നമ്മൾ പിന്നെ ചില സൂചനകൾ നൽകിയെന്ന് മാത്രം.
1: സാധാരണ ചില ആളുകളൊക്കെ അവരുടെ കുട്ടികളുടെ അവസ്ഥ പറയുമ്പോൾ പറയും ഇതൊക്കെ സ്വന്തം വരുമ്പോഴാണ് മനസ്സിലാകുക എന്ന് പറയാറുണ്ട്.
0: അതെ അതെ.
1: പക്ഷേ അതൊക്കെ അവർ അനുഗ്രഹമായിട്ട് കാണാൻ വേണ്ടി അവർക്ക് സാധിക്കണം എന്നാണ് നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ പിന്നെ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ ശരിക്കും ഇങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് പിന്നെ മാനസികമായ ഒരു ഫീലിംഗ്, ഒരു ടെൻഷൻ അല്ലെങ്കിലും ഒരു പിന്നെ ഞാനിങ്ങനെ ആയല്ലോ എന്നുള്ളൊരു ഫീലിംഗ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും.
1: അതെ,
0: ആ രക്ഷിതാക്കൾക്ക് ഉണ്ടാവും, ആ വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷെ ആ വ്യക്തി അത് മറികടക്കുന്ന എങ്ങനെ ചോദിച്ചാൽ ശരിക്കും മറ്റുള്ളവര് അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ തന്നെയാണ്.
1: തീർച്ചയായും
0: അത് വല്ലാത്തൊരു കുളിർമയും സന്തോഷവും അവർക്ക് ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവരെ പരിഗണിക്കുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ട്, മാനസികമായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ ഇന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്.
1: അതെ,
0: കായികമായിട്ട് ഇനി ചെയ്യാൻ പറ്റുന്നവർ ചെയ്താലും മാനസികമായിട്ട് അവർക്കൊരു ഒരു കൺസിഡറേഷൻ, ഒരു എന്താ പറയാ പരിഗണന ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം.
1: ആ കുറച്ചിലുകളെ തള്ളിപ്പറയാതെ
0: അതെ അതെ
1: അവരോട് സംസാരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
0: പിന്നെ അവരിലുള്ള ചെറിയ കഴിവുകളെ എന്ത് ചെയ്യാം, ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ നമ്മളെ ഈ ഒരിക്കൽ സമകാലികത്തിൽ ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നു, പിന്നെ ഇതേപോലെയുള്ള ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, അവന് 3 അവാർഡുകൾ നേടിക്കഴിഞ്ഞു.
1: അതെ,
0: ആ കാരണം അവർക്ക് മറ്റുള്ള പരിഗണനയും സപ്പോർട്ടും കിട്ടിയപ്പോ അവന് എഴുതാനുള്ള മേഖല ശരിക്കും തുറന്നു കൊടുത്തപ്പോ അവന് 3 അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡുകൾ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്കൊക്കെ ഉണ്ടാവുമ്പോ ആ രക്ഷിതാക്കൾക്കും ആ കുട്ടിക്കും അവന്റെ ആ ഒരു കുറവ് അനുഭവപ്പെടാത്ത രീതിയിൽ അവരെന്ത് ചെയ്യണം, ഉന്നത സ്ഥാനം കയ്യിലേക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഇഷ്ടംപോലെ അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്, സപ്പോർട്ട് മാത്രമേ ആവശ്യമുള്ളൂ.
1: രക്ഷിതാക്കള് അതിന് മുന്നോട്ട് വരികയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള പല സാഹചര്യങ്ങളും ഇന്നുണ്ട്.
0: ഇന്നുണ്ട് അല്ലെ. ഇന്ന് അവർക്കുള്ള അവർക്ക് മാത്രമായിട്ട് സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങൾ, കലാമേളകള്, അവരുടേതായ ആളുകളുടെ അസോസിയേഷൻ വരെ, അതിന് വലിയ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ തെരഞ്ഞെടുത്ത് അവർ വലിയൊരു കൂട്ടായ്മയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു കോർഡിനേഷൻ അവർക്കൊരു സംഘശക്തിയും മാനസികമായ ഒരു ആത്മധൈര്യവും നൽകുന്നത് തന്നെയാണെന്ന് യാതൊരു സംശയവുമില്ല.
1: അതെ, സാധാരണ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ ഒരു പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുമെങ്കിലും ഇത്തരം ആളുകൾക്ക് വലിയ സപ്പോർട്ടായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ മാറുന്നത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്.
0: തീർച്ചയായിട്ടും അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താന്നുള്ളതാണ്,
1: അതാണ്
0: അവർ ശ്രദ്ധിക്കേണ്ട കാര്യം.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. യുക്തിവാദികളും ശരിതെറ്റുകളും. ക്ലാസ് എടുത്തുകൊണ്ട് ഷംജാസ് കെ അബ്ബാസ് നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിനെക്കുറിച്ച് പുതിയ കാലത്തുള്ള പലതരം ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വ്യത്യസ്തമായ രൂപത്തിൽ ഇസ്ലാം മാറ്റപ്പെടണം അല്ലെങ്കിൽ ഇസ്ലാമിന് എന്തെങ്കിലും പരിഷ്കാരങ്ങളൊക്കെ വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ വലിയ വാഗ്വാദങ്ങളാണ്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മതത്തിനുള്ളിൽ നിന്നും പുറത്തുനിന്നും ഇത്തരം വാദഗതിക്കാരെ നമുക്ക് വ്യത്യസ്തമായ രൂപത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടരെന്ന് പറയുന്നത് എല്ലാ മതങ്ങളും പരിഷ്കരിക്കപ്പെട്ടതുപോലെ തന്നെ ഇസ്ലാമും പരിഷ്കരിക്കപ്പെടണം എന്ന് പറയുന്ന ആളുകളാണ്. പലപ്പോഴും ഇത്തരം ആളുകൾ ഇസ്ലാമിനെ മറ്റ് മതങ്ങളുടെ ഒരു കൂട്ടിലാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. കാരണം ഇസ്ലാം എന്നുള്ളത് ഇതര ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ ഇത് കേവലം ഒരു വാദം മാത്രമല്ല, മറിച്ച് കൃത്യമായ ആശയ അടിത്തറ അതിനുണ്ട്. ഇസ്ലാമിൻ്റെ മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള കൈകാര്യം എന്ന് പറയുന്നത് വളരെ സമഗ്രമാണ് എന്ന് മാത്രമല്ല, ഒരു മനുഷ്യനെ കൊണ്ടോ ഇതര ദർശനങ്ങളെപ്പോലെ പുതിയ കാലത്ത് മാറ്റപ്പെടുന്ന രൂപത്തിലുള്ള ഒന്നും അല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പുതിയ കാലം അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്നെല്ലാം പറയുന്ന പല വാദങ്ങളും യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അതിനെ ബാധിക്കുന്ന ഒന്നേ അല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഈ പറയുന്ന ആധുനികത, പുതിയ കാലം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളൊക്കെ ഇതിനെയൊക്കെ ഇന്നലെയും ഇന്നുമായിട്ട് വായിക്കുകയാണ്. ഉദാഹരണത്തിന് ചരിത്രം എന്ന് പറയുമ്പോൾ അത് പുരോഗമിക്കാത്തൊരു വിഭാഗം ആളുകൾ, പ്രാകൃതരായ ആളുകൾ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അറിവൊന്നുമില്ലാത്ത ആളുകൾ. എന്നാൽ ഇപ്പോൾ പുതിയ കാലം അല്ലെങ്കിൽ 2026 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ട് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും അത് ഏതോ ഒരു ഭയങ്കരമായ മാറ്റങ്ങളുണ്ടായ കാലമെന്നുള്ള രൂപത്തിൽ പല ആളുകളും അതിനെ വായിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ ഈ 21-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് എന്തോ മുൻപുള്ള കാലത്തിനെയെല്ലാം തിരുത്തി വന്ന ഒന്ന് എന്നുള്ള നിലക്കാണ് വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ചരിത്രം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്, ഒരിക്കലും യഥാർത്ഥത്തിൽ നമ്മൾ ആരും തന്നെ ഇന്നലെയോ ഇന്നോ പൊട്ടിമുളച്ചുണ്ടായതല്ല, മറിച്ച് കൃത്യമായ രൂപത്തിൽ ഒരുപാട് കാലത്തെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി, ഒരു പ്രക്രിയയുടെ ഭാഗമായി നേടിയെടുത്തതാണ്, ആർജിച്ചതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ മനുഷ്യ ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആധുനികത എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും അതാത് നാട്ടിലെ അതാത് കാലത്തെ മനുഷ്യന്മാർക്ക് അവർക്ക് അവരുടെ ജീവിതം ആധുനികമായതെന്ന് നമുക്ക് വേണമെങ്കിൽ വായിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഉമർ മൗലവിയുടെ തർജ്മാൻ ഖുർആൻ എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൻ്റെ തുടക്കഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ ആമുഖത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് ഉമർ മൗലവി ഖുർആൻ തഫ്സീർ രചിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ CDയെക്കുറിച്ചും അന്നത്തെ ടെക്നോളജിയെക്കുറിച്ചും പറയുന്ന ചില വാക്കുകൾ വായിക്കാനിടയായി. വല്ലാത്ത അത്ഭുതം തോന്നി. ഒരു കാലത്ത് മനുഷ്യർ ആ കാലത്തെക്കുറിച്ചും അവിടെ അവർ അനുഭവിച്ച സൗകര്യങ്ങളെക്കുറിച്ചും എത്ര വിശാലമായാണ് കാണുന്നത് എന്നുള്ളത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് അതിൽ എഴുതിയിട്ടുള്ള ഒരു ഭാഗം, ഹദീസുകളുടെ ക്രോഡീകരണത്തിന് ആധുനിക സംവിധാനങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ, ഉദാഹരണത്തിന് CD എന്ന് പറയുന്നതിലാണ് നമ്മൾ ഇന്ന് റെഫറൻസുകൾ സ്വീകരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ എഴുതി വരുന്നുണ്ട്. അപ്പോൾ ആ കാലത്ത് യഥാർത്ഥത്തിൽ ആധുനികമായ വളരെ പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക തികവായിരുന്നു CD കാസറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാം വീട്ടിൽ ഏറ്റവും ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒന്നായി, അല്ലെങ്കിൽ ഒരു e-waste മാറിയൊരു സാധനമായി അത് മാറിയിരിക്കുന്നു. അപ്പോൾ ആധുനികത എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ആധുനികത നാളെ പലർക്കും പഴഞ്ചനാണ്, അത് അവർക്ക് ഒരു കുപ്പത്തൊട്ടിയിലിടാൻ പറ്റുന്ന ഒരു സാധനമായി മാത്രം മാറും. അതുകൊണ്ട് മനുഷ്യൻ ആധുനികത വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഈ പുതിയ കാലം എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുത്തി എന്ന് പറയുന്നത് പഴയകാലമെല്ലാം പ്രാകൃതമാണ് എന്ന പല ആളുകളുടെയും വാദങ്ങളാണ്. ഇപ്പോൾ ലോകമെല്ലാം സഞ്ചരിച്ചു എന്ന് പറയുന്ന ഒരു സഞ്ചാരി, അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ബഹുമാനമുണ്ടെങ്കിലും അദ്ദേഹം ഇത്തരം താത്വികമായ കാര്യങ്ങൾ, മതപരമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നിടത്ത് വലിയ പിഴവുകളാണ് അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹം ഈ പ്രാകൃതമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു രൂപമുണ്ട്. എന്താണ് ചരിത്രത്തിൽ ഇന്നലെയിലെ മണ്ടത്തരങ്ങളെ എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ചുരുക്കത്തിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത് അതെല്ലാം ഏതോ കാലത്ത് ആളുകളുടെ അബദ്ധങ്ങളിൽ നിന്നുണ്ടായ മണ്ടനാശയങ്ങൾ അത് മാത്രമാണ് എന്നും അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുകയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇദ്ദേഹവും നാളെ ഒരു 10 വർഷം 20 വർഷം ഇത്രയും ഈ പറഞ്ഞ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മണ്ടനാശയങ്ങളെ വക്താവായി മാറുമെന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു ആന്തരികമായ ആഴം അത്തരം ആളുകൾക്ക് ഇല്ലാതെ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. വളരെ പ്രധാനമായിട്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മൂല്യബോധമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും, ഞാൻ പറയുന്നത് സാങ്കേതികമായ അല്ലെങ്കിൽ ഇവിടെയുള്ള സൗകര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ എത്ര പുരോഗമിച്ചാലും ആത്യന്തികമായി മൂല്യബോധങ്ങളുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു കോംപ്രമൈസിൻ്റെയും ആവശ്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെന്നെല്ലാം പറഞ്ഞു വരുന്ന പല ആളുകളും, പ്രത്യേകിച്ച് രാഷ്ട്രീയമായ, സാമൂഹികമായ, മതപരമായ മേഖലകളിലെല്ലാം വരുന്ന ആളുകൾ, അവർ തങ്ങളുടെ ആശയങ്ങളാണ് പരിഷ്കാരമായി എടുക്കുന്നത്. സ്വന്തമായി പരിഷ്കാരിയാണ് എന്ന് അവർ തന്നെ അവരെ ലേബിൾ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് വസ്ത്രവുമായി ബന്ധപ്പെട്ട് പുറത്തേരുന്ന ആളുകളിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും വളരെ ഷോർട്ട് ഡ്രസ്സുകൾ, റിവീലിംഗ് ആയ ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ അതാണ് പരിഷ്കാരം, അതാണ് പുതിയ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അവരുടെ സ്വന്തം വ്യാഖ്യാനം അവർ മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി സാമ്പത്തികമായിട്ടാണെങ്കിൽ സ്വന്തമായി കുറച്ച് പണം നേടുമ്പോഴേക്കും അവർ എന്തോ ആധുനികമായ ജീവിതം ജീവിക്കുന്നു എന്നും ഇവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം അത്തരം ജീവിതം ജീവിക്കാൻ അർഹതയില്ലാത്തവർ, അല്ലെങ്കിൽ അതിന് സാധിക്കാത്തവരാണ് എന്നൊരു ചിന്തയിൽ നിന്നും, ആ അപഹർഷതാബോധത്തിൽ നിന്നുമാണ് പലപ്പോഴും മതപരമായ പല കാര്യങ്ങളെയും ഇത്തരം ആളുകൾ വിലയിരുത്തുന്നത്. അവിടെയാണ് ഞാൻ പറയുന്നത്, മാനവിക മൂല്യങ്ങളുടെ അളവുകോലുകൾ, മാനദണ്ഡങ്ങൾ എന്നിവ നിശ്ചയിക്കുന്നിടത്ത് ഈ പുരോഗമനവാദികൾ എന്ന് പറയുന്നൊരു വിഭാഗത്തെ നമുക്ക് കണക്കാക്കാനേ സാധിക്കില്ല. അവരവർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തിപരമായൊരു സ്പേസും അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും എല്ലാം ഉണ്ടാവും. ആ ഒപ്പീനിയൻസിനപ്പുറത്തേക്ക് നമ്മുടെ അഭിപ്രായം എന്നുള്ളത് എന്തോ സുപ്പീരിയറാണ് എന്ന ചിന്ത, അതൊരിക്കലും യഥാർത്ഥത്തിൽ ഒരു നല്ല ജീവിതത്തിനും നല്ല ഒരു സമൂഹത്തിനും ഒരിക്കലും നല്ലതല്ല എന്ന് മാത്രമാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത്, ഇത്തരത്തിൽ പരിഷ്കരണവുമായി വന്ന പല പ്രസ്ഥാനങ്ങളുടെയും പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നുള്ളത് വളരെ ചോദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇടത് രാഷ്ട്രീയ ചിന്തകളെന്നെല്ലാം പറഞ്ഞ് വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന പലപ്പോഴും ക്യാമ്പസുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കളെല്ലാം പഠിക്കുന്ന പുതുതലമുറയുടെ എല്ലാം ഇടങ്ങളിലേക്ക് ഇത്തരം ആളുകൾ പ്രവേശിച്ച് അക്രമ രാഷ്ട്രീയങ്ങളെയെല്ലാം വല്ലാതെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് അതേ വ്യക്തികൾ തന്നെ പലതും കൊണ്ടാഘോഷിക്കുകയാണ്. ഉദാഹരണത്തിന്, ഒരിക്കലും മാനുഷികമായി, മാനവികമായി, ബയോളജിക്കലി ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കാത്ത ക്വീറുമായി ബന്ധപ്പെട്ട, LGBTQIA+ ബന്ധപ്പെട്ടൊക്കെയുള്ള പല ആശയങ്ങളും ഇത്തരം ആളുകൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളുടെ ശരിതെറ്റുകൾക്ക് അപ്പുറത്തേക്ക് പുതിയ കാലത്തിലെ ട്രെൻഡ് എന്താണോ അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്, അതാണ് പരിഷ്കരണത്തിനടി അടയാളം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളായി ഇത്തരം ആളുകൾ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ പലപ്പോഴും കൊതിക്കുന്നത് അശ്ലീലങ്ങൾ മാത്രമാണെന്നുള്ളത് വല്ലാത്തൊരു സത്യമാണ്. കാരണം ഇത്തരം ആളുകൾ പലപ്പോഴും അവർ വാദിക്കുന്ന ലൈംഗികമായ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിവാഹം വേണ്ടതാണ്, കുടുംബം വേണ്ടതാണ്. അപ്പോൾ എങ്ങനെയും തോന്നിയ പോലെ ജീവിക്കലാണ് ആധുനികത എന്ന് ഈ പാവങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി വല്ലാത്ത വാദഗതികളാണ്. ഗാമോഫോബിയ എന്ന് പറയുന്ന മനുഷ്യന് വിവാഹമേ ആവശ്യമില്ല എന്ന് പറയുന്ന ചിന്തയിലേക്ക് അവർ എത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ സൂറത്ത് ഫാത്തിഹയിൽ തന്നെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്, മാലികി യൗമിദ്ദീൻ, അള്ളാഹുവാണ്, അവനാണ് ഈ പറയുന്ന പരലോകത്തിൻ്റെ ഉടമസ്ഥൻ എന്നുള്ളതാണ്. എന്താണ് അങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുമോ, അവിടെ ഒബ്ജക്റ്റീവായ ഒരു കാര്യത്തെ ഇന്ന് തന്നെ ഇസ്ലാം കൃത്യമായും പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം സബ്ജക്റ്റീവാണ്. നമ്മുടെ സൗകര്യങ്ങൾ, നമ്മളിന്ന് ജീവിക്കുന്ന അനുഭവങ്ങൾ, നമ്മളെന്ന വ്യക്തി ഇവിടെ ഉണ്ടാവും എന്നുള്ളതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗം മാത്രമാണ്. പക്ഷേ ആത്യന്തികമായി മനുഷ്യനുമായി ബന്ധപ്പെട്ട മൂല്യങ്ങൾ കൈമാറുന്നിടത്ത് നമുക്ക് വളരെ ഒബ്ജക്റ്റീവായ കൃത്യമായ രൂപത്തിലൊരു കാര്യം ഉണ്ടെന്നുള്ളത് അത് സമയത്തിനും കാലത്തിനനുസരിച്ച് മാറില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, മദ്യപാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ മദ്യപാനം പലപ്പോഴും പബ്ലിക് സ്പേസിൽ ചെയ്യുന്നില്ലെങ്കിലും വിദേശ നാട്ടിലേക്ക് പോയാൽ അത് പബ്ലിക് സ്പേസിലൊക്കെ വളരെ ആക്റ്റീവായി ചെയ്യുന്നു. അവിടെ എത്തുമ്പോൾ അത് ശരിയും, ഇവിടെ എത്തുമ്പോൾ അത് തെറ്റുമാവും. ഒരു മനുഷ്യനെ ഒരിക്കലും ആവാൻ പാടില്ല. പക്ഷേ കൃത്യമായ വിശ്വാസമില്ലെങ്കിൽ അത്തരത്തിലാണ് ചിന്തകൾ വർക്ക് ചെയ്യുക. മറ്റൊരു മേഖല എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ലൈംഗികമായ സദാചാരമില്ലാത്ത ഇടപെടലുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൈനേഴ്സായിട്ടുള്ള ആളുകൾ, അവർ എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഇവിടെയുള്ള നാട്ടിലെ നിയമവ്യവസ്ഥിതിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തൊരു കാലത്ത് നമുക്ക് അവരിലേക്കൊക്കെ പോയാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ നാട്ടിലെ നിയമങ്ങളാണ് പുതിയ കാലത്ത് പുരോഗമനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായി ആളുകൾ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്നെല്ലാമാണ് അതിന് അക്കാദമികമായി പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് പൂർണ്ണമായി ജീവിക്കാൻ മതിയായതാണ് എന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ഇപ്പോൾ ട്രാഫിക് റൂൾസിൽ നമ്മൾ ശരിയും തെറ്റും തീരുമാനിക്കുന്ന ജീവിതത്തിലും അങ്ങനെയാണെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇന്നേ വരെ അവിഹിതം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് ഏതെങ്കിലും ഗവൺമെൻറ് വന്ന് നമ്മുടെ അടുത്ത് പറയാറുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ശരിയും തെറ്റും നിശ്ചയിക്കേണ്ടത് ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വാദം. തീർച്ചയായും അവിടെ ഒബ്ജക്റ്റീവായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യ നിലക്ക് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒബ്ജക്റ്റീവായ ഒരുപാട് മൂല്യങ്ങൾ അവിടെ നമ്മൾ നിലകൊള്ളുകയും ആ മൂല്യങ്ങളുടെ വിഷയത്തെ സബ്ജക്റ്റീവായ റിലേറ്റീവായ നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ ഒരുപാട് കാഴ്ചപ്പാടുകളിലേക്ക് അതിനെ കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ ആണെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന പുതിയ കാലത്ത് ഈ യുക്തിവാദികൾ ലിബറലുകൾ എന്നെല്ലാം പറയുന്ന കൂട്ടർ അത്തരം ആളുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നെറേഷൻസ് എന്താണ് എന്നുള്ളത് അപകടകരമായ രൂപത്തിൽ നമ്മൾ വായിക്കേണ്ടതാണ് എന്നുള്ളതാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്ലാമിക ശരിയത്തുമായി ബന്ധപ്പെട്ട വിഷയം, ഇസ്ലാം പ്രാകൃതമാണോ എന്നൊക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങളുമായിട്ട് ഇത്തരം ആളുകൾ ഇങ്ങനെ മൈക്കൊക്കെ എടുത്തിറങ്ങും. ഇപ്പോൾ പലപ്പോഴും ഇവിടെയുള്ള ചർച്ച മതപരമായ കാര്യങ്ങൾ പബ്ലിക് സ്പേസിൽ സംസാരിക്കുമ്പോൾ ഭയങ്കരമായ അസഹിഷ്ണുതയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് മതപരമായ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് പോലും അലർജിയാണ്. അതുകൊണ്ടാണ് ബീച്ചിൽ കാറ്റുകൊള്ളുന്ന വന്നിരിക്കുന്ന ആളുകളെ പോലും സമാധാനം കൊടുക്കുന്നില്ല എന്നൊക്കെ ചെറിയ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോഴേക്കും ഇത്തരം ആളുകൾക്ക് തോന്നാനുള്ള കാരണം. പക്ഷേ അവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, ഇവിടെ ശരീഅത്ത് നിയമം അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം മതരാജ്യം എന്നെല്ലാം പറഞ്ഞ് പല തെറ്റായ ചിന്തകളും ആളുകളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇത്തരം ചിന്തകൾ കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുരോഗമിച്ച കാലം എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും ഇതിനെ എങ്ങനെ എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ മതേതരമായ രാജ്യം അല്ലെങ്കിൽ മതേതരമായ ചിന്തകൾ മത ഇതരമല്ല മറിച്ച് നമ്മൾ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു നാട് എന്നതിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ പറയുന്ന ശരീരത്തിക്കൽ തീരുമാനിക്കുന്നിടത്ത് ഇസ്ലാമിൻ്റെ വിശ്വാസം അൾട്ടിമേറ്റ്ലി അത് അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. തീർച്ചയായും ഇസ്ലാം വളരെ പ്രായോഗികമായതുകൊണ്ടും അതിൻ്റെ എല്ലാ കർമ്മങ്ങളും അതിൻ്റെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അത് കൃത്യമായും നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ ഒരുപോലെ സാധിക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹയർ എന്ത് എന്നുള്ളതായിരിക്കും അള്ളാഹുക്ക് തീർച്ചയായും പരിഗണിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് തീർച്ചയായും മനുഷ്യന് ഉപദ്രവകാരിയായ ജീവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, മനുഷ്യനുമായി ബന്ധപ്പെട്ട അവൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോഴെല്ലാം ഇസ്ലാം മനുഷ്യ ജീവനുകൾക്കാണ് പ്രാധാന്യം നൽകിയെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. എന്നാൽ അവിടെ തന്നെ നമ്മൾ ഈ പറയുന്ന പുതിയ കാലത്ത് ഉടലെടുക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഓരോ മുസ്ലിമിനും ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ചുരുക്കത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ഈ പറയുന്ന പുതിയ കാലത്തെ ഇസ്ലാമിക വിമർശനങ്ങളെല്ലാം ഒരിക്കലും മറുപടി കൊടുക്കാൻ സാധിക്കാവുന്നതാവണമെന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുന്നിടത്ത് നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ ചുറ്റുള്ള ആളുകളിലൊക്കെ ഇവരുണ്ടാക്കിയിട്ടുള്ള വിദ്വേഷങ്ങളെ, ആ വിദ്വേഷങ്ങളെ പൊളിച്ചു എഴുതാൻ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്ത് സാധിക്കണമെന്നുള്ളതാണ് അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ പറയുന്ന ഇസ്ലാം പരിഷ്കരിക്കണമെന്നെല്ലാം പറയുന്ന ആളുകളുടെ എല്ലാം ആത്യന്തികമായ വാദമെന്നുള്ളത് അതുതന്നെയാണ്. ഇസ്ലാം വെറുപ്പിനെ പതിയെ പതിയെ പതിയെ ഉണ്ടാക്കിയെടുത്ത് അവസാനം ഞങ്ങൾ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു കൈകഴുകൽ നടത്താനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത്. തീർച്ചയായും അള്ളാഹു നമ്മളെ നമ്മുടെ മതത്തിൽ ഉറപ്പിച്ച് നിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തികൾ മനുഷ്യനെ നിശ്ചയിക്കാൻ സാധിക്കില്ല, നമ്മൾ ഒരു വലിയ പ്രളയത്തിനാണ് കണ്ടുമുട്ടിയത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നാട്ടിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ അവബോധങ്ങൾ നൽകുന്നിടത്ത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഖുർആനുമായി ബന്ധപ്പെട്ട ചോദ്യം. ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ അടുത്ത കാലത്തായി വലിയ രീതിയിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് പുതിയ കാലത്ത് ഈ ഖുർആനിൻ്റെ ടെക്സ്റ്റിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങുന്ന ഒരു വിഭാഗം ആളുകൾ, പ്യൂരിറ്റേറിയനിസം അല്ലെങ്കിൽ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം എന്നൊക്കെയാണ് ഇത്തരം ആളുകൾ അതിനെ പറയുക. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രൂപത്തിൽ ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമെല്ലാം എടുക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ വളരെ ഒരു വലിയ രൂപത്തിൽ ഒരു ഫണ്ടമെൻ്റലിസ്റ്റായി മൗലികവാദിയായിട്ടെല്ലാമാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ചിത്രീകരിക്കുന്നത് എന്നത് വളരെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കൃത്യമായ രൂപത്തിൽ സഹവർത്തിത്വത്തോടുകൂടി കൃത്യമായ രൂപത്തിലുള്ള സ്നേഹത്തോടുകൂടി പരിഷ്കരിക്കാതെ തന്നെ ഇസ്ലാമിനെ അതിൻ്റെ ഏറ്റവും തനതായ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവിടെ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാം പറയുന്ന ഒബ്ജക്റ്റീവായ സത്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വർഗം നേടുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹു അതിനെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ, റബ്ബ് തമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
4: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, യുക്തിവാദികളും ശരിതെറ്റുകളും. ക്ലാസ് എടുത്തത് ഷംജാസ് കെ അബ്ബാസ്.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
8: കൂട്ടിനുള്ള
7: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
8: തിരുമൊഴികളിൽ പതിവ് പോലെ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോടൊപ്പം ചേരുന്നു. ഖുർആനും അതനുസരിച്ച് ജീവിച്ചവരും നാളെ റബ്ബിന്റെ മുമ്പിൽ എന്നാണ് ഇന്നത്തെ വിഷയം.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ ജുബൈർ ഇബ്നു നുഫൈർ റളിയല്ലാഹു അൻഹു ഖാല സമഇത്തു നവ്വാസ ഇബ്നു സംആന അൽ കിലാബി യഖൂലു സമഇത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ يؤتى بالقرآن يوم القيامة وأهله الذين كانوا يعملون به تقدمه سورة البقرة وآل عمران. رشوداك لي ما مسلم تنده صحيح لدري جرولا رحديثان وايجد جبير بن نفير رضي الله عنه واس بن سمعان رضي الله عنه اي حديث نبادنا جيند جبير بن نفير أبو عبد الرحمن نبلي بير الله دهم خضرميان പ്രഗത്ഭനായ താബീ പണ്ഡിതന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ജാഹിലിയകാലത്ത് ജീവിച്ച വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിമായി, പക്ഷേ നബിയെ കാണാൻ, അല്ലാഹുവിൻ റസൂലിനെ നേരിട്ട് കാണാനും സഹവസിക്കാനും അദ്ദേഹത്തിന് സാധ്യമായിട്ടില്ല. അദ്ദേഹം യമനിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം താബീകളിൽ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. മദീനയിൽ വന്നിട്ടുണ്ടെങ്കിലും അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മദീനയിലെത്തിയത് എന്ന് കാണാം. പിന്നീട് ഷാമിലേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് താമസമാക്കിയത്. ഇബാദത്തിലും ഇൽമിലുമൊക്കെ വളരെ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. 125 വയസ്സോളമായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് ഷാമിൽ വെച്ച് എന്നതും ചരിത്രം. ജുബൈർ ബിൻ നുഫൈർ റളിയല്ലാഹു അൻഹു പറയുന്നത്, സമയത്ത് നവ്വാസ് ബിൻ സംആൻ അൽ കിലാബി, നവ്വാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു. നവ്വാസ് ബിൻ സംആൻ ബിൻ ഖാലിദ് ബിൻ അംർ അൽ കിലാബി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഡമസ്കസിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. നവ്വാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് സംആൻ റളിയല്ലാഹു അൻഹുവും സ്വഹാബിയായിരുന്നു എന്ന് കാണാം. ഷാമുകാരിലാണ് അവരൊക്കെ അറിയപ്പെടുന്നത്, എണ്ണപ്പെടുന്നത്. അപ്പോൾ നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. യുത്ത ബിൽ ഖുർആൻ യൗമൽ ഖിയാമ, യൗമൽ ഖിയാമയിൽ അന്ത്യദിനത്തിൽ ഖുർആൻ കൊണ്ടുവരപ്പെടും. ഖുർആൻ, ഖുർആനിനെ അവിടെ കൊണ്ടുവരും. വ അഹ്ലിഹി, ഖുർആനിൻ്റെ ആളുകളെയും. അല്ലദീന കാനൂ യഅമലൂന ബിഹി, അതായത് ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ച, ഖുർആൻ അനുസരിച്ച് പ്രവർത്തിച്ച ആളുകളെയും ഖുർആനെയും അവിടെ കൊണ്ടുവരും. തഖ്ദുമുഹു സൂറത്തുൽ ബഖറത്തി വആലു ഇംറാൻ, ഖുർആൻ വരുമ്പോൾ അവിടെ സൂറത്തുൽ ബഖറയും ആലു ഇംറാനും അവരുടെ മുമ്പിലുണ്ടാകും. തഖ്ദുമുഹു എന്ന് പറഞ്ഞാൽ തഖദ്ദമ സൂറത്തുൽ ബഖറ വആലു ഇംറാൻ എന്നാണ്. സൂറത്തുൽ ബഖറയും ആലു ഇംറാനും അവിടെ മുന്നിൽ നിൽക്കും, മുന്നിലുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ജുബൈർ നവാസ് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് കേട്ട ഈ വചനം വിശ്വാസികൾക്കേറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഖുർആനും ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരും നാളെ റബ്ബിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഖുർആനോടൊപ്പം കൂടെ നിൽക്കുന്നവരിലുൾപ്പെടാൻ ഓരോ വിശ്വാസിക്കുമാകേണ്ടതുണ്ട് എന്നതാണ് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ഖുർആൻ വായിക്കുന്നവർ, പഠിക്കുന്നവർ, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നവർ, അവരുടെ മഹത്വവും നാളത്തെ പരിഗണനയുമാണ് ഈ വചനത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ ഖുർആൻ വായിക്കുക, ഖുർആനുള്ള വൃത്താന്തങ്ങളിൽ വിശ്വസിക്കുക, അതിനെ സത്യപ്പെടുത്തുക, അതിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. ഇതൊക്കെ തന്നെ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ഖുർആൻ അവർക്ക് വേണ്ടി വാദിക്കും, അവർക്ക് ഹുജ്ജത്തായിട്ട് വരും. അതല്ലെങ്കിൽ അവർക്കെതിരായിട്ടായിരിക്കും തെളിവായി ഖുർആൻ വരിക. മറ്റു ചില വചനങ്ങളിൽ നാം അത് പഠിച്ചിട്ടുമുണ്ട്. മാത്രവുമല്ല, നവാസ് ബിന് സംആൻ നവാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് മൂന്ന് ഉദാഹരണങ്ങൾ ഈ രണ്ട് സൂറത്തുകൾക്കും, സൂറത്തുൽ ബക്കറക്കും സൂറത്ത് ആലു ഇംറാനെയും പറ്റി മൂന്ന് ഉപമകൾ കൂടി, ഉദാഹരണങ്ങൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. റസൂൽ പറഞ്ഞിട്ടുണ്ട്, അതിനോടൊപ്പം കഅന്നഹുമാ ഖമാമത്താനി ഔ ദുല്ലത്താനി സൗദാവാനി ബൈനഹുമാ ശർഖുൻ ഔ കഅന്നഹുമാ ഹിസ്ഖാനി മിൻ ത്വൈരിൻ സവാഫ തുഹാജ്ജാനി അൻ സാഹിബിഹിമാ. റസൂൽ പറഞ്ഞു, അത് രണ്ടും രണ്ട് ഖമാമത്തുകളായി, അതായത് വെള്ള തൂവെള്ളമേഘങ്ങളായി, തൂവെള്ളമേഘങ്ങളായി ആകാശത്തെ മറക്കുന്ന രൂപത്തിൽ വലിയ പഞ്ഞിക്കെട്ട് പോലെ തൂവെള്ളമേഘങ്ങളായി ഈ രണ്ട് സൂറത്തുകൾ അവിടെ വരും ഇവർക്ക് വേണ്ടി. ഔ ദുല്ലത്താനി, അല്ലെങ്കിൽ ദുല്ലത്താനി സൗദാവാനി എന്ന് പറയുമ്പോൾ അതും ആ മൗക്കിഫിൽ, മഹ്ഷറിൽ കഠിനമായ ചൂടിൽ നിന്ന് തണുപ്പ് നൽകുന്ന തണലായി, തണൽ മേഘങ്ങളായി കറുത്ത തണൽമേഘങ്ങളായി കട്ടിയുള്ള തണൽമേഘങ്ങളായി വരും. ബൈനവും ആ ഷർക്കുൻ, അവക്ക് രണ്ടിനുമിടയിൽ ഒരു വെളിച്ചമുണ്ടാകും, ലൗ ഉണ്ടാകും, ഷർക്കുണ്ടാകുമെന്നും റസൂല് പറഞ്ഞു. അതല്ലെങ്കിൽ ഔക്ക അന്നഹുമായി ഹിസ് ഖാനിമിൻ തൈരിൻ സവാഫ, അണിയണിയായി ചിറക് വിടർത്തി നിൽക്കുന്ന രണ്ട് പക്ഷിസംഘങ്ങളെപ്പോലെ, പക്ഷിക്കൂട്ടങ്ങളെപ്പോലെയായിരിക്കും ആ രണ്ട് സൂറത്തുകളും ഖുർആൻ പഠിച്ച ആളുകൾക്ക് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് വാദിക്കുക. അതാണ് ശേഷം പറത്തു ഹാജാനി അൻ സാഹിബിഹിമ, ഖുർആൻ പഠിച്ച, ഖുർആൻ വായിച്ച, ഖുർആനുമായി ജീവിച്ച, ഖുർആനുമായി നല്ല ബന്ധം പുലർത്തിയ, ഖുർആനുള്ള ആശയം മനസ്സിലാക്കാൻ വേണ്ടി സമയം ചെലവഴിച്ച, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ച വ്യക്തികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് വാദിച്ചുകൊണ്ടിരിക്കും, തെളിവുദ്ധരിക്കുച്ചു വാദിക്കും എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ ഭീതിത വേളയിൽ സംരക്ഷണമായി, രക്ഷക്കായി ഖുർആൻ ഉണ്ടാകും. ഖുർആനെ ദുനിയാവിൽ വെച്ച് നാം പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഖൈറുൽ കലാമാണ് ഖുർആൻ. കലാമുകളിൽ, വചനങ്ങളിൽ ഏറ്റവും ഖൈറായതാണ് അള്ളാഹുവിൻ്റെ വചനമാണ്. അതിനെ നെഞ്ചോട് ചേർക്കാൻ, അതിനെ ഇഷ്ടപ്പെടാൻ, വായിച്ചുകൊണ്ടിരിക്കാൻ, പഠിച്ചുകൊണ്ടിരിക്കാൻ, അത് പകർത്താൻ, അത് പകർത്തിക്കൊടുക്കാനൊക്കെ, പകർന്നുകൊടുക്കാനുമൊക്കെ വിശ്വാസികളായ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കെ വി മുഹമ്മദ് അലി മൗലവി ഖുർആനും അതനുസരിച്ച് ജീവിച്ചവരും നാളെ റബ്ബിൻ്റെ മുമ്പിൽ എന്ന ആശയത്തിലുള്ള ഒരു നബിവചനമാണ് നമുക്ക് ഇന്ന് പഠിപ്പിച്ചു തന്നത്. ഓരോ ദിവസവും നമുക്കിത്തരം ഹദീസുകളുടെ ആഴങ്ങളിലേക്ക് പഠനം നടത്താൻ അവസരമൊരുക്കുന്ന നല്ല സന്ദേശങ്ങളാണ് കെ വി മുഹമ്മദ് അലി മൗലവി നമുക്ക് പറഞ്ഞു തരാറുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബറക്കത്തും ചൊരിയുമാറാകട്ടെ എന്നീ ഒരു അവസരത്തിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാകും. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി തജ്വീദ് പഠനം, സൂറത്തുൽ ഖാസിയ പാരായണ പഠനം എന്ന വിഷയത്തിൽ ഹാഫിദ് അസ്ലം കുവൈത്ത് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാനിയരായ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണല്ലോ പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ പഠനത്തിൻ്റെ വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം എന്ന നിലക്കാണ് തെറ്റുകൂടാതെ അത് പാരായണം ചെയ്യുവാനുള്ള പരിശീലനം നാം നേടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാരായണ നിയമങ്ങളായി അറിയപ്പെടുന്ന അഹ്കാമുത് തജ്വീദ് നാം വിശദീകരിക്കുകയും അതനുസരിച്ച് പാരായണം ചെയ്യുകയും അത് പരിശീലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ഭാഗമായ 30-ാമത്തെ ജുസ്ഇലെ സൂറത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അഅല വരെ നാം പാരായണം ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് ആളുകളൊക്കെയും മനഃപ്പാഠമാക്കിയിട്ടുള്ളതും പലപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നതുമായ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ വെച്ചുകൊണ്ട് ഇമാമുമാർ പാരായണം ചെയ്യുന്നതുമായ സൂറത്തുകളാണല്ലോ സൂറത്തുൽ അഅലയും സൂറത്തുൽ ഖാശിയയും. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് സൂറത്തുൽ ഖാശിയയാണ്. ഇവിടെ ഈ മഹത്തായ പഠന സംരംഭത്തിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് രണ്ട് സഹോദരങ്ങളാണ്, ആമിർ ഇബിൻ മുഹമ്മദ് അഷ്റഫ്, അതുപോലെ സ്വാലിഹ് ഇബിൻ ബദറുദ്ദീൻ. ഈ രണ്ടുപേരും പരിശുദ്ധ ഖുർആൻ പഠിതാക്കളുമാണ്. ഖുർആൻ മുഴുവനായും പഠിക്കുവാനും അത് ഹൃദിസ്ഥമാക്കുവാനുമുള്ള ഭാഗ്യം അള്ളാഹു ഇരുവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായി നമുക്ക് ഒരുമിച്ച് ഈ സൂറത്ത് പാരായണം ചെയ്യാം.

0: كيف سطحت
1: وإلى الأرض كيف سطحت
0: سين الطاء كيف سطحت سطحت ഇത് സീനെ തഫ്ഹീം ഒന്ന് സ്വാദ് പോലെ ആയി പോവരുത്, ശ്രദ്ധിക്കണം. സുതിഹത് ആയി പോവരുത്, സുതിഹത്.
1: വഇലൽ അർദി കൈഫ സുതിഹത്, വഇലൽ അർദി കൈഫ സുതിഹത്.
0: ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ,

ഓതാറുണ്ട് എന്നതാണ് പരമാർത്ഥം. ഉദാഹരണമായി, പലരും ഓതുന്നത് നേരിൽ കേൾക്കാൻ സാധിച്ചിട്ടുള്ളതാണ്, എന്നിങ്ങനെ. ശരിയല്ല, പറയണം, അങ്ങനെ ഓതാൻ പാടില്ല. സത്യത്തിൽ അവിടെ വസ്ല് ചെയ്യുകയാണെങ്കിൽ

അസ്ലീബ, അങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്, വസ്ല് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എല്ലാ വചനങ്ങളിലും വഖഫ് ചെയ്തുകൊണ്ട് നിർത്തി നിർത്തി ഓതുകയും ചെയ്യണം. നിർത്തി നിർത്തിക്കൊണ്ട് വഖഫ് ചെയ്തുകൊണ്ട് ഓതാം, അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതല്ല വസ്ല് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വന്നു ചേരുന്നുവോ, പ്രത്യേകിച്ച് അഹ്കാമു തജ്വീദുകൾ വരെ പാലിക്കപ്പെടേണ്ടതുണ്ട് പല നിയമങ്ങളും. ഉദാഹരണമായി

രണ്ടാമത്തെ വചനം ഖാശിയത്തുൻ എന്ന് അവസാനിക്കുന്നു. പിന്നീട് മൂന്ന് തുടങ്ങുന്നത് ആമിലത്തുൻ എന്നാണ്. അപ്പോൾ ഖാശിയത്തുൻ ആമിലത്തുൻ എന്ന് പറയുമ്പോൾ അവിടെ ഇൽഹാർ ഉണ്ടായിത്തീരുന്നു, ഇൽഹാർ ഹൽഖി. മൂന്നാമത്തേത് അവസാനിക്കുന്നത് ആമിലത്തുൻ നാസിബ, നാസിബത്തുൻ തസ്ല എന്ന് വസ്ല ചെയ്യുമ്പോൾ അവിടെ ഇഖ്ഫാ ഉണ്ടായിത്തീരുന്നു എന്നതാണ്. തായിൻ്റെ മുമ്പിൽ തൻവീൻ വന്നു ചേർന്നതിനാൽ അവിടെ ഇഖ്ഫാ ഹഖീഖി

ഈ കാര്യം നിർബന്ധമായും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം വസ്ല് ചെയ്യേണ്ടത് എന്നതാണ് ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. രണ്ടാമതായി പ്രധാനപ്പെട്ട ഈ സൂറത്തിലെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് 22-ാമത്തെ വചനം പാരായണം ചെയ്യുമ്പോൾ ലസ്ത അലൈഹിം ബിമുസൈതിർ എന്ന് സ്വാദ് കൊണ്ട് പാരായണം ചെയ്യണമെന്നതാണ്. ആ സ്വാദ് അങ്ങനെ തന്നെ റസ്മിൽ വന്നിട്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ എഴുതപ്പെട്ടിട്ടുള്ളത് സ്വാദ് കൊണ്ടാണ്. മുസൈതിർ എന്ന് സ്വാദ് നൽകിക്കൊണ്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. സ്വാദാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതിന് താഴെ ചില മുസ്ഹഫുകളിൽ ചെറിയ ഒരു സീൻ എഴുതിയിട്ടുള്ളത് അതിൻ്റെ അസ്ല് സീനാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. മറിച്ച് സീന് കൊണ്ട് പാരായണം ചെയ്യാനല്ല, അവിടെ പാരായണം ചെയ്യേണ്ടത് സ്വാദ് കൊണ്ടാണ്. സീന് കൊണ്ട് പാരായണം ചെയ്യുന്ന മുതവാത്തിറായ ഖിറാഅത്തുകൾ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഖിറാഅത്ത് പ്രകാരം സ്വാദ് കൊണ്ട് തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. ലസ്ത അലൈഹിം ബിമുസൈതിർ മുസൈതിർ, ഇങ്ങനെ സ്വാദും സീനും മാറിക്കൊണ്ട് പാരായണം ചെയ്യുന്ന വായിക്കപ്പെടുന്ന മറ്റു സന്ദർഭങ്ങളുണ്ട്. പല പദങ്ങളും പരിശുദ്ധ ഖുർആനിൽ വേറെയും വന്നിട്ടുണ്ട്. അം ഹുമുൽ മുസൈതിറൂൻ മുസൈതിറൂൻ എന്നൊക്കെ പാരായണം ചെയ്യാറുള്ള, അതായത് സൂറത്തുൽ തൂറിൽ വന്നിട്ടുള്ള വചനങ്ങൾ. സൂറത്തുൽ തൂറിലെ 37-ാമത്തെ വചനം, അവിടെ സ്വാദും സീനും രണ്ടും പാരായണം ചെയ്യാവുന്നതാണ്. എന്നാൽ സ്വാദ് കൊണ്ട് പാരായണം ചെയ്യലാണ് കൂടുതൽ നല്ലത്. അവിടെ ആ നിലക്ക് അവിടെ അടയാളപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും, സൂറത്തുൽ തൂർ 37. എന്നാൽ സൂറത്തുൽ ഗാശിയയിലാവട്ടെ സ്വാദ് കൊണ്ട് മാത്രമേ പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ മറ്റു പദങ്ങളും പലയിടങ്ങളിലും വന്നതായി കാണാം. കൂടുതൽ വിശദീകരിക്കുവാൻ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നില്ല. ഏതായിരുന്നാലും ഈ ഒരു കാര്യം നമ്മൾ അറിയണം. മുസൈത്തിർ എന്നിവിടെ പാരായണം ചെയ്യരുത്, സീനുകൊണ്ട് ഓതിക്കൂടാത്തതാണ്. മറിച്ച് സ്വാദ് കൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത് എന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സഹോദരന്മാർ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഏതാനും വചനങ്ങൾ

0: نمارق مصفوفة
1: ماوس ماوس صادق مكتمع وكده.
0: ونمارق مصفوفة وزرابي مبثوثة.
1: أحسنت ما شاء الله بارك الله فيك വളരെ നല്ല ഒരു പാരായണമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സഹോദരൻ ആമിർ പൂർണ്ണമായും അഹ്കാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് തെറ്റുകൂടാതെ നമ്മുടെ മുമ്പിൽ പാരായണം ചെയ്തിരിക്കുകയാണ്. അള്ളാഹു ഇതൊരു സാലിഹായ അമലായി ആമിറിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബാക്കി വചനങ്ങൾ സാലിഹ് പാരായണം ചെയ്യുന്നത് ശ്രദ്ധിക്കൂ.

ഒന്നുകൂടി ക്ലിയർ ആക്കി പറയണം. അഫല യൻസുറൂന യൻസു എന്ന വായിന്റെ ഉച്ചാരണം ഒന്നുകൂടി വ്യക്തമായി വരേണ്ടതുണ്ട്.

0: طيحت
1: كيف سطيحت سو سو سين സ്വാദ് പോലെ ആയി പോവരുത്, തഫ്ഹീം അല്പം സീനിലേക്ക് കടന്നു വരരുത് എന്നത് ശ്രദ്ധിക്കണം. വഇലൽ അർദി കൈഫ സുത്വിഹത്,
0: വഇലൽ അർദി കൈഫ സുത്വിഹത്.

0: ما شاء الله, അഹ്സൻത, ബാറകല്ലാഹു ഫീക. നമ്മുടെ സഹോദരൻ സാലിഹ് ബദറുദ്ദീൻ ബാക്കി ആയത്തുകൾ പാരായണം ചെയ്തിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൽ നിന്ന് ഇതൊരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും അറിയുകയും പഠിക്കുകയും കഴിവിൻ്റെ പരമാവധി മനഃപ്പാഠമാക്കുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുവാനുള്ള ശേഷിയും കഴിവും അള്ളാഹു നമുക്ക് ഏവർക്കും വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള അഹ്ലുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ മഹാന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറകല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറാ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്.
1: സൂറത്തുൽ ഖാസിയ പാരായണ പഠനം എന്ന വിഷയത്തിൽ ഹാഫിൽ അസ്ലം കുവൈത്ത് നടത്തിയ തജ്വീദ് പഠനം എന്ന പരിപാടിയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്.

0: പീസ് റേഡിയോ ജനക്ഷേമം. മാനസിക വൈകല്യം സംഭവിച്ചവരുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് മുജീബ് റഹ്മാൻ തിരുത്തിയാട്, ഒപ്പം നവാസ് ഒളവണ്ണ.
1: ജനക്ഷേമം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് തിരുത്തിയാട് സ്വദേശിയായ മുജീബ് റഹ്മാൻ സാഹിബാണ്. അദ്ദേഹം പിന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ കീഴിലുള്ള ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ഒരു ട്രെയിനറാണ്. അദ്ദേഹം ആർ സി ഐയുടെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായി കേരളത്തിലങ്ങോളം ഇങ്ങോളം ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഈ രംഗത്ത് 22 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന മാന്യ അദ്ദേഹത്തിന് സ്വാഗതം. അദ്ദേഹത്തെ തന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
2: സ്വാഗതം. അസ്സലാമു അലൈക്കും. മുജീബ് റഹ്മാൻ MP, ഭിന്നശേഷി ക്ഷേമ രംഗത്ത് 1999 മുതൽ പ്രവർത്തിച്ചു വരുന്നു. കോഴിക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലായി 13 വർഷം സേവനമനുഷ്ഠിച്ചു. ശേഷം കേരള ഗവൺമെൻറ് ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ആരംഭിച്ച സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് എന്ന പ്രോജക്റ്റിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ചു വരുന്നു.
1: താങ്കൾക്ക് ഈ രംഗത്ത് ഒരുപാട് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്ന, പ്രത്യേകിച്ചും സാമ്പത്തികമായി പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച സ്ഥാപനം. അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകദേശം 2000 ആദ്യ കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ തുല്യതയില്ലാത്ത രീതിയിലുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പുറം ലോകം കാണിക്കാതെ, സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാതെ, വെറും വീടിൻ്റെ ഉള്ളറകളിൽ ഒതുങ്ങിക്കഴിയുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ സ്ഥാപനം ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരം കുട്ടികളെ പുറത്തോട്ട് കൊണ്ടുവരികയും സാധാരണ കുട്ടികൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നൽകി ഇവരുടെ പരിമിതികളെ മറികടന്ന് മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം, അതിൻ്റെ ഭാഗമായി